0: എല്ലാം ഓൺലൈനായി ഇക്കാലത്ത്, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഓൺലൈൻ സേവനങ്ങൾ എന്തൊക്കെയാണ്?
1: മോട്ടോർ വാഹന വകുപ്പിൻ്റെ മിക്ക സേവനങ്ങളും ഇന്ന് ഓൺലൈനാണ്. നമ്മൾക്ക് RTO ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ട സേവനങ്ങൾ പൊതുവെ ഒഴിവാക്കാൻ പറ്റാത്ത ചില സേവനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബസ്സിൻ്റെ പെർമിറ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ, അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല.
0: ബസ് കൊണ്ട് ഹാജരാക്കണം
1: അല്ല, അതിനേക്കാൾ ഉപരി ബസ്സിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത് RTOയിൽ പ്ലേസ് ചെയ്ത് RTOന്റെ മീറ്റിംഗ് പാസ്സായി അങ്ങനെ കുറേ പ്രൊസീജിയർ, ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സേവനങ്ങൾ മിക്കവാറും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ കൂടെ ഹാജരാക്കേണ്ട രേഖകളൊക്കെ ഉണ്ട് എങ്കിൽ ഓഫീസേഴ്സിന് പാസ്സാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് റിന്യൂ ചെയ്യാൻ ആവശ്യമായ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഫോർമൽ പ്രൊസീജിയർ മാത്രമാണ്. അപ്പം അതിന് ആൾക്കാർ പോകേണ്ട കാര്യമല്ല, ഓൺലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ വാഹനം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെ ഇന്ന് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, ചെയ്യാൻ പറ്റും.
0: പബ്ലിക്കിന് അത്രയും സൗകര്യമാണ് കാര്യങ്ങൾ അല്ലേ?
1: പക്ഷേ ആ സൗകര്യമാണ്, പക്ഷേ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷ ഉടമസ്ഥർക്കൊക്കെ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, സൗകര്യത്തിലേക്ക് അവരെത്താത്തതിൻ്റെ ഒരു ഇതുണ്ട്. അതിനെ നമ്മൾ വേറെ ഈ കുടുംബശ്രീ പോലുള്ള കാര്യം ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് RTOഫീസിൻ്റെ അടുത്ത്, RTOഫീസിൻ്റെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ RTOഫീസിൻ്റെ ഓഫീസിൽ തന്നെ ചില സേവന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അക്ഷയ അതിലൊക്കെ പോയാലും
0: ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം ആപ്പുകളുടെ കാലമാണല്ലോ, ആപ്പിൻ്റെ കാലമാണ്. അപ്പം നമ്മൾ ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയുടെ ഭാഗമായുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ കഴിയും?
1: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾക്ക് ആപ്പ് ബേസ്ഡ് അല്ല.
0: അല്ല,
1: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഒന്ന്, വാഹനം, നമ്മൾ വാഹനത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാനുള്ളത് വാഹൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
0: ഓൺലൈൻ
1: പോർട്ടലും, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് സാരഥി എന്ന് പറയുന്ന പോർട്ടലുമാണ്. അതിലൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ വളരെ പാവപ്പെട്ട, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ സേവന ദാതാക്കളായിട്ടുള്ള അക്ഷയ, കുടുംബശ്രീ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്ത്
0: ഹെൽപ്പ്
1: ഡെസ്കുകളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. അതല്ലാത്ത പറ്റ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ RTOഫീസിൽ പോയാലും അവിടുന്ന് വേണ്ട സേവനങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ സാർ, അതുപോലെ നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് സേവനങ്ങൾ പബ്ലിക്സിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയൊന്നും ചുരുക്കി പറയാൻ കഴിയുമോ, എന്തെല്ലാം സേവനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ്?
1: മോട്ടോർ വാഹന വകുപ്പ് സാധാരണഗതിയിൽ രണ്ട് തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കൊടുക്കലും, ഒന്ന് അവരിൽ നിന്ന് നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടലും. അതിലൊന്ന്, അത് നമ്മൾ കൊടുക്കുന്ന കാര്യം വളരെ ഈസിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ഫിറ്റ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. പിന്നുള്ളത് അവർ റോഡിലിറങ്ങിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട നിയമങ്ങൾ, ഇത് അവരിൽ നിന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ജോലി കൂടിയുണ്ട് മോട്ടോർ വാഹന.
0: ഉറപ്പുവരുത്തലാണ്,
1: ആ ഈ രണ്ട് ജോലികളാണ്. അതിൽ കൊടുക്കുന്നതിൽ പ്രധാനമായിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമായ ലൈസൻസ് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നത്, വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിറ്റ് കൊടുക്കുന്നത്, വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്.
0: ഓക്കെ,
1: ഇതാണ് പ്രധാനമായിട്ടും.
0: സോ അതുപോലെ നമുക്കറിയാം ബോധവൽക്കരണത്തിന് വലിയ പ്രസക്തി എന്നും എക്കാലത്തും ഉണ്ട്. അതോടെ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ
1: മോട്ടോർ വാഹന വകുപ്പ് വളരെ വ്യാപകമായിട്ട് ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു ഒരു ലെവലിൽ. അത് 2011 തൊട്ടിട്ട് 10 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് സ്കൂൾ കുട്ടികൾക്ക്, നമ്മൾ കുട്ടികളാണല്ലോ നാളത്തെ
0: പൗരന്മാരായിരുന്നു,
1: പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർക്ക്, ഡ്രൈവർമാർക്ക്, സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കൊക്കെ റെഗുലറായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക, അങ്ങനെ അവരുടെ ഡ്രൈവിംഗ് സുരക്ഷിതമായിട്ട് അവർക്കും നാട്ടുകാർക്കും ഉപദ്രവമില്ലാത്ത വിധത്തിലാക്കി മാറ്റുക എന്ന ഒരു
0: രൂപത്തോടെ.
1: അതെ അതെ.
0: ഓക്കെ സാർ, അതുപോലെ നമുക്കറിയാം അശ്രദ്ധമായി വാഹനം ഓടിക്കലാണ് ഒരുവിധം എല്ലാ കുഴപ്പത്തിനും കാരണം. ശരിക്കും അപ്പോൾ വാഹനം ഓടിക്കേണ്ട ആൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്തൊക്കെയാണ്?
1: വാഹനം ഡ്രൈവിംഗ് തന്നെ നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ലേണിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഡ്രൈവിങ്ങിനെ സമീപിച്ചിട്ടില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. ഇപ്പോഴും നമ്മൾ അത്ര വ്യാപകമായിട്ടൊന്നും അതിനെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നമുക്കില്ല. വളരെ ഒറ്റപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സ്വയം പഠിച്ചതല്ലാതെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്ന വിഷയത്തിൽ തന്നെ ഇപ്പോൾ പ്രമുഖ രാജ്യങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും ഒക്കെ ഉണ്ട്.

0: പൂർവ്വം സൈഡ് ചേർക്കാനും സിഗ്നൽ കൊടുക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും അതേപോലെ തന്നെ സ്പീഡ് നിയന്ത്രിച്ച് പോകാനും ഒക്കെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും ആ തുടക്കത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും എന്നിട്ട് കുറച്ചുകാലം അങ്ങനെ പോവുകയും ചെയ്താൽ അവൻ ഉറങ്ങി വണ്ടി ഓട്ടിയാൽ പോലും നല്ല ഡ്രൈവറായിരിക്കും.
1: ചൊട്ടയിലെ ശീലം ചുടലവരെ.
0: അത് ഡ്രൈവിങ്ങിന് വളരെ പ്രധാനമാണ്. ഡ്രൈവിങ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒരു വിരലുകൊണ്ട് പഠിച്ചാൽ പിന്നെ അത് മാറില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് ASGS എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമല്ലോ, ആ പാറ്റേൺ പഠിച്ച് ആ ഗുരുനാഥന്മാർ പറയുന്ന പോലെ നമ്മളിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തത് ശരിക്കും തെറവായി അങ്ങനെ അങ്ങനെ അങ്ങനെ പോയാൽ നല്ലൊരു ടൈപ്പിസ്റ്റ്
1: ഗ്രാജുവലി വന്നു കഴിഞ്ഞാൽ ഓക്കെ.
0: പക്ഷേ ഡ്രൈവിങ്ങിന് നമ്മൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റും ഒക്കെ വളരെ പഴയ രീതിയിലാണ്. അതായത് വളരെ ഈസിയായിട്ട് പാസ്സാകാവുന്ന രീതിയിലാണ്. മറ്റു രാജ്യങ്ങളിൽ ഇതൊക്കെ മാറ്റി ഡ്രൈവിംഗ് ഗ്രാജുവേറ്റഡ് ലൈസൻസിങ് സിസ്റ്റത്തിലേക്കൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു കുട്ടി നല്ല കുറേ കാലം എടുക്കുകയും ചെയ്യും. അത് കുറേ സ്റ്റേജുകൾ കടന്നുപോരും, പല ടെസ്റ്റുകൾ കടന്നുപോരും. അങ്ങനെ അവൻ ഒരു നല്ല ഡ്രൈവറാകാനുള്ള എല്ലാവിധ റെസ്ട്രിക്ഷൻസും അതിൻ്റെ ഇടയിൽ വരും. നമ്മളങ്ങനെയല്ല, 30 ദിവസം കൊണ്ട് ഒന്നിച്ച് ലൈസൻസ് കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ആ
1: വലിയ പോരായ്മ കൂടിയാണല്ലേ.
0: ആ കാരണം ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ഇത്രമാത്രം ഡ്രൈവേഴ്സ് ആവശ്യമായിട്ടുള്ള ഒരു രാജ്യത്ത്, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലത്ത്, സാമ്പത്തികം കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അവർ യൂറോപ്പിൽ നടത്തുന്ന എല്ലാം കൂടി നമുക്ക് നടത്താൻ പറ്റില്ല.
1: ഓക്കെ ഓക്കെ. മാത്രമല്ല നമ്മുടെ സമൂഹം അത്രയ്ക്ക് ഉയർന്നിട്ടുമില്ല.
0: ആ സാമ്പത്തികമായിട്ടും അവർക്കത് അഫോർഡബിൾ ആയിരിക്കും,
1: താങ്ങാൻ കഴിയില്ല. ഓക്കെ ഓക്കെ. അതുപോലെ നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്കാളും വാഹന ഉടമകളാണ്. അപ്പോൾ വാഹന ഉടമ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്?
0: വാഹന ഉടമ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താ വെച്ചാൽ, വാഹനം വാങ്ങുമ്പോൾ പുതിയ വാഹനമാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസം വരുന്നില്ല. കാരണം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസൃതമായിട്ടുള്ളൊരു വാഹനം നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങി അത് വ്യക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കടലാസൊക്കെ ഇൻഷുറൻസും പേപ്പറും ലൈസൻസും എല്ലാം കൊണ്ടു നടക്കുകയാണ് വെച്ചെങ്കിൽ. പക്ഷേ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നവരാണ് വലിയ അബദ്ധത്തിലൊക്കെ ചെന്ന് വിടുക.
1: യൂസ്ഡ്
0: വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ രേഖ നെറ്റിൽ കയറി നെറ്റിൽ നോക്കി അതിന് ഫൈനാൻസ് ഉണ്ടോ ഇല്ലേ, അത് എന്താണ്, പിന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ വെരിഫൈ ചെയ്തെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻഷുറൻസ് ഉടനടി നമ്മളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ വേണം. 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യണം, അത് പലരും ചെയ്യാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒപ്പം വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യത്തെക്കാളിലേറെ പ്രയാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വാഹനം വെക്കുമ്പോഴേ ഉണ്ടാവുക. അപ്പോൾ വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കണ്ടീഷനും മറ്റും മാത്രം നോക്കാൻ പോരാ, അതിൻ്റെ പേരിൽ ഉള്ള കേസുകളോ എന്തെങ്കിലും ഉണ്ടൊക്കെ നെറ്റിൽ അറിയാൻ പറ്റുമ്പോൾ അതറിഞ്ഞ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
1: അതുപോലെ നമുക്കറിയാം 18 വയസ്സ് തികയാത്ത, ആ പ്രായം തികയാത്ത അഥവാ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളുടെ വാഹനം ഓടിക്കൽ ഒരു വലിയ ഭീഷണിയാണ് സമൂഹത്തിന്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾക്ക് അഥവാ അത്തരം മക്കൾക്ക് വണ്ടി കൊടുക്കുന്ന രക്ഷിതാക്കളോട് എന്താണ് മോട്ടോർ വാഹന വകുപ്പിന് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ പ്രായവും നമ്മളുടെ ബിഹേവിയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്.
1: അതെ.
0: അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ വാഹനം എടുത്താൽ ആ വാഹനം വളരെ വേഗതയിൽ ഓടിക്കാനും വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അപകടകരമായി ഓടിക്കാനും സാധ്യതയുണ്ട്.
1: അതിൻ്റെ ഭവിഷ്യത്തേക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ.
0: അങ്ങനെ സംഭവിക്കുന്ന അപകടത്തിന് ഈ രക്ഷിതാവ് ഉത്തരവാദിയാണ്. വളരെ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് കിട്ടില്ല.
1: അതെ.
0: അങ്ങനെ വരുന്ന സമയത്ത് ഒരു 1 കോടി 1.5 കോടി 5 കോടി 10 കോടി ഒക്കെ വിധി വരാം.
1: പത്രം വായിക്കുന്ന
0: അങ്ങനെ വരുമ്പോഴ് ആ ബാധ്യത ഈ രക്ഷിതാവിന് താങ്ങാൻ പറ്റാതെ അയാളെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകും.
1: വിറ്റാൽ പോലും ഒരു പക്ഷേ കൊടുക്കാൻ കഴിയും.
0: മാത്രമല്ല ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നമ്മൾ കാരണം നഷ്ടപ്പെടുത്തുക എന്നുള്ളത്
1: അതിനേക്കാളും വലുതാണ്.
0: എത്രയോ പേര് നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഇതുപോലുള്ള ഒരു അപകടങ്ങൾ കാരണമാണ്.
1: അപ്പൊ ഒരിക്കലും അത്തരം മക്കൾക്ക് വാഹനം കൊടുക്കരുത്.
0: അല്ല, കുട്ടികൾ ചോദിക്കുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് കുട്ടികൾ നശിക്കുന്നത്. അത് ചെറുപ്പം തൊട്ടേ കൊടുക്കരുത്, ചെറുപ്പം തൊട്ടേ വാശി കേൾക്കരുത്.
1: അപ്പോൾ ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണം ശരിക്കും കൊടുക്കണം.
0: അതെ അതെ.
1: കുട്ടികളെക്കാളും
0: കുട്ടികളെ വാശി ഏത് വാശിയാണെങ്കിലും, ഇപ്പോൾ മുട്ടായിക്കാണെങ്കിലും ആ മുട്ടായിക്ക് വാശി പിടിക്കുമ്പോൾ കൊടുത്താൽ കുട്ടി അടുത്ത വാശി കൂടുതലായിട്ട് പിടിക്കും.
1: അതെ അതെ.
0: വാശി ഇല്ലാത്തപ്പോൾ കൊടുക്കാം, വാശി പിടിക്കുമ്പോൾ കൊടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ വളർത്തണം. ചെറിയ ചെറിയ വാശി എന്നാണ് പിന്നെ വലിയ വലിയ വാശിയിലേക്ക് വരിക.
1: അതെ അതെ, ശരിയാണ്. സോ അതുപോലെ വാഹനം വിൽക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യല്ല, പേപ്പർ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റാറില്ല പല ആൾ. അത് ഒരു സാമ്പത്തിൽ വിടുകയാണ് ചെയ്യാൻ. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം? എന്താണ്
0: ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ വിഷയത്തിലാണ്. കാരണം നിയമപ്രകാരം പഴയകാലത്ത് ശരിക്ക് ഒരു വാഹനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുന്ന ആളാണെങ്കിൽ അയാളെ പേരിലേക്ക് മാറ്റേണ്ടത് അയാളാണ്. പക്ഷേ സാധാരണ ഭൂമിയൊക്കെ ആകുമ്പോൾ അത് മാറ്റും.
1: അതെ, പേടിച്ചിട്ട്.
0: ആ പക്ഷേ വാഹനമാകുമ്പോൾ ആൾക്കാർ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനം വില കുറഞ്ഞ വാഹനമൊക്കെ ആകുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് മാറ്റാതെ അനധികൃതമായ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. കഞ്ചാവ് കടത്തിനോ കള്ളക്കടത്തിനോ ആൾക്കാരെ കൊല്ലാനോ ഉണ്ടായസത്തിനോ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ യഥാർത്ഥത്തിലുള്ള ഈ ഉടമസ്ഥൻ അതിന് മറുപടി പറയേണ്ട അവസ്ഥ വരും. അതുകൂടാതെ ഇപ്പോഴത്തെ കാലത്ത്

0: ഈ ക്യാമറ അടിക്കുന്ന ഫൈന്, ആക്സിഡൻ്റ് ഉണ്ടായാൽ നഷ്ടപരിഹാരം, എത്രയോ പേർക്ക് നമ്മളെ നാട്ടിൽ വലിയ പ്രമുഖർക്ക് പോലും ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ വിറ്റ ആൾ വാങ്ങിയിട്ട് വാങ്ങിയ ആൾ മാറ്റാതെ കൊണ്ടുപോയി അപകടം ഉണ്ടാക്കിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗതി നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്.
1: ആ ബാധ്യത മറ്റേ
0: കാരണം ആരുടെ പേരിലാണ്? അയാൾക്കാണ് ബാധ്യത. കാരണം അയാൾ ഈ വണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നവരെ നമുക്ക് ചെറിയൊരു അഗ്രിമെൻറ്റോ ഒരു സെയിൽ ലെറ്റർ ഉണ്ടൊന്നും കാര്യമല്ല. അപ്പോൾ എപ്പോഴും വണ്ടി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ കൊടുക്കുക.
1: അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് അതിന് ട്രാൻസ്ഫറിന് ശേഷം വണ്ടി കൊടുത്താൽ മതിയോ?
0: നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ പറയാം ആർ സി നിങ്ങളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ഫീസ് അടക്കാം,
1: ഓൺലൈൻ
0: ചെയ്യാം, എന്നിട്ട് നമ്മളത് നമ്മളെ ചെലവിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, അല്ലെങ്കിൽ അത് പറയണം ആ ട്രാൻസ്ഫറിൻ്റെ ചെലവ് നിങ്ങൾ ഇത്ര റുപ്യ വഹിക്കണം, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടല്ലാതെ
1: വിത്ത് അഗ്രിമെൻറ്റ്.
0: അഗ്രിമെൻറ്റിൽ കാര്യമല്ല, ചെയ്തിട്ട് കൊടുക്കുക. അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റും നമ്മളുടെ വാക്കുകളൊക്കെ വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെന്നോട് പലരും പണ്ട് പറയുന്നത് നമ്മളെ ജില്ലനെ പറ്റി പറയുമ്പോൾ, നിങ്ങളെ നാട്ടിൽ വെറുതെ കാശ് കടം കൊടുത്താൽ അത് അവർ തെരഞ്ഞു പിടിച്ച് തിരിച്ചു കൊടുന്നിരുന്നു. അങ്ങനെ ഞാൻ അഭിമാനപൂർവ്വം പറയാറുണ്ടായിരുന്നു. ആ കാലം ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല,
1: വിസ്മരിക്കപ്പെട്ടു പോയി,
0: എവിടെയില്ല, ആർക്കുമില്ല. അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ നിൽക്കരുത്. എത്ര അടുത്ത ആളാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് ആർ സി കൊടുക്കുന്നതാണ് നല്ലത്.
1: ഏറ്റവും സേഫ് അതാണ് ഓണർക്ക് അല്ലേ,
0: അല്ലെങ്കിൽ സേഫേ അല്ല.
1: അതെ അതെ, അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഓക്കെ സാർ, അതുപോലെ ഓടിക്കുന്ന വാഹന ആളിന് ലൈസൻസ് ഇല്ലാതെ, അതേപോലെ മതിയായ പേപ്പർ ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാറുണ്ട്, അങ്ങനെയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്?
0: ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല. നിങ്ങൾ എത്ര രൂപക്ക് ഇൻഷുറൻസ് എടുത്താലും ആ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രീ കണ്ടീഷൻ ഡ്രൈവർക്ക് ലൈസൻസ് വേണമെന്നാ,
1: ഓടിക്കുന്ന ആൾക്കുണ്ട്
0: ആ ലൈസൻസ് വേണം, നിർബന്ധം. അപ്പോൾ നിങ്ങൾ ആരെ ഡ്രൈവറായിട്ട് ഏൽപ്പിക്കുമ്പോഴും അയാളുടെ ലൈസൻസ് റിന്യൂ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലായെങ്കിൽ ആ വാഹനം കൊണ്ടുപോയിട്ടുണ്ടാകും. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു 10-20 ബസ് ഉണ്ടാവും, അതിൻ്റെ ഡ്രൈവർമാരുടെ ലൈസൻസ് സ്കൂളിലെ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് ഇത്രയും വലിയ തുകക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഡ്രൈവറുടെ ലൈസൻസ്, വണ്ടിയുടെ എന്തോ രേഖ ഇല്ലാത്ത സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് അവർ പോയി. കാരണം നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അങ്ങനെ ആരും ചെയ്യില്ല. നമ്മളെ ഡ്രൈവർ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടാവും, അയാൾ നമ്മളെത്രയോ കൊല്ലായിട്ട് അറിയുന്നതാണ്, പക്ഷെ അയാൾ മറന്നുപോയിട്ടുണ്ടാവും.
1: അതെ അതെ,
0: മനസ്സിലായോ? നമുക്ക് അതിന് ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഓഫീസൊക്കെ ഓഫീഷ്യലാക്കുക, അവിടെ വ്യക്തിബന്ധം ഒഴിവാക്കിയിട്ട് മുന്നിൽ തന്നെ എഴുതിയിടുക. ആ വാഹനങ്ങളുടെ ആളിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒരു 3 വാഹനമുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ 4 വാഹനമുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ വണ്ടിൻ്റെ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ഇൻഷുറൻസ് ഇത്ര ദിവസം, അയാളുടെ ഇന്ന മുഹമ്മദ് അലി, ഇയാളുടെ ലൈസൻസ് ഇന്ന ദിവസം എക്സ്പയർ ആവും എഴുതിയിട്ടിട്ട് അത് കഴിയുമ്പോൾ മുഹമ്മദ് അലി നിങ്ങളെ ലൈസൻസ് അടുത്ത ആഴ്ച നമ്മൾ പറയുക. കാരണം അയാൾക്കും മറന്നു പോകും, അയാളുടെ ഒരു കുറ്റവാളിയായിട്ടല്ല,
1: മനുഷ്യനാണല്ലോ.
0: അതേമാതിരി ഇൻഷുറൻസും ലൈസൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
1: അതില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ,
0: വലിയ സാമ്പത്തികം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി വരും. ചിലപ്പോൾ 50 crore എത്ര വരെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വില അനുസരിച്ചിട്ടാണ്.
1: ഡോക്ടറാണെങ്കിൽ ആ നിലയ്ക്കാണ് കൊടുക്കുന്നത്, ടീച്ചറാണെങ്കിൽ.
0: നമ്മളുടെ തേഞ്ഞിപ്പലത്ത് നടന്ന ജഗദീഷ് ശ്രീകുമാർ സാറിന് അദ്ദേഹത്തിൻ്റെ വിധി വന്നത് 4.95 crore മറ്റുമാണ്.
1: ഓക്കെ,
0: അങ്ങനത്തെ ഒരു വിധി നമ്മളെ തലയിൽ വന്നാൽ നമുക്ക് എല്ലാം കൂടി
1: കുടുംബം വിറ്റാതെ
0: തികയില്ല. അത്തരം ബാധ്യതകൾ വരാതിരിക്കാനാണ് ഇത്തരം കാര്യം.
1: അതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾ ലൈസൻസ് ഇല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ആളുടെ പേരിലേക്ക് കേസുകൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്, അതുപോലെ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിൻ്റെ
0: നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ അതൊരു കേസായി വരികയാണെന്നുവെച്ചെങ്കിൽ അതൊരു ക്രിമിനൽ കേസാണ്. കാരണം നമ്മൾ സർക്കാരിനെ വഞ്ചിച്ചതും അതേപോലെ തന്നെ ഇൻഷുറൻസിനെ പറ്റിക്കാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വരും. പക്ഷേ നമ്മളെ നാട്ടിലൊരു സിമ്പതിയാണ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് കിട്ടിക്കോട്ടെ എന്നൊക്കെയുള്ള രൂപത്തിൽ, പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് സ്യൂട്ടബിൾ അല്ല. അത് നമ്മൾ ചെയ്യുന്നത് വേറൊരാളോട് അല്ലെങ്കിൽ സർക്കാരിനോട് പൊതുജനങ്ങളുടെ മൊത്തം കാശിന് നഷ്ടം വരുത്തുകയാണ്. കാരണം ആ ഇൻഷുറൻസ് കൊടുക്കുന്നത് ജനങ്ങളുടെ കാശാണ്, ശരിക്കും ലയബിൾ അല്ലാത്തൊരു കാശാണ് ജനങ്ങളുടെ കാശ്.
1: അതെ അതെ. പിന്നെ അതുപോലെ സാർ, സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ള അളവുകളും ഉണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രചാരണം നടക്കുന്നുണ്ട്.
0: സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമല്ല.
1: അല്ല
0: അല്ല അല്ല അല്ല.
1: ഓക്കെ,
0: സർക്കാർ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും എക്സംഷൻ ഉണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേറെ ഇത്. പക്ഷേ ഇപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, കാരണം സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഇൻഷുറൻസ് എൻ്റെ ഓഫീസിലെ വണ്ടിക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് അപ്പോഴേ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
1: ആണോ?
0: സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ള നിയമമാണ്. സർക്കാർ ഓഫീസിലെ ഒരു വാഹനത്തിനും നമുക്ക് പുറത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് തന്നെ എടുക്കണം.
1: ഓക്കെ, അപ്പോൾ എക്സംഷൻ ഉണ്ട്.
0: എക്സംഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ആരും അതിന് ധൈര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അത് വലിയ പുലിപാലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ബാധ്യത വരും. പിന്നെ അത് കേസ് ഒക്കെ വന്ന് സർക്കാർ ഒഴിയാൻ സാധ്യത, സർക്കാർ പറയുകയാണ് നിങ്ങൾ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ അയാൾ കുടുങ്ങി പോകും. അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട്
1: അപ്പൊ ആക്ച്വലി ആ എമൗണ്ട് ആരാണ് അടക്കണം? ഡിപ്പാർട്ട്മെന്റ് ആണോ അതോ?
0: സാധാരണ ഗതിയിൽ ഡിപ്പാർട്ട്മെന്റുകൾ അടക്കാൻ തയ്യാറാവില്ല, ആ ഉദ്യോഗസ്ഥന്റെ നിലയിൽ വരും അത്. അതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. എക്സംഷൻ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അതിന് സർക്കാരിന് തീരുമാനമാണ്.
1: അപ്പൊ അങ്ങനെ കേസ് വന്നാൽ അത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും.
0: ഇൻഷുറൻസ് ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ഞങ്ങൾ അതിന് വേണ്ടി വേറെ ഞങ്ങളെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് നിന്ന് ഉപയോഗിച്ച് നഷ്ടപരിഹാരം കൊടുക്കും, തീരുമാനിച്ചാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല.
1: അതിലങ്ങനെയാണ് ആ വർഷം അങ്ങനെ. ശരി ശരി. അതുപോലെ മറ്റേ അടിക്കടി ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വാഹന വകുപ്പ് ആണല്ലോ. അപ്പം അതിൽ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ?
0: പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ ലൈസൻസിന് ആവശ്യമായ പരിശീലനം കൊടുക്കാവുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ടെസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ. അത് പ്രകാരം അവരനുവദിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ഡ്രൈവർ ട്രെയിനിങ് സെൻറ്ററുകളായിട്ട് അംഗീകരിച്ചാൽ, അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ RTO ലൈസൻസ് കൊടുക്കണം എന്നാണ്. അത് നടപ്പിലായിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതേമാതിരി ഓൺലൈൻ തിയറി ടെസ്റ്റ് വീട്ടിലിരുന്ന് ചെയ്യാം,
1: റീസെന്റ്ലി അത് കണ്ടിരുന്നു.
0: അപ്പൊ അതിപ്പോ ബുക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ സഹായത്തോടെയോ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ നടത്തി കൊടുക്കും.
1: മാൽ പ്രാക്ടീസ് ഒരുപാട് സാധ്യതയുണ്ട്.
0: അപ്പൊ അതൊക്കെ വേറെ എവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മൾ വളരെ വിശ്വസ്തരും സത്യസന്ധരും ആണെങ്കിലൊക്കെ നടക്കും, പക്ഷെ നമുക്ക് അതൊന്നും ആരും വിശ്വസിക്കില്ല.
1: അതെ അതെ, ഇത്രയും ഫ്രീ ആവേണ്ട ആവശ്യമില്ല നടത്തില്ല.
0: കാരണം അതൊക്കെ നമ്മളുടെ ക്വാളിറ്റിനെ ബാധിക്കും. കാരണം പഠിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹവും ജനതയും സത്യസന്ധരായിട്ടുള്ള ഒരു സമൂഹമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ.
1: അതെ,
0: അതിപ്പോ എവിടെയില്ല ലോകത്തൊരു രാജ്യത്തും അങ്ങനത്തെ ഒരു സമൂഹമില്ല, ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ നിയന്ത്രണം ഇല്ലാത്ത ടെസ്റ്റുകളും ഇല്ല. പക്ഷെ സർക്കാരിന്റെ തീരുമാനം അങ്ങനെയാണ്,
1: പോളിസികൾ
0: അങ്ങനെയാണ്. അത് അവര് ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് അത് എന്ത് സംഭവിക്കുന്നു നോക്കിയാ അറിയാത്ര ഉള്ളൂ.
1: പീസ് റേഡിയോ ജംഗ്ഷൻ പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സംശയം നിവാരണം ചെയ്തത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ പി എം മുഹമ്മദ് ജീബ് സാറാണ്. അദ്ദേഹത്തിന് ഹൃദയം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഈ പരിപാടി നമുക്ക് തുടർന്നും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോ ജനക്ഷേമ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
3: ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ആൾക്ക് മാത്രമേ ലൈറ്റ്നസ് വരൂ, ചെയ്യാതിരിക്കുമ്പോഴല്ല ലൈറ്റ്നസ് വരിക. ഇപ്പോ നിത്യന്റെ തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്, പൂർത്തിയാക്കാത്ത കർമ്മങ്ങളുടെ നിലവിളിയാണ് അസ്വസ്ഥത. അസ്വസ്ഥതയ്ക്ക് ഞാൻ കേട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡെഫിനേഷനാണ്. ഒരു ഡയമെൻഷനിൽ അതിന് വായിച്ചാൽ മതി. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തിട്ട് കുളിച്ചു വന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു സഹജമായ അവസ്ഥയായിട്ട് ഫീൽ ചെയ്യാ ഇരിപ്പിലാണ്. ഇരുന്നിട്ട് കിട്ടുന്നതല്ല, അത് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അവരവരെ തൊടാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് നീണ്ടു നിന്ന് ഇരുന്ന് അകത്തേക്ക് നോക്കിയാൽ അവരവരെ തൊടാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇത് മുതൽ ഇനിയിപ്പോ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഞാൻ പല സന്ദർഭങ്ങളിലൂടെ ജീവിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അതിലൂടെ ജീവിച്ചു പോകുമ്പോൾ എല്ലായിടത്തും എനിക്ക് പരമാവധി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എസ്തെറ്റിക് സെൻസോടെയും ധൃതിയില്ലാതെയും ഓരോ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകാനും കഴിഞ്ഞു എന്ന് കരുതുക. നമ്മൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുളിച്ചൊരു ഇരിപ്പിരിക്കും, കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അത് ചിന്തയെ ഒബ്സർവ് ചെയ്ത് വരേണ്ടതല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വന്ന് ഭവിക്കുന്ന അനുഭവമാണ് എംപ്റ്റിനെസ്.
4: എന്ത് തോന്നി?
5: നല്ല ഒരു, ശരിക്കും ചിന്തിക്കേണ്ടതാണ്, ഓരോ പോയിന്റ് എടുത്ത് ചിന്തിക്കണം എന്നാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് അല്ലേ. നമ്മളൊരു ഒരു കാര്യം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ, നമ്മൾ ചെയ്തിട്ട് ഇരിക്കുന്നതിന്റെ സന്തോഷമല്ല, നമ്മൾ ചെയ്ത് തീർത്തതിന്റെ സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്.
4: ഇരിക്കുന്ന സംഗതി ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇരിക്കുന്ന സോഫയോ ഇരിക്കുന്ന സ്ഥലമോ അല്ല, ഇരിക്കുന്ന സാഹചര്യം ഏതാണ്, നമ്മളെ മാനസികാവസ്ഥ ഏതാണ്. അപ്പൊ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അവന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അവിടെ ശരിക്കുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു വിശ്വാസിയുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് കൃത്യമായൊരു മാനുവൽ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അവന്റെ പ്രവർത്തനങ്ങളുടെ കുറെ പിന്നോട്ട് വെക്കൽ, ലേസിനെസ്, അവൻ ചെയ്തെടുക്കേണ്ട ഒരുപാട് അവന്റെ അലസതകൾ, ഇതൊക്കെ അവന്റെ ഇരുത്തത്തിനെയും നടത്തത്തെയും അത്രയധികം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
5: അതെ, ഇത് ഏത് പ്രായ ആൾക്കാർക്കും സൂട്ടബിൾ ആണെന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളിലേക്ക് വന്ന് വൃദ്ധരായ ആളുകളിലേക്ക് പ്രായമായ ആളുകളിലേക്ക് ഒക്കെ എത്തുമ്പോൾ അവനവനക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങൾ, രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെയുള്ള. അപ്പം ആ കാര്യത്തിനൊക്കെ നമ്മൾ നമുക്ക് നിങ്ങൾ പറഞ്ഞവർക്ക് ആ പ്രോട്ടോകോൾ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് ടൈമിൽ ചെയ്ത് തീർത്താൽ കിട്ടുന്നൊരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിച്ചറിയണം അല്ലേ. ഒരു പറഞ്ഞ ഫീൽ
4: കിട്ടില്ല. അതെ, ഈ പിന്നെ ഈ സക്സസും സാറ്റിസ്ഫാക്ഷനും തമ്മിൽ വ്യത്യാസത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കിപ്പോ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സുകളാണ് എന്തെങ്കിലുമൊക്കെ, അത് ശരിക്കും അതാണോ ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതാണല്ലോ സാറ്റിസ്ഫാക്ഷൻ. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് കിട്ടുന്നതാണ് ആ സംതൃപ്തി. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയി ഉണ്ടാവും, പക്ഷേ ആ സക്സസ് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും, ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അയാൾക്ക് മുമ്പിൽ, അയാൾ സാമ്പത്തികമായി നേടിയ ആളായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വിജയിച്ച ആളായിരിക്കാം, അതൊന്നും ലൈഫിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്നതല്ലോ. ലൈഫിൽ എപ്പോഴും സമാധാനം ഉണ്ടാവണം. ആ സമാധാനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ശേഷം കിട്ടുന്നതാണ്. അപ്പം ആ പ്രവർത്തനത്തിൽ ഭൗതികമായ കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്തെടുക്കേണ്ട കടമകളുണ്ട്. അത് ദീനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി പോലും നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു സുഖത്തിൻ്റെ കാര്യം കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പം ആത്മീയ സുഖമാണ് ശരിക്കും ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി, അത് അവസാനം വരെ കിട്ടുന്നത്. അപ്പം അതിലേറ്റവും പ്രധാന ഇബാദത്തുകൾ, ആരാധനകൾ, അപ്പൊ അതിലൊക്കെ വിളിച്ചു വരുന്ന ഒരാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും.
5: അസ്വസ്ഥനം തീർച്ചയായിട്ടും, കാരണം അയാളെ മനസ്സിൽ നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക, അയാൾ ആ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടായിരിക്കുക. ഒരു ഉപകാരം ഇഹലോകത്തോ പരലോകത്തോ ഉപകാരപ്പെടാത്ത രീതിയിലായിരിക്കും ഒരു പക്ഷേ അയാൾ ആ സമയത്തെ ചെലവഴിച്ചേക്കുക. നേരെ മറിച്ച് അയാൾ ചെയ്ത് തീർക്കേണ്ടതായ ടൈമിൽ ചെയ്യേണ്ട ഇപ്പൊ വിഭാഗത്തുകൾ, ദിക്റുകൾ, ചിലപ്പോൾ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ജോലി കൂടി പോകാതെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ടോ, വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അങ്ങനത്തെവർക്ക് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും. നേരെ മറിച്ച് അതിനെ നമുക്ക് നമ്മളെ സമയത്തെ വളരെ ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് തീർത്ത് അപ്പോൾ കിട്ടും ഭയങ്കര സമാധാനം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളത് ആലോചിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നമ്മളെ സമയം ഒരിക്കലും നമ്മൾ മിസ്സാക്കി കളയരുത്.
4: അല്ല, ഇത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ കുറിച്ച്, അല്ലേ,
5: നമ്മളെ കുറിച്ച്. അതെ,
4: ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു, അല്ലേ, സാറേ സാറിനെ കുറിച്ച് ആലോചിച്ചു, അതുപോലെ ഓരോ ശ്രോതാക്കൾ അവനവനെ കുറിച്ച്, നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മൾ ആ ഇരുത്തം ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മനുഷ്യനൊരു അത് മാനസികമല്ല ശരിക്ക്, അതിൽ അസ്വസ്ഥതയാണ്. സ്വസ്ഥത കിട്ടുന്നത് പ്രവർത്തനോന്മുഖമായൊരു ജീവിതമാണ്. ഫൈദ ഫറഖത്ത് ഫൻസ് പോയില്ല അറബിക്ക് ഫറഖ്, എത്ര മനോഹരമാണത്. അപ്പം നമ്മൾ ആ ഒരു കോണിലൂടെയാണ് ആ കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്.
5: നമ്മളൊരു വിശ്വാസി എന്നുള്ള രീതി തന്നെ നമുക്ക് സമയം വെറുതെ കളയാനില്ല. മരണം വരെ നമ്മൾ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച് പരമാവധി കൂലികൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർത്തും നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ സമയത്തെ ചെയ്തു തീർക്കുക എന്നുള്ള വളരെ മനോഹരമായൊരു പോയിന്റ് അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വേറെയും ഒരുപാട് തലത്തിൽ നിന്നിട്ട് നമുക്കതിനെ ആലോചിച്ച് എടുക്കാവുന്നതാണ്.
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
8: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
9: سيد الاستغفار
6: اللهم أنت ربي لا إله إلا أنت
8: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهവേ നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പിഴവുകൾ മനുഷ്യൻ എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തെ കടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പരിപാടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് പ്രോഗ്രാമിലേക്ക് ലോകത്തെ മുഴുവൻ മലയാളി ശ്രോതാക്കൾക്കും സ്വാഗതമോദുകയാണ്.

ഇന്ന് 2026 ജൂൺ 10 ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 23, കൊല്ലവർഷം 1201, ഇടവം 27, ബുധനാഴ്ച.

0: ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് സെക്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി. മുസ്തഫ മാസ്റ്റർ ഏപ്പിക്കാട്. മഴയും അതോടൊപ്പം തന്നെ തണുപ്പും, കാലാവസ്ഥ പെട്ടെന്ന് ഉള്ള ഒരു വ്യതിയാനത്തിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പം കാലാവസ്ഥയുടെ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. പലയിടങ്ങളിലും മഴയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ശക്തമായ ചൂടുമൊക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാലവർഷത്തിൻ്റെ തുടക്കവും അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ ആരംഭവും ഒക്കെയായിട്ട് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെയുള്ള അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കനത്ത ചൂടിൻ്റെ ആ ഒരു ആധിക്യത്തിൽ നിന്ന്, അതിൻ്റെ ഒരു പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അത് മഴയായി നമ്മിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഏതേത് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴും അത് ഒരു പരീക്ഷണമാകാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള ഒരു ശിക്ഷയാകാതിരിക്കാൻ, ഇറങ്ങുന്ന അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അത് നമുക്ക് ഉപകാരമെടുക്കുന്നതാക്കാൻ വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനയുണ്ടാകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം മാറി വരുന്ന കാലാവസ്ഥ സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ നമുക്കുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളെ അത് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒപ്പം അതിൽ പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. മഴ വർഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അള്ളാഹുമ്മ സൈബൻ നാഫിയാൻ എന്നുള്ളതാണല്ലോ, നമുക്കതെല്ലാവർക്കും അറിയാം. ഇപ്പം ഈ ഒരു യാത്രയിൽ പീസ് റേഡിയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം നേരത്തെ തന്നെ വന്ന് ചേർന്നിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നമുക്ക് സുബഹ് നമസ്കാരം വളരെ നേരത്തെ ആയതുകൊണ്ട്, ഏകദേശം ഒരു 4:45 സമയത്തൊക്കെ ബാങ്ക് വിളിക്കുന്ന ഒരു കാര്യമുണ്ടായതുകൊണ്ട് തന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടേതായിട്ടുള്ള പ്രഭാത കർമ്മങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ വ്യാപൃതമാകുന്ന സമയമാണല്ലോ. അപ്പം ആളുകളോട്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ സജീവമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേൾവിയിൽ സജീവമാകുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ആശയം അവരുമായി അവരുടെ നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറയാനുള്ളൊരു സമയം നമുക്ക് കൊടുക്കാം. മഴയുടെ വിഷയം തന്നെ നമുക്ക് ഇൻഷാല്ലാ പറയാം. ശക്തമായ മഴ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയാസങ്ങളോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടോ? അപ്രകാരം തന്നെ എന്തെങ്കിലും ഈ രൂപത്തിൽ ഭൗതികമായിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ ലഭിക്കാവുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നടത്തിയോ? ആ ഒരു മഴയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഫീഡ്ബാക്കിൽ പങ്കുവെക്കാം. അത് എന്ത് തന്നെയാണെങ്കിലും ഇൻഷാല്ലാ നമുക്കത് നമ്മുടെ പ്രേക്ഷകരോട് അറിയിക്കേണ്ടതുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളുള്ള അന്വേഷണങ്ങൾക്ക് അവർ നൽകിയതായിട്ടുള്ള മറുപടികളൊക്കെ ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. എല്ലാ ദിവസവും മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പീസ് റേഡിയോ ആരംഭിക്കുമ്പോൾ അതൊരു ഊർജമാണ്, തീർച്ചയായിട്ടും മധുരം ഖുർആൻ.
1: സഹോദരങ്ങളെ,
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43 44 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാതു സക്കാത്ത വർക്കഅവും അറാഖയിൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദും അതോടൊപ്പം തന്നെ ഖിറാഅത്തുമൊക്കെ പഠനം നടത്തി അതിൻ്റെ ഒരു ദർജയിൽ എത്തിയ വ്യക്തിത്വമാണ്. പിന്നെ ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ തന്നെ അതിൻ്റെ സനദ്, ഖിറാഅത്തിൻ്റെ സനദൊക്കെ നിരവധി ഷെയ്ഖുമാരിൽ നിന്ന് വാങ്ങിയ ഒരു മഹാ വ്യക്തിത്വമാണ്. ദഅവയും അതോടൊപ്പം തന്നെ ശബ്ദ പരിശീലനവും പാരായണത്തിലെ മഖാമത്തിൻ്റെ വിഷയങ്ങളിലുമൊക്കെ പ്രൊഫഷണൽ പരിശീലനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം UAE പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമാത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത കാരികളിൽ പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനൈജി എന്ന് നമുക്കറിയാം. പിന്നെ മുസ്തഫ മാസ്റ്റർ അല്പം സമയം വൈകി എന്നതിൽ നമുക്ക് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈൻ അടിക്കാൻ പറ്റൂല. കാരണം എന്താ പറയുക, ഞാൻ ഇന്നലെ രാത്രി അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം എനിക്കറിയാം അവിടുന്ന് ഇറങ്ങി രാവിലെ പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മണി 3:30 ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല ശക്തമായ മഴയാണ്. രാത്രിയൊക്കെ മഴ എനിക്ക് തോന്നുന്നു തോർന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ അത്രയും
1: വിചാരിച്ചതുപോലെ പോരാൻ കഴിയില്ല. പേടിയാണ്.
0: സ്ലിപ്പിംഗ് മാത്രല്ല, ഈ മൃഗങ്ങള് നമ്മുടെ ഏരിയയിലൊക്കെ കാട്ടു ജീവികള്, ഈ പ്രത്യേകിച്ച് പന്നിയൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. പല സമയങ്ങളിലായിട്ട് സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പൊ ഒന്നാമത്, പിന്നെ രണ്ടാമത് ഈ തണുപ്പും കൊണ്ട് മഴയും കൊണ്ട് ബൈക്കിലൊക്കെ കൊണ്ട് വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു പാടാകും. പിന്നെ വന്നിരുന്നാണ്ട് ആ ഒരു ആവേശം കിട്ടൂല. അപ്പൊ നിങ്ങളെപ്പോലെ ഞാനും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി. മാഷാല്ല. ഏതായാലും പ്രേക്ഷകരോട് നമ്മൾ മഴയെ കുറിച്ചുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? അപ്രകാരം തന്നെ മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴക്കാലത്തേക്ക് പ്രവേശിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവം അവർ അറിയിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് പോകാം. എന്തായാലും പിന്നെ പീസ് ടൈമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഉപദേശങ്ങൾ, അവരുടെ കമൻറ്റുകൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ മറ്റു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ജസ്റ്റ് ഒരു മിനിറ്റ് സമയമാണ്.
1: യെസ്,
0: അത് അവർ നമുക്ക് അയച്ച ഫീഡ്ബാക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് നമ്മൾ വായിക്കുന്ന ഒരു സമയമാണ് പീസ് ടൈം എന്ന് പറയുന്നത്.
1: ദിവസവും പുതിയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു. ജീവിത വിജയം എങ്ങനെ നേടാമെന്ന് ലളിതമായി പറഞ്ഞു തരുന്നു. പീസ് റേഡിയോയിലെ ഉപദേശങ്ങൾ പലപ്പോഴും എൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ സഹായിച്ചതിൽ പീസ് റേഡിയോക്ക് പങ്കുണ്ട്. ആരാന്നുള്ള പേരില്ല, എന്നിരുന്നാലും നല്ലൊരു സന്ദേശം.
0: അതൊരു ശ്രോതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ
1: അനുഭവം
0: അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ഫീഡ്ബാക്ക് നമുക്ക് തന്നതാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റായി. നമുക്ക് നമ്മൾ നേരത്തെ പിന്നെ ചോദിച്ചു വെച്ച അല്ലെങ്കിൽ അറിയിച്ച കാര്യങ്ങളിലേക്ക് കുറേ ആളുകൾ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇപ്പോൾ സുബോഹി കുറച്ച് നേരത്തെയാണ്.
1: അതെ,
0: അപ്പോൾ അതുകൊണ്ട് ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം മുമ്പ് തന്നെ, നമ്മൾ മുമ്പത്തേക്കാൾ ആളുകളൊന്ന് സജീവമാകുന്ന സമയമായിട്ടുണ്ട്.
1: അതായത്
0: സുബസംസ്കാരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച്
1: ഒരുങ്ങാനുള്ള
0: സമയമായിട്ടുണ്ട്. അപ്പോൾ റേഡിയോ കേൾക്കാൻ തന്നെ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ സമീജ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. റസിയ മാളിയക്കൽ അരീക്കോട് നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മഴയുമായി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആദ്യമായിട്ട് പ്രതികരിച്ചത് സഫിയ കെ തിരൂരങ്ങാടിയാണ്. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഉപകാരപ്രദമായ മഴ ചൊരിയുമാറാകട്ടെ എന്ന് അവരുടെ ഈ മഴയുമായി ബന്ധപ്പെട്ട് കമൻ്റ് ഉണ്ട്.
1: നമ്മുടെ അമീർട്ടി പ്രതികരിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മനുഷ്യൻ്റെ പ്ലാനിങ്ങുകളേക്കാൾ ഉത്തമമാണ് അള്ളാഹുവിൻ്റെ പ്ലാനിങ്ങുകൾ, അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ അവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക.
0: അതെ അതെ അതെ, നമ്മൾ നേരത്തെ മഴയുടെ ഒരു വിഷയം പറഞ്ഞിരുന്നു. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ മഴ കൊണ്ട് പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാൽ മഴ കിട്ടാതെയും പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ചൂടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ പറയും ഇപ്പം നമുക്ക് മഴക്കാലമാണ്, പിന്നെ പക്ഷേ മഴക്കാലാണെങ്കിലും മുമ്പ് കാലങ്ങളിൽ ഇല്ലാത്ത പോലെ കുറേ പ്രയാസങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൂടുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ചൂടുകാലമാണ് എങ്കിലും ഇത്ര ചൂട് കൊണ്ടില്ലായിരുന്നു. ഓക്കെ, ഏതായാലും ബിനിത അസ്സലാമു അലൈക്കും പറയുന്നു, പറഞ്ഞിരിക്കുന്നു. ആബിദ മംഗലം സലാം പറഞ്ഞിരിക്കുന്നു. നഫീസ പി എ താമരശ്ശേരി, ഇവിടെ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ലെങ്കിലും എന്താണ്, കുട്ടികളും ബത്തേരിയാണ് അവിടെ വലിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 ദിവസം സ്കൂൾ ലീവാണ്. രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ
1: കാത്തുകൊള്ളും.
0: അതെ അതെ, റെഡ് അലർട്ടിൻ്റെ വിഷയം അല്ലേ. കബീർ പാലക്കാഴി, കെ വി കബീർ പാലക്കാഴി, അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു പറഞ്ഞിരിക്കുന്നു. സൗമ്യ എസ് ആറ്റിങ്ങൽ പാലാങ്കോണം, അബ്ദുള്ള കുരിശം കുളം, സീനത്ത് പാലക്കാട്, അതുപോലെ തന്നെ സുലൈഖ തിരുവാലി, ജമീല വി കെ പൂനൂർ,
1: ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ബേബി ഷാക്കിറ ഒമാനൂർ, ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്.
0: മധുരം ഖുർആൻ കേട്ടപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ദിവസത്തെ ഉണർവ് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഒന്ന് ജമീല വി കെ പറഞ്ഞിരിക്കുന്നു. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഷെറീന ചമൽ താമരശ്ശേരി സലാം പറഞ്ഞിരിക്കുന്നു. നാദിറ ഇടിമുഴക്കൽ ഇടിമുഴിക്കൽ, നമ്മുടെ മുനീർ ചെമ്നാട് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാസർഗോഡ് 2 ദിവസമായി അത്യാവശ്യം മഴയുണ്ട്. അൽഹംദുലില്ലാഹ്, എൻ്റെ ഈ ഭാഗത്തൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം. സക്കീന ഉദരംപോയിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തൊരു കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. ഖൈറുന്നീസ ചെർപ്പുളശ്ശേരിയും സലാം അറിയിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും, മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ ഒരു ഊർജ്ജമാണ് അൽഹംദുലില്ലാഹ്. അതിനു പുറമെ അതിനർത്ഥവും ആശയവും മനസ്സിലാകുന്നു എന്ന്.
1: സലായി, അപ്പം നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടരുമ്പോൾ നമ്മുടെ പുലരിവട്ടത്തിൻ്റെ ഒരു സമയം ആയിട്ടുണ്ട്.
0: അതെ അതെ,
1: ഇൻഷാല്ലാ നമുക്ക് ഷെഡ്യൂളിലേക്ക് പോയാലോ.
0: ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രോതാക്കൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻഷാല്ലാഹ്. ഇപ്പം അവർക്ക് മഴയുമായി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാലാവസ്ഥയായിട്ട് ചോദിക്കുമ്പോഴുള്ളൊരു മറുപടി അവരെന്ത് ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം, അടുത്ത സമയങ്ങളിൽ വായിക്കാം. പുലരിവട്ടം കേൾക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ. പുലരിവട്ടം. പുലരിവട്ടം.
1: പുലരിവട്ടം. പുലരിവട്ടത്തിൽ ഇന്ന് ഹാരിസ് മൗലവി നമ്മോട് സംസാരിക്കുന്നത് മരുമകൾക്കും സ്വീകരണം വേണ്ടേ എന്ന വിഷയത്തിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചോദ്യമാണ്, അല്ല ഈ മരുമക്കൾ, നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആൺമക്കളായിട്ടുള്ള മരുമക്കൾ വരുമ്പോൾ ആ മരുമക്കൾക്ക് എന്നും എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര സൽക്കാരവും സ്വീകരണവും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതുപോലെ നമ്മുടെ മക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മരുമക്കൾക്ക് എന്താണ്, ഇതുപോലെ മരുമകൾ വരുന്നന്ന് അവൾക്ക് നല്ല ഭക്ഷണവും അവൾക്ക് നല്ലൊരു സ്വീകരണവും സൗകര്യങ്ങളൊക്കെ കൊടുക്കാം, അവൾ കഴിച്ചോ അവൾക്ക് കിട്ടിയോ എന്നൊരു അന്വേഷണം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് രണ്ടും മരുമക്കൾ തന്നെയാണല്ലോ, ഒന്ന് ആണായതുകൊണ്ടും മറ്റൊന്ന് പെണ്ണായതുകൊണ്ടുമാണോ എന്നതാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യം. നമ്മുടെ മക്കളെപ്പോലെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന ഒരാൾ, അതാണായാലും പെണ്ണായാലും, അവർക്ക് ഒരു മാന്യമായ പരിഗണന നൽകുക എന്നുള്ളത് വളരെ മാന്യതയല്ലേ? ഇസ്ലാമികമായി ചിന്തിച്ചാലും മാനുഷികമായി ചിന്തിച്ചാലും അതൊരു മാന്യമായ സമീപനമാണ്. എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയതെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, സത്യം പറയുകയാണെങ്കിൽ ഈ മരുമക്കളായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു പട്ടിണി കിടക്കുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഭക്ഷണമില്ലെങ്കിൽ, അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉള്ള വീടുകളുണ്ട്. നല്ലതെന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ മത്സ്യമോ മാംസമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു പങ്ക് അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനത്തെയൊക്കെ ഒരവസ്ഥ സത്യത്തിൽ എത്രമാത്രം കരുണയില്ലാത്തതാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. ഇതൊരിക്കലും സംഭവിക്കാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുമക്കളോടുള്ള സമീപനത്തിൻ്റെ ഒരു സമ്പ്രദായം, ഒരു പാരമ്പര്യം, മുമ്പ് കാലം മുതലേ അങ്ങനത്തെ ഒരു സമീപനമാണ് മരുമക്കളോട് സ്വീകരിക്കുന്നത്. അതാണോ, അതാണ് ഒരു കാരണം. സത്യത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ? നമ്മൾ പാരമ്പര്യങ്ങളാണോ നമ്മൾ പിന്തുടരേണ്ടത്? നമുക്ക് നമ്മുടേതായ നമ്മുടെ മാന്യതയും നമ്മുടെ മര്യാദയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് മതപരമായ നിർദ്ദേശങ്ങളില്ലേ? നമ്മൾ ഏതൊരു പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തികളാകുമ്പോൾ ആ വ്യക്തികളെയല്ലേ കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത്? ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ചെയ്താലും ഒരു ജീവിതത്തിന് വേണ്ടി സ്ത്രീകൾ ഇതെല്ലാം സഹിച്ച് ഭർത്താവിനോടൊപ്പവും ഭർത്തൃ വീട്ടിലും നിൽക്കും എന്ന ധൈര്യമാണ് മറ്റൊരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അവഹേളിച്ചാലും, ഭക്ഷണം കൊടുത്തില്ലെങ്കിലും, എങ്ങനെ അപമാനിച്ചാലും ചീത്ത പറഞ്ഞാലും, എത്ര പരിഗണിച്ചില്ലെങ്കിലും, ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒരു ദാമ്പത്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങി പോകുന്നതുകൊണ്ട് ഇനി എന്ത് കഷ്ടപ്പാടാണെങ്കിലും അവരിവരെ തുടർന്നുകൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് നിന്നെ തൊലാക്ക് ചെയ്യും, നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കും, അല്ലെങ്കിൽ നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്മധൈര്യം അവരിറങ്ങിപ്പോവില്ലെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇതായിരിക്കാം ഇവർക്ക് ഒരു പരിഗണനയും ലഭിക്കാതിരിക്കുവാനുള്ള രണ്ടാമത്തൊരു കാരണം, അതാവാനാണ് സാധ്യത. പിന്നെന്താണ് സ്വാഭാവികമായിട്ടും ഈ മരുമക്കളോട് കാണിക്കുന്ന അവഗണനയ്ക്കുള്ള മറ്റൊരു കാരണം എന്താണ്? മറ്റൊന്ന് മനസ്സിലാവുന്നത്, സാധാരണ ഇവർക്ക് മാന്യതയും ഇവർക്കൊരു നിലയും വിലയൊക്കെ കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരുടെ മാതാക്കളല്ലേ? അപ്പോൾ അവർ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു മരുമകളായി കുറേ കാലം ജീവിച്ചൊരാളാണ്. അപ്പോൾ ആ മരുമകളായി ജീവിച്ചൊരാളെന്ന നിലക്ക് സ്വാഭാവികമായും അവർ കണ്ടു വളർന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളെ എന്ത് ചെയ്യുന്നു, അവരും പ്രയോഗവൽക്കരിക്കുന്നു. അവരുടെ അമ്മായിമ്മ പറഞ്ഞതെല്ലാം ഇവർ ഇവരുടെ മരുമകളോട് പറയുന്നു എന്ന് വേണം വിചാരിക്കാൻ. എന്തായിരുന്നാലും നമ്മൾ മതപരമായി കാര്യങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ ഇതിനൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ മരുമക്കളെ നമ്മുടെ മക്കളെ പോലെ കണ്ട് അവരെ പ്രത്യേകം പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു മാന്യമായ പെരുമാറ്റം അവരോട് പെരുമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ. ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ അഹ്സനഹും അഹ്ലഖ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരല്ലേ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് ഏറ്റവും കരം തൂങ്ങുന്നത് സൽസ്വഭാവമല്ലേ. ഇതിന് ഇനി മറ്റൊരു കാര്യം, ഒരു സുഹൃത്ത് ചോദിച്ചതാണ് എന്താണ്, അവൻ്റെ ഉമ്മനെ നോക്കാൻ ഒരു മരുമക്കളും തയ്യാറല്ല. ഉമ്മനെ നോക്കാൻ ഒരു മരുമക്കളും തയ്യാറല്ല. ഒരു മകൻ്റെ അടുക്കൽ തൽക്കാലം അവർ വന്ന് നിൽക്കുന്നു, അപ്പോൾ ഒരു നിർബന്ധിതമായി അയാളുടെ ഭാര്യ അവരെ നോക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഉമ്മ വല്യമ്മയെ, അതായത് അവരുടെ അമ്മായിമ്മയെ നോക്കിയിട്ടില്ല, അവർ നോക്കാൻ അവർ താല്പര്യം കാണിച്ചിട്ടില്ല, നോക്കേണ്ട സാഹചര്യങ്ങൾ അവർ അവഗണിക്കുകയാണ് ചെയ്ത്. അപ്പം അതുതന്നെ മരുമക്കളിൽ നിന്ന് ഇവർക്കും ആവർത്തിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇനി മരുമക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ അമ്മായിമ്മയെ അവഗണിച്ചാൽ നിങ്ങളെ കൊണ്ടുള്ള മക്കൾ അവരും ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല.
0: മാഷാല്ലാ, ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലേക്കും ചേർത്ത് വെക്കേണ്ടുന്ന വലിയൊരു ഉപദേശമാണ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞത്. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്രോതാക്കൾ അവരുടേതായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ വരും എന്നുള്ളത് ഒരു സംശയമല്ല. ചില സംസാരങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മളെ സ്ട്രൈക്കുന്ന പിന്നെ പോയിന്റുകൾ ഉണ്ടാവാറുണ്ട് അല്ല. ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മളൊരു പച്ചയായ ഒരു ജീവിത യാത്ര തുടരുമ്പോൾ അതിലുണ്ടാകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ അണുകുടുംബം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മളിവിടെയൊക്കെ അല്ലേ.
1: അതെ അതെ,
0: പുറത്തു പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ നാട്ടിലെ ഒരു നാടൻ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന ഇല്ലെങ്കിൽ നമുക്കും തിരിച്ചു കിട്ടാം എന്ന വലിയൊരു ഉപദേശമാണ് അവസാനം നമുക്കത്
1: നൽകിയത്,
0: ആ മൂലയുമൊക്കെ നൽകിയിട്ടുള്ളത്.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ വെട്ടത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് വലിയൊരു വെളിച്ചം തന്നെയാണ് ഇന്നത്തെ പുലരിവെട്ടം നൽകിയത് എന്ന് നമുക്ക് സാധാരണ കുടുംബങ്ങളിൽ കാണാറുള്ള അനുഭവിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അല്ലേ.
0: തീർച്ചയായിട്ടും നമുക്ക് റേഡിയോയുടെ ഈ ഒരു വിഷയം പറയുമ്പോഴേ ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന സ്ഥലങ്ങൾ മാറ്റങ്ങൾ വരുത്താനും അതോടൊപ്പം തന്നെ ഉപകാരമെടുക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ലഭിച്ച ഈ റേഡിയോയുടെ ഒരുപാട് അനുഭവങ്ങൾ പറയേണ്ടതുണ്ടാകും. അപ്പം പല ആളുകളും നമ്മളുടെ ആശ്ചര്യം ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മൾ 10 കൊല്ലം കഴിഞ്ഞു റേഡിയോ,
1: അതെ
0: ഈയൊരു സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പ്, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അത് നമുക്ക് ശരിക്ക് ഏതെങ്കിലും ഒരു ട്രസ്റ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വരുമാനത്തിൽ ഇങ്ങനെ പോവുകയാണ് എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ശ്രോതാക്കൾ അത് ചെറുതും വലുതുമായ അവരുടെ സാമ്പത്തിക ശേഖരണത്തിൽ നിന്ന് അവർ മനസ്സറിഞ്ഞ് നൽകുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മഹാഭൂരിഭാഗവും. എന്ത് ചെയ്യണത്, റേഡിയോയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫുകളുണ്ട്, ഇവിടുത്തെ മെക്കാനിക്കൽ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ചാർജും കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിലൂടെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ നമുക്കിതിന് ചാർജ് ചിലവുണ്ട്. അപ്പം നമ്മളായിരിക്കുന്ന ശ്രോതാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ അനുഭവമുള്ള ആളുകളുടെ മനസ്സറിഞ്ഞ സഹായങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് അള്ളാഹുവിൻ്റെ തോഫീക്കിനാൽ സഹായകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഇതിനൊരു സഹായം നൽകേണ്ടതുണ്ടെന്ന മനസ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും. ഓക്കെ,
0: റേഡിയോയിൽ തന്നെ നമുക്ക് മറ്റുള്ള മാർഗങ്ങളൊന്നും നോക്കണ്ട. റേഡിയോയിൽ തന്നെ നമ്മുടെ റേഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ നേരെ അപ്പുറം തന്നെ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട്, നമുക്കത് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വിൻഡോയിൽ ഡൊണേറ്റ് നൗ എന്നൊരു ബട്ടൺ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നമ്മൾ ചെയ്യേണ്ട സംഖ്യ എത്രയാണെന്നുള്ളത്, 500 മുതലാണ് അതിൽ ടൈപ്പ് ചെയ്ത് കാണുക. അതിൽ ബ്ലിങ്ക് ചെയ്ത് കാണുന്നത് 500 മുതൽ 500, 1000 ഉണ്ടാവും, 2500 ഉണ്ടാവും, അങ്ങനെ നമുക്ക് ചെയ്യേണ്ടത്. ഇനി അതിലും താഴെയുള്ളൊരു സംഖ്യയാണ്, നമ്മൾ എപ്പോഴും റേഡിയോയെക്കുറിച്ച് പറയാറുണ്ട് നിങ്ങൾ 1 രൂപ തന്നാലും 1 കോടിയുടെ മനസ്സോടെ നമ്മളത് സ്വീകരിക്കുമെന്ന്. അപ്പോൾ എത്രയും ചെറിയ സംഖ്യയും നമുക്ക് പിന്നെ സംഭാവനയായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു റേഡിയോക്ക് ഇത് കൊടുക്കുക എന്നതിനപ്പുറം ഒരു ജാരിയായിട്ടുള്ളൊരു സ്വതക്കയായി നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാം. കാരണം മറ്റുള്ളവരിലേക്ക് അറിവും അതുപോലെ തന്നെ അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഈയൊരു മഹത്തായ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈയൊരു പിന്നെ സംവിധാനത്തെ തീർച്ചയായിട്ടും സഹായിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. അപ്പം അതിലെത്രയും ഏറ്റവും ചുരുങ്ങിയ സംഖ്യയും നമുക്ക് നൽകാം. അതിൽ അതർ എമൗണ്ട് എന്നൊരു ബട്ടൺ നമുക്ക് കാണാം. ആ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മൾ നേരെ എല്ലാവർക്കും പരിചയമുള്ളതാണ് നമ്മുടെ പേ ചെയ്യുന്നത്, പൈസ എങ്ങനെയാണ് അയക്കുന്നത് ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് നമുക്ക് പ്രൊസീഡ് ടു പേ എന്നൊരു ബട്ടൺ കാണും. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ യു പി ഐ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളിലേക്ക് പോകും. പേയ്മെൻറ്റ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക്.
1: അതെ, അത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ട. അപ്പോൾ നമ്മളേ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ സംഭാവനകൾ ചെയ്യാനൊക്കെ വലിയ ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് അറിയാ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു ഐഡിയയും കൂടെ ഇങ്ങനെ തോന്നിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരാളെ ആശ്രയിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് തരുമെന്ന് ചെയ്യാം. അപ്പോൾ അവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, സംഭാവന ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടല്ലേ. പീസ് റെഡിക്ക് എന്ന് പറയുമ്പോൾ സ്വകാര്യതകൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇത് വലിയൊരു ഓപ്ഷൻ കൂടിയാണ്.
0: അതെ അതെ അതെ, മാഷാല്ലാ. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ പറഞ്ഞത് ബോധപൂർവം തന്നെയാണ്.
1: അതെ അതെ അതെ,
0: നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു സമ്പാദ്യം പീസ് റെഡിയിലും ഉണ്ടാവട്ടെ. അത് നാളത്തേക്കുള്ള വരുമാനമായിട്ട് നമുക്ക് ഇൻഷാല്ലാ അത് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ. സഹായം നൽകിയ ഓരോരുത്തർക്കും അള്ളാഹു അതിൻ്റെതായിട്ടുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ പുലരിവട്ടം കേട്ട ഒരു ശ്രോതാവ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, മാഷാല്ലാ പുലരിവട്ടം നല്ലൊരു മെസ്സേജ്, എനിക്ക് 5 മക്കളാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഭർത്താവിൻ്റെ ഉമ്മ എല്ലാവർക്കും കൊടുക്കും, എനിക്ക് മാത്രം തരാറില്ല. കുട്ടികളുള്ളവർക്ക് ഓഹരിയില്ല എന്ന് പറയും. തറവാട്ടിലായിരുന്ന അന്ന് ഉമ്മാക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് അവർ പ്രാർത്ഥനയുമുണ്ട്. ഇത് പരിഭവമാണ് തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളുണ്ട്. അപ്പോൾ നമുക്ക് ചിലതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രായമുള്ള ഉമ്മമാരുടെ ആ ഒരു അവർ ജീവിച്ച് വളർന്നു വന്നപ്പോൾ മൗലവി പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയത് അതുപോലെ നിങ്ങൾ കൊടുക്കുക.
1: ചിലപ്പോൾ
0: അവർ ജീവിച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരങ്ങനെ തന്നെ എന്ത് ചെയ്തായിരിക്കും അങ്ങോട്ട് പ്രകടിപ്പിച്ചതായിരിക്കാം. അത് അവരുടെ പ്രായത്തിന്റെ അവസാന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അതിന് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ,
1: അവർക്ക് അങ്ങനെ ശീലമുള്ളൂ.
0: അതെ അതെ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, പൊരുക്കലിനെ തേടുക, പ്രാർത്ഥിക്കുക. നല്ലൊരു മാതൃകയാണ് ഈ ഒരു ശ്രോതാവ് എന്ത് ചെയ്ത് അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇത് വലിയൊരു പിന്നെ മാതൃകയാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. പുലരിവട്ടം കേട്ടപ്പോൾ അങ്ങനെയുള്ള വീടുകളുണ്ടോ ഇപ്പോഴും എന്ന് ഒരാൾ ആശ്ചര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല മാഷാല്ലാ. ഒരു മിഠായിയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഉമ്മ അതെല്ലാവർക്കും എത്തിക്കും. ഇതൊരു മെസ്സേജ് കേട്ടിട്ട് അതിന് മറുപടി പറഞ്ഞൊന്നുമല്ല.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അവർ നമ്മൾ നേരത്തെ വായിച്ചൊരു മെസ്സേജ് കേട്ടതിന് ശേഷമുള്ളൊരു മറുപടി പറഞ്ഞതൊന്നുമല്ല. രണ്ടാളുടെയും പേര് നമ്മൾ വായിക്കുന്നില്ല, അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പിന്നെ എന്താണെങ്കിലും ഇത് നമ്മളടക്കമുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളിലെ ആളുകളിലേക്കുള്ള ഒരു മെസ്സേജ് ആയിട്ട് കൂടി നമ്മൾ ഇൻഷാല്ലാ ഈ ഒരു രണ്ട് മെസ്സേജിനെയും കൂടെ എടുത്തു വെക്കുക.
1: മറ്റൊരു മെസ്സേജ് കാണാം, എങ്ങനെ ഒരു മനോഹരമായ കുടുംബജീവിതം ഉണ്ടാക്കാം എന്നതിന് യോജിച്ച വളരെ നല്ല ഒരു സംസാരം ഇന്നത്തെ പുലരിവട്ടം. എല്ലാ സഹോദരങ്ങളും ഒന്ന് കേൾക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു.
0: ഓക്കെ, നഫീസ വി കാര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നും മൗലവിയുടെ നല്ലൊരു ഉപദേശം കേൾക്കാൻ കഴിഞ്ഞു, നമ്മെ എല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പുലരിവട്ടം നല്ല ഉപദേശമായിരുന്നു, മൗലവിക്ക് കൂടുതൽ അറിവുകൾ നൽകട്ടെ എന്ന് ആമീൻ. സക്കീന ഉദരംപോയിൽ
1: മറ്റൊരു മെസ്സേജ് കാണാം. പുലരിവട്ടം വളരെ നല്ല ഉപദേശം. ഞാൻ എൻ്റെ മരുമകളെ സ്വന്തം മക്കളെ പോലെയാണ് കാണാറുള്ളത്. കാരണം നമ്മുടെ പെൺമക്കൾ അന്യ വീട്ടിൽ പോയി കഴിയുന്നുണ്ടല്ലോ, അത് ഓർത്താൽ ഒരിക്കലും അവരെ അവഗണിക്കില്ല. പ്രായമാകുമ്പോൾ അവരാണ് നമ്മളെ നോക്കാനുണ്ടാവുക.
0: മാഷാല്ലാ, ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് പച്ചയായ യാഥാർത്ഥ്യങ്ങളിലുള്ള ഒരു യാത്രയിൽ മൗലവി നൽകിയ ഒരു ഉപദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റുകൾ അതിൻ്റെ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്കെന്തായാലും ഫീഡ്ബാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതിൻ്റേതും അതായത് ഇപ്പോൾ ഈ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകളും നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു സമയത്തിലേക്ക് നീക്കി വെക്കാം. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയം
1: കഴിഞ്ഞിട്ടുണ്ട്.
0: അപ്പം ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് നേരെ പോകേണ്ടതുണ്ട്.
1: ഓക്കെ, എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മൾ പുതിയ ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ചില നിയമാവലികൾ പറയുന്നു. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തലുകൾ ഈ സമയം. മറ്റൊന്ന്, നമ്മൾ 3 തവണ ചോദ്യം ചോദിക്കും. ശ്രദ്ധിച്ചുകൊണ്ട് ABCD ഏതാണോ നിങ്ങൾക്ക് ആൻസറായി തോന്നുന്നത് ആ ഇംഗ്ലീഷിലെ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 25 സെക്കൻഡ് ബീപ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ആ സൗണ്ടിൻ്റെ സമയത്തിനുള്ളിൽ ഉത്തരം അയക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.
0: ആരെങ്കിലും പുതിയതായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. കാരണം എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. ഇനി സ്ഥിരമായി ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ആരെങ്കിലും തെറ്റിച്ച് അയച്ചു കഴിഞ്ഞാൽ അവർ പേര് വായിക്കും. അതോ ആദ്യം തന്നെ പറയാൻ കാരണം എന്താ
1: അറിയാം?
0: ഇനിയിപ്പം തെറ്റിക്കണ്ടെന്നുള്ളതുകൊണ്ടാണ്. അതായത് പിന്നെ ഫീഡ്ബാക്കിൽ നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന ആ ഒരു പിന്നെ ബട്ടണിൽ മാത്രമേ ലൈവ് ക്വിസിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്തരം അയക്കുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി പുതിയതായി ഇന്ന് ചേർന്ന ആരെങ്കിലും പേച്ച് അവർ അയക്കുകയാണെങ്കിൽ അവർക്ക്
1: മാപ്പ് കൊടുക്കാം.
0: ഓക്കെ, ഇല്ലാത്തവർക്ക് മാഫ് നെയ് കരയാൻ
1: കാരണം പേരിന്റെ കൂടെ അല്ല സ്ഥലം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഏതോ ആള് അവർക്ക് മനസ്സിലാകും.
0: യെസ്, അത് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പം അത് എവിടെ ഉണ്ടാകുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ചില ആളുകൾ പറഞ്ഞാലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, സ്ഥല പേര് അല്ല പിന്നെ പേര് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ട്. അവിടെ പേരെഴുതുമ്പോൾ അവിടെ നേരെ നസറുള്ള മഞ്ഞപ്പെട്ടി എന്ന് എഴുതുക.
1: പേരിന് കഴിഞ്ഞ് അവിടെ തന്നെ കാരണം അടിയിൽ വേറെ സ്ഥലം
0: ചോദിക്കുന്നുണ്ട്.
1: അത് മാത്രമല്ല പേരിന്റെ കൂടെ തന്നെ
0: എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകിട്ടുണ്ട് സമയം, നേരെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം വളരെ സിമ്പിളാണ്,
1: അതെ,
0: എന്നാൽ അല്പം ചെറിയൊരു ശ്രദ്ധ കൊടുക്കേണ്ട ചോദ്യമാണ്. ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം കണക്കാക്കാൻ തുടങ്ങിയത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്?
1: ഓപ്ഷൻ പറഞ്ഞു കൊടുക്കല്ലേ. ഓപ്ഷൻ എ ബദർ യുദ്ധം, ഓപ്ഷൻ ബി മക്ക വിജയം, ഓപ്ഷൻ സി പ്രവാചകന്റെ ജനനം, ഓപ്ഷൻ ഡി പ്രവാചകന്റെ മദീനയിലേക്കുള്ള പാലായണം.
0: ശ്രോതാക്കളെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം കണക്കാക്കാൻ തുടങ്ങിയത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്?
1: ഓപ്ഷൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓപ്ഷൻ എ ബദർ യുദ്ധം, ഓപ്ഷൻ ബി മക്ക വിജയം, ഓപ്ഷൻ സി പ്രവാചകന്റെ ജനനം, ഓപ്ഷൻ ഡി പ്രവാചകന്റെ മദീനയിലേക്കുള്ള പലായനം.
0: യെസ്, കലണ്ടറുമായിട്ടുള്ള ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് ഉണ്ടാക്കിയത്. ഇസ്ലാമിലെ 2-ാമത്തെ ഖലീഫയാണ് അദ്ദേഹം. ഹിജറ കലണ്ടർ ആരംഭിച്ചത്, അത് കണക്കാക്കാൻ തുടങ്ങിയത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണെന്നാണ്. 2-ാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം കണക്കാക്കാൻ തുടങ്ങിയത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്?
1: ഒരിക്കൽ കൂടി ഓപ്ഷൻ പറയുന്നു. ഓപ്ഷൻ എ ബദർ യുദ്ധം, ഓപ്ഷൻ ബി മക്ക വിജയം, ഓപ്ഷൻ സി പ്രവാചകന്റെ ജനനം, ഓപ്ഷൻ ഡി പ്രവാചകന്റെ മദീനയിലേക്കുള്ള പലായനം.
0: പല ആളുകളും ഇപ്പോൾ തന്നെ ഉത്തരം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 25 സെക്കൻഡിലെ ഈ ബീപ് ശബ്ദം അവസാനിക്കുന്നത് വരെയുള്ള സമയമാണ് നിങ്ങൾക്കുണ്ടാവുക. പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക. 25 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് സമയമുണ്ടായിരിക്കുകയില്ല.
1: അതെ, റെസ്പോൺസ് ചെയ്യുന്ന ആളുകൾ കുതിച്ചു കയറുകയാണ്.
0: അതെ അതെ അതെ.
1: അപ്പൊ വളരെ ഈസിയാണോ ചോദ്യം?
0: ആ ചിലർക്ക് ഈസിയാണ്. ബീപ് ശബ്ദം അവസാനിച്ചു. ഇനി നമുക്ക് ഉത്തരം അയക്കാനുള്ള അവസരം ഇല്ല. നമ്മൾ 1 മിനിറ്റ് ടോക്കിലേക്ക് പ്രവേശിക്കുന്നു.

0: കായികനികൾ ഭക്ഷിക്കുന്നതും തണലനുഭവിക്കുന്നതുമൊക്കെ അയാൾക്ക് സദക്കയായി പുണ്യമായി കിട്ടുമെന്നാണ്. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്നറിഞ്ഞാൽ പോലും അതിനൊരു താമസം വരുത്തരുത് എന്ന പ്രവാചക ഉപദേശത്തെ ഗൗരവത്തോടുകൂടി നാം കാണുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ടോക്കിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു. ഒരു മരം ഒരുപാട് പുണ്യമെന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.
2: തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാള് നാളെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിന് മടിക്കേണ്ടതില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൻ്റെ ഗൗരവത്തിനെ സൂചിപ്പിക്കുന്നതാണ്. 1886 ദിവസങ്ങളായി നമ്മളിലേക്ക് ഇതേപോലെ ഒരു മിനിറ്റിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അറിവുകളും ചിന്തകളും പകർന്നു തന്ന അങ്ങനത്തെ 1886 മിനിറ്റുകൾ നമ്മൾ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു ചെയ്യണ സമയത്ത് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. നിയ്യത്ത് നമുക്ക് നിർബന്ധമാണ്. അതൊരു മരം വെച്ചു പോവുക എന്നതിനപ്പുറം ഇതെനിക്ക് പിന്നെ കിട്ടണം പരലോകത്ത് എന്ന ആ ഒരു നിയത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാറ്റി കൂടും. നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പിന്നെ പ്രായം ചെന്നവരും അല്ലാത്തവരായിട്ടുള്ള ആളുകൾ. കടവത്തൂർ ഭാഗത്ത് നമ്മളറിയപ്പെടുന്ന ഒരു വ്യക്തി, 1000 മരങ്ങൾ അദ്ദേഹം റോഡ് സൈഡിലൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊരു ഫീച്ചർ തന്നെ എനിക്ക് മലയാള മനോരമ പത്രമൊക്കെ ഇറക്കിയെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു ഫീച്ചർ ഇറക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാൻ വേണ്ടിയിട്ടോ ചെയ്തതല്ല. അദ്ദേഹം പോകുന്ന വഴിയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ മരത്തിൻ്റെ തൈകൾ വാങ്ങിയിട്ട് വരും. എന്നിട്ട് പരിസര പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തുടങ്ങി പരിസര പ്രദേശങ്ങളിലുള്ള റോഡ് സൈഡിലൂടെ കംപ്ലീറ്റ് അദ്ദേഹം 1000 പുറത്ത് ഏകദേശം 5000 അങ്ങനെ കണക്ക് പറഞ്ഞു, കറക്റ്റ് ഓർമ്മയില്ല ഈ ഒരു സംഭവം കേട്ടപ്പം. അതേപോലെ തന്നെ മുക്കം പരിസരത്ത് ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് 3 അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിലും നല്ല സ്ഥലം നോക്കിയിട്ട് അദ്ദേഹം അത്യാവശ്യം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പൊതുയിടത്തിൽ ഒരു എനിക്ക് തോന്നുന്നു 3 3 മരം എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ നിയത്ത്. അപ്പം പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഇതൊരു ഫാഷന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആളുകളറിയിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ വിശ്വാസിക്ക് എപ്പോഴും ഒരു വഴിയിൽ നിന്നൊരു തടസ്സം നീക്കം ചെയ്യുന്നതിൽ പോലും നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് റസൂൽ അത് ഒരു മുള്ളിൻ്റെ കാര്യം പറഞ്ഞു. ഒരു മുള്ളെടുത്ത് മാറ്റുന്നതിൽ പോലും നിസ്സാരമാണ്, പക്ഷെ അതിനുപോലും പുണ്യം പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ലോ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് മരത്തെക്കുറിച്ചും മരം നടന്നതിനെ കുറിച്ചുമുള്ള ഒരു വിഷയമാണ് നമ്മൾ കേട്ടത്. മാഷാല്ലാ,
1: പുണ്യം ലഭിക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട് അല്ലേ? അപ്പൊ ഈ 3 ആഴ്ചയിൽ മരം നട അല്ലെ ചെടി നടാന്ന് പറഞ്ഞാല് അയാള് പുണ്യം ആഗ്രഹിച്ചിട്ട് നിയത്ത് ഓക്കെ ആണെങ്കിൽ ഒരുപാട് പുണ്യം ലഭിച്ചോണ്ടിരിക്കല്ലേ.
2: റസൂലിന്റെ വിശദീകരണം പറഞ്ഞത് അത് തണൽ അതിന്റെ തണലിൽ ഇരിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് കഴിക്കുന്ന പക്ഷികൾ കഴിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ പുണ്യം കിട്ടുന്ന. അപ്പൊ നമ്മളറിയാതെ നമ്മുടെ കബറിലേക്കും നമ്മുടെ പരലോകത്തേക്കും നമുക്ക് വകവെക്കാവുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന വലിയൊരു കാര്യമാണ്. ഇൻഷാല്ലാ അത് വലിയൊരു ഒരു മിനിറ്റിലാണ് നമുക്കത് കിട്ടിയത്. ഇനി നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പുലരിവട്ടം കേട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റുകൾ വന്നിട്ടുണ്ടതിന് ശേഷവും അസ്സലാമു അലൈക്കും എന്നും ഒരു മിനിറ്റ് കൊണ്ടൊരു വലിയ അറിവ് കിട്ടും അൽഹംദുലില്ല എന്നും ഞാൻ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഇതൊരു പ്രോഗ്രാമോട് കഴിയുമ്പോഴേക്ക് അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ എന്ത് ചെയ്യാണ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്.
1: ഒരു മിനിറ്റിൽ ഇരു ലോകത്തേക്കുമുള്ള അറിവിൻ്റെ നിലക്കാത്തൊരു പ്രവാഹം ടീം പീസ് റേഡിയോ വിസ്മയം തീർത്തു. ജനഹൃദയങ്ങളിൽ മാഷാല്ല പടച്ച റബ്ബ് നിലനിർത്തി തരട്ടെ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
2: ഈ ജമീല നമ്മിനി ഒരു മാപ്പ ഭാഷ എഴുതി തന്നിട്ടുണ്ട്.
1: അതെ,
2: എന്താ അറിയോ, ഓപ്ഷൻ മാറിപ്പോയി, അറിയാവുന്നതായിരുന്നു.
1: അതെ, അത് ഉത്തരം.
2: അത് മുൻകൂർ ജാമ്യം എടുത്താണ്. തെറ്റിയാൽ ഇവിടെ പേര് വായിക്കും എന്ന് പറഞ്ഞല്ലോ.
1: അതെ അതെ.
2: അപ്പം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടല്ല നമ്മള് പേര് വായിച്ചത്, മാറിപ്പോയി എന്ന ഒരു
1: സിൻസിയർ ആയിട്ട്. കാരണം നമ്മളിപ്പോ അത് അറിയില്ലല്ലോ, എന്നാലും അവര് ആ ഒരു ഇത് പറയാണല്ലേ, ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണത്.
2: ഈ മഴയുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് നല്ല മഴയുണ്ട്. ഇന്നലെ റെഡ് അലർട്ട്.

0: ആയതിനാൽ സ്കൂളുണ്ടായിരുന്നില്ല എന്ന് അബൂ അബ്ദുള്ള കെ ടി ചൗക്കി. അൽഹംദുലില്ല, ക്വിസ് ഈസി ആയിരുന്നു എന്ന് ഹഫ്സ ബീവി കാക്കനാട്. അതുപോലെ തന്നെ അസ്ന കടമ്പഴിപ്പുറം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് നല്ല മഴ ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. അൽഹംദുലില്ല, കിണറിൽ വെള്ളമുണ്ടായിരുന്നില്ല, ഇപ്പോൾ വെള്ളമായി അൽഹംദുലില്ല. ഞങ്ങൾക്ക് ഉപകാരം മാത്രമാണ് മഴ കൊണ്ട് ലഭിച്ചത് എന്ന് അവരുടെ കമന്റ് ഉണ്ട്.
1: നമ്മളേ പുലരിവട്ടത്തിന്റെ ഇതിനെ കുറിച്ച് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. പേര് പറയണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പേര് പറയുന്നില്ല. അസ്സലാമു അലൈക്കും. ഇവിടെ ചെയ്താൽ നാളെ അവിടെ കിട്ടും. നമ്മൾ മകളെപ്പോലെ കരുതിയാലും ഇങ്ങോട്ട് അതേപോലെ കരുതണമെന്നില്ല. നമ്മൾ പരലോകത്ത് മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. മരുമോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ദുആയിൽ ഉൾപ്പെടുത്തണം.
0: അപ്പോൾ എന്താണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ ഉണ്ടാവും എന്നുള്ളതാണ്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം അത്ര ഈസിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എന്നാൽ നാദിര ഇടിമുഴക്കിൽ പറഞ്ഞിരിക്കുന്നു, എനിക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയൊന്നുമില്ല, കറക്കി കുത്തി പുതിയ അറിവ് കിട്ടുമല്ലോ. ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് നോക്കാം. എന്നാൽ അൻവർ മുട്ടിൽ പറഞ്ഞിരിക്കുന്നത് വെരി ഈസി, ഇനി 13 പെടുമോ എന്നാണ് കാത്തിരിക്കുന്നത്. മുനീർ ചെമ്നാട് പേര് വായിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്ഥിരം ശ്രോതാക്കൾ തെറ്റയച്ചാൽ സ്ഥിരം അതിൻ്റെ പേരെന്ത് ചെയ്യും, അല്ല അവരുടെ പേര് വായിക്കും. ഇവിടെ രണ്ടാള് മൂന്നാള് ആ പേര് വായിക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചതെന്ന് തോന്നുന്നു. അപ്പം മുനീർ ചെമ്നാട്, സഫ്ന മുഹമ്മദ് പാണക്കാട്, സുലൈമാൻ സി എച്ച്, കെ കെ പാറ, ഇവരൊക്കെ ഓപ്ഷൻ മാറി അയച്ചിട്ടുണ്ട്. ഖൈറുനിസ തെക്കിൽ സലാം പറഞ്ഞിരിക്കുന്നു. സെമിയ ഉളിയിൽ കണ്ണൂർ സലാം പറഞ്ഞിരിക്കുന്നു.
1: അസ്ന കടമ്പഴിപ്പുറങ്ങൾ വായിച്ചു.
0: ഓക്കെ,
1: മഴ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല.
0: നമ്മുടെ ഞാനിങ്ങനെ തപ്പുമായിരുന്നു, നമ്മുടെ റഫീഖ് മുഹമ്മദ് റഫീഖ് ടൈലർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായിരുന്നു പണ്ട്. എന്താണ്, അമ്മൂമ്മയെ നല്ലവണ്ണം നോക്കുന്ന മരുമകളായിരുന്നു. വിദ്യാഭ്യാസം കുറവായാലും പണ്ടൊക്കെ അമ്മൂമ്മയെ, അമ്മൂമ്മ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് അമ്മായും അല്ല അമ്മായിമ്മയാണ്, അമ്മായിമ്മയെ നല്ലവണ്ണം നോക്കുന്ന മരുമകളായിരുന്നു. വിദ്യാഭ്യാസം കൂടിയ ഈ കാലത്ത് അമ്മായിമാരെ നോക്കാൻ ആളുകൾക്ക് വയ്യ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ജാസ്മിൻ സലീം തൊടുപുഴ സലാം പറഞ്ഞിരിക്കുന്നു. ഷുഐബ എ സി അഴിക്കൽ കണ്ണൂർ, എൻ്റെ ഉമ്മക്ക് മക്കളെക്കാളും ഇഷ്ടം മരുമക്കളെയാണ് എന്നാണ്. അതങ്ങനെയൊന്നും ഉണ്ടാവില്ല, മരുമക്കളെ ഇഷ്ടമായതുകൊണ്ട് തോന്നായിരിക്കും അത്, അങ്ങനെ ആവണം ശരിക്കും. എല്ലാ മക്കളെയും മരുമക്കളെയും വേറിട്ട് കാണാതെ അല്ലേ. ഓക്കെ, എന്തായാലും ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് വന്നിരിക്കുന്നു. എല്ലാവർക്കും ഒന്നിച്ച് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഫാത്തിമ അമത്തുള്ള താനൂർ, അസ്സലാമു അലൈക്കും. ഉറപ്പായിട്ടും അവരെ നമ്മളത്ര ഉമ്മയെ പോലെ കണ്ടിട്ടും കാര്യമില്ല.
1: ഓക്കെ,
0: ഒരു കറക്റ്റ്
1: നമ്മളെ
0: ക്ലിയർ അല്ല, എഴുത്ത്
1: ഇംഗ്ലീഷാണ്. നമ്മളെ സുലൈഹ തൃക്കരിപ്പൂരും അതുപോലെ തന്നെ ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു.
0: നേരെ മറിച്ച് ജമീല വി കെ പൂനൂർ ക്വിസ് ആയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതെ,
0: ആ ക്വിസിന്റെ സമയം ആയില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരത്തെ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചതാണെന്ന് പറഞ്ഞു. ഹാരിസ് മൗലവിയുടെ വാക്കുകൾ ചിന്തനീയമാണ്, മാറ്റം അനിവാര്യമാണ്. എണ്ണം കണക്കാക്കി വിളമ്പുന്ന പാത്രങ്ങളിൽ നിന്നും പലപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന അനുഭവം ഇന്നും മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട്. നിറവയറുമായിരുന്നപ്പോൾ പോലും എണ്ണം തികക്കാൻ വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു, എനിക്ക് ആൺമക്കളാണെങ്കിൽ അവരെ നല്ല രീതിയിൽ നോക്കണമെന്ന്. പക്ഷേ 3 പെൺമക്കൾ തന്നു, അള്ളാഹു എന്നെ ഒന്നുകൂടി പരിഗണിച്ചു. അൽഹംദുലില്ല, ഒരു ശ്രോതാവിൻ്റെ കമൻ്റാണ്. അള്ളാഹു എല്ലാത്തിലും ഖൈർ പ്രദാനം ചെയ്യുമാറാണ്.
1: അതെ, അവരോട് നമുക്ക് പറയാനുള്ളത് എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുതേ എന്ന് തോന്നാതെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് മനസ്സിന് വിശാലത ഉണ്ടാക്കല്ലേ.
0: അതെ അതെ അതെ, ഇപ്പോഴുള്ള ഉമ്മമാർക്കെല്ലാം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാനുമുള്ള അവസരമുണ്ട്. അതായത് ഇപ്പോഴത്തെ പിന്നെ മുമ്പ് കാലത്തൊന്നും അങ്ങനെ ക്ലാസ്സുകൾക്ക് അവസരം ഉണ്ടാവാത്തതിൻ്റെ പേരിലായിരിക്കാം എന്നൊരു പരിഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു ആശ്വാസമാണ് റസിയ ചങ്ങാനി നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും പ്രതിഫലം ഉറപ്പാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണം വളരെ ഉപകാരപ്രദം. മാഷാ അല്ലാ. താമരശ്ശേരിയിൽ നിന്നും നഫീസ പി എ.
1: നമ്മുടെ ലൈവ് കിസിൽ വന്ന ചോദ്യത്തെക്കുറിച്ച് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് സമീറ എന്താണ് പള്ളിക്കര പ്രതികരിക്കുന്നുണ്ട്.
0: ഓക്കെ, ഏതായാലും കമൻറ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കമൻറ്റുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും നമ്മുടെ ശ്രോതാക്കൾ അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ചെയ്യുമ്പോൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചലനം അതിൻ്റെ സഞ്ചാരത്തിന് ആക്കം കൂട്ടുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി എന്തെങ്കിലും ചെറിയൊരു അനുഭവമോ കഥയോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു സെഷനിലേക്ക് കയറാം.
1: ഓക്കെ, നമ്മളൊരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരു ഒന്നുകൂടി ജീവിതത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് ഇൻഷാല്ലാ ഇന്നത്തെ അനുഭവത്തിൽ പങ്കുവെക്കാനുള്ളത്. ഒരു പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സ്വന്തമായ അധ്വാനങ്ങളും വരുമാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ചെറിയൊരു പ്രായത്തിൽ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ആദ്യത്തെ കല്യാണത്തിൽ വളരെ ഇഷ്ടപ്പെട്ട് കുടുംബം ആഗ്രഹിച്ച് എല്ലാ നിലക്കും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ച് ഒരു മാസം ഏകദേശം ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് വലിയൊരു അകൽച്ച ഭർത്താവുമായിക്കൊണ്ട് കാണിച്ചപ്പോൾ ഉമ്മാക്ക് തോന്നിയ ചില സംശയങ്ങളും അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഒരു 5 വർഷത്തെ ഒരു പിന്നാമ്പുറത്തുള്ള ഒരു ബന്ധം, ഒരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അത് ഒഴിവാക്കേണ്ടി വന്നു. ഇവന് 2 പിന്നെ ഉടനെ അവൻ്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ, കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ 2 കല്യാണം കഴിച്ചു. ഏകദേശം 1 ആകുമ്പോഴേക്ക് അതും ഏകദേശം അങ്ങനെ ആവുകയാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമല്ലോ, ആ ഒന്നങ്ങനെയായി, ഇപ്പോൾ 2 അങ്ങനെ ആകുമ്പോൾ അത് അവൻ്റെ അടുത്തുള്ള പ്രശ്നമാണെന്നുള്ളത്. പക്ഷേ പേഴ്സണലി സംസാരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ പല സംഗതിയിലും എന്താ പറയുക, ഇവർ കാശുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുപോലെ വളരെ മോശമായിട്ടുള്ള ചില സംഗതികൾ, അതായത് ചില കുട്ടികൾ ജീവിതത്തിൽ അവർക്കുണ്ടായ പല കാര്യങ്ങളും തുറന്നു പറയും. ആ തുറന്ന് പറച്ചിലുകൾ പറയാൻ പറ്റിയതും ഉണ്ടാകും, പറ്റാത്തതും ഉണ്ടാകും. അപ്പോൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നൊരു കുട്ടികൾ എന്താ ചെയ്യുക, അവിടെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ എടുത്തിടൂലല്ലോ. അല്ല, എനിക്ക് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കുട്ടി എല്ലാ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും
0: എടുത്തു പറഞ്ഞു.
1: ആ ഒരു ആണൊരിക്കലും കേട്ടാൽ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള തെറ്റുകളൊക്കെ എടുത്ത് പറയുകയും അത് വലിയൊരു സംഭവമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവസാനം അവനക്ക് ഒന്ന് ഏതായാലും അങ്ങനെ വെച്ചു, ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട, മുന്നോട്ട് ഈ രൂപത്തിൽ പോയാൽ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടിപ്പോൾ ഏകദേശം 99.9%
0: ഒഴിവാക്കാൻ
1: കഴിയില്ല അത്ര ഒരു സാഹചര്യത്തിലാണ്. കാരണം അങ്ങനെയുള്ള തുറന്ന് പറഞ്ഞ ഒരാൾ ഒന്നെങ്കിൽ ഇത് പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും
0: മാനസിക വിഷയം
1: എന്തെങ്കിലും പറയാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിയ പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരം അപകടങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം മുമ്പ് പങ്കുവെച്ച പല കാര്യങ്ങളിലും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ നമുക്ക് ഇതിൽ കുട്ടികളോട് പറയാൻ വെച്ചാൽ നമ്മളെല്ലാം പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംസാരം ഉണ്ടല്ലോ.
0: പക്ഷേ വേറെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നേരത്തെ ഒരു കമൻറ്റ് നമ്മൾ വന്നല്ലോ, ക്ലാസുകൾ കേൾക്കാൻ ഇപ്പോൾ അവസരമുണ്ട്, അവിടത്തേക്ക് നമ്മളൊന്ന് മുട്ടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ടച്ച് ചെയ്തിട്ട് പോവാണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ എന്ത് ചെയ്യരുത്, മറ്റുള്ളവർ പറയാൻ നിൽക്കണ്ട. നമുക്ക് തോന്നും ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് തെറ്റാവോ, അതല്ലെങ്കിൽ നമ്മളടുത്ത ആളല്ലേ, അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ മറച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇത് മുൻകാലങ്ങളിലുള്ളത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ല എന്നൊരു എൻ്റെ ഒരു ആത്മാർത്ഥതക്ക് കുറവ് വരുമോ എന്ന രൂപത്തിലൊക്കെ ചില ആളുകൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പറയാറുണ്ട്. പക്ഷെ അത് പിന്നീടുണ്ടാകുക അതിൻ്റേതായിട്ടുള്ള പിന്നെ വേദനയുടെ ആഴം വലുതായിരിക്കും. റസൂൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവർ പറയണ്ട. ഒന്ന്, രണ്ടാമത്തൊരു വിഷയമുണ്ട്, അതികഠിനമായ ശിക്ഷ അനുഭവിക്കാവുന്ന രൂപത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ പോലും, അതായത് ഒരാണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും നിരോധിച്ച കാര്യം ചെയ്യുന്നത് അവർ കണ്ടാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് സാക്ഷികളെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനും അല്ലാൻ റസൂലും പറഞ്ഞു സാക്ഷി 4 കാണും. അതെന്താണെന്ന് വെച്ചാൽ ഒരാൾ കണ്ടത് അദ്ദേഹം പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാനല്ല, അല്ലെ അവനെ അവഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളതാണ്. റസൂലിൻ്റെ അടുക്കൽ വന്നാണ്ട് ഈ ഒരു വിഷയം സംസാരിച്ച ആളോട് പോലും റസൂല് എന്താ പറഞ്ഞത്, സമൂഹത്തോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, കാരണം നോക്കി അവന് മാനസിക പ്രശ്നം എന്തെങ്കിലുമുണ്ടോ എന്നും ചെക്ക് ചെയ്ത് നോക്കി എന്ന് റസൂല് പറഞ്ഞു. കാരണം ചില സമയങ്ങളിൽ ഇത്തരം പ്രത്യേകിച്ച് നമ്മളിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ സംഭവിക്കുമല്ലോ, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചത് ആ കുട്ടിയുടെ കുട്ടിക്കാലത്തോ അതല്ലെങ്കിൽ അറിവില്ലാത്ത സമയത്തോ ഒക്കെ സംഭവിച്ചതായിരിക്കാം. പക്ഷെ പറയുന്നത് പിന്നെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാകുമ്പം അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ തൻ്റെ പിന്നെ ഇണക്ക് സാധിച്ചു എന്ന് വരില്ല. അത് പിന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പിന്നെ കാര്യത്തിലേക്ക് അത് പോകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം അത് ഒന്നുകിൽ കുട്ടികൾക്കറിയില്ലെങ്കിലും മാതാപിതാക്കൾ ഇതൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു കൊടുക്കണം. അത് എന്ത് ചെയ്യണ്ട, അവരോട് പറയണ്ട, അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന രൂപത്തിലേക്കെങ്കിലും അത് മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാവണം. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാജയം അല്ലെങ്കിൽ ജീവിതത്തിലൊരു പരീക്ഷണം വന്ന ഒരാളാണെങ്കിൽ അത് മറച്ചു വെച്ചാണ്ട് എന്ത് ചെയ്യാനും പാടില്ല. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മറച്ചു വെച്ചാണ്ട് രോഗമോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാഡ് ഇമേജുകളൊക്കെ വന്ന ഒരു വസ്തുത മറച്ചു വെച്ചിട്ട് കല്യാണത്തിലേക്ക് അതങ്ങനെ പോയിക്കോളും എന്ന് പറഞ്ഞാൽ അതും എന്ത് ചെയ്യില്ല, അത് ചീറ്റിംഗ് ആയിട്ട് നമ്മൾ പിന്നെ കാണേണ്ടതുണ്ട്. അപ്പം ഇത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞൊരു ഈ ഓൺലൈൻ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. കുട്ടികൾക്ക് എന്തു ആവാന്നുള്ളടത്തെയാണ് ഇപ്പോൾ അവരുടെ തന്നെ ചിന്താരീതികളും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിനൊരുപാട് ഉസ്താദുമാർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ചെയ്യാലോ, ഇപ്പം ഈ അടുത്ത് ഒരു പയ്യൻ്റെ ഒരു കമൻറ്റ് കണ്ടു, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഭാര്യ എന്ന് വരുന്ന ഒരാൾ അവൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്തിട്ടുള്ളവരാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഇവിടെ നാട് നന്നായ
1: വന്നിട്ട് ചെയ്യാതിരുന്ന
0: ആ വന്നിട്ട് ചെയ്താതിരുന്നാ എന്താ വന്നിട്ട് ചെയ്താലെന്താ അങ്ങനെ പറയുന്ന ഒരാളെ സംബന്ധിച്ച് വന്നിട്ട് ചെയ്താലെന്താ, ഞാനും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവനവന്റെ തെറ്റ് പരസ്യമായിട്ട് ആളുകളോട് വിളിച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അതൊരു വലിയ സംഭവമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതിനെയാണ് ഇപ്പം യുവതലമുറ അല്ലെങ്കിൽ കുട്ടികൾ ടീൻ ഏജിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, പിൻപറ്റുന്നത് എന്നുള്ള വലിയൊരു അപകടമാണ്. അപ്പം സോഷ്യൽ മീഡിയ ഒരു കത്തി എന്നുള്ളത് നമുക്ക് ഉപകാരത്തിനും പറ്റും ഉപദ്രവത്തിനും പറ്റും. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒന്ന്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അവരെ ഒരു ഒരു തലാക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ വിവാഹബന്ധം വേർപിരിയുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനത്തെ ഘട്ടമാണ്.
1: അതെ,
0: പുറത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇൻഷാല്ലാ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ, പറ്റണമെന്ന് നമുക്ക് പറയാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, എങ്കിൽ ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യണം എന്നാണ് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിന്ത, ഈ ഒരു സമയം, ഈ ഒരു അനുഭവം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ഇതിനും തന്നെ ഒരുപാട് വ്യത്യസ്ത മേഖലകൾ ഉണ്ടാവാം, ശ്രോതാക്കൾക്ക് ഒരുപാട് ഇതിന് അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അത് അവരുടെ അഭിപ്രായങ്ങളും നമ്മൾ മാനിക്കുന്നു, നമ്മൾ നമ്മളേതായിട്ടുള്ളൊരു ഒരു ആശയോ അതല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ആശങ്കയോ ഒക്കെ പങ്കുവെച്ചു എന്ന് മാത്രം. എന്തായാലും കമൻറ്റുകൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടാലോ.
1: ഓക്കെ.

0: മാഷാല്ലാ. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തുൽ മറിയമിൻ്റെ 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ.
1: അൻവർ NT മുട്ടിൽ, അദ്ദേഹം ഒരു പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡുമായി ബന്ധപ്പെട്ടൊരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. നാടും നഗരവും എല്ലാം ഇന്ന് 1000-ഉം 10,000-ഉം ഒക്കെ ചിലവാക്കി ഇഷ്ട ടീമിൻ്റെ ഫ്ലെക്സ് വെക്കുന്ന തിരക്കിലാണ് ന്യൂജൻ ടീം. പള്ളിയിൽ നിസ്കാരത്തിന് വന്ന കുട്ടികൾ പോലും വരാതെ റോഡിൽ ഫ്ലെക്സ് കെട്ടി നടക്കുന്നുണ്ട്. കാണുമ്പോൾ ദുഃഖം തോന്നുന്നു. ഫുട്ബോൾ ഒരു ലഹരിയാവാതെ സൂക്ഷിക്കാം നമുക്ക്. അതിനോട് ചേർത്ത് പറയാനുള്ളൊരു കാര്യം കൂടെ എനിക്കുണ്ട്. മിക്കവാറും ഇതിന് പോകുന്ന കുട്ടികളുണ്ട്, അതൊരു ലഹരിയാവാതിരിക്കട്ടെ, അതിനുവേണ്ടി മാത്രം സമയം കളയാതിരിക്കട്ടെ. ഒപ്പം ഈ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ വരുമ്പോൾ കുട്ടികളുണ്ടല്ലോ, നമ്മൾ കുട്ടികളോടല്ല പറയണത്, രക്ഷിതാക്കളോടാണ് പറയണത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കും, ചെറിയ കുട്ടികളാവട്ടെ അല്ലാത്തവട്ടെ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ മിക്കവാറും ഈ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ചിത്രവും പേരും ഒക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞയക്കാതിരിക്കുക എന്ന് സാന്ദർഭികമായി ഇപ്പോൾ അൻവർ ഇത് സൂചിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിക്കണം. അപ്പം രക്ഷിതാക്കൾ അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെങ്കിലും ഇപ്പോൾ ഒരു ഏകദേശം 1000-ന് പുറത്ത് ആളുകൾ ഇപ്പം നമ്മളെ ശ്രോതാക്കളായിട്ടുണ്ടല്ലോ. അപ്പോൾ അവരിൽ രക്ഷിതാക്കളുടെ ഉമ്മമാരുണ്ട്, പള്ളിക്ക് കുട്ടി പോകുന്ന സമയത്ത് മാനോട്ടി ആ അതെടുത്ത് വെക്ക്, അതിട്ടാണ്ട് പള്ളി പോകല്ലേ എന്ന് പറയുന്നൊരു, കാരണം സെൽഫി പണ്ഡിതന്മാർ ആ പേരെഴുതിയ ടീഷർട്ടാണെങ്കിൽ പോലും അതിട്ടിട്ട് നിങ്ങൾ പള്ളിയിൽ വരരുത്, നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതൻ. അതിന് ഫോട്ടോ വെച്ചതാണെങ്കിൽ പ്രത്യേകിച്ച് പറയുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.
0: മൗലവി പറഞ്ഞ തമാശയാണ് നമ്മൾ ഓർക്കണേ. ഇന്ന് പള്ളിക്ക് എല്ലാവരും ഉണ്ടല്ലോ, പഴയ ടീമാണെങ്കിൽ എല്ലാവരും പള്ളിക്ക്
1: വ്യത്യസ്ത പേരുകളിലെ. അതെ അതെ. അപ്പോൾ അത് സംഭവം തമാശയാണെങ്കിലും എന്താ അറിയോ, നിസ്കാരം എന്നുള്ളത് ആ ഒരു 5 മിനിറ്റ് അള്ളാഹുവോട് സംസാരിക്കുന്ന ടൈമാണല്ലോ. ആ ഒരു മുനാജാത്തിന് എന്തായാലും ഭംഗം വരും. അത് നമ്മളെ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവരെ നിസ്കാരം പോകരുത് എന്ന് നമ്മൾ രക്ഷിതാക്കളെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്.
0: നമ്മുടെ പുലരിവട്ടത്തെക്കുറിച്ച് ആ ഒരു സഹോദരി പറയുന്നു, പുലരിവട്ടത്തിൽ പറയുന്ന പോലെ മരുമക്കൾ ഈ കാലത്ത് കഷ്ടപ്പെടുന്നില്ല, ഉമ്മമാരാണ് ഈ കാലത്ത് പാവങ്ങൾ, അടുക്കളയിൽ സജീവമാകുന്നത് ഈ കാലത്ത് ഉമ്മമാരാണ്, മരുമക്കളെ എത്ര പരിഗണിച്ചാലും അവർ ഉമ്മമാരെ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ സ്വന്തം അനുഭവങ്ങളുമായിരിക്കാം. പേര് നമ്മൾ പറയാനില്ല.
1: ഞാൻ നേരത്തെ 1-2 മെസ്സേജ് നമ്മൾ വായിച്ചപ്പോൾ ഞാൻ ഏതെങ്കിലും ഉമ്മമാരെന്താ കമൻറ്റ് ചെയ്യാത്തതെന്ന് വിചാരിച്ചിട്ടൊക്കെയായിരുന്നു. മനസ്സിലായല്ലോ, ഇപ്പോൾ അമ്മായിമ്മ പ്രശ്നമൊന്നുമില്ല, ഭാര്യ ഭർത്ത പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ മുഴുവൻ. അമ്മായിമ്മമാർ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അവരവരുടെ പാട്ടിന് വിട്ടേക്കുക, എങ്കിൽ നിങ്ങളെപ്പോഴും സ്നേഹവും ബഹുമാനവും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഉളിയിൽ നിന്നും ഒരു സഹോദരി നമുക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട്. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ മനസ്സിലായി. അപ്പം അതിലേറ്റവും ചുരുങ്ങിയത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക, പിന്നെ എല്ലാം നമ്മൾ പരിഹരിക്കണമെന്നോ എല്ലാത്തിലും നമ്മൾ ഇടപെടണമെന്നൊന്നും വിചാരിക്കാതെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ് നല്ലൊരു അനുഭവം. മാഷാല്ലാ, തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ എന്ന് നിങ്ങളുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് ഷുഹൈബ എം വളപട്ടണം. ഞാൻ ഹോസ്പിറ്റലിലാണ്, ഉമ്മക്കൊരു സർജറി ഉണ്ട്, ഇൻഷാല്ലാ ശനിയാഴ്ചയാണ് സർജറി, എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന കിട്ടേണ്ടുന്ന മറ്റൊരു സഹോദരൻ കൂടി നമ്മുടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലുണ്ട്, നമ്മുടെ മമ്പാടുള്ള നമ്മുടെ സജീവ പ്രവർത്തകൻ. അതോടൊപ്പം തന്നെ കുട്ടിയും നല്ല നമ്മളെ സജീവമായി നമ്മുടെ സംഘടനാ കാര്യങ്ങളിലുമൊക്കെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ് അർഷിദ് എന്ന് പറയുന്ന മമ്പാടുള്ള നമ്മുടെ പ്രവർത്തകൻ്റെ മകനാണ്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ തലവേദന ഉണ്ടായി, വീട്ടിൽ ചെന്നപ്പോഴേക്കും അത് വേദന കൂടിയോ, ഡോക്ടർ കണ്ടപ്പം തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും അവൻ്റെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട്, നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്നുകൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരെയും, ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, അള്ളാഹു അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. ഡിസ്കിന് ചെറിയ പ്രയാസം, ഡോക്ടറെ കണ്ട് എൻ്റെ വീട്ടിലാണ്, വേഗത്തിൽ ശിഫയാകാൻ ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് മൈമൂന പാറപ്പുറം. നമ്മുടെ സ്ഥിരം ശ്രോതാക്കളും അല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇതേപോലെ നമുക്ക് മെസ്സേജ് അയക്കുന്നു. എൻ്റെ മോനെ ഹിഫ്ന് ചേർത്തിരിക്കുകയാണ്, എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒരു സഹോദരി. ഫൈസ് എം ഇരുവേറ്റി സലാം പറയുന്നിരിക്കുന്നു, ഇംതിയാസ് തിരുവമ്പാടി കൂടെയുണ്ട്, യാത്രയിലാണ് എന്നും. തിരുവമ്പാടിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇസുമോൻ്റെ യാത്രയും അവൻ്റെ വേർപാടും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത്. അള്ളാഹു പരലോകം ഹൈറായി കൊടുക്കട്ടെ. കുടുംബത്തിന് ക്ഷമിക്കാനുള്ള പ്രാപ്തി അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: സഫ്ന മുഹമ്മദ് പാണക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ടീനേജിൽ ഉള്ള പെൺകുട്ടികളെ കൈകാര്യം ചെയ്ത ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആ സഹോദരൻ്റെ അനുഭവത്തിൽ പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവർ അറിഞ്ഞാൽ മോശമായി കാണുന്ന പലതും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മറ്റുള്ളവർ അറിയുന്നതിൽ ഭയങ്കര അഭിമാനമാണ്. അങ്ങനത്തെ കുട്ടികളുടെ വർത്തമാനം കേൾക്കാൻ മറ്റു കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മോശമായ അനുഭവങ്ങൾ പറഞ്ഞു ശ്രദ്ധ നേടാൻ പാടുപെടുന്ന മക്കൾ പോലുമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.
1: ഓരോരോ കാര്യങ്ങൾ പോകുമ്പോൾ ഓരോരോ ആംഗിളിലൂടെയാണ് പോകുന്നത് അല്ലേ? ഏതായാലും കമൻറ്റുകൾ വരട്ടെ. ഇൻഷാല്ലാ നമുക്ക് കമൻറ്റ് അവസാനം സമയത്തിനനുസരിച്ച് വായിക്കാം. നമുക്കിനി കർമ്മസരണി കേൾക്കേണ്ടതുണ്ട്. പീസ് റേഡിയോയുടെ 100+ പ്രോഗ്രാമുകളിൽ 100+ അവതാരകരിൽ കുരുന്നുകുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള പ്രായം ചെന്നവർ വരെയുള്ള ബഹുമാന്യ പണ്ഡിതന്മാരടക്കമുള്ള നിങ്ങളെന്ന പീസ് റേഡിയോയുടെ ഒരു ഫാമിലി തന്നെ നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രോഗ്രാമുകളുമായി, അതുപോലെ തന്നെ ശ്രോതാക്കൾക്കുള്ള വിഭവങ്ങളുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ തോഫിക്കനാൽ ഇത്രത്തോളം ദിവസങ്ങൾ അണമുറിയാതെ ബോറടിപ്പിക്കാതെ എന്നാൽ പല വിവരങ്ങളും വിജ്ഞാനങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ ഇനിയുമുണ്ട്. സ്ഥിരം കേൾക്കുന്നതിനപ്പുറമുള്ള പ്രോഗ്രാമുകൾ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ ഒരു മിനിറ്റുകളിൽ നിന്നും നാം ഓരോ പരിപാടികൾ പരിചയപ്പെടാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കർമ്മസരണി എന്ന ഒരു ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ അറിയേണ്ടുന്ന വളരെ ഗഹനമായ സംസാരങ്ങൾ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് കർമ്മസരണി എന്നുള്ളത്. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9 കർമ്മസരണി നമ്മൾ കേൾക്കാറുള്ളത്. പിന്നെ അത് കേട്ട് കഴിഞ്ഞ
0: 24 റിവൈൻഡിൽ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ കർമ്മസരണി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ ഒന്ന് കേൾക്കാൻ പോവുകയാണ്. പാനീയത്തിൽ ഈച്ച വീണാൽ എന്ന ഒരു വിഷയത്തിൽ ഹംസ മദീനിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കർമ്മ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹദീസുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിന് ഫത്ഹു ദിൽ ജലാലി വല്ലിക്കറാം എന്ന പേരിൽ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ കർമ്മശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്ന സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദികും ഫല്യഗ്മിസുഹു സുമ്മ ലിയൻസിഉഹു, നിങ്ങളുടെ പാനീയങ്ങളിൽ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുവെച്ച പാനീയത്തിൽ ഈച്ച ചാടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിൽ മുക്കുക, എന്നിട്ടതിനെ പുറത്തെടുത്ത് കളയുകയും ചെയ്യുക. ഇതാണ് നബി പറഞ്ഞ നിയമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു എന്ന ഒരു ഹിക്മത്ത് അതുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ദാഅൻ, അതിൻ്റെ ഒരു ചിറകിൽ, രണ്ട് ചിറകുകളിൽ ഒരു ചിറകിൽ രോഗമാണുള്ളത് അഥവാ രോഗങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്നതാണത്. വഫിൽ ആഹരി ഷിഫാഉൻ, രണ്ടാമത്തേതിൽ അഥവാ മറ്റൊരു ചിറകുകൂടിയുണ്ടല്ലോ അതിൽ അതിൻ്റെ ശമനവുമുണ്ട് എന്നാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അബൂ ദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാചകം കൂടി അധികമായി പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു യത്തഖി ബിജനാഹിഹി അല്ലദി ഫീഹി ദാ, അതെപ്പോഴും ഒരു പ്രതിരോധിക്കുന്നത്, മറ്റൊന്നിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രോഗമുള്ള ഈ ചിറകാണ്. അപ്പോൾ അത് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒരു പ്രതിരോധം എന്ന നിലക്ക് ആദ്യം അതിൽ കുത്തുന്നത് ഏതായിരിക്കും? ഈ രോഗമുള്ള ചിറകായിരിക്കും. അത് നമ്മൾ ഈച്ച വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം, ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയുമായിട്ട് കിടക്കുന്നത്. ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണത് കിടക്കുന്നത് കാണുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടും മറ്റുമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹീ, ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ കടമയായിട്ടുള്ളത്. ഇനി ഹദീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈച്ച എന്താണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈച്ചയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് പരാമർശിക്കാനുള്ള പ്രധാനമായ കാരണം ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയാണ് അത് എന്നാണ്. അഥവാ വളരെ നിസ്സാരമായി ആളുകൾ കാണുന്ന ഒരു ജീവിയായിട്ട് പോലും ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വലിയ കഴിവുകളും വലിയ പ്രത്യേകതകളും ഒക്കെയുള്ള ആളുകളാണ് എന്ന് ജൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ അങ്ങനെയാക്കും, അവർക്ക് ഇങ്ങനെ കഴിവുകളുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു അവരെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ലോകത്തിൻ്റെ നിയന്താവ്. ലോകത്ത് എന്ത് നന്മകളുണ്ടെങ്കിലും അവൻ്റേതാണ്, എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു വിശ്വാസി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചും ലോകത്തിൻ്റെ ഒരു നിയന്താവിനെ സംബന്ധിച്ചും എല്ലാ മത വിഭാഗങ്ങൾക്കും ഒരു ബോധമുണ്ട്. തീരെ ദൈവമില്ല അല്ലെങ്കിൽ മതം വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ ഖുർആൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചില ആളുകൾ വളരെ പഴക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഒരു കാലഘട്ടത്തിലും അവർക്ക് മനുഷ്യർക്കിടയിൽ ഒരു മെജോറിറ്റി കിട്ടിയിട്ടില്ല എന്നും ലോകത്തെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മതം വേണം എന്ന് വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് വലിയ ഒരു സാന്നിധ്യമായിട്ടുള്ളത് എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുന്ന സമയത്ത് അവരുടെ സഹായം പ്രതീക്ഷിക്കുകയും അവരോട് അർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. തങ്ങളുടെ കാര്യം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഭംഗിയായി നോക്കിക്കോളും എന്ന് കരുതിയിട്ടെല്ലാം അവരെ ഏൽപ്പിക്കുന്ന, അങ്ങനെ അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെ ഒക്കെ ഒന്നിച്ച് വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്ക് അവിടെ ദുബാബ് എന്നതാണ്. അതിന് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയായ ഒരു ഈച്ചയെ നിങ്ങളൊന്ന് കൊണ്ടുവരിക എന്നാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലഖു ദുബാബൻ വലവ ഇജ്തമഉ ലഹു. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള എന്തൊക്കെ ശക്തികളുണ്ടോ, അത് മനുഷ്യരുടെ രൂപത്തിലുള്ളതാകട്ടെ, മറ്റ് ജന്തുക്കളുടെ രൂപത്തിലുള്ളതാകട്ടെ, പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളാകട്ടെ, പ്രകൃതിയിലെ കടലും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്തുമാകട്ടെ, എല്ലാം ഈ പ്രപഞ്ചത്തിലെ എന്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നവയെല്ലാം നിങ്ങൾ വിളിക്കുക. അവരെല്ലാവരും കൂടി കൂടട്ടെ, എല്ലാ മതങ്ങളുടെയും ആളുകൾ ഒരുമിച്ച് കൂടിക്കോട്ടെ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഈസങ്ങളും വലിയ പുണ്യപുരുഷന്മാരും വലിയ പുണ്യാത്മാക്കളും ഒക്കെയായിട്ട് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ കരുതപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും നിങ്ങൾ വിളിച്ചു നോക്കുക. എന്നിട്ട് എന്തിനാണ് അവരോട് ആവശ്യപ്പെടേണ്ടത്? ഒരു ഈച്ചയെ പടക്കാൻ. വലിയതൊന്നും വേണ്ട, വളരെ നിസ്സാരമായി മനുഷ്യൻ കാണുന്ന ഒരു ജന്തു, അതിനെ നിങ്ങളൊന്ന് പടക്കുക. ഓല വിചിത്തമാവുലഹു, അവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും ലയ്യഹ്ലുക്കൂന, അള്ളാഹ് പറയുന്ന ലയ്യഹ്ലുക്കു എന്നാണ്. ആ ലെന്നിനൊരു പ്രത്യേകത ഉണ്ട്. ലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ലം യഹ്ലുക്കു ഇതുവരെ പടച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ ലൻ നൂനാണെങ്കിൽ ലാമിന് ശേഷം ലയ്യഹ്ലുക്കു, അവർ പടക്കുകയില്ലെന്നാ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും സാധ്യവുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആ പ്രയോഗം. ഇനി ലോകത്തിൻ്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വതാല അവനല്ലാതെ ഒരു ജന്തുവിനെ, ഒരു ജീവിയെ ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഈച്ച എന്നുള്ള പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലെ മറ്റൊരു വെല്ലുവിളിയുണ്ട്, അതെന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആന് ആ ഖുർആനിൻ്റെ മഹത്വവും അവൻ അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖുല്ല ഇനി ജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യത്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടിയിട്ടുണ്ട് എങ്കിലും, ഒരു വിഭാഗം മാത്രം വേണ്ട, എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, കാരണം അവരല്ലേ ഇത് നിഷേധിക്കുന്നത്, ഇവിടെയുള്ള ജന്തുവർഗങ്ങൾ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും നിഷേധിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ കലാമാണ് എന്നതിനെ നിഷേധിച്ചിട്ടില്ല, അതാണ് മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നതിനെ നിഷേധിച്ചിട്ടില്ല. ഈ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യ ജിന്ന് വർഗങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചവരായ ആളുകൾ മനുഷ്യ ജിന്ന് വർഗങ്ങളാണ്. അവരെല്ലാവരും കൂടി കൂടിയാലും ഒരു ഖുർആൻ ആയത്ത് അല്ലെങ്കിൽ ഒരു ഖുർആനിൻ്റെ സൂറത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഖുർആൻ അത് കൊണ്ടുവരാൻ കഴിയില്ല. ഒലവു കാന ബഅലുഹും ലിബഅലിൻ ളഹീറ എന്നാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ തന്നെ നിന്നാലും കഴിയില്ല എന്ന്. അപ്പോൾ രണ്ട് തരം വെല്ലുവിളികൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെന്നും അവൻ്റെ പുറമെ മറ്റൊന്നിനെയും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഭരമേൽപ്പിക്കപ്പെടാനും പാടില്ല എന്നും പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഒരു വെല്ലുവിളി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ. രണ്ട്, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, വിശുദ്ധ ഖുർആൻ തന്നെ ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ. അള്ളാഹുവിൻ്റെ ശരീഅത്തിന് ബദലായിട്ട് മറ്റൊരു ശരീഅത്ത് കൊണ്ടുവരാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ എന്നതാണ് ഈ രണ്ട് വെല്ലുവിളിയുടെയും മുന്നിൽ മനുഷ്യൻ അശക്തനായി അന്നും ഇന്നും നിൽക്കുകയാണ് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഈച്ചയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ഇർഷാദ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, നിങ്ങളുടെ പാനീയത്തിൽ ഈച്ച വന്ന് വീണിട്ടുണ്ട് എങ്കിൽ, അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് പാനീയത്തിൻ്റെ കാര്യം മാത്രം.
1: മാഷാ, വളരെ ഗഹനമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ട്, എന്നാൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഈ കർമ്മസരണിയിൽ നമ്മൾ കേട്ടത്. കർമ്മസരണി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് നമുക്ക് കേൾക്കാൻ പറ്റുക ഇന്ത്യൻ സമയം. അതല്ലാത്ത അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് 24 മണിക്കൂറും പിന്നെ റിവൈൻഡ് ഓപ്ഷനിൽ അത് ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ ഇത്തരം സംസാരങ്ങളെ വളരെ കാര്യഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒപ്പം അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ കർമ്മസരണി ഹംസ മദീനിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ ഇൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത്തരം വിവരങ്ങളെ ഇനിയും സമൂഹത്തിന് നൽകാൻ അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: യെസ്, നമ്മൾ ഫീഡ്ബാക്കിലേക്കൊന്ന് തിരിച്ചു വരാം അല്ലേ. അസ്മാബി പെരിന്തൽമണ്ണ, ഞാൻ ഇന്നലെ ഹോസ്പിറ്റൽ നമ്മുടെ കുറേ പ്രവർത്തകരെ കണ്ടപ്പോൾ കരുതി ആരോ ഇവിടെ ഉണ്ടെന്ന്. ആ മോൻ്റെ അസുഖം അള്ളാഹു പെട്ടെന്ന് ശിഫയാക്കട്ടെ. യാത്ര ചെയ്യുമ്പോൾ മുഖം ഉയർത്തി ഇരിക്കാൻ വയ്യ, അത്ര മോശമായിട്ടാണ് ചില കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ലജ്ജയും ഈമാനും ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണല്ലോ, അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ പറയേണ്ടതില്ലല്ലോ. ഇസ്ലാമിക അറിവ് കിട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ആണ് വിഷമം.
1: കാതിന് ഇമ്പമേകുന്ന 100-ൽ പരം പരിപാടികൾ, അതിലുപരി മനസ്സിന് കുളിർ നൽകുന്ന അവതരണങ്ങൾ, ജീവിതയാത്രയിലേക്ക് ഇരുലോകത്തേക്കും വെളിച്ചം നൽകുന്ന പീസ് റേഡിയോയുടെ ഡൊണേഷൻ ബട്ടണിലൂടെ നിലക്കാത്ത സഹായം നൽകാം നമുക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമ്മുടെ നേരത്തെ നമ്മൾ ഡൊണേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സഹോദരൻ്റെ കമൻറ്റ്.
0: നൗഫൽ എസ്റ്റുങ്കത്ത് പാലക്കാട്ടിൽ നിന്നും അസ്സലാമു അലൈക്കും. ഇന്നത്തെ അനുഭവം പറഞ്ഞത് ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയും സ്കൂൾ കോളേജ് ഗെറ്റ് ടുഗദർ എല്ലാം ഇന്ന് ഒരുപാട് കുടുംബാംഗങ്ങൾ തകരാൻ കാരണമായിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കാൻ കൂടി ഈ ചർച്ചകൾ വഴിയൊരുക്കി. അങ്കർമാർക്കും ബിസ് റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും അല്ലാഹു എല്ലാ ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രവർത്തകയായ ഒരാളുടെ ആങ്ങള മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീരിയസ് ആണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് മൈമൂന കരുവാര കൊണ്ട് ചുള്ളിയോട് നിന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കസിൻ ബ്രദറിന് ഇന്ന് മംഗലപുരം ഹോസ്പിറ്റലിൽ വെച്ചൊരു സർജറിയുണ്ട്, ദുആ ചെയ്യണമെന്ന്, ഷിംന വയനാട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ അള്ളാഹു എത്രയും വേഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് ജമീല വി കെ പൂനൂര്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ എന്ന് സീനത്ത് പാലക്കാട്.
0: കർമ്മസരണി കേട്ട് വിശദമായി മനസ്സിലായി, ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കണം. സ്ഥിരം കേൾക്കാനില്ലായിരുന്നു, ഇനി കേൾക്കണം എന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ പരിപാടികൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു എഫക്റ്റും കൂടിയാണിത് അല്ലേ? ഓരോന്ന് കേൾക്കുമ്പോഴാണല്ലോ അത് എനിക്ക് എത്രത്തോളം ആവശ്യമാണ് എന്നും അറിയേണ്ടത് എന്നുമുള്ളതിൻ്റെ ഗൗരവം മനസ്സിലാവും.
1: തീർച്ചയായിട്ടും
0: രോഗങ്ങൾ ഒരു കമ്മ്യൂണി കൂടെ ഉണ്ട്, ജീനത്ത് പാലക്കാടാണ്. അസ്സലാമു അലൈക്കും. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ. ആമീൻ. മറ്റെല്ലാ തലത്തിൽ പ്രയാസപ്പെടുന്നവർക്കും അള്ളാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രയാസങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. അള്ളാഹു ആ പ്രാർത്ഥന കൂടി അവർക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാക്കി സ്വീകരിക്കുന്നു.
1: കാര്യമായിട്ട് പ്രാർത്ഥനയാണ് വിശ്വാസികൾക്ക് കാര്യമായിട്ടുള്ള ആയുധം. സിലാഹുൽ മുഅ്മിൻ എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതൊരു പ്രതിഫലം കൂടിയാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ അത് നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടിയാണ്. നമുക്ക് മുടക്കില്ലാത്തൊരു വിഷയം കൂടിയാണ്. പറച്ചവനെ അവർക്ക് നീ ശിഫ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണതേ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിച്ചാൽ അത് മതിയാകുമല്ലോ, നമുക്കൊരു ഗുണം കിട്ടുകയും ചെയ്യും ഇൻഷാല്ലാ. അതുകൊണ്ടുകൂടിയാണ് നമ്മളത് സൂചിപ്പിച്ചത്. നമുക്ക് ഇനി തിരുമൊഴികൾ പ്രോഗ്രാം കേൾക്കേണ്ടതുണ്ട്.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ ഇന്ന് നമ്മുടെ കൂടെ ഈ കുറ്റങ്ങൾ ഇഹലോകത്തും ശിക്ഷ ലഭിക്കുന്നത് എന്ന വിഷയവുമായി കെ വി മുഹമ്മദ് അലി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي بكرة نفيع بن الحارث رضي الله عنه قال رسول الله صلى الله عليه وسلم ما من ذنب أجدر أن يعجل الله تعالى لصاحبه العقوبة في الدنيا مع ما يدخره له في الآخرة من قطيعة الرحم والخيانة والكذب. في مولاورة صحيح الجامع واندتولا ألبم صدير كمائر حديثين دي آدي بحاقمان وايشد അബൂബക്ര നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബൂബക്ര നുഫൈ ഇബ്നുൽ ഹാരിസ് അസ്സഖഫി, അദ്ദേഹം ബസ്രയിലായിരുന്നു കൂടുതൽ കാലം ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത് കാണാം. ക്രിസ്തുമതം 631 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 132 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. സ്വഹാബികളിലെ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് കാണാം. ഹിജ്റ 51 അദ്ദേഹത്തിൻ്റെ മരണം. അബൂബക്ര നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിൽ അല്ലാഹു തആല ലി സ്വാഹിബിഹി അൽ ഉഖൂബത്ത ഫി ദുനിയാ മഅ മാ യദ്ദഖറുഹു ലഹു ഫിൽ ആഖിറ മിൻ ഖതീഅത്തിർ റഹീം വൽ ഖിയാനത്തി വൽ കദിബ്. മാ മിൻ ദംബിൻ, ഒരു പാപവും തന്നെ ഇല്ല, അജ്ദറു, ഏറ്റവും അർഹമായിട്ടുള്ള, അർഹതയുള്ളത്, അൻ യുഅജ്ജിൽ അല്ലാഹു തആല ലി സ്വാഹിബിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ആൾക്ക്, ആ കുറ്റം ചെയ്യുന്ന ആൾക്ക് ധൃതിപ്പെട്ടു നൽകും, വേഗത്തിൽ നൽകും, അൽ ഉഖൂബത്ത, ശിക്ഷയെ, ഫി ദുനിയാ, ദുനിയാവിൽ, മഅ മാ യദ്ദഖിറുഹു ലഹു ഫിൽ ആഖിറ, എന്നാൽ പരലോകത്തേക്ക് അത് മാറ്റി എടുത്തു വെക്കുകയും ചെയ്യും. പരലോകത്തിൽ അവനത് സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്, പരലോകത്തിൽ അതിൻ്റെ പ്രതിഫലമുണ്ട്, അതോടൊപ്പം ദുനിയാവിലും അവൻ ആ ശിക്ഷ വേഗത്തിൽ കൊടുക്കും. അപ്പോൾ ദുനിയാവിലും നാളെ പരലോകത്തും ശിക്ഷ ലഭിക്കുന്ന, ദുനിയാവിൽ ശിക്ഷ ലഭിക്കുന്ന, അത് ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പാപങ്ങളിൽപ്പെട്ടതാണ്, ഇങ്ങനെയുള്ളതല്ലാത്ത മറ്റൊരു പാപവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മൂന്ന് പാപങ്ങൾ എടുത്തു പറയുന്നത്. ഒന്ന് ഖത്തി അത്തുറഹം, കുടുംബബന്ധം മുറിക്കൽ, വൽഖയാന, വഞ്ചനയാണ്, വൽകെദിബ്, വ്യാജമാണ്, കള്ളത്തരമാണ്, കള്ളത്തരമാണ്. മറ്റൊരിക്കൽ നമ്മൾ നുഫൈ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൻ്റെ മറ്റൊരു രൂപം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഈ ദുനിയാവിൽ ശിക്ഷ ലഭിക്കുന്ന, എന്നാൽ പരലോകത്തും ലഭിക്കുന്ന കുറ്റമെന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന നിലക്ക് അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്, മിനൽ ബഗയി വഖത്തിയത്തു റഹീം, അക്രമവും കുടുംബബന്ധം മുറിക്കലും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഗയി, അനീതിയും അക്രമവുമാണ് ബഗയി എന്ന് പറയും. അതേപോലെ തന്നെ ഖത്തിയത്തു റഹീം, ബന്ധങ്ങളെ മുറിച്ച് കളയലാണ്, ഇത് രണ്ടുമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നാൽ ഇവിടെ മറ്റ് മൂന്നെണ്ണമാണ് എണ്ണുന്നത്. അതിലൊന്ന് ഖത്തിയത്തു റഹീം, കുടുംബബന്ധം മുറിക്കുക. മറ്റൊന്ന് ഖയാന, ചതിയാണ്. മറ്റൊന്ന് അൽ ഖദിബ്, കള്ളത്തരങ്ങളാണ്, സത്യസന്ധതയ്ക്കെതിരായ കാര്യമാണ്. പ്രിയമുള്ളവർ, ഈ മൂന്ന് പാപങ്ങളും ഗുരുതരമാണ് എന്ന് നമുക്കറിയാം. ഇഹലോകത്തും ഫലം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവതരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാറുള്ളത് മിക്കതും പരലോകത്തേക്ക് മാറ്റിവെക്കലാണ്, പരലോകത്തേക്ക് മാറ്റിവെക്കലാണ്. എന്നാൽ ദുനിയാവിൽ തന്നെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്ന മൂന്ന് കുറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിലൊന്ന് കുടുംബബന്ധം മുറിക്കലാണല്ലോ. നമുക്കതിൻ്റെ എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്ന് പല സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനും ഹദീസും അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബത്തെ അകറ്റുക, കുടുംബത്തിൽ നിന്ന് അകറ്റി നിൽക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖത്തിഅത്ത് അർറഹീം എന്ന് പറഞ്ഞാൽ സുലത്ത്, ബന്ധം, അത് മുറിക്കലാണ്. മുറിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കുക, കുടുംബത്തെ ഒഴിവാക്കലാണ്, അവരുമായി ബന്ധം മുറിക്കലാണ്. അവിടെ സിലത്ത് റഹം എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത കുടുംബക്കാർ എന്നതാണല്ലോ ഉദ്ദേശം. അപ്പോൾ കുടുംബബന്ധം മുറിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബന്ധം മുറിക്കുന്ന രൂപത്തിൽ മാതാപിതാക്കളെ ദ്രോഹിക്കൽ, അതേപോലെ തന്നെ ഏറ്റവും അടുത്ത കുടുംബങ്ങളെ അകറ്റുന്ന പ്രവണതയുണ്ടാകൽ, അവരെ ആ നിലക്ക് വെറുപ്പിക്കൽ, ഇതൊക്കെ തന്നെ വലിയ തിന്മയാണ്. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കാനുള്ള കാരണമാണ്. എന്നാൽ പരലോകത്തും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. മറ്റൊന്ന് പറഞ്ഞ ഖയാനത്തും പിന്നൊന്ന് കെതിബുമാണ്, വഞ്ചനയും കളവും. അത് സാമ്പത്തിക രംഗത്താകട്ടെ, വാക്കുകളിലോ ആവട്ടെ, പ്രവൃത്തിയിലാവട്ടെ, ഒന്നും പാടില്ലാത്തതാണ് വഞ്ചന. ഒരു നിലക്കുള്ള വഞ്ചനയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവരെ ചതിച്ച് പറ്റിച്ച് വഞ്ചന കാണിച്ച് ജീവിക്കുന്നത് അവൻ എന്തൊക്കെ നേടിയാലും ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ അനുഭവിച്ചേ പോകൂ എന്ന നിലക്കാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീ നൽകുന്നത്. മറ്റൊന്ന് കള്ളത്തരങ്ങളാണ്, കേതിബാണ്, സത്യസന്ധതക്കെതിരാണ്. അതും ഒരർത്ഥത്തിൽ ഖിയാനത്തിനോട് ചേർന്ന് വരുന്നതാണല്ലോ. അപ്പോൾ വാക്കുകളിൽ, പ്രത്യേകിച്ചും വാക്കുകളിലുള്ള കള്ളങ്ങൾ, അതോടൊപ്പം പ്രവർത്തനത്തിലുള്ള കള്ളത്തരങ്ങൾ, ഇതെല്ലാം തന്നെ ഇസ്ലാം വളരെയധികം വെറുക്കുന്നു, അള്ളാഹു വളരെയധികം വെറുക്കുന്ന കാര്യങ്ങളാണ്. ഈ കുറ്റങ്ങൾ വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനു പോലും സാമൂഹിക വിപത്താണ് എന്ന നിലക്കൂടിയാകണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിക്കുന്നത്. എന്നാൽ പരലോകത്തെ ശിക്ഷക്കതിൽ കുറവ് വരുന്നില്ല. അതൊരു ഇങ്ങനെയുള്ള സാമൂഹ്യ വിപത്തുകളെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. സമൂഹത്തിൻ്റെ സ്വൈരമായ അവരുടെ ജീവിതത്തിന് നഷ്ടമുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന ഒന്നും ഉണ്ടാകരുത് എന്നത് ഇസ്ലാം വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ കുറ്റങ്ങൾ, തിന്മകൾ ഒരിക്കലും വരാതെ സൂക്ഷിക്കാൻ, അതെന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ശരി, ഈ തിന്മകളുടെ വക്താവാകാതിരിക്കാൻ നാം നന്നായി ശ്രമിക്കണം, അധ്വാനിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാതുഹു. മാഷാ വളരെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളിലൂടെ, പ്രത്യേകിച്ച് കുടുംബബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ, അതൊരു കുറ്റമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് നമുക്ക് മനസ്സിലായത്. തിരുമൊഴികൾ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രോഗ്രാമുകളെക്കുറിച്ച് പറയുമ്പോൾ റേഡിയോയിലെ ഒരുപാട് നമുക്ക് അറിവുകൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾക്കപ്പുറം കോഴ്സായിട്ട് ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ റേഡിയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പോരുന്നുണ്ട്. അപ്പം ഒരു സീരിയസായിട്ടുള്ള പഠനം, അത് ക്ലാസ്സുകൾ കേട്ടിട്ട് അപ്പോൾ തന്നെ അതിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയക്കുകയും പിന്നീട് അതിൻ്റെ ഒരു പൊതുപരീക്ഷ, ഒരു മോഡൽ, ഒരു എക്സാം, ഒരു പിന്നെ ഒരു
3: ഫൈനൽ
1: എക്സാം ഉണ്ടാകുന്ന രൂപത്തിൽ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു കോഴ്സ്, എന്നിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രൂപം, അതൊക്കെ നമ്മൾ മുമ്പേ പിന്നെ ലൈഫ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 500-നെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. 26-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്കുണ്ടാവും. അപ്പോൾ 500 എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളെങ്കിലും അതിനെ വളരെ ലാഘവത്തോടു കൂടെ കാണുന്ന ആളുകളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നു, പീസ് റേഡിയോയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട പിന്നെ പീസ് റേഡിയോ കോഴ്സിൻ്റെ പ്രോഗ്രാമുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാമെങ്കിലും വിശുദ്ധ ഖുർആനെ ഇത്രയും സരളമായ രൂപത്തിൽ അതിൻ്റെ ഓരോ കോണിലൂടെയും ഓരോ വാക്കുകളുടെയും അർത്ഥവും അതോടൊപ്പം തന്നെ അർത്ഥം വന്ന അതിൻ്റെ രൂപവും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന എന്നാൽ വളരെ സരസമായ, വളരെ സരളമായ, സിമ്പിളായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന 500 പ്രോഗ്രാമിനെ നമ്മൾ ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം 500-നെ പറയുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മൾ ലൈവ് കേൾക്കുന്ന ശ്രോതാക്കൾ തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ആ കോഴ്സുകൾ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. നമുക്കത് കേൾക്കാറുണ്ട് എന്നതിനപ്പുറം അതിൽ നമ്മൾ, ഞാൻ ആ കോഴ്സിൻ്റെ ഗ്രൂപ്പിൽ അംഗമാണ് എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, അതിന് ചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചേരുക.
3: അതെ,
1: കാരണം 16-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ 26-ാമത്തെ ക്ലാസ് ഇന്ന് 10 മണിക്കുണ്ട്. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു സെഷൻ ആരംഭിച്ചത് 13-ാം തീയതി ആരംഭിച്ചതാണ്. അബ്ദുൽ ജബ്ബാർ മദീനിയാണ് അതിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. ഇൻഷാല്ലാ തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ പഠിതാവിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളതിൽ പിന്നെ ജോയിൻ ചെയ്യേണ്ടതും അതിൻ്റെ ഉത്തരം അയക്കേണ്ടതും ഒക്കെ അതിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
4: അതിൻ്റെ പുതിയ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
3: യെസ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ സുലൈ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുപാട് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് ഒരു പക്ഷേ ദുനിയാവിൽ മാത്രം ഉപകരിക്കുന്ന സംഗതികളായിരിക്കും, എന്നാൽ നമുക്ക് പരലോകത്തേക്കും ഉപകരിക്കുന്ന, പ്രത്യേകിച്ച് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നമുക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് അല്ലേ?
4: അതെ അതെ അതെ.
3: അത് ഈ അന്നൂർ എന്ന ഈ ഒരു ഖുർആൻ പഠിതാവിന് ലഭിക്കുന്ന ഒരു സമ്മാനമാണ്. അതങ്ങനെ തന്നെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വളരെ ലളിതമായ രൂപത്തിൽ എന്ന് പറഞ്ഞല്ലോ, അപ്പം നമ്മളിത് നമ്മളും ഇത് കേട്ട അനുഭവമുള്ള ആളുകളാണ്. നമ്മളൊരു യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ആ ഒരു മൈൻഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പറയുന്നതൊക്കെ അറിവാണ് അല്ലേ? അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക്
4: അറിവായി,
3: അതെ അതെ, ഓരോ വാക്കുകളും അറിവായിട്ട് ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അതിനായിട്ടിരുന്ന ഒരു പക്ഷേ സമയം ചിലവഴിക്കാൻ പല തരത്തിലുള്ള ആൾക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.
4: കേൾക്കാൻ ചില ആളുകൾക്ക് അങ്ങനെ സംശയം ഉള്ളത് മറ്റു പിന്നെ ക്ലാസ്സുകൾ, അതായത് കഴിഞ്ഞ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അത് കേൾക്കാൻ പറ്റുമോ എന്നൊരു സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കേൾക്കാൻ ഈ ഓപ്ഷൻ വഴി നമുക്ക് കഴിയുമെന്ന് ഉറപ്പെടുത്താണ്. എന്തെങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്ന നമ്പരുണ്ട്, 97 47 845 845.
3: ഒരു ഫാൻസി നമ്പർ ആയതുകൊണ്ട് ഓർക്കാൻ സുഖമാണ്,
4: ഓർക്കാൻ മതി. 97 47 ആദ്യം ഓർത്ത് വെക്കുക.
3: 845 845. അതെ, റിപ്പീറ്റ് അടിച്ചാൽ മതി അല്ലേ?
4: തീർച്ചയായിട്ടും. ഇതേപോലെ തന്നെ ഫാമിലി ലൈവ് ടെലികിസുമായിട്ടും ചെറിയൊരു കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്.
3: ഈ ഫാമിലി ലൈവ് ടെലികിസ് പുതിയൊരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം അത് രജിസ്ട്രേഷനാണ്, അതിനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ വിളിച്ച് പ്രയാസപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതികളൊന്നും ഇനിയില്ല, അതിനുള്ളൊരു അവസരമില്ല. മറിച്ച് നമ്മൾ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് അയച്ചു തരും റേഡിയോയുടെ ഭാഗത്ത് നിന്ന്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. 90 20 840 840
4: ഇങ്ങോട്ട് വിളിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട.
3: യെസ്
4: അല്ലേ?
3: യെസ്.
4: 90 20 840 840 നേരത്തെ പറഞ്ഞ 97 47 845 845
3: അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്കേ മറ്റൊരു കാര്യം, നമ്മുടെ പിന്നെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ റേഡിയോയുമായിക്കൊണ്ടൊരു ബന്ധം പിന്നെ പുലർത്തുന്ന ആളുകൾക്ക്, കുട്ടികളുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ട ബാഗ്, പെൻസിൽ, പൗച്ച്, നെയിം സ്ലിപ്പ്,
4: മെമെൻഡോസ്,
3: അതെ, കുടകള്, ടീഷർട്ടുകൾ, തൊപ്പികൾ, ഇതൊക്കെ നമുക്ക് സുലഭമാണ് പിസ്റേഡിയിൽ നിന്ന് ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 97 46 950 00 06
4: 97 46 95 00 06.
3: അങ്ങനെ പറയുമ്പോൾ ഫാൻസിയാണ് അല്ലേ?
4: അപ്പം ഇൻഷാല്ലാ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നോ രണ്ടോ എന്നതിനപ്പുറം നമ്മുടെ ടീമിനൊക്കെ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് എത്തിച്ചേരാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും ഇൻഷാല്ലാ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പിന്നെ അന്നൂർ പ്രോഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള നമ്മുടെ രാവിലത്തെ ഈ മോർണിംഗ് ലൈവ് കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യുക. ഇൻഷാ അള്ളാ നമുക്കൊരു പാട്ട് കേൾക്കാം. സ്വരം.

0: മാഷാല്ലാ, ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ കേട്ട് ആ ഒരു പ്രതീതി ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഉണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ, അതുപോലെ തന്നെ ഇപ്പം റസൂലിൻ്റെ യാത്ര അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ, അങ്ങനത്തെ ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം നമ്മളൊരു ചരിത്രം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന രൂപത്തിലൊക്കെ അനുഭവപ്പെടുന്ന രൂപത്തിലാണ്. അപ്പോൾ ഗാനത്തിന് ശരിക്ക് എന്തുണ്ട്, പാട്ടിന് മനസ്സിനെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവും റസൂലും തമ്മിലുള്ള ആ ഒരു മാനസിക ബന്ധം ഉണ്ടല്ലോ, അതിനെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് വരികൾ എഴുതിയ ഒരുപാട് അനുഗ്രഹീത ഗായകന്മാരും അതുപോലെ തന്നെ പാട്ടുകാരൊക്കെ ഉണ്ട്, പാട്ടെഴുത്തുകാരൊക്കെ ഉണ്ട്. അത്തരം വരികൾ ഇനിയും അതൊന്നും ഈ പറഞ്ഞ പോലെ മരിക്കാത്ത വരികളാണതൊക്കെ അല്ലേ? അപ്പം മാഷാല്ലാഹ് അതിൽപ്പെട്ട മസ്ജിദുൽ ഹറവുമായി ബന്ധപ്പെട്ട നല്ലൊരു, പ്രത്യേകിച്ച് ഈ ഹജ്ജിൻ്റെ കാലം അവസാനിച്ച ആ ഒരു സമയത്തൊക്കെ അല്ലേ കേൾക്കുമ്പോൾ പോയ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ചും ആ ഹറമും ഹറമിൻ്റെ പരിസരവും അവിടെ നടന്ന യാത്രകളും കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ ഓർമ്മ വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ സമയം 7:40 ഇനി നമ്മുടെ മുമ്പിൽ വളരെ കുറഞ്ഞ സമയമാണ്. ഈ പറഞ്ഞ പോലെ ലൈവ് സജീവമാകുന്നത് നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെയാണ്. സ്വരം സൂപ്പറാണെന്നാണ് റുഷ്ദ കളികാവ് സ്വരം കേട്ട് കഴിഞ്ഞ ഉടനെ കമൻ്റ് ചെയ്തിട്ടുള്ളത്. മാഷാല്ലാ സ്വരം സൂപ്പർ, നല്ല അർത്ഥവത്തായ പാട്ട് എന്ന് മൈമൂന ചീക്കിലോടും കമൻ്റ് എഴുതിയിരിക്കുന്നു. നല്ല ആലാപനം എന്നും പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, നല്ല ആലാപനത്തിൻ്റെ സ്വരഭംഗിയും അതോടൊപ്പം അതിൻ്റെ ശൈലിയൊക്കെ നന്നാവുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനസ്സിലേക്കത് കേൾക്കുക. ഷുഹൈബ വളപട്ടനവും അത് തന്നെ പറഞ്ഞിരിക്കുന്നു.
1: മസ്ജിദുൽഹറം കാണാൻ അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്നാണ്.
0: അതെ, സ്വരം സൂപ്പർ മാഷാല്ലാ. മസ്ജിദുൽഹറമിനെ പറ്റിയുള്ള ഈ നല്ല അർത്ഥവത്തായ ഗാനം അല്ലേ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന്. മുനീർ ചെമ്മനാട് സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായാലും മാഷാല്ലാ, പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള സമയം പരിമിതമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹസൻ അൻസാരി, ഹസൻ അൻസാരി നമ്മുടെ ഹസൻ അൻസാരി നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അത് എനിക്ക് തോന്നുന്ന ശ്രോതാക്കൾ അറിയാതെ പോയൊരു സംഭവമാണെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അടുത്ത ഹസൻ അൻസാരിയുടെ ലൈവിൽ ഹസൻ അൻസാരിക്ക് പാട്ട് പാടാനുള്ള അവസരം ശ്രോതാക്കൾ നൽകും എന്ന് കൂടി ആ ഒരു സമയത്ത് ഉറപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരിയും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ രോഗം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തുവാൻ നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ബാശരി അബു തലശ്ശേരി നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തണം.
1: നമ്മുടെ ഹമീദ്ക്ക അഴിയൂര് അദ്ദേഹത്തിൻ്റെ ഇത് നമ്മളിങ്ങനെ വായിച്ചെടുക്കുമ്പോൾ രസമാണ് അല്ലേ? ഒരു സാധാരണ രഹിതാണ്. എന്നാലും തിരുമൊഴിയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പിന്നെ വളരെ ഉപകാരപ്പെട്ടു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ 500 കേൾക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നൊരു പരിപാടി തിരുമൊഴിയായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയാണ്.
0: അതെ അതെ അതെ അതെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, തിരുമൊഴിയും കേട്ടു, വിശദമായി കുടുംബ ബന്ധത്തെ പറ്റി പറഞ്ഞു തന്നു, അതിൽ നിന്ന് ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ. സഫിയ, നമ്മളൊരിക്കൽ പോലും കാണാനോ പരിചയപ്പെടാനോ സാധ്യതയില്ലാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥനയെ നമുക്ക് ഒരിടം കിട്ടുക എന്നത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്ന ഈ നന്മയുടെ വെളിച്ചം ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ എന്ന് സഫ്ന മുഹമ്മദ്.
1: ഓക്കെ,
0: ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ലൈവ് ക്വിസ് പറഞ്ഞിരുന്നല്ലോ, അപ്പം അതിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചോദ്യം കുറച്ച് ടഫാണ് അല്ലെങ്കിൽ ഉത്തരം അത്ര

0: എളുപ്പമല്ല എന്ന രൂപത്തിലൊക്കെ, എന്നാലും കറക്കി കുത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം വളരെ ഈസിയാണ്, ഞാൻ ഈ 13-ൽ പെടുമോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തായാലും അവർക്ക് ഒരു പേര് പറയുന്നതിന് മുമ്പേ ഇന്നത്തെ ക്വസ്റ്റ്യനും അതും അതിന്റെ ആൻസറും ഒന്ന് പറയേണ്ടതുണ്ട്.
1: ഓക്കെ, ചോദ്യം വായിക്കാം. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹിജർ വർഷം കണക്കാക്കാൻ തുടങ്ങിയത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ്? നാല് ഓപ്ഷൻ നൽകിയിരുന്നു, അതിൽ നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, പ്രവാചകന്റെ മദീനയിലേക്കുള്ള പലായനമാണ് അതിന് ആസ്പദമാക്കിയത് എന്നാണ്.
0: ഒരു ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചർച്ച നടക്കുന്ന സമയത്ത് പല അഭിപ്രായങ്ങളും സഹാബാക്കളിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത് ആരായുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്താണ് ബദർ യുദ്ധം കടന്നു വന്നു, അതുപോലെ തന്നെ മക്കാ വിജയം, അത് വലിയൊരു സംഭവമായിരുന്നല്ലോ. അപ്പോൾ മക്കാ വിജയം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആരംഭം തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ ജനിച്ച വർഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. ഇങ്ങനെ പല പല രൂപത്തിലുള്ള ചർച്ചയും നടന്നിട്ടുണ്ടെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു അവിടെ തിരഞ്ഞെടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലമയുടെ മദീനയിലേക്കുള്ള ചരിത്ര പ്രസിദ്ധമായ ഹിജ്റ, അതാണ് ഹിജ്റ കലണ്ടറായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതാണ് ശരി ഉത്തരം. ഇൻഷാല്ലാ ഇനി വിജയിച്ചവരും അല്ലെങ്കിൽ 13-ൽ ഉൾപ്പെട്ടവരും ശരി ഉത്തരം അയച്ചവരും ഒക്കെ ഇപ്പം ആശ്വസിക്കുക, 13-ൽ ഉൾപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും എല്ലാവരും 13-ൽ ഉൾപ്പെടില്ല, ഏകദേശം ഒരു 200-ൽ പുറം ആളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഓപ്ഷൻ മാറിയിട്ടുമുണ്ട്. എന്തായാലും അത് അതിൻ്റെ വഴിക്ക് ഇൻഷാല്ലാ അല്പസമയത്തിനുള്ളിൽ ആരൊക്കെയാണ് 13 ആളുകളെന്ന് ഇൻഷാല്ലാ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്റർ വായിക്കേണ്ടതുണ്ട്.
1: ഇന്നത്തെ വഴിവിളക്കിൽ വാക്കിന് വില വേണം, ഒരു ചെറിയ സാധനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ഭാഗമാണ്. കരാർ പാലനമില്ലാത്തവർക്ക് ദീനില്ല, അത്രേ ഉള്ളൂ.
0: കരാർ പാലനമില്ലാത്തവർക്ക് ദീനില്ല, ചെറിയ വാക്കിൽ വലിയ പിന്നെ തത്വം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. 2559-ാം വഴിവിളക്കാണ് ഇന്നത്തേത്, 2559. അപ്പം ഇത് ആദ്യത്തെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയ ആളിനെ സംബന്ധിച്ച് അതെന്താ ചെറിയൊരു പരിപാടിയല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതൊരു 10 ആയപ്പോഴും വലിയൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, വലിയൊരു പണിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്നാൽ 2500 പോസ്റ്റർ നിർമ്മിച്ചു കഴിഞ്ഞു, അതൊരു ഭാഷയിലല്ല, മനസ്സിലായില്ല, മലയാളം ഭാഷയിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ ഇത് പോകുന്നുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഉറുദുവിലുണ്ട്, കന്നഡയിലുണ്ട്, തെലുഗുവിലുണ്ട്, നേപ്പാളിയിലുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലയിലുണ്ട്, മറാഠിയിലുണ്ട്, ടെഗലോഗിൽ, ഈ ഭാഷയിലൊക്കെ ഉണ്ട്. ഞാൻ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൻ്റെ ഒരു പകുതിയിൽ ഞാൻ നേപ്പാളിൽ പോയിരുന്നു. അപ്പം ഞാൻ ഒരു 3 വർഷം മുമ്പേ അവിടെ പോയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വഴിവിളക്ക് പോസ്റ്ററുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. നമുക്ക് ഒരു സെൽഫി ചിന്താഗതിയുള്ള ആളൊന്നുമല്ല, നേപ്പാളിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കാണാനും പറ്റില്ല, അത് ഏതാ സംഘടന ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇക്കഴിഞ്ഞ പോക്കിന് പുള്ളി നമുക്കത് അയച്ചുതരാൻ
1: തുടങ്ങിയിട്ടുണ്ട്.
0: മാത്രമല്ല, ഏകദേശം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെയും അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റർ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ അതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. നമ്മൾ ചെറിയൊരു കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുണ്യം. മാത്രമല്ല ബീഹാറിൽ നമ്മൾ ചെന്നപ്പം വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ഈ ഒരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ചില ഈ അറിവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു ചർച്ചയും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അറിവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ആ പോസ്റ്റർ തന്നെ നിങ്ങളല്ലേ എന്ന്, അപ്പം നമുക്ക് അദ്ദേഹത്തെ അറിയില്ല, നമ്മളേതൊരു ക്യാമ്പസ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കൊടുത്ത്. അപ്പോൾ അദ്ദേഹം പറയണം ഉറുദുവിലുള്ള പോസ്റ്റർ വളരെ നല്ല മനോഹരം. അപ്പം അവർ വിചാരിക്കണം വെച്ചാൽ അവർക്ക് വേണ്ടി മാത്രം ഉറുദുവിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഇത്രയും ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ പിന്നെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്.
1: ഏകദേശം 7 വർഷമായി, 7 വർഷം ഓരോ ദിനവും 7 വർഷം തുടർച്ചയായിട്ട് നമ്മളിലേക്ക് വരികയാണ്, അതും വ്യത്യസ്തമായ ഭാഷകളിൽ.
0: അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളി ശ്രോതാക്കളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഇത് മലയാളത്തിൽ മാത്രമല്ല, നമ്മൾ മലയാളത്തെ പോസ്റ്റർ മാത്രം എന്താണ് മിക്കവാറും നമുക്ക് വരുന്നൊരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി ഏതെങ്കിലും ആളുകൾ നമുക്ക് അയച്ചിരുന്നത് മാത്രം നമ്മൾ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ഉറുദു സുഹൃത്തുക്കൾ ഉണ്ടാവാം, ഏത് ഒന്നുകിൽ ബംഗാളി ജോലിക്കാരായിട്ടുള്ള ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ പരിചയക്കാരുണ്ടാവും, ഇമാമുമാരുണ്ടാകാം. അവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പള്ളികളിലൊക്കെ ഇമാമുമാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ബംഗാൾ അല്ലെങ്കിൽ നേപ്പാൾ ഈ ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലെ ആളുകളാണ്. അവർക്കിത് കൊടുത്തു കഴിഞ്ഞാലേ അവർക്കൊരു ഭയങ്കര ശൃംഖലയുണ്ട് കൂട്ടുകാരായിട്ടുള്ള ആളുകൾ. അവർക്ക് മിക്കവാറും ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടിത പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലാത്തതിൻ്റെ അഭാവം നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, അവിടെ പോകുമ്പോഴൊക്കെ അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതെന്ത് ചെയ്യുക, പിന്നെ ഒരു പോസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ. പണ്ട് കവരത്തി ദ്വീപിൽ ഒരു പിന്നെ പോയൊരു സഹോദരൻ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് എയർപോർട്ടിൽ നിന്നോ അതോ ഇനി പിന്നെ പോർട്ട് എന്നോ ആണെന്നറിയില്ല, ഒരു പിന്നെ വേസ്റ്റ് വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ അതിലിട്ട ഒരു കിടക്കുന്ന ഒരു പേപ്പർ എടുത്തിങ്ങനെ നോക്കും. അയാൾക്ക് എന്തൊരു ആവശ്യത്തിന് എടുക്കേണ്ടി വന്ന് എടുത്തപ്പോഴാണ് തൗഹീദുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു ലഘുലേഖയാണ്. അദ്ദേഹം അത് പോക്കറ്റിൽ വെച്ചു, ദ്വീപിൽ പോയി അതിൻ്റെ പ്രിൻ്റ് കിട്ടുമെന്ന് അന്വേഷിച്ചു, ആളുകൾക്ക് പ്രചരിപ്പിച്ചു. അതൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ചിന്തയുടെ ഉത്ഭവം അവിടെ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ മതിയാവും, ചിലപ്പം നിങ്ങൾ കൊടുക്കുന്നൊരു പോസ്റ്റർ മതിയാവും, അതൊന്നും കണക്കില്ലാത്ത പ്രതിഫലത്തിന് കാരണമാകും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ നമുക്കുള്ള സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കും നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ഒരു വഴിവിളക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ചെറിയൊരു വാക്കാണെന്ന്
1: വഴിവിളക്കുന്നത്. യെസ്, അപ്പോ ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് ഇനി നമ്മള് ഒരു ചോദ്യം ഒരു ഉത്തരവും അതിലേക്ക് പോയാലോ.
0: ഇൻഷാല്ലാ.
2: ഗർഭിണിയായ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മുഴുവൻ സമയവും കിടക്കണം, ടോയ്ലറ്റിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ അവസ്ഥയിൽ എനിക്ക് കിടന്ന് നമസ്കരിക്കണം, അതെങ്ങനെയാണെന്ന് അറിയില്ല. ഈ കാര്യത്തിൽ ഒന്ന് സഹായിക്കാമോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
3: സാധിക്കുമെങ്കിൽ നിന്ന് നമസ്കരിക്കണം, അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം, അതിനും സാധിക്കാത്ത ഒരാളാണെങ്കിൽ കിടന്ന് നമസ്കരിക്കണം. ഇതാണല്ലോ നമസ്കാരത്തിൻ്റെ രൂപം. ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് നമസ്കാരമെന്ന് പറയുന്നത്. ആ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ ശാരീരികമായ കഴിവിനനുസരിച്ച് അതിൻ്റെ രൂപം വ്യത്യാസപ്പെടുന്നതാണ്. കഴിവുള്ളവൻ നിൽക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്, കഴിവുള്ളവൻ നമസ്കരിക്കാൻ നിൽക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇനി ചില സമയത്ത് നമസ്കരിക്കുമ്പോൾ നിൽക്കാനും ഏതെങ്കിലും ചില പൊസിഷനുകൾ മാത്രം ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ആ നിൽക്കാൻ പറ്റുന്ന അത്രയും സമയം അത്രയും പ്രവർത്തനങ്ങൾ നിന്നുകൊണ്ട് നിർവഹിക്കണം. അങ്ങനെയാണ് നമസ്കാരത്തിൽ. അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് കഴിയും വിധം സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുക എന്നതാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരെ നിൽക്കാൻ കഴിയും, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് കൈകെട്ടി നിന്ന് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിന്ന് പിന്നീട് റുക്വും സുജൂദും ഒന്നും ഇരുത്തവുമൊന്നും നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ ആ സമയത്ത് കിടക്കാം. വെറും നിൽക്കാൻ മാത്രം കഴിയുമെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം എന്നതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പൊതുവായ കൽപ്പനകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അവർ കിടന്നുകൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ കിടന്നിട്ടുള്ള നമസ്കാരം എങ്ങനെയാണ്? വലതുഭാഗം ആ നമസ്കാരത്തിൻ്റെ സമയത്ത് ചെരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ്, അതും ഖിബിലയിലേക്ക് മുഖം തിരിയുന്ന രൂപത്തിൽ കിടന്നുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ കട്ടിലതിനനുസരിച്ച് ക്രമീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് മുഖം ഖിബിലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടുന്നത്. കർമ്മങ്ങൾ അഥവാ റുക്വഉ, സുജൂദ്, അതുപോലെ തന്നെ ഇരുത്തം പോലുള്ള കാര്യങ്ങളൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ട് കഴിയുന്നത്ര ഒന്ന് വളഞ്ഞോ കുനിഞ്ഞോ ചെയ്യുക. ഇല്ല എങ്കിൽ അങ്ങനെ തന്നെ കിടന്ന് മനസ്സിൽ മാത്രം കരുതിയാൽ മതി റുക്വയിലാണ് സുജൂദിലാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന അത്ര നമ്മൾ ചെയ്യുക എന്നതാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി നൽകുമാറാകട്ടെ.
0: ആമീൻ. വളരെ ചിന്ത നൽകുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ശയ്യാവലംബളികളായിട്ടുള്ള രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അത് പ്രായമുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും, അത്തരം ആളുകൾക്കൊക്കെ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനെങ്ങനെ നിസ്കരിക്കുക എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിന് മറികടക്കുന്ന അല്ലെങ്കിൽ അതിനേറ്റവും നല്ല രൂപത്തിൽ വെളിച്ചം വീശുന്നൊരു മറുപടിയും അതിൻ്റെ ചോദ്യവുമാണ് നമ്മൾ കേട്ടത്. നിസ്കാരത്തെ സംബന്ധിച്ച് ഒരു കാരണവശാലും നമ്മൾ ഭംഗം വരാൻ പാടില്ല, വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. ആയതുകൊണ്ട് ഇത്തരം അറിവുകൾ ഇനിയും നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിലെ
1: ഓക്കെ
0: ഹംസ മദീനിയുടെ മറുപടിയാണ് നമ്മൾ കേട്ടത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മുടെ ക്വിസിൻ്റെ വിജയികളെ അല്ലെങ്കിൽ ശരിയുത്തരം അയച്ചവരും
1: അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ പ്രഖ്യാപിക്കാം. ഒന്നാമത് അബു ഹാദിയ,
0: സ്ഥലം പറഞ്ഞിട്ടില്ല,
1: ഇല്ല.
0: സഫ്ന എ എച്ച് കൊടുവായൂർ,
1: സൗദ കടമ്പഴിപ്പുറം,
0: റാസി കെ പത്തപ്പിരിയം,
1: നൌഷിദ വേങ്ങര,
0: മുംതാസ് കാഞ്ഞിരോട്,
1: ഫാത്തിമ പി വി രാമനാട്ടുകര,
0: സബീന തത്തമംഗലം,
1: ജുവൈന എൻ പറവൂർ,
0: മുഹമ്മദ് ഷെരീഫ് തളങ്കര,
1: മൈമൂന പാലത്തിങ്കൽ,
0: റബീന കെ വി ഒതായി,
1: അസിയ മറിയം നടക്കാവ്.
0: 13 ആളുകളുടെ പേരാണ് പറഞ്ഞത്. ഒന്നുകൂടെ കേൾക്കുക. അബു ഹാദിയ,
1: സഫ്ന എച്ച് കൊടുവായൂർ,
0: സൗദ കടമ്പഴിപ്പുറം,
1: റാസി കെ പത്തപ്പിരിയം,
0: നൌഷീദ വേങ്ങര,
1: മുംതാസ് കാഞ്ഞിരോട്,
0: ഫാത്തിമ പി വി രാമനാട്ടുകര,
1: സബീന തട്ടമംഗലം,
0: ജുവൈന എൻ പറവൂർ,
1: മുഹമ്മദ് ഷെരീഫ് തലങ്കര,
0: മൈമൂന പാലത്തിങ്കൽ,
1: റബീന കെ വി ഒതായി,
0: ആസിയ മറിയം നടക്കാവ്.
1: കുറച്ച് പുതിയ ആളുകൾ ഉണ്ട് അല്ലേ?
0: ഉണ്ട്. മാത്രമല്ല ചില ദിവസങ്ങളിൽ വെറും സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന അതിൽ വരാറുണ്ട്. പക്ഷേ ഇന്ന് മിക്സഡ് ആയിട്ട് നമ്മൾ സഹോദരങ്ങളും സഹോദരിമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ശരിയുത്തരം അയച്ച ഒരുപാട് ആളുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. 13 ആളുകളുടെ പേരെ സിസ്റ്റം നമുക്ക് തരുള്ളൂ, അതിനുള്ള നിർദ്ദേശമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരിയുത്തരം അയച്ച ഒരുപാട് ആളുകൾ ആശ്വസിക്കുക, നമ്മൾ അയച്ചത് ശരിയുത്തരമാണ്. 13-ൽ അടുത്ത ദിവസവും നമുക്ക് ഇൻഷാല്ലാ വരാം എന്ന് നമുക്ക് ആസ്വദിക്കാം. നമ്മൾ അവസാന സമയത്തിലേക്ക് പോവുകയാണ്. 7:55 സോറി 7 കഴിഞ്ഞ് 55 മിനിറ്റായി.
1: എന്താണ് ഈ സമയത്ത് നമുക്ക് നമ്മുടെ നമ്മുടെ ആളുകൾക്ക് ചിന്തിക്കാവുന്ന ഒരു ചെറിയ കാര്യം പങ്കുവെക്കാൻ തോന്നുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് റൂമിൽ വലിയ അനുഭവങ്ങളാണ് നമുക്ക്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്, മാഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നും പറഞ്ഞു തരണം, എന്നും പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ പറഞ്ഞാൽ ഈ ഉപദേശങ്ങൾ അഡ്വൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വെറുപ്പാണ്, ബോറാണ്. സംഭവം ശരിയാണ്, പക്ഷേ നമ്മുടെ ഒരു പ്രസൻറ്റേഷനും പറയുന്ന കാര്യങ്ങളുടെയും ഒരു ഇതിനനുസരിച്ചായിരിക്കും കുട്ടികൾ അതിനെ എടുക്കുക. ഫുള്ള് നമ്മൾ ഉപദേശമായി കഴിഞ്ഞാൽ ബോറന്നെ ആയിരിക്കും. വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ആവശ്യമാണ് എന്നും ഓരോ കാര്യങ്ങൾ കിട്ടണം.
0: ഇതൊരു ചിന്തയാണ് അല്ലേ? അതായത് രണ്ട് രൂപത്തിലൊരു ചിന്തയാണത്. ഒന്ന്, നമ്മുടെ രക്ഷിതാക്കൾ മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് പഠിക്കാനുള്ളത്, അവർ വളരാനുള്ളത്, അവർക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആത്മീയമായി അവരിലേക്ക് അവരെ ഒന്ന് പരിപോഷിപ്പിക്കാനുള്ള ചിന്തകൾ എന്താണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം നമുക്കൊരു പേടിയുണ്ട്, രക്ഷിതാക്കൾക്കൊരു പേടിയുണ്ട്, ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമോ, അവരെന്തെങ്കിലും വിചാരിക്കുമോ, അതല്ലെങ്കിൽ അവരുടെ പിന്നെ പരാജയം സംഭവിക്കുമോ, ഇങ്ങനെയുള്ള പല ബേജാറുകളും അവർക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്, ചെറുപ്പകാലങ്ങളിൽ മദ്രസ സംവിധാനത്തിൽ നിന്ന് കിട്ടിയിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കിട്ടാതെ പോവാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ്സിൽ അത് പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ, 10-ൽ പഠിക്കുന്നൊരു കുട്ടിക്ക് അവളുടെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇളക്കങ്ങൾ തരി എന്ന് പറയാനുള്ള കാരണം എന്താ, അത് കിട്ടാനുള്ള വസ്തുതല്ല. അപ്പം അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും അവർക്ക് കൊടുക്കാവുന്ന ചില ടിപ്സുകളിൽ പലതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതെ, ഒന്നുകിൽ അവരോട് പറയാം. ഒരു ചെറിയൊരു ഞാൻ എൻ്റെ ഇതിൽ ഒരു മക്കളോട് ഞാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന നന്മകളുണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. അപ്പം അത് നിസ്സാരമായിട്ട് ഉമ്മാക്ക് പാത്രം കഴുകി കൊടുക്കണതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഞാനൊരു പേന കൊടുത്തു ഇങ്ങനെ രൂപത്തിൽ
1: എന്തോ
0: അത് എവിടെ തരങ്ങൾ അവർക്കൊരു നന്മക്ക് പ്രചോദനമാവും. നാളെപ്പം എന്താ ഞാൻ
1: എഴുതാം.
0: അതെ, അപ്പം അങ്ങനെ ആ ഒരു രൂപത്തിലൂടെ നമ്മളെ കുട്ടികളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെറും ഉപദേശമല്ല, വെറും ഇതിനെക്കുറിച്ചുള്ള ഇതല്ല, കുറച്ച് ഇടക്കൊക്കെ അവർക്ക് നന്മ കൊടുക്കണം.
1: അങ്ങനെയുള്ള നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിന്ത നമ്മൾ എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ, പെർമനന്റ് ആയിട്ട് നമ്മളൊരു കുട്ടിയെ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ കണ്ട തെറ്റിനെ അടച്ച് ആക്ഷേപിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, മാറ്റങ്ങൾ ഉണ്ടാവില്ല.
0: എന്തായാലും വലിയ ഒരു ചിന്തയുടെ അവസാന വാക്കുകളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയുള്ള വാക്കുകളുമായിട്ടാണ് ഇന്നത്തെ എപിസ് റേഡിയോ ലൈവ് ഇവിടെ സമാപിക്കുന്നത്. ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഇനിയും നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒന്നിച്ച് ഇരിക്കാം, കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കേട്ട ഓരോരുത്തർക്കും സഹകരിച്ചവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ നസ്റുല്ലാ മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ മാസ്റ്റർ എ പിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പതിവ് പോലെ റേഡിയോ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ
1: ഞാൻ സബീൽ ചെറുവാടി.
0: ഓക്കെ, അപ്പോൾ ഇൻസൈറ്റിൽ അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയത്തിലാണ്. മുജീബ് ഒട്ടുമൽ അദ്ദേഹത്തിൻ്റെ ഈയൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിൽ. മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെ കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണ് അവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽകാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹങ്ക ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിനൊത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അലാ ദീനിക്കി അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുല്ലക. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അതുപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തല വെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മസംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചൂളയിലായിരുന്നിട്ട് പോലും പ്രവാചകന്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സുമാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയെ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക, ഊസീകും ബി അശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്. വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്. വലാ തുമത്തിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്. ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലം റഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖുറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ശാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്. വസൗഫ തമുറു നബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും. ഖദ് ഫറഖു അംഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും. ഫദഊഹു വമാ ഫറഖു അംഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്. അവരവരെ പാട്ടിന് വിട്ടേക്കണം. വസൗഫ തഖ്ദുമൂൻ അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും. യഅതൂനകും ബിആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും. ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും. ഫഇദാ അക്കൽതു മിൻഹാ ശൈഅൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, അല്ലാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്. അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്. വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ് മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. ഇസ്ലാം അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയത്തിൽ മുജീബ് ഒട്ടുമലാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് റിലാക്സ് ആവാൻ തോന്നുന്നുണ്ട് അല്ലേ, കുറച്ച് ഒരു സ്വരത്തിലേക്ക് കിടക്കണം തോന്നുന്നുണ്ട് ഇന്ന് സ്വരത്തിൽ
0: അല്ല. ഇതിൽ പറയും സ്വരത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർത്തു പോയതാണ് വെച്ചാൽ, ഒരു കാലത്ത് ഇപ്പോഴും ഉണ്ട് കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമിലും കുട്ടികൾ ഈ ഒരു പാട്ട് പാടാതിരിക്കില്ല.
1: അതെ,
0: അങ്ങനെ പരിചിതമായിട്ടുള്ളൊരു ഒരു പാട്ടാണ്. പക്ഷെ ആ പാട്ടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ എല്ലാം ആ ചരിത്ര സംഭവങ്ങളിങ്ങനെ കോർത്തിണക്കി ശരിക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് സംഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഗാനമാണ്. മൂസ ജനിക്കാതിരിക്കാൻ ലൈബ മഞ്ചേരി ആലപിച്ചിട്ടുള്ള സ്വരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടിട്ടുള്ളത് സ്വരം ആയിരുന്നു. മൂസ ജനിക്കാതിരിക്കാൻ എന്ന ഗാനം ലൈബ മഞ്ചേരിയാണ് ആലപിച്ചിട്ടുള്ളത്. നമ്മൾ ആ ചരിത്രത്തിലൂടെ, നേരത്തെ സലാം സാർ പറഞ്ഞിട്ടുള്ളത് പോലെ, ചരിത്രത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി മദ്രസയിലൊക്കെ പഠിച്ച ചരിത്രമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മൂസ അലൈഹി സ്സലാമിൻ്റെ ചരിത്രം നമുക്കൊന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു ഗാനം കൂടിയാണ് മൂസ ജനിക്കാതിരിക്കാൻ എന്നുള്ള ഗാനം.
1: അത് രചിച്ചിട്ടുള്ളത് ഹാരിസ് മൗലവിൻ്റെ, അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ശരിക്ക് പീസ് റേഡിയോ സിഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം രചിച്ചിട്ടുള്ള ഗാനമാണ് ശരിക്കും മൂസ ജനിക്കാതിരിക്കാൻ തുടങ്ങുന്ന ഗാനം. അപ്പോൾ സ്വരം കേട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് ആരോഗ്യപരമായ ചില ചിന്തകളും വിചാരങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം. പതിവുപോലെ റേഡിയോ വൈബ്സിലെ ഒരു പ്രധാന വിഭവമാണല്ലോ ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ
0: ജെൻസിയുടെ സാമ്പത്തികാരോഗ്യം എന്ന വിഷയത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി, മൂസ പി പി എന്നിവരാണ്. പീസ് റേഡിയോ പ്രതിനിധിയായിട്ട് മൂസ പി പിയും അതുപോലെ തന്നെ ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി ആണ് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ വിചാര എപ്പിസോഡിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇൻ്റർജനറേഷണൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ജെൻസിയും അതുപോലെ ജീറിയാട്ടിക്സ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത്. സാറെ ഞാനും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ജീറിയാട്രിക്സിൽ പെടുന്ന ആളുകളും പുതിയ തലമുറ ജെൻസിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇത് സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഫസ്റ്റിലെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി യുവാക്കൾക്ക് എന്താണ് ഈ ഒരു ജീറിയാട്രിക്സ് വിഭാഗത്തിലുള്ള ആളുകളെ ഈ ഒരു പിന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാൻ തോന്നുന്നു.
3: ഞാൻ പറയേ, നമുക്ക് ഇതിന് ഒരു പ്രോപ്പർ സിസ്റ്റം വെസ്റ്റ് ഇതിൽ കുറേ മുമ്പിലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ ഒരു 80s അവർക്ക് ഇതിനായിട്ട് ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നോർമലി എന്താ വെച്ചാൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവർക്ക്. ഞാൻ പറഞ്ഞ സ്കൂളുകളിലായിക്കോട്ടെ കോളേജസിലായിക്കോട്ടെ നിർബന്ധമായും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയും അവരിൽ ഇപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം വാട്സപ്പ് ആയിക്കോട്ടെ ഈ ഗ്രൂപ്പുകളായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ അല്ലേ, അതൊക്കെ വന്നതെന്താ വെച്ചാൽ കുറച്ച് ആ റിലേഷൻഷിപ്പ് നമ്മൾ ഈ ബന്ധങ്ങൾ വിട്ടുപോകുന്ന ആൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പൊ അത് നിലനിർത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറെ സഹായിക്കുന്നുണ്ട്.
2: സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു
3: ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു ആശ്വാസമാണ്. അല്ലാത്തവർക്ക് ഈ വോളണ്ടിയറിംഗ് എന്ന സിസ്റ്റത്തിലൂടെ യുവാക്കളെ വോളണ്ടിയർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവര് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്, അവരൊരു ഫാസ്റ്റ് ലൈഫാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും. അത് അവരെന്താ പറയുക, അവരെ ഫാമിലിയിൽ മാത്രമല്ല, ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാലും അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃക ആവുന്ന ആളുകൾ നമുക്ക് വരും.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ അതൊരു വലിയ പ്ലസ് പോയിന്റാണ് ഈ ജനറേഷൻ്റെ. നമ്മൾ അവരെ പല നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവരെ പോസിറ്റീവ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഓപ്ഷനുള്ളൂ. അപ്പം നല്ല മോട്ടിവേഷണൽ സെഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ നാട്ടിൽ ഏറ്റവും ഗുണമുള്ള ഒരു പാലിയേറ്റീവ് മെഡിസിൻ സർവീസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. എന്നുവെച്ചാൽ നമ്മളെ മനസ്സിൽ ആ ഒരു നന്മ എല്ലാവരെയും മനസ്സിലുണ്ട്, നന്മ ഇല്ലാത്തവരാരുമില്ല. അതെങ്ങനെ നമുക്ക് ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് ആ വോളണ്ടിയറിംഗ് എന്താ പറയുക, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരിക, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു, ഇപ്പം മലപ്പുറത്ത് അടുത്ത് ഈ 60 വയസ്സിന് മേലുള്ള എല്ലാ ആളുകളെയും ഒരു ടൂറിന് കൊണ്ടുപോയിരുന്നുണ്ട്, ഒരു വൺ ഡേ ടൂർ. ഭയങ്കര ആക്ടിവിറ്റിയാണത് ആക്ച്വലി. അപ്പം അത് കണ്ട ആളുകൾ മോട്ടിവേറ്റഡ് ആയി, മനസ്സിലായി. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ കുറെ പേഷ്യൻസ് വന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടതിന് ശേഷം അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ടൂറിന് പോകുക എന്നുള്ള ഒരു ഇനീഷ്യേഷൻ, ഉമ്മാനെയും കൊണ്ട് ടൂറിന് പോകുക എന്നുള്ള. മറ്റേത് ഇവരൊക്കെ സോളോ ട്രിപ്പിന്റെ ഒരു ഇതാണല്ലോ, താല്പര്യക്കാരായിരുന്നു. അതിൽ നിന്ന് മാറി എന്താ വെച്ചാൽ
2: ഇവരെയും
3: കൂടെ ചേർത്തുകൊണ്ടല്ലേ ഇവർക്കും കൂടെ പോകാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതിലേക്ക് ആളുകൾ. അപ്പൊ അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന് നമ്മളെ ഈ കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ നടക്കും. ഒരു മെക്കാനിസം അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ജനറേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് വെക്കാം. അവർ അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മുതിർന്ന തലമുറയിൽപ്പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് വരണം. അതായത് ഈ 60+ ആൾക്കാർ അവരെ എക്സ്പീരിയൻസസും അവരെ ലൈഫ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയാനുണ്ടാവും. ശരിക്കും ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയുണ്ട് ഒരു 81 വയസ്സുണ്ടാവും. അവരൊക്കെ സ്റ്റോറി അവർ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോറി നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി കേൾക്കുമ്പോൾ അവർ ഒരാളെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാണ്. കാരണം ഒരാ അവരെ സ്റ്റോറിയിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർ
2: പറയുക.
3: അതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പം അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവരെന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സ്റ്റോറീസിനുള്ളൊരു പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
2: ശരിക്കും താങ്കൾ പറയുമ്പോൾ പിന്നെ ഞാനത് ആലോചിച്ചു. കാരണം നമ്മൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പിന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രയും ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പോരാടുക്കുന്ന ആ ഒരു മാനസിക കരുത്തും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും പുതിയ തലമുറയോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ?
3: അതെ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവർ ഇപ്പം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാർക്കൊക്കെ അതുണ്ടാവും. ചിലപ്പം സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് ചിലപ്പം നമ്മൾ ഇന്റർവ്യൂ അവരെങ്ങനെ സക്സസ്ഫുള്ളായി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ. അതേപോലെ ഓരോ പ്രായമുള്ള ആളുകൾ അതിന് റെഡി ആവുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ സ്റ്റോറീസ് പറയാം, ലൈഫ് സ്റ്റോറി. അതിൽ കുറേ ലൈഫ് മെസ്സേജസ് ഉണ്ടാവും. അത് ശരിക്കും ഇവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ജെൻസീൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ജനറേഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം ഈ ബില്യണയർ എങ്ങനെ ആവണം, ലക്ഷറി സാധനങ്ങൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റും. അതായത് വലിയ വാച്ച്, വലിയ കാറ്, വലിയ സാധനങ്ങൾ എല്ലാം വലുതാണ്.
2: കംഫർട്ടബിളും കൺവീനിയൻസും മെയിനായിട്ട്
3: അവരിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് ഇവരെ എക്സ്പീരിയൻസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ മീഡിയകളിലൊക്കെ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എന്താ പറയുന്നത് മോഡറേഷനാണ്. മനസ്സിലായി? ഈ മോഡറേഷൻ കൊണ്ടുവരണം. മറ്റേത് ഈ അത്യാർത്ഥിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അതിൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പാനെ കൂട്ടി ഇപ്പോൾ പറയുന്ന കുറേ സാധനങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാട്ടോ. ഇപ്പോൾ പറയുന്നത് അത്യാർത്ഥി സുഖലോലുപത കടം ആത്മഹത്യ, ഇതാണ് ഒരു നോർമൽ ചെയിൻ. മനസ്സിലായി? അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ നടക്കുന്ന എന്താ വെച്ചാൽ ഈ അത്യാർത്ഥി ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസും കമ്മ്യൂണിക്കേഷനും കൂടുതൽ വരികയും. അപ്പോൾ ആളുകൾ ലക്ഷറി ലൈഫാണ് ആഗ്രഹിക്കുന്നത്.
2: അതെ,
3: അതാണ് ഒരു സുഖലോലുപതയിൽ നമ്മളിങ്ങനെ ജീവിക്കണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് വേണം എന്നുള്ളതും. അതിനു വേണ്ടി എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോൺസ് ആയിട്ടും ഇ എം ഐസ് ആയിട്ടും ഒക്കെ എന്താ
2: വെച്ചാൽ
3: ലോൺ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ലോൺ തരുന്ന സിസ്റ്റം വേണോ എന്ന്
2: ചോദിച്ചിട്ട്.
3: അപ്പൊ മറ്റേത് ഓൾറെഡി നമ്മളെ തലയിലും ഉണ്ടല്ലോ ഈ അത്യാർത്ഥ്യം സുഖലോലുപതയും നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ വിളി കാത്തിക്കായിരിക്കും നമ്മള്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഒരു അവിടെ ഇ എം ഐ ലോക്ക് ആയി. പിന്നെന്താ വെച്ചാൽ ഈ കടം നമ്മളിപ്പം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദീൻ എന്തിനെ കുറിച്ചാ?
2: കടത്തെ കുറിച്ച്.
3: അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരിക്കല്ലോ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ ആ സാധനം നമ്മളെപ്പോ എന്ത് ഈ സാമ്പത്തിക രോഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ സാമ്പത്തിക രോഗങ്ങളാണ് ആക്ച്വലി നമ്മളെ ആ ജനറേഷന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതിലേക്കുള്ള ക്യൂർ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ചെയ്ത എൽഡർലി ആളുകളെ കയ്യിലുണ്ട്. കാരണം അവർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ ആ മെസ്സേജസും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അവരിലൂടെ ഈ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കൗൺസിലിംഗ് സെഷൻസിനേക്കാളും ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങൾ അവിടെ
2: അനുഭവങ്ങൾ.
3: കാരണം ഈ കടം കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാം ആത്മഹത്യയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഈ മെൻറ്റൽ സ്റ്റേറ്റിലൂടെ ഈ ജനറേഷൻ പോയിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഡിസീസസ് സാമ്പത്തിക രോഗങ്ങളാണ് എപ്പോഴും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. പല രോഗങ്ങളും നമുക്കൊന്ന് മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും പറ്റൂല നമുക്ക് സാമ്പത്തിക രോഗം വന്നാൽ. കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ
2: സ്ട്രെസ്സായിരിക്കും,
3: അസ്വസ്ഥനായിരിക്കും എപ്പോഴും. പല രോഗങ്ങളുടെ ഒരു തുടക്കം എപ്പോഴും ഈ സാമ്പത്തിക രോഗങ്ങളായിരിക്കും.
2: ശരിക്കും സാറ് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഏറ്റവും മെന്റലി വീക്കാണ് അല്ലെ, ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ പിന്നെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ഇവർക്ക്
3: കഴിയുന്നില്ല,
2: എല്ലാത്തിനും പോയി ചാടും. പിന്നീട് പലപ്പോഴും നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇപ്പൊ ആത്മഹത്യയുടെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു മെന്റൽ ഹെൽത്ത് പിന്നെ പിക്കപ്പ് ചെയ്യാൻ ബാക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ പഴയ തലമുറയോട് സംസാരിച്ചാൽ കിട്ടൂല. അവരാ പ്രായത്തിലൊക്കെ നല്ല കരുത്തോടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച ആൾക്കാരാണ്. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഒരു സാമ്പത്തിക ഹെൽത്ത്
3: ഭയങ്കര സൊല്യൂഷൻസ് വരുള്ളൂ. നല്ല ഡിസ്കഷൻസ് ഫാമിലിയിലാണെങ്കിലും ഈ സൊസൈറ്റിയിലാണെങ്കിലും അതിനെ കുറിച്ച് ആളുകൾ മഷൂർ അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പോയിപ്പെടുക.
2: അതെ അതെ അതെ. അപ്പൊ ശരിക്കേ നമുക്ക് ഈ ഒരു ജെൻസിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവര് നമുക്ക് എങ്ങനെ ഇപ്പൊ ഈ ഒരു സാമ്പത്തിക ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അതിനെ അവരെ ഉത്ബുദ്ധരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാർ ഒരു കാഴ്ചപ്പാടില്?
3: അതെ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നമ്മൾ സക്സസ്ഫുൾ ആയ ആൾക്കാരെ മാത്രം എടുക്കാതെ ആളുകൾ ഫെയിലിയർ വന്നു. ഇപ്പം അതാ പറഞ്ഞ ഈ പ്രായ ആളുകളിൽ ഓരോ ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസ്
2: ഉണ്ടാവും,
3: മനസ്സിലായില്ലേ? ആ ഫെയിലിയർ സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. സക്സസ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ പറ്റുമായിരിക്കും. സ്കൂളിൽ നമ്മൾ കരിക്കുലത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്
2: ആണ്.
3: നമ്മളെ കുട്ടികളാരും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ അവയർനെസ് ഉള്ളവരല്ല. അവരെല്ലാവരും ഇതിലൊക്കെ ഓരോന്നിലും ചെന്ന് പെട്ടിട്ട് ആണിത് മനസ്സിലാക്കുന്നത്. അപ്പം എന്താണ് ബാങ്കിങ് എന്താണ് പലിശ എങ്ങനെ നമ്മളെ തിന്നു തീർക്കും എന്നുള്ളത് നമ്മളെ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കണം. ബാക്കി അത് എല്ലാ നമ്മളെ കൾച്ചറും ബാക്കിയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിനു വേണ്ടി നമുക്കല്ലേ മദ്രസയിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാം. ഈ ഏജിലുള്ള ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ടാകും, അവർ വന്ന് പറയട്ടെ, അവർ സംസാരിക്കട്ടെ, അവരെ എക്സ്പീരിയൻസ്, അവരടുത്ത് കയ്യിൽ വേറെ ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടാകും. ആ സ്റ്റോറീസൊക്കെ വന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവും. അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതും വരണം, ഇതിന് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്
2: എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ജീവിതം
3: അല്ലേ.
2: നമ്മൾ എത്ര ജീവിക്കുന്നു അത് സന്തോഷത്തോടെ ജീവിക്കാന്ന്, ക്യാഷ് ഉണ്ടായതുകൊണ്ട് സന്തോഷം
3: ഉണ്ടായിക്കില്ല,
2: അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്.
3: അത് മോഡറേഷൻ ആണ്, മിതത്വമാണ് നമ്മൾ
2: മിതവ്യയം ചെയ്യാൻ നമ്മള് പറഞ്ഞിട്ടുള്ളത്.
3: നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ട എന്നുള്ളതല്ല, അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാം.
2: അതെ, അപ്പൊ അതിനൊരു പരിധി ഉണ്ടാവും, അതിൽ നമുക്കൊരു ആസ്വാദനം. മറ്റത് മറ്റൊരു തരത്തിലൂടെ നമ്മൾ സമ്പാദിക്കാം എന്ന് കരുതി ഈ പറഞ്ഞ പോലെ പിന്നെ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ പിന്നെന്താ പറയാ പല രീതിയിൽ സാമ്പത്തിക ഇതെന്ന് ആളുകളെ ഇപ്പൊ നമ്മള് ബിറ്റ്കോയിനൊക്കെ കേൾക്കാം. പലപ്പോഴും യുവതലമുറ പോയി ചാടുന്ന ഒരു സംഭവം സിമ്പിൾ ആയിട്ട് അവർക്ക് ഒന്നാമത് ഒരു ഡിജിറ്റൽ ലോകത്താണ്, അപ്പൊ അവിടെ ഇരുന്നത് പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ജനസീയയും ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ, കാരണം ലാസ്റ്റ് ഇവരെത്തുക ആത്മഹത്യയിലേക്കാണ്, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തി കാണും. അതുവരെ ഇവർക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ എന്താവും എന്നുള്ള ബേജാറുകൊണ്ട് പുറത്ത് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ പിന്നെ ഈ ജിറിയാട്രിക്സിനെയും അതുപോലെ ജെൻസിയും ഒരുമിച്ച് സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും
3: ഒരുപാട് സൊല്യൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള രണ്ട് തലമുറക്കുള്ള സൊല്യൂഷൻ അതിലുണ്ട്.
2: അതുണ്ടാവും. അതെ അതെ. അതുപോലെ സാറേ ഇപ്പോൾ നമുക്ക് ശരിക്ക് പഴയ ഒരു 10-15 വർഷം ബാക്ക് കിടക്കുന്നതിലുള്ള ഒരു കുടുംബഘടനയിൽ നല്ല മാറ്റം വന്നു അല്ലേ. ഒന്ന് പിന്നെ ഫസ്റ്റ് ലൈഫായി, രണ്ടാമത് ന്യൂക്ലിയർ ഫാമിലിയായി, മൂന്നാമത്തത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ഇപ്പോഴത്തെ തലമുറയിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിലേക്ക്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി വെസ്റ്റേൺ കൺട്രികളിലേക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ കയറുന്ന 2 വർഷം ഗൾഫ് ജോലി ചെയ്ത് തിരിച്ചു വരും, 6 മാസം ലീവ് കഴിഞ്ഞ് വീണ്ടും പോകും, അങ്ങനെ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ എങ്ങനെയാണ് അത് ബാധിക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ?
3: സത്യത്തിൽ ഞാൻ പറയില്ലേ, അതാണ് നമ്മളെ നാട്ടിൽ ഒരു ഒരു 10 കൊല്ലം മുമ്പേ വരെ ഈ ആ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. ലൈക്ക് ഈ മിഡിൽ ഈസ്റ്റ് ട്രെൻഡ് ആയിരുന്നു, ഇവിടുന്ന് കോഴ്സുകൾ ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റ് പോയി ജോലി ചെയ്യുന്നു, കൊല്ലം കൊല്ലം വരുന്നു, ഒരു അവരൊരു സെറ്റിലായാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ നാട്ടിലുണ്ടാവുന്നു, ഇത് തിരിച്ചു വരാം വരും എന്നുള്ള ഒരു ഉറപ്പോടെ പോകുന്നവരായിരുന്നു. ഇപ്പം പോകുന്ന തലമുറയിൽ എന്താ വെച്ചാൽ അവർ ഈ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവർ വളരെ ദുർലഭമാണ്. അപ്പം ഈ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ യുവാക്കൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയി തുടങ്ങി. അതായത് വെറും വയോധികർ മാത്രമല്ല സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ പണ്ട് കുറച്ച് മുമ്പേ തന്നെ ഈ വെസ്റ്റേൺ ഇതുണ്ടല്ലോ. നമുക്കിപ്പോൾ നോർദേൺ കേരളയിലേക്കാണ് മലബാർ ഭാഗത്താണ് ഇപ്പോൾ ട്രെൻഡ് വന്നത്. മലബാറിൽ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് വന്നതോടെ എന്താ വെച്ചാൽ ഇവിടെയും വീടുകളിലെ പാരൻസ് മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ഇതെന്താ വെച്ചാൽ ഇവരെ ഡിപ്പെൻഡൻസ് ഈ പ്രായമാകുമ്പോൾ എപ്പോഴും എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ്. വലിയ വീടുകളൊക്കെ ആയിരിക്കും ഇവർക്ക്. ഇവിടുന്ന് മറ്റേ അറ്റത്തേക്ക് നടന്നെത്താൻ പോലും ചില ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടോ
2: പ്രായമായി വരുമ്പോൾ.
3: പിന്നെ അപ്പം അത് വലിയൊരു ചാലഞ്ച് ആണ് നമുക്ക്. അവരിപ്പം അവരെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിളുമാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളതുപോലെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം അല്ല ഇവർക്ക് എന്ന് വെച്ചാൽ. ഇത്രയും വലിയൊരു വീടോ ഇത്രയും വലിയൊരു സാധനമോ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ALF അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവർ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട സിസ്റ്റമും കാര്യങ്ങളൊക്കെ വീട് പോലെ തന്നെ. ഇപ്പൊ ഒരു ചിലപ്പോ ഒരു വൺ ബെഡ്റൂം മതി അവർക്ക്, അതേ ആവശ്യമുള്ളൂ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അതിന് കണക്കായുള്ള രീതിയിൽ. അപ്പൊ അവരെ വീഴ്ചകളാണ് ആ പ്രായത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം വീണ് കിടത്തത്തിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടല്ലേ, എല്ലാം ബുദ്ധിമുട്ട്. അതാണ് ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതോടെ പിന്നെ എന്താ ബാക്കി എല്ലാവരും വന്ന് പറയും വേദന എങ്ങനെയെങ്കിലും മാറിയാൽ മതി, നമുക്ക് നടക്കാൻ പറ്റണം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലാറ്റുകളൊക്കെ പോലെ ആയിരിക്കാം, അതിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവരെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടാവും, അവരെ ഹെൽത്ത് ഫെസിലിറ്റി അതിനകത്തുണ്ടാവും, അവർക്ക് പറ്റുന്ന രീതിയിൽ നടക്കാവുന്ന സ്റ്റെപ്പുകളായിരിക്കും, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമിൻ്റെ സാധനങ്ങളായിരിക്കും, ഗ്രാബ് റെയിലുകൾ ഉണ്ടാവും, കട്ടിലിൻ്റെ ഹൈറ്റ് പോലും 2 അടി കൂടുതൽ ഹൈറ്റുള്ള കട്ടിലുകൾ നമ്മൾ വലിയ റെക്കമെൻഡേഷൻ. ഹൈറ്റുള്ള കട്ടിലിന് എപ്പോഴും എന്ന് വെച്ചാൽ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ കാർപ്പറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും കഴിയുന്നു. കാരണം അതൊക്കെ തടയാൻ നമ്മൾ കാലൊക്കെ വിചാരിച്ച പോലെ കുറച്ച് കഴിഞ്ഞാൽ പൊന്താതാവും. അപ്പം ഈ തടഞ്ഞു വീഴുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ എല്ലുകളൊക്കെ വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും, വീണാ എല്ല് പൊട്ടും വേഗം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്താ പറയുക, ആ പ്രായത്തിലുള്ളവർ മറ്റൊരാൾ വീണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ തുടങ്ങും. അതായത് ഇവർക്ക് അറിയുന്നവർ 70, 80 ഉള്ള ഒരാൾ വീണ് എന്ന് പറഞ്ഞാൽ വീണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ഇവർ വീഴുമോ എന്നുള്ള പേടി.
2: പക്ഷേ
3: അതിന് നമ്മളൊരു സുന്നത്ത് ഹയാത്ത് ആക്കിയാൽ മതി. വിശ്വാസം 40 വയസ്സിന് ശേഷം വടി പിടിച്ചിട്ടായിരുന്നു നടന്നത് അല്ലേ. അത് നമ്മളെ ആ പ്രായമുള്ള അധികം ആൾക്കാർ അത് പറയുമ്പോൾ ഭയങ്കര അവർക്കൊരു മടിയാണ്, അവരെന്തോ ഇൻഡിപെൻഡൻസ് പോയെന്നല്ല. പക്ഷെ ആ ഒരു സുന്നത്തിലൂടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആ ജനറേഷന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് ഇസ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഇതിൽ പോവാറ്. കാരണം ഒരു വടി പിടിച്ചാൽ ഒരുപാട് പേരെ പ്രോബ്ലങ്ങൾ തീരും, എവിടെ നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരാളെ സപ്പോർട്ട്. ഇവരെ ശരിക്കും ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കാണ് ഒരു സ്റ്റിപ്പ് ചെയ്യുക.
2: അതെ,
3: നമ്മൾ സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കയറാനോ നടക്കാനോ ഒക്കെ കോൺഫിഡൻ്റ്ലി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ALFs ഇത് കാരണം ക്രിയേറ്റ് ആവും. അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്ലോലി നമ്മളെ നാട്ടിൽ
2: ഡെവലപ്പ്
3: ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരിങ്ങോട്ട് വരിക എന്നുള്ളത് ഇനിയൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള കണക്ട് കൂടുതലും ഈ ഡിജിറ്റൽ യൂത്തിൻ്റെ പ്ലസ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും വിളിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പണ്ട് അതില്ലായിരുന്നല്ലോ. ഇവർ പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തിനൊക്കെ വരുമ്പോഴായിരുന്നു കണ്ടിരുന്നത്.
2: ഇപ്പോൾ
3: ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
2: ഫിസിക്കൽ സാന്നിധ്യം.
3: പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിസിക്കൽ
2: കൂടെയാണ്,
3: ടച്ചാണ്, ഫിസിക്കൽ സപ്പോർട്ട്സാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിവിങ് ഫെസിലിറ്റീസും അതിനുവേണ്ട കെയർ ഗിവേഴ്സിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നല്ല. ഇപ്പൊ ഈ അൾഷിമേഴ്സ് രോഗികൾക്ക് കൂടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ചലഞ്ചാണ്. ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ കൂടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരടുത്ത് പ്രാവശ്യം പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും അതേ കാര്യം അവർ വീണ്ടും ചോദിക്കും. ഇതേ സാധനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഭയങ്കര ക്ഷമ വേണ്ട ഒരാളായി. ഈ ഒരു അൾഷിമേഴ്സ് രോഗീന്റെ അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യ ആളെ കെയർ ഗിവറിന് ഭയങ്കര ക്ഷമ വേണം. അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തന്നെ
2: വേണം.
3: മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി രോഗമാണ്, അവർക്ക് ഇത് എന്തായാലും അറിയുന്നില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ നോർമൽ ആണല്ലോ, അവർക്കിത് പറഞ്ഞ് റിപ്പീറ്റഡ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കെയർ ഗിവർ സപ്പോർട്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഓർമ്മക്കുറവുള്ള ആളുകളെ നോക്കുന്ന അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. എനിക്കൊന്നും ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട്. ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി ആണ് അതിലൊരു ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യത. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിലുള്ള സിസ്റ്റംസ്
2: ശരി, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട്. ആരോഗ്യവിചാരത്തിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത അവസാനഘട്ട ഒരു എപ്പിസോഡ് കൂടിയും നിങ്ങൾക്ക് ഇതിൻ്റെ മൂന്നാം ഭാഗം കൂടിയും ആരോഗ്യവിചാരത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് രണ്ട് ജനറേഷൻ തമ്മിലുള്ള ബോണ്ടിങ്ങാണ്, ഇൻ്റർ ജനറേഷൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. സംസാരിച്ച് നമ്മുടെ കൂടെ

0: പ്രാർത്ഥന പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഏത് തവണ ചൊല്ലേണ്ടത് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇന്നത്തെയും പോലെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് സഫീർ അല്ലിക്കമിയാണ്.
1: രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതൊരു പ്രഹസനമായി മാറാണ്. അവിടെ ഒന്നുമില്ല, രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ തന്നെയാണ് അധികം ആൾക്കാരുള്ളത്. പക്ഷെ ആ സന്ദർശനം ഒട്ടും എന്താ പറയുക, ഗുണകരമല്ലാത്തൊരു സന്ദർശനം. രോഗിക്കും ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവർക്കും പ്രയാസം. മറിച്ച് ഇസ്ലാമികമായ അദബുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രോഗിയെ സന്ദർശനം എന്നുള്ളത് ഏറ്റവും രോഗിക്കും സന്ദർശിക്കുന്നവർക്കും ഗുണകരമായി തീരുന്നത് എന്നുള്ളതിൻ്റെ നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കുമ്പോഴും പ്രാർത്ഥന നോക്കുമ്പോഴും നമുക്ക് കഴിയുക. അപ്പോൾ 7 തവണ ചൊല്ലേണ്ടത് എന്നുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നത്, കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, രോഗം വന്ന വ്യക്തിയുടെ അടുക്കൽ, രോഗികളുടെ അടുക്കൽ പോയാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനം എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, അസുഖം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ പരീക്ഷണമാണ്. നമ്മുടെ കുടുംബത്തിലും സുഹൃത്തു വലയത്തിലുമൊക്കെ ഈ രൂപത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ടാകും. അത്തരം ആളുകളെ നമ്മൾ കാണാൻ പോയാൽ നമ്മൾ അവിടെ നിന്നും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്, ദിക്കറുകളാണ്, റസൂലുള്ളാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ദിക്കറുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രാർത്ഥന, നമ്മൾ രോഗിയെ കാണാൻ പോയാൽ രോഗിയെ അദ്ദേഹത്തിനടുത്ത് നിന്നുകൊണ്ടോ, അതല്ലെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈ വെച്ചുകൊണ്ടോ നമ്മൾ 7 തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, 7 തവണയാണ് ഈ ദിക്കർ ആവർത്തിക്കേണ്ടത്. 1 തവണയല്ല, 7 തവണ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലല്ല. 7 എന്ന് പ്രത്യേകം പ്രവാചകൻ എണ്ണം കൃത്യമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ്: അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക. വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്, ഒരേ അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പദങ്ങൾ? 1, അസ്അലുല്ലാഹിൽ അദീം എന്നിടത്തെ ഐനാണ്. അൽ അദീം എന്നത് ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. തെറ്റിക്കാൻ പാടില്ല, ആ എന്ന് ഹംസയായിട്ട് ഉച്ചരിച്ചാൽ തെറ്റാകും. പിന്നീട് അലീം എന്ന ലാ ആണ്. അറബിയിൽ ലാവും ബാദുമുണ്ട്. ബാദ് എന്നത് നമുക്കറിയാം, നാവിൻ്റെ രണ്ടാലൊരു അഗ്രം, സൈഡ്, രണ്ടാലൊരു ഭാഗത്തെ പല്ലുകളിൽ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്നാൽ ലാ എന്ന അക്ഷരം മുൻപല്ലുകളുടെ ഏറ്റവും മുകളിൽ മോണയോട് ചേർന്ന ഭാഗത്ത് നമ്മുടെ നാവ് സ്പർശിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു വിടയുടെ അക്ഷരമാണ് ലാ എന്നത്. അപ്പോൾ അസ്അലുല്ലാഹിൽ അലീം റബ്ബൽ അർശിൽ അദീം, അവിടെ അൽ അർശ് എന്നിടത്ത് വീണ്ടും ഐന് ആവർത്തിച്ചു വരുന്നു. അൽ അലീം എന്നത് നേരത്തെ പറഞ്ഞ ഐനും ലാവും തന്നെയാണ്. അപ്പോൾ റബ്ബൽ അർശിൽ അദീം എന്നാണ്. അസ്അലുല്ലാഹിൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫിയക് എന്ന് അവിടെ അയ്യഷ്ഫിയ യാഇന് ഫത്ഹാണ്. യഷ്ഫിയക്ക പുരുഷനാണെങ്കിൽ യഷ്ഫിയക്ക എന്ന് പറയും, സ്ത്രീ ആണെങ്കിൽ യഷ്ഫിയക്കി എന്ന് പറയും. എന്നാൽ വഖഫ് ചെയ്ത് പറയുമ്പോൾ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അയ്യഷ്ഫിയക് എന്നാണ് പറയുക. ഇവിടെ യാഇന് ഫത്ഹാണ്, ഒരിക്കലും യാഇന് സുക്കൂനോ ഹർക്കത്തില്ലാത്ത അവസ്ഥയോ അല്ല. അയ്യഷ്ഫീഖ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകും. അയ്യഷ്ഫിയക് എന്ന് തന്നെ യാഇന് ഫത്ഹട്ട് കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിടാം: അസ്അലുല്ലാഹിൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക്. എന്താണ് അതിൻ്റെ അർത്ഥം? അസ്അലുല്ലാഹിൽ അദീം, ഉത്തമനായ, ഉന്നതനായ, മഹത്വമുള്ളവനായ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അദീം, മഹത്തരമായ, അതിഗംഭീരമായ അർശിൻ്റെ നാഥനാകുന്നു, റബ്ബാകുന്നു ആ അള്ളാഹു. എന്താണ് ചോദിക്കുന്നത്? അയ്യഷ്ഫിയക്, നിനക്ക് ശിഫ നൽകട്ടെ എന്ന്, പരിപൂർണ രോഗഭേദം നൽകട്ടെ, സുഖം നൽകട്ടെ എന്ന്. മഹത്വപൂർണമായ അർശിൻ്റെ ഉടയവനും മഹത്വമുള്ളവനുമായ അള്ളാഹുവോട് ഞാനിതാ ചോദിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥന. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾ എൻ്റെ കൂടെ

0: കേട്ട് പറയണം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക്. ഇനി എൻ്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടിട്ട്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക്. അപ്പോൾ ഈ പ്രാർത്ഥനാ വാചകം നമ്മൾ പഠിക്കുക. രോഗിയെ കാണാൻ ചെന്നാൽ ബിസ്മില്ലാ എന്ന് മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന ഏഴ് വട്ടം നമ്മൾ ആവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, രോഗിയെ സന്ദർശിക്കുമ്പോൾ ഏഴ് തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഫീർ അല്ലിക്കമി ഉസ്താദാണ്. എന്തായാലും ഇനി നമുക്ക് കുട്ടികൾക്കുള്ളൊരു സെഷൻ ആവാമെന്ന് തോന്നുന്നുണ്ട് വൈബ്സിൽ, അല്ലേ?
2: പൂമരത്തണലിൽ കുട്ടികളോടൊപ്പമുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണല്ലോ ഇന്ന്. നബി അറിയുക എന്ന വിഷയത്തിലാണ് പൂമരത്തണൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹവും ആദരവും നിറഞ്ഞ എൻ്റെ പൂമരത്തണൽ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൂമരത്തണലിൻ്റെ ചുവട്ടിൽ സുന്ദരമായ കാഴ്ചകളും കാറ്റും കൊണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? കൂട്ടുകാർ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കരുതുന്നു നിങ്ങൾക്ക് സുഖമാണെന്ന്. ആണോ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ മരത്തിൻ്റെ മുകളിലുള്ള പൂമരത്തണലിൽ തണലുകൊള്ളുമ്പോൾ ആ പൂമരത്തിൻ്റെ മുകളിലുള്ള പക്ഷികളും കുരുവികളും കാക്കകളും കൊയിലുകളും എന്താണ് പറയുന്നത്? നിങ്ങളോട് സ്വര പറയുന്നുണ്ടോ അവർ? കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പൂമരത്തണലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് സുന്ദരമായൊരു പൂന്തോട്ടം പണിതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഇടയിലായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ അതിലൊക്കെ പറഞ്ഞു വന്നു, പൂമരത്തണലിൻ്റെ ചുവട്ടിലിരുന്ന് പൂന്തോട്ടമുണ്ടാക്കുന്ന സ്വപ്നം കാണുമ്പോൾ നാല് പൂക്കൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു, ഇനി അഞ്ചാമത്തെ പൂവ് കൂടിയുണ്ട്. എന്താണ് അഞ്ചാമത്തെ പൂവ്? കൂട്ടുകാരെ, നമ്മൾ പൂവെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ബുനിയൽ ഇസ്ലാമു ഖംസിൻ, ഇസ്ലാം അഞ്ചു തൂണുകളിലാണ്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നാലാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ പൂവ് പറിക്കാനുള്ള തിടുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? കൂട്ടുകാരെ, ഇതുവരെ ഞാനിങ്ങനെ ഓരോ പൂവും നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു തരുമ്പോൾ, പൂമ്പാറ്റകൾ പൂവിൻ കാതിൽ കഥ പറയും പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ആ പൂക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതിനിടയിൽ ഞാൻ ഓരോ ഗാനങ്ങളിങ്ങനെ ആലപിക്കാറുണ്ടായിരുന്നു. ആ ഗാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഗാനം ആലപിച്ചിരുന്നു, അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് അതൊന്ന് പാടട്ടെ, നിങ്ങളൊന്ന് ശ്രവിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രവിച്ചു നോക്കൂ, എന്താണ് ആ ഗാനം?

ഇനി നമ്മൾ അഞ്ചാമത്തെ പൂവിനെ കുറിച്ചാണ് ആ ഗാനത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ അതിൽ പറയുന്നത് കാണാം.

അഞ്ചും ചേർന്നാൽ ഇസ്ലാമിൽ മൊഞ്ചേറും ഒരു പൂന്തോപ്പായി. ആ പൂന്തോപ്പ് കാണണോ? ആ പൂന്തോപ്പ് നിർമ്മിക്കണോ? ആഗ്രഹമുണ്ടോ? എന്താണ് അഞ്ചാമത്തെ പൂവ് കൂടി ചേർക്കുമ്പോഴേ നമ്മുടെ കൈകളിൽ അഞ്ച് പൂവും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മൊഞ്ചേറും ഒരു പൂന്തോപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ആ പൂവിനുള്ളിലുള്ള വിത്തുകൾ വിതറി സുന്ദരമായൊരു പൂന്തോപ്പ് നമുക്ക് പണിതെടുക്കാം. അപ്പോൾ

അവയ്ക്ക് പൂവിൻ്റെ കാതിൽ കഥ പറയാൻ മിടുക്ക് കുറച്ചു കൂടുതലാണ്. ശരി കൂട്ടുകാരെ, നമ്മുടെ ഈ അഞ്ചു കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ? അഞ്ചാമത്തെ കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനു മുമ്പ് ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? ഷഹാദത്ത്. ഷഹാദത്ത് എന്താണ് കൂട്ടുകാരെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സകാത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, എന്താണ് ഹജ്ജ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഓരോ ട്രാവൽസിൻ്റെ പേര് വച്ചിട്ട്. ഹജ്ജ്, ഉംറ യാത്ര, അങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോയിട്ടുണ്ടാകും. എവിടെയാണ് എല്ലാവരും ഈ ഹജ്ജിന് പോകുന്നത്? എവിടെയാണ്? കൂട്ടുകാർ പറയൂ, എവിടെയാണ്? മക്കത്ത്. എവിടെയാണ്? മക്കത്ത്. മക്കത്താണ് എല്ലാവരും ഹജ്ജിന് പോകാറുള്ളത്. ഈ മക്കത്ത് തന്നെ എല്ലാവരും പോകാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ എന്താണുള്ളത്? കൂട്ടുകാരെ, ആദ്യമായി മുസ്ലിങ്ങളുടെ ആദ്യത്തെ പള്ളി ഏതാണെന്നറിയോ? മക്കയിലെ കഅബയാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ പള്ളി. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത്, അല്ലേ കൂട്ടുകാരെ? വീട്ടിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ മുസല്ല ഖിബിലയ്ക്ക് നേരെ തിരിക്കാറുണ്ട്. ആ ഖിബില ഏതാണ്? ആ ഖിബില ഏതാണ്? കഅബയാണ്. ആ കഅബയിലേക്കാണ് എല്ലാവരും എന്തിനു പോകാറുള്ളത്? ഹജ്ജിന് പോകാറുള്ളത്. കാരണം എന്തായിരിക്കും? കൂട്ടുകാർക്ക് ഞാൻ വളരെ കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എങ്കിൽ ആ കഥ നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും പീസ് റേഡിയോ ചെവിയുമായി ചേർത്ത് വെച്ച് നോക്കൂ. ഞാൻ ആ കഥ, സുന്ദരമായ കഥ നിങ്ങൾക്ക് വിവരിച്ചു തരാം. കാലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്? അറിയുമോ? ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാകും. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. കൂട്ടുകാരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് ആസർ എന്നായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചപ്പോൾ കുഞ്ഞുമകനായിരുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാർക്കിടയിൽ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായി. ആ പ്രവാചകൻ നാട്ടുകാർക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും നല്ല മാർഗത്തിലേക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായി, ഒരു വാപ്പയായി. കല്യാണം കഴിഞ്ഞു, ഒരു വാപ്പയായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ പേരാണ് ഹാജറ ബീവി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞുമകൻ. ആ മകൻ്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. കൂട്ടുകാരെ, ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടേക്കെന്നറിയുമോ? കൂട്ടുകാരുടെ അടുത്ത് ആ സ്ഥല എവിടെയെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ആരെങ്കിലും ഒരു കാടിനുള്ളിൽ കൊണ്ടാക്കിയാൽ നിങ്ങൾക്ക് പേടിയുണ്ടാകുമോ? ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലേ. എന്നാൽ ഇവിടെ നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകൻ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും കൂടി ഹിജാസിലേക്ക് പുറപ്പെട്ടു. ഹിജാസ് എവിടെയാണെന്നറിയുമോ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകും സംസം കിണറിനെ കുറിച്ച്. ആ സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹിജാസ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും ആ ഹിജാസിലെ ഒരു കാടുപ്രദേശത്ത് കൊണ്ടാക്കി. എന്നിട്ടവർക്ക് കുറച്ച് കാരക്കയുള്ള ഒരു സഞ്ചിയും അല്പവെള്ളവും മാത്രമുള്ള ഒരു തോൽപാത്രവും അവർക്ക് വേണ്ടി വെച്ചുകൊടുത്തു. ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ഷാമിലേക്ക് മടങ്ങവേ ഹജറ ബീവി അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം, ഞങ്ങളെ ഈ മലഞ്ചെരിവിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് എവിടേക്കാണ് പോകുന്നത്? സ്വന്തം കുഞ്ഞുമകനെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുഞ്ഞുമകനെയും ഭാര്യയെയും ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് വളരെ വിഷമമുണ്ടായിരുന്നു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഹാജറ ബീവി ഇങ്ങനെ ചോദിച്ചപ്പോൾ ദുഃഖത്താൽ തിരിഞ്ഞു നോക്കിയില്ല, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ ഹാജറ ബീവി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെയും പൊന്നുമകനെയും തനിച്ചാക്കിയുള്ള അങ്ങയുടെ ഈ യാത്ര അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ? എന്നെയും എൻ്റെ കുഞ്ഞുമകനെയും ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ? അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതെ. അപ്പോൾ ഹാജറ ബീവി പറഞ്ഞു, എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടുകയില്ല. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരമാണെങ്കിൽ ആര് കാത്തുരക്ഷിച്ചുകൊള്ളും? അള്ളാഹു കാത്തുരക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞു ഹാജറ ബീവി? എങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകനെയും ഭാര്യ ഹാജറ ബീവിയെയും അവിടെ തനിച്ചാക്കി പുറപ്പെട്ടു. മടങ്ങി വന്ന സ്ഥലത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരികെ പോയി. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അന്നപാനീയങ്ങൾ ഇല്ലാതെയായി. ഉമ്മയുടെ ഹാജറ ബീവിയുടെ മുലപ്പാലും വറ്റിത്തുടങ്ങി. ദാഹമടക്കാനാവാതെ കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞു. വല്ല ഭക്ഷണപാനീയമോ അല്ലെങ്കിൽ ഭക്ഷണപാനീയം നൽകുന്ന ഒരാളെയോ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ ഹാജറ ബീവി സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടന്നു. ഇന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സഫയും മർവയും എന്ന് പറയുന്ന രണ്ട് മലദിക്കുകൾ. ആ മലദിക്കുകളിലൂടെ നടക്കും. ഈ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കൂട്ടുകാരെ നമ്മളും ഹജ്ജിന് പോകുമ്പോൾ ഈ ഓർമ്മ നിലനിർത്താൻ വേണ്ടി, ഈ കഥയിൽ പറഞ്ഞ ഓർമ്മ നിലനിർത്താൻ വേണ്ടി സഫയുടെയും മർവയുടെയും ഇടയിലൂടെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ടുകിട്ടുമോ എന്ന പ്രതീക്ഷയിൽ എന്തു ചെയ്തു ഹാജറ ബീവി? പാവം കുഞ്ഞുമകൻ ഇസ്മായിൽ കരയുന്നത് കണ്ടിട്ട് അവനക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആ മല കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. അപ്പോൾ ആരെയും കണ്ടെത്താനായില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാഹം സഹിക്കവയ്യാതെ വളരെ ഒച്ചത്തിൽ കരഞ്ഞു കരഞ്ഞു അവശനായി. കാലുകൾ ഭൂമിയിൽ പ്രതലത്തിൽ അടിച്ചു തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിന്നുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച ആ പ്രതലത്തിൽ തൻ്റെ ചിറക് കൊണ്ട് മാന്തി അവിടെ നിന്ന് വെള്ളം വന്നു.
ഇത് കണ്ട ഹാജറ ബീവിക്ക് സന്തോഷമായി. അവർ എന്തു ചെയ്തു? വേഗം ഓടി വന്ന് ആ വെള്ളം കുടിക്കുകയും മകനെ കുടിപ്പിക്കുകയും അവർ സന്തോഷവാന്മാരായി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുറേ കാലങ്ങൾക്ക് ശേഷം ഈ മകനെയും ഹാജറ ബീവിയെയും കാണുന്നതിന് വേണ്ടി തിരികെ വന്നു. ഈ സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മക്ക. ഈ കാലിട്ടടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചിറകുകൊണ്ട് മാന്തി വെള്ളം വന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് കൂട്ടുകാരെ സംസം കിണർ. ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ മക്കയിൽ നിന്ന് ആളുകൾ കച്ചവട സംഘ യാത്രക്കാർ എന്തു ചെയ്തു കൂട്ടുകാരെ? അവിടെ വന്ന് വെള്ളം കുടിക്കുകയും അവരുടെ ദാഹം അടക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾക്കെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വളരെ ബഹുമാനവും ആദരവും തുടങ്ങി. കാരണം അദ്ദേഹം കാലിട്ടടിച്ചപ്പോഴാണ് അവിടെ വെള്ളം വന്നതെന്ന് ആര് കരുതി? ഇവിടെ വന്നു പോകുന്ന ആളുകൾ കരുതി. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മലക്കുകളാണ് എന്തു ചെയ്തത്? ഇവിടെ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചിറക് കൊണ്ട് മാന്തി അവിടെ നിന്ന് വെള്ളം വന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പത്നി ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കാണാൻ മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്ക നിവാസികൾക്കിടയിൽ തൻ്റെ മകൻ സൗഭാഗ്യസിദ്ധനായ സ്ഥലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിക്കണ്ടു. മകനെ കാണാനും സംസം കിണറിൽ നിന്ന് അനുഗ്രഹം തേടാനുമായി നാനാ ദിക്കുകളിൽ നിന്നുമെത്തിയ വലിയ സന്ദർശ വ്യൂഹത്തെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ ദർശിക്കാനായി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരികയും അങ്ങനെ കുറേ ആളുകൾ അവിടെ വന്നു പോവുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന വന്നു. എന്ത് കൽപ്പന വന്നു? അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ബാലനായ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും വിശുദ്ധ കഅബയുടെ നിർമ്മാണം തുടങ്ങി. ആളുകൾ ഹജ്ജിന് പോകുന്ന വിശുദ്ധ കഅബയുടെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ആ കഅബയ്ക്ക് കുറേ അപരനാമങ്ങൾ വന്നു. ബൈത്തുല്ലാ, ബൈത്തുൽ ഹറാം, ബൈത്തുൽ അതീഖ് എന്നിവയാണ് കഅബയുടെ അപരനാമങ്ങൾ. കൂട്ടുകാരെ, അങ്ങനെയുള്ള കുറേ അപരനാമങ്ങൾ കഅബയ്ക്ക് വന്നു. എന്തൊക്കെ? ബൈത്തുല്ലാ, ബൈത്തുൽ ഹറം, ബൈത്തുൽ അതീഖ് എന്നിവയാണ് മൂന്ന് അപരനാമങ്ങളാണ് കഅബയ്ക്കുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇബ്രാഹീമും മകൻ ഇസ്മായിലും വിശുദ്ധ കഅബയുടെ എടുപ്പുകൾ പണിതുയർത്തിയ സന്ദർഭത്തിൽ അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, സർവജ്ഞനും എല്ലാം കേൾക്കുന്നവനുമായ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. രക്ഷിതാവേ, ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹത്തിന് ഉദയം നൽകണമേ. ഞങ്ങൾ ആരാധന കർമ്മങ്ങൾ കാണിച്ചു തരികയും പ്രായച്ചിത്തം ഞങ്ങൾ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടുതൽ കരുണ ചെയ്യുന്നവരുമാണ്. വിശുദ്ധ ഖുർആനിലെ കൂട്ടുകാരെ, രണ്ടാമത്തെ അധ്യായത്തിലെ 127-ാമത്തെ വചനമാണ്. കഅബയൊക്കെ ഇങ്ങനെ പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച സന്ദർഭമാണ്. അങ്ങനെ കഅബയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള കഅബയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം ആളുകളെയൊക്കെ എന്തു ചെയ്തു? ജനങ്ങളെ ഹജ്ജിന് വിളിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. വ്യത്യസ്ത നാടുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാൽനടയായും അനേകം വഴി ദൂരം പിന്നിട്ട് ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് കയറിയും തൽബീത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജ് കർമ്മം ചെയ്യുവാനെത്തി. ഇതാണ് കൂട്ടുകാരെ ഹജ്ജിന് പോകാനുള്ള ചരിത്രം, നമ്മുടെ മുമ്പിലുള്ള ഒരു ചരിത്രം. കൂട്ടുകാരെ, ഈ കഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ചു വെച്ചുകൊണ്ട് ഈ ഹജ്ജിന് പോകാൻ നമുക്കും സാധിക്കണം. നമുക്കും പോകണ്ടേ കൂട്ടുകാരെ ഹജ്ജ് ചെയ്യാൻ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ആ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി
നിർമ്മിച്ച ആ കഅബയിൽ പോയി ഹജ്ജു ചെയ്യാൻ നമുക്കും കൂട്ടുകാരെ ആഗ്രഹമില്ലേ? അവിടേക്ക് കുറേ ആളുകളെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചു. അങ്ങനെ ആ കഅബയുടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ക്ഷണപ്രകാരം കുറേ ആളുകൾ അവിടെ ഹജ്ജ് കർമ്മം ചെയ്യാൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് വന്നു. എന്താണ് കൂട്ടുകാരെ തൽബിയത്ത്? ആ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത എന്നിങ്ങനെ തുടങ്ങുന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു എല്ലാവരും കൂട്ടുകാരെ ഹജ്ജിന് പോകാറുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്തു? എല്ലാവരെയും ഹജ്ജിനേക്ക് വിളിച്ചു. അപ്പോൾ നമ്മളും ആ ഹജ്ജിന് പോകണോ? കൂട്ടുകാരെ ഹജ്ജിന് പോകണോ? നമുക്കും പോയി ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണെന്നറിയോ കൂട്ടുകാരെ? സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള മുസ്ലിങ്ങളാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ സമ്പത്തുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ നിന്ന് മക്കയിലേക്ക് പോകുവാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഓരോ മുസ്ലിമിൻ്റെ മേലും ഒരു പ്രാവശ്യം അതെന്താണ്? നിർബന്ധം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ആ ഹജ്ജിന് പോകണം. കൂട്ടുകാർ ഒരു ഗാനമൊന്ന് ശ്രവിച്ചു നോക്കിയേ. ഹജ്ജിനെക്കുറിച്ചൊരു ഗാനം ഞാനൊന്ന് നിങ്ങൾക്ക് പാടിത്തന്നാലോ? ഇസ്ലാം

0: അപ്പോ കൂട്ടുകാരെ, ഹജ്ജിന്റെ മാസം എപ്പോഴാണ്? ദുൽഹജ്ജ് മാസമാണ് ഹജ്ജ്. ഹജ്ജിൻ മാസം ദുൽഹജ്ജ്, മുത്തു റസൂൽ അത് ചൊല്ലിയതാം. നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഈ ഹജ്ജിന് നമ്മൾ പോകണം. എല്ലാ ജനം, ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ഹജ്ജിന് പോകണം. അപ്പോ എൻ്റെ പൂമരത്തണലിലെ കൂട്ടുകാർക്ക് അഞ്ചാമത്തെ പൂവും നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഈ ഹജ്ജാണ് നമ്മുടെ പൂവ്. ആ പൂവിലേക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും നമുക്ക് കഴിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഹജ്ജിന് പോകൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഹജ്ജിന് പോകാൻ തയ്യാറാകണം. നമ്മൾ വളർന്ന് വലുതായി ജോലിയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഹജ്ജിന് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഹജ്ജിന് പോയി അവിടുത്തെ കർമ്മങ്ങൾ ചെയ്ത് പാപക്കറകളൊക്കെ കളഞ്ഞ് നല്ല കുട്ടികളായി വരുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കുട്ടികളെ കൊണ്ട് എന്തായാലും കേൾപ്പിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് നബിയെ അറിയുക എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: നമ്മളിനി ഈ നുറുങ്ങുകളിലേക്കാണ് പോകുന്നത്.
3: ടി ചാണ്ടി രചിച്ചിട്ടുള്ള എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ഒരു ടൈറ്റിൽ വരുന്ന ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിൽ. നുറുങ്ങുകൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാട്.
4: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തുചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടിപ്പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തുചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ടു വയ്ക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുംതോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കയ്യിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ടു രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളൂ. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
3: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നുറുകുകളിൽ ഇതുവരെ നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെയൊക്കെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം റേഡിയോ വൈബ്സിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ കേൾക്കാറുണ്ട്.
1: അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുർ റൗഫ് അല്ലിക്കമി തിരുവനന്തപുരമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ദുൽ ജലാലി വല്ലിഖറാം, മഹത്വമുടയവനും ആദരവുള്ളവനും എന്ന നാമവിശേഷങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അത് മഹത്വമേറിയതും പുണ്യമേറിയതുമാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഹിഫ്ളു ചെയ്യുക, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിനുതകുന്ന നന്മകളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ, അതും അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതും ഇമ്പമാർന്നതുമായ നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് ഈ നാമം എടുത്തു പറയുന്നത്. ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളത് എന്നാണ്. ദു എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉടയവൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉള്ളത്, എന്തുള്ളത്? അൽ ജലാൽ, മഹത്വമുള്ളത്, വലിപ്പമുള്ളത് എന്ന അർത്ഥം. അപ്പോൾ അല്ലാഹു മഹത്വമുള്ളവനാണ്, മഹത്വമുടയവനുമാണ്. അതോടൊപ്പം വീണ്ടും പറഞ്ഞു, അൽ ഇക്രാം. ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവും സ്നേഹവുമാണ്. അപ്പോൾ അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ അല്ലാഹു മഹത്വമുടയവനും ആദരവുള്ളവനും സ്നേഹബഹുമാനമുള്ളവനും ഉടയവനുമാണ് എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളെ കൂടി ഇതിലെടുത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഈ നാമം നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു മഹത്വമുടയവനാണ്, അതോടൊപ്പം അങ്ങേയറ്റം സ്നേഹവും ആദരവുമുള്ളവനാണ് എന്നതാണ് ഈ നാമം നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ പ്രത്യേകം അതിന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതും അല്ലാഹുവിനേറെ ഇമ്പമുള്ളതുമായ നാമമാണ് ദുൽ ജലാലി വൽ ഇക്രാം. അതുകൊണ്ട് തന്നെ ഈ നാമം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇടം പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ, ആ നാമങ്ങൾ മുന്നെത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമേകുമെന്ന് കളവു പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അലിദു ബിയാദൽ ജലാലി വൽ ഇക്രാം, നിങ്ങൾ ആവർത്തിച്ച് തേടിക്കോളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അലട്ടി അലട്ടി അല്ലാഹുവിനോട് ചോദിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാ ചോദിക്കേണ്ടത്? ബിയാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ആവർത്തിച്ച് അലട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ചെറിയ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ആ വാശി പിടിച്ച് ഒരു കാര്യം നേടാൻ വേണ്ടി എത്ര കണ്ട് ആവർത്തിച്ച് അലട്ടി ചോദിക്കുന്നുവോ, അതുപോലെ ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളോട് കാര്യം നേടാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ഇരട്ടിച്ച് അതുപോലെ തന്നെ അലട്ടി ചോദിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല, അല്ലാഹു തിരസ്കരിക്കുകയില്ല, അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആവർത്തിച്ചൊരു കാര്യം ആവശ്യപ്പെടുക, തേടുക, പ്രാർത്ഥിക്കുക എന്നത് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും അല്ലാഹു മാന്യനാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള ആദരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത്, തേടുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തിയോട് പല പ്രാവശ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ആദ്യമൊക്കെ തന്നെന്ന് വരാം, പിന്നീട് അത് തരാതെ വരും, അത് പിന്നെ പ്രയാസമാകും, പിന്നെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരും, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ ഉണ്ടാകും അല്ലേ. ഒരാൾ ഒരു കടം ചോദിച്ചു, ആദ്യം കൊടുത്തു എന്ന് വരും, അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ആവർത്തിച്ചു ചോദിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു കൊടുക്കാനൊന്ന് വൈകിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ മടിക്കും. ഒരാളോട് തന്നെ പലയാവർത്തി ചോദിക്കുമ്പോൾ പിന്നീട് ആദ്യം കൊടുത്തൊരാവേശമോ ഒരു താല്പര്യമോ പിന്നീട് കൊടുക്കാൻ ഉണ്ടാവുകയില്ല. പിന്നീട് അതൊരു ശല്യമായി വർത്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മനോഗതിയാണ് മനുഷ്യന്മാർക്കുള്ളത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അള്ളാഹു സ്നേഹമുള്ളവനാണ്, കൊടുക്കാൻ കഴിവുറ്റവനാണ്, അവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അടിമകൾ എത്ര കണ്ട് റബ്ബിനോട് തേടുന്നുവോ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുവോ, അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു നൽകാൻ അള്ളാഹു തയ്യാറാണ്. അതുകൊണ്ട് ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു അങ്ങേയറ്റം അവൻ്റെ കരുണയും കൃപയും കടാക്ഷവുമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം മഹത്വമുടയവനും ആദരണീയനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തേടുന്നതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യരോട് ഒരു കാര്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വിരസത വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് റബ്ബിന് ഇഷ്ടം കൂടുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതും പ്രാർത്ഥിക്കുമ്പോൾ ദുൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥന മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നാമം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇടം കൊള്ളണം. എന്ത്? ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കണം എന്നാണ്. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരശേഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്, നിസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, അവിടെയും അല്ലാഹുവിൻ്റെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന പ്രാർത്ഥനയെ, ആ നാമത്തെ എടുത്തു മുൻനിർത്തിക്കൊണ്ടാണ് നിസ്കാരശേഷം ഒരു നന്മ ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തു പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ നിസ്കാരം സ്വീകരിക്കപ്പെടണം, അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്ന നന്മകൾ സ്വീകരിക്കപ്പെടണം. അങ്ങനെ തുടങ്ങി എൻ്റെ നന്മകൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ ഈ പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രത്യേകം നിസ്കാരത്തിന് ശേഷം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അള്ളാഹുമ്മ അൻതസ്സലാം, അള്ളാഹുവെ നിന്നിൽ നിന്നാണ് സമാധാനമുള്ളത്, നിന്നിൽ നിന്നാണ് രക്ഷയുള്ളത്, വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവെ നിന്നിൽ നിന്നാണ് ബറക്കത്തുള്ളത്, യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വമുടയവനെ, ആദരണീയനായവനെ അള്ളാഹുവേ എന്ന് പറഞ്ഞ് റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് അള്ളാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ എന്ന ഒരു സമർപ്പണ ബോധത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻതൽ ഹന്നാൻ അൽ മന്നാൻ بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم. ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതാല തട്ടിക്കളയുകയില്ല എന്നാണ്. ചോദിച്ചാൽ ഉത്തരമേകുന്ന പ്രാർത്ഥന എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണമെന്ത്? ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല മഹത്വമുടയവനാണ്, ആദരണീയനാണ്, അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. ആ രൂപത്തിൽ റബ്ബിനെ പ്രകീർത്തിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ റബ്ബ് നമുക്ക് ഉത്തരമേകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ദുൽ ജലാലി വൽ ഇക്രാം എന്ന ആയത്ത് വന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വയബ്ഖ വജുഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വജുഹു മാത്രം, മുഖം മാത്രം അവശേഷിക്കുന്ന, കുല്ലുഹും അലൈഹ ഫാൻ, എല്ലാം നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അന്ത്യനാൾ സംഭവിക്കാനുണ്ട്. അന്ന് അള്ളാഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗനിവാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു അധ്യാപനമുണ്ട്. സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാവിധ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനി അവിടെ പ്രയാസമില്ല, പ്രശ്നമില്ല, മരണമില്ല, നരയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, നഷ്ടപ്പെടുന്നൊരു സാഹചര്യമില്ല. എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹങ്ങൾ നിറച്ച ആ സ്വർഗം, എന്താണോ മനസ്സാഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയടഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഒന്നടങ്കം പറയുന്നതാണ് റളിയത്തു റബ്ബി, റബ്ബെ ഞങ്ങൾ തൃപ്തരാണ്, ഇനി എന്തെങ്കിലും അധികരിച്ചു വേണമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമ്പോൾ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകിയില്ലേ റബ്ബേ, ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമം മുൽക്കൻ കബീറ, ഒരിക്കൽ കണ്ണടച്ചിട്ട് തുറക്കുമ്പോഴേക്ക് ആദ്യം കണ്ടതിനേക്കാൾ വമ്പിച്ചതായ സാമ്രാജ്യമായി മാറിയ ആ പ്രവിശാലമായ സ്വർഗത്തെയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ആ ആസ്വാദനത്തിനിടയിൽ അള്ളാഹു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും അധികരിച്ചു വേണോ? ഇവരൊക്കെ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ അടിമകളും ആ സ്വർഗനിവാസികളും തമ്മിലുള്ള മറയായ ആ മറയെ, ഫയക്ഷിഫുൽ ഹിജാബ്, അതിനെ നീക്കും. ആ മറയെ നീക്കും അള്ളാഹു സുബ്ഹാനഹു വതാലയെ, അവൻ്റെ തിരുമുഖത്തെ വിശ്വാസികൾ ദർശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞുപോയല്ലോ, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ ഈ ആയത്ത് നമുക്ക് പ്രസക്തമാണ്. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, റബ്ബിൻ്റെ വജ്ഹു മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ആ വജ്ഹ്, അതിൻ്റെ വിശേഷണം എന്താണ്? ദുൽ ജലാലി വൽ ഇക്രാം, അതേറ്റവും പ്രൗഢിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മഹത്വമേറിയ മുഖവുമായിക്കൊണ്ട്, അതുപോലെ തന്നെ ആദരണീയമായ മുഖവുമായിക്കൊണ്ടായിരിക്കും അള്ളാഹു അവശേഷിക്കുക എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുമുഖം അത് ആദരണീയവും മഹനീയവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശേഷണമായി ഉൾക്കൊള്ളുന്ന ഈ രണ്ട് നാമം, അത് നമ്മൾ തിരിച്ചറിയണം. ദുൽ ജലാലി വൽ ഇക്രാം. അതോടൊപ്പം ഈ നാമത്തെ പഠിക്കുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടം അള്ളാഹുവിനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നൽകാനും ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദിക്റിലൂടെ, പ്രകീർത്തനങ്ങളിലൂടെ റബ്ബിനെ മഹത്വപ്പെടുത്താൻ, മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥന വേളകളിൽ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉരുവിടാൻ, നമ്മുടെ ദിക്റുകൾ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അളമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ വകവെച്ചു കൊടുക്കേണ്ട എല്ലാവിധ അള്ളാഹുവിന് മാത്രമായതിനെയും അള്ളാഹുവിന് വകവെച്ചു കൊടുത്ത് അവനെ മഹത്വവൽക്കരിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും അവനെ ആ രൂപത്തിൽ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും അതുപോലെ തന്നെ ഇക്രാമും എല്ലാം നമ്മൾ വകച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തെയും നമ്മുടെ കർമ്മ മേഖലകളെയും ആ രൂപത്തിൽ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വമുടയവനാൻ, ആദരവുള്ളവനാൻ, ആദരവ് നൽകപ്പെടേണ്ടവനുമാവനാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്വവൽക്കരിക്കണം. അവൻ അങ്ങനെയെങ്കിൽ സൃഷ്ടികളെയും ആദരിക്കും, ബഹുമാനിക്കുന്നതാണ്. വലഖദ് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ആ ആദരവും ബഹുമാനവും വിശ്വാസികളായ നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ റബ്ബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വകവെച്ചു കൊടുക്കേണ്ടതെല്ലാം വകവെച്ചു കൊടുക്കുവാനും റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ അല്ലാഹുവിനെ മഹത്വവൽക്കരിച്ച് പ്രകീർത്തിച്ച് അവന് കൊടുക്കേണ്ട ഹക്കുകൾ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഓരോ ദിവസവും റേഡിയോ വൈബ്സിലൂടെ നമ്മൾ ഓരോ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ദുൽ ജലാലു വൽ ഇക്രാം എന്ന വിഷയത്തിലുള്ള അബ്ദുറൗഫ് അല്ലിക്കമി തിരുവനന്തപുരത്തിൻ്റെ സംസാരമാണ്. ഇനി നമ്മൾ ഒരു കഥയിലേക്കാണ് പോകുന്നത്. കഥ പറയാം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് വി ടി അബ്ദുൽ സലാം. ഇൻഷാല്ലാ നമുക്ക് കഥ പറയാമിലേക്ക് കടക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കേൾക്കല്ലേ? എല്ലാവരും റെഡിയാണോ? വിശ്വാസമാണ് പ്രിയപ്പെട്ടത്. കഥയുടെ പേരിതാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച പ്രമുഖനായ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്? അദ്ദേഹത്തിൻ്റെ ചരിത്രം മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നോക്കേ, 17-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയാണ്. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മയെ എന്തോരം സ്നേഹിച്ചിരുന്നോ, അവർക്ക് മകനോടും അതുപോലെ വലിയ സ്നേഹമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ശിർക്കിൽ ഉറച്ചു നിൽക്കുകയും മകനോട് ഇസ്ലാമിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ അവർ ആവശ്യപ്പെട്ടു കൊണ്ടേയിരുന്നു. എന്താ ശിർക്കിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുക എന്ന റസൂല് പറഞ്ഞ സന്ദേശത്തിലേക്ക് വന്നതോടുകൂടി അള്ളാഹു മാത്രം പോരാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളും വേണം, അവരോടും പ്രാർത്ഥിക്കണം എന്ന ഒരു വിശ്വാസം മക്കത്തെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പുറമെ മറ്റു പലരോടും വിളിച്ച് പ്രാർത്ഥിക്കൽ. അപ്പം ആ പഴയ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ നിലനിന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കൂടെ വന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? ഉമ്മ ഓരോ ദിവസം എതിർപ്പുകളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു മകനെ തിരിച്ചു കൊണ്ടുവരാൻ. എന്തിലേക്കാ തിരിച്ചു കൊണ്ടുവരുന്നത്? ശിർക്ക് ചെയ്യാൻ, അള്ളാഹുവിനെ വിടാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എത്ര എതിർപ്പുകൾ അധികരിച്ചപ്പോഴും മകൻ ഒരിക്കലും അതിലേക്ക് തിരിച്ചുപോയില്ല. അവസാനം ഉമ്മ എന്തു പറഞ്ഞുന്നോ, മകൻ പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു മടങ്ങുന്നതുവരെ ഞാനിനി ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു, ശപഥം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഉമ്മയുടെ ശാരീരികാവസ്ഥ ആകെ മാറിപ്പോയി. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും അതിനേക്കാൾ മൂർച്ചയിൽ പതിച്ചുകൊണ്ടിരുന്നു. ഉമ്മ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും അത്തരം വിഷയത്തിൽ ഉമ്മ പറയുന്നത് കേൾക്കണോ? വേണ്ട എന്ന് ഈ സംഭവം നമ്മൾ അറിയിക്കുന്നു. അള്ളാഹുവിനും റസൂലിനും എതിരെ എത്ര പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പി പറഞ്ഞാലും അത് മാത്രം നമ്മൾ അനുസരിക്കേണ്ടതില്ല. അതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഅദിനെ ഉമ്മ നന്നായിട്ട് ശകാരിച്ചു, ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. സഅദ് റളിയല്ലാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്നൊട്ടും മാറ്റണ്ടായില്ല, അട്ടി ഉറച്ചു നിന്നു. ഒരാൾക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. തന്നേക്കാൾ പ്രിയങ്കരമായ ഒരു വിശ്വാസമാണ് തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ താനും നേടിയിരിക്കുന്നതെന്നും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല എന്നും തിരിച്ചറിഞ്ഞപ്പോൾ അവസാനം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അവർ ഭക്ഷണം കഴിക്കാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കൂല, സഅദ് പിന്മാറുന്നതുവരെ എന്ന ശബ്ദത്തിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ നിന്ന് ആ ശബദത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ ഉമ്മ ശബദത്തിൽ നിന്ന് പിന്മാറി. കാരണെന്താ? സാദിർലാൻ പറഞ്ഞു, ഉമ്മനോട് ഏറ്റവും ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹ്നെ റസൂലിനെ വിടൂല, അതിന് ഉമ്മയോടുള്ള സ്നേഹം ഒരു തടസ്സമല്ല എന്ന് സാദിർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ നോക്കേ, നമ്മൾ എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഉമ്മയോടും ഉപ്പയോടും ആണോ? അല്ല, ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടും. അവർക്കെതിരാവുന്ന, അവർക്കിഷ്ടമില്ലാത്തൊരു കാര്യവും ആർക്കു വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് വേണ്ടിയും ചെയ്യാൻ പാടില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത കഥ പറയാം എപ്പിസോഡിൽ. പുതിയ ചരിത്രകഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് സലാം സാറുടെ കഥ പറയാം സെഷൻ എന്നുള്ളത്. ഇന്ന് അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന നോവലിലെ 17-ാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി ജനക്ഷേമത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്.
3: ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചും റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്ന് ശരിക്കും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാഹനങ്ങളുടെ AC എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളാണെങ്കിലും വലിയ വലിയ കാമ്പുള്ള അല്ലെങ്കിൽ നമുക്കൊരുപാട് ഉപകാരപ്പെടാൻ പറ്റുന്ന കുറേ പ്രോഗ്രാമുകളാണ് ജനക്ഷേമത്തിലൂടെ. ഇന്ന് ഈ പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ജനക്ഷേമത്തിൽ നമ്മുടെ കൂടെ?
1: യൂനുസ് പി മുസ്തഫ, അതുപോലെ തന്നെ മുഹമ്മദ് അലി നെടുവഞ്ചേരി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. കാർ AC ബന്ധപ്പെട്ട 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മുടെ സംശയങ്ങളും അതുപോലെ അതിൻ്റെ ഉപയോഗരീതികളും പരമാവധി 1-ാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ പകർന്നു കഴിഞ്ഞു. ഇനി 7-സീറ്റർ പോലുള്ള വാഹനങ്ങളിൽ ബാക്ക് വിൻഡോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് നയിക്കാം. ഇന്നും നമ്മോടൊപ്പം ചേർന്നത് കാർ ഡീലർഷിപ്പിലെ സർവീസ് മാനേജർ കൂടിയായ പട്ടാമ്പി സ്വദേശി യൂനുസ് പി മുസ്തഫയാണ്. നമുക്ക് ഈ 7-സീറ്റർ വാഹനങ്ങളിൽ ഫ്രണ്ടിലും അതുപോലെ റിയറിലൊക്കെ ഇതിൻ്റെ വിൻഡുകൾ കാണാറുണ്ട്. ആ ഒരു ഇതിലെ 2 കമ്പ്രസറാണോ, എന്താണ് അതിൻ്റെ ഒരു പ്രവർത്തനം, എന്തിനാണ് അതിൻ്റെ റിയറിലും കൂടി AC ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്.
8: തീർച്ചയായും, അതിൽ നമുക്ക് സാധാരണ ഒരു സ്മോൾ സെഗ്മെൻ്റ് വെഹിക്കിൾ, ഒരു 5-സീറ്റർ വെഹിക്കിളുകളിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് ഒരു 5 പേരാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് നോർമലി ഒരു സിംഗിൾ AC കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഇപ്പം AC നമ്മൾ പറഞ്ഞു അതിൻ്റെ കംഫർട്ടാണ് മെയിനായി. നമുക്ക് ആ യാത്രക്കാർക്ക് എല്ലാവർക്കും ആ ഒരു സുഖത്തിൽ തന്നെ നമുക്ക് ആ യാത്ര ചെയ്യാൻ കഴിയണം. അതിൽ കുറച്ചും കൂടെ 7-സീറ്റർ ആയി വരുമ്പോൾ നമ്മൾ ഈ നോർമൽ സീറ്റിൻ്റെ പുറകിലേക്കൊരു സീറ്റും കൂടെ വരും,
7: സ്പേസ്
8: കൂടും. ഈ ഫ്രണ്ടിൽ നിന്നുള്ള എയറ് പുറകിലേക്ക് തണുത്ത് അത് പുറകിൽ വരെ എത്തുന്ന ഒരു സംവിധാനം. ഫ്രണ്ട് AC മാത്രമുള്ള മോഡലുകളും അതിലുണ്ട്, 7-സീറ്ററിലും അത് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് അതുപോലെ കംഫർട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു AC സിസ്റ്റം മീൻസ് അതിൽ ഇവാപറേറ്ററും അതിൻ്റെ ഒരു സെപ്പറേറ്റ് എന്തൊക്കെ ഫ്രണ്ടിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? കംപ്രസർ മാത്രം ഒന്നേ വരുന്നുള്ളൂ AC നോർമലി. ഒരു കംപ്രസർ സാധാരണ ഈ AC ഇപ്പോൾ ഡുവൽ AC ആണെന്നുണ്ടെങ്കിലും സിംഗിൾ AC ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ പറ്റും നമുക്ക് കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ട്. നമ്മൾ നെറ്റ് പോലെ അതിൽ ഫിൻസ് ആണ് നമ്മൾ കാണുന്നത്. ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റിൽ കാണാൻ കഴിയുന്ന അതിന് എഞ്ചിൻ്റെ ഭാഗത്തായിട്ട് കംപ്രസർ ഉണ്ടാവും, ഒരു AC കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടതിൽ വരുന്നുണ്ട്. അതിനുശേഷം ഡാഷ് ബോർഡിനകത്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഒരു പാർട്ട് വരുന്നത്, ഇവാപറേറ്റർ. അങ്ങനെ ഒരു പാർട്ടും കൂടെയാണ് അതിൽ മെയിനായിട്ടുള്ള കമ്പണൻസ്. അതിന് പുറമെ പൈപ്പുകളും ട്യൂബുകളും ബ്ലോവർ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ പുറകിലേക്കൂടെ AC നമ്മൾ ആ കൂളിംഗ് എഫക്റ്റും ഈ എയർ കണ്ടീഷനിങ്ങും പ്രോപ്പറായി നടക്കാൻ വേണ്ടി പുറകിലും ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഓപ്പറേറ്റർ നമ്മൾ വാഹനത്തിൻ്റെ നമ്മൾ റൈറ്റ് സൈഡിലാണ് സാധാരണയായിട്ട് കാണാം, ഏറ്റവും പുറകിലെ ഭാഗത്തിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതേ ഫങ്ഷൻ തന്നെ AC വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്നും എയർ നമുക്ക് നമ്മൾ തന്നെ ജസ്റ്റ് വെൻ്റുകളുടെ AC വെൻ്റ് എന്നാണ് നമ്മൾ ആ എയർ വരുന്ന ഭാഗത്തിന് പറയാം, AC വെൻ്റിലൂടെ നമുക്ക് നമ്മളാ തണുത്ത എയർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സംവിധാനം ശരിക്കും നമുക്ക് അതിൽ പുറകിലിരിക്കണ പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ
7: പറ്റും.
8: അതിലെ ബ്ലോവർ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മളെ ഫാനിന്റെ സ്പീഡ്, നമ്മൾ റെഗുലേറ്ററിൽ വീട്ടിലെ ഫാന് തിരിക്കുന്ന അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോവറിലെ ഓരോ ഫാനിൻ്റെ നമുക്ക് നോർമലി സ്പീഡ് കൺട്രോൾ ചെയ്യാം, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളിങ് ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. ബട്ടണായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അതിൽ കാണിക്കുക എത്ര സ്പീഡിലാണത്, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും.
7: ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോൾ ഇതിലും തന്നെ ഈ ഓട്ടോമാറ്റിക് എ സി പല ആളുകളും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അവനെ വിചാരിച്ച രീതിയിലൊരു കാറ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതിൽ പ്രസ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് എ സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ, ഒരു ടിപ്സ് കൊടുത്താൽ നന്നായിരിക്കും. ശരി,
8: ഓട്ടോമാറ്റിക് എ സി നമ്മൾ മെയിനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെമ്പറേച്ചറിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. അത് ആ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും എ സി സിസ്റ്റം, അതിലേക്ക് എപ്പോഴും ആ ടെമ്പറേച്ചർ മീറ്റ് ചെയ്ത്
7: കൊണ്ടുപോകും.
8: അപ്പോൾ നമ്മളൊരു 24 ഡിഗ്രി സെൽഷ്യസ് എനിക്ക് എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് തണുപ്പ് വേണ്ടത്. അതിപ്പം ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നമ്മളത് കൂട്ടി, നമ്മൾ ആ നോബ് ഉണ്ടല്ലോ ഒരു ബ്ലൂ കളറ്, അതുപോലെ വൈറ്റ് റെഡ് ആയിട്ടുള്ള ആ നോബ്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും ബ്ലൂവിലെ ഏറ്റവും
7: ടോപ്പിൽ,
8: അപ്പോഴാണ് നമുക്ക് ആ കൂളിംഗ് കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
7: അതിനനുസരിച്ച്
8: വരും
7: ഫാനും കാര്യങ്ങളും.
8: ഫാന് മാത്രമല്ല, ഫാനിന്റെ സ്പീഡ് മാറുന്നതും എ സിയുടെ മോഡ് മാറുന്നു.
7: ഫേസ് മോഡ്,
8: അതുപോലെ മുഖത്തേക്ക് വരുന്ന എയർ, കാലിലേക്ക് വരുന്ന ലെഗ് മോഡ്, അത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ട് വരും. അതിൽ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എ സി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെമ്പറേച്ചർ വേണ്ടത്ര വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഫാന് ബ്ലോവർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എ സി ഓട്ടോമാറ്റിക് കട്ട് ആവും, അത് മാനുവൽ മോഡിലേക്ക് മാറും.
7: ഓട്ടോ എ സി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫാനിന്റെ സ്പീഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഓട്ടോ കട്ട്.

0: യോഗ എപ്പോഴാണ് നമുക്ക് അറിയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല നല്ല തണുപ്പുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഒരു ഹിമാചലിലോ ലഡാക്കിലോ ആളുകൾ യാത്ര ടൂറൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോകുമല്ലോ, നമുക്ക് അവിടെ എങ്ങനെയാണ് ഈ, കാരണം അവിടെ തണുപ്പിന്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം, എനിക്ക് ഇത്ര ടെമ്പറേച്ചർ മതി എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കതിൽ ഒരു 28°C അതിനൊരു 27°C അല്ലെങ്കിൽ 28-30 നല്ല കുറച്ച് കൂടുതൽ ഹീറ്റാണ് എപ്പോഴും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്ത് ഓട്ടോ ബട്ടൺ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ആ യാത്ര നമ്മൾ നേരെ ഇപ്പോൾ താർ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു സമ്മർ സീസണിലുള്ള ഒരു ഹോട്ട് ഏരിയയിലാണ് നമുക്ക് അവിടെ വേണ്ടത്. ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ടൊരു 25° അല്ലെങ്കിൽ 24° കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പോൾ നല്ല ഫീലിംഗ് ആവും. അത് നമ്മൾ ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തണുപ്പായി വന്നോളൂ.
1: പിന്നെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ശ്രദ്ധയിൽ വന്നൊരു പോയിന്റ്, ഇപ്പൊ നമ്മൾ ആളുകൾ ഹീറ്റർ ഇടുമ്പോൾ AC ബട്ടൺ ഓഫ് ചെയ്യും, അതിൽ ശരിക്കും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്.
0: നോർമലി അതിൽ ഈ AC ഫംഗ്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലേ, എയർ കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്, ഹീറ്റിംഗ് അതുപോലെ വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ഈ ഒരു സിസ്റ്റമാണ് നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ AC ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമിഡിറ്റി മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഹീറ്റ് എന്ത് ചെയ്യാം, ഹീറ്റ് മോഡലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല ചൂട് വരും, ആ ചൂടിന് എന്ത് ചെയ്യാം, നമുക്ക് AC ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ കംഫർട്ടാണ് അവിടെ, AC കൂടെ ഓണാകുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും, AC ഓണാകുമ്പോൾ എൻജിൻ കമ്പാർട്ട്മെന്റ് എന്നൊരു ശബ്ദം വേറെ വരും, അഥവാ കംപ്രസർ പ്രവർത്തിക്കുന്നൊരു ശബ്ദം വരും. ഈ AC ഹീറ്റർ എന്നുള്ളത് AC പ്രത്യേകിച്ച് ബന്ധം വരുന്നില്ല, മീൻസ് അത് ഹീറ്റർ എന്നുള്ളത് സെപ്പറേറ്റ് എൻജിനിലെ എൻജിന്റെ കൂളന്റിന്റെ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് അതിലൂടെ ഒരു ഹീറ്റർ കോയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്, അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം, നോർമലി അതെപ്പോഴും അതിലൂടെ ഹീറ്റിംഗ് പാസ് ചെയ്യുന്നുണ്ട്, അതെപ്പോഴും അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റർ കോയിൽ എന്ന് പറഞ്ഞിട്ട് ഡാഷ്ബോർഡിനകത്തൊരു പാർട്ടുണ്ട്, അതിലൂടെ ഹീറ്റിംഗ് ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഡാഷ്ബോർഡിനകത്ത് നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് അതിനുള്ളിലാണ് ഓരോ ഷട്ടർ മെക്കാനിസം ആണ് ഇതിലുള്ളത്, ഓരോ ഷട്ടറുകളാണ്. നമ്മളിപ്പം ഈ നമ്മൾ കംപ്ലീറ്റ് ഈ റെഡ് കളറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്
1: ഹീറ്ററിന്റെ ഭാഗം
0: ഫുള്ളായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ഈ AC എന്നുള്ള സംഭവം ഫുള്ളായിട്ട് അതിലൂടെ പാസ് ചെയ്യും. ഹീറ്റിംഗ് ഒരു ഏരിയയിലൂടെ അങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ചൂടുകാറ്റ് കിട്ടുന്നത്. അത് ഏറ്റവും ബാക്കിൽ മീൻസ് നമ്മൾ ബ്ലൂ കളറിൽ ഏറ്റവും താഴെ കൊണ്ടു നിൽക്കണമെങ്കിൽ ഹീറ്റിലൂടെ പാസ്സാവാതെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടുള്ള അതാണ് തണുപ്പ് കാറ്റ്. ഇപ്പോൾ AC എപ്പോഴും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ മാനേജ്മെൻറ്റൊക്കെ അതിൽ നടന്നോളും, ഇവാപറേറ്റർ അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ അതിൽ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുള്ളൂ. മറ്റേത് നമുക്കൊരു ഒരു കംഫർട്ട് ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യും ഹീറ്ററിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, AC ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ.
1: പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ കാറിൽ പൊതുവെ അതിൻ്റെ മാറ്റ് വൂളൻ മാറ്റാണ് ശരിക്ക് കമ്പനി വരുന്നത്, പക്ഷെ പല ആളുകളും ഇന്ന് ആക്സസറീസിൽ പോയിട്ട് പ്ലാസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് ആകെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നതാണ്. അപ്പം അതിൽ ശരിക്ക് നമ്മുടെ AC ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതായത് നമ്മൾ റബ്ബർ മാറ്റ് അല്ലെങ്കിൽ സോറി റബ്ബറല്ല നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് മാറ്റ് വിരിക്കുന്നു, എന്നാൽ വൂളൻ മാറ്റാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്ലാസ്റ്റിക് മാറ്റോട് കൂടി നമ്മൾ ഇതുവരെ മാനുഫാക്ചറർ ഇറക്കിയത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് ശരിക്കും ആ വൂളൻ മാറ്റ് അല്ലെങ്കിൽ AC ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പോയിന്റ്സ്?
0: നമ്മൾ ഈ മാറ്റ് വെഹിക്കിള് നമ്മൾ പുതുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൽ വൂളൻ മാറ്റാണ് ഉണ്ടാവുക. അത് മൈക്രോ ഡസ്റ്റ് ആയിട്ടുള്ള അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ വൂളൻ മാറ്റ് പിടിച്ചെടുക്കും. നമ്മൾ മാറ്റിൽ എപ്പോഴും നോക്കിയാലും കാണാം പൊടി ഇങ്ങനെ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. നമ്മളൊരു ഭംഗിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളില് പ്ലാസ്റ്റിക് മാറ്റ് വിരിക്കും.
1: ഭംഗി നല്ല ഉപരി എന്താ വെച്ചാൽ
0: ക്ലീനിങ് അത് ക്ലീനിങ് എളുപ്പമാണ് എന്നുള്ള ഒരു ഉപയോഗം അതിനുണ്ട്. പക്ഷെ ഈ ഒരു മൈക്രോ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വൂളൻ മാറ്റ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മള് കാലില് നമ്മള് ഇപ്പൊ ചെരുപ്പിലാണെങ്കിലും ഷൂലാണെങ്കിലും വരുന്ന പൊടി അതൊക്കെ അത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വൂളൻ മാറ്റ് അത് കംപ്ലീറ്റ് പിടിച്ചെടുക്കും. AC സമയത്ത് അത് അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. ഇത് വൂളൻ മാറ്റ് അല്ലാതെ നമ്മളൊരു പ്ലാസ്റ്റിക് മാറ്റ് ആണ് ഇട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പൊടി എന്ത് ചെയ്യും, AC വർക്ക്
1: ചെയ്യുന്ന
0: അത് ഈ എയർ ആണ് എന്ത് ചെയ്യാം നമ്മൾ സർക്കുലേഷനിൽ വരിക. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ പൊടിയൊക്കെ കൂടുതലുള്ള അവസ്ഥയാണ് നമ്മൾ ഡസ്റ്റി എയർ ശ്വസിക്കേണ്ടി വരും, ചില ആളുകൾക്ക് തുമ്മലൊക്കെ വരും. അപ്പോ അത് ഒരു പരിധി വരെ ഈ വൂളൻ മാറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ അത് കൂടാതെ ഈ പൊടി പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൽ നമുക്ക് AC ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് ക്യാബിൻ എയർ ഫിൽട്ടർ വരുന്നുണ്ട്. അതിൽ AC ഒരു ആ ഫിൽട്ടർ പെട്ടെന്ന് ബ്ലോക്ക് ആവാനും കൂടുതൽ പൊടി വരുന്ന സമയത്ത്.

0: നമ്മൾ പ്ലാസ്റ്റിക് ഡീലാവുമ്പോൾ എന്ത് ചെയ്യും, പൊടി അവിടെ തങ്ങി നിൽക്കുക, അവിടെ അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കൂല, അഥവാ എയർ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അതിന് ഇളക്കം സംഭവിക്കും, ഒരു പക്ഷേ നമ്മളെ ഈ ഫിൽറ്ററിൽ വന്ന് അടയാൻ സാധ്യതയാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പീരിയോഡിക് മെയിൻ്റനൻസ്, ഈ എ സിയുമായി ബന്ധപ്പെട്ട് പീരിയോഡിക് മെയിൻ്റനൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത്?
1: നമ്മൾ ഈ എ സിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എ സി സിസ്റ്റത്തിൽ വരുന്നില്ല. പ്രിവെൻറ്റീവ് നമ്മൾ സാധാരണ ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ കിലോമീറ്റർ, ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര സമയമാകുമ്പം കുറേ ഐറ്റംസ് മാറാനും വേണ്ടിയിട്ട് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യും. എ സി സിസ്റ്റത്തിൽ നമുക്ക് നോർമലി വരുന്ന ആകെ ചെക്ക് ചെയ്യാനുള്ള കാര്യം ഒന്ന് എ സി ഫിൽറ്ററിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ പഴയകാലത്തെ വാഹനങ്ങളിലൊന്നും എ സി ഫിൽറ്റർ ഇല്ല, ഓപ്ഷണലായിരുന്നു. എ സി ഫിൽറ്റർ നമുക്ക് എ സിയുടെ പെർഫോമൻസ് കൂട്ടാനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പെർഫോമൻസ് കൂട്ടാനോ വേണ്ടിയിട്ടില്ല, നമ്മളെ സേഫ്റ്റിക്കാണ് എ സി ഫിൽറ്റർ. ഈ എ സി ഫിൽറ്ററിൻ്റെ ഒരു ഫംഗ്ഷനിങ് തന്നെ എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യും, മൈക്രോ ആയിട്ടുള്ള ഡസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിൽറ്ററിങ് ആണ് അവിടെ
0: നടക്കുന്നത്.
1: അപ്പോൾ എ സി ഫിൽറ്ററിന് രണ്ട് ടൈപ്പ് നമ്മൾക്ക് ക്യാബിൻ എയർ ഫിൽറ്റർ ആയിട്ട് വരുന്നുണ്ട്, പോളൻ ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്.
0: ഇപ്പോൾ വരുന്ന
1: മൈക്രോ ആയിട്ടുള്ള ഡസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എ സി ഫിൽറ്റർ അത് ഫിൽറ്റർ ചെയ്തിട്ടാ നമുക്ക് ആ എയർ കിട്ടുള്ളൂ. അപ്പോൾ പുറമേന്ന് ഇപ്പോൾ എന്ത് വന്ന് കഴിഞ്ഞാലും ഫിൽറ്ററിങ് നടത്തിയതിന് ശേഷം ഫ്രഷ് എയറാണ് നമ്മൾ ശ്വസിക്കാനാണെങ്കിലും അത് എടുക്കുന്നത്. അപ്പം ഈ എ സി ഫിൽറ്റർ ക്ലോഗ് ആവുക അല്ലെങ്കിൽ ഡസ്റ്റി കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇൻ്റർവെല്ലിൽ നോക്കി, അഥവാ എ സി ഫിൽറ്റർ ക്ലോഗ് ആയി എന്ന് മനസ്സിലാക്കുക ഒന്നുണ്ടെങ്കിൽ എയർ നമ്മൾ ബ്ലോവറിലെ എയർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഫാൻ സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല, അപ്പോൾ ഒരു ബ്ലോക്കായ ഫീലിംഗ് വരും. നമ്മൾ എ സി ഫിൽറ്റർ എന്തായാലും ഒരു കാർ എ സി ചെക്ക് ചെയ്യുന്ന ആളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എ സി ഫിൽറ്റർ മിക്കവാറും അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പുതിയൊരു എ സി ഫിൽറ്റർ ഇട്ടാൽ നല്ല ഫ്ലോ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും.
0: റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ആണ് അല്ലാതെ അതിലൊരു ക്ലീനിംഗ് എന്നുള്ള സംഗതി.
1: ഇപ്പോൾ പുതിയ മോഡൽ പോളൻ ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്, അതൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ചെറിയ നൂലുകൾ പോലെ ചെറിയ അത് നമ്മൾ എ സി സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിലൊക്കെ വന്ന് അതും കണ്ണില് ആ ഒരു പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ക്ലീനിങ് നമ്മള് നോർമലി അത് റെക്കമെൻഡ് ചെയ്യാറില്ല, റീപ്ലേസ്മെന്റ് ആണ്. സാധാരണ പഴയ ഫിൽറ്ററുകളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്.
0: പിന്നെ ഇതില് ഇപ്പോ പറ്റിയ കൂളിങ് കുറവുള്ള സമയം ഉണ്ടാവാറുണ്ട്, അതായത് നമ്മള് ഇപ്പോ ഫിൽറ്ററൊക്കെ ഓക്കെയാണ് എന്നാൽ എ സി വിചാരിച്ചൊരു കൂളിങ് ഇല്ല, ആ ഒരു സമയത്തുള്ള ഒരു മെയിൻ്റനൻസ്?
1: അത് രണ്ടും രണ്ട് കണ്ടീഷനാണ്. നമ്മൾ ഒന്ന് എ സിയുടെ എയർ ഫ്ലോ കുറവാണെന്നുണ്ടെങ്കിൽ എ സി ഫിൽറ്റർ റിലേറ്റഡും, ഇത് കൂളിങ്ങേ കുറവായിട്ട്. നമ്മൾ എ സി ഇട്ടിട്ടുണ്ടാവും, കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മൾ വിചാരിച്ച കൂളിങ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എ സി ഇത് വർക്ക് ചെയ്യുന്നത് ഒരു എ സി ഗ്യാസ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ സാധാരണ എ സി ഗ്യാസ് കുറവായി,
0: ഗ്യാസ് കുറവായി,
1: എ സി ഗ്യാസ് ഇല്ല, ഗ്യാസ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എ സി ഗ്യാസ് കുറവാകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഇതിൻ്റെ കണ്ടൻസർ വരുന്നുണ്ട്, അതുപോലെ കംപ്രസർ വരുന്നുണ്ട്, ഈ പാർട്ടുകളിലൂടെയാണ് എ സി ഗ്യാസ് ഫ്ലോ ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഐറ്റത്തിൽ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള എ സി ഗ്യാസ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കംപ്രസർ അതിൻ്റെ നോർമൽ ഫംഗ്ഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുള്ളൂ. അത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കംപ്രസറിൻ്റെ ആ ഒരു ഫുൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോഴാണ് നമുക്ക് എ സി തണുപ്പ് കുറഞ്ഞ ഫീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ സി ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് അതിന് കംപ്ലൈൻ്റ് ഉള്ള എല്ലാ പാർട്ടുകളാണെങ്കിൽ റിപ്പയർ ചെയ്യുക, റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടി വരും.
0: ശരിക്കും ഗ്യാസിൽ ഈ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ കുറേ എയർ അടിച്ച് ചെക്ക് ചെയ്യലും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഈ കണ്ടൻസറിലുള്ള ഓയിൽ ഷോർട്ടേജ് എന്നുള്ളൊരു സംഭവം പറയാം.
1: കംപ്രസറിലാണ് നമുക്ക് ഓയിൽ വരിക, കംപ്രസർ അത് വർക്ക് ചെയ്യാനുള്ള അതിനുള്ള ഒരു ഓയിലാണ് അത് വരുന്നത്. അത് കംപ്രസറിലാണ് അതിൽ, കാരണം കംപ്രസർ നമ്മൾ എഞ്ചിൻ്റെ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവിങ് പാർട്ടുകൾക്കൊക്കെ നമ്മൾ ഒരു ലൂബ്രിക്കേഷൻ എന്നുള്ള
0: ലൂബ്രിക്കേഷനാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ഇത് ആ എയർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ശരിക്കും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ പ്രഷർ കൊടുത്തിട്ടാണല്ലോ ലീക്ക് ചെക്ക് ചെയ്യുക, അപ്പോൾ ആ സമയത്ത് ഈ ഓയിൽ ഷോർട്ടേജ് വരുമോ? അതോ
1: ഇല്ല ഇല്ല, അത് നമ്മൾ ഓയിലായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നില്ല. ഈ എ സി ഗ്യാസും ഓയിലും കൂടെ മിക്സിങ് അങ്ങനത്തെ ഒന്നും അതിൽ വരുന്നില്ല, അത് രണ്ടും സെപ്പറേറ്റ് പാസേജ് തന്നെയാണ്.
0: ഓ ശരി, ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ശരിക്കും ആ ഒരു റീകണ്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അതെ, ഈ എ സി ഗ്യാസ് നമ്മൾ എപ്പോഴും എ സി ഗ്യാസ് നമ്മൾ വീട്ടിലെ എൽ പി ജി സിലിണ്ടർ പോലെ തന്നെ, കാരണം നമ്മൾ വീട്ടിൽ ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ ലിക്വിഡാണ് നമുക്ക്, പക്ഷെ പുറത്തേക്ക് അത് ലിക്വിഡായിട്ട് വരാറില്ല. അപ്പോൾ ഈ കംപ്രസ് ചെയ്തിട്ടുള്ള അതിനെ പ്രഷർ കൂട്ടി വെച്ച് നമ്മൾ ഡിയോഡ്രൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഡിയോഡ്രൻറ്റ് നമ്മൾ കുലുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഫീൽ ചെയ്യും, പുറത്തേക്ക് എയർ ആയിട്ടാണ് അത് വരിക. അപ്പം ആ ഒരു സെയിം മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ഈ എ സി ഗ്യാസായിട്ട് ഗ്യാസ് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഒരു സിലിണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടാവും, ആ സിലിണ്ടറിൽ ലിക്വിഡായിട്ടാണ് ഉണ്ടാവുക. ഈ എ സി ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള എ സി ഗ്യാസ് വരുന്നു, R134 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസാണ് വരുന്നത്. ആ ഗ്യാസാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ എ സി സിസ്റ്റത്തിൽ ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്യുമ്പം ലിക്വിഡായിട്ടുള്ള സംഭവം ഫില്ല് ചെയ്യുമ്പോൾ അത് ഗ്യാസായിട്ടാണ് നമ്മൾ എ സി സിസ്റ്റത്തിലേക്ക് അത് ഫില്ല് ചെയ്ത് കയറ്റുക. അതാണ് ഗ്യാസ്, എ സി ഗ്യാസ് ഗ്യാസ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ അതിൻ്റെ സിലിണ്ടറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ലിക്വിഡ് രൂപത്തിലുണ്ടാവുക.
0: മറ്റൊന്ന്, നമ്മൾ പൊതുവെ നമ്മളിപ്പോൾ യാത്രയിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഫോൾസ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്, എ സി ഇടുമ്പോൾ ഒരു ഫോൾസ് സ്മെല്ല് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് എയർ എടുക്കുന്ന സമയത്തും ഈ ഒരു ഫോൾസ് സ്മെല്ല് വരാറുണ്ട്. എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഇതിനെ ഈ ഒരു സമയത്ത് ഭയങ്കര പ്രയാസമാണ്, എങ്ങനെ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്?
1: ഈ ഫോൾസ് സ്മെല്ല് നമുക്ക് വരുന്ന രണ്ട് തരത്തിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്, നമ്മൾ എ സി ഓൺ ആക്കിയിട്ട് വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാബിൻ്റെ അകത്തുള്ള എ സി വെൻ്റിലുള്ള ഡസ്റ്റ്, അതുപോലെ അവിടെയൊക്കെ ഫംഗസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നിന്നുള്ള, ഇപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേസ്റ്റ് അതിലിടുന്ന സമയത്ത് അത് ഡീക്കായി ബാക്ടീരിയ വന്ന് അതും സ്മെല്ലായിട്ട് എന്ത് ചെയ്യും.
0: അപ്പോൾ അതൊരു വലിയൊരു പ്രയാസമാണ്, കാരണം കുട്ടികളോട് വണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് കാരണം അത് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ഒരു കണ്ടറിഞ്ഞ് കഴിക്കാതിരിക്കില്ല, നമ്മൾ വണ്ടിയിലൊക്കെ ആകെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ക്ലീൻ ആക്കൽ വണ്ടി ഓടിക്കുന്ന ആൾ മാത്രമാണ്. അപ്പോൾ അത് അവിടെ ആൾക്ക് ചെറിയൊരു സമയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ ഫംഗസ് വന്ന് കിടക്കും, പിന്നീട് നമ്മൾ വണ്ടി എടുക്കും
1: അത്. പക്ഷെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വാഹനം എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു വീട് പോലെ ഉപയോഗിക്കുന്ന സമയമായി മാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിർവാഹമില്ല, കാരണം അതിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ വല്ല ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തായാലും കഴിക്കുന്ന സമയത്ത് താഴെ പോകും, ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും. പക്ഷെ അതിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് അത് ക്ലീൻ ചെയ്യാനും, അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. എ സി ഡിസ്ഇൻഫെക്ഷൻ ആയിട്ട് തന്നെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ ഫോൾസ് സ്മെല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഈ മൈക്രോ ഓർഗാനിസംസ് അതിലുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാനുള്ളത്. അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ സി ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ള മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് നമുക്ക് കളയാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, പുറത്തുനിന്നുള്ള സ്മെല്ല് അകത്തേക്ക് വരില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ എയർ ഫ്രഷ് മോഡ്, അതുപോലെ റീസർക്കുലേറ്റിംഗ് മോഡ്. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോയി ഒരു വേസ്റ്റൊക്കെ നിക്ഷേപിച്ചുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോയി കാറ് പാർക്ക് ചെയ്ത്, അവിടെ എ സി ഓൺ ആയിക്കൊണ്ടിരിക്കുക, എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളത് എയർ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സ്മെല്ലാണ് അകത്തേക്ക് വരും, അത് ഫുള്ളായിട്ട് അകത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് റീസർക്കുലേറ്റിംഗ് മോഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തുനിന്നുള്ള സ്മെല്ല് അകത്തേക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയും.
0: ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലൂടെ കാർ എ സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കാർ ഡീലർഷിപ്പിലെ സർവീസ് മാനേജർ കൂടിയായ യൂനസ് പി മുസ്തഫയാണ്. ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ജനക്ഷേമമാണ്. വാഹനങ്ങളുടെ എ സി ആരോഗ്യകരമായി ഉപയോഗിക്കാൻ എന്തുവേണം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു നമ്മൾ യൂനസ് പി മുസ്തഫയും മുഹമ്മദ് അലി നടുവഞ്ചേരിയും നടത്തിയിട്ടുള്ള ചർച്ചയുടെ ജനക്ഷേമ പ്രോഗ്രാം കേട്ടുകഴിഞ്ഞു.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഇനി സ്നേഹക്കൂടാണ്,
5: നമുക്ക് സ്നേഹക്കൂടിലേക്ക് കടക്കാം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ലൈവ് ഡിസ്കഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുന്നു. ലൈവ് ഡിസ്കഷനിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം ഈയൊരു എപ്പിസോഡിൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. വളരെ നിർണായകമായ ചില വിഷയങ്ങൾ, ചില മർമ്മങ്ങൾ, അതാണ് ലൈവ് ഡിസ്കഷനിൽ സാധാരണഗതിയിൽ ചർച്ചകൾക്ക് വിധേയമാകാറുള്ളത്. ഇന്നും അത്തരം ഒരു ചർച്ച തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലൂടെ ഒരു സഹപ്രവർത്തകൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടു. വികലാംഗനായ ഒരാൾ നാല് ചക്രങ്ങൾ ഘടിപ്പിച്ച ഒരു പലകയിലിങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ആ പലകയിൽ അയാളിങ്ങനെ ഒരു കൈ കൊണ്ട് ഉന്തി, റോട്ടിലുന്തി അയാളിങ്ങനെ നീങ്ങുന്ന ദൃശ്യം. വലിയ കാറിലും വലിയ വാഹനങ്ങളിലുമൊക്കെ വേറെയും ദമ്പതികളും കുടുംബാംഗങ്ങളുമൊക്കെ അതേ പൊതുനിരത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് തീർച്ചയായും നമുക്ക് ഊഹിക്കാതെ തന്നെ കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്. വികലാംഗനായ തൻ്റെ ഭർത്താവിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ആ സ്ത്രീ നടന്നുകൊണ്ടും അയാളെ ഇത്തരം ഒരു സംവിധാനത്തിൽ ഇരുത്തിക്കൊണ്ടും അവർ പോകുമ്പോഴും, ഒരു പക്ഷേ വളരെ പ്രൗഢമായ കുടുംബാവസ്ഥയിലുള്ള പലരും അവർ വേർപിരിയലിൻ്റെ ഘട്ടങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. പൊതുവായി ഇന്ന് ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനങ്ങളെന്നത് മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എന്നുവേണ്ട സാമൂഹിക ക്രമങ്ങൾ എവിടെയെല്ലാം രൂപപ്പെടുന്നുവോ അവിടെയെല്ലാം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം പൊതുസമൂഹം ഒരു ഇടവേളയിൽ സുരക്ഷിതരായിരുന്നു. ഒരു പഴയകാലത്തെ എന്താ പറയുക, ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങളിലൊക്കെ ചില ബോധവൽക്കരണങ്ങൾ അതുവഴി മുക്തമായിരുന്നു. ഇന്ന് മുസ്ലിം കുടുംബാംഗങ്ങൾക്കിടയിലും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കല്യാണങ്ങൾ നടക്കാൻ എളുപ്പമാണ്, അതിന് ഓൺലൈൻ സംവിധാനങ്ങളും പ്രചാരണങ്ങളുമൊക്കെ ഉണ്ട്. 80s കടന്ന അല്ലെങ്കിൽ 60s കടന്ന ബ്രോക്കർ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയിരുന്ന വിവാഹ രീതികൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ, അതിനു പകരം ഇന്ന് ഓരോരുത്തർക്കും സ്വന്തമായ സെർച്ചിലൂടെ ഏറ്റവും വിശുദ്ധമായ വിവാഹങ്ങളിൽ തന്നെ എത്താവുന്ന സംവിധാനങ്ങൾ വ്യാപിക്കുമ്പോൾ തന്നെയും അതേ വേഗതയിൽ പലപ്പോഴും വിവാഹമോചനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ ഇന്ന് പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത് ഈ എപ്പിസോഡ് മുതൽക്ക് നാം ആരംഭിക്കുന്ന ചർച്ചയുടെ കണ്ടന്റ് ഇവിടെ എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു, രക്ഷിതാക്കൾ ഏറെ ആശങ്കയിലാണ്. ഇത്തരം സാധ്യതകൾ നമ്മുടെ കുടുംബ പരിസരത്തും കുടുംബജീവിതത്തിലും ഉണ്ടോ, നമ്മുടെ കുട്ടികളുടെ കുടുംബജീവിതത്തിലുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് എത്തുന്നത്. ഒരുപക്ഷെ 100 കൗൺസിലിംഗ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആരിസ്കാക്ക് പറയാൻ കഴിയുന്ന ഒരു ഏരിയയിലേക്ക് ഞാൻ വരുന്നു. എന്താണ് വർദ്ധിച്ചു വരുന്ന ഇത്തരം ഡിവോഴ്സുകളുടെ അല്ലെങ്കിൽ വിവാഹമോചനങ്ങളുടെ കാരണം? ഫാമിലി കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ മർമ്മം എന്ന വിഷയം കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കമാകാം.
5: ഇവിടെ തുടക്കത്തിൽ മുഖവരിയിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹമോചനം എന്നുള്ളത് വളരെ ഭീതിയോടുകൂടെ തന്നെയാണ് ഇന്ന് രക്ഷിതാക്കന്മാർ കാണുന്നത്. ഒരു വിവാഹ പന്തലിൽ ഒരു മകൾക്കോ ഒരു മകനോ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ആ വീടുകളിൽ നിന്ന് വരുന്ന ഫോണുകളും വിവരങ്ങളും കാതോർത്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കന്മാർ. എന്തെങ്കിലും വല്ല ദുരന്തങ്ങളും സംഭവിച്ചു പോകുമോ, ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് രണ്ട് വീട്ടുകാരും വളരെ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും ഉണ്ട്. ഒരു പരിധിവരെ നമുക്കിതിന് ധാരാളം കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന വശം എനിക്ക് തോന്നുന്നത്, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ അവരുടെ പഠനങ്ങളിലും അതേപോലെ തന്നെ അവരുടെ വിനോദങ്ങളിലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി, അങ്ങനെ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകളോ അല്ലെങ്കിൽ നല്ല കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ വിവാഹപ്രായമായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും വിവാഹത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എന്ത് ചെയ്യാണ്, വിവാഹം എന്നത് എന്താണെന്ന് പോലും ഒരു ധാരണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവായി ഇന്ന് നൽകപ്പെടുന്ന പ്രീമരിറ്റൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഒരു വിവരമില്ലാതെ നേരെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയും അവർ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വപ്നങ്ങളും അതേപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യ ജീവിതത്തിൽ കാണാതിരിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഇത് തമ്മിലൊന്ന് ഷെയർ ചെയ്യുന്നതിനുപരി എന്ത് ചെയ്യും, പെൺകുട്ടി അവളുടെ വീട്ടുകാരോടും ആൺകുട്ടി അവൻ്റെ വീട്ടുകാരോടും പറയുന്നതോടുകൂടെ ഇവരൊരു വിയോജിപ്പിലാണെന്നും ഞങ്ങൾ ഇടപെട്ടേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് വരികയും പരിഹരിക്കേണ്ട ആളുകൾ പരിഹാരം ഒന്നിലേക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും പ്രശ്നത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപക്വമായ സമീപനങ്ങളും ദമ്പതികളുടെ അറിവില്ലായ്മയും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും അജ്ഞതകൾ ഏറ്റവും അധികം ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ ദമ്പതികളുടെ അറിവില്ലായ്മ വൈവാഹിക ജീവിതത്തെ വഴിപിരിയുന്നതിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് പ്രവാസ ജീവിതമാണ്. പ്രവാസ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ മുഴുവൻ പ്രവാസികളും ഒരു കുടുംബജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്ന് പറയാനല്ല നമ്മളിത്. പൊതുവെ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജോലിയില്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയിട്ടത്. ചില ട്രേഡുകളൊക്കെ എടുക്കുന്ന ആളുകൾ പറയുന്നത് ഇതിനൊന്നും നാട്ടിലൊരു സ്കോപ്പില്ല, എന്തായാലും നാട് വിട്ടേ പറ്റൂ എന്നാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ജീവിതത്തിൻ്റെ കൗമാരത്തിൻ്റെ തുടക്കങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഗൾഫുകളിൽ പ്രവാസികളായി തീരുകയാണ്. പിന്നെ അവിടെ വളരെ ടൈറ്റായ ജോലിക്കിടയിൽ നിന്ന് കിട്ടുന്ന വളരെ പരിമിതമായ ദിവസത്തെ ലീവുകൾക്ക് നാട്ടിൽ വരികയും ധൃതി പിടിച്ച അന്വേഷണങ്ങളിലൂടെ ഒരു വിവാഹം മാതാപിതാക്കളൊക്കെ മുൻകൂട്ടി കണ്ട് ഉറപ്പിച്ച് വെച്ചൊരു സംഗതിക്ക് നിന്ന് കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ നിന്ന് കൊടുക്കുകയും വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും നന്നായി ഒന്ന് പരിചയപ്പെടാനും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഇനി നമുക്ക് ജീവിക്കാം എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യാണ്, വീണ്ടും അയാൾ അവളെ ഇവിടെ കോഴ്സുകൾക്കും പഠനങ്ങൾക്കും വേണ്ടി നിർത്തി അവനെന്ത് ചെയ്യും, ഗൾഫിലേക്ക് തിരിച്ചു പോകും. ഗൾഫിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ വഴി മാത്രമാണ് കോണ്ടാക്ട്സ് ഉള്ളത്. അപ്പോൾ ഒരു ജീവിതം ആരംഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക ഇയാൾ ഇവൻ എനിക്ക് പറ്റുമോ ഇവളെനിക്ക് പറ്റുമോ എന്ന ആലോചനകളിലാണ് ഇവരുണ്ടായിരിക്കുക. അതുകൊണ്ട് ഓരോ ഫോൺ കോൾ വരുമ്പോഴും അതിലെന്തോ പ്രശ്നമുണ്ടോ, അവൾക്കെന്തോ പ്രശ്നമുണ്ടോ, അവനെന്തോ പ്രശ്നമുണ്ടോ, ഈ ചർച്ചകളും കാര്യങ്ങളും എന്ത് ചെയ്യും, പിന്നത്തെ ഒരു കൊല്ലം കഴിഞ്ഞൊരു ലീവിന് തിരിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ബന്ധം പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാസ ജീവിതത്തിൽ ഇന്ന് ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായും എന്താച്ചാൽ വിവാഹത്തിന് നല്ല സാവകാശവും സമയവും ലഭിക്കുകയും നന്നായി ആലോചിച്ചുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് എത്തുകയും വിവാഹം കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ശാരീരികമായും മാനസികമായും പരിചയപ്പെടാനും കുടുംബങ്ങൾ തമ്മിൽ അറിയാനും വീടുകൾ തമ്മിൽ ബന്ധപ്പെടാനും എല്ലാ നിലക്കും സ്വതന്ത്രമായ സാവകാശവും സമയവും ലഭിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ പ്രവാസികളായ ആളുകൾ വിവാഹം കഴിക്കാവൂ എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു കൊണ്ട് ഡൈവേഴ്സ് സംഭവിക്കുന്നു എന്നതിനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുമ്പോൾ അതാണ്. ഇനിയും നമുക്ക് പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഘട്ടങ്ങൾ കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാസത്തിൻ്റെ അവസാന കാലഘട്ടമാണ്, അതായത് 30-40 കൊല്ലമൊക്കെ പ്രവാസ ജീവിതം നയിച്ച ആൾ നാട്ടിലേക്ക് തിരിച്ചു വരും. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ 40 താൻ അധ്വാനിച്ച് താൻ ത്യാഗം ചെയ്തുണ്ടാക്കിയ വീടും തൻ്റെ ഭാര്യയും താൻ പഠിപ്പിച്ച മക്കളും എല്ലാം അയാളൊന്ന് ആസ്വദിക്കാനും അനുഭവിക്കാനും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 30 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം റിമോട്ടായിട്ട് കുടുംബത്തെ നിയന്ത്രിച്ച ഒരാള്, ആ കുടുംബം ഭാര്യയും കുട്ടികളും ഒരു ഐക്യത്തോടുകൂടി അവരൊരു പുതിയ സ്റ്റൈലിൽ അങ്ങനെ 30 കൊല്ലമായി പോകുന്ന ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്നൊരു കുടുംബനാഥൻ അധികാരങ്ങളുമായി തിരിച്ചു വന്ന് അവരെ നിയന്ത്രിക്കാൻ ആരംഭിക്കുകയാണ്. ആ നിയന്ത്രണത്തിന് പാകപ്പെടാൻ ഒരിക്കലും ഭാര്യക്കും മക്കൾക്കും പറ്റാതെ വരും. അപ്പോൾ സ്വാഭാവികമായും അയാൾ ക്ഷുഭിതനാകും, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ വരും. പിന്നെ അയാളുടെ മുന്നിൽ രണ്ട് വഴികളേ ഉണ്ടാവുള്ളൂ. ഒരു വഴി എന്താ വെച്ചാൽ, ഈ ഭാര്യക്കും മക്കൾക്കും അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ഒതുങ്ങിപ്പോകാൻ അയാൾ ശ്രമിക്കാം. അതല്ലെങ്കിൽ അയാളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണ്, വേഗം ഇത് അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുക. പുതിയ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ അധ്വാനങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തി വേണം തിരിച്ചു പോവാൻ. മാത്രമല്ല, പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വിവാഹവും ദാമ്പത്യമാണ് ആവശ്യപ്പെടുക. ഇയാളാണെങ്കിലും ഒരു വിശ്രമ ജീവിതത്തിൽ ഒരാശ്വാസവും സഹായവും സേവനവുമാണ് തേടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് വൈകിയുള്ള ജീവിതത്തിൽ ഒരു വലിയ ഭാരം, പ്രസവവും ഗർഭവും അതേപോലെ തന്നെ മുലയൂട്ടലും കുഞ്ഞുങ്ങളുമായിട്ടുള്ള പുതിയൊരു പ്രാരാബ്ധത്തിലേക്ക്, പണ്ട് ഗൾഫിലേക്ക് പോയപ്പോഴുണ്ടായ അതേ സാഹചര്യവും ഭാരവും വീണ്ടും അയാളിലേക്ക് വന്നു ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പല ആളുകളും ഡൈവേഴ്സ് സംഭവിക്കുന്നു, അവർ വീണ്ടും ഒരു ജീവിത ഭാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ്. പ്രവാസം പല നിലക്കും വിവാഹമോചനത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.
6: വളരെ നിർണായകമായ ചില തലങ്ങളിലേക്ക് നമ്മളിവിടെ എത്തുന്നു. ഒരു കുട്ടിയെ കോഴ്സിന് ചേർക്കുന്ന, അവൻ്റെ ട്രേഡ് തിരഞ്ഞെടുക്കുന്ന സന്ദർഭം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാകണം എന്ന് നമുക്കിതിൽ ചുരുക്കി വായിക്കാം. വിശേഷിച്ച് ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സസ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം IT ഫീൽഡിന് കേരളത്തിലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാധ്യതയുള്ളത് ബാംഗ്ലൂരിലെല്ലാമാണ്. പൊതുവായി ഇത്തരം രംഗങ്ങളിലെ ഇന്റർനാഷണൽ തലത്തിലെ പിന്നെ കമ്പനീസ് പൊതുവായി അത് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തായാലും വളരെ ചെറിയ ലെവലിലേ ഉണ്ടാവുകയുള്ളൂ. ചർച്ച അത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയല്ല, മറിച്ച് ഒരു കുട്ടിയുടെ കാര്യത്തിൽ പാരൻസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇത്തരം ഏരിയകളും പ്രധാനമാണ് എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരുപക്ഷെ സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ ഉള്ള ചില രക്ഷിതാക്കൾക്കെങ്കിലും കുറെ ചെറുപ്പക്കാർക്കെങ്കിലും വളരെ വലിയ ഒരു വെളിച്ചമാണ് ഒരു വാചകത്തിലൂടെ ആരുസ്മൂലി നൽകിയിട്ടുള്ളത്. ധൃതി പിടിച്ച വിവാഹങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക, ധൃതി പിടിച്ച വിവാഹങ്ങളിലേക്ക് പോകാതിരിക്കുക. സ്കൈപ്പിൽ കാണുന്നു, സ്കൈപ്പിൽ വന്ന് തൻ്റെ ജീവിതത്തിലേക്ക് എത്തേണ്ട പെണ്ണിനെ കാണുന്നു, സംസാരിക്കുന്നു, ഫ്ലൈറ്റിൽ ഇറങ്ങുന്നു, 3-ാം ദിവസം കല്യാണം നടക്കുന്നു, അത് കഴിഞ്ഞ് 20-ാം ദിവസം തിരിച്ചു പറക്കുന്നു. ഇങ്ങനെയാണ്. ഏതോ ഒരു യൂറോപ്യൻ കമ്പനിയിലെ ഒരു ബോസിന്റെ പണിക്കാരനായി അയാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം തകർക്കേണ്ടതില്ല എന്ന വളരെ സ്ട്രിക്റ്റായ ഒരു തത്വത്തിലേക്ക് എത്തേണ്ടതുണ്ട്. മരണം മുറിക്കാത്ത ബന്ധമാണ് ഒരു വരിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന ഓർമ്മയും ബോധവും യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പ്രൊഫഷനേക്കാളും വലുതാണ് ജീവിതം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനുവേണ്ടി ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബജീവിതം തകരുന്നതിനേക്കാളും വലുതല്ല അത് എന്ന ഓർമ്മ യഥാർത്ഥത്തിൽ വേണം. രണ്ടാം ഭാഗത്ത് പറഞ്ഞ വിഷയമാണ് ഒരു അടുത്തൊരു ചർച്ചയുടെ പോയിന്റായി നമ്മൾ എടുക്കുന്നത്. ഒരു 30 കൊല്ലോ 40 കൊല്ലോ ലോഞ്ചിലേറി പോയതോ അല്ലെങ്കിൽ കപ്പല് കയറിപ്പോയതോ അതല്ലെങ്കിൽ ഫ്ലൈറ്റ് വന്ന് തുടങ്ങിയ കാലത്ത് പോയതൊക്കെ ആയ അത്രയും പ്രവാസത്തിലെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരാള് നാട്ടിൽ വന്ന് പരാജയത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം എങ്കിൽ, ഈ 30 കൊല്ലം പ്രവാസിയായി ജീവിക്കുമ്പോൾ അയാൾ എന്തെല്ലാമോ ചില കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ വീടിനെ തിരിച്ചെത്തുമ്പോൾ അയാളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലേ? എന്താണ് ദീർഘമായ പ്രവാസത്തിലേക്ക് പോകുന്നവർ വീട്ടിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഒഴിവാക്കപ്പെടാതിരിക്കാനും അസന്തുഷ്ടിയോടുകൂടെ ജീവിക്കാതിരിക്കാനും വാർദ്ധക്യത്തിലെ ഭാരങ്ങൾക്കുമേൽ ഭാരം വരാതിരിക്കാനും എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഉപദേശം?
5: സാധാരണഗതിയിൽ ഈ പ്രവാസികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ ഈ 40 കൊല്ലം 30 കൊല്ലത്തിനിടക്ക് ചിലപ്പോൾ 6 മാസമോ 3 മാസമോ ഒക്കെ അവർ നാട്ടിൽ വരുന്നുണ്ട്, അവർ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ താമസിക്കുന്ന ഒരു പ്രവാസിയായ പിതാവിനെ, ഭർത്താവിനെ, രക്ഷിതാവിനെ ആ വീട്ടിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 മാസത്തിന് ലീവിന് വന്ന ആളാണെന്നുള്ളതാണ്. ഈ 2 മാസത്തിന് ലീവിന് വന്ന ആളെ ഈ 2 മാസത്തേക്ക് അക്കമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഇവരെത്തുന്നത്. അത് വന്നാൽ ഇനി എത്ര ദിവസമുണ്ട്, എത്ര ദിവസമുണ്ട് എന്നുള്ള വ്യാകുലതകളാണ്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിന് ഭാരങ്ങളൊന്നും, അയാളും പറയും ഞാനിപ്പോൾ ഇവിടെ അല്ലല്ലോ, ഞാൻ വെറുതെ അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്നുള്ള നിലക്ക് അദ്ദേഹവും നിൽക്കും. വീട്ടുകാരും എന്ത് ചെയ്യും, വാപ്പപ്പ ഇവിടെ ഉള്ള ഒരു വാപ്പക്ക് ഇവിടെ വന്നാലല്ലേ ഒരു സ്വസ്ഥതയുള്ളൂ, നമുക്ക് പോയി നോക്കെ വാപ്പ ഇവിടെ ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും, വാപ്പയ്ക്ക് എല്ലാറ്റിനും ഒരു ഒഴിവ് അവർ കൊടുക്കും. അവർ സ്ഥിരമായി വാപ്പ ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്തു പോകും. ഈ ഒരു ലീവിന് വരവും പോക്കും എത്ര പ്രാവശ്യം 40 അല്ല 50 കൊല്ലം തുടർന്നാലും ഒന്നും സംഭവിക്കൂല. എന്നാൽ ലീവ് അവസാനിപ്പിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് എന്തിന് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ഇവിടെ ചോദിക്കപ്പെട്ടതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തെ ഒഴിവാക്കാൻ എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. സാധാരണഗതിയിൽ നമ്മൾ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ആദ്യത്തിലും അവസാനത്തിലും. രണ്ടാമത്തൊരു കാര്യം ആർക്കാ സംഭവിക്കണമെന്ന് വെച്ചാൽ, വീട്ടിൽ ഉള്ളതുപോലെ ഗൾഫിൽ നിന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരെന്താന്ന് വിചാരിച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ്. നിങ്ങൾ പറഞ്ഞ പോലെ എന്ത്, 40 കൊല്ലം കഴിഞ്ഞ് ഒരു രക്ഷിതാവാകണ്ട, ഇപ്പൊ തന്നെ ഒരു രക്ഷിതാവായി ഒരു ഭർത്താവായി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സംഭവിക്കുന്നത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ഗൾഫിലേക്ക് വിളിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് മാനേജ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, ഇവിടെ എന്ത് ചെയ്യും, ആ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കപ്പെടാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പൊ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ചില ഇടപെടലുകളൊക്കെ നടത്തി നോക്കും, പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഞാൻ ഇവിടുന്ന് ചെയ്തത് നടക്കൂല, അവിടുന്ന് അവരവരുടെ സൗകര്യത്തിന് സാവകാശം ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ ആ സ്ത്രീയുടെ പക്വതക്കും മക്കളുടെ ഒരു മാനസികാവസ്ഥക്കും അനുസരിച്ചുകൊണ്ടുള്ള ഒരു ക്രമം വീട്ടിൽ എന്ത് ചെയ്യും, രൂപപ്പെട്ടു വരും. അപ്പൊ ഒരു പിതാവിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, പ്രവാസ ജീവിതം എന്നുള്ളതിൽ ഒരു അപൂർണത ഉണ്ട്. അതെന്തായാലും നാട്ടിലുള്ള ഒരാളെ പോലെ ഒരു പ്രവാസിക്കാവാൻ കഴിയൂല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതൊരു അനിവാര്യ ഘട്ടത്തിൽ ഒരാൾ സ്വീകരിക്കേണ്ട ഒരു വഴിയാണ് പ്രവാസം എന്ന കാര്യത്തിൽ പ്രവാസികൾക്കോ ആർക്കോ തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടുണ്ടാവുന്ന ചെറിയൊരു നഷ്ടം എന്താണ്, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളും മറ്റും എൻ്റെ ഭാര്യയുടെ ദീനും പക്വതയും മക്കളുടെ സഹകരണവും അനുസരിച്ചുകൊണ്ട് അപകടകരമല്ലാത്ത രൂപത്തിൽ അവിടെ ഭൗതികമായ ഒരു ലാവിശായ ഒരു ചെലവോ അല്ലെങ്കിൽ ദീനീയായ അതിർവരമ്പുകളെ ലംഘിക്കാത്ത രൂപത്തിലോ മാന്യമായ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുന്നു എന്നും ആ വീട്ടിലേക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അവിടെ വെറുതെ ഒരു പ്രശ്നത്തിനോ പ്രയാസത്തിനോ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുമതലകൾ നന്നായി നിർവഹിച്ച് അവരുടെ ജീവിത ശൈലിക്ക് ഭൗതികമായോ മതപരമായോ വലിയ അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ മെല്ലെ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് പോവാനേ ഒരു പ്രവാസത്തിൽ സാധ്യമാകൂ. അതൊരു പ്രവാസിയുടെ ജീവിതത്തിന്റെ ഒരു അപൂർണതയാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി എന്നാണ് മനസ്സിലാവുന്നത്.
6: അതെ, ഒരു ഒരു ഇടപെടൽ പ്ലാൻ ചെയ്യുമ്പോൾ വിദേശത്ത് നിന്ന് ഇവിടെ നിയന്ത്രിക്കുന്നതിന്റെ പ്രശ്നവും കൂടി ഈ ഒരു ഉത്തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ കാഴ്ചപ്പാടുകളെ ക്ലിയർ ചെയ്യാനാണ് അയാൾ ശ്രമിക്കേണ്ടത് എന്ന് നമുക്കിതിനെ ചുരുക്കി വായിക്കാൻ കഴിയുമോ? അയാളുടെ ശ്രമങ്ങൾ തുടരേണ്ടത് ഭാര്യയെ ദീനീയായ അവസ്ഥയിലാക്കാനും മക്കളെ ദീനീയായ അവസ്ഥയിലാക്കാനും ആണ്, അല്ലാതെ ഓരോ വിഷയത്തിന്മേയും പോയി ഇടപെടണ്ട എന്ന് നമുക്കിതിനെ വായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ഭാഗം.
5: അതെ, ഇപ്പോൾ ഞാനൊരു മനസ്സിലാക്കിയൊരു കാര്യം, ഇവിടെ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം നമ്മുടെയൊക്കെ കാര്യങ്ങളും ഇസ്ലാമികമായ സംഗതികളും കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു അഫെയറിൽ കോളേജിൽ എന്ത് ചെയ്തു, ഒരു അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി. സ്വാഭാവികമായും തന്റെ മകളിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വീട്ടിൽ അറിയിച്ചു, ഒരിക്കലും അങ്ങനെ ഒരു വിവാഹം നടക്കില്ല, ആ ബന്ധങ്ങളുമായിട്ട് അവൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ വന്നാൽ അവൾ എന്റെ മകളാവില്ല, അവൾ വീട്ടിലുണ്ടാവില്ല. അയാൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ തീരുമാനം അറിയിച്ചു. പക്ഷെ ആ തീരുമാനം അറിയിച്ചതിന് ശേഷം വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് അദ്ദേഹം അറിയുന്നില്ല. ഈ പെൺകുട്ടി കരയുന്നതും അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഭീഷണിപ്പെടുത്തുന്നതും അതേപോലെ തന്നെ അതുമായി അനുബന്ധിച്ചുള്ള ഒട്ടനവധി സംഭവങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആര് മാത്രമേ കാണുന്നുള്ളൂ, ഉമ്മ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഉമ്മ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവവും അതിന്റെ സങ്കീർണതയും അപകടാവസ്ഥയും മകൾ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സ്ഥിതിവിശേഷവും ഒക്കെ മനസ്സിലാക്കി അവൾ അധികുറങ്ങാത്തതും കരയുന്നതൊക്കെ കണ്ടപ്പോൾ ഉമ്മ അല്പം സോഫ്റ്റായി ഈ വിഷയത്തിൽ. പക്ഷേ വാപ്പയേക്കാളും മതബോധവും മതപരമായ സ്ട്രിക്റ്റുമുള്ള ഒരു സ്ത്രീ ഇവിടെ വീട്ടിന്റെ സിറ്റുവേഷൻ നേരിട്ട് കാണുന്നു എന്നതുകൊണ്ടാണ് അവൾ അയഞ്ഞത്. ഇതേ അവസ്ഥ വീട്ടിൽ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ എന്താവും, ഈ ചില ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും വരാൻ തയ്യാറാകും. വീട്ടിലെ സിറ്റുവേഷനോ ഇവരുടെ മുഖഭാവങ്ങളോ ഇവരുടെ പ്രകടനങ്ങളോ ഒന്നും കാണുന്നില്ല. സ്ട്രിക്റ്റായ ഒരു തീരുമാനത്തിൽ മാത്രം വാപ്പ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇവിടെ പിന്നെ പ്രശ്നം വരുന്നത് ആര് തമ്മിലാണ്? മകളെ മര്യാദക്ക് നിർത്തുന്നതിൽ തന്നോട് സഹകരിക്കുന്നില്ല ആര്? ഭാര്യ എന്ന നിലക്കുള്ള പ്രശ്നങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ ചിലപ്പോ ഈ റിമോട്ടായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാത്തൊരു സ്ഥിതിവിശേഷം വന്നാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇടപെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇടപെടേണ്ടത്.
6: ഇവിടെ നമുക്കൊരു ഒരു പ്രവാസിയുടെ സംഭാഷണത്തിന്റെ ചർച്ചയുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു പുതിയ മാർഗരേഖ യഥാർത്ഥത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ ചർച്ചയിലൂടെ. ഒന്ന്, അയാളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ തന്റെ പ്രവാസത്തെ ബാധിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ചിലപ്പോൾ അത് നിർവഹിക്കേണ്ടത്, ഒരു ധൃതി പിടിക്കരുത് എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തി. രണ്ട്, പ്രവാസി അവന്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമിതമായ നിയന്ത്രണങ്ങൾ ഒരിക്കലും വീടിന്റെ മേൽ ഉണ്ടാകരുത് എന്ന ഒരു തത്വത്തിലേക്ക് നമ്മളെത്തി. അതിന്റെ ഇടയിൽ അയാൾ നിർവഹിക്കേണ്ട ദൗത്യം അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ബാക്കിയുള്ളവരെയുമൊക്കെ ദീനിന്റെ വെളിച്ചങ്ങൾ, അറിവുകൾ, തിരിച്ചറിവുകൾ പകരലാണ് അയാൾക്കുള്ള സെക്യൂരിറ്റി. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ വിചാരിച്ചതിലേറെ ഭംഗിയായി കുടുംബത്തെ നയിക്കാൻ കഴിയും എന്നതും നമ്മൾ പറഞ്ഞു. എന്നാൽ പലപ്പോഴും ഇവിടുത്തെ കമ്മ്യൂണിക്കേഷനുകൾക്കുള്ള ഒരു പ്രശ്നം ഫോൺ വഴിയാണ് കമ്മ്യൂണിക്കേഷനുകൾ, ഇപ്പൊ ഇവിടെ പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ. എങ്ങനെ നമുക്ക് അകലത്തിരിക്കുന്ന രണ്ടുപേരെ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു ഇഷ്യൂ ബോധ്യപ്പെടുത്തുന്നിടത്ത് അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ ഈ അഫയർ കേസിനെ എടുക്കാം. ഈ അഫയർ കേസ് അവിടെ 9 മണിക്കൂർ ജോലി ചെയ്യുന്ന ഉപ്പയെ വിളിച്ച് ഉമ്മ ഇത് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ ഭർത്താവിന്റെ കൂടെ സാന്നിധ്യത്തിൽ നേരിടേണ്ടിയിരുന്നതിനു പകരം തനിച്ചായി പോയ ഒരു സഹോദരിയെ തിരിച്ചിങ്ങോട്ട് വിളിക്കുമ്പോൾ എല്ലാം ഇവർക്കിടയിലുണ്ടാകുന്ന, നേരത്തെ അരിസ്ക പറഞ്ഞതുപോലത്തെ മുഖഭാവം കാണാത്ത കമ്മ്യൂണിക്കേഷനുകളുടെ പരിമിതിയെ അതിജീവിക്കുന്നിടത്ത് എന്തെല്ലാം സൂക്ഷ്മതകൾ ആവശ്യമുണ്ട്?
5: വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ എന്തായിരുന്നാലും ഓരോ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഭർത്താവിനെ സമയത്ത് അറിയിക്കാതിരുന്നാൽ സ്വാഭാവികമായും പിന്നീട് വൈകി അറിയുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും സമയത്ത് എന്ത് ചെയ്യണം, അറിയണം. പക്ഷെ അറിയിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, എന്താണോ ഇതിന്റെ പരിഹാരം, ആ പരിഹാരങ്ങൾക്ക് ഉള്ള പ്രതീക്ഷകളും ആ പരിഹാരങ്ങളുടെ വഴികളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. വെറും അവിടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ സാധിക്കാത്ത വിദൂരതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം പറയുന്നതാണ് തീരുമാനം എന്ന നിലക്ക് കാത്തിരിക്കുന്നതും അദ്ദേഹത്തെ അത്തരമൊരു ഭാരത്തിലേക്ക് എത്തിക്കുന്നതിലും ഉപരി വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അത് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ കേസിന്റെ പറയാം, ഇപ്പൊ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ അഫയർ ബന്ധങ്ങൾ, അപ്പൊ നമുക്ക് പറയാൻ പോകുന്നതോ നമ്മുടെ മകൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബന്ധമുള്ളത് പോലൊരു സൂചന ലഭിച്ചിട്ടുണ്ട്, അത്ര സീരിയസ് ഒന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ, ഇപ്പൊ ഒരു മരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പറയാ, അതായത് രോഗത്തിലാണ്, അസുഖത്തിലാണ്, ICU പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാ, ഒരു പ്രവാസി ഒരു മരണം നമ്മൾ അറിയിക്കാം. അപ്പൊ ഒരു മകളെ കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദീനിയായി വളർത്തിയ ഒരു മകളെ കുറിച്ച് ഇങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടുമ്പോൾ ഒരു ഗ്രാജുവൽ ആയിട്ട് ഒന്ന് ഘട്ടം ഘട്ടമായിട്ട് അവരെന്ത് ചെയ്യാൻ അറിയിക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം പറയും നീ ഒരു ഉപദേശം ശരിക്ക് കൊടുത്താൽ ശരിയാവും. അത് തന്നെയാണ് ഇവിടുത്തെ പരിഹാരം. അതായത് ഈ ഒരു പെൺകുട്ടി എത്രമാത്രം ഈ ബന്ധത്തിൽ ആഴമായി പോയിട്ടുണ്ടെങ്കിലും ഇതൊരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും പരിഹാരം എന്തു തന്നെയാണ്, അവളെ ഇത് ഉപദേശിക്കാതിന്, അപ്പൊ ആ ഉപദേശിക്കുവാനുള്ള പെർമിഷൻ അവിടുന്ന് കിട്ടി, അപ്പൊ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിവരത്തിന്റെ സങ്കീർണതകൾ പറഞ്ഞ് അയാളെ എന്ത് ചെയ്തിട്ടില്ല, അയാളുടെ പ്രവാസ ജീവിതത്തിൽ മുഴുവനും ടെൻഷനാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല, എന്നാൽ അറിയിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും എനിക്ക് തോന്നപ്പോ ഈ പെൺകുട്ടിയെ തന്നെ നമ്മൾ സംസാരിക്കുകയും വളരെയധികം അതിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൾ എന്ത് ചെയ്തതിന്, സ്വാഭാവികമായി മാനസികമായ മാറ്റത്തിന് തയ്യാറായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തയ്യാറായി വന്നെങ്കിൽ ആ പോസിറ്റീവായ കാര്യം പിന്നെ അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹവും സന്തോഷവാനാവും, പ്രശ്നം പരിഹരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം വരും. ഇനി പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രമേണ ക്രമേണ അതിന്റെ ഗൗരവാവസ്ഥകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെയും എത്തിക്കാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് വിഷയങ്ങളിലും അങ്ങനെയാണ്. പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഓടി വരാൻ പറ്റാത്ത ഒരാളോട് പറയുമ്പോൾ അയാൾ അവിടെയാണെന്നുള്ളൊരു ധാരണയോടുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യതയാണെങ്കിൽ, അദ്ദേഹം അവിടെ വലിയ കടത്തിലും പ്രയാസത്തിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സാരല്ല, ഇവിടെ നമുക്ക് ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ പലരോടും ചോദിച്ചു വെച്ചിട്ടുണ്ട്, ചില പ്രതീക്ഷകളൊക്കെ നമ്മൾ പിന്നീട് കൊടുത്താൽ മതിയാകും എന്നൊക്കെ നിലക്ക് സംസാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, സ്വാഭാവികമായും അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രവാസി എന്താണ് അന്യനാട്ടിലാണ്, അദ്ദേഹത്തിന് ഇവിടെ ഇടപെടാനുള്ള പരിമിതികളുണ്ട് എങ്കിലും അയാളെല്ലാം അറിയേണ്ട ഒരു കുടുംബനാഥനും രക്ഷിതാവുമാണ് എന്ന അറിവോടുകൂടെയും എന്ത് ചെയ്യണം, ഭർത്താക്കന്മാരോടും പെരുമാറാൻ, അവരെ കൈകാര്യം ചെയ്യാൻ എന്ത് ചെയ്യണം, അവരോട് പെരുമാറാൻ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പറ്റിയാൽ ഒരു പരിധിവരെ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലംസുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാകുന്നത്.
6: ബുദ്ധിപൂർവ്വമുള്ള ഒരു പെണ്ണിന്റെ ഇടപെടലുകളെയാണ് തീർച്ചയായും ഈ ഉത്തരത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. പ്രവാസിയായ ഭർത്താവിനേക്കാളും പ്രവാസിയായ മകനേക്കാളും പ്രവാസിയായ ഉപ്പയേക്കാളും ഒക്കെ വീട്ടിൽ എല്ലാം നിരീക്ഷിക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ, സ്ത്രീയുടെ, ഉമ്മയുടെ പരിപക്വമായ സമീപനങ്ങൾ, ഒന്ന് സമയബന്ധിതമായ കാര്യങ്ങൾ അറിയിക്കുക, രണ്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനുകൾ, സംസാരങ്ങൾ നിലനിൽക്കുക, മൂന്ന് അദ്ദേഹത്തിന്റെ ജോലിയുടെയും വിശ്രമത്തിന്റെയും തിരക്കിന്റെയും എല്ലാ ഘട്ടങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളി എന്ന നിലക്ക് അതിന്റെ അയാളുടെ ഒരു മാനസികാവസ്ഥയെ പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് ഇതിൽ നിർണായകമാണ്. എന്തു തന്നെയായാലും പ്രവാസം കാണാമറയത്തെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള, ജീവിതം നൽകിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു ഒരു പ്രയത്നമാണ് യഥാർത്ഥത്തിൽ പ്രവാസം എന്ന് പറയുന്നത്. ആ പ്രവാസം ഇത്തരം ബന്ധവിച്ഛേദങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചക്കും കാരണമാകുമ്പോൾ ദുരന്തങ്ങൾക്കുമേലുള്ള ദുരന്തമാണത് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ റേഡിയോ കാതോട് ചേർത്ത് വെച്ച് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്സ് ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിലിരുന്ന് വായിക്കാൻ മാത്രം വിശാലമായൊരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു, നമ്മുടെ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടക്ക് എടുക്കുന്ന വളരെ ചിന്തിച്ചുകൊണ്ടുള്ള തീരുമാനമല്ല പ്രവാസം എന്നെനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയോ മുന്നിലുള്ളൊരു ടാസ്കോ കാണുമ്പോഴേക്ക് ആളുകൾ പൊതുവെ പ്രവാസത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആലോചനാപൂർവ്വമല്ലാതെ ഇത്തരം പ്രവാസ ജീവിത തീരുമാനങ്ങൾ എടുക്കുന്നവരോട് എന്തെങ്കിലും വിശേഷിച്ച് നമുക്ക് പറയാനുണ്ടോ?
5: പ്രവാസത്തെക്കുറിച്ച് ഈ നിലക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, എൻ്റെ മനസ്സിലൊരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്, അദ്ദേഹം ഒരു കുറഞ്ഞ സമയത്ത് ഒരു വിസിറ്റിന് ഞാൻ ഗൾഫിലുള്ള സമയത്ത് അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, അവനൊരു എൻജിനീയറാണ്, നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സാധ്യതകൾ അവൻ്റെ മുന്നിൽ നാട്ടിലുണ്ട്. ഒന്ന്, അവൻ്റെ പിതാവ് തുടർന്നു വരുന്ന വ്യവഹാരങ്ങളെ, വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നല്ലൊരു ജീവിതം ഇവിടെ കിട്ടും. അതേപോലെ തന്നെ അവൻ പിന്നെ കോഴ്സിൽ ഡിഗ്രി എടുത്തിട്ടുള്ള അതേ ട്രേഡിൽ തന്നെ ചില സാധ്യതകൾ ഇവിടുത്തെ സർക്കാരിലും അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായും ഒരു എഞ്ചിനീയർ എന്ന നിലക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാലറിയും കാര്യങ്ങളും ഗൾഫിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗൾഫിൽ പോയി വിസിറ്റിന് പോയി അപ്പം തന്നെ ജോലി കിട്ടി, താൽക്കാലിക ജോലി കിട്ടി, ഇനി ഒരു എഞ്ചിനീയർ എന്ന നിലക്കുള്ള ഒരു വിസ സംഘടിപ്പിച്ച് ഒരു പ്രവാസി ആവണോ ആവണ്ടയോ എന്ന ഒരു തീരുമാനത്തിൻ്റെ ഘട്ടത്തിലാണ് ഞാൻ അവനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അവനെ സത്യത്തിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും അന്വേഷിക്കുന്നതിൽ വളരെ വളരെ ശക്തമായി മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന അവിശ്വസനീയമായൊരു വാർത്തയാണ് എനിക്ക് അവനിന്ന് കേൾക്കാൻ പറ്റിയത്. അതായത് അവനോട് പറയണത് നീ ഗൾഫിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു ജോലി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അവൻ നല്ല കഴിവുള്ള ആളാണ്, ഇപ്പോൾ ഒരു ടെമ്പററി ജോലി തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം നല്ല സാലറി അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവന് നല്ല ആത്മവിശ്വാസമുണ്ട് നാട്ടിൽ തന്നെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് രക്ഷിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളുടെ ഒരു പ്രശ്നമാണിത്. നമ്മളെപ്പോഴും നമ്മളുടെ ആവശ്യം എന്ത്, നമ്മുടെ മക്കളും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിലുപരി മക്കളെ ഒരു അലങ്കാരമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അലങ്കാര വസ്തു. എൻ്റെ മകനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഗൾഫിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എന്ന് പറയുന്നതിലപ്പുറം എന്റെ വിശ്രമവേളകളിൽ എനിക്കൊരു തണലായി ഒരു ധൈര്യമായി എന്റെ മകൻ എന്റെ കൂടെ ഉണ്ടാവണം. അനേകം കാലഘട്ടങ്ങൾ ഗൾഫിലും നാട്ടിലും എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എന്റെ മക്കൾ ഒരിക്കലും അതിലേക്ക് പോവരുത്. എന്റെ മകൻ നാട്ടിൽ സ്വസ്ഥമായി ഞങ്ങളോടൊപ്പം ജീവിക്കട്ടെ. നാടിന്റെ ഭക്ഷണവും നാടിന്റെ സുഖവും നാടിന്റെ വായുവും അനുഭവിച്ച് അവൻ നല്ലൊരു കുടുംബമായി ജീവിക്കട്ടെ എന്നു ചിന്തിക്കാത്ത രക്ഷിതാക്കന്മാരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേദന തോന്നിപ്പോവുകയാണ്. കാരണം മക്കളെ സ്വന്തം സ്വന്തം നാട്ടിലെ ജീവിതത്തിന് ഒക്കുലല്ലോ ഒന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എന്തായിരുന്നാലും പ്രവാസം ഒരപൂർണ ജീവിതമാണ്, അതിലാർക്കും സംശയമില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന് ആത്മധൈര്യം പകരുന്നതിൽ ഇവിടുത്തെ അവരുടെ വിശ്വാസം, ഇവിടുത്തെ സൊസൈറ്റി, അതോടൊപ്പം അയാളുടെ ആത്മധൈര്യത്തിന്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി അയാളുടെ ഭാര്യ, കുടുംബം, മക്കൾ. അവരോടൊപ്പം ജീവിക്കുമ്പോഴും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും അവരോടൊപ്പം ഉറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഒരു ചുറ്റുപാടും ഒരു മാനസിക ധൈര്യവും സമാധാനവും നൽകാൻ മറ്റൊന്നുകൊണ്ടും പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും രോഗങ്ങളുമായി തിരിച്ചു വരുന്ന, അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, കുടുംബ ബന്ധങ്ങളിൽ നിന്നും യുവത്വത്തിൽ നിന്നും നല്ല കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകൾ നെടുവീർപ്പോടുകൂടി അവരുടെ പ്രവാസ ജീവിതത്തിലെ ചരിത്രങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരനിവാര്യ ഘട്ടത്തിലും ആവശ്യഘട്ടത്തിലും തന്നെ പ്രവാസം ഒരാൾ അനുഭവിക്കാവൂ. ഇനി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം തന്നെ ആണെങ്കിലും ഒരന്യ നാട്ടിൽ താമസിക്കുന്നു, കുടുംബത്തു നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ള ഒരു അപൂർണത അതിലെന്തായിരുന്നാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, നാട്ടിൽ ജീവിക്കാനൊക്കെ ചുറ്റുപാടുള്ള ആളുകൾ നാട്ടിൽ വന്ന് സേവനം ചെയ്യുക. ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട് വളരും, നാട് പുരോഗമിക്കും, നാടിന് ആ ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രവാസം അനിവാര്യഘട്ടങ്ങളിൽ തുടരേണ്ട ഒന്നാണെന്നും കഴിയുന്നതും നാട്ടിൽ വരിക. ഇനി മക്കളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെപ്പോഴും, ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എൻ്റെ മകനും പ്രവാസിയാവട്ടെ എന്നല്ല തീരുമാനിക്കേണ്ടത്. എന്റെ മകൻ ഈ ഗതി വരരുതേ എന്ന് പ്രവാസികളായ രക്ഷിതാക്കന്മാർ തീരുമാനിച്ചാൽ തന്നെ പ്രവാസ ജീവിതത്തിൽ നിന്നും വലിയൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യും, ഒഴിവായി പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെയും ആളുകളെയും മനസ്സ് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളും യുവാക്കളും ഒക്കെ ചിന്തിക്കുക, ഇത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് പോരാൻ പറ്റാത്ത ഒന്നാണ് പ്രവാസ ജീവിതമെന്ന് മനസ്സിലാക്കി നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് ഒരു ജോലി ഗൾഫിലേക്ക് കയറുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടി കയറുമ്പോൾ ഒരാൾ മാനസികമായി തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു പരിമിതകാലം ജീവിച്ച് ഒരു ജീവിതത്തിനുള്ള ഒരു അസ്ഥിവാരം മുട്ടിയും കൊണ്ട് തിരിച്ചു വന്ന് നാട്ടിൽ ജീവിക്കുക എന്നതിലപ്പുറത്തേക്കുള്ള ഒരു പ്രതീക്ഷയൊന്നും പ്രവാസ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കലാണ് നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം.
6: തീർച്ചയായും ഇവിടെ വളരെ ഗൗരവപൂർവം ചിന്തകൾക്ക് വിധേയമാകാൻ വേണ്ടി തന്നെയാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കുടുംബങ്ങളിൽ സഗൗരവം ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണിത്. പൊതുവേ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് ഒരുപക്ഷെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടും വളരെ ദീർഘകാലത്തെ ബോധവൽക്കരണങ്ങൾ കൊണ്ടുമൊക്കെ വിപ്ലവകരമായ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബ്യൂറോക്രസി എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടേക്ക് അത്രത്തോളം ആളുകൾ എത്തിയിട്ടുമില്ല. ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും പ്രവാസം എന്ന ഒരു ഘടകം ഉണ്ട് എന്നതിനെ പൂർണ്ണമായി നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഒരു എഞ്ചിനീയർ അയാൾ ഉടനെ അയാൾ പോവാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്കറിയുന്നൊരു സഹോദരൻ, അദ്ദേഹം വർഷങ്ങളോളം പ്രവാസിയായി ജീവിച്ച ഒരു ഇടവേളയിലൂടെ വന്നപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളുമായുള്ള സംസാരത്തിൽ PSC ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് പറയുകയും, ഇന്ന് അയാൾ ഒരു എഞ്ചിനീയറായി PWD ഒരു എഞ്ചിനീയറായി അയാളുടെ വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ജോലി നോക്കുന്ന ഒരാളാണ്. അയാൾക്ക് പ്രവാസിയായപ്പോൾ കിട്ടിയ മാസത്തെ അത്ര എമൗണ്ട് ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ കുടുംബത്തിൻ്റെ കൂടെയുള്ള താമസം, നാട്ടിലുള്ള ഇടപെടൽ എല്ലാറ്റിനും വില നിശ്ചയിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളം അതിലേറെ എത്രയോ വലുതായിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് സർവീസ് എന്നത് ഇതിലൊരു ടാസ്ക്കായി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പാരൻസ് ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നൊരു ടാസ്ക്, ഒരു ടാർജറ്റ് അത് കൊടുക്കുമ്പോൾ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ സമുദായത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. വീണ്ടും ഈ എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു മർമ്മം കൂടി തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ആരിസ് മൗലവിയുടെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് വന്ന ഒരു പരാമർശത്തെ ഞാൻ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ആകാശപ്പറവ അങ്ങകലെ അറേബ്യയിലെത്തിച്ച അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിച്ച കുറേ ആളുകളുണ്ട്. അവർക്ക് വീടായി, മക്കളായി, അവരുടെ പഠനമായി, എല്ലാമായി. ഇപ്പോഴും അവർ മടക്കത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിരന്തരം എത്തുമ്പോൾ സാധാരണ പറയാറുള്ളത് ഒരു തവണ കൂടി പോയി വരട്ടെ എന്നാണ്. ആ ഒരു തവണകൾ ഒരുപാട് തവണകളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലരോടൊക്കെ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് കുറച്ചും കൂടി ഗൗരവപൂർവ്വം ഒരു മതപരമായ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതില്ലേ? അവരുടെ വയസ്സായ മാതാപിതാക്കൾ, നാട്ടിൽ ഉള്ള ഉത്തരവാദിത്തങ്ങൾ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ, നമ്മളെങ്ങനെ അവരോട് കാര്യങ്ങൾ പറയണം?
5: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവിടുത്തെ നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ്, ജോലി നഷ്ടപ്പെടുമ്പോഴും മാത്രമാണ്. കാരണം പരിചയങ്ങൾ കൂടും തോറും കൂടുതൽ ശമ്പളവും കൂടുതൽ സൗകര്യവും വരുമ്പോൾ പ്രവാസി എന്ത് ചെയ്യാണ്? അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടാകുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ എങ്ങനെ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും കുട്ടികൾ മുതിർന്നു വന്നാൽ ഒരു പ്ലസ് ടു അതേമാതിരി ഡിഗ്രി പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികളെ സത്തിൽ പിന്നീട് അവരവിടെ താമസിച്ച് കുട്ടികളെ അവിടെ പഠിപ്പിക്കുമ്പോൾ വലിയ പ്രോബ്ലംസാണ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ പ്രോഫ് കോണ്ടക്ട് കൗൺസിൽ സെൻ്ററുകളിൽ ഗൾഫിലുള്ള മാതാപിതാക്കളുടെ മക്കൾ നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വ്യാപകമായ പ്രശ്നങ്ങൾ. കാരണം അവരിവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ രക്ഷിതാക്കന്മാരുടെ യാതൊരു നിയന്ത്രണവും മേൽനോട്ടമില്ലാതെ ജീവിച്ചിട്ട് ധാരാളം അധാർമികമായ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ വിശേഷം ഉണ്ടാവുകയാണ്. ഇന്ന് ഒന്നോ രണ്ടോ മക്കളുടെ മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ മകം വിളിക്കുമ്പോൾ ഓ ഉഷാർ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ ദുഃഖങ്ങളിൽ അവർ നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നുണ്ട് രണ്ട് മകനുള്ളത് രണ്ടാളും ഗൾഫിലാണ്, ഓരെ ഭാര്യമാരും അവിടെയാണ്, ഞാനും ഇവിടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തും കൂടി ഒരാളും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭീതിയോടുകൂടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരൊന്നും ഒരിക്കലും മക്കളോട് എന്ത് ചെയ്യില്ല, നീ ഇങ്ങോട്ട് പോരെന്ന് പറയില്ല. കാരണം അവരുടെ ജീവിതമല്ലേ. അപ്പം ഞാൻ പോരുന്നു എന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പറഞ്ഞ് പോരുന്നൊരവസ്ഥാവിശേഷം മാതാപിതാക്കളുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. പല വ്യക്തികളും ഇന്ന് ഗൾഫിൽ നിൽക്കേണ്ടവരല്ല, അവർ നാട്ടിൽ വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്, അവർക്ക് മതപരമായ ബാധ്യതയുമുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഇവിടേക്കുള്ള പല സ്ത്രീകളും അവിഹിതമായ പല ബന്ധങ്ങളിലേക്കും പോകുന്ന സാഹചര്യങ്ങൾ പ്രവാസികളുടെ കുടുംബങ്ങളിലുമുണ്ട്. മറ്റു കുടുംബങ്ങളിലതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബങ്ങളുണ്ട്. താൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ഒരു ജീവിതകാലം മുഴുവനും ഒരു കാത്തിരിപ്പോടുകൂടെ കഴിഞ്ഞു പോയി, തൻ്റെ യുവത്വവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം വളരെ ഗൗരവപരമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് അവിഹിത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, അവൾ നല്ല വിശ്വാസവും ഈമാനുള്ള ആളാണ്, പക്ഷെ അവൾ പറയണത് എന്താന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നാണ്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് അവൾ പറയേണ്ടത് ആരോടാണ് ശരിക്ക്? അവളുടെ ഭർത്താവിനോടാണ്. പക്ഷേ ഭർത്താവിൻ്റെ സാഹചര്യവും പ്രവാസവും അനുസരിച്ച് കൊടുത്ത് പറയാൻ അവൾക്ക് പറ്റുന്നില്ല. എന്നാൽ മൂന്ന് പ്രാവശ്യം അബദ്ധം സംഭവിച്ചിട്ടും അവളെ ഉമ്രക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ടും അബദ്ധം ആവർത്തിക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കാൻ ആ പ്രവാസിക്ക് ഇന്നും ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുമ്പോഴും അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ മതപരമായ നിർബന്ധാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പോലും പ്രവാസ ജീവിതത്തിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ അനിവാര്യമായി വല്ല കടങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രാരാബ്ദങ്ങളോ ഒക്കെ ഇല്ലാത്ത ആളുകൾ, മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ, മക്കളുടെ വളർച്ചയ്ക്കും അവരുടെ സുരക്ഷിതത്വത്തിനും ധാർമ്മികതയ്ക്കും പിതാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണെങ്കിൽ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് മതപരമായി തന്നെ ഒരു ബാധ്യതയാണെന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
6: ഉപദേശങ്ങൾ വഴിയും മാർഗനിർദ്ദേശങ്ങൾ വഴിയും ഇത്തരം ഒരു പുതിയ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ എത്തിത്തുടങ്ങി. കൈയൊന്നും മടക്കി വെച്ച് തുണിയൊന്നും മുറുക്കി കൊടുത്താൽ ആർക്കൂടെ ജോലിയുണ്ട്, ഹലാലായ സമ്പാദ്യമുണ്ട്. ആ കനമുള്ള കട്ടിയുള്ള ചെരുപ്പും കയ്യിലൊരു റാഡോ വാച്ചും നല്ല ചുളിയാത്ത ഷർട്ടും ഇട്ട് ഇവിടുന്നൊരു റൻഡേ കാറും വാങ്ങി വരുന്ന ഒരു മാസം ഒരു ഫെയ്ക്കായ പിന്നെ ഒരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുത്ത് നാട്ടുകാർക്കിടയിലൂടെ നടക്കുമ്പോൾ ഓർക്കേണ്ടത് വിരിയിൽ തനിച്ചാകുന്ന പെണ്ണിനെക്കുറിച്ചാണ് എന്ന വളരെ ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഹാരിസ് മൗലവി ഈ എപ്പിസോഡിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അതിൻ്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് എത്തുന്നു. ചുരുക്കം പറയുന്നിടത്ത് നമുക്ക് നിർബന്ധപൂർവ്വം പറയാം, പ്രവാസം അനിവാര്യമാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. അനിവാര്യമല്ലാത്ത പ്രവാസങ്ങൾ അവസാനിപ്പിച്ച് വീടിൻ്റെ സന്തോഷങ്ങളിലേക്ക് എത്തുക, എല്ലാ ഒന്നാം തീയതിയും കിട്ടുന്ന സംഖ്യയിലെ അത് നേർപ്പകുതിയാകുന്നതോ അതില്ലാതെയാകുന്നതോ ഒരിക്കലും നമ്മൾ ഒരു വേദനയായി കാണേണ്ടതില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. തുടരേണ്ട പ്രവാസം തുടരേണ്ടവർ ബോധപൂർവം ബുദ്ധിപൂർവം മതബോധവും മതചിട്ടയും കുടുംബത്തിന് കൈമാറിക്കൊണ്ട് രംഗത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവൻ്റെ യഥാർത്ഥ വഴിയിൽ പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷൻ ഇവിടെ വിരാമമാകുന്നു. വാഹദ് അവാൻ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: സ്നേഹക്കൂട് എല്ലാവരും കേട്ട് കഴിഞ്ഞല്ലോ. പീസ് റേഡിയോ വൈബ്സിലെ എണ്ണ പറഞ്ഞ പ്രോഗ്രാമുകളിൽ ഒന്നാണല്ലോ സ്നേഹക്കൂട്. അത് ഇപ്പോൾ വൈബ്സിലാണ് അതിൻ്റെ സ്ഥാനമായിട്ട് നമ്മൾ പോകുന്നത്. റേഡിയോ കേൾക്ക് മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്നേഹക്കൂട് വലിയൊരു ഐക്കണായിട്ട് കാണുന്നതാണ്.
5: ഇനി ഒന്നുകൂടി നമ്മളൊരൊന്നുകൂടി ഇൽമിയായിട്ടുള്ള ചർച്ചയിലേക്കാണ് ഇനി പോകുന്നത്. എന്നത്തെയും പോലെ വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാം അല്ലുസൂലാണ്. അടിത്തറകൾ എന്നുള്ള ഒരുപാട് എന്താ പറയുക, നമ്മുടെ അഖീദയിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരമാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം അല്ലുസൂലിൽ ചേരുന്നത്.
2: ഖുർആന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കേൾക്കുന്നത്. അതിൻ്റെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം, സബബുകൾ, അസ്ബാബുകൾ. ആ അസ്ബാബുകൾ എന്താണ്, അത് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്താണ്, അതിൽ നമ്മൾ ഒന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഈങ്ങൾ, ഇവരൊക്കെ അത് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ നേട്ടമെന്താണ് അവർക്ക് ലഭിച്ചത്, ഒരായത്തിനെ സംബന്ധിച്ചൊരു കൃത്യമായ വിവരവും അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ് എന്നറിയുമ്പോൾ ആ ആയത്തിൻ്റെ ഹുക്മിൻ്റെ ആഴവും അതിൻ്റെ വിശാലതയും അത് ആരിലേക്കൊക്കെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്. ഇനി ഈ അസ്ബാബുകൾ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം നാം ഗ്രഹിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവ്യക്തമായി കിടക്കുന്ന പല ആശയങ്ങളും ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യക്ഷമായ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് വ്യക്തമായി കൊള്ളണമെന്നില്ല. അഥവാ ചിലപ്പോൾ നാം വിചാരിച്ചതിൻ്റെ എതിരായിരിക്കാം പ്രത്യക്ഷത്തിലുള്ള ആയത്തുകൾ ഉണ്ടാവുക. ആ ആയത്ത് അതിൻ്റെ അവതരണ പശ്ചാത്തലം പരിശോധിച്ച് വ്യക്തമാകുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അസ്ബാബുകൾ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ ഗ്രഹിക്കൽ നിർബന്ധമായിത്തീരും. ഇല്ലെങ്കിൽ ആയത്തിൻ്റെ ഫഹ്മ്, ആയത്തിനെ കുറിച്ചുള്ള നമ്മുടെ വിവരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയാം, സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന സ്വഫാ വൽ മർവത മിൻ ഷഅഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ വമൻ തതവ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം. ഈ ആയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് സഫാ മർവക്കിടയിൽ നടത്തുന്ന ഓട്ടം, സഅയുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാ, സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ, ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയോ ഉംറ നിർവഹിക്കുകയോ ചെയ്താൽ, ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ തവാഫ് നടത്തൽ അഥവാ നടക്കുക എന്നുള്ളത് അവന് പ്രശ്നമല്ല, അവന് കുറ്റകരമല്ല. ഒമൻ തത്വ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം, ആരെങ്കിലും കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, തത്വ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു ശാകിറാണ്, നന്ദിയുള്ളവനാണ്, അലീമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. ഇപ്പം ഈ ആയത്തിൻ്റെ നേർക്ക് നേരെ അർത്ഥം വച്ചാൽ എന്താണ് ലഭിക്കുക? സൊഫാമർവക്കിടയിൽ ഹജ്ജിലും ഉംറയിലും നടക്കുന്നത് കൊണ്ട് വിരോധമില്ല, അത് നിർബന്ധമാണെന്നോ അത് പുണ്യകർമ്മമാണെന്നോ എന്നൊന്നും ആയത്തിൽ പറയുന്നില്ല. നമുക്കറിയാം ഹജ്ജിൻ്റെ കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സഫാ മറുവക്കിടയിലുള്ള നടത്തം. ഉംറയുടെയും പ്രധാനപ്പെട്ട കർമ്മമാണ് സഫാ മറുവക്കിടയിലുള്ള നടത്തം. ആ സഫാ മറുവയിലുള്ള നടത്തത്തിൽ

എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്തിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിക്കൊണ്ട് നമുക്ക് ഹദീത്തിൽ കാണാം. وهو ان الصحابه تاثموا من السعي بينهما لانه من عمل الجاهليه جاهليه കാലഘട്ടത്തിൽ ഹജ്ജും ഉംറയും ഒക്കെ അവർ നിർവഹിച്ചിരുന്നപ്പോൾ സഫാ മർവക്കിടയിൽ അവർ ഓടിയിരുന്നു, അവർ നടന്നിരുന്നു. എന്നാൽ സഫാ കുന്നിൻ്റെ മുകളിൽ ഇസാഫ് എന്നു പറയുന്ന ഒരു വിഗ്രഹവും മർവയുടെ മുകളിൽ നായിലത്ത് എന്നു പറയുന്ന മറ്റൊരു വിഗ്രഹവും അവർ പ്രതിഷ്ഠിച്ചിരുന്നു. എന്നിട്ട് ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഈ നടത്തുമ്പോൾ സഫയുടെ കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടുത്തെ വിഗ്രഹത്തെയും മർവയുടെ കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടുത്തെ വിഗ്രഹത്തെയും അവർ സ്പർശിക്കുകയും അതിനെ തലോടുകയും അവിടെ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് സഫാ മർവക്കിടയിലുള്ള ഈ ഓട്ടത്തിൽ ജാഹിലിയ സമ്പ്രദായമാണ് ഇതെന്നവർ മനസ്സിലാക്കുകയും ഇങ്ങനെ ആ സഫാ മർവക്കിടയിൽ ഓടുന്നതിന് അതൊരു ഒരു അരോചകമായിക്കൊണ്ട് ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ വരികയും ചെയ്തപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ല ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി യത്തവഫ ബിഹിമ. ഇനി നിങ്ങൾ ഇപ്പോൾ ഇതൊരു പ്രശ്നമായി ഒരു ഹർജായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കതിൽ പ്രശ്നമില്ല, നിങ്ങൾക്കതിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ സഫാ മർവക്കിടയിൽ തവാഫ് ചെയ്യാം, സഈ നടത്താം എന്ന ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ ആയത്തിൻ്റെ പിന്നിൽ. ഇത് മനസ്സിലാക്കുമ്പോഴാണ് കണ്ടോ ഈ ആയത്തിൽ സഫാ മർവക്കിടയിൽ ഓടൽ നിർബന്ധമില്ലല്ലോ, നിർബന്ധമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ എന്നു പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരു ഏണി വെക്കുകയല്ല, നേരെ മറിച്ച് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആയത്തിൻ്റെ യഥാർത്ഥമായ ചിത്രം നമുക്ക് ലഭിക്കുക. ഇവിടെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഉള്ള ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ, അൽ ഇബ്റത്തു ബി ഉമൂമി ലഫ്ളി ലാ ബി ഖുസൂസി സബബ്. ഇത് ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും ഉസൂലു തഫ്സീറിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ, അൽ ഇബ്റ നമ്മൾ ഗുണപാഠങ്ങൾ സ്വീകരിക്കേണ്ടത് ബി ഉമൂമി ലഫ്ളി ആ ആയത്തിൻ്റെ പദത്തിലുള്ള പൊതു സ്വഭാവം കൊണ്ടുകൊണ്ടാണ്. ലാ ബി ഖുസൂസി സബബി ആ ആയത്തിൻ്റെ പ്രത്യേകമായ കാരണം മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, അഥവാ ഒരു പ്രത്യേക വിഷയത്തിലിറങ്ങിയ ആയത്താണെങ്കിൽ ആ നിയമം മൊത്തത്തിലുള്ള ഒരു നിയമമായിട്ടാണ് പരിഗണിക്കേണ്ടത് നമ്മൾ. ഇല്ലെങ്കിൽ ആ ആയത്ത് ഇന്ന വ്യക്തിയിലേക്ക് മാത്രം പരിമിതപ്പെട്ടതാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടാകണം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും, എന്നാൽ രണ്ടെണ്ണം മാത്രം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 222-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയസ്അലൂനക അനിൽ മഹീള് ഖുൽ ഹുവ അദം ഫഅതസിലു നിസാഅ ഫിൽ മഹീള് വലാ തഖറബൂഹുന്ന ഹത്താ യതഹുർന فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين ويسألونك عن المحيض حيضنا സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ നബി നിങ്ങൾ പറയണം, ഹുവ അദ അതൊരു മ്ലേച്ഛതയാണ്. فاعتزلوا النساء في المحيض അതുകൊണ്ട് ഹൈലിൻ്റെ വിഷയത്തിൽ ഹൈലുള്ള സ്ത്രീകളെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. വലാ തഖറബൂഹുന്ന ഹത്തായ തോർന്ന അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. ഫഇദാ തതഹർന അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫഅതൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾക്കവരെ സമീപിക്കാം. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ അല്ലാഹു തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുത്തതഹരീൻ ശുദ്ധിയുള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിനെക്കുറിച്ച്

0: അനസ് റളിയല്ലാഹുവിനു പറയുന്നു, ഈ ആയത്ത് അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. എന്താണത്? ഇന്നൽ യഹൂദ കാനു ഇദാ ഹാലത്തുൽ മർഅത്തു മിൻഹും അഖ്റജൂഹ മിനൽ ബൈത്ത് വലം യുആക്കിലൂഹ വലം യുശാരിബൂഹ വലം യുജാമിഉഹുമ വലം യുജാമിഉഹ ഫിൽ ബുയൂത്ത്. ജൂതന്മാരായ ആളുകൾ അവരിൽപ്പെട്ട സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായിക്കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരുമായി ഒരുമിച്ച് വെള്ളം കുടിക്കുകയോ വീട്ടിൽ അവരുമായി കൊണ്ട് സഹകരിക്കുകയോ ഒന്നുമില്ല, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വച്ചുകൊണ്ട് ചില ആളുകൾ ചോദിച്ചു, എന്താണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക വിധി എന്താണ്? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തിറങ്ങുന്നത്. പ്രവാചകൻ പറഞ്ഞു, വസ്നഉ കുല്ല ശൈഇൻ ഇല്ലാ നിക്കാഹ്, നിങ്ങൾ എല്ലാം ചെയ്തുകൊള്ളുക, എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് ലൈംഗിക ബന്ധം ഒഴികെ. അപ്പോൾ ഈ ആയത്ത് ജൂതന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിധി മുസ്ലിമീങ്ങളിൽ എല്ലാ ആളുകൾക്കും ബാധകമാണ്. കാരണം അത് ജൂതന്മാരിലേക്ക് മാത്രമുള്ള, അതല്ലെങ്കിൽ ജൂതന്മാരുടെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരായത്തല്ല. ഒരു ആർത്തവകാരിയായ സ്ത്രീയോട് സ്വീകരിക്കേണ്ട സമീപന രീതി എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന് ജൂതന്മാരുടെ സംഭവം പശ്ചാത്തലമായി എന്ന് മാത്രം, അവരുടെ പ്രവർത്തനം ശരിയല്ല എന്നതും ഈ ആയത്തിലൂടെ അല്ലാഹു വിമർശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്കവരുമായി സഹവസിക്കാം, വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് കിടക്കാം, പക്ഷേ ലൈംഗിക ബന്ധം മാത്രം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ആളുകളിലേക്കും ആ നിയമം ബാധകമാണ് എന്നർത്ഥം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈലിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ, വസയുജന്നബുഹുൽ അത്ഖ അല്ലദീ യുതി മാലഹു യതസക്ക وَمَا لِأَحَدٍ عِنْدَهُ مِنْ نِعْمَةٍ تُجْزَى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَى وَلَسَوْفَ يَرْضَى. ഈ ആയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. പക്ഷേ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അബൂബക്കർ റളിയല്ലാഹുവിലേക്ക് മാത്രം പരിമിതപ്പെട്ടതാണോ? അല്ല, എല്ലാവരിലേക്കും ഈ ആയത്തിൻ്റെ ഉമൂമുകൾ, അതിൻ്റെ ലഫ്ളുകളുടെ പൊതു ആശയം കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും അതിൻ്റെ ഉമൂം അഥവാ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നു എന്നുകൊണ്ടതാണ് പണ്ഡിതന്മാർ ഈ നിയമം പ്രത്യേകമായി കൊണ്ട് പറയാൻ കാരണം. അഥവാ അൽ ഇബറത്തു ബിഉമൂമി ലഫ്ളി ലാ ബിഖുസൂസി അസ്സബബ് എന്നുള്ളത്. ആ നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു മനസ്സിലാക്കേണ്ടത്. അൽ ഇബറത്തു ബിഉമൂമി ലഫ്ളി ലാ ബിഖുസൂസി അസ്സബബ്, പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുടെ കാരണങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരായത്തിൻ്റെ അതിൻ്റെ ഇബറത്ത്, അതിൻ്റെ ഗുണപാഠം ഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വാക്കുകളുടെ പുതുത്വമാണ്, പൊതുവായ ഒരു സംഗതിയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള റൂഹും അതിൻ്റെ ആശയങ്ങളുടെ ഗാംഭീര്യവും അതിൻ്റെ തർബിയത്ത് അഥവാ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ രീതിശാസ്ത്രവുമൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ അസ്ബാബു നുസൂലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് ആവശ്യമായ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സാമൂഹിക ചിത്രം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിനേക്കാൾ നല്ല മുറബ്ബി, അള്ളാഹുവിനേക്കാൾ നല്ല തർബിയത്ത് കൊടുക്കുന്നവൻ മറ്റാരുമില്ല. മനുഷ്യൻ്റെ ന്യൂനതകളും മനുഷ്യൻ്റെ പോരായ്മകളും അവൻ്റെ കഴിവുകളും കഴിവുകേടുകളും എല്ലാം വ്യക്തമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് അതിൻ്റെ ഘട്ടം ഘട്ടമായി ഓരോരോ നിയമങ്ങളായി അവതരിപ്പിച്ച് ഒരു വ്യക്തമായ പുനരുദ്ധാരണ പ്രവർത്തനമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സംഭവം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ചുരുക്കത്തിൽ ഖുർആനിൻ്റെ നമ്മൾ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അഥവാ നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിൽ ഖുർആനിനെക്കുറിച്ചുള്ള ചില ആഴങ്ങളിലേക്കുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖുർആനിൻ്റെ അസ്ബാബുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നേട്ടങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് അൽഉസൂലാണ്. അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഖുർആൻ്റെ അവതരണ പശ്ചാത്തല എന്ന ഭാഗത്തിൻ്റെ രണ്ടാം എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും പീസ് റേഡിയോ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.

0: ബോറടിക്കുന്നുണ്ടല്ലേ, ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ. വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്ന ആളുകളാണ് മിക്ക ആളുകളും, നമ്മിൽ പല ആളുകളും. അത്തരം ആളുകൾക്ക് എപ്പോഴും പരിഭവങ്ങൾ മാത്രം പറഞ്ഞ് നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠം നൽകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഉമവി ഭരണ കാലഘട്ടത്തിൽ അവിടെയുള്ള ഒരു ഗവർണർ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കൈയും കാലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നിരന്തരമായി അൽഹംദുലില്ല എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈയും കാലും ഇല്ല, അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാൻ പോലും സാധിക്കാത്ത പ്രയാസത്തിലാണ്. ഒരുപാട് മറ്റു രോഗങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അത്ഭുതത്തോടുകൂടി അദ്ദേഹം അവിടെ ചെന്ന്, ഈ ഗവർണർ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ അൽഹംദുലില്ല എന്നിങ്ങനെ പറയാൻ കാരണം. അദ്ദേഹം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അൽഹംദുലില്ല എന്ന് പറയാൻ, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ, ആകാശത്ത് നിന്നും ഇടുത്തി എൻ്റെ മേലെ വീണാൽ പോലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം എനിക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. എത്ര ആളുകൾ ഈ ലോകത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുണ്ട്. മറ്റു സൗകര്യങ്ങളെല്ലാം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർക്കാൻ പറ്റിയ നല്ലൊരു നാവ് എനിക്കുണ്ട്, എനിക്കതിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്ന് പറഞ്ഞ് വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹം അത് കേൾക്കുന്നത്. പിന്നെ അദ്ദേഹം ഈ വന്ന ഗവർണറോട് പറഞ്ഞ ഒരു പരിഭവം, അദ്ദേഹത്തെ എപ്പോഴും സഹായിക്കുന്ന, നമസ്കാരത്തിന് മുതുകെടുക്കാനൊക്കെ സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. 1-2 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹത്തെ നിങ്ങൾ കണ്ട് പിടിച്ച് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത്, പുറത്ത് ഒന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത്, ഒരു മണൽക്കൂനയിൽ തെരുവ് നായ്ക്കൾ കടിച്ച് കീറി മരണപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. ഇത് എങ്ങനെ ഇദ്ദേഹത്തെ അറിയിക്കും? ആകെ അദ്ദേഹത്തിന് കൈയും കാലും ഇല്ല, മാത്രമല്ല അദ്ദേഹത്തിന് സഹായത്തിനുള്ള ആകെയുള്ളൊരു മകൻ അത് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം എങ്ങനെയാണ് അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ള വിഷമത്തോടെ അദ്ദേഹം അവിടെ പോവുകയും അയ്യൂബ് നബി അലൈഹി സ്വലാം നേരിട്ട പരീക്ഷണങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തോട് ഈ ഒരു മരണ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറയുകയും കൂടുതൽ താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ആരാണെന്ന് വ്യക്തമായി ഇദ്ദേഹത്തിനറിയാത്ത, ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരികയും അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരുപാട് ഹദീസുകളും വിജ്ഞാനങ്ങളും നുകർന്ന മഹാനായ അബൂ ഖിലാബ റഹിമഹുല്ലയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് മഹാനായ ഒരു പണ്ഡിതനായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിട്ടും, അങ്ങനെയൊക്കെ ആയിട്ട് പോലും അദ്ദേഹം നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നിസ്സാരമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഭവങ്ങളും പരാതികളും പറഞ്ഞ് അസ്വസ്ഥരായി കഴിയുന്ന ഒരവസ്ഥയാണ്. അത്തരം ആളുകൾക്ക് ഈ ഒരു ചരിത്രം വലിയ പാഠമാണ്. അള്ളാഹു നൽകിയതിന് ധാരാളമായി സ്തുതിക്കുക, അള്ളാഹു നൽകിയതിന് എപ്പോഴും നന്ദിയുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അള്ളാഹു നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കുന്നുവോ അത്രമാത്രം അള്ളാഹു നമുക്ക് കൂടുതൽ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഈ ഒരു അനുഭവത്തിൽ നിന്നും നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹത്തായ ഈ ഒരു ചരിത്രം എപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു ചരിത്രമാണ്.
3: അബൂ കിലാബ റഹിമഹുല്ലയുടെ ചരിത്രം, അതിൽ നമ്മൾ ഇപ്പോൾ കേട്ട ചരിത്രത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും അൽഹംദുലില്ല എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വന്തം മകനെ അള്ളാഹു പിടിച്ചെടുത്താൽ ആ മകൻ മരിച്ചതിൻ്റെ പേരിൽ അൽഹംദുലില്ല പറഞ്ഞാൽ അൽഹംദിൻ്റെ ഒരു വീട് സ്വർഗത്തിൽ അവന് ഒരുക്കി കൊടുക്കുമെന്നാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷണങ്ങളിലും ശ്രമിച്ചുകൊണ്ട് റബ്ബിലേക്ക് പിന്നെ അത് തിരിച്ച് മടങ്ങുവാനുള്ള ആ ഒരു നാവ് കിട്ടുക എന്നുള്ളത്, എല്ലാത്തിനും ഹംദ് പറഞ്ഞ് റബ്ബിലേക്ക് സ്തിർജാവ് ചെയ്യുക, ഇന്ന അല്ലാഹി വൈന ഇലഹി റാജുവിൻ എന്ന് പറയുക എന്നുള്ളത്, അത് വല്ലാത്തൊരു അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. നമ്മൾ അങ്ങനെ ആകണം ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ വമാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാന. ചില ആൾക്കാർ അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ഞാൻ പടച്ചവൻ പരിഗണിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ പടച്ചവനുണ്ട് എന്ന് പറയുന്നു. എന്നാൽ എന്തെങ്കിലും പരീക്ഷണം ഉണ്ടാകുമ്പോഴേക്ക് പടച്ചവൻ എന്നെ നിന്ദിച്ചു, എന്നെ പരിഗണിക്കുന്നില്ലേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു എനിക്ക് മറുപടി അള്ളാഹു ഉത്തരം നൽകുന്നില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിക്കും ഒരിക്കലും ശരിയല്ല. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഏത് വിഷയവും റബ്ബിൻ്റെ ഒരു ബല ആണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊണ്ടാൽ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മഹത്തരമാണ് എന്നതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.
1: Peace Radio. Tune to reality. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 80-ാം വചനം ഭാഗം 1 ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 80-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ഇൻഷാ അള്ളാ ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. ആദ്യം ആയത്ത് മുഴുവനായൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും കേൾവിയും ഈ ഒരു സമയ വിനിയോഗവുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 80 വചനം ഭാഗം 1. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം.
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മുംബൈ ഐ എമ്മിൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ജൂൺ 15 വരെ അപേക്ഷിക്കാം. മുംബൈ ഐ എമ്മിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12-ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാ റബ്ബാനൽ ഖാദീർ.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: റേഡിയോ നുറുങ്ങുകൾ.
7: ഇങ്ങനെയും ഒരു യുവാവ്. രചന
6: പി എൻ അബ്ദുൽ ലത്തീഫ് മദനി. ഒരാൾ പറഞ്ഞ കഥ. മക്കയിൽ ജുമാ നമസ്കരിച്ച ശേഷം ഞാനും അമ്മാവനും കാറിൽ തിരികെ യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു ആളനക്കമില്ലാത്ത പള്ളി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് പള്ളിയുടെ പരിസരത്ത് നീലനിറമുള്ള ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴതാ ഒരാളുടെ ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണം കേൾക്കുന്നു. പള്ളിക്കകത്ത് ഒരു ചെറുപ്പക്കാരൻ, മുന്നിലൊരു മുസല്ല നിവർത്തിയിട്ടിരിക്കുന്നു, കയ്യിൽ ഒരു ചെറിയ ഖുർആൻ, അതിൽ നോക്കിയാണ് പാരായണം. ഞാൻ സലാം ചൊല്ലി, ഈ സമയത്ത് ഇവിടെ നിങ്ങൾ എന്തിനു വന്നു എന്ന അത്ഭുതഭാവത്തിൽ അയാൾ ഞങ്ങളെ നോക്കിക്കൊണ്ട് സലാം അടക്കി. അസർ നമസ്കരിച്ചോ എന്ന് ഞങ്ങൾ യുവാവിനോട് തിരക്കി. ഇല്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളും നമസ്കരിച്ചിരുന്നില്ല. നമസ്കാരം തുടങ്ങാൻ ഇഖാമത്ത് കൊടുക്കാൻ ഉദ്യമിക്കുമ്പോഴതാ ആ യുവാവ് ഖിബിലയുടെ ഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു. ആരോടാണ് അയാൾ ചിരിക്കുന്നത്? ഒന്നും അറിഞ്ഞുകൂടാ. നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ യുവാവ് സംസാരിച്ചത് പറഞ്ഞു. അബ്ഷിർ സ്വലാത്തുൽ ജുമാ, സന്തോഷിക്കുക, ജമാഅത്ത് നമസ്കാരമാണ്. കൂടെ നിൽക്കുന്ന എന്റെ അമ്മാവനെ അയാൾ അത്ഭുതത്തോടെ നോക്കുന്നു. ഞാൻ നമസ്കാരം ആരംഭിച്ചു. എന്റെ മനസ്സിൽ അയാളുടെ വാക്കുകൾ ഓളം വെട്ടി. അബ്ഷിർ സ്വലാത്തുൽ ജമാ. ആരോടാണ് അയാൾ അപ്പറഞ്ഞത്? ഈ ഉപേക്ഷിക്കപ്പെട്ട പള്ളിയിൽ വേറെ ആരുമില്ലല്ലോ. ഇയാൾക്ക് ഭ്രാന്താണോ? നമസ്കാരം കഴിഞ്ഞ് പുറകിലുള്ള യുവാവിനെ ഞാൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹം ദിക്റിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കളുടെ സ്ഥിതി എന്താണ്? നമസ്കാരം തുടങ്ങാൻ നേരം അബ്ഷിർ സ്വലാത്തുൽ ജമാ എന്ന് താങ്കൾ പറഞ്ഞത് ആരോടാണ്? അയാൾ ചിരിച്ചു. അതിലെന്താണ് പ്രശ്നം? ഒന്നുമില്ല. ആരോടാണ് സംസാരിച്ചത് എന്ന് പറയൂ. അയാൾ പുഞ്ചിരിച്ചു. അല്പനേരം താഴോട്ട് നോക്കി ചിന്തയിലാണ്ടു. പറയൂ, താങ്കൾ ആരോടാണ് അങ്ങനെ പറഞ്ഞത്? അയാൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പള്ളിയോട് സംസാരിക്കുകയായിരുന്നു. ഈ മറുപടി എന്നെ ശരിക്കും നടുക്കി. ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? താങ്കൾ പള്ളിയോട് സംസാരിച്ചിട്ട് പള്ളി മറുപടി പറഞ്ഞു? അയാൾ മന്ദസ്മിതം തൂകി. എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നു, പള്ളി സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കേവലം കല്ലുകളാണ്. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ, സംസാരശേഷിയില്ലാത്ത ഈ കല്ലുകളോട് താങ്കൾ എന്തിനു സംസാരിക്കുന്നു? നിലത്തേക്ക് കണ്ണുകൾ നട്ട് ചിന്താനിമഗ്നനായി അയാൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ പള്ളികളെ സ്നേഹിക്കുന്നവനാണ്. പൊളിഞ്ഞു വീഴാറായതോ പഴകി ജീർണിച്ചതോ ആൾപെരുമാറ്റമില്ലാത്തതോ ആയ പള്ളികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ആലോചിച്ചു തുടങ്ങും. ഇത് മുമ്പ് ജനങ്ങൾ നമസ്കരിച്ച സ്ഥലമാണല്ലോ. ഞാൻ ആത്മഗതം ചെയ്യും. അള്ളാഹുവേ, ഒരു നമസ്കാരക്കാരനെ കിട്ടാൻ ഈ പള്ളി എത്രമാത്രം കൊതിക്കുന്നുണ്ടാകും. അതിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉയർന്നു കേൾക്കാൻ അതെത്ര ആശിക്കുന്നുണ്ടാവും. ഒരു തസ്ബീഹ് അല്ലെങ്കിൽ ഒരു ഖുർആൻ വചനം അതിന്റെ ചുമരുകളെ പ്രകമ്പനം കൊള്ളിച്ചെങ്കിൽ എന്ന് അതാഗ്രഹിക്കുന്നുണ്ടാകും. ആ പള്ളി ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പള്ളികൾക്കിടയിൽ ഒരു അപരിചിതനാണ് എന്ന്. ഒരു റുക്കുവിന്, ഒരു സുജൂദിന് അത് കാത്തിരിക്കുന്നു. വല്ല വഴിപോക്കനും കടന്നുവന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടെങ്കിൽ എന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ഉപേക്ഷിക്കപ്പെട്ട പള്ളിയുടെ മൂകമായ വാചാലത കേട്ട് ഞാൻ പറയും, നിന്റെ ദാഹം ഞാൻ ക്ഷമിപ്പിക്കാം, കുറച്ചു നേരത്തേക്കെങ്കിലും നിന്റെ ആ പഴയ പ്രതാപത്തിലേക്ക് നിന്നെ തിരിച്ചുകൊണ്ടുവരാം. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലും. രണ്ടു റക്അത്ത് നമസ്കരിക്കും. ഖുർആനിന്റെ ഒരു ഭാഗം ജുസ് മുഴുവനായും പാരായണം ചെയ്യും. ഇതൊരു സാധാരണ പ്രവൃത്തിയാണെന്ന് താങ്കൾ പറഞ്ഞേക്കരുത്. അള്ളാഹു തന്നെ സത്യം, എനിക്ക് പള്ളികളോട് ഇഷ്ടമാണ്. എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത് അയാളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഞാൻ താഴോട്ട് നോക്കി. അയാളോട് എന്തു പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. അപ്പോഴതാ മറ്റൊരു അത്ഭുതത്തിന് ഞാൻ സാക്ഷിയാകുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങവേ കണ്ണുകൾ നിലത്ത് നട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്തരം വിജനമായ പള്ളികളിൽ കയറി നമസ്കരിച്ച ശേഷം ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുള്ളത് എന്താണെന്ന് താങ്കൾക്കറിയുമോ? ഞാൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. അയാൾ സംസാരം തുടരുകയാണ്. അള്ളാഹുവേ, നിന്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ച് നിന്റെ ദിക്റുകൾ ഉരുവിട്ടും നിന്റെ വചനങ്ങൾ പാരായണം ചെയ്തും ഈ പള്ളിയുടെ ഏകാന്തതയിൽ ഞാൻ അതിനൊരു കൂട്ടുകാരനായ പോലെ ഏകരായി ഖബറിൽ കിടക്കുന്ന എന്റെ മാതാപിതാക്കൾക്ക് ഒരു കൂട്ടുകാരനെ നിശ്ചയിച്ചു കൊടുക്കണമേ. കാരുണ്യവാന്മാരിൽ ഏറ്റവും മെച്ചപ്പെട്ട കാരുണ്യവാനാണ് നീ. അടിമുടി ഒരു പ്രകമ്പനം എന്റെ സിരകളിൽ പാഞ്ഞുകയറി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ, ഇതെന്തൊരു ചെറുപ്പക്കാരൻ! മാതാപിതാക്കളോടുള്ള ഇയാളുടെ സ്നേഹം എത്ര ശക്തം! അയാളുടെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും അയാളെ പോറ്റി വളർത്തിയത്! എത്ര നല്ല പരിപാലനം! നമ്മുടെ മക്കളെ ഏത് മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് നമ്മൾ വളർത്തുന്നത്? മാതാപിതാക്കളോട് അവർ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആവട്ടെ, നീതി പുലർത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്! നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നല്ല കർമ്മവും നല്ല പര്യവസാനവും ലഭിക്കാൻ.
7: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഐ ടി ജാലകം.
6: വാട്സപ്പ് ടിപ്സുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷാനിദ് പാണ്ടിക്കാട്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ചാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ടിപ്പുകൾ ചർച്ച ചെയ്തിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാട്സപ്പിൽ എങ്ങനെയാണ് ബാക്കപ്പുകൾ കൃത്യമായി സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. സാധാരണയായി നമ്മുടെ ഫോണ് ഒരു ഫോണിൽ നിന്ന് വേറെ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് മാറ്റുകയോ അതല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല വിലപ്പെട്ട മെസ്സേജുകളും നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്നോ മറ്റുള്ളവർ അയച്ചതോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാക്കപ്പ് സെറ്റിങ്സ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ മുകളിലെ വലതുവശത്ത് മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചാറ്റിൻ്റെ അകത്ത് നമുക്ക് താഴെയായിട്ട് ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാൻ പറ്റും. ചാറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ വ്യത്യസ്ത ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു മെനു കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഏത് മെയിലിലേക്കാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മെയിൽ ഐ ഡി അവിടെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കപ്പ് ഓവർ എന്നുള്ള ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ വൈഫൈ എന്നുള്ള ഓപ്ഷനും വൈഫൈ ഓർ സെല്ലുലാർ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നാലേ നിങ്ങളുടെ ഫോണിൻ്റെ സിം ഉപയോഗിച്ചുള്ള ഡാറ്റയിൽ നിന്ന് ബാക്കപ്പ് ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ വൈഫൈയിൽ മാത്രം ബാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഏറ്റവും താഴെ ഇൻക്ലൂഡ് വീഡിയോസ് എന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് വീഡിയോസ് എല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അതല്ലെങ്കിൽ വീഡിയോ കൂടി ബാക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലം അതിന് വേണ്ടി വേണ്ടിവരും. സാധാരണ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ 15 GB ആണ് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 15 GB അകത്തേക്കാണ് ഇവിടെ നമ്മുടെ ചാറ്റ് ബാക്കപ്പ് എല്ലാം എടുത്തു വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം മുകളിൽ ഒരു ഗ്രീൻ കളർ പച്ച കളറിൽ നമുക്കൊരു ബട്ടൺ കാണാം, ബാക്കപ്പ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുന്നേ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയം കാണിക്കും അവിടെ. ഇനി ഇതുവരെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നെവർ എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ബാക്കപ്പ് എന്നുള്ള പച്ച കളറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് തുടങ്ങും. എന്നിട്ട് നമ്മുടെ ചാറ്റുകൾ എന്ത് ചെയ്യും, അതിലേക്ക് ബാക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് നമുക്ക് കൃത്യമായ സമയം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ അതിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ 4-5 ഓപ്ഷൻ കാണാം. നെവർ, അതായത് ഒരിക്കലും എൻ്റെ ഡാറ്റ എടുത്തു വെക്കേണ്ടതില്ല എന്നതിൻ്റെ അർത്ഥം. ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ്, അതായത് ഞാൻ അമർത്തുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ബാക്കപ്പ് ചെയ്താൽ മതി. പിന്നെ അതിൽ ഡെയിലി എല്ലാ ദിവസവും വീക്കിലി മന്ത്ലി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ചാറ്റുകളെല്ലാം ബാക്കപ്പ് ചെയ്ത് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാക്കപ്പിൻ്റെ സെറ്റിങ്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡെയിലി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ പുതിയ ഫോണിലേക്ക് മാറ്റുകയോ വാട്സപ്പിനെ മാറ്റുകയോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമെയിൽ ഐ ഡി തന്നെ വെച്ചിട്ട് ആ ഫോണിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാട്സപ്പ് ആദ്യ തവണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും പഴയ ഡാറ്റ തിരിച്ചെടുക്കട്ടെ, റീസ്റ്റോർ ചെയ്യട്ടെ എന്ന്. പേഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും, ആ ഡാറ്റയെല്ലാം പുതിയ ആ വാട്സപ്പ് ഉള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യും, ആ ഫോണിലേക്ക് ആപ്പിലേക്ക് എല്ലാം റീസ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്ന രൂപം. വാട്സപ്പുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, വാട്സപ്പ് നമ്മൾ ഭാഷ മാറ്റാം എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഭാഷ മാറ്റാം, വാട്സപ്പിൻ്റെ ഭാഷ മാറ്റാം. അത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക, അതിൽ ചാറ്റ് എന്ന ഭാഗം എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ താഴെയായിട്ട് ആപ്പ് ലാംഗ്വേജ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കാം. അതിൽ മലയാളം ഉണ്ടായിരിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് വാങ്ങിയ ഫോണുകളിൽ ആ ഒരു ഭാഷ കൂടി അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഭാഷ സെറ്റിങ്സിൻ്റെയും മറ്റ് മെനുകളുടെയും എല്ലാം ഭാഷ മലയാള ഭാഷയായിട്ട് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വാട്സപ്പുമായി ബന്ധപ്പെട്ട് ചില ടിപ്പുകളായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: നാം ഇതുവരെ കേട്ടത് ഐടി ജാലകം വാട്സപ്പ് ടിപ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഷാനിദ് പാണ്ടിക്കാട്.
8: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Peace Radio. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിനെ തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ്. പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കാൻ
2: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
3: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെ കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു. പല സന്ദർഭങ്ങളിലായി ഉത്തുബത്തു ബിനു റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു: നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഊതി കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്തു ബിനു റബിയ ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും: നീയും പോയ പോലെയല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പം ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കണം. അപ്പം അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
2: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്. ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
3: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കുമെന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണോ എന്നുമൊക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിന്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്തു ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്തു ചെയ്യുക, വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കത് പ്രശ്നമല്ലല്ലോ. നീ എന്തു ചെയ്യണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്തു ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ. നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല. നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
2: സൂറത്തുൽ കാഫിറൂൻ.
3: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്, കൊല്ലോ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
2: അല്ലയോ സത്യനിഷേധികൾ,
3: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വല അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ, എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
2: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും, പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിനു വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടി തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചത് കൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല, അത് നടക്കൂല. അത് കേവലം പ്രകടന പരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ചെയ്യുള്ളൂ.
3: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ, ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. നമസ്കാര സമയമായപ്പോൾ അദ്ദേഹം ഒരു പള്ളിയുടെ സമീപത്തെത്തി. ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അദ്ദേഹം കണ്ടു, ദരിദ്രനായൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞാൻ നമസ്കരിച്ചു വരുവോളം എൻ്റെ ഈ മൃഗത്തെ ശ്രദ്ധിക്കണം, ഒരു മൃഗത്തെ ഒന്ന് നോക്കണം, എൻ്റെ ഈ വസ്തുക്കളൊന്ന് സംരക്ഷിക്കണം, നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങാം. അലി റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ടായിരുന്ന ആളുകളും നമസ്കാരത്തിന് വേണ്ടി പോയി. നമസ്കാരം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവിടെ ആ മൃഗമുണ്ട്, അവരുടെ വസ്തുക്കളുമുണ്ട്, പക്ഷെ ഏൽപ്പിച്ച മനുഷ്യനില്ല. അതുമാത്രമല്ല, ആ കഴുതയുടെ ആ മൃഗത്തിൻ്റെ കയറും അതേപോലെ തന്നെ അതിൻ്റെ ജീനിയും മറ്റുള്ള വസ്തുക്കളൊന്നും മൃഗത്തിൻ്റെ ശരീരത്തിലില്ല. അതെല്ലാം ആ മനുഷ്യൻ മോഷ്ടിച്ച് അയാൾ കടന്നു കളഞ്ഞിരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു അങ്ങാടിയിൽ പോയി നോക്കാൻ, ചന്തയിൽ പോയി നോക്കാൻ. അങ്ങനെ അവർ ചന്തയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൃഗത്തിൻ്റെ ജീനിയും അതേപോലെയുള്ള മറ്റു സാമഗ്രികളും കണ്ടു. അവരതിൻ്റെ വില ചോദിച്ചു. അപ്പോൾ അവർ, ഒരു ദിർഹമാണ്, ഒരു ദിർഹമിന് ഒരു മനുഷ്യൻ വിറ്റ ഒരു സാധനമാണത്. ആ ഒരു ദിർഹം കൊടുത്ത് അവർ തിരിച്ചു വന്നു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അയാളൊന്ന് കാത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അയാൾക്കൊരു ദിർഹം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്, എൻ്റെ മൃഗത്തെ നോക്കിയതിന്, എൻ്റെ വസ്തുക്കൾ സംരക്ഷിച്ചതിന്. തിരിച്ചു വരുമ്പോൾ ഒരു ദിർഹം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ മനുഷ്യന്മാർ തിരക്ക് കൂട്ടുകയാണ്, നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, മാ അക്കല അഹദൻ തഅമൻ ഖത്തു ഖൈറം മിൻ അയ്യാക്കുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് അഥവാ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം, അതിനേക്കാൾ നല്ല ഒരു ഭക്ഷണമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലാലിൽ സംതൃപ്തി കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. വിജയം വരിച്ച ആളുകൾ ആരാണ്? മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വകന്നാഹു അല്ലാഹു ബിമാ ആതാഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് അഥവാ പ്രവാചകൻ പറയുന്നത്, ഇസ്ലാം സ്വീകരിച്ചു, പശിയടങ്ങാനുള്ള വിശപ്പ് മാറാനുള്ള റിസ്ഖ് ലഭിച്ചു, ഉള്ളതിൽ തൃപ്തി കാണിച്ചു, അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചു എന്നാണ്. അവരാണ് വിജയികളായ ആളുകൾ, വിജയം വരിച്ച ആളുകൾ. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരുന്നു? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയുടെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട്. റൊട്ടിയുണ്ടാക്കി, ആ റൊട്ടിയുമായാണ് അവർ വരുന്നത് തൻ്റെ ബാപ്പയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞത്, 3 ദിവസത്തിന് ശേഷമാണ് എൻ്റെ വായിലേക്ക് ഞാൻ ഇങ്ങനെയുള്ളൊരു ഭക്ഷണം ഇടുന്നത് അഥവാ ഞാൻ കഴിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം 3 ദിവസം പട്ടിണിയിലായിരുന്നു. കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, വെള്ളവും അതേപോലെ തന്നെ കാരക്കയുമൊക്കെ കഴിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ജീവിച്ചത്. മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2 ദിവസം തുടർച്ചയായി ഗോതമ്പ് റൊട്ടി വയറ് നിറച്ച് തിന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബിയുടെ ഭക്ഷണം അസ്വദൈൻ, പച്ചവെള്ളവും കാരക്കയുമായിരുന്നു. അതേപോലെ തന്നെ അയൽവാസികൾ നൽകുന്ന പാലും കുടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രാവുകളും പകലുകളും കഴിച്ചുകൂട്ടിയെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെടുക, അമിതമായി ആഗ്രഹിക്കാതിരിക്കുക, ആർത്തിയില്ലാത്ത ആളുകളായി മാറുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം, നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, അതിൽ തൃപ്തി ഉണ്ടാകണം. നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സമ്പാദിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റിസ്ക് വിശാലമാകാൻ, നമുക്ക് നല്ല ഭക്ഷണം ലഭിക്കാൻ, നമ്മുടെ സമ്പത്ത് നല്ലതാകാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഐഹിക ജീവിതത്തിൽ സൗഖ്യം ലഭിക്കും അഥവാ നല്ല ഉപജീവനം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 3-ാമത്തായത്തിൽ നബി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സൗഖ്യം അനുഭവിപ്പിക്കുകയും ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ ഉദാരതക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ
എന്ന് ഖുർആനിലെ 71-ാം അധ്യായത്തിലെ 10 മുതൽ 12

0: വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരും. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരികയും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കിത്തരികയും ചെയ്യും. എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സമ്പത്തിലും മക്കളിലുമൊക്കെ വർധനവുണ്ടാകുന്നത്? ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ വർദ്ധിപ്പിക്കുക, അതാണ് ഇതിനുള്ള വഴിയെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പാപമോചനം തേടുകയും അവനെ അനുസരിക്കുകയും ചെയ്താൽ അവൻ നിങ്ങൾക്ക് ഉപജീവനം വർദ്ധിപ്പിക്കുമെന്നാണ്. മഴ സമൃദ്ധമായി ലഭിക്കും, ഭൂമിയിൽ വിഭവങ്ങൾ മുളക്കും, കൃഷിയിൽ ഐശ്വര്യം കൈവരും, കന്നുകാലികളുടെ അകിട് പാലുകൊണ്ട് സമൃദ്ധമാകും, സമ്പത്തിലും സന്താനങ്ങളിലും വർധനവുണ്ടാകും. എന്തു ചെയ്യുമ്പോൾ? നമ്മൾ ഇസ്തിഗ്ഫാറ് നടത്തുമ്പോൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്തിഗ്ഫാറ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഒരാൾ ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് വന്ന് വരൾച്ചയെയും ക്ഷാമത്തെയും കുറിച്ച് ആവലാതി പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ പാപമോചനം തേടുക. അതേപോലെ തന്നെ മറ്റൊരാൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ആവലാതിപ്പെട്ടു, അദ്ദേഹത്തോടും പറഞ്ഞു പാപമോചനം തേടാൻ. മറ്റൊരാൾ വന്ന് സന്താനമില്ലാത്തതിനെ പറ്റി ആവലാതി പറഞ്ഞു, അപ്പോഴും അദ്ദേഹം പാപമോചനം തേടാൻ പറഞ്ഞു. മറ്റൊരാൾ കൃഷി നശിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്, അയാളോടും പാപമോചനം തേടാനാണ് പറയുന്നത്. ഇത് കേട്ട ഒരാൾ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് എല്ലാവർക്കും ഒരേ പരിഹാരമാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും ഒരേ പരിഹാരമാണല്ലോ. അതിന് ഉത്തരമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നല്ലാഹ തആല യഖൂലു ഫീ സൂറത്തി നൂഹിൻ ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലി സമാഅ അലൈക്കും ഇദ്റാറ എന്ന ആയത്ത് അദ്ദേഹം ഊതിക്കൽപ്പിക്കുകയുണ്ടായി. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരമായിക്കൊണ്ട് ഇസ്തിഗ്ഫാറ് വർദ്ധിപ്പിക്കുക എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാറ് വർദ്ധിപ്പിക്കുക. വീടുകളിലും ഭക്ഷണത്തളികകൾക്കരികിലും വഴിയോരങ്ങളിലും സദസ്സുകളിലും അങ്ങാടികളിലുമൊക്കെ നിങ്ങൾ എവിടെയായി ആയിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാറ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബറക്കത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നവ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റിസ്ഖ് വിശാലമാകാൻ, റിസ്ഖിൽ വർധനവുണ്ടാകാൻ നാം എന്ത് ചെയ്യണം? നമ്മൾ ഇസ്തിഗ്ഫാറ് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തൊരു വഴി തഖ്വയുള്ള ആളുകളായി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ജീവിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഖുർആനിലെ 65-ാം അധ്യായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹു അവന് ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവനെന്ത് ചെയ്യും? അള്ളാഹു ഉപജീവനം നൽകുന്നതാണ്, റിസ്ഖ് നൽകുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നോക്കൂ, നിങ്ങൾ റിസ്ഖ് ലഭിക്കാനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തഖ്വയുള്ള ആളുകളാവുക. മൂന്നാമത്തെ വഴി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്, തവക്കുലാക്കുക എന്നുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്നകും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു ത്വൈറു തഗൂദു ഖിമാസൻ വതറൂഹു ബിതാന. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, നിശ്ചയം നിങ്ങൾ അല്ലാഹുവിൽ യഥാവിധി കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടും. പക്ഷികൾ എങ്ങനെയാണ്? അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടും, വൈകുന്നേരം നിറഞ്ഞ വയറുമായിട്ടാണ് മടങ്ങി വരിക. അതേപോലെ നമുക്ക് റിസ്ഖ് ലഭിക്കുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിൻ്റെ പേരല്ല എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ചെയ്ത ശേഷം കാര്യങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുകയും അവൻ തരുമെന്ന പ്രതീക്ഷയോടെ കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞ് കഴിയുകയുമാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ. പക്ഷികൾ കൂട്ടിൽ അടങ്ങിയിരിക്കാറില്ല, അവ രാവിലെ ആഹാരം അന്വേഷിച്ച് ഒട്ടിയ വയറുമായി പുറപ്പെടും, വൈകിട്ട് നിറഞ്ഞ വയറുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അതുമാത്രമല്ല, അവരുടെ കൂട്ടിലെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം അവരുടെ ചുണ്ടിലുണ്ടാകും. മനസ്സിലായി? അങ്ങനെയാണ് അവർ തിരിച്ചു വരിക. അപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാലാമത്തൊരു വഴി ആരാധനകളിൽ മുഴുകുക എന്നുള്ളതാണ്. ആരാധനകളിൽ മുഴുകിയാൽ നമുക്ക് റിസ്ഖ് അതിൽ വർദ്ധനവുണ്ടാകും. ഒമ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അതേപോലെ തന്നെ സദഖ, ഖുർആൻ പാരായണം, സാമൂഹിക സേവനം, ഇസ്ലാമിക പ്രബോധനം, ഇങ്ങനെ ധാരാളം നന്മകളുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം ഈ അമലുകൾ, ഈ അമലു സ്വാലിഹാത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യും? അള്ളാഹു നമുക്ക് റിസഖ് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായത്തിലെ 132-ാമത്തെ ആയത്തിൽ, നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അഥവാ ആ നമസ്കാരത്തിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല, നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത്. ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്കാകുന്നു ശുഭപര്യവസാനം. അള്ളാഹുവാണ് റിസ്ഖ് നൽകുന്നത് നമസ്കരിക്കുന്നതിലൂടെ. ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തുമെന്നാണ്. തഫ്സീർ ഇബ്നു കഥീറിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക? ആരാധനകൾ വർദ്ധിപ്പിക്കുക, ആരാധനകൾ ആത്മാർത്ഥമായി ചെയ്യുക. അത് റിസ്ഖ് വർദ്ധിക്കാനുള്ള വഴിയാണ്. കുടുംബബന്ധം ചേർക്കുക റിസ്ഖ് ലഭിക്കാനുള്ള വഴിയാണ്. മൻഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫലിയസിൽ റഹിമഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും ദീർഘായുസ് ലഭിക്കാനും ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, റിസ്ഖ് ലഭിക്കാനുള്ള 5 വഴികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. ജീവിത പാഠങ്ങൾ ഇതോടെ സമാപിക്കുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്കായി പകർന്നു നൽകിയത് സമീർ മുണ്ടേരി.
2: എലിസബത്ത് ബാഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയുടെ കഥയെക്കുറിച്ച് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായി. അതിങ്ങനെയാണ്, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ മാതാപിതാക്കളുമായിട്ട് ഒരു ദുർബല നിമിഷത്തിൽ അവരോട് പറയാതെ പിണങ്ങിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ മാതാപിതാക്കളെ വേറിട്ട് പോയി ജീവിക്കുന്നതിനിടയിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവരൊന്ന് ഒരു നിമിഷം തിരിച്ചു വിളിച്ചെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ട് അവർക്ക് കത്തെഴുതുന്ന ഒരു കഥയാണ്. ഓരോ കത്തുകൾ എഴുതുമ്പോഴും തിരിച്ച് അവർ ആ കത്ത് കേൾക്കുകയും വായിക്കുകയും അവർ തിരിച്ച് മെസ്സേജ് അയച്ച് അവരിലേക്ക് തന്നെ ചെന്ന് ചേരാനും തനിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധത്തിലും തെറ്റിലും മാപ്പ് ചോദിച്ച് അവരോടൊപ്പം ചേരാനും ആഗ്രഹിച്ചുകൊണ്ടാണ് കത്തുകൾ എഴുതുന്നത്. കത്തുകൾ എഴുതി ഏതുവരെയെന്ന് ചോദിച്ചാൽ 1000 കത്തുകൾ വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കത്ത് എഴുതുമ്പോഴും തിരിച്ച് മറുപടി കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. അങ്ങനെ അടുത്ത കത്ത് എഴുതുന്നു, അതിനും മറുപടി കിട്ടും വിചാരിക്കുന്നു. അങ്ങനെ ആ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒരു വലിയ ബോക്സ്, ഒരു കത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം അവർക്ക് കിട്ടുന്നുണ്ട്. അതീവ സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടി ആ കത്ത്, ആ ബോക്സ് പൊളിക്കുകയാണ്. അപ്പം താൻ അയച്ച കത്തുകൾക്ക് അവസാനമെങ്കിലും എനിക്ക് മറുപടി ലഭിച്ചല്ലോ എന്ന ആകാംക്ഷയോടുകൂടി കത്ത് ആ ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ, അത്രയും വർഷങ്ങൾ മാതാപിതാക്കൾക്ക് അയച്ച ഓരോ കത്തുകളും ഒന്നുപോലും പൊട്ടിച്ചു നോക്കാതെ അതെല്ലാം അതേപോലെ തന്നെ തിരിച്ചയച്ച ഒരു സംഭവമായിരുന്നു ആ പാക്കിൽ കവറിൽ നിറയെ ഉണ്ടായിരുന്നത്. ഒറ്റൊന്നുപോലും മാതാപിതാക്കൾ തുറന്നു നോക്കിയിരുന്നില്ല എന്നാണ്. അവസാനം അങ്ങേറ്റത്തെ തീവ്രമായ ദുഃഖത്തോടുകൂടി ആ ഒരു സംഭവത്തിന് ശേഷം അവരാകെ ക്ഷീണതയായി പോവുകയും വിഷാദ രോഗത്തിന് അടിമയായി കുറെ കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ഭർത്താവ് പിന്നീട് ഈ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് താഴെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഈ കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവർ തുറന്നു നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട, ഏതൊരു കഠിന ഹൃദയൻ പോലും ആ കത്തുകളൊന്ന് വായിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും അലിഞ്ഞു പോകുമായിരുന്നു. അത്രയും ആർദ്രമായും മലിവോടുകൂടിയും മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് ആ സ്നേഹത്തിൽ എഴുതി വച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം അയച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ സ്നേഹബന്ധങ്ങൾക്കുമിടയിലൊക്കെ തിരിച്ചറിയാതെ പോകുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ആ ഒരു വരൾച്ച അനുഭവിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നുവെന്നും തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിൽ വലിയ ഒരു കാര്യം. ആ പെൺകുട്ടി ആഗ്രഹിച്ചത് അവർ എൻ്റെ കത്തുകൾ വായിച്ചല്ലോ, അതിന് തിരിച്ചു മറുപടി കിട്ടിയല്ലോ എന്ന ഒരാകാംക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ ഒന്നുപോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന തിരിച്ചറിയാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ആ ചിന്തയിൽ വന്നിട്ടുള്ള വിഷാദത്തെക്കുറിച്ചായിരുന്നു. ആ വിഷാദത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് എന്ന് പറയുന്നു. അതൊരു കഥ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവം മാത്രമായി ഇവിടെയുള്ള ഒരു സംഭവം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണെങ്കിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നീ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, കാരണം അദ്ദേഹം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നീ ആ ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ചറിയേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്, ഇഷ്ടമുള്ളവരോട് ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് മാതാപിതാക്കൾ സംബന്ധിച്ചുള്ളതാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ആ ഇഷ്ടം തുറന്നു പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവഗണിക്കപ്പെടുന്ന അവസ്ഥ അത്രമേൽ ഭീകരമാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പം അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം മധുരം ഖുർആൻ, സൂറത്തുൽ ബക്കറയിലെ 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ഹഫിളഹുമുല്ല.

0: സൂറത്തുൽ ബക്കറയിലെ 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ഹഫിളഹുമുല്ലാ.
1: പീസ് റേഡിയോ ഡയലോഗ് ശബ്ദാവിഷ്കാരണം. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നോ? അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ وعلى آله وأصحابه ومن والاه. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യന്റെ ഇഹപര ജീവിതത്തിലെ വിജയത്തിനായി മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട ധർമ്മങ്ങളും അധർമ്മങ്ങളും ഏതൊക്കെയെന്ന് വ്യവച്ഛേദിച്ചുകൊണ്ട് നന്മയിലേക്ക് വഴി കാണിക്കുവാനായി ലോക സൃഷ്ടാവിൽ നിന്ന് അവതീർണമായതാണ് വിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ ആണെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ പ്രവാചകത്വ ജീവിതത്തിലെ 23 വർഷങ്ങളിലെ വിവിധ സന്ദർഭങ്ങളിലായിട്ടാണ് അവതരിച്ച് പൂർത്തീകരിക്കപ്പെട്ടത്. അങ്ങനെ അവതരിച്ചു കിട്ടിയ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും അതീവ താൽപര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവിട്ട് പഠിക്കുമായിരുന്നു. ആ വചനങ്ങൾ ഏതെങ്കിലും മറന്നുപോകുമോ എന്ന ആശങ്ക കൊണ്ട്, പേടി കൊണ്ട് ധൃതി കൂട്ടി അത് മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുകയും അത് ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ലാ തുഹർദിക് ബിഹി ലിസാനക ലിതഅജല ബിഹ്, നീ വെപ്രാളം കാണിച്ചുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, ആ ഖുർആനിനെ ക്രോഡീകരിക്കേണ്ടതും ആ ഖുർആനിനെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്നല്ലാഹു പറഞ്ഞു. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, ആ ഖുർആൻ നാം പാരായണം ചെയ്തു തന്നാൽ അത് നീ അനുധാവനം ചെയ്യുക എന്ന നിർദ്ദേശം വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായത്തിലെ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായി അല്ലാഹു അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത ആ സന്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ തന്നെ ആദ്യമായി അല്ലാഹു മറന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തി എന്നത് പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിക്കും. സനുഖരിഉക ഫലാ തൻസ, നാം നിനക്ക് പാരായണം ചെയ്തു തരും, നീ അത് മറന്നു പോവുകയില്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പച്ചയായി നിലനിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുചരന്മാർക്ക് അഥവാ സുഹാബത്തിന് ഓതിക്കൊടുത്തു. ഖുർആൻ പലയിടങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞതുപോലെ യത്ലു അലൈഹിം ആയാത്തിഹി, പ്രവാചകന്റെ ദൗത്യത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു എന്നത്. വബിൽ ഹഖി അൻസൽനാഹു വബിൽ ഹഖി നസൽ, സത്യപ്രകാരമാണ് അല്ലാഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ ഖുർആനിൻ്റെ അവതരണവും സത്യപൂർണമായ രൂപത്തിൽ തന്നെയാണ്. وَمَا أَرْسَلْنَاكَ إِلَّا مُبَشِّرًا وَنَذِيرًا, സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടാണ് പ്രവാചകനെ അല്ലാഹു ഖുർആൻ കൊണ്ട് നിയോഗിച്ചത് എന്ന് അല്ലാഹു അവിടെ പറഞ്ഞു. وَقُرْآنًا فَرَقْنَاهُ لِتَقْرَأَهُ عَلَى النَّاسِ عَلَى مُكْثٍ وَنَزَّلْنَاهُ تَنزِيلًا. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 105-106 വചനങ്ങളിലൂടെ പ്രവാചകന്റെ ദൗത്യവും ഖുർആനിന്റെ അവതരണ രൂപവും അല്ലാഹു വിശദീകരിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുത്ത ആ വചനങ്ങളൊക്കെയും സ്വഹാബത്ത് വളരെയധികം ആവേശത്തോടുകൂടി, ദാഹിച്ചു വലയുന്നൊരു മനുഷ്യന്റെ മുന്നിൽ ദാഹജലം എത്രമാത്രം സന്തോഷവും അതേപോലെ ആനന്ദവും നൽകുന്നുവോ അതേപോലെ വിശ്വാസി സമൂഹം അതിനെ ഏറ്റെടുത്തു. അവർ മനഃപ്പാഠമാക്കുവാനുള്ള വ്യഗ്രത കാണിച്ചു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികളുടെ ആ വിഷയത്തിലുള്ള കഴിവ്, അറബി സാഹിത്യവും അറബി ചരിത്രവും പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അതോടൊപ്പം ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രസക്തി, ഖുർആനിന്റെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അല്ലദി യഖ്റഉൽ ഖുർആന വഹുവ ഹാഫിദുൻ ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബററ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഉന്നതന്മാരായ ദൂതന്മാരോടൊപ്പമായിരിക്കും ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ആളുകളെന്ന് കേൾക്കേണ്ട താമസം. സ്വഹാബികളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഖുർആനിനെ അക്ഷരം പ്രതി അവരുടെ ഹൃദയത്തിലേക്ക് പകർത്തിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഖുർആൻ പഠിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആദരിക്കുകയും നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെ രീതിയല്ല. ഖുർആൻ കൂടുതൽ പഠിച്ച ആളുകളായിരിക്കണം. ലിയ ഉമ്മക്കും അഖ്റഉകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇമാമായി നിൽക്കേണ്ടത്, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഓരോ വിഷയത്തിലും അവർക്ക് പ്രത്യേകമായ പരിഗണനയും പ്രോത്സാഹനവും നൽകുന്നത് വഴി സ്വഹാബത്തിൻ്റെയും ഹൃദയത്തിൽ അവർ ഖുർആനിനെ ചേർത്ത് വച്ചു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ നിത്യേന അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരത്തിലും അല്ലാതെയും ആ ഖുർആനിൻ്റെ വചനങ്ങൾ ഉരുവിട്ട് ഖുർആൻ അവരുടെ മനസ്സിലും അവരുടെ കാതുകളിലും അവരുടെ നാവുകളിലുമെല്ലാം തത്തിക്കളിക്കുന്ന ഖുർആനിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായി അതിൻ്റെ പ്രയോക്താക്കളായി അവർ മാറുകയും ചെയ്തു. കേവലം അത് ചൊല്ലിപ്പഠിക്കുക മാത്രമല്ല, ഖുർആനിൻ്റെ വചനങ്ങൾ മറ്റുള്ളവർക്ക് ഓതിക്കൊടുക്കുക മാത്രമല്ല അവർ ചെയ്തത്. അവരിലെ പ്രമുഖരായ സഹാബികൾ പറയുന്നു, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സഹാബികൾ വിശദീകരിക്കുകയാണ്, കുന്ന ലാ നതജാവസു അശറ ആയത്തിൻ ഹത്താ നതഅല്ലമഹുന്ന വനഅമല ബിഹിന്ന വനുഅല്ലിമഹുന്ന. പത്ത് ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ വചനങ്ങളായി ഞങ്ങൾ ഓതിത്തന്നാൽ ആ വചനങ്ങൾ ഞങ്ങൾ പഠിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർമ്മപദത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാതെ ഞങ്ങൾ ഖുർആനിന്റെ പതിനൊന്നാമത്തെ വചനത്തിലേക്ക് പോകുമായിരുന്നില്ല. അഥവാ ഖുർആനിന്റെ വചനങ്ങൾ അവർ ഹൃദയാന്തരാളങ്ങളിലേക്ക് എടുത്തു വെച്ചതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു എന്നത് ഏറ്റവും വലിയ സവിശേഷതയാണ്. സഹോദരങ്ങളെ, ഏതൊരു സമൂഹത്തിനാണ് ഏതൊരു ഗ്രന്ഥത്തിനാണ് ഇങ്ങനെയുള്ള ഒരു സവിശേഷത അവകാശപ്പെടുവാൻ സാധിക്കുക? ആരും വിശുദ്ധ ഖുർആൻ എവിടെയും രേഖപ്പെടുത്തി വച്ചിട്ടില്ല എന്ന് തന്നെ വാദത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ പോലും ആ ഖുർആനിന്റെ പവിത്രതയും അതിൻ്റെ സുരക്ഷിതത്വവും വളരെ ഔന്നത്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളായ ആളുകൾ ഓതിക്കൊടുക്കുകയും അവരവരുടെ ഹൃദയങ്ങളിൽ മനഃപ്പാഠമാക്കി സൂക്ഷിക്കുകയും ചെയ്തതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയാവുന്ന ആളുകളെ കൊണ്ട് എഴുതി വെപ്പിക്കുകയും ചെയ്തിരുന്നു. അവരെയാണ് ചരിത്രത്തിൽ കുത്താബുൽ വഹി, ദിവ്യ സന്ദേശങ്ങളുടെ എഴുത്തുകാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരിൽ പ്രമുഖരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാല് ഉത്തമന്മാരായ ഖലീഫമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങി 10-24 ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവരെല്ലാവരും വഹി പകർത്തിയെഴുതുന്ന ആളുകൾ മാത്രമായിരുന്നില്ല, അവർ ആ വഹിയിൻ്റെ വചനങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കുകയും അവർ അത് സൂക്ഷിക്കുകയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരായത്ത് അവതരിക്കുമ്പോൾ അത് എവിടെ വെക്കണം, എങ്ങനെയായിരിക്കണം അത് രേഖപ്പെടുത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വഇദാ നസലത അലൈഹിൽ ആയത്തു ഫയഖൂൽ, പ്രവാചകനൊരു വചനം ഇറങ്ങിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹിയിൻ്റെ എഴുത്തുകാരായ ആളുകൾ വിളിച്ചു പറയും, ലഔ ഹാദിഹിൽ ആയത ഫി സൂറത്തിൽ ലത്തി യുദ്ക്കറു ഫീഹാ കദാ വകദാ, ഇന്ന ഇന്ന വചനങ്ങൾ പരാമർശിക്കുന്ന ഇന്ന ഇന്ന അധ്യായങ്ങളിലായിരിക്കണം ഈ വചനങ്ങൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ വചനങ്ങൾ ക്രോഡീകരിക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. അത് അതേ അർത്ഥത്തിൽ തന്നെ അവരുടെ എല്ലാവരുടെയും അഥവാ മഹാഭൂരിപക്ഷം സ്വഹാബത്തിൻ്റെയും ഹൃദയങ്ങളിൽ സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വാമൊഴിയായും വരമൊഴിയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി നിന്നു എന്നത്. ആ കാലഘട്ടത്തിന്റെ കൂടി പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറൊരു ഗ്രന്ഥത്തിനും വേറൊരു സമൂഹത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത ഉന്നതമായ ഒരു ഘട്ടമാണ് ഖുർആൻ തരണം ചെയ്തത് എന്ന് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, ഓരോ റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിന്റെ സന്ദേശവാഹകനായ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രവാചകൻ എത്തിച്ചു കൊടുക്കുന്ന ആ മലക്ക് പ്രവാചക തിരുമേനിയുടെ മനപ്പാടം പരിശോധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്ന ജിബ്രീൽ കാന യുആരിദുനി ബിൽ ഖുർആൻ കുല്ല സനത്തിൻ, ഓരോ വർഷവും ഖുർആൻ എന്റെ പാഠം നോക്കുവാനായി ജിബ്രീൽ എന്റെ അടുക്കൽ വരുമായിരുന്നു. അതേപോലെ ആ പ്രക്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ രണ്ട് തവണ നിർവഹിച്ചുകൊണ്ടാണ് ആ കർമ്മം പൂർത്തീകരിച്ചത് എന്നത് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാഭാവികമായും ചില ആളുകളെങ്കിലും സംശയിച്ചേക്കും, എന്തുകൊണ്ട് ഇവ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കിയില്ല എന്ന് ചോദിക്കുമ്പോൾ ആ അന്വേഷണം നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഖുർആനിന്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി മാത്രമാണ് ഖുർആൻ പരിപൂർണമായി ഇറങ്ങിക്കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ ആ സമൂഹത്തെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി നിയമങ്ങൾ ആവിഷ്കരിക്കുന്ന ആ കാലഘട്ടത്തിൽ പല ഭേദഗതികളുടെയും കാലഘട്ടമാണ്, സന്ദർഭമാണ്. നസ്ഖ് അത് സ്വാഭാവികമായും കടന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥം രൂപീകരിക്കപ്പെട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ പലതും ഒന്നാം എഡിഷൻ രണ്ടാം എഡിഷൻ എന്നിങ്ങനെ വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയാശങ്കകളും പേടിയും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഖുർആൻ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഒരു ഗ്രന്ഥരൂപം പ്രാപിച്ചിട്ടില്ല എന്നതാണ് നമ്മെ പഠനത്തിലൂടെ മനനത്തിലൂടെ ഗവേഷണത്തിലൂടെ കൊണ്ടുവന്നെത്തിക്കുന്ന യാഥാർത്ഥ്യമെന്ന് നാം തിരിച്ചറിയണം. എന്നാൽ അധികം വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ തൊട്ടടുത്ത സന്ദർഭത്തിൽ തന്നെ ആ പ്രക്രിയ കൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് ക്രോഡീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരു ക്രോഡീകരണത്തിന്റെ സമയമാണ് ആ സന്ദർഭം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ തൊട്ടടുത്ത വർഷത്തിൽ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പോരാട്ടം നയിക്കേണ്ട യമാമ യുദ്ധക്കളത്തിൽ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് അദ്ദേഹത്തെ വകവരുത്തിയ ആ യുദ്ധത്തിന്റെ പരിണിതി എന്നോണം 70-ൽ ഖുറാഅകൾ ഖുർആൻ പരിപൂർണമായി പഠിച്ച ഖുർആൻ പണ്ഡിതന്മാർ ഈ ലോകത്തോട് വിട പറയുന്നൊരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആശങ്കപ്പെട്ടു, ഇതേപോലെയുള്ള അവസ്ഥകൾ ഇനിയും ആവർത്തിച്ചു വന്നാൽ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ഖുർആൻ പഠിച്ച ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സന്ദർഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഖുർആൻ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയപ്പാടോടുകൂടി ഖലീഫയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്നി അറാ അൻ തഅ്മുറ ബിജംഇൽ ഖുർആൻ, ഈ ഖുർആൻ രണ്ട് ചട്ടക്കുള്ളിൽ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കാൻ അങ്ങ് കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇമാം ബുഖാരിയും ഇമാം അഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന പ്രബലമായ റിവായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദൗത്യത്തിന് സന്നദ്ധനായി. അങ്ങനെ വഹ്യ എഴുത്തുകാരിൽ പ്രമുഖനായ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അതിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. സയ്ദ് റളിയല്ലാഹു അൻഹു അതിനനുസരിച്ച് فَتَتَبَّعْتُ الْقُرْآنَ أَجْمَعُهُ مِنَ الْعُصُبِ وَاللِّخَافِ وَصُدُورِ النَّاسِ, അന്ന് എഴുതി വെച്ച ഫലകങ്ങളെല്ലാം പരിശോധിച്ചു. ആളുകളുടെ ഹൃദയങ്ങളിൽ മനപ്പാടമുള്ള ആ മനപ്പാടവും ഒത്തുനോക്കി വാമൊഴിയും വരമൊഴിയും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഖുർആൻ രണ്ട് ചട്ടക്കുള്ളിൽ ഒരു ഗ്രന്ഥരൂപത്തിലാക്കുന്ന ആ പ്രക്രിയ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. കയ്യെഴുത്ത് പ്രതിയും ഹൃദയസ്ഥമാക്കിയതും രണ്ടും കൂടി പരിശോധിച്ചാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ ഗ്രന്ഥം ക്രോഡീകരിക്കപ്പെടുന്നത്. ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ക്രോഡീകരിക്കപ്പെട്ട മുസഹഫ് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ സൂക്ഷിച്ചു പോന്നു. അബൂബക്കറിന്റെ കാലശേഷം രണ്ടാം ഖലീഫായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗാനന്തരം പ്രവാചക പത്നിയും ഉമറിന്റെ മകളുമായ മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു അതുണ്ടായിരുന്നത്. ഇങ്ങനെ ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടം ഖുർആൻ യാതൊരുവിധ തർക്കങ്ങളില്ലാതെ സംശയങ്ങളില്ലാതെ സുരക്ഷിതമായി ഈ ലോകത്തോട് കടന്നു പോവുകയുണ്ടായി. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് സ്വഹാബികൾ വിവിധ നാടുകളിലേക്ക് വ്യാപരിച്ചപ്പോൾ അവരെ സ്വീകരിച്ച, അവരിൽ നിന്ന് ഖുർആൻ കേട്ടുപഠിച്ച ആളുകൾ, പല ആളുകളും ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ആളുകൾ, ഖുർആൻ പാരായണത്തിൽ തെറ്റുവരുന്നൊരു സാഹചര്യമുണ്ടായി. ചിലരുടെ പക്കലുണ്ടായിരുന്ന ഖുർആനിന്റെ പാരായണത്തെ സംബന്ധിച്ച് വിവരമില്ലാതിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച തിലാവത്ത് ഖുർആൻ പാരായണം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരമറിയാത്തതുകൊണ്ട് മൻസൂഹായ ദുർബലപ്പെടുത്തപ്പെട്ട ഖുർആനിന്റെ വചനങ്ങളെ, ഖുർആനിന്റെ വചനങ്ങൾ എന്ന അബദ്ധ ധാരണയിൽ ഖുർആൻ എന്ന രീതിയിൽ ഓതുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ആ വിഭാഗീയതകളും അതേപോലെയുണ്ടായ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായ അവസ്ഥയിലേക്ക്, ഭിന്നതയിലേക്കൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം സ്വഹാബികളിൽ ചിലർക്ക് ബോധ്യപ്പെട്ടു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹം പറയുകയാണ്, സിറിയയും ഇറാഖും ഈ രണ്ട് നാട്ടിലുള്ള ആളുകൾ ഖുർആൻ പാരായണത്തിൽ അവർ വരുത്തിയ വ്യത്യാസവും അവർക്കിടയിൽ നിലനിന്നിരുന്ന ആ വിഭാഗീയതയും ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെട്ടപ്പോൾ, അദ്ദേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവായ അല്ലയോ ഖലീഫ, അദ്രിക് ഹാദിഹിൽ ഉമ്മത ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബ് ഇഖ്തിലാഫൽ യഹൂദി വൻ നസ്വാറ. ജൂത ക്രിസ്ത്യാനികൾക്ക് അവരുടെ വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ അപജയം സംഭവിക്കാതിരിക്കാൻ ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തെറ്റിപ്പെടുത്തി. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രമുഖരായ സ്വഹാബത്തിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുമായി കൂടിയാലോചിച്ചു. ആ പ്രശ്നത്തിന്റെ പരിഹാരമായി അവർ കണ്ടത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ആ മുസ്ഹഫ് കൊണ്ടുവരികയും അതിൽ നിന്ന് പകർത്തിയെഴുതി കോപ്പികളെടുത്ത് ഇസ്ലാമിക സമൂഹങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയ സയ്യിദ് ഇബ്നു സാബിത്തിനെ തന്നെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, സയ്യിദ് ഇബ്നു ആസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ് ഇബ്നു ഹിഷാം തുടങ്ങിയ ഖുർആൻ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുകയും ഫനസഹൂഹ ഫിൽ മസാഹിബ് അവർ ഖുർആനിന്റെ മറ്റു കോപ്പികളായി പകർത്തിയെഴുതുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ആ ഖുർആനിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചപ്പോൾ ഏതെങ്കിലും അധ്യായം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ട, ഏതെങ്കിലും ഒരു വചനം അതിലുള്ളത് ഇതിൽ നിന്ന് കൈമോശം വന്നുപോയി എന്ന് പറയാൻ ലോകത്തുള്ള ഖുർആൻ വിമർശകർക്ക് ഇന്നുവരെയും തെളിവുകളുടെ പിൻബലത്തോടുകൂടി സമർത്ഥിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ മറ്റു കോപ്പികൾ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ഖുർആനിന്റെ ചിലത് നശിപ്പിച്ച, എന്തോ വലിയ അപരാധം ചെയ്ത ആളാണ് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ റഫിൽ നിന്ന് ശരിയായൊരു തലത്തിലേക്ക് പകർത്തിയെഴുതുമ്പോൾ ഉപയോഗിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ രണ്ട് ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ട ആധികാരികമായ രേഖ കൈവരുമ്പോൾ സ്വഹാബികളിൽ പലരും, താബിഈങ്ങളിൽ ചിലരൊക്കെ എഴുതി വച്ച ഖുർആനിന്റെ വിശദീകരണങ്ങളുടെ ഭാഗമായി എഴുതി വച്ച ആ കോപ്പികൾ പിന്നീട് പാരായണത്തിലും ചർച്ചയിലുമൊക്കെ ഒരു പ്രയാസമുണ്ടാക്കേണ്ടതില്ല എന്ന ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്വഹാബത്തിന്റെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ അവരെ സാക്ഷിയാക്കി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കത്തിച്ചു കളഞ്ഞു എന്നത് ഒരിക്കലും ഒരു അപരാധമല്ല. ഇസ്ലാമിക ലോകത്ത് ഇന്നും നടക്കുന്ന പ്രക്രിയയാണ്. വിശുദ്ധ ഖുർആനിനെ പോലെ, ഹദീസ് ഗ്രന്ഥങ്ങളെ പോലെ, അദ്കാറുകളെ പോലെ പവിത്രതയുള്ള ആധികാരികമായ ആദരിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അതിനോട് അനാദരവ് വരാതിരിക്കാൻ അത് ചുട്ടുകളയുക എന്നത്, കരിച്ചു കളയുക എന്നത് ഇസ്ലാമിക ലോകം അംഗീകരിച്ച സംഗതിയാണ്. അതും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, മാ ഹർറഖഹ ഇല്ലാ അൻ മലഇൻ മിന്നാ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്തത് തനിച്ചായിരുന്നില്ല, സ്വഹാബികളായ പ്രവാചക തിരുമേനിയുടെ അനുചരന്മാരായ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ അംഗീകാരത്തോടുകൂടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുൽ വാലി വഖ്ത ഉസ്മാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഞാനായിരുന്നു ആ സ്ഥാനത്ത് ഭരണാധികാരിയെങ്കിൽ, ലഫഅൽതു ഫിൽ മസ്വാഹിഫി മിസ്ലല്ലദി ഫഅല ഉസ്മാൻ, മുസ്ഹഫുകളുടെ കാര്യത്തിൽ ഉസ്മാൻ എന്തൊക്കെയാണോ ചെയ്തത് ഞാനും അത് തന്നെയായിരുന്നു ചെയ്യുക, അതാണ് ഇസ്ലാമിക ലോകത്തിന്റെ നന്മ എന്ന് സ്വഹാബികളെല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. അഥവാ മറ്റു കോപ്പികൾ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് അവയോടുള്ള വിദ്വേഷം കൊണ്ടല്ല, അനാദരവ് സംഭവിക്കാതിരിക്കാൻ ഖുർആൻ സുരക്ഷിതമായി പകർത്തി എഴുതിയതിനു ശേഷം റഫ് കോപ്പി എന്ന് പറയാവുന്ന ആ കടലാസുകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ള കോപ്പികളെയാണ് അദ്ദേഹം കത്തിച്ചു കളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ച, അവരിൽ നിന്ന് പകർത്തി എഴുതിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തോടും നിർദ്ദേശത്തോടും കൂടി എഴുതി വച്ച ആ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അതിലുണ്ടായിരുന്ന സൂറത്തുകൾ ഈ മുസ്ഹഫിൽ ഇല്ല എന്ന് പറയാൻ ഇസ്ലാമിന്റെ വിമർശകർക്ക് ഇന്നോളം ആവുകയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഖുർആൻ ഒരുപോലെ അധ്യായങ്ങളും വചനങ്ങളും ഒരുപോലെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടാണ് ഖുർആൻ വിമർശകർ അബദ്ധമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആനിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വചനങ്ങളിൽ അധ്യായങ്ങളിൽ അല്ല ഒരു പദം പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചപ്പോൾ ഒഴിവാക്കി എന്ന് തെളിവുകളിലൂടെ സമർത്ഥിക്കുവാൻ ഖുർആനിന്റെ വിമർശകരായ നാസ്തികർക്ക് സാധിക്കുമോ എന്ന് സാന്ദർഭികമായി ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് എവിടെയും എഴുത്തിലോ പാരായണത്തിലോ മറവി പോലുമെങ്കിലും അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചാൽ അബദ്ധം മൂലമോ മറവി മൂലമോ ഏതെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഉടനടി തിരുത്തി കൊടുക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാപ്തരായ പിഞ്ചു കുട്ടികൾ മുതൽ ദശലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ ഖുർആൻ പച്ചയായി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് ആർക്കാണ് നിഷേധിക്കുവാൻ സാധിക്കുക? ഖുർആൻ അല്ലാത്ത ഏതൊരു ഗ്രന്ഥത്തിനാണ്, ഏതൊരു മതസമൂഹത്തിനാണ് ആ ഒരു മഹത്വവും പ്രത്യേകതയും അവകാശപ്പെടുവാൻ കഴിയുക? പലതും വായിച്ച, പലതും പഠനവിധേയമാക്കിയ, നമ്മുടെ വായനക്കും പഠനത്തിനും എല്ലാം വിഷയമായ പല വിഷയങ്ങളും ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ദൈവീകമെന്ന് സ്വയം അവകാശപ്പെടുന്ന, ആവർത്തിച്ച് ദൈവീകതക്കുള്ള നൂറുകണക്കിന് തെളിവുകൾ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ വിശുദ്ധ വേദഗ്രന്ഥം ഒരിക്കലെങ്കിലും വായിച്ചു നോക്കുവാൻ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ, അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ തയ്യാറായതിന് ശേഷമാണോ ഖുർആനിന് നേരെ ഖുർആനിന്റെ വിമർശകർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരിഹാസങ്ങളും എന്ന് സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഖുർആനിന്റെ വിമർശകരും അതേപോലെ ഖുർആനിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഖുർആനിന്റെ അനുയായികളും ഒരുപോലെ ചിന്തിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വ ആഖിറു ദഅ്‌വാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ നബിയനാ മുഹമ്മദ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ശബ്ദാവിഷ്കാരം. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നോ? അവതരിപ്പിച്ചത് ഷമീർ മദീനി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
0: സേ പരീക്ഷ 2026 വിജ്ഞാപനം. 2026 വർഷത്തെ SSLC, THSLC, AHSLC സേ പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ June 10 ആരംഭിച്ച് 17 അവസാനിക്കും. സേ പരീക്ഷ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം പരീക്ഷാഭവൻ .kerala.gov.in.
3: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ഇനി ഹിഫ്ളുൽ ഖുർആൻ ജാഫർ സലഫി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ 33-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന്

കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ രണ്ടായത്തുകളുമായി ചേർത്ത് വെച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്ത് നോക്കാം.

0: ഇൻഷാല്ലാ 34-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ജാഫർ സലഫി.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. മുറിഞ്ഞു പോവാത്ത സൽക്കർമ്മങ്ങൾ, ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ജീവിതത്തിലൊരിക്കലും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെ പാഴാക്കരുത് എന്നതുമായി ബന്ധപ്പെട്ട അല്ലാഹു റസൂലിൻ്റെ വാചകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. സഹോദരങ്ങളെ, ധാരാളം സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് എത്തുന്ന ആളുകൾ പോലും അവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് ഒരൽപ്പം കൂടി അധികം ചെയ്യാമായിരുന്നു എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ലൗ അന്നറജുലൻ, ഏതെങ്കിലും ഒരാൾ, യജുറു അല വജിഹിഹി, അവൻ്റെ മുഖം അവനിങ്ങനെ നിലത്ത് വലിച്ചിഴച്ച് അധ്വാനിക്കുകയാണ്, മിൻ യൗമി ഉലിദ, താൻ ജനിച്ച ദിവസം മുതൽ, ഇലാ യൗമി യമൂതു ഹറമ, വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ, ഫീ മർളാത്തില്ലാ, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ജനനം മുതൽ മരണം വരെ മുഖം നിലത്ത് വലിച്ചഴച്ച് കഷ്ടപ്പെട്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാലും, ലഹഖറഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ കുറഞ്ഞു പോയോ എന്നവൻ തിരിഞ്ഞു ചിന്തിക്കും, ഒരൽപ്പം കൂടി ആകാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ദിക്റുകൾ ചൊല്ലാമായിരുന്നു, കൂടുതൽ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാമായിരുന്നു, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാമായിരുന്നു, എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ കുടുംബത്തോടൊക്കെ ഞാൻ പെരുമാറുന്ന വിഷയത്തിൽ ഒരൽപ്പം കൂടി ശ്രദ്ധ കാണിക്കണമായിരുന്നു എന്ന് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ പോലും കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അത്തരത്തിലുള്ളൊരവസ്ഥ എനിക്കും നിങ്ങൾക്കും നേരിടാനുണ്ട് എന്ന ബോധം നാം എപ്പോഴും നിലനിർത്തണം എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവകാശപ്പെടുത്തി കൊടുക്കുന്ന പ്രതിഫല ഗേഹമാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗവാസികളെക്കുറിച്ച് പറഞ്ഞത്, യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും അൽയൗമ വലാ അൻതും തഖ്സനൂൻ, എൻ്റെ അടിമകളെ, ഇന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കണ്ട, അല്ലദീന ആമനു ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ച ആളുകളാണ് നിങ്ങൾ, വഖാനു മുസ്ലിമീൻ, നിങ്ങൾ സർവ്വതും സമർപ്പിച്ചവരായിരുന്നു, അതുകൊണ്ട് ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, അൻതും വഅസ്വാജുകും തുഖ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ആഹ്ലാദിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക. എന്നിട്ട് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു വാചകമുണ്ട്, സൂറത്ത് സുഖ്റുഫിൻ്റെ 72-ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, വതിൽക്കൽ ജന്നത്തു, ആ സ്വർഗമുണ്ടല്ലോ, അല്ലത്തി ഉരിസ്തു മൂഹ, ഞാൻ അവകാശപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു സ്വർഗം. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്, വിശ്വാസം മാത്രമല്ല അതിനനുസരിച്ച് നല്ല നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തരുന്ന സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസികളോട് അറിയിപ്പ് നൽകുകയാണ്. സഹോദരങ്ങളെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളാരാണോ അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈമാനനുസരിച്ചുള്ള നന്മകൾ അത് കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. ചെയ്യുന്ന ഒരു നന്മയും പാഴാവുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ശരിയാണ് എങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ, ഇൻഷാ അല്ലാ അതിനനുസൃതമായ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, അല്ലാഹു ഒരു അണു അളവ് പോലും അനീതി കാണിക്കുകയില്ല. നിങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടിയായി ലഭിക്കുന്നതാണ്. അവൻ്റെ പക്കൽ നിന്ന് അതിനുള്ള നല്ല നല്ല പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങളിൽ തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന മുറിഞ്ഞു പോവാത്ത സൽക്കർമ്മങ്ങൾ. എന്താണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ മുറിഞ്ഞു പോവാത്ത സൽക്കർമ്മങ്ങൾ? വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അല്ലാഹു അതിനെക്കുറിച്ച് പറഞ്ഞത്, സൂറത്തുൽ കഹ്ഫിൻ്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരം മാത്രമാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ ഇഹലോകത്ത് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ എന്തൊക്കെയുണ്ടോ, വീട് കാറ് എത്രത്തോളം സമ്പാദ്യങ്ങളുണ്ടോ, അതെല്ലാം ഒരു അലങ്കാരം മാത്രമാണ്. അങ്ങനെ തന്നെയാണ് അള്ളാഹു നമുക്കത് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, അതൊക്കെ നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നല്ല നല്ല പ്രതിഫലങ്ങൾക്ക് വകുപ്പുള്ളതാണ്. ഖൈറും അമല, നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളതുമാണ്. നല്ല പ്രതിഫലം ലഭിക്കുന്ന, നല്ല പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന നല്ല കർമ്മങ്ങൾ ഏതാണെന്നോ അതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത സൂറത്തിൽ, സൂറത്ത് മറിയമിൽ 76-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദാ, തീർച്ചയായും ഉത്തമമായ പ്രതിഫലമുള്ളതും നന്നായി തിരിച്ചു കിട്ടുന്നതും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ തന്നെയാണ്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് നിങ്ങൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന ധാരാളം പ്രതിഫലങ്ങൾക്ക് പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ബാഖിയാത്തു സ്വാലിഹാത്തിനെ കുറിച്ച് പരാമർശിച്ച 2 ആയത്തുകൾ, ഈ 2 ആയത്തിലും അള്ളാഹു പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട്, നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് എങ്കിൽ, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന, എപ്പോഴും ഉപകാരപ്പെടുന്ന, നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ആ ബാഖിയാത്തു സ്വാലിഹാത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഏതൊക്കെയാണ് നന്മകൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അസ്സലവാത്തുൽ ഖംസ്, എന്നെന്നും നിലനിൽക്കുന്ന മുറിഞ്ഞു പോവാത്ത കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങളാണ്. ഒരു വിശ്വാസി നിർബന്ധമായും ദിവസവും ചെയ്തു തീർക്കേണ്ട നിർബന്ധ ബാധ്യതയായ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു വാചകത്തിൽ കാണാം, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ 4 കലിമത്തുകളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 കലിമത്തുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് വളരെയധികം ശ്രേഷ്ഠകരമായി കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചു. അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, ഹബ്ബൽ കലാമി ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലിമത്തുകൾ 4 എണ്ണമാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത്ത്, അതിൽ ഏത് ആദ്യം ചൊല്ലിയാലും യാതൊരു കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല, ഈ 4 കലിമത്തിൽ ഏതും ആദ്യം ചൊല്ലാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ നാല് കലിമത്തുകൾ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് എന്നുകൂടെ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബാഖിയാത്തു സ്വാലിഹാത്തായിക്കൊണ്ട് നമ്മൾ പഠിച്ച അഞ്ച് നേരത്തെ കൃത്യമായ നമസ്കാരം അത് ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുവഴി ധാരാളം പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷവും അല്ലാതെയും ഒക്കെ ഈ നാല് കലിമത്തുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ നാല് കലിമത്തുകൾ കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മുറിഞ്ഞു പോവാത്ത സൽക്കർമ്മങ്ങൾ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: പീസ് റേഡിയോ നബി ചരിത്രം ബദറിന്റെ മുന്നോടിയായി അവതരിപ്പിക്കുന്നു മുൻഷിദ് ഒട്ടുമ്മൽ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മബഅദ്, ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് നടന്ന ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ബദർ യുദ്ധം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് പ്രകാരം ബദറിലേക്ക് എത്തിയിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ടായിരുന്നു. വലിയൊരു യുദ്ധമായിട്ടുള്ള ബദർ യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ സംഘടനകൾ അവിടെ അവർക്കിടയിൽ ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു. അതിലെ ചിലത് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലൊന്നാണ് സൈഫുൽ ബഹർ എന്ന് പറയുന്ന ചെറിയ തോതിലുള്ളൊരു സംഘടനം. അത് യഥാർത്ഥത്തിൽ സംഘടനമായിക്കൊണ്ട് നടന്നിട്ടില്ല. അതിൻ്റെ നേതൃത്വം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അഥവാ ഈ ഒരു സംഘടനകൾക്കൊക്കെ കാരണമായിട്ടുള്ളത് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം, അല്ലെങ്കിൽ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്ന സംഘങ്ങളാണ്. ഇവർ അവരോട് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ ചെറിയ ചെറിയ സംഘർഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് സൈഫുൽ ബഹർ എന്നിവർ. ഇത് യഥാർത്ഥത്തിൽ ഒരു സംഘടനമായി നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇരു സൈനികരും ഒരു ഏറ്റുമുട്ടലിൻ്റെ അടുക്കൽ എത്തുമ്പോഴേക്കും ജുഹൈന ഗോത്രക്കാർ, അഥവാ പ്രവാചകനുമായിക്കൊണ്ട് കരാറിലേർപ്പെട്ട ജുഹൈന ഗോത്രക്കാർ, ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നെയാണ് റാബിയ നിയോഗം, അതേപോലെ തന്നെ വദ്ദാൻ, ഇതൊക്കെ ചെറിയ ചെറിയ പോരാട്ടങ്ങളായിരുന്നു. അതേപോലെ തന്നെ സഫ്വാൻ സംഘടനം, ഇത് റബിയുൽ അവൽ, ഹിജ്റ ഒന്നാം വർഷം റബിയുൽ അവലിനായിരുന്നു ഇതുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ദുൽ ഉശൈറ സംഘടനം. പിന്നെ ഉണ്ടായിരുന്നതാണ് നഖ്ല നിയോഗം. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു ചെറിയ സംഘർഷമാണ് നഖ്ല നിയോഗം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ബദറിലേക്ക് പ്രത്യക്ഷമായി എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ നഖ്ല നിയോഗമാണ്. ഹിജ്റ രണ്ടാം വർഷം റജബിനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത്. ഹിജ്റ രണ്ടാം വർഷം റമദാനിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. അപ്പോൾ റജബ് മാസത്തിൽ ഇത് നടക്കാനുണ്ടായിരുന്ന കാരണം, ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഘത്തിൻ്റെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹി ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹിനെയായിരുന്നു നിയോഗിച്ചത്. 12 മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. പ്രവാചകൻ അവർക്കൊരു കത്ത് നൽകി. ആ കത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് ദിവസം കഴിയാതെ നിങ്ങൾ യാത്ര ചെയ്ത് രണ്ട് ദിവസം കഴിയാതെ ആ ഒരു കത്ത് നിങ്ങൾ തുറക്കരുത് എന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചവട സംഘത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഇവരുടെ യാത്രാ മധ്യേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഇവർ ആ കത്ത് തുറക്കുകയാണ്. കത്ത് തുറന്നപ്പോൾ ആ കത്തിലുണ്ടായിരുന്ന വാചകം ഇപ്രകാരമായിരുന്നു, നഖ്ല വരെ നിങ്ങൾ പോകണം. മദീനയിൽ നിന്ന് കുറച്ച് വിദൂരമുള്ള സ്ഥലമാണ് നഖ്ല. അഥവാ ഈ നഖ്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുറൈശികളുടെ സമ്പത്തുകൾ, അവരുടെ കച്ചവട വസ്തുക്കൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ് ഈ നഖ്ല എന്ന് പറയുന്നത്. ആ നഖ്ല വരെ നിങ്ങൾ പോകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരൊന്ന് വീക്ഷിക്കാൻ, അവരൊന്ന് ഭയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ വസ്തുക്കളെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ അവർ നഖ്ല വരെ പോവുകയും ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അവിടെ രണ്ടഭിപ്രായം രൂപപ്പെടുകയാണ്. ഒരു വിഭാഗം പറഞ്ഞു, നമ്മൾ ഇപ്പോൾ ഇവരെ വിടുകയാണെങ്കിൽ ഇവർ നമ്മുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടും, അതുകൊണ്ട് ഇവരോട് നമ്മളൊരു പോരാട്ടം നടത്തി ആ വസ്തുക്കളെ നമുക്ക് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. മറ്റേ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണമെന്നാണ്. എന്നാൽ അവരോട് സംഘട്ടനത്തിൽ ഏർപ്പെടാൻ അവർ തീരുമാനിക്കുകയും റജബ് മാസത്തിൽ അവരോട് സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് അതിശക്തമായിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഘട്ടനത്തെ വിമർശിക്കുന്നുണ്ട്. കാരണം യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസത്തിലായിരുന്നു ഇതവർ ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു കച്ചവട വസ്തുക്കളുടെ കൂട്ടത്തിൽ, അഥവാ ഷാമിൽ നിന്ന് വരുന്ന ആ കച്ചവട വസ്തുക്കളുടെ കൂട്ടത്തിൽ ഹക്കം, അതേപോലെ തന്നെ നൗഫൽ, ഉസ്മാൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ സംഘട്ടനത്തിൽ ഒരാൾ മാത്രമാണ് കൊല്ലപ്പെട്ടത്, അമ്ര. അവരുടെ കൂട്ടത്തിൽ നിന്ന് അമ്ര കൊല്ലപ്പെടുകയും ഹക്കമും ഉസ്മാനും ബന്ദികളാക്കി മുസ്ലിങ്ങൾ വെക്കുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന നൗഫൽ മക്കയിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന ഗനീമത്ത് സ്വത്ത് ഈ നഖ്ല സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന കച്ചവട വസ്തുക്കളെ അവർ മുസ്ലിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. ഇത് വല്ലാത്ത രീതിയിൽ മക്കയിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പരമ്പരാഗതമായിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം ഖുറൈശികളുടെ യാത്രാ സൗകര്യത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ കച്ചവട വസ്തുക്കളെ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നത് അവർക്ക് വല്ലാത്ത രീതിയിൽ അപമാനമാവുകയും ചെയ്തു. എന്നിരുന്നാലും റജബ് മാസത്തിൽ ഇവർ ഇത് ചെയ്തതിനെ ഇസ്ലാം വിമർശിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ആയത്തിറക്കി, യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം, യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസങ്ങളെക്കുറിച്ച് പ്രവാചകരെ അവർ താങ്കളോട് ചോദിക്കും, എന്താണ് അന്ന് യുദ്ധം ചെയ്തതിൻ്റെ വിധി, എന്താണ് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി നൽകി, ഖുൽ, നബിയെ താങ്കൾ പറയണം, ഖിതാലുൻ ഫീഹി കബീർ, ആ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ വസദ്ദുൻ അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടസ്സം നിർത്തൽ, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നുള്ളതും, അതേപോലെ തന്നെ വകുഫറും ബിഹി, അള്ളാഹുവിൽ നിഷേധിക്കുക എന്നുള്ളതും, വൽ മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും, വ ഇഖ്റാജു അഹ്ലിഹി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ പുറത്താക്കുക എന്നുള്ളതും, മിൻഹു അക്ബർ, അതിനേക്കാളും വലിയ ഗൗരവമാണ്. അഥവാ ഈ ഒരു സംഘടന നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ മക്കയിൽ അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധാരണ നടത്തി. മുഹമ്മദും കൂട്ടരും യുദ്ധനിഷിദ്ധമായിട്ടുള്ള മാസങ്ങളിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് യാതൊരുവിധ പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്. അഥവാ അന്നത്തെ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യാന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ അള്ളാഹുൽ അവിശ്വസിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്നുള്ളതും, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോലും, യുദ്ധം ക്രമം നിഷിദ്ധമാക്കപ്പെട്ട നാട്ടിൽ നിന്ന് പോലും അവിടെ പോലും നിങ്ങൾ അക്രമം ചെയ്തു, അത് അതിനേക്കാളും വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊരു മറുപടി എന്നോണം പറയുകയാണ്. ഈ ഒരു സംഘട്ടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു, രണ്ടുപേരെ ബന്ദികളാക്കുകയും ചെയ്തു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ ആ രണ്ട് ബന്ദികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിച്ചുവിടുകയും അതേപോലെ തന്നെ കൊല്ലപ്പെട്ട അമ്രിന് ദയാധനമായിക്കൊണ്ട് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുറൈശികൾക്ക് വല്ലാത്ത രീതിയിലുള്ള ഭയമുണ്ടാക്കി. അതേപോലെ തന്നെ മുസ്ലിങ്ങളോടുള്ള ഒരു യുദ്ധത്തിൻ്റെ ആവശ്യകത അവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളോട് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഖുറൈശികളുടെ നിലനിൽപ്പിനത് പ്രയാസം സൃഷ്ടിക്കുമെന്ന് ഖുറൈശികൾ ആ ഒരു അവസരത്തിൽ മനസ്സിലായിട്ടുണ്ടാകണം. ഈ നഖ്ല സംഭവത്തോടുകൂടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് യുദ്ധത്തെ ഒരു വിധിയായി നിശ്ചയിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖാതിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. ഇത് അവസരങ്ങളെ മനസ്സിലാക്കാതെ പല ആളുകളും പാരായണം ചെയ്യാറുണ്ട്. ഇത് ഖുറൈശികളോടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ്. അഥവാ എല്ലാ കാഫിരീങ്ങളോടും യുദ്ധം ചെയ്യണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. കരാറിലേർപ്പെട്ട അല്ലെങ്കിൽ അഭയം ചോദിച്ചു വന്ന കാഫിരീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന അർത്ഥത്തിലല്ല ഈ ആയത്ത് പറഞ്ഞത്. നേരെ മറിച്ച് യുദ്ധ സന്ദർഭങ്ങളിൽ കാഫിരീങ്ങളെ കൊല്ലേണ്ടതുണ്ട്, അഥവാ ഖുറൈശികളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എല്ലാ നിലക്കും മുസ്ലിങ്ങളോട് അതിക്രമം സൃഷ്ടിച്ച, അതേപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ കുറൈശികൾ, അവരോട് യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിങ്ങളോട് പറയാൻ, വഖാതിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക, അല്ലദീന യുഖാതിലൂനക്കും, എങ്ങനെയുള്ള ആളുകളാണ് അവർ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, വലാ തഅതദു, എന്നാൽ നിങ്ങൾ അതിരി കവിയരുത്, യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും വലാ തഅതദു, നിങ്ങൾ അതിരി കവിയരുത്, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി കവിയുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ എവിടെ വെച്ച് അവരെ കാണുകയാണെങ്കിലും നിങ്ങൾ അവരെ കൊന്നുകളയുക. വ അഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയതുപോലെ നിങ്ങൾ അവരെയും പുറത്താക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ. അപ്പം ഇതിൻ്റെ ഒരു സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധത്തിൻ്റെ സമയമാണ്, അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി നൽകിയ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നഖ്ല നിയോഗത്തിന് ശേഷം മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ട അബൂ സുഫിയാന്റെ കച്ചവട സംഘം. ഷാമിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് അവർ വരുമ്പോൾ വലിയ തോതിലുള്ള വസ്തുക്കളുടെ ശേഖരവുമായി കൊണ്ടാണ് അവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുന്നത്. ഈ വസ്തുക്കളെ തടയാനും ആ വസ്തുക്കളെ ഗനീമത്ത് സ്വത്തായി പിടിച്ചെടുക്കുവാനും വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെ പുറപ്പാടാണ് പിന്നീട് നമ്മൾ നേരത്തെ സൂചന നൽകിയിട്ടുള്ള ബദർ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ ആ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം, ബദറിന്റെ മുന്നോടിയായി. അവതരിപ്പിച്ചത് മുൻഷിദ് ഒട്ടുമൽ.

വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന്

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. പ്രവാചക ചര്യയോടുള്ള വിശ്വാസികളുടെ നിലപാട്. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന കാര്യം നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അത് പ്രവാചകനിൽ നിന്ന് നാം കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്റെ ചര്യകൾ ഇന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, പലപ്പോഴും ധാരാളം ആളുകൾ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ പ്രവാചകൻ പറയുന്നത് തീരെ അനുസരിക്കാത്ത ആളുകളുണ്ട്. വേറെ ചില ആളുകൾ പ്രവാചകൻ പറയുന്നതിൽ ചിലത് അനുസരിക്കും, മറ്റു ചിലത് അവർ ഒഴിവാക്കുകയും ചെയ്യും. സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവാചക ചര്യയെ സ്വീകരിക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പ്രവാചകനെ നിരുപാധികമനുസരിക്കുകയും ആ പ്രവാചകന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും ചെയ്യും. ഇതിലേതു വഴിയാണ് യഥാർത്ഥ വിജയത്തിൻ്റെ വഴി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 47 മുതൽ തുടർന്നങ്ങോട്ടുള്ള വചനങ്ങളിൽ ഈ വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വയഖൂലൂന ആമന്ന ബില്ലാഹി വബിർ റസൂലി وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു എന്നും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്നും അവർ പറഞ്ഞതിനു ശേഷം അവരിൽ ഒരു വിഭാഗം അത് പുറന്തിരിഞ്ഞു കളയുന്നു, അവഗണിച്ചു കളയുന്നു. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ അല്ല തന്നെ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാമെന്നുമെല്ലാം അവർ പറയുമ്പോൾ പോലും അവരിൽ ഒരു വിഭാഗം പിന്നീട് ആ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ നാവുകൊണ്ട് പറയുകയാണ്, ഹൃദയത്തിൽ ആ ആദർശം ഇറങ്ങിയിട്ടില്ലാത്ത നിഫാഖിൻ്റെ ആളുകളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് നമുക്ക് സൂചന നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കാപട്യമുള്ള ആളുകൾ, അവരുടെ ആദർശം നാവിൽ മാത്രമാണ്, പ്രവൃത്തിപഥത്തിൽ അവരത് കൊണ്ടുവരികയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വഇദ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദ ഫരീഖും മിൻഹും മുഅരിദൂൻ. ഇദ അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ, നിങ്ങൾക്കിടയിൽ വിധി നടത്തട്ടെ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഇദ ഫരീഖും മിൻഹും മുഅരിദൂൻ, അവരിൽ ഒരു വിഭാഗമത തിരിഞ്ഞുകളയുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ ഒരു വിധി പറയാൻ, അത് ഭൗതികമായൊരു വിഷയത്തിലാകട്ടെ മതപരമായൊരു വിഷയത്തിലാകട്ടെ, അള്ളാഹുവിൻ്റെ വിധി ആ വിഷയത്തിൽ ഇന്നതാണ്, ഖുർആൻ ഇന്നതാണ് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്, പ്രവാചകന് ആ വിഷയത്തിൽ പറയാനുള്ള വിധി ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കപ്പെട്ടാൽ, അവരിൽ ഒരു വിഭാഗം ആ വിളിക്ക് ഉത്തരം നൽകാതെ അള്ളാഹുവിൻ്റെ ഹുക്മിലേക്കോ പ്രവാചകന്റെ ഹുക്മിലേക്കോ മടങ്ങാതെ പിന്തിരിഞ്ഞ് കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിചിത്രമായൊരു സ്വഭാവം അവരിലുണ്ട് എന്ന് 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. എന്താണത്? വഇൻ യകുല്ലഹുമുൽ ഹഖു യഅതു ഇലൈഹി മുദഇനീൻ. ന്യായം അവർക്കനുകൂലമായി ലഭിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അവർ പ്രവാചകന്റെ അടുത്തേക്ക് വിധേയത്തോടുകൂടി വരികയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കനുകൂലമായി വിധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത്തരം സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടി വരികയും, എന്നാൽ പ്രവാചകൻ തങ്ങൾക്കെതിരിൽ വിധിക്കാനാണ് സാധ്യത, കാരണം ന്യായം ഞങ്ങളുടെ കൂടെയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവർ പ്രവാചകന്റെ വിധിയെ അവഗണിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനുള്ള കാരണം എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അടുത്ത വചനത്തിൽ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ചോദിക്കുന്നത്, അഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? കാരണം ഹൃദയത്തിൽ കാപട്യത്തിൻ്റെ രോഗമുള്ള ആളുകളാണ് ഈ സമീപനം സ്വീകരിക്കുക. അമിർതാബു, അതല്ല അവർ സംശയത്തിലാണോ? അവർക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് സംശയമുണ്ടോ? അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും അവർക്ക് സംശയമുണ്ടോ? ഇനി അതല്ല, അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലു, അള്ളാഹുവും റസൂലും അവരോട് വഞ്ചന കാണിക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിച്ചാൽ, പ്രവാചകന്റെ ഹുക്കുമ സ്വീകരിച്ചാൽ തങ്ങൾ അനീതിക്ക് വിധേയമാക്കപ്പെടുമെന്നവർ ഭയപ്പെടുകയാണോ? എന്നാൽ യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ഭയപ്പെടാൻ പാടില്ലായിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, ബൽ ഉലാഇകഹുമു ളാലിമുൻ, അവർ ളാലിമീങ്ങളാണ്, അക്രമികളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, അണുമണി തൂക്കം പോലും അല്ലാഹു അനീതി പ്രവർത്തിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനും പ്രവാചകൻ ചോദിക്കുന്നത് തന്നെ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ലോകത്ത് വേറെ ആരാണ് നീതി പാലിക്കുക? അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, അതേപോലെ തന്നെ സംശയാലുക്കളായ ആളുകൾ, അള്ളാഹുവും റസൂലും വഞ്ചിക്കുമെന്നെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ, അവർ പല വിഷയത്തിലും പ്രവാചകന്റെ ഹുക്കുമിനെ, വിധികളെ, പ്രവാചകന്റെ ചര്യ അവർ കൈയൊഴിയും. എന്നാൽ അവർക്കനുകൂലമായ ഒരു വിഷയമാണെങ്കിലോ, അപ്പോൾ അവർ അത് സ്വീകരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവർ അവരുടെ ദേഹേച്ഛയെയാണ് പിൻപറ്റുന്നത്, പ്രവാചക ചര്യയെയല്ല. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ നിലപാടെന്താണ്? 51-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ. എന്നാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഇത്രമാത്രമാണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരൂ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഹുക്മുകൾ സ്വീകരിക്കാൻ വരൂ എന്ന് അവർ ക്ഷണിക്കപ്പെട്ടാൽ അവർ പറയും, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു, അവരാകുന്നു വിജയികൾ. അപ്പോൾ വിജയത്തിൻ്റെ മാർഗം, അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിലേക്ക് നമ്മെ ക്ഷണിച്ചാൽ ആ വിഷയത്തെ നാം അനുധാവനം ചെയ്യുകയും അതിനെ നാം നിരുപാധികം സ്വീകരിക്കുകയും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്നൊരു സമീപനം നാം സ്വീകരിക്കാതിരിക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിഫാക്കുള്ള ആളുകളുടെ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുടെ സ്വഭാവമാണ് തങ്ങൾക്കിഷ്ടമുള്ള വിഷയത്തിൽ പ്രവാചകനെ അനുസരിക്കുക, അല്ലാത്ത വിഷയത്തിൽ പ്രവാചകനെ തള്ളിക്കളയുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 47 മുതൽ 51 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്ന ഈ ആശയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി സത്യവിശ്വാസികളുടെ യഥാർത്ഥ നിലപാട് സ്വീകരിക്കുവാൻ നാം സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഖുർആൻ പാഠങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടത് പ്രവാചകചര്യയോടുള്ള വിശ്വാസികളുടെ നിലപാട് എന്ന വിഷയവുമായാണ്. ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ശ്രോതാക്കളോടൊപ്പം ചേർന്നത്. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിക്കുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചെടികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഹ്യാനൻ തക്സിബ്, وأحيانا تتعلم. Sometimes you win and sometimes you learn. ചിലപ്പോൾ വിജയമാകാം, മറ്റു ചിലപ്പോൾ പാഠവും. ഇന്നത്തെ ഏറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ചിന്തയാണ് ഈ ഒരു വാചകങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ ചിലപ്പോൾ അത് വിജയത്തിലേക്ക് പരിസമാപ്തിയിലെത്തിയേക്കാം, അങ്ങനെ എത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അങ്ങനെ എത്തിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും പല അനുഭവങ്ങളും അത് പരാജയപ്പെട്ടേക്കാം, അതതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്താതെ വന്നേക്കാം. അവിടെ ആ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അതൊരു ഇൽമാണ്, അതൊരു പാഠമാണ്, അതൊരു അറിവാണ്, അതൊരു വിജ്ഞാനമാണ്. പരാജയം ഒരു പാഠമായി കാണുകയും അത് വിജയത്തിലേക്കുള്ള പുതുചിന്തകളെ ഉണർത്തുവാൻ അയാൾക്ക് കഴിയണം എന്ന, സംടൈംസ് യു ലേൺ സംടൈംസ് യു വിൻ എന്ന മനോഹരമായ ചിന്തയാണ് ഇന്ന് നമുക്ക് സമർപ്പിക്കാനുള്ളത്.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റിയാലു സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സലഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പുരോഹിതനും കുട്ടിയും എന്ന ഭാഗം പരിചയപ്പെടുത്തി നമ്മോടൊപ്പം ചേരുന്നു മുജീബ് റഹ്മാൻ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹൈനിലെ ബാബു സബറിലെ 6-ാമത്തെ ഹദീസാണ് അഥവാ റിയാദു സ്വാലിഹൈനിലുള്ള 30-ാമത്തെ ഹദീസാണ് നാം പഠനവിധേയമാക്കാൻ ആരംഭിക്കുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിവായത്ത് ചെയ്തിട്ടുള്ള അല്പം ദീർഘമായ ഒരു ഹദീസാണ്. ആരാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു എന്നും ദീനിൽ അദ്ദേഹത്തിനുള്ള

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നാം കേൾക്കാൻ പോകുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റസൂലുള്ളാഹിയുടെ ഖൗൽ എന്നാണ് അൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. റസൂല പറയാണ് കാന മലിക്കുൻ, കാന മലിക്ക് ഒരു രാജാവുണ്ടായിരുന്നു. ഫീമൻ കാന ഖബ്ലകും, നിങ്ങളുടെ പൂർവീകരിൽ, നിങ്ങൾക്ക് മുമ്പുള്ളവരിൽ ഒരു രാജാവുണ്ടായിരുന്നു, മുമ്പ് ഒരു രാജാവുണ്ടായിരുന്നു. വക്കാന ലഹു സാഹിറുൻ, ആ രാജാവിന് ഒരു സാഹിറും ഉണ്ടായിരുന്നു, ഒരു മരണക്കാരൻ ഉണ്ടായിരുന്നു. ഫലമ്മ കബീറ, കബീറ എന്ന് പറഞ്ഞാൽ പ്രായാധിക്യം ബാധിച്ചപ്പോൾ എന്നാണ്. കബീറ ബാഗിന് കസ്ര ചെയ്ത് വായിച്ചാൽ അദ്ദേഹം വയോവൃദ്ധനായി, ഒരാള് പ്രായം കൂടുതലായി, അയാൾക്ക് പ്രായം കൂടുതലായി എന്നർത്ഥത്തിലാണ് കബീറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ബാഗിന് കസ്രാകുമ്പോൾ ബാഗിന് വമ്മായിക്കൊണ്ടുള്ള പ്രയോഗമുണ്ട്. കബുറത്ത് കലിമത്തൻ, അത് ഖദറിലുള്ള വലിപ്പമാണ്. വിഷയത്തിൻ്റെ തോത്, അതിലുള്ള വലിപ്പമാണ് കബുറ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ കബീറ എന്ന് പറഞ്ഞാൽ പ്രായം കൂടി എന്നർത്ഥത്തിലായിരിക്കും. അപ്പോൾ ഈ സാഹിറിന് പ്രായം വർദ്ധിച്ചപ്പോൾ, പ്രായം കൂടിയപ്പോൾ കാല സാഹിറു പറഞ്ഞു, ലിൽ മലിക് രാജാവിനോട് പറഞ്ഞു, എന്തു പറഞ്ഞു? ഇന്നി തീർച്ചയായും ഞാൻ, ഖദ് കബിർതു, ഞാൻ പ്രായം കൂടുതലായ വ്യക്തിയായി, എനിക്ക് പ്രായം കൂടുതലായിരിക്കുന്നു, ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്ന് അർത്ഥം. അതുകൊണ്ട് ഫബഅസ് ഇലയ്യ, എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. ഫബഅസ് ഇലയ്യ, ഫബഅസ് എന്ന് പറഞ്ഞാൽ അർസിൽ, പറഞ്ഞയക്കണം. ഇലയ്യ എൻ്റെ അടുക്കേക്ക്, ഗുലാമൻ ഒരു കുട്ടിയെ. ഗുലാം എന്ന് ഭാഷയിൽ പറയുന്നത് മുലകുടിക്കാലം കഴിഞ്ഞ് പ്രായപൂർത്തി എത്തുന്നതു വരെയുള്ള ആ ഒരു ഏജ് ഇടക്കുള്ള ആ ഒരു പ്രായത്തിലുള്ള ആളുകൾക്കാണ് ഗുലാം എന്ന് പറയുന്നത്. അസ്വബിയു മിനൽ ഫിത്വാമി ഇലൽ ബുലൂഖി, മുലകുടികാലം കഴിഞ്ഞ് പ്രായപൂർത്തിയെത്തുന്നത് വരെ ഉള്ള ആ പീരീഡിലുള്ള കുട്ടികൾ, അവർക്കാണ് ഗുലാം എന്ന് പറയുന്നത് എന്നതാണ് ഭാഷാപരമായതിൻ്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടിയെ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കണം. ഗുലാമൻ എന്നാണ് ഇവിടെ റിവായത്ത് ഉള്ളത്. തിർമിദി റഹിമഹുള്ളയുടെ റിവായത്തിൽ ഇത്ര കൂടെയുണ്ട്, ഫഹ്മൻ ഔഫത്തിനൻ, നല്ല ഗ്രാഹ്യശേഷിയുള്ള, ബുദ്ധിയുള്ള, കാര്യങ്ങൾ പഠിക്കാനൊക്കെ കഴിയുന്ന സമർത്ഥനായ ഗ്രാഹ്യശേഷിയുള്ള ഒരു കുട്ടിയെ എന്ന് ഇമാം തിർമിദി റഹിമഹുള്ളയുടെ റിവായത്തിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുള്ള അബ്വാബു തഫ്സീരിൽ ഖുർആനിൽ 3340 നമ്പറായി ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ആ റിവായത്തിൽ ഫഹ്മൻ, ഫത്തിനൻ എന്നൊക്കെ കാണാവുന്നതാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു കുട്ടിയെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കണം. കുട്ടിയെ പറഞ്ഞയക്കണമെന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
കുട്ടിയാകുമ്പോൾ പ്രായം അധികമില്ലാത്ത ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ

0: അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഹിഫ്ളാക്കാനും ഒക്കെയുള്ളൊരു കഴിവും ശേഷിയും ആ പ്രായത്തിൽ പ്രത്യേകിച്ചുണ്ടാവും. അതുകൊണ്ടാണ് കുട്ടിയെ പറഞ്ഞയക്കണം എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണമെന്ന് ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ പഠിച്ചാൽ അത് കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് എന്നാണല്ലോ പറയപ്പെടാറുള്ളത്. അങ്ങനെ കുട്ടിയെ പറഞ്ഞയക്കണം, ഉഅല്ലിമുഹു അസ്സിഹ്റാ, ആ കുട്ടിക്ക് ഞാൻ മാരണം പഠിപ്പിച്ചു കൊടുക്കും, അതിനാണ് പറഞ്ഞയക്കേണ്ടത്. അപ്പം എന്തിനാണ് കുട്ടിയെ പറഞ്ഞയക്കുന്നത് എന്ന സാങ്കല്പികമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഉഅല്ലിമുഹു അസ്സിഹ്റാ എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ ഭാഷാ നിയമം അനുസരിച്ച് അറിയാം നമുക്ക്, ഫബഅസ് ഉഅല്ലിം, ഫബഅസ് ഉഅല്ലിം, ഫബഅസ് എന്ന് വായിക്കുമ്പോൾ കൽപ്പനാക്രിയയാകുമ്പോൾ അതിന് ശേഷം വരുന്ന ഉഅല്ലിം എന്നുള്ളതിന് ജസ്മ് ചെയ്ത് വായിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ വായിക്കാത്തതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത് അതിൻ്റെ ജവാബല്ല, ഇത് സാങ്കല്പികമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന നിലക്കാണ്. അതുകൊണ്ടാണ് ഉഅല്ലിമുഹു, ആ കുട്ടിയെ ഞാൻ പഠിപ്പിക്കും, അസ്സിഹ്റ, മരണം. അപ്പം അതിനുവേണ്ടി എൻ്റെ അടുക്കിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞയക്കണം എന്നാണ്. തിർമിദി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലുള്ളത് ഉഅല്ലിമുഹു ഉഇൽമി, എൻ്റെ വിജ്ഞാനങ്ങളൊക്കെ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കും. ഫഇന്നി അഖാഫു അൻ അമൂത, ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വയങ്കത്തി അൻകും ഹാദൽ ഇൽം, ഈ ഇൽമ് നിങ്ങളിൽ നിന്ന് അത് മുറിഞ്ഞു പോകുകയും ആർക്കും കിട്ടാതെ ഇതങ്ങ് തീർന്നു പോകും, മുറിഞ്ഞു പോകുകയും അങ്ങനെ. വലാ യഖൂന ഫീകും മൻ യുഅല്ലിമുഹു, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളും നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ ഇൽമ് വേറൊരാൾക്ക് പകർന്നു നൽകാൻ, അത് പഠിക്കാൻ പറ്റിയ സമർത്ഥനായ ബുദ്ധിയുള്ള ഗ്രാഹ്യശേഷിയുള്ള ഒരു കുട്ടിയെ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ പറഞ്ഞേക്കുക എന്ന് രാജാവിനോട് ഇയാൾ പറഞ്ഞു. ഫബഅഥ ഇലൈഹി ഗുലാമൻ, അങ്ങനെ മലിക് രാജാവ് ഈ സാഹിറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഗുലാമൻ, ഒരു കുട്ടിയെ പറഞ്ഞയച്ചു, നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളുള്ള കുട്ടിയെ പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? യുഅല്ലിമുഹു, ആ സാഹിർ പഠിപ്പിച്ചു കൊടുക്കും, അയാളുടെ സിഹ്റ്, ആ സിഹ്റ് അയാൾ പഠിപ്പിച്ചു കൊടുക്കും ഉഹു ആ കുട്ടിക്ക്, അതിനു വേണ്ടിയാണ്. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി, അത് പഠിക്കാൻ കഴിയുന്ന സമർത്ഥനായ ഒരു കുട്ടിയെ രാജാവ് ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. വഖാന ഫീ ത്വരീഖിഹി, ഈ കുട്ടി സാഹിറിൻ്റെ അടുക്കിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്നു. വഖാന ഫീ ത്വരീഖിഹി, ആ കുട്ടിയുടെ വഴിയിൽ ഉണ്ടായിരുന്നു. കുട്ടിയുടെ വഴി എന്ന് പറഞ്ഞാൽ ഏത് വഴി? കുട്ടി സാഹിറിൻ്റെ അടുത്തേക്ക് സെഹ്റ് പഠിക്കാൻ പോകുന്ന ആ വഴിയിൽ ഉണ്ടായിരുന്നു. ഇതാ സലക്ക, ആ കുട്ടി പ്രവേശിച്ചാൽ, സാഹിറിൻ്റെ അടുത്തേക്ക് പോകേണ്ട വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ ഉണ്ടായിരുന്നു റാഹിബുൻ, ഒരു പുരോഹിതൻ. റാഹിബ് എന്ന് പറഞ്ഞാൽ ഹുവൽ മുതഅബ്ബിദു മിനൻ നസ്വാറ അൽ മുതഹല്ലി മിൻ അഷ്ഗാലിദ്ദുനിയ അത്താരിക്കുലി മലാദിഹ ബിസ്സുഗ്ദി ഫീഹ അസ്വാബിറു അലാ മശാഖിഹ അൽ മുഅ്തസിലു അൻ അഹ്ലിഹ. ഇതിനാണ് റാഹിബ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അൽ മുതഅബ്ബിദു മിനൻ നസ്വാറ, ക്രൈസ്തവരിൽ നിന്നും ഉള്ള മുതഅബ്ബിദ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന. അൽ മുതഹല്ലി മിൻ അഷ്ഗാലിദ്ദുനിയ, ദുനിയാവിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒറ്റക്കിരിക്കുന്ന, അതിനെല്ലാം മാറി ഒറ്റക്കിരിക്കുന്ന. അത്താരിക്കുലി മലാദിഹ, ദുനിയാവിലെ സുഖാസ്വാദനങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ബിസ്സുഗ്ദി ഫീഹ, ആ ദുനിയാവിൽ വിരക്തനായി, സർവസുഖ പരിത്യാഗിയായി അസ്വാബിറു അല മഷാഖിഹ, ദുന്യാവിൽ അനുഭവിക്കേണ്ടി വരുന്ന മഷക്കത്തുകളെയെല്ലാം അതിലെല്ലാം സഹനമവലംബിച്ചും. അൽ മുഅ്തസിലു അൻ അഹ്ലിഹ, ദുന്യാവിൻ്റെ ആളുകളിൽ നിന്ന് അകന്നും ജീവിക്കുന്ന വ്യക്തി അവനാണ് റാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഹിബ് ആരാണ് എന്നത് നാം ശരിക്ക് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു വെക്കണം. കാരണം അത് ഹദീസുകളിൽ ഇടക്കിടക്ക് റാഹിബ് എന്ന പദം പലപ്പോഴും വരും. അപ്പോൾ അവിടെയൊക്കെ റാഹിബ് എന്ന് പറയുമ്പോൾ ഈ ഒരാശയം നമ്മൾക്ക് ഓർമ്മ വരണം. എപ്പോഴും ഇത് ആവർത്തിക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ റാഹിബ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളാണ്, ഈ സ്വഭാവമുള്ള ആളുകളാണ്. അങ്ങനെ ഈ കുട്ടി പോകുന്ന സാഹിറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു റാഹിബുണ്ട്. ആ റാഹിബിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഫഖഅദ, ആ കുട്ടി ഇരിക്കും. ഇലൈഹി, ആ റാഹിബിൻ്റെ അടുത്തേക്ക് ഇരിക്കും. റാഹിബിൻ്റെ അടുത്തിരിക്കും എന്തിന്? ആ റാഹിബിൽ നിന്ന് കേൾക്കാൻ. വസമിഅ കലാമഹു, എന്നിട്ട് ആ കുട്ടി കലാമഹു, റാഹിബിൻ്റെ സംസാരം കേൾക്കുകയും ചെയ്യും. അതിനുവേണ്ടി അവിടെ ഇരിക്കും. ഫഅജബഹു, ഈ റാഹിബിൻ്റെ സംസാരം ആ കുട്ടിയെ അതിശയിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. നല്ല സംസാരമാണ്. അതപ്പോൾ റാഹിബ് പറയുന്ന ഈ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി കേട്ടപ്പോൾ കുട്ടിക്കതിൽ ആശ്ചര്യം തോന്നി, അത് പ്രിയങ്കരമായി മാറി, അത് അവനിൽ അതിശയം ജനിപ്പിച്ചു എന്നൊക്കെയാണ് ഫഅജബഹു എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇമാം തിർമിദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നത്, ഈ കുട്ടിയെ റാഹിബിൻ്റെ അടുക്കൽ പോകുമ്പോഴൊക്കെ ആരാധ്യ മഅബൂദിനെ സംബന്ധിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച് അങ്ങനെ പഠിച്ചു. അവസാനം ആ കുട്ടി പറഞ്ഞു, ഇന്നി അഅ്ബുദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, അവനെ ഇബാദത്ത് കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് ആ കുട്ടി തൻ്റെ വിശ്വാസം പ്രകടമാക്കി എന്ന് ഇമാം തിർമിദി റഹിമഹുള്ളയുടെ തന്നെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആലവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് നമുക്ക് അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിൽ പുരോഹിതനും കുട്ടിയും എന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് സഊദ് അഷ്ഷുറൈം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഭക്ഷണവും ജീവിതശൈലിയും ക്യാൻസറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
2: ഏകദേശം 40% ക്യാൻസർ നമ്മുടെ ജീവിതശൈലി, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എങ്ങനെ നമ്മളെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. പലപ്പോഴും ആളുകൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്യാൻസർ ഫാമിലികളിൽ ക്യാൻസർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടാണ് ക്യാൻസർ വരിക എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഏകദേശം 40% ക്യാൻസർ വരുന്നത്. പൊണ്ണത്തടി ഏകദേശം 13 ക്യാൻസർ ഉണ്ടാക്കുന്നു കണ്ടെത്തിയിട്ടുണ്ട്. ബ്രസ്റ്റിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, അല്ലെങ്കിൽ അന്നനാളത്തിലെ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ, വൻകുടലിൻ്റെ ക്യാൻസർ, അതുപോലെ തന്നെ ലിവറിൻ്റെ ക്യാൻസർ, ഇങ്ങനെ ഇതിലുപരി 13 ക്യാൻസർ, എൻഡോമെട്രിയം ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറൊക്കെ തുടങ്ങി 13 ക്യാൻസർ പൊണ്ണത്തടി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്മോക്കിംഗ് ഹാബിറ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക അവയവങ്ങളെയും ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ പുറമെ 1+1=2 അല്ലാത്ത രീതിയിലുള്ള മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മോക്കിങ്ങിൻ്റെ കൂടെ ആൽക്കഹോൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ റിസ്ക് ഡബിൾ അല്ല, ഒത്തിരി മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റെഗുലറായിട്ടുള്ള എക്സസൈസ് ഏകദേശം 2.5 മണിക്കൂർ നമ്മൾ ആഴ്ചയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്ലാന്റ് ഭക്ഷണം, സസ്യബന്ധപ്പെട്ടുള്ള ആഹാരങ്ങൾ, മുരിങ്ങ, ചീര, അതുപോലെ പച്ചക്കറികൾ ഉൾപ്പെട്ട ഫ്രൂട്ട്സ് ഉൾപ്പെട്ട ഭക്ഷണം നമ്മളെ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കും എന്നുള്ളത് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ജനറ്റിക് റിസ്ക് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കണം എന്നുള്ളത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് ക്യാൻസറിൻ്റെ ചോദിച്ചു വാങ്ങുന്ന റിസ്ക്, നമ്മളായിട്ട് ചോദിച്ചു വാങ്ങുന്ന റിസ്ക് നമുക്ക് കുറയ്ക്കാൻ നമ്മൾ സാധിക്കുന്നതാണ്.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ഭക്ഷണവും ജീവിതശൈലിയും ക്യാൻസറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഈ വിഷയത്തിൽ നമ്മോട് സംവദിച്ചത് ഡോക്ടർ ജംഷീർ വീട്ടി.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചുകൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: വേഗത്തിൽ നമുക്ക് പീസ് ടൈമിലേക്ക് ഒന്ന് പോയി തിരിച്ചു വന്നാലോ?
5: തീർച്ചയായും. പീസ് ടൈം മനോഹരമായ ഒരു പ്രോഗ്രാമാണ്.
2: അതെ,
5: നമ്മുടെ ശ്രോതാക്കളുടേതായി വന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എടുത്ത് വായിക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ച ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ശ്രോതാവിന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ ഇന്നത്തെ പീസ് ടൈമിൽ വായിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനസ്സിലേക്ക് സമാധാനം നിറക്കുന്നതാണ് റേഡിയോ. വിഷമഘട്ടങ്ങളിൽ മനസ്സിന് ധൈര്യം പകരുന്ന വാക്കുകൾ, ഇതിലെ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ആധുനിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്ക് ആത്മീയമായ പരിഹാരം പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയതു മുതൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു എന്ന ഒരു സുന്ദരമായ പ്രതികരണത്തെ ആണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് നമുക്കൊപ്പം പ്രമുഖരായ പണ്ഡിതന്മാരാണ് ഇന്ന് കൂടെയുള്ളത്.
2: ചോദ്യം ഇപ്രകാരമാണ്: ഇമാം സൂറത്ത് ഓതുമ്പോൾ നമുക്ക് അറിയുന്ന സൂറത്താണെങ്കിൽ അറിയാതെ കൂടെ ഓതുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്.
3: വേണ്ട എന്ന് തന്നെയാണ്. വേണ്ട എന്ന് മാത്രമല്ല, ഓതാൻ പാടില്ല. ഇമാമ് ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമേ നമ്മൾ പാരായണം ചെയ്യാൻ പാടുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ളത് ഇമാം ഓതുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്നതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു ആലം.
2: നോമ്പിന് കണ്ണിൽ മരുന്ന് ഒറ്റിക്കാമോ എന്നാണ്.
4: കണ്ണിൽ മരുന്ന് ഒറ്റിച്ചാൽ ഒരിക്കലും അത് ഉള്ളിലേക്ക് എത്തുന്നില്ല, അന്നനാളത്തിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതേപോലെ തന്നെ ചെവിയിലൂടെ മരുന്നൊഴിച്ചാലും ഇതേ രൂപത്തിൽ തന്നെയാണ്, നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ മൂക്കിലൂടെ മൂക്കിലൂടെ മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എത്തുകയും അതുവഴി നോമ്പ് മുറിയുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ അത്യാവശ്യമാണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് ഒഴിവാക്കി പകൽ സമയത്ത് ഈ ചികിത്സ നടത്താവുന്നതാണ്. അതുമല്ല എങ്കിൽ അവർക്ക് നോമ്പിന് ശേഷം ഇങ്ങനെയുള്ള ചികിത്സ തുടരാവുന്നതാണ്.
2: ഒരു സ്ത്രീക്ക് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന മയ്യത്ത് നിസ്കാരത്തിന് ഇമാമായി നിൽക്കുവാൻ പറ്റുമോ എന്നാണ്.
5: പുരുഷന്റെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് ഇമാമായിക്കൊണ്ട് ഒരു സ്ത്രീ നിൽക്കുക എന്നത് മതപരമായി അനുവദിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഒറ്റക്കാണെങ്കിലും ജമാഅത്തായിട്ടാണെങ്കിലും സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അവിടെ അജ്നബിയായ പുരുഷനാണ് എന്നോ അജ്നബിയായ സ്ത്രീയാണ് എന്നോ വ്യത്യാസം ഇല്ല. ബന്ധുവാണെങ്കിലും അജ്നബിയാണെങ്കിലുമെല്ലാം നിസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ മതം അനുവാദം നൽകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ അവനെ ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് നിർത്താത്തതുപോലെ. തുർമതി. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗികളെ നിർബന്ധപൂർവം ഭക്ഷണപാനീയങ്ങൾ കഴിപ്പിക്കരുത്, അല്ലാഹു അവരെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യും. തുർമുദി. ഇബ്നു മാജ. രോഗികൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ എന്നും വളരെ ലളിതമായിട്ടേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ എന്നും ഡൈജഷൻ മെയിൻ്റനൻസ് എനർജി ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഖയ്യിം ഇമാം സുയൂത്തിയും അവരുടെ പ്രവാചക വൈദ്യഗ്രന്ഥങ്ങളിൽ പറയുന്നത് കണ്ടു. പക്ഷേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ചികിത്സാ വിഷയങ്ങൾ പണ്ഡിതന്മാർ അല്ല അഭിപ്രായം പറയേണ്ടതെന്നും ദൗവാരംഗത്തൊക്കെ സജീവമായ ചില ഡോക്ടർമാർ പോലും സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നാണ്.
4: ഇമാം തിർമിദി ഉഖബത ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്രിഹു മർളാകും അല ത്വആമി, നിങ്ങൾ നിങ്ങളെ രോഗികളെ ഭക്ഷണത്തിന് നിർബന്ധിപ്പിക്കരുത്. ഫഇന്നല്ലാഹ തബാറക വതആല യുത്ഇമുഹും വയസ്ഖീം, അല്ലാഹു അവർക്ക് അന്നപാനീയങ്ങൾ നൽകുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മയുടെ ആധിക്യം മൂലമോ മറ്റോ പലപ്പോഴും രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്ത് അധികമായി ഭക്ഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്ഥലങ്ങളിലും രോഗിക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഏത് എന്ന് ഡോക്ടർ നിശ്ചയിക്കുന്നു. നാം വിചാരിക്കുന്ന കടുകട്ടിയുള്ള ഭക്ഷണമായിരിക്കുകയില്ല ഒരു പക്ഷേ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഒരു രോഗിക്ക് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, ഒരു രോഗി ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഒരു മെഡിക്കൽ വിങ്ങായി എന്ന് രൂപപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല രോഗിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. നാം ആലോചിച്ച് നോക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായും മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രയാസം, ഛർദി, ഭക്ഷണത്തോടുള്ള ഒരു മടുപ്പ്, ഇതെല്ലാം ഉണ്ടാകും. രോഗികൾക്ക് പൊതുവെ ഭക്ഷണം കഴിക്കുവാൻ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ഹിതത്തിനനുസരിച്ച് നേരിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അവരുടെ ഇഷ്ടത്തിനൊത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ അവനെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്, ശാരീരികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്. ഇനി ഒരു രോഗി ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് മുഖേന രോഗി ഒരിക്കലും മരണപ്പെടുകയില്ല. സാധാരണ കുടിക്കുന്ന അളവിൻ്റെ അത്ര വെള്ളം ഒരു രോഗി കുടിച്ചിട്ടില്ല എങ്കിൽ അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കുകയില്ല. ഒരാൾക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാളാണ്, രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും. നാം കണക്കാക്കുന്ന ക്വാണ്ടിറ്റി അതായിരിക്കുകയില്ല പലപ്പോഴും ഒരാൾ ഭക്ഷണമായി കഴിക്കേണ്ടത്. അത് ഒരുപക്ഷെ വലിയ അളവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ശരീരത്തിൽ നിലനിൽക്കുന്ന കൊഴുപ്പ്, ധാരാളം ദിവസങ്ങൾ ഭക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിലും ആ കൊഴുപ്പ് ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും ശരീരത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അന്നജങ്ങൾ ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നു എന്നതൊക്കെ ഡോക്ടർമാർ പോലും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ മരണത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രോഗം മൂർജിക്കുവാൻ സാധ്യതയുള്ള വേളയിലാണ് എങ്കിൽ, തീർച്ചയായും ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, ഒരു പക്ഷേ രോഗിക്ക് ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആ സന്ദർഭങ്ങളിലൊക്കെ ഈ രോഗിയെ മരണത്തിൽ രക്ഷിക്കാവുന്ന രൂപത്തിലുള്ള അന്നപാനീയങ്ങൾ കൊടുക്കൽ, ഭക്ഷണം നൽകൽ, അന്നജം നൽകൽ, അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേണ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതുമാണ്. അല്ലാഹു തആല ആലം.
2: അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടേണ്ടത് അത്തഹിയാത്ത് കഴിയുന്നതുവരെ മാത്രമാണോ അതോ തശഹുദ് പൂർത്തിയാകുന്നതുവരെയാണോ എന്നാണ്.
6: നമസ്കാരത്തിൽ ഇരുന്നാൽ അപ്പോഴാണ് വിരൽ ചൂണ്ടേണ്ടത്. നമസ്കാരത്തിൽ ഇരുന്നാൽ ആ ഇരുത്തം ഏതിരുത്തം? ചില റിപ്പോർട്ടുകളിൽ നമസ്കാരത്തിൽ ഇരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടുമായിരുന്നു. അതിനെ കൈദ് വെച്ച്, ഉപാധി വെച്ച് മറ്റ് ചില റിപ്പോർട്ടുകളിൽ വന്നു അത് തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്താണ്. അപ്പം നമസ്കാരത്തിൽ തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം ഇരുന്നിട്ടുണ്ടെങ്കിൽ വിരൽ ചൂണ്ടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിന് വേണ്ടി ഇരുന്നാൽ തൻ്റെ സബ്ബാഹത്ത് ചൂണ്ടുമായിരുന്നു എന്നാണ്. സബ്ബാഹ സബ്ബാബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ട് വിരൽ, അത് ചൂണ്ടുമായിരുന്നു എന്നാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാന യുഹരിഖുഹ വയദ്ഉ ബിഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചൂണ്ടിയ വിരൽ ഇളക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തശഹുദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുക, ആ വിരൽ ഇളക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആലാനുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം അദ്ദേഹം റിവായത്ത് ചെയ്ത റിപ്പോർട്ടുകളിലൊക്കെ ഈ വിഷയം പരാമർശിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. അല്ലാഹു ആലം.
2: നിസ്കാരത്തിൽ കാലിന് പ്രയാസമുള്ളവർ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സൊഫിൽ കസേര വെച്ച് മുന്നിൽ കയറി നിൽക്കുന്നതായി കാണുന്നു, ഇത് ശരിയാണോ എന്നാണ്.
7: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസേരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്നയാളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമിരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറി രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട് ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്തു മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദികൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം. ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് കസേര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക്, അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ളയാളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ചു വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
2: മയ്യത്തിൻ്റെ കവിളിൽ മണ്ണ് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര തെറ്റാണ് എന്നാണ് മറവ് ചെയ്യുന്നവർ പറഞ്ഞത്. മണ്ണ് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മറവ് ചെയ്തോളൂ എന്നാണ് അവർ പറയുന്നത്. മണ്ണ് തലേണ ആയി വെക്കുന്നതിൻ്റെ വിധി എന്ത് എന്നാണ്?
4: മയ്യത്ത് കവറിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് മുഖം തുറക്കേണ്ടതില്ല, അങ്ങനെ പ്രമാണങ്ങൾ വന്നിട്ടില്ല. സാധാരണ വെക്കുന്നത് പോലെ വെച്ചാൽ മതിയാവും.
2: ചോദ്യം ഇതാണ്, വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ വുളു മടക്കേണ്ടതുണ്ടോ? വുളുവിൻ്റെ ഇടയ്ക്ക് വെച്ച് ബിസ്മി ചൊല്ലാത്തത് ഓർമ്മ വന്നാൽ മടക്കി എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ്.
7: നാല് മദ്ഹബുകളുടെ കൂട്ടത്തിൽ ഹംബലി മദ്ഹബിൽ, ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം ബിസ്മി ചൊല്ലാതെ വുളു ചെയ്ത് കഴിഞ്ഞാൽ ആ വുളു ശരിയല്ല, ആ വുളു കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരവും ശരിയല്ല എന്ന അഭിപ്രായമാണ്. അതേസമയത്ത് ബിസ്മി ചൊല്ലുന്നതിന് ബാക്കി മൂന്ന് മദ്ഹബുകളിലും സുന്നത്തായ കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഉലൂവിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. അതേസമയത്ത് ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ അതുകൊണ്ട് അത് ഉലൂവിൻ്റെ സിഹത്തിനെ അഥവാ ഉലൂവിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമല്ല. അതേസമയം അതിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതാണ് ബാക്കി മൂന്ന് മദ്ഹബുകളിലും അതിൻ്റെ അഭിപ്രായമായിക്കൊണ്ട് രേഖപ്പെടുത്തി കാണാവുന്നത്. അതിൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ബോധപൂർവം ബിസ്മി ചൊല്ലിക്കൊണ്ടു തന്നെ വേണം ഒലു ചെയ്യുവാൻ. ഇനി ഒരാൾ ഏതെങ്കിലും കാരണവശാൽ ഒലു ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ മറന്നാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വുളു ശരിയായില്ല എന്ന് പറയാനോ, അതുകാരണത്താൽ ആ വുളു അദ്ദേഹം വീണ്ടും എടുത്ത് വീണ്ടും നിസ്കരിക്കണമെന്ന് പറയുവാനോ തെളിവില്ല എന്നതുതന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
2: ചോദ്യം ഇതാണ്, മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്?
4: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
2: നിസ്കരിക്കുന്ന ആളോട് സലാം ചൊല്ലാൻ പാടുണ്ടോ? അങ്ങനെ ചൊല്ലാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുന്ന ആൾ മടക്കുന്നത് എങ്ങനെയാണ് എന്നാണ്.
4: ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മഹാപണ്ഡിതനും ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വവുമാണ്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയണം എന്നാണ് കാണാൻ സാധിക്കുക. സുഡാനിൽ നിന്നുള്ള ഹമദ് മസ്ഊദ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയകമായി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് കാണാൻ സാധിച്ചു. തഹിയത്ത് നമസ്കാരത്തിന് മുമ്പ് പള്ളിയിലിരിക്കുന്ന ആളുകളോട് സലാം പറയാൻ പറ്റുമോ എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി, അതെ, പള്ളിയിൽ കടന്നു വന്നാൽ സൊഫിലെത്തിക്കഴിഞ്ഞാൽ സലാം പറയുക നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ്. അവിടെ ഹാജറുള്ള ആളുകൾ അവർ നമസ്കരിക്കുന്നവരായിരുന്നാലും ശരി, സലാം പറയാം, നമസ്കരിക്കുന്ന ആളുകൾക്ക് കൈകൊണ്ട് സലാം അടക്കാം എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സലാം പറയാം തഹിയത്ത് നമസ്കാരത്തിന് മുമ്പ് തന്നെ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ് നമുക്കൊപ്പം ചേർന്നത്.
8: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
9: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: قد كفاني علم ربي من سؤالي.
12: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
13: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
12: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
13: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: أعوذ بالله من الشيطان الرجيم.

അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇൻഷാ അല്ലാ നമ്മൾ കാതോർക്കുകയാണ്. സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ എപ്പിസോഡുകൾ സ്റ്റാർ ക്വസ്റ്റിൻ്റേതായി നമ്മൾ കേട്ടുകഴിഞ്ഞു. മിടുക്കരായ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ പ്രോഗ്രാമുകൾ അയച്ചു തന്നതിൽ ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇനിയും ഇൻഷാ അല്ലാ കുറേ മിടുക്കുകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രോഗ്രാമുകൾ ഇൻഷാ അല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സ്റ്റാർ ക്വസ്റ്റ് സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിൽ ഇന്നും ഈ സമയത്തും പ്രോഗ്രാം കേൾക്കാനിരിക്കുന്ന ഓരോ കൂട്ടുകാരോടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത വിഷയം, സ്റ്റാർ ക്വസ്റ്റിൻ്റെ വിഷയം നമ്മളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രോഗ്രാം എന്തായാലും ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്തണം, മനസ്സ് വെക്കണം. രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാ ഈ പ്രോഗ്രാമിൽ ഇല്ല, കഴിഞ്ഞ വിഷയത്തിലും എൻ്റെ കുട്ടി പങ്കെടുത്തില്ല, തീർച്ചയായും അടുത്ത വിഷയത്തിൽ സ്റ്റാർ ക്വസ്റ്റിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ പങ്കെടുക്കും എന്ന് തന്നെ രക്ഷിതാക്കൾ വാശി പിടിച്ചാൽ, തീർച്ചയായും ആ ഒരു തീരുമാനത്തിലെത്തിയാൽ നമ്മുടെ മക്കൾക്ക് ഇത്തരം ചില പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ പ്രോഗ്രാമുകൾ, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കലായി ഇൻഷാ അല്ലാ. ആ ഒരു ചിന്ത രക്ഷിതാക്കളുടെ മനസ്സിലേക്കിട്ടുകൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാ എപ്പിസോഡിൽ ആദ്യമായി നമ്മിലേക്ക് വരുന്നത് സഈദ മിന്ന എന്ന വിദ്യാർത്ഥിനിയാണ്. സഈദ മിന്ന ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇൻഷാ അല്ലാ നമ്മിലേക്ക് എത്തുന്നത്. സഈദ മിന്നയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ സഈദ മിന്ന, മദ്രസ തന്മയ ഇസ്ലാമിയയിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.

0: ആസും തന്റെ ചോർന്നൊലിക്കുന്ന കൊച്ചുകൂരയിൽ ചുരുണ്ടുകിടന്നു. പുറത്തു വലിയ മഴയും ഇടിയും. അടുത്തിരിക്കുന്ന ഉമ്മയോട് അവൻ ചോദിച്ചു, ഉമ്മ വല്ലതും കഴിക്കാനുണ്ടോ? ആ ഉമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയി. എന്റെ കുഞ്ഞിന് 2 ദിവസമായി ശരിക്ക് ഭക്ഷണം കഴിച്ചിട്ടു റബ്ബേ. ഏതായാലും നാളെ തിങ്കളാഴ്ചയല്ലേ, സ്കൂളിൽ നിന്ന് കഞ്ഞിയും കറിയും കിട്ടുമല്ലോ. അടുത്ത ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടു. കുട്ടികളെല്ലാം വീട്ടിലെത്താൻ തിക്കും തിരക്കുമായി വെളിയിൽ ഇറങ്ങി. ചിന്താമഗ്നനായി ക്ലാസിന്റെ ഒരു മൂലയിലിരിക്കുകയാണ് ആസും. പെട്ടെന്ന് തന്റെ സഹപാഠിയായ ജാബിർ പറഞ്ഞു, വരൂ നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോവാം. ആസിം ഒന്ന് പരുങ്ങി. കാരണം കൂട്ടുകാരന് കൊടുക്കാൻ തന്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ എന്ന സത്യം അവനെ വേദനിപ്പിച്ചു. എങ്കിലും രണ്ടുപേരും ആസിമിന്റെ വീട്ടിലെത്തി. ജാബിറിന് വിഷമമായി, വളരെ ശോചനീയമായ അവസ്ഥ. വീട്ടിലേക്കുള്ള വഴിയിൽ ജാബിറിന്റെ മനസ്സു നിറയെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. തന്റെ സുഹൃത്തിനെ എങ്ങനെയെങ്കിലും സഹായിക്കണം. വീട്ടിലെത്തി ഉപ്പയോടെല്ലാം തുറന്നു പറഞ്ഞു. വൈകാതെ തന്നെ ആസിമിന്റെ വീടിന്റെ പണി തുടങ്ങി. ചെറുതെങ്കിലും മനോഹരമായ ഒരു കൊച്ചു വീട്. ആസിമിനും ഉമ്മയ്ക്കും മാത്രമല്ല, ജാബിറിനും ഇത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അങ്ങനെ ആ സുഹൃത്ബന്ധം ഒരു സുഹൃത്തിന് സാക്ഷിയാവുകയായിരുന്നു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ എപ്പിസോഡിനെ വളരെ ഭംഗിയുള്ളതാക്കി തീർക്കുന്ന ഒരു തുടക്കം തന്നെയാണ്. സഈദ മിന്ന മദ്രസ തൻമിയ ഇരാറ്റുപേട്ടയിലെ വിദ്യാർത്ഥിനിയാണ്, 6ാം തരം വിദ്യാർത്ഥിനിയാണ് സഈദ മിന്ന. സഈദ മിന്നയുടെ ഈ ഒരു കൊച്ചു കഥ, അത് വളരെ വലിയ ഒരു സന്ദേശമാണ് കൂട്ടുകാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൈമാറിയിട്ടുള്ളത്. നമുക്കും ഇത്തരം കൂട്ടുകാരുണ്ടാകും അല്ലേ? ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ ഒരു നേരത്തിനും പല നേരത്തിനും ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാർ, മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളുമൊക്കെ രോഗഗ്രസ്തരായി രോഗികളായി കിടക്കുന്നവർ, അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥമുള്ള രക്ഷിതാക്കളൊക്കെയുള്ള കൂട്ടുകാർ നമുക്കും ഉണ്ടാകും. അത്തരം കൂട്ടുകാരെയൊക്കെ നമുക്ക് തേടി പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായം എത്തിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരമൊരു അനുഭവം പങ്കുവെക്കാൻ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക്, തൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ തൻ്റെ സ്കൂളുകളിലോ മദ്രസകളിലോ ഒക്കെ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാനുണ്ടോ? തീർച്ചയായും സഈദ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരമൊരു പച്ചയായ യാഥാർത്ഥ്യം അതൊരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ ആ അത്തരം പ്രയാസങ്ങളെയൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മറ്റുള്ളവരോട് പങ്കുവെച്ച്, വാപ്പയോടോ കൂട്ടുകാരുടെ വാപ്പമാരോടോ ഒക്കെ പങ്കുവെച്ച്, അതല്ലെങ്കിൽ സുഹൃത്തുക്കളെല്ലാവരും ഒരു ചെറിയ രൂപത്തിലൊരു കളക്ഷനൊക്കെ എടുത്ത് അവൻ്റെ ഒരു നേരത്തെ, ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു വർഷം അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ യൂണിഫോമിനെയൊക്കെ നമ്മൾ വിചാരിച്ചാൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, അവൻ്റെ ഒരു ബാഗ് നമ്മൾ കൂട്ടുകാർ മാത്രം, നമ്മുടെ ഒരു ദിവസത്തെ ഒരു മിഠായിയുടെ ക്യാഷ് മാത്രം നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരിന് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ബാഗിൻ്റെ വില, ഒരു വർഷം നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു നന്മയായിരിക്കും നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ അത്തരം ചില ജാബിർമാർ നമുക്കുണ്ടാവണം, നമ്മളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് സഈദയുടെ കഥയിൽ നമ്മോട് കൈമാറുന്ന സന്ദേശം. ഏതാണ്? അൽഹംദുലില്ലാ, സഈദ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാനും അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരിയായി മറ്റുള്ളവരോടൊപ്പം സഹവസിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ടീം പീസ് റേഡിയോയുടെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അടുത്ത വിദ്യാർത്ഥിയെ നമുക്ക് ക്ഷണിക്കാം. മറിയം ഫാത്തിമയാണ് ഇൻഷാല്ലാ ഇനി അടുത്ത പ്രോഗ്രാമുമായി നമ്മൾക്ക് വരുന്നത്. മറിയം ഫാത്തിമ തൊടുപുഴ TMM UP സ്കൂൾ വെങ്ങല്ലൂരിൽ നിന്നും അവിടുത്തെ 6ാം തരം വിദ്യാർത്ഥിനിയാണ്, 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് മറിയം ഫാത്തിമയെ നമുക്ക് ക്ഷണിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഞാൻ മറിയം ഫാത്തിമ തൊടുപുഴ TMEP സ്കൂളിലെ 6 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സൗഹൃദം സുഹൃതമാക്കാൻ വാപ്പിയുടെ രചനയ്ക്ക് ഞാൻ ഈണം പകരുന്നു. കാലങ്ങൾ എത്ര കടന്നുവെന്നാകിലും കാത്തിടാമിട നെഞ്ചിൽ നിറമുള്ള സൗഹൃദം. അപരന്റെ ഉള്ളിലെ നൊമ്പരം മാറ്റുവാൻ കഴിയട്ടെ നമ്മുടെ ഇടയിലെ സൗഹൃദം. അകലുന്ന നേരത്ത് പിടയുന്ന നെഞ്ചകം, കാണുന്ന നേരത്ത് കുളിരുള്ള സൗഹൃദം. കൊണ്ടും കൊടുത്തും കൊതി തീരുവോളം നുകരാം നമുക്കി സുഖമുള്ള സൗഹൃദം. നമ്മുടെ ജീവിത വസന്ത കാലത്ത് പകരാം സുഗന്ധം പടരുന്ന സൗഹൃദം. ഉമ്മയിൽ നിന്നു തുടങ്ങി ഞാൻ നെഞ്ചോട് ചേർത്തിന്നു കാണുന്ന സൗഹൃദം. മുഖമൊന്നൊരൽപ്പം വാടുന്ന നേരത്ത് പിടയുന്ന ഉപ്പയിൽ കണ്ടു ഞാൻ സൗഹൃദം. കൂടപ്പിറപ്പുകൾക്കൊപ്പം നടന്നു ഞാൻ എല്ലാം പകുത്തു തന്നൊരു സൗഹൃദം. ആടിത്തിമിർത്തൊരൻ ബാല്യത്തിലൊപ്പം തളിർനാമ്പു പോലെ മുള പൊട്ടി സൗഹൃദം. കളിയും ചിരിയുമായൊപ്പം നടന്നവർ ഓർമ്മകളിലെന്നും മായാത്ത സൗഹൃദം. കാലത്തിനൊപ്പം നടക്കുന്നൊരൻ്റെ കൂടെ നടന്നു വളർന്നൊരൻ സൗഹൃദം. ജാതി മതങ്ങളും പണവും പ്രതാപവും കൂട്ടിക്കിഴിച്ച് നോക്കാത്ത സൗഹൃദം. ഇഴപാകി നിൽക്കട്ടെ കരുണയും സ്നേഹവും എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം. നന്മകളിലെന്നും ഒപ്പം നടക്കാം ഓർക്കുമ്പോളെന്നും കുളിരുന്ന സൗഹൃദം. തിന്മകളിൽ നിന്നും പാടയകന്നും എന്നും തുടരാം നമ്മുടെ സൗഹൃദം. മണ്ണോട് മണ്ണായി മാറും വരെയും ഇടനെഞ്ചിൽ നിറയട്ടെ മായാത്ത സൗഹൃദം. ഇനി നമ്മൾ മണ്ണായി മാറിയെന്നാലും തലമുറയായി തുടരട്ടെ സൗഹൃദം. എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം.
1: മാഷാല്ലാ, മറിയം ഫാത്തിമയുടെ വളരെ മനോഹരമായ ഒരു കവിത നമ്മൾ കേട്ടുകഴിഞ്ഞു. സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയം വളരെ സുന്ദരമായി തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു മറിയം ഫാത്തിമ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മറിയം ഫാത്തിമയുടെ ഈ കവിതയ്ക്ക് മറിയം ഫാത്തിമ ഈണം പകർന്ന ഈ കവിത എഴുതിയത് തൻ്റെ പിതാവ് തന്നെയാണ്. പിതാവിനും അഭിമാനിക്കാം, അതോടൊപ്പം തൻ്റെ മകൾക്ക് സന്തോഷിക്കുകയും ചെയ്യാം. എൻ്റെ വാപ്പ എഴുതിയ ഒരു കവിത പീസ് റേഡിയോയിലൂടെ ഞാൻ സ്റ്റാർ കോസ്റ്റിൽ അവതരിപ്പിച്ചു എന്ന ഒരഭിമാനം എന്ത് തന്നെയാണെങ്കിലും ഫീസ് മറിയം ഫാത്തിമക്ക് തൻ്റെ കൂട്ടുകാരോട് കൈമാറാം. അതവരെ കേൾപ്പിക്കാൻ തീർച്ചയായും മറിയം ഫാത്തിമ തയ്യാറാവും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കൂട്ടുകാർക്കും ഇങ്ങനെ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ അടുത്ത ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എൻ്റെ പ്രോഗ്രാമും ഉണ്ടാവണം എന്ന് ആഗ്രഹം തീർച്ചയായും നമ്മുടെ മനസ്സുകളിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ മക്കളെ ഇത്തരം പ്രോഗ്രാമുകൾ കേൾക്കാനും അതോടൊപ്പം തന്നെ അവരെ ഈ പ്രോഗ്രാമുകളിലൊക്കെ സ്വന്തം കഴിവുകൾ തെളിയിക്കാനുമൊക്കെയുള്ള അവസരം സ്വമേധയാ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്വാഭാവികമായിട്ടും പീസ് റേഡിയോ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പോലെ, പീസ് റേഡിയോ ടെലിക്വിസ് പോലെ, അതോടൊപ്പം തന്നെ പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസ് പോലെ, ഈ മദ്രസ പോലെ, പൂമരത്തണൽ പോലെ ഒരുപാട് പ്രോഗ്രാമുകൾ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നു, അവ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ധാർമ്മികതയുടെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ തീർച്ചയായും പീസ് റേഡിയോ കുട്ടികളുടെ മുമ്പിൽ വെക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹിജാബ അബ്ദുസ്സലാം. ഹിജാബ അബ്ദുസ്സലാം അരീക്കാട് ALP സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹിജാബ അബ്ദുസ്സലാമിൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.

0: മാഷാല്ലാ, വളരെ അർത്ഥസമ്പൂർണമായ ഒരു ഗാനം. ഈ വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്ന ഒരു ഗാനമായിപ്പോയി, അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം കഴിഞ്ഞ ഒന്നര കൊല്ലം സ്കൂളിലെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ കഴിയാത്ത, സ്കൂളിലെ കൂട്ടുകാരുമായി കണ്ടുമുട്ടാൻ കഴിയാത്ത, അതോടൊപ്പം തന്നെ ഒരിക്കലും തന്നെ പിരിയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കൂട്ടുകാരെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് അവരെയൊക്കെ ഒന്നര കൊല്ലത്തോളം വിട്ടുനിന്ന ആ ഒരു വിരഹ ദുഃഖമാണ് തീർച്ചയായും ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനത്തിലൂടെ അവതരിപ്പിച്ചത്. അവരുമായി വീണ്ടും അടുക്കാനും ഇനി ഒരിക്കലും തന്നെ പിരിയാത്ത ആ ബന്ധങ്ങളെ, നിസ്സീമമായിരിക്കുന്ന നിസ്വാർത്ഥമായിരിക്കുന്ന സ്നേഹബന്ധങ്ങളെ ഇനി നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മിലേക്ക് കയറി വരട്ടെ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ടാണ് ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനം അവസാനിപ്പിച്ചത്. അങ്ങനെ തന്നെ ആവട്ടെ, ഇനി ഒരിക്കലും ഇത്തരമൊരു മഹാമാരി നമ്മിലേക്ക് കയറി വരാതിരിക്കട്ടെ. നമ്മുടെ പഠനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് മുറികളുമൊക്കെ സജീവമാകണമെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ലോകം മുക്തമാകേണ്ടതുണ്ട്. മനുഷ്യർ മനുഷ്യരുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ചെയ്തു തീർക്കുന്ന പാപങ്ങളെ കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം വലിയ മഹാമാരികളൊക്കെ ലോകത്തിലേക്ക് പരീക്ഷണമായിട്ട് കടന്നു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെല്ലാവരെയും തന്നെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം ഈ മഹാമാരിയിൽ പൊലിഞ്ഞ ഒരുപാട് ജീവിതങ്ങളുണ്ട്, മരണപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാന്ദർഭികമായിട്ട് ഈ മഹാമാരി കൊണ്ട് ഇപ്പോഴും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവാം, അവരുടെയൊക്കെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ തൻ്റെ അതിമനോഹരമായ ഗാനം ആലപിച്ച ഹിജാബ അബ്ദുസ്സലാമിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, അനുമോദനങ്ങൾ അറിയിക്കുന്നു. ടീം പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുകയാണ്. വളരെ സുന്ദരമായി അവതരിപ്പിച്ചു ഹിജാബ അബ്ദുസ്സലാം തൻ്റെ ഗാനം. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനും തൻ്റെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുമുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് അടുത്ത വിദ്യാർത്ഥിയെ ക്ഷണിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മിലേക്ക് വരുന്നത് അലൻ ഐസിൻ, ഒരു 3 വയസ്സുകാരനാണ് ഇൻഷാ അല്ലാ നമ്മിലേക്ക് വരുന്നത്. അലൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
1: ഞാൻ കഥ പാടാൻ പോവാം. പണ്ടൊരീസം യാക്കോബ് നബിക്ക് കൊറേ കുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ ചെറിയ കുട്ടിയാണ് യൂസുഫ് നബി. യൂസുഫ് നബിന് യാക്കോബ് നബിക്ക് നല്ല ഇഷ്ടമായിന്. അപ്പൊ കാക്കുമ്പോ കൂടെ കുടിച്ചു എന്നിട്ടു ആ കുട്ടി ഏലും കൊണ്ട് വലിച്ചെന്നാലോ ഉപ്പാനോട് പറഞ്ഞ ഉപ്പ ഞാൻ കുറുക്കനും കുറിച്ചാൽ ഒന്ന് കുറിച്ചാൽ നോക്കിക്കൊള്ളാം, ആടിനെ മേക്കാൻ കൊണ്ടോട്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കൊണ്ടയിച്ച് പൊട്ടക്കാണിച്ച് കിട്ടും. എന്നിട്ട് യൂസുബിന്റെ കുപ്പായം ഊരിച്ച് ആടിനറുത്ത് ചോരക്കായി. എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ കുട്ടിനെ ചങ്ങാ പിടിച്ചില്ലേ കളവ് പറഞ്ഞു. എന്നിട്ട് ഒരു കച്ചവടക്കാർ വന്നു, അപ്പോഴത്തെ ഡ്രൈവറും ഉണ്ടായിരുന്നു രാജാവും ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഡ്രൈവർക്ക് വെള്ളം കൊടുത്താൻ തയ്ച്ചിട്ട് കഞ്ചിന് വെള്ളം മുക്കി. അപ്പൊ അതിലൊരു അടിയിൽ ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ ആ ചെറിയ കുട്ടീനെ നേരേക്ക് എടുത്തിട്ട് കൊട്ടാരത്ത് കൊണ്ടുപോയി, കാർ കയറ്റി കൊട്ടാരത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഒരു പായവും ചോറും ഒക്കെ കൊടുത്ത് വലിയ മനസ്സനായി. ഉപ്പാൻ്റെ അടുത്ത് പോയി, ഇപ്പൊ കണ്ണ് കണ്ണാതായി. യൂസുഫ് നബി കുപ്പായ ഊരി മൂത്ത് തിരിച്ചെടുത്തു കണ്ണുണ്ട്.
0: മാഷാല്ലാ, അലൻ ഐസിൻ എന്ന ടുമിടുക്കൻ, ഒരു 3 വയസ്സുകാരൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ കേട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ, അവർ വാപ്പയെ പറ്റിച്ച് അല്ലെങ്കിൽ വാപ്പയോട് കള്ളം പറഞ്ഞ് സൗഹൃദം നടിച്ച് സ്നേഹമൊക്കെ നടിച്ച് ഞങ്ങളവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഞങ്ങളൊരിക്കലും അവരെ ചതിക്കില്ല, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളത്തരത്തിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അപകടത്തിൽപ്പെടുത്തിയ സഹോദരങ്ങളുടെ കഥയാണ് വളരെ തന്മയത്വത്തോടുകൂടെ ഐസിൻ അവതരിപ്പിച്ചത്. അവിടെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു മായങ്ങളൊന്നുമില്ല, അതല്ലെങ്കിൽ ജാഡമൊന്നുമില്ല. അവർ സ്വന്തം കഴിവിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തം ഒരു പരിശ്രമത്തിൽ തന്നെ തൻ്റെ വർത്തമാനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. അവസാനം കണ്ടു എന്നൊക്കെ പറയണൊക്കെ വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലാണ് അലൻ ഐസിൻ തൻ്റെ പ്രോഗ്രാം പൂർത്തിയാക്കിയത്. മഷാല്ലാ, എന്തായാലും രക്ഷിതാക്കളുടെ ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതിലൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം രക്ഷിതാക്കൾ എന്തായാലും നമുക്ക് അഭിനന്ദിച്ചാൽ മാത്രം പോരാ, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ടീം പീസ് റേഡിയോ അത്തരം രക്ഷിതാക്കളുടെ പരിശ്രമങ്ങളെ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം അവർക്ക് ഭാവുകങ്ങൾ നേരുകയും ചെയ്യുന്നു. ഒപ്പം ഇൻഷാല്ലാ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അലൻ, നന്നായിട്ടുണ്ട്. ഇനി വീണ്ടും വീണ്ടും വീണ്ടും പറയാണ്, വളരെ ഉഷാറായിട്ടുണ്ട്. പ്രോഗ്രാം കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ പറയണം, പീസ് റേഡിയോയിൽ എൻ്റെ പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ കേൾക്കണം എന്നൊക്കെ. കേട്ടോ, മഷാല്ലാ നന്നായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. കുട്ടിയെ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ വീണ്ടും പങ്കെടുപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ പൊതുവെ ചില കാര്യങ്ങൾ പറയുകയാണ്, പീസ് റേഡിയോ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. അതോടൊപ്പം ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാക്കുക, ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. മദ്രസാ വിദ്യാഭ്യാസം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ സീസണിൽ മാത്രമല്ല അല്ലാത്ത സീസണുകളിലും, മദ്രസ എന്തെന്നറിയാതെ, മദ്രസ വിദ്യാഭ്യാസം എന്താണെന്നറിയാതെ കഴിഞ്ഞുകൂടുന്ന കുറേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചെറുപ്പങ്ങളിൽ, ചെറുപ്പകാലത്ത് മതവിദ്യാഭ്യാസവും ഖുർആൻ പാരായണവും ഒന്നും മനസ്സിലാക്കാതെ കിട്ടാതെ അവർ വളർന്നു വരുന്നു. വലുപ്പത്തിൽ അവർ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായും നമസ്കാരം എന്തെന്നറിയാതെ, ഇസ്ലാം എന്തെന്നറിയാതെ, ദീൻ എന്തെന്നറിയാതെ, ദീനിൻ്റെ ചിട്ടകളും അതുപോലെ തന്നെ നിയമങ്ങളും എന്തെന്നറിയാതെ വളരുന്ന നമ്മുടെ മക്കൾ ഇപ്പോഴും നമുക്ക് വലിയ അപകടകരമായ അവസ്ഥയിലാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം വലുതായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും തന്നെ മദ്രസാ വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം ചില ആളുകൾക്കൊരു സന്തോഷകരമായൊരു വാർത്തയാണ്, വർത്തമാനമാണ് പീസ് റേഡിയോ, ഈ മദ്രസ പോലെ, പൂമരത്തണൽ പോലെ, ടെലിക്യുസ് പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ആ പ്രോഗ്രാമുകൾ നമ്മുടെ മക്കൾക്ക് കേൾക്കാനുള്ള അവസരം അറിഞ്ഞുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം, അതിനുള്ള സൗകര്യം അവർക്ക് എത്തിച്ചു കൊടുക്കണം, അതിനുള്ള ഉത്ബോധനം അവരിലേക്ക് എത്തിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ ഈ എപ്പിസോഡ്, ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാല്ലാ ഇനിയും വ്യത്യസ്ത വിഷയങ്ങളുമായി വിവിധ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും നമുക്ക് അത്തരം ചില പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകാം, കാതൂർക്കാം. അതുവരെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: أعوذ بالله من الشيطان الرجيم.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി അൽ മിമ്പർ. ജുംദാൻ പർവ്വതവും സത്യവിശ്വാസിയും. ഈ വിഷയത്തിൽ ഖുത്ബ നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൻസാരി, അൻസാർ സുന്ന, ചെങ്കുവെട്ടി.
3: ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല വമൻ യുളിൽ ഫലാ ഹാദിയല വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله نبي صلى الله عليه وسلم ഒരിക്കൽ മക്കയിലെ ഒരു പ്രദേശത്തു കൂടെ തൻ്റെ അനുചരന്മാരോടൊപ്പം നടന്നു പോകുകയായിരുന്നു. അങ്ങനെ അവർ ജുംദാൻ എന്ന പർവ്വതത്തിനരികിലെത്തി. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സീറു, നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക. ഹാദാ ജുംദാൻ, ഇതാണ് ജുംദാൻ എന്ന പർവ്വതം. ശേഷം പറഞ്ഞു, സബഖൽ മുഫദ്ദിദൂൻ, ഒറ്റപ്പെട്ടവർ പരലോകത്ത് മുൻകടന്നിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, ഒമൽ മുഫദ്ദിദൂന യാ റസൂലല്ലാ, ആരാണ് പരലോകത്ത് സ്വർഗത്തിലേക്ക് മുൻകടന്ന ആ ഒറ്റപ്പെട്ടവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ജീവിതത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിച്ച് ജീവിച്ച സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന്. അല്ലാഹുവിനെ യഥാവിധി സ്മരിച്ച് ഈ ദുനിയാവിൽ ജീവിക്കുകയും അങ്ങനെ ഭൂരിപക്ഷ മനുഷ്യരിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു എന്നതാണ് ജുംദാൻ എന്ന പർവ്വതത്തിൻ്റെ പാഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയത്. ജുംദാൻ എന്ന പർവ്വതത്തിൻ്റെയും പ്രത്യേകത അതിൻ്റെ സമീപങ്ങളിലൊന്നും മറ്റു പർവ്വതങ്ങളില്ല, അത് വേറിട്ട് നിലനിൽക്കുന്നു. ആ നിലക്ക് അതിനെ കാണുന്നവർക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ എക്കാലത്തും ഭൂരിപക്ഷ മനുഷ്യരിൽ നിന്ന് ആ നിലക്ക് വേറിട്ട് നിൽക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ ഭൂരിപക്ഷ മനുഷ്യരും ന്യൂനപക്ഷ മനുഷ്യരും നിലകൊള്ളുന്ന മാർഗത്തെക്കുറിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. കസീറും മിൻഹും ഫാസിഖൂൻ, അവരധികം ആളുകളും ദുർമാർഗികളാണ്. അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരിലധികം ആളുകളും വിശ്വസിക്കാത്തവരാണ്. അക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ, അവരിലധികം ആളുകളും സത്യത്തോട് വെറുപ്പ് കാണിക്കുന്നവരാണ്. അക്സറുഹും ലാ യഅ്ഖിലൂൻ, അവരിൽ കൂടുതൽ ആളുകളും ചിന്തിക്കാത്തവരാണ്. അക്സറുഹും ലാ യഷ്കുറൂൻ, ഭൂരിപക്ഷ മനുഷ്യരും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിക്കുന്നവരാണ്. അക്സറുഹും ലാ യഅലമൂൻ, അവരിലധികം ആളുകളും അറിവില്ലാത്തവരാണ്. അക്സറുഹുമുൽ കാഫിറൂൻ, ഭൂരിപക്ഷ മനുഷ്യരും അവിശ്വാസികളാണ്. എന്നാൽ മനുഷ്യരിൽ തന്നെ വളരെ കുറഞ്ഞ ന്യൂനപക്ഷം ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയശ്ശക്കൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകൾ അവർ നന്ദിയോടെ ജീവിക്കുന്നവരാണ്. ഈ ഒരു കൊച്ചു സംഘത്തിലാണ് നാം ജീവിക്കുന്ന ഇക്കാലത്ത് നമ്മളൊക്കെ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടത്. എക്കാലത്തും അങ്ങനെ ഒരു കൊച്ചു സംഘം ഈ ഭൂമുഖത്ത് നിലനിൽക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിലായി നിലകൊള്ളുന്ന ഒരു കൊച്ചു സംഘം എൻ്റെ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലാ യളുറുഹും മൻ ഖദലഹും, അവർക്ക് എതിരെ നിന്ന് ആരൊക്കെ അവരോട് നേരിട്ടാലും അവരുടെ ഉപദ്രവങ്ങളൊന്നും ഇവരെ ബാധിക്കുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാ വഹും കദാലിക്, അള്ളാഹുവിൻ്റെ കൽപ്പന അഥവാ അന്ത്യസമയം വരുന്നതുവരെ അവരാ സത്യത്തിലായി നിലകൊള്ളുമെന്നാണ്. ഈ ഒരു കക്ഷിയുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ അള്ളാഹുവിനെ സദാസമയവും സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നത്. ഭൂരിപക്ഷ മനുഷ്യരും അശ്രദ്ധയിലായ വിഷയവും തന്നെ പടച്ച തനിക്ക് അനുഗ്രഹങ്ങൾ കൊട്ടി നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മറക്കുന്നു എന്നതാണ് ഭൂരിപക്ഷ മനുഷ്യരുടെയും പ്രത്യേകത. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗുറക ബി റബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാശാ അറക്കബക, അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ മനുഷ്യ നിന്നെ വഞ്ചിച്ചതാരാണ്? നിന്നെ പടച്ച് മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യതിരക്തത നൽകി നിന്നെ ആദരിച്ച് ശാരീരിക സൃഷ്ടിപ്പിൽ പോലും നിന്നോട് ആദരവ് കാണിച്ച ആ അള്ളാഹുവിനെ മറന്നു നീ, എന്താണതിന് കാര്യം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജുംദാൻ പർവ്വതം ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ട് നിൽക്കും പോലെ ഭൂരിപക്ഷ മനുഷ്യരിൽ അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ വിധിവിലക്കുകൾ പരമാവധി ശ്രദ്ധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവർ അവരുടെ പ്രത്യേകത പരലോകത്ത് സബഖൽ മുഫജ്ജിദൂൻ, ആ ഒറ്റപ്പെട്ടവർ ഒന്നും ഭയപ്പെടാനില്ലാതെ നിർഭയമായി അതാ സ്വർഗത്തിലേക്ക് മുൻകടക്കുമെന്നാണ്. അള്ളാഹു ഉണർത്തിയിട്ടുണ്ട്, വദുക്കുർ റബ്ബക ഫി നഫ്സിക തള്ളറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. നീ നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം, വളരെ വിനയപൂർവം ഭയപ്പാടോടുകൂടി അത്യുച്ചത്തിലാകാതെ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ പ്രത്യേകിച്ചും നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധരിൽ പെട്ടുപോകരുത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, വഅലൽ ആഖിലി, ഒരു ബുദ്ധിമാനായ മനുഷ്യന് അനിവാര്യമാണ്, അൻ യകൂന ലഹു അർബഉ സാആത്തിൻ, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു നാല് സമയം, നാല് സന്ദർഭം ഒരു ബുദ്ധിമാനായ മനുഷ്യനുണ്ടാകണം. ഏതാണ് ആ നാല് സമയം? സാഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു, ഒരു സമയം അവൻ എത്ര തിക്കും തിരക്കും പിടിച്ച ഓട്ടത്തിനിടയിലും തൻ്റെ റബ്ബിലേക്കൊന്ന് മാറിയിരുന്ന് ആ റബ്ബിനോട് തൻ്റെ കാര്യങ്ങൾ സ്വകാര്യമായി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയം, അതൊരു വിശ്വാസിക്ക് നിർബന്ധമാണ്. വസാഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു, മറ്റൊന്ന് തന്നെ വിലയിരുത്താൻ, തന്നെക്കുറിച്ച് സ്വയം വിചാരണ ചെയ്ത് ഞാൻ എവിടെ, എൻ്റെ ജീവിതം ഇനി എത്ര കാലം, ഞാൻ ഇതുവരെ ചെയ്തതെന്ത്, ഇനി എന്താണ് ചെയ്യാനുള്ളത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, തന്നെക്കുറിച്ചുള്ള ഒരു ആത്മവിചാരണ നടത്താൻ അവനൊരു സമയം കാണണം. വസാഅത്തുൻ യുഫക്കിറു ഫീഹാ ഫി സുൻഇല്ലാ, മറ്റൊരു സമയം അള്ളാഹു മനുഷ്യനിലും ഈ പ്രപഞ്ചത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അവൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥകൾ, സൃഷ്ടിപ്പുകൾ അള്ളാഹു ഇവിടെ വച്ചിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് ആലോചിച്ച് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖ്നാ അദാബന്നാർ എന്ന് ഉള്ളിൽ തട്ടി, മനസ്സിൽ തട്ടി പറയാൻ പറ്റുന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു സമയം കാണണം. നാലാമത്തെ സമയം വസാഅത്തുൻ യഖ്ലു ഫീഹാ ലിഹാജതിഹി മിനൽ മത്അമി വൽ മശ്റബ്, അവന് തിന്നണം, കുടിക്കണം, കുടുംബം പോറ്റണം, അവൻ്റെ ഉപജീവന മാർഗങ്ങളിൽ മുഴുകണം, അതിനും അവനൊരു സമയം കാണണം. യഥാർത്ഥത്തിൽ അവസാനം പറഞ്ഞതിൽ നമ്മളുമുണ്ട്, മനുഷ്യരൊക്കെയുമുണ്ട്. ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ മാത്രമുണ്ടാവും, പക്ഷെ നമ്മളുണ്ടോ? തൻ്റെ റബ്ബിനോട് സ്വകാര്യമായി സംസാരിക്കാൻ ഓരോ 24 മണിക്കൂറിലും വിലപ്പെട്ട സമയങ്ങൾ നീക്കിവെക്കാൻ, തന്നെക്കുറിച്ച് സ്വയം ഒന്ന് വിലയിരുത്തി, എത്രയെത്ര ആരോഗ്യമുള്ളവരാണ് പെട്ടെന്ന് മരണത്തിലേക്ക് കീഴടങ്ങുന്നത്, ഒരു റോഡൊന്ന് മുറിച്ചു കടക്കാൻ, ഒരാവശ്യത്തിന് വേണ്ടി റോഡ് മുറിച്ചു കടക്കുന്ന മനുഷ്യനാണ് മരണത്തിൻ്റെ മുഖം അവനിലേക്ക് ഓടിയെത്തുന്നത്. മനുഷ്യൻ്റെ ജീവിതം അത്രമാത്രം ക്ഷണികമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹു വെച്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അതേപോലെ തന്നെ അവനവൻ്റെ ഉപജീവന കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കണം, അധ്വാനിക്കണം, വരുമാനമുണ്ടാക്കണം, കുടുംബം പോറ്റണം, നന്നായി ജീവിക്കണം, അതിനും അവൻ സമയം കാണണം. അള്ളാഹു വെറും ഇബാദത്തുകളിൽ മാത്രമായി നമ്മളെ വിട്ടിട്ടില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഉപജീവന മാർഗങ്ങളിൽ മുഴുകുമ്പോഴും അവൻ യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളിപ്പോഴുള്ള ദിവസങ്ങൾ, നമ്മൾ ബലികർമ്മത്തിൽ നിന്ന് വിരമിച്ചു, ഇനിയും ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ, അഥവാ ദുൽഹിജ്ജ 13 വരെ വേണമെങ്കിൽ ബലി അറുക്കാം. ഇതുവരെ അതിന് ഞാൻ അത്ര ആലോചിച്ചില്ല, എൻ്റെ കയ്യിൽ പണമുണ്ട്, ഇനി അവസരമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് അയ്യാമുത്ത് തശ്രീഖിൻ്റെ അസ്ർ വരെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബലികർമ്മം നിശ്ചയിച്ചവർ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകിയവർ അതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇനി എറിയുക എന്ന ആ കർമ്മങ്ങൾക്ക് വേണ്ടി മിനയിൽ കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു അവർക്ക് ഇനിയും യാതൊരു അപകടത്തിലും പെടാതെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് അയ്യാമു തശ്രീഖ്, അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സവജല്ല. ഇനിയുള്ള ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങൾ തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങളാണ്. ഇതാരെയും ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. വിവിധ തരം ഭക്ഷണങ്ങളുടെ പേരുകൾ, ഒരുപക്ഷെ നമുക്കറിയുന്ന ഭക്ഷണങ്ങളുടെ പേരുകൾ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ഒരുപാട് എഴുതാൻ കഴിയും. അത്രമാത്രം വിഭവമാർന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ച് ആസ്വദിച്ച് ജീവിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹയ്യ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അയ്യാമു തശ്രീഖ് എന്ന നാളുകളിൽ അയ്യാമു അക്ലിൻ വശുർബിൻ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് വദിക്രിൻ ലില്ലാഹി അസ്സവജല്ല, അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. അതാണ് ഖുർആനിൽ ഫൈദാ ഖലൈത്തും മനാസിക്കക്കും ഫദ്കുറുല്ലാഹ കദീരിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന് ബലികർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, വീണ്ടും അള്ളാഹുവിനെ ഓർക്കുക. എങ്ങനെ? കദീരിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ. ജാഹിലിയത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവരിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പിതാക്കളുടെ പ്രത്യേകമായ പിതാക്കളെ ഓർക്കാനും എൻ്റെ പിതാവ് അത് ചെയ്തു, എൻ്റെ പിതാവ് ഇത് ചെയ്തു എന്നിങ്ങനെ പിതാക്കൾ ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞ് പിതാക്കൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അല്ല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനേക്കാളും ഔ അശദ്ദ ദിക്റ, കഠിനമായി അള്ളാഹുവിനെ ഓർക്കണം. നിങ്ങൾക്ക് ആ പിതാക്കളെ തന്ന, നിങ്ങളെ തന്ന, നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കണമെന്ന്. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. തൻ്റെ റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നവനും തൻ്റെ റബ്ബിനെ മറന്നു ജീവിക്കുന്നവൻ്റെയും ഉപമ, മസലുൽ ഹയ്യി വൽ മയ്യിത്. റബ്ബിനെ ഓർത്ത് കഴിയുന്നവൻ അവനാണ് യഥാർത്ഥ ജീവസ്സുറ്റവൻ. റബ്ബിനെ ഓർക്കാതെ ജീവിക്കുന്നവൻ മനുഷ്യക്കോലം മാത്രമാണ്, അവൻ മയ്യത്തിന് തുല്യമാണ്, ശവത്തിന് തുല്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തരക്കാരിൽ നമ്മൾ പെടാതിരിക്കുക. നമ്മെ പടച്ച, നമുക്ക് ഈ ജീവനം നൽകിയ അള്ളാഹുവിനെ കൂടുതൽ ഓർത്ത് അവൻ്റെ സാമീപ്യം നേടി തന്നെ ഈ ഭൗതിക ലോകത്ത് മരണം വരെ കഴിഞ്ഞുകൂടണം. അള്ളാഹു അവനെ ഓർത്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد بشد القرآن الله عند كلامان القرآن كلام الله ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. മുനസ്സലുൻ, അത് അള്ളാഹുവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടതാണ്. ഗൈറു മഖ്ലൂഖിൻ, അതൊരിക്കലും സൃഷ്ടിയല്ല. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, അത് അവനിൽ നിന്ന് തുടങ്ങി അവനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല 10 പേരുകൾ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പേരാണ് ദിക്ർ എന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ദിക്ർ അവതരിപ്പിച്ചത്, നാം തന്നെ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മിലൂടെ ഖുർആൻ സംരക്ഷിക്കപ്പെടണം. അള്ളാഹുവിനെ നാം ഓർക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിയായി ഈ ഭൂമുഖത്ത് മാറണമെങ്കിൽ വിശുദ്ധ ഖുർആനിലായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഖുർആനിനോടുള്ള ഒരു ബാധ്യതയാണ് ഖുർആനിൻ്റെ പാരായണം, തെറ്റുകൂടാതെ പാരായണം ചെയ്യുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇഖ്റഉൽ ഖുർആന ഫീ കുല്ലി ഷഹർ, ഓരോ 30 നമ്മിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം, ഒരു 30 നമ്മിലൂടെ കഴിഞ്ഞോ ചുരുങ്ങിയത് ഒരു വട്ടം ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിരിക്കണം. അബ്ദുല്ലാഹി നംബറുൽ ആസ് റളിയല്ലാഹുവിനോട് റസൂൽ അത് പറഞ്ഞപ്പോൾ, സിദ്നിയ റസൂലല്ലാ, റസൂലെ എനിക്ക് കൂടുതൽ അവസരം തരീ, ഒരു മാസം പോരാ, എനിക്കൊരാഴ്ച കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയണം, ഞാൻ അങ്ങനെ ചെയ്യട്ടെ. പിന്നെയും ചോദിച്ചു, ഞാനൊരു 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കട്ടെ. നോക്കൂ നിങ്ങൾ, 1 മാസം കൊണ്ട് 1 പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കണമെന്ന് പറഞ്ഞപ്പോ, 1 ആഴ്ച കൊണ്ട് ഞാനത് ചെയ്യട്ടെ, 3 ദിവസം കൊണ്ട് ഞാനത് ചെയ്യട്ടെ എന്ന് സ്വഹാബത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയോ? 1 ദിവസം കൊണ്ട് ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്യാൻ, 1 7 ദിവസം കൊണ്ട് ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്യാൻ. മുൻഗാമികളായ നമ്മുടെ വിശ്വാസികളൊക്കെ, സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 30 ദിവസം നമ്മിലൂടെയാണ് കഴിഞ്ഞു പോയാൽ ഒരു വട്ടം നമ്മൾ ഖുർആൻ പൂർത്തീകരിച്ചിരിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും അക്കാരും ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ 1 വർഷം കൊണ്ട്, 12 മാസം കൊണ്ട് 12 തവണ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അങ്ങനെ നിങ്ങളൊന്ന് ഖുർആൻ പാരായണം ചെയ്തു നോക്കൂ. നമ്മൾ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകാതെ അല്ലാ നമ്മെ കാത്തുകൊണ്ടിരിക്കും. നമ്മെ അല്ലാഹു ബറക്കത്തുകൾ കൊണ്ട് പൊതിയും, അവൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാൻ അല്ലാ റെഡിയായിരിക്കും. കാരണം എന്താ? നമ്മുടെ നാവിൽ അല്ലാഹുവിൻ്റെ കലാമാണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പഠിതാവ് കൂടി ആയാലോ? അല്ലാഹുവിൻ്റെ കാവലും അല്ലാഹുവിൻ്റെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ ശ്രദ്ധ കൂടുതലായിക്കൊണ്ടിരിക്കും എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനും അതിൻ്റെ പാരായണത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായി മാറണമെന്നു കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞ് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ താൽപ്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹയ്യ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിനാ മിനന്നാർ, അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത, വലാ ദൈനൻ ഇല്ലാ ഖളൈത, വലാ മരീദൻ ഇല്ലാ ശഫൈത, വലാ മയ്യിതൻ ഇല്ലാ റഹിംത, വലാ ബലാഅൻ ഇല്ലാ റഫഅത യാ റഹമർ റഹീമീൻ. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, ജുംദാൻ പർവ്വതവും സത്യവിശ്വാസിയും എന്ന വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് അബ്ദുറഹ്മാൻ അൻസാരി, അൻസാറു സുന്ന, ചങ്കുവെട്ടി.

0: മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ. സ്റ്റാർകോസ്റ്റ് കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: മുംബൈ IIMൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് June 15 വരെ അപേക്ഷിക്കാം. മുംബൈ IIMൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, 1 അല്പം മീൻ വാങ്ങുമ്പോഴും, 1 പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, 1 വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓൺലൈൻ കൗൺസിലിംഗ്. കുട്ടികളെ വളർത്തുമ്പോൾ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ലൈവ് ചർച്ചയുടെ സംപ്രേഷണമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് ഇബ്നു സലീം, താജുദ്ദീൻ സ്വലാഹി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലെ ഈ മാസത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. എൻ്റെ കൂടെ ആദരണീയനായ ഹാരിസ് മൗലവി ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫീഡ്ബാക്ക് വഴി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇന്ന് 7 മണിക്കാണ് ഓൺലൈൻ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ആ ഒരു വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ തുടർച്ചയായി ഇന്നും നമ്മൾ ഈ ഒരു ചർച്ചയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ സാന്ദർഭികമായി ടെക്സ്റ്റ് ചെയ്യുക. പരമാവധി മലയാളത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മംഗ്ലീഷിലൊക്കെ ആകുമ്പോൾ വായിച്ചെടുക്കാനുള്ള പ്രയാസങ്ങൾ സ്വാഭാവികമായി ഇതുപോലത്തെ ഒരു ചർച്ചയിൽ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൊതുവായ ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ ഉയർത്തുന്നത്. കുട്ടികളെ ദീനീ ബോധമുള്ളവരാക്കി വളർത്താൻ ചെറുപ്പം മുതൽ മാതാപിതാക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അവരെ അള്ളാഹുവിനോട് സ്നേഹമുള്ളവരായി വളർത്തേണ്ടത് എന്ന ചോദ്യമാണ് ഒരു സഹോദരി ഉന്നയിച്ചിട്ടുള്ളത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യത്തിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉള്ള ഒരു മനസ്സിൽ വരുന്നത്, ഇന്നിപ്പോഴത്തെ പുതിയ സാഹചര്യം പരിഗണിച്ചിട്ട് കുട്ടികളെ കാര്യത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് ആശങ്കയാണ് അവരെന്തായി പോകുന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആശങ്കയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ഒരിക്കലും ഒരു കുട്ടിയിൽ എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസങ്ങളോ കണ്ടിട്ട് ചോദിക്കുന്നതല്ല, ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കുട്ടി എനിക്കുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടി ജനിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിയെ എങ്ങനെ ദീനിയായി വളർത്താമെന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണെങ്കിലും അതിലൊരു ആശങ്കയുടെ നിഴലുണ്ടതിൽ. സത്യത്തിൽ ഈ ഒരു ആശങ്ക തന്നെയാണ് പലപ്പോഴും എന്താകുന്നത്, കുട്ടികൾ അപകടമാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വളരെ ഫ്രീ ആയി നമ്മൾക്ക് കുറച്ച് ദീനീ ബോധമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിൽ വളർന്ന കുട്ടി നന്നായിക്കൊള്ളും എന്നൊരു നല്ല പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. സത്യത്തിലിപ്പോൾ നമ്മൾ പിന്നെ പണ്ഡിതന്മാരുടെ പിന്നെ ഫത്വകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണുക, ഒരു കുട്ടിയെ എപ്പോൾ ഉപദേശിച്ച് തുടങ്ങണം എന്ന് ചോദിച്ചാൽ 10 വയസ്സ് എന്നാണ്. ആ നമസ്കാരം ഒരു കുട്ടിയോട് നിർബന്ധിച്ച് പറയേണ്ട ഒരു ഘട്ടം അതാണ്. അതുമുതലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഒരു കുട്ടിയെ നമ്മൾ ഒരു ശക്തമായൊരു ഉപദേശം നൽകണമെന്ന് പറയുന്നുള്ളു. പക്ഷേ ഈ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 7 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഭാവിയിൽ നല്ല കുട്ടികളാക്കി വളർത്തുന്നതിനുള്ളൊരു നല്ലൊരു ഹോംവർക്ക്, ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പീരീഡാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പിൽക്കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലെ മാതാപിതാക്കളെ ചെറുപ്പത്തിലുള്ള സമീപനങ്ങളെ വളരെയധികം അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ എന്തുപദേശം കേൾപ്പിക്കാൻ പറ്റും, ഏത് കാര്യം പറഞ്ഞു കൊടുക്കണം എന്നതിലൊക്കെ ഉപരി ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വേണ്ടത് കുട്ടികളുമായുള്ള ആത്മബന്ധമാണ്. വളരെ ചെറുപ്പം മുതൽ എന്തെങ്കിലും ആത്മബന്ധമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വീട്ടിലെ ഒരു കുട്ടി, ഒരു 1.5 വയസ്സോ 2 വയസ്സോ ഒരു കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ കുട്ടി എല്ലാവരോടും ഒരേ ബന്ധമല്ല പുലർത്തുന്നത്. അവിടെ ഇളയമുണ്ടാവാം, വല്യപ്പയുണ്ടാവാം, വാപ്പയുണ്ടാവാം, എല്ലാവരും. പക്ഷെ ആ കുട്ടി ഒരു അറ്റാച്ച്മെൻ്റ് കൂടുതൽ കാണുക, ചിലപ്പോൾ ഉമ്മയോടുള്ളതിനേക്കാളും അറ്റാച്ച്മെൻറ്റ് വേറൊരോട് കാണും. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഉമ്മയോടായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും അവരെ പരിചരിക്കുന്ന ഒരു ആയോടായിരിക്കും. ഈ അറ്റാച്ച്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനം. കാരണം കുട്ടിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും ഉള്ളവരെയാണ് കുട്ടി പിന്തുടരുക. അപ്പോൾ ഏറ്റവും മാതൃകാപരമായി കുട്ടിക്ക് നല്ല പാഠങ്ങൾ നൽകാൻ, നല്ല ജീവിത മാതൃകകൾ നൽകാൻ പറ്റുന്നത് ആരാണോ അവരാണ് കുട്ടിക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഉമ്മയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ആ ഉമ്മയല്ലേ കുട്ടികൾക്ക് നല്ല മാതൃകകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ബോധപൂർവം ഇടപെടാൻ സാധ്യതയുള്ളത് ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മയുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വേണം. അപ്പോൾ ആ ഉമ്മ ആയിരിക്കും ആ കുട്ടിക്ക് ഏറ്റവും വലിയ മാതൃക. ആ ഉമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മഹത്വവും പ്രാധാന്യവും അതിനുണ്ടായിരിക്കും. അപ്പോൾ എന്താ ഈ ഒരു നല്ല പീരീഡ് ഒരു ഉമ്മ ഉപയോഗിക്കേണ്ടത് കുട്ടിയുമായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധമുണ്ടാക്കാൻ. നമ്മൾ കഴിഞ്ഞ പല ഇതിലും പറഞ്ഞതുപോലെ തന്നെ ഒരു 6-7 വയസ്സ് വരെയൊക്കെ നമുക്കത് സാധ്യമാകും. ഈ പീരീഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുട്ടി കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കൾ പെരുമാറുന്നിടത്തൊക്കെ എന്തുണ്ട്, ഒരു പേടിയുടെയും അതേപോലെ തന്നെ ആശങ്കയുടെയും ഒരു നിഴലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി കുട്ടിയെ കാര്യങ്ങൾക്ക് അനുവദിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടങ്ങൾക്ക് നിന്നു കൊടുക്കാനോ കുട്ടി ചോദിക്കുന്നതിനെ യെസ് എന്ന് പറയാനോ ഒന്നും പറ്റൂല കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു പ്രായം എന്നത് വളരെ സ്വാതന്ത്ര്യത്തിൽ കുട്ടികളോട് ഇടപെടാനും കുട്ടികൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികളുമായി മാനസിക ബന്ധമുണ്ടാക്കാനും പറ്റുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവന് കളിക്കാനും അവന് ചിരിക്കാനും അവനുമായി സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആദ്യം മാതാപിതാക്കൾ സൃഷ്ടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ സ്വാഭാവികമായും കുട്ടിയെ എന്താ വെച്ചാൽ കുട്ടി വളരെ നേരത്തെ തന്നെ നമ്മൾ അനുകരിച്ച് തുടങ്ങും. ഇപ്പോൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, ഒരു ബാങ്കിന് കേൾക്കുമ്പോൾ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അവൻ സ്റ്റഡിയായി നിന്ന് വേഗം തക്ബീറത്തുൽഇഹ്റാം കെട്ടിയിട്ട് 2 മിനിറ്റ് നിന്ന് വേണമെങ്കിൽ ഒന്ന് സുജൂദും ചെയ്തിട്ടാണ് പോകും എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് നമസ്കാരത്തിനാണെന്ന് അവൻ എന്ത് ചെയ്തു 2 വയസ്സാകും മുമ്പ് പഠിച്ചു. അതാര് പഠിപ്പിച്ചു? അത് പഠിപ്പിച്ചത് ആ വീടിൻ്റെ സിറ്റുവേഷനാണ്. നിസ്കാരം എന്നൊരു കാര്യമില്ലാത്തൊരു വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി ബാങ്ക് കേൾക്കുമ്പോൾ 2 വയസ്സായ കുട്ടി കൈ കെട്ടുമോ, സുജൂദ് ചെയ്യുമോ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അതെല്ലാം നല്ല മനോഹരമായ ഇസ്ലാമിക മാതൃകകളെ നമ്മളെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഒരു ഓതാനൊരു സമയം, അപ്പോൾ ഒരു മകരിബ് രാവിലെ ഒരു 1/2 മണിക്കൂർ ഓതിയിട്ടേ നമ്മൾ അടുക്കള ജോലിയിലേക്ക് പോവുള്ളൂ. നമസ്കാരത്തിനൊരു കൃത്യ ടൈം, ആ സമയം വ്യവസ്ഥ ചെയ്ത് വീട്ടിൽ നമസ്കാരം നടക്കും. അങ്ങനെ എന്താ വെച്ചാൽ കുട്ടികൾ കാണട്ടെ നല്ല നല്ല മാതൃകകൾ. ഇപ്പോൾ കുട്ടി എന്താവാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ നല്ല മാതൃകകൾ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. പിന്നെ കുട്ടികൾ വളരുന്നതിനനുസരിച്ചുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും അവർക്ക് നൽകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാവുന്നത്.
5: തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആശങ്കകൾ വെടിയണം എന്ന ഒരു നിർദ്ദേശമാണ് ഇവിടെ ഈ ഒരു ചർച്ചയിൽ അർസ്മലോ ഇപ്പോൾ നമ്മളോട് ഉന്നയിച്ചിട്ടുള്ളത്. പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ഖുർആൻ തന്നെ മക്കളിൽ നിന്ന് കൺകുളിർമ ലഭിക്കാൻ വേണ്ടി നടത്തേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആശങ്കപ്പെടുന്ന അത്ര സമയം ഒരുപക്ഷെ നമ്മളെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധ്യതയില്ല. പിന്നെ എപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഇതിൽ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അത് അർസ്മലോയുടെ പറഞ്ഞു നിസ്കരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അത് ആ വീടിന് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള വളരെ കൃത്യമായ ചില ശ്രമങ്ങൾ, ബോധപൂർവമായ ചില ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കിതിനെ ചുരുക്കി വായിക്കാൻ കഴിയും. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണിപ്പോൾ. വീട്ടിലെ മുതിർന്നവരെയും വലിയ കുട്ടികളെയും വീട്ടുകാരുടെ, മുതിർന്നവരുടെ അല്ലെങ്കിൽ വലിയ കുട്ടികളുടെ ഒക്കെ ദുസ്വഭാവങ്ങൾ വളർന്നു വരുന്ന ബാക്കിയുള്ള കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാൻ, അത് സ്വാധീനിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് കൂട്ടുകുടുംബ സംവിധാനങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകുടുംബ സംവിധാനങ്ങളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ആകേണ്ടി വരും ഒരുപക്ഷെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം.
4: അതെ, നല്ലൊരു ചോദ്യമാണ്. പൊതുവെ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. പക്ഷെ വീട്ടിൽ വേറെ ആളുകളൊക്കെ ഉണ്ടായിരിക്കും, വേറെ അതേ പ്രായത്തിലെ കുട്ടികളുണ്ടാവും, അവർക്ക് രക്ഷിതാക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ വ്യത്യസ്തമായ മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രതിസന്ധി സാധാരണ എന്താവാറുണ്ട്, ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ എപ്പോഴായാലും കുട്ടികളാകുമ്പോൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കുക. നമ്മളെല്ലാവരും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രം നന്മ ചെയ്യാൻ പഠിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ല നമ്മളൊരിക്കലും. നമ്മളെന്തായിരിക്കണം, ഏതു സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും അവിടെ നന്മയും തിന്മയും വ്യവച്ഛേദിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള പരിശീലനമല്ലേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളും മാത്രം ഉണ്ട്. ഞങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കുക, തൊട്ടടുത്തൊരു പള്ളി, അപ്പുറത്ത് മദ്രസ്സ്. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു നല്ല കുട്ടി ജനിക്കൂ എന്നാണെങ്കിൽ ഇവിടെ എങ്ങനെ നല്ല കുട്ടികളുണ്ടാവും? ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട് ശരിയാക്കിയെന്ന് വിചാരിക്കുക, കുട്ടി 8 മണിക്കൂർ സ്കൂളിലാണുള്ളത്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളുമായിട്ട് പെരുമാറുന്നു, ഏതൊക്കെ ആളുകളുമായി ബന്ധപ്പെടുന്നു ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചാൽ തന്നെ കുട്ടിക്ക് എവിടെയെങ്കിലും കൂടെ വിരുന്ന് പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ചെന്നാൽ 10 മിനിറ്റ് കിട്ടിയാൽ കുട്ടി എന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്നെല്ലാം കണ്ടുപഠിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വീട്ടിൽ വല്യമ്മയുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കുട്ടികളുണ്ട്, അവർ പലപ്പോഴും മോശമായ മാതൃകകൾ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നതിൽ അർത്ഥമില്ല. നമ്മളെന്ത് ചെയ്യും, ഏതൊരു ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ കുട്ടി എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള നല്ല സന്ദർഭമായിക്കൊണ്ട് ഈ സാഹചര്യത്തെ കാണുകയാണെങ്കിൽ അതിൽ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടേണ്ടി വരില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കണം. അതായത്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെ പിൻപറ്റണം, ആരെ നോക്കണം, ആരെ മാതൃകയാക്കണം, ആരാണ് എൻ്റെ മോഡൽ എന്നതിലുള്ള ആദ്യത്തെ തിരിച്ചറിവാണ് കുട്ടിയുടെ എല്ലാ കൺഫ്യൂഷനും മാറും. അത് പിന്നെ ആപ്പല്ലേ ചെയ്തത്, അത് കാക്കാൻ്റെ കുട്ടിയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ ഉമ്മയല്ലേ പറയേണ്ടത് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും, ആ ഉത്തരങ്ങളെല്ലാം ഉമ്മയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ മറ്റുള്ളവരുണ്ട് എന്നുള്ളത് നമ്മുടെ കുട്ടികളെ, ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിനെ ടി വി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ആ വീട്ടിൽ ടി വി ഉണ്ടായിരിക്കും, മറ്റുള്ളവർ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രണത്തിന് പരിധികളുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് അതേപോലെ സന്തോഷിക്കാനും അതേപോലെ സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്ന അപകടകരമല്ലാത്ത വഴികളെ കണ്ടുപിടിച്ച് അതിനുള്ള സാഹചര്യങ്ങൾ ചിന്തിച്ചാൽ, മറ്റുള്ളവരെ ബോധവൽക്കരിച്ച് നമ്മൾ എന്തെങ്കിലും തെറ്റും ശരികളൊക്കെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ട് കാണണ്ട, ചിലത് കാണാം ചിലത് കാണാതിരിക്കണം എന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു വിവേചന ബുദ്ധിയോടുകൂടി മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു അവസ്ഥ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഏറ്റവും നല്ല മോഡലായി നമ്മൾ നിൽക്കുക. ആരെന്ത് ചെയ്താലും അവർ ചെയ്യുന്നത് തെറ്റ്, ഉമ്മ ചെയ്യുന്നത് ശരി എന്നാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, നമ്മുടെ വഴിയിൽ നീങ്ങുന്നാണ് മനസ്സിലാവുന്നത്.
5: റോൾ മോഡലാകാൻ മാതാവിന് കഴിയണം എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് വീണ്ടും നമ്മൾ എത്തുന്നത്. അപ്പോൾ ഉമ്മ ഒരുങ്ങേണ്ടി വരും നന്നായി. മക്കളെ വളർത്തുന്ന വിഷയത്തിൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് പോലെ, വസ്ത്രം ശരിയാക്കി കൊടുക്കുന്നത് പോലെ, അവരുടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് പോലെ തന്നെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ അവരുടെ ഒരു മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഈ കുട്ടിയെ വളർത്തിയെടുക്കുന്നിടത്ത് വളരെ മനഃശാസ്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനുപകരിക്കുന്നത് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ വേണ്ടി വരും. അപ്പം നിസ്കാരം നല്ല രീതിയിൽ കുട്ടി നിർവഹിക്കണമെങ്കിൽ ഉമ്മ പ്രവാചകൻ പഠിപ്പിച്ച നിസ്കാരം നിർവഹിച്ച് കാണിക്കേണ്ടി വരും. അപ്പോൾ ഉമ്മ നിസ്കരിക്കുന്നത് പോലെ അല്ല ആപ്പാപ്പയോ അല്ലെങ്കിൽ ഇക്കാക്കയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിസ്കരിക്കുന്നതെങ്കിൽ ഉമ്മയെ റോൾ മോഡലാക്കി എടുക്കുന്നിടത്ത് അത് ഒരു പരിഹാരമായി പോകും എന്ന് തന്നെയാണ് നമ്മൾ അതിൽ അതിൻ്റെ ഒരു ചുരുക്കം യഥാർത്ഥത്തിൽ എത്തുന്നത്. വീണ്ടും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നിട്ടുള്ളത്, മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്, കുട്ടികൾ 5 മിനിറ്റ് കുട്ടിയെ കാണാതിരുന്നാൽ എനിക്ക് ഭയങ്കര ബേജാറാണ്, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വല്ലാതെ മാനസിക പിരിമുറുക്കം കാരണം അറ്റാക്ക് വന്നു പോകുമോ എന്നൊക്കെ ടെൻഷനാകുന്നു. മനസ്സിന് കുറച്ച് കട്ടി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് എന്തായാലും ഉത്തരം പറഞ്ഞു തരണം എന്നാണ്. വളരെ ഒരു രാജനയുടെ സ്വരത്തിലാണ് ഈ സഹോദരി ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്.
4: സാധാരണഗതിയിൽ എന്തുണ്ട്, എല്ലാ ഉമ്മമാർക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെയാണ്, എന്താ സംഭവിക്കുക, എവിടെ പോകുന്നു എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ബേജാറും പേടിയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ അല്ലേന്ന് അറിയുമ്പോഴാണ് നമുക്ക് അവർക്ക് പൂർണ്ണമായൊരു ഉത്തരം നൽകാൻ പറ്റുള്ളൂ. അതായത്, ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണോ ഈ ആശങ്ക, അതല്ല മിക്കവാറും എന്ത് വിഷയങ്ങളാണെങ്കിലും ഇപ്പോൾ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതെന്താവും എന്നുള്ളതിൻ്റെ ആശങ്ക.
5: ഇവിടെ അങ്ങനൊരു ഒരു ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വല്ലാതെ പിരിമുറുക്കം.
6: അപ്പൊ അതാണ് പ്രധാനം. അപ്പൊ അത് ഇതുകൊണ്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ വരുന്നുണ്ട്. അത് അതിന് പല സാധ്യതകളുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന നിരന്തരമായ പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിന് വരുത്തുന്ന ചില ദുർബലതകൾ, ചില പ്രയാസങ്ങൾ, അങ്ങനത്തെവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ടെൻഷൻ പോലും അവർക്ക് എന്ത് ചെയ്യില്ല, താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വിശേഷം ചിലപ്പോൾ വന്നു ചേരും. അതല്ലെങ്കിൽ എന്താണ്, സ്വാഭാവികമായും ജീവിതത്തിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിച്ചു വന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊന്നും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കും എന്താ വെച്ചാൽ മാനസികമായി ഇത്തരം ഒരു അവസ്ഥ വരുന്നതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇതിപ്പോൾ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് എന്താണ്, നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് അള്ളാഹുവിൽ ഒന്ന് തവക്കുൽ ചെയ്യുക. നമ്മുടെ മനസ്സിൻ്റെ അങ്ങനെയാണല്ലോ, എന്ത് പ്രശ്നങ്ങളിലും എന്താണോ സംഭവിക്കേണ്ടത് എന്നൊരു നിർണയം അള്ളാഹുവിനുണ്ട്, അതേ സംഭവിക്കുള്ളൂ എന്ന് മാത്രമുള്ളൂ. കാരണം ഈ ഭയം എന്നുള്ളത് നാളെ എന്ത് വരും എന്നുള്ളതാണല്ലോ ഭയം. അപ്പം നാളെ എന്ത് വരും എന്നുള്ളത് പറയാൻ ആർക്കും സാധ്യമല്ലല്ലോ. നമ്മളിപ്പോൾ എത്ര സൂക്ഷിച്ചാലും എത്ര ശ്രദ്ധിച്ചാലും എത്ര തന്നെ നമ്മൾ സുരക്ഷിതമായ വഴികൾ സ്വീകരിച്ചാലും നാളെ എന്ത് ചെയ്യാം, എന്തും വരാം. അപ്പം അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് വരുന്നത് വരട്ടെ, ആ സമയത്ത് അത് നമുക്ക് പ്രതികൂലമാണെങ്കിൽ ക്ഷമിക്കാം, അള്ളാഹുവോട് പ്രാർത്ഥിക്കാം എന്നിലക്കൊരു തവക്കുൽ, അതാണ് മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ നിത്യമായ രാവിലെയുള്ള പ്രാർത്ഥനകൾ, വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ വളരെ നല്ല നിലയ്ക്ക് നമ്മൾ ചെയ്യുകയും ഇടയ്ക്കൊക്കെ ദീനിനെ ഈ റേഡിയോ പോലുള്ള കാര്യങ്ങളൊക്കെ, ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ഭർത്താവുമായിട്ടോ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ നമ്മൾ പിന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ഈ രൂപത്തിൽ മനസ്സിനെ ഒന്ന് നന്നാക്കി നിർത്തുമ്പോൾ കുട്ടിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും, പൊതുവായിട്ടുള്ള എല്ലാ ആശങ്കകൾക്കും ഒരു പരിഹാരമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: തീർച്ചയായും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വരുത്തേണ്ട സമഗ്രമായ പരിഷ്കരണങ്ങൾ, ആ സമഗ്രമായ പരിഷ്കരണങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആരിസ് മൗലവി ഈ ഒരു സഹോദരിക്ക് ചില വെളിച്ചങ്ങൾ കൊടുത്തിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വരികളിലാണെങ്കിലും ആ സഹോദരി അത് ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മൊത്തം ലൈഫിനെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നിങ്ങളുടെ ആരാധന മേഖല, നിങ്ങളുടെ കുടുംബരംഗം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെല്ലാം എഡിറ്റിങ്ങുകൾ വേണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒറ്റയടിക്ക് എല്ലാം കൂടി ചിലപ്പോൾ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ക്രമപ്രദമായി നടപ്പിൽ വരുത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമാധാനത്തിലേക്ക് എത്താൻ പറ്റും. ഖുർആൻ സമാധാനമാണ്, നമസ്കാരം സമാധാനമാണ്. അപ്പം അത് കൃത്യമായി ആ ഖുർആനിനോടുള്ള നിങ്ങളുടെ ഒരു ഇൻറ്റിമസി, ഒരു വ്യക്തിബന്ധം, ഒരു ആത്മബന്ധം, അത് സൃഷ്ടിച്ചെടുക്കുന്നിടത്ത് ഒരു പൊരുവയിലെത്ത് കിട്ടുന്ന തണൽ പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ട് ആശങ്കപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ഘട്ടത്തിൽ കിട്ടിയിരിക്കുകയാണ്. അത് ഉപകാരപ്പെടുത്തി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഈ ഒരു സഹോദരിയെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു മേഖലയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആ മേഖലയിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇങ്ങനെയാണ്. കുട്ടികളുള്ള, ചെറിയ കുട്ടികളുള്ള സ്ത്രീകളുടെ ചോദ്യമാണ്. ഒരു 10-20 ചോദ്യം ഒരുപക്ഷെ ഇതേ ടൈറ്റിലിൽ വന്നിട്ടുണ്ട്. അതിനെ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഒറ്റ വാചകത്തിലാക്കുകയാണ്. കുട്ടികൾ ധാരാളമുള്ള, അല്ലെങ്കിൽ കുട്ടികളുള്ള സ്ത്രീകൾ, വിശേഷിച്ച് ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ, അവർക്ക് ഇബാദത്തിന് വലിയ പ്രയാസങ്ങൾ വരുന്നു എന്നതാണ്. ഒരു കൃത്യമായി നിസ്കരിക്കാനോ ബാക്കി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ പ്രയാസമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്?
6: അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ യുദ്ധയാത്ര ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള സഹാബത്തോട് പറഞ്ഞു, മദീനത്ത് ചില ആളുകളുണ്ട്, അവർ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ അവർ കൃത്യമായൊരു കാരണം കൊണ്ടാണ് അവർ മദീനത്ത് തങ്ങിയത്, അവർ വരാത്തത്. അപ്പോൾ നിങ്ങൾ ഓരോ അടി വെക്കുമ്പോഴും ആ അടിയുടെ പ്രതിഫലം അവർക്ക് കിട്ടും, നിങ്ങൾ ഓരോ നാഴികകൾ താണ്ടുമ്പോഴും അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് അവർ ഈ കൂലിയൊക്കെ വാങ്ങുകയാണ് പോരാതെ. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉതിറുണ്ട്, കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കുട്ടി എന്നുള്ളത് നമുക്ക് എന്താണ്, തീർച്ചയായും ഒരു കുട്ടി എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ചില നിയന്ത്രണങ്ങളും ചില ഭാഗികമായ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ആരാധനകൾക്ക് വരാം. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യൂല, ഇപ്പോൾ മുട്ടുവേദനയുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് അയാൾ നിസ്കാരത്തിൻ്റെ കൂലി കുറഞ്ഞു പോകുമെന്ന് ആരെങ്കിലും പറയൂ? എന്ന പോലെ തന്നെയാണ് എന്ത്, നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്ന സമയങ്ങളെ കൊണ്ടൊരു പ്രശ്നവും നമുക്ക് വരാവുന്നില്ല. അതുകൊണ്ടല്ലേ ഒരു അനക്കവും പാടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞ, അതായത് കണ്ണ് മുകളിലോട്ട് ഉയർത്തിയാൽ ആ കണ്ണുകൾ റാഞ്ചി പോകട്ടെ എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ പാടില്ലാത്ത കാര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കുട്ടികളെടുത്തിട്ട് നമസ്കരിച്ചത്. അപ്പൊ ആ കുട്ടികളെടുത്ത് നമസ്കരിക്കാം. നമ്മുടെ സഹോദരിമാരൊക്കെ പലപ്പോഴും പള്ളിയിൽ വന്ന കുട്ടികൾ കരഞ്ഞാലും ആ മൊത്തം ആളുകൾ ചിലപ്പോൾ ആ കരച്ചിൽ കൊണ്ട് നിസ്കാരം പ്രശ്നമായാലും അവരൊരു നിസ്കാരം പ്രശ്നം വരാത്തതാണ് ആ കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെച്ച് നിസ്കരിക്കാം, മടിയിൽ വെച്ച് നിസ്കരിക്കാം. കുട്ടിനെടുത്ത് മടിയിൽ വെക്കുന്നതോടുകൂടി കുട്ടി കരച്ചിൽ നിർത്തും. പക്ഷെ പലർക്കും അത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആരാധനകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കരച്ചിൽ കൊണ്ടോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊരിക്കലും നമ്മുടെ പ്രതിഫലത്തെ ബാധിക്കില്ല. അതുകൊണ്ട് വെറുതെ അതിനെപ്പറ്റി എന്ത് ചെയ്യുക, ആശങ്കപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ കുട്ടികളെ നോക്കുന്നതിനും ഭർത്താവിനെ പരിചരിക്കുന്നതിനും എല്ലാം നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. നമ്മൾ ഇതിനൊക്കെ വേറിട്ട് കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. ഇതൊക്കെ നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, നമ്മൾ ഇസ്ലാമികമായി തന്നെ നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഒരു മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന എന്ത് കാര്യത്തിനും എന്തുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. ഒരു ദീനാറ് ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു, ഒരു അടിമയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു, അതിലേറ്റവും നല്ല ദീനാർ ഏതാന്ന് ചോദിക്കുമ്പോൾ എന്താണ്, നീ നിനക്ക് വേണ്ടി ചിലവഴിക്കുന്നതാണ്. നാം നമ്മളുടെ ഡ്യൂട്ടികളാണ് ഈ നിർവഹിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തീർച്ചയായും പ്രതിഫലാർഹമായൊരു കാര്യമാണ്. അതിനെനിക്ക് വേറെ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ഇതിൽ വരുന്ന കുറവുകളൊക്കെ എന്താണ് അള്ളാഹു അറിയും, മനസ്സിലാക്കും, എനിക്കത് പുറത്തു തരും എന്ന നിലക്ക് എന്ത് ചെയ്യുക, സമാധാനത്തോടുകൂടെ നമ്മുടെ കുട്ടികളെ പരിചരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
5: ഒരുപക്ഷെ ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിങ്ങിലെ നമ്മുടെ സഹോദരിമാർക്ക് ഏറ്റവും മനസ്സമാധാനം കൊടുക്കുന്ന ഒരു ഉത്തരത്തിലേക്കാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അതിലുള്ള ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തുന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആ പോയിൻ്റ് ഹാരിസ് മോൾ ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ബാധ്യത, ഒരു ഫർള്, അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നമുക്ക് കഴിയുന്ന ക്രമീകരണങ്ങളൊക്കെ ആകാം, കൂട്ടുകുടുംബ സംവിധാനങ്ങളൊക്കെ ആകുമ്പോൾ നിസ്കാരത്തിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയൊക്കെ വിഷയത്തിൽ മക്കളെ, ചെറിയ മക്കളെ എടുത്ത് ബാക്കിയുള്ളവരത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവരൊക്കെ ചെറിയ കുട്ടിയുള്ള ആളാണ് അവൾ, അതുകൊണ്ട് അവളെ നിസ്കാരത്തിൻ്റെ നേരത്തെ ആ കാര്യങ്ങൾ ഞാനൊന്ന് നോക്കി കൊടുക്കണം. അവളുടെ നിസ്കാരം എന്നും അസർ മഗ്രിബിലേക്കും ലുഹർ അസറിലേക്കും പോകുന്ന അവസ്ഥയുണ്ടല്ലോ, അതിൽ ഞാനും കൂടിയും പ്രതിയാണ് എന്ന് വീട്ടിലെ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടി ഒരു ഇതിലേക്കൊരു ആഡിങ് ഞാൻ ചേർക്കുകയാണ്. വളരെ പ്രധാനമായും ഈ ഒരു സന്ദർഭം വരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. പൊതുവായി രക്ഷിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ നമ്മുടെ ചർച്ചയിൽ വന്നു. അതിൻ്റെ തുടർച്ച എന്നോണം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൽ കാണിക്കുന്ന ആശങ്കകൾക്ക് അർത്ഥമില്ലെന്നും പ്രായോഗിക പരിഹാരങ്ങളും പ്രാർത്ഥന നിറഞ്ഞ സമീപനങ്ങളുമാണ് വേണ്ടത് എന്ന ഒരു മേഖല നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം മനസ്സംഘർഷമുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മളിവിടെ നൽകിക്കഴിഞ്ഞു. മറ്റൊരു ചോദ്യം, ചെറിയ കുട്ടികൾ, അവർ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാകർമ്മങ്ങളിലും ബാക്കി കാര്യങ്ങളിലുമൊക്കെ അവർക്ക് ഒരു പൂർണ്ണത വരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്, ആ ഫീലിംഗ് എങ്ങനെ നമുക്ക്, അതിനോടുള്ള ഒരു ദീനി വീക്ഷണം എന്താണ്, പ്രായോഗികമായി അതെങ്ങനെ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന മേഖലയും വന്നിരിക്കുകയാണ്. ഇനി ഒരു മറ്റൊരു മേഖലയിലേക്കാണ് നമ്മുടെ ഈ ഡിസ്കഷൻ പോകുന്നത്. അത് മക്കളോട് ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളുടെ പ്രകൃതത്തെക്കുറിച്ചാണ്, മക്കളുടെ ദേഷ്യത്തെക്കുറിച്ചല്ല. മക്കളോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെ ഒഴിവാക്കാം? ആദ്യം ക്ഷമിക്കുമെങ്കിലും അവസാനത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മക്കളോട് എനിക്ക് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. മനസ്സിൽ നല്ല സ്നേഹമുണ്ട്, കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാറുണ്ട്. 12 വയസ്സുള്ള മകനോട് എങ്ങനെ പെരുമാറണം എന്നെനിക്കറിയില്ല, സഹായിക്കണമെന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തോടാണ് ഇനി ആരിസ് മൗലവി പ്രതികരിക്കുന്നത്.
6: ഈ പിന്നെ ഉമ്മയും അല്ലെങ്കിൽ വാപ്പയൊക്കെ മറ്റുള്ളവരോട്, മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ ആ മക്കൾക്ക് എന്താണ് തോന്നുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം ഉമ്മമാർക്ക് പറഞ്ഞു തരാൻ ഒരു ഉദാഹരണം ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മളൊരു കടയിലൊരു സാധനം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അതിന് മുമ്പൊരു കസ്റ്റമർ അവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമറും ഇയാളും തമ്മിൽ എന്തോ ഒരു വലിയ വാഗ്വാദം പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം നമ്മൾ ചെല്ലുന്നത്, അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അയാളോട് വെറുതെ പിന്നെ സാധനത്തിൻ്റെ വില ചോദിച്ചു. അപ്പോൾ ചോ ഇത്ര വില ഉണ്ടോ എന്ന് വെറുതെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, നിങ്ങൾ പൊയ്ക്കോളിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണേ എന്തിനെ പിന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഞാനിപ്പോൾ ഇയാളോട് ഒരു സാധനം വന്നു എൻ്റെ വില ചോദിച്ചു, ഇത്ര വില ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ ആ പ്രകോപന മനസ്സ് എന്താണ്, അയാൾ പോയി കഴിഞ്ഞു, നമ്മളയാളെ കാണുന്നില്ല, അവിടെ സംഭവിച്ചു ഒന്നും നമുക്കറിയില്ല. നമ്മളെന്താണ് ഒരു തുറന്ന മനസ്സോടെ ചെല്ലുമ്പോൾ അയാളുടെ ആ മാനസികാവസ്ഥ വെച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യം നമ്മൾ നമ്മളോട് പ്രതികരിക്കേണ്ടതല്ല അയാൾ പ്രതികരിക്കണേ. നമ്മളോട് അതായത് ഇതാണ് സത്യം സംഭവിക്കണം എന്താ വെച്ചാൽ, ഒരു കുട്ടി എന്ത് ചെയ്യും, ചിലപ്പോൾ വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വരെയായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ഉമ്മൻ്റെ അതിശക്തമായ പൊട്ടിത്തെറി. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കുട്ടി ആകെ കൺഫ്യൂസ്ഡാകുകയാണ്, എന്താണ് പ്രശ്നം മനസ്സിലാവണില്ല. അപ്പോൾ എന്താണ് കുട്ടിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ, എന്തിനാണ് ഉമ്മ ദേഷ്യപ്പെട്ടത്, എന്തിനാണ് ഉമ്മ അടിച്ചത്, എന്തിനാണ് ഉമ്മ പറഞ്ഞത്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സംഭവമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് ഉത്തരം കിട്ടണം. അപ്പോൾ അവന് സ്വയം ഉത്തരം കണ്ടെത്തും. ഉമ്മയ്ക്ക് എന്താ വെച്ചാൽ ഉമ്മ ഇതേപോലെ അനുജിതയോട് ചൂടാവാറില്ലല്ലോ, അപ്പോൾ എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് ഉമ്മക്ക്, എന്നോടെന്തോ ഇഷ്ടം, ഞാൻ കുറച്ച് ചൊറുക്ക് കുറവാണ്, അല്ലെങ്കിൽ ഞാനൊരു കുറച്ച് ബ്ലാക്കാണ്, കുറച്ചൊരു ഇരു നിറമാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പഠിക്കാൻ കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വൃത്തി കുറവാണ്. അപ്പോൾ അത് ഉമ്മക്ക് എന്നോടൊരു പ്രതികാരമുണ്ട്, എന്നോട് ദേഷ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ദേഷ്യത്തിനും കുട്ടി ഉത്തരം കണ്ടെത്തുമ്പോൾ അത് നമ്മളോടുള്ള വെറുപ്പായി, നമ്മളോടുള്ള പ്രതികാരമായി അത് പരിവർത്തിക്കുകയാണെന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് ചോദിച്ചാൽ, കുട്ടിക്കൊരു പ്രായപൂർത്തിയൊക്കെ ആയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ കുട്ടി പറഞ്ഞു തുടങ്ങുക എന്താ വെച്ചാൽ, അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഉമ്മക്ക് വാപ്പക്കൊക്കെ എന്നോടൊരു പ്രത്യേക മനസ്സാണ്, അത് ചെറുപ്പം മുതലേ അങ്ങനെയാണെന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു മനോഭാവം, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും എല്ലാം ആണ് ഈ കുട്ടിയിലേക്ക് ദേഷ്യമായി വരുന്നത്, അതല്ലാതെ കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മളുമായുള്ള ബന്ധത്തെ എന്ത് ചെയ്യും, വല്ലാതെ അത് ബാധിക്കും. അതുകൊണ്ട് ദേഷ്യം എന്നുള്ളത് നമുക്ക് പറയുന്നത് എന്തുകൊണ്ട് ദേഷ്യം ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പരിധിവരെ ദേഷ്യത്തിൻ്റെ കാരണങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന, മാനസിക സംഘർഷങ്ങൾ നിലനിൽക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ സാഹചര്യങ്ങളെയും ഏറ്റവും നല്ലൊരു സ്മൂത്തായ നല്ലൊരവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഇനി അതൊന്നും സാധ്യമായില്ല എന്ന് തന്നെ വിചാരിക്കുക, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ അതിനനുസരിച്ചാണല്ലോ നമ്മൾ പെരുമാറുക. അതുപോലെ നമ്മുടെ കുട്ടീൻ്റെ അടുത്തെത്തുമ്പോൾ ആ പെരുമാറ്റത്തിന് വേറൊരു സ്റ്റൈല് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. എവിടെ പോയാലും എന്ത് സാഹചര്യങ്ങളും എന്ത് പ്രതികളുണ്ടായാലും ആ പെരുമാറ്റത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊരു തീരുമാനത്തിലെത്തണം. എൻ്റെ ജീവിത സാഹചര്യങ്ങളോ എൻ്റെ മനപ്രയാസങ്ങളോ ഒന്നും എൻ്റെ കുട്ടികളുമായുള്ള പെരുമാറ്റത്തിൽ ബാധിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യണം, മാതാപിതാക്കൾ ഉറപ്പ് വരുത്തണം. മാത്രമല്ല എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഇത്തരം സ്വഭാവമുള്ളവർ നിന്ന് കുട്ടികൾക്കുണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം. ഒന്നെന്താ വെച്ചാൽ ഈ ദേഷ്യപ്പെടുന്ന പിന്നെ പാരൻസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കുട്ടി എന്തെങ്കിലും ഒരു വിഷയം നമ്മളോട് പറയാൻ മടിക്കും, കാരണം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. ഇത് അടിക്കുകയാണോ ചെയ്യാതെ, ഏതാണ് അവർക്ക് ഇഷ്ടാവുക, ഏതാണ് ഇഷ്ടാവാത്തെന്ന് അറിയില്ല. അറിയാത്തതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ പേരിലാണ് അവർ ഈ ദേഷ്യപ്പെടുന്നതെങ്കിൽ കുട്ടിക്ക് ഒരു വിവേചനപരമായത് മനസ്സിലാക്കാൻ പറ്റൂല. എന്ത് ഇന്നതിന് ഇമ്മ ദേഷ്യപ്പെടും, ചിലപ്പോൾ നിസ്സാര കാര്യം ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അതിലേറെ വലിയ പ്രശ്നത്തിന് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കുട്ടിക്കത് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടില്ല, കുട്ടി ഒന്നും വന്ന് പറയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പിന്നെ ഒരു അഫയർ കുടുങ്ങി, അവളെന്താ വെച്ചാൽ പിന്നെ കൈ മുറിച്ച് ആ മുറിച്ച് ചിത്രമൊക്കെ അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ പേടി തോന്നും, കൈ മുറിച്ച് ആകെ രക്തം വരണം. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ, ഈ കുട്ടിക്ക് ഈ രക്തം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ പയ്യനെ ഇവിടേക്ക് വിടാനും വയ്യ, വാപ്പനെയും ഉമ്മനെയും അനുസരിക്കാതിരിക്കാനും വയ്യ. അപ്പോൾ എന്തു ചെയ്യും? അതിനവൾ കണ്ട ഉത്തരമാണ് എന്ത്, കൈമുറിക്കാൻ. അവിടെ ഷെയറിംഗ് ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൾ വാപ്പനോടും ഉമ്മനോട് ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചു, ഇവൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാളാരാണ് നിങ്ങളുടെ കുടുംബത്തിൽ? അതിനുള്ള ഉത്തരം ആരുമില്ല എന്നായിരുന്നു. ആ കുട്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴും കുട്ടി പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരോടും സംസാരിക്കാറില്ല, സംസാരിക്കാൻ ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല വെച്ചാൽ, എന്തെങ്കിലും അനിഷ്ടം കാണുമ്പോഴേക്കിനും എന്ത് ചെയ്യും, ഉമ്മ ദേഷ്യപ്പെടും, ഉപ്പ ദേഷ്യപ്പെടും. അപ്പോൾ ഇവർക്ക് എന്താണ് പറയാൻ പേടിയാണ്. അപ്പോൾ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ എന്താണ് നിന്നു പോകുക. ഈ ദേഷ്യമുള്ള ആളുകളുടെ മക്കൾക്ക് മാതാപിതാക്കളുമായുള്ള പിന്നെ എങ്ങനെ സ്നേഹം, ഇവിടെ ചോദിക്കുന്നു ഞാൻ ഉമ്മ വെക്കുന്നു ഒക്കെ നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ടാ കുട്ടിക്ക് സ്നേഹം കാണിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് തോന്നണ്ടേ? അത് തോന്നണില്ല, കാരണം ആക്സസ് ഇല്ല. കാരണം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, കുട്ടികൾ അകന്നകന്നു പോകും, അടുത്ത് നിൽക്കാൻ ഭയപ്പെടും, എന്തെങ്കിലും കണ്ടാൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഭയപ്പെടും, വീട്ടിലെപ്പോഴും നിഷ്ക്രിയമാകും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് ഈ ദേഷ്യം, പിന്നെ ഒരു സാധാരണ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ദേഷ്യം കാണിക്കുന്ന ആളുകളിൽ സ്വാഭാവികമായും കുട്ടികളുടെ സ്വഭാവ രംഗത്തും അവരുടെ പെരുമാറ്റ രംഗത്തൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കണം.
5: തീർച്ചയായും ഇവിടെ നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയുന്നു, ഒരു കുട്ടിനെ തിരുത്തണമെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് നടത്തുന്ന സംസാരങ്ങൾ കൊണ്ട് ഒരു കുട്ടിയെയും തിരുത്താൻ സാധിക്കുകയില്ല. ഒരു കുട്ടി തെറ്റ് ചെയ്ത് കുറ്റക്കാരനായി തലതാഴ്ത്തി നിൽക്കുന്നൊരു നേരത്ത് അവൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തതുകൊണ്ട് ഒരു കാര്യമല്ല. ആ സമയമൊന്ന് കഴിഞ്ഞോട്ടെ, കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആയതിൻ്റെ ശേഷം അടുത്ത് വിളിച്ച് മുടിയിഴകളിൽ തലയോടി ഏത് പ്രായക്കാരനാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ച് അവനെ ഉപദേശിക്കുന്നിടത്തേക്കും ഗൈഡ് ചെയ്യുന്നിടത്തേക്കും എത്തുക. ഇനി ചിലത് നമ്മൾ മാത്രം ഉണ്ടാക്കേണ്ട സൊല്യൂഷൻ ആവില്ല. ചില കുട്ടികൾ ചെയ്യുന്ന ചില തെറ്റുകൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഒരു ആലോചന കൊണ്ട് എടുക്കേണ്ട തീരുമാനമാവില്ല. ചിലപ്പോൾ ഭാര്യയോട് കൂടെ ചർച്ച ചെയ്യേണ്ടി വരും, ഭർത്താവിനോട് ചർച്ച ചെയ്യേണ്ടി വരും, ആ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ഒരാളോട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതിൽ എങ്ങനെയാണ് കുട്ടീനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതുകൂടി ഈ നാം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ പൊടുന്നതിനുള്ള നമ്മുടെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ദേഷ്യപ്രകടനവും ഇതൊക്കെ കൂടെ കുട്ടിയുടെ മേൽ പോയി ഒരു വണ്ടി ഇടിച്ച് കയറ്റണ ഒരു ആഘാതം ആ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ആരിസ്മലി പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രത്യുൽപ്പന്നം എന്ന് പറയുന്ന കുട്ടിക്ക് കുട്ടീൻ്റെ മനസ്സിൽ ഓരോ ദിവസവും ഇങ്ങനെ വീണ്ടും വീണ്ടും അമർത്തി എഴുതുകയാണ്, എന്നെ എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല, എന്നെ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നിങ്ങനെ എഴുതുകയാണ്. ചോദ്യം ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ചോദ്യം ഇതാണ്, എൻ്റെ 5 വയസ്സുള്ള എൻ്റെ മകൻ താഴെയുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നു, അവനെങ്ങനെയാണ് തിരുത്തേണ്ടത്? അവൻ്റെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ താരതമ്യം ചെയ്താണ് നോക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അവനെ തിരുത്തേണ്ടതെന്നാണ് ചോദ്യം.
6: പിന്നെ താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ ഇതായിരിക്കില്ലേ, മാതാപിതാക്കൾ എന്നോട് ഇങ്ങനെയാണ് അവരോട് അങ്ങനെയാണ് എന്നുള്ള ഒരു വിവേചന. ശരിക്കും കുട്ടികൾക്ക് എന്താ വെച്ചാൽ അങ്ങനെ അനുഭവപ്പെടാൻ പാടില്ല. ശരിക്കും എന്തുണ്ട്, നമ്മൾ ഒരിക്കലും എന്നോടെന്തോ ഒരു പക്ഷാഭേദം കാണിക്കുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുട്ടിക്ക് തോന്നാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അങ്ങനെ തോന്നാനുള്ള കാരണം, ഒന്നില്ലെങ്കിൽ ഇവൻ ഏറ്റവും മുതിർന്ന കുട്ടിയാവാം. അങ്ങനെ മുതിർന്ന കുട്ടിയാണെങ്കിൽ, ഏറ്റവും മൂത്ത കുട്ടിയാകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളോട് കാണിക്കുന്ന ഒരു വാത്സല്യവും സ്നേഹവും ചിലപ്പോൾ മുതിർന്ന കുട്ടികൾക്ക് നൽകാതെ വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി മുരടിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന അത്ര സമയം അതിന് തൊട്ട് മുകളിലെ കുട്ടിക്ക് കിട്ടൂല, ഉമ്മൻ്റെ ഒരു കൺസെൻട്രേഷൻ. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് എന്നെ അവഗണിക്കുന്നു എന്ന് കുട്ടിക്ക് തോന്നാം. ഈ രൂപത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, അങ്ങനെ അതുകൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ല നമ്മളെ മനസ്സിലൊരു അറ്റാച്ച്മെൻ്റ് മറ്റു കുട്ടികളോട് തോന്നുന്ന പോലെ തോന്നാത്തത് കൊണ്ടാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ടാവാം. പക്ഷെ അതൊരിക്കലും കുട്ടികൾക്ക് മനസ്സിലാവാൻ പാടില്ല,
5: പ്രകടിപ്പിക്കാൻ
6: പാടില്ല. അത് വളരെ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം ചെയ്യണം. അപ്പം ഈ കുട്ടി ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, അതെന്തായാലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് നമ്മൾ അവനോട് കാണിക്കുന്ന ചില പെരുമാറ്റ പ്രശ്നങ്ങളാണോ, അവൻ്റെ പ്രായവും മറ്റുള്ള പ്രായവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കൊണ്ടാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടിക്ക് ഒരു പ്രത്യേക കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് പരിശോധിച്ചിട്ട് അതിനെന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കാൻ അനിവാര്യമാണ്. കാരണം ആ തോന്നലുകൾ ആ കുട്ടിയിൽ എന്ത് ചെയ്യാം, അപകടകരമായ ചില സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാവാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ന്യായത്തിന് വേണ്ടി അവൻ പറയുന്നതായിരിക്കാം, അത് വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാം. അത് എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്.
5: ഇതിൽ ഈ ഒരു ചർച്ച ഒരുപക്ഷെ ചില കുട്ടികളും കേൾക്കുന്നുണ്ടാവും.
6: അതെ അതെ.
5: അപ്പം ഇങ്ങനെ എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി രക്ഷിതാവിനോടല്ല, എൻ്റെ ഉമ്മയിപ്പൊക്കെ എങ്ങനെയാണ്, ആരിസ്മലിയ പറഞ്ഞത് അത്ര കറക്റ്റല്ല, അവർക്ക് എന്നോടൊരു വിവേചനം ഉണ്ട്, നിങ്ങൾ പറഞ്ഞ ഏത് കാരണം കൊണ്ടാണെന്നുള്ളതല്ല, പക്ഷെ വിവേചനമുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറച്ചൊരു മുതിർന്ന പ്രായമുള്ളൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക, ഒരു കുറച്ചൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക, അവർക്കുള്ളൊരു ഉത്തരം എന്താണ്?
6: എന്നിട്ട് സാധാരണഗതിയിൽ നമ്മൾ പറയണത് നമുക്ക് എങ്ങനെയാണ് ഈ എൻ്റെ ഈ ഊഹം ശരിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുക, അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ചില കുട്ടികളുടെ രക്ഷിതാക്കളോട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു 2ാമത്തെ റൗണ്ടിൽ അവരെ ഒറ്റക്കിരുത്തി സംസാരിക്കുമ്പോൾ അവർ നമ്മൾ മുന്നിൽ തെളിവ് നിരത്തും. സത്യത്തിൽ ഞങ്ങൾക്ക് അവനോടാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സ്നേഹമുള്ളത്, അതിൻ്റെ തെളിവ് അവർ നിരത്തും. അപ്പോൾ ആ തെളിവ് വെച്ചിട്ട് നമ്മൾ അവന് സംസാരിക്കുമ്പോൾ അതൊക്കെ അവൻ അംഗീകരിക്കും. അവന് ചെയ്തു കൊടുത്ത പ്രത്യേകമായ കാര്യങ്ങളുടെ ലിസ്റ്റാണ് അവർ തരിക. പക്ഷെ എന്നാലും ഇവൻ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്നാലും എന്നോട് എന്തുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ അങ്ങനെ ഒരു ധാരണ സൃഷ്ടിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് തമാശക്ക് എന്ത് ചെയ്യാച്ചാൽ കുട്ടികളോട് ചിലപ്പോൾ നമ്മളെ ബന്ധുക്കൾ തന്നെ പറയും, അന്നെൻ്റെ ഉമ്മക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ചില പ്രസ്താവനകൾ ചില കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോയെന്ന് നമുക്ക് ചെറു പരിധിവരെ സംശയമുണ്ട്. പിന്നെ ചില ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാം, അതൊക്കെ ആയിരിക്കും. പിന്നെ ആണും പെണ്ണും ആകുമ്പോൾ എന്താ വെച്ചാൽ രണ്ട് സമീപനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആൺകുട്ടിയും പെൺകുട്ടിയും 2 ടൈപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാണ് പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ ഈ പെൺകുട്ടികളോട് പിന്നെ വാപ്പാർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും, ആൺകുട്ടിയോട് ഉമ്മാക്ക് ചിലപ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നും, അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കേണ്ടത്. കാരണം അതില്ലാതെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതൊരു ആരോപണമായി മാറൂലേ. അങ്ങനെ മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ മാതാപിതാക്കൾ അത് പ്രകടിപ്പിക്കാനും പാടില്ല എന്നേ പറയാൻ
5: പാടില്ല. തീർച്ചയായും ഒരു വളരെ വിശദമായൊരു ചോദ്യമാണ് ഇവിടെ അടുത്തതായി നമ്മൾ എടുക്കുന്നത്. എൻ്റെ 4.5 വയസ്സുള്ള മകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പ്രവാസികളായിരുന്നു, എൻ്റെ 2-ാം പ്രസവത്തിന് വേണ്ടി നാട്ടിൽ വന്നു. ഇവിടെ ഞങ്ങളുടെ ഒറ്റക്കുട്ടിയാണ് രണ്ട് വീട്ടിലും. അതുകൊണ്ട് തന്നെ അവളോട് വലിയ സ്നേഹമാണ്. എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ചെയ്തു കൊടുക്കും. ലീവിന് വരുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അവളുടെ സ്വഭാവം വഷളാകുന്നുണ്ടോ എന്നൊരു സംശയം. അഥവാ കുട്ടി ഇപ്പോൾ നാട്ടിലാണ് എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഭർത്താവിൻ്റെ ഉമ്മയോടാണ് ഇപ്പോൾ കുട്ടിക്ക് കൂടുതൽ അടുപ്പം. അവർ പോകുന്നിടത്തെല്ലാം അവളെ കൊണ്ടുപോകും, അവൾ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതാദ്യം എനിക്കൊരു സൗകര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടിക്ക് തീരെ അനുസരണയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ഞാൻ എന്തു പറഞ്ഞാലും അതിനെ തീരെ വില കൽപ്പിക്കാതിരിക്കുകയും ആ സമയങ്ങളിൽ ഉമ്മയുടെ അടുക്കലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഉമ്മ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ അടിക്കുന്നതുപോലെ ചെയ്യുകയും ചെയ്യും. ഉമ്മ ഒരു ആംഗ്യം കാണിക്കും എന്നായിരിക്കും അവരുദ്ദേശിച്ചത്. അപ്പോൾ അതിന് സമാധാനവും ആദ്യമൊക്കെ കൊച്ചല്ലേ എന്ന് കരുതി ഞാൻ കാര്യമായി എടുത്തില്ല. പക്ഷേ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോയത്. എടുക്കാൻ പോകുമ്പോൾ പോലും രണ്ടാളും ഒരുമിച്ച് പോകും, ഒരുമിച്ച് കുളിക്കും. ഇതൊക്കെ ശരിയാണോ എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതിന് വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ട്. ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ ഉമ്മ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ഒരു പേടി കുട്ടിക്ക്. ഒരു രാത്രി പാതിരാക്കുറക്കത്തിൽ നിന്ന് എൻ്റെ അടുത്തു നിന്ന് ഓടി. അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. ഭർത്താവിൻ്റെ ഉമ്മയോടും എന്തേലും പറയുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. ചില നിസ്സാര കാര്യങ്ങൾ വലുതാക്കി പ്രശ്നമുണ്ടാക്കും. അവരാണ് മക്കളെ വളർത്തിയത് എന്ന ന്യായവും ഉണ്ടാകും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ മകളെ നല്ല രീതിയിൽ നല്ലപോലെ വളർത്തണം എന്നാണ്. ഉമ്മ അവരെ വളർത്തുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്, എന്നാൽ നിസ്സഹായാവസ്ഥയുമുണ്ട്. മക്കളെ വളർത്തേണ്ട ചുമതല പാരൻസിനാണ് ആണല്ലോ നൽകിയിട്ടുള്ളത്. എന്നാൽ ഓരോ പരിധിയിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. എന്ത് ചെയ്യണമെന്നറിയില്ല, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം എന്നാണ് ഡീറ്റലായി അവരവരുടെ ചോദ്യം എഴുതിയിട്ടുണ്ട്. ഒരു ജനുവിനായ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളത് പൂർണ്ണമായും ഇവിടെ വായിക്കാൻ സമയമെടുത്തിട്ടുള്ള. ശ്രോതാക്കൾ പരമാവധി ചുരുക്കി എഴുത്തുകൾക്ക് ശ്രമിക്കണം എന്നുകൂടി നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാം.
6: കുട്ടിയുടെ പ്രായം അതിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പോ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കുട്ടിക്ക് ഏറ്റവും അധികം കൺസിഡറേഷൻ ആരാണോ കൊടുക്കുന്നത് അവരെ കൂടെ കുട്ടി കൂടുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിപ്പോൾ വല്യമ്മയാണെന്ന് വിചാരിക്കാം, യാതൊരു ബന്ധവും ഇല്ലാത്തൊരായയാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ കുട്ടിയുടെ മാറ്റം വളരെ കൃത്യമായിട്ട് ആ ചോദ്യത്തിൽ തന്നെ കാണുന്നുണ്ടെന്നാണ്. ഗൾഫിൽ അവരെ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ബന്ധമുണ്ടായിരുന്നു, എല്ലാം അവർ നിർവഹിച്ചു കൊടുത്തിരുന്നു. നാട്ടിൽ വന്നു വേറൊരു പ്രസവവും തിരക്കൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, തൽക്കാലം എന്ത് ചെയ്തു, സൗകര്യത്തിന് വേണ്ടി വല്യമ്മയിലേക്ക് കൈമാറി. വല്യമ്മ എന്ത് ചെയ്തു, അത് നല്ലൊരു സ്നേഹമായിട്ട്. പൊതുവേ നമ്മുടെ കുട്ടികൾക്ക് നമ്മളുള്ളതിനേക്കാളും വല്യമാർക്ക് എന്തെയും പേരെ
5: കുട്ടികളുണ്ട്.
6: അപ്പൊ ആ ഒരു സ്നേഹം അവർ പ്രകടിപ്പിച്ചു. പക്ഷെ അവിടെ വന്ന ഒരു ചെറിയൊരു ഫാൾട്ട് ഞാൻ കാണുന്ന എന്താന്ന് വിചാരിച്ചാല് ഈ വല്യമ്മയ്ക്കുള്ള അറ്റാച്ച്മെന്റിനെ ഉമ്മയോടുള്ള ശത്രുതയാക്കി മാറ്റുന്ന ശ്രമങ്ങളും പരാമർശങ്ങളും എന്തായാലും നമുക്ക്
5: അനുവദിക്കാൻ
6: പാടില്ലാത്ത കാര്യമാണ്. അത് എന്തായാലും ഒഴിവാക്കപ്പെടുന്നത്. അതായത് പിന്നെ ഇപ്പം നമ്മൾ ഉമ്മ ചീത്ത പറയുമ്പോൾ എന്താണ്, അപ്പോഴേക്കും വേഗം വന്നിട്ട് കുട്ടിനെ എടുത്തിട്ട് നീ എന്തിനാ കുട്ടിയോട് അങ്ങനെ പറയണു എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും, ചില ഉമ്മയുമായുള്ള ബന്ധം വേർപെട്ടു പോകുന്നതിന് കാരണമായി തീരും. അപ്പോൾ ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഈ പിന്നെ ഉമ്മ കുട്ടിനെ കൊണ്ടുപോകുന്നതും ഉമ്മ നോക്കുന്നതൊക്കെ ഇവർക്ക് വിഷമമാവുന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബന്ധത്തിലൊക്കെ അത് പ്രതികൂലമായി ബാധിക്കും. ആദ്യം ഉമ്മയും ഇവരും തമ്മിലുള്ള, ഭർത്താവിൻ്റെ ഉമ്മയും ഇവരും തമ്മിലുള്ള ഒരു മാനസിക അകലം തൽക്കാലം എന്ത് ചെയ്യുക, ഇല്ലാതെയാക്കുക. എന്ത് ചെയ്യുക, ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ നമ്മുടെ അനുവാദത്തോടെയും നമ്മുടെ പ്രോത്സാഹനത്തോടു കൂടിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതിൽ പിന്നെ എന്ത് ചെയ്യുക, കുട്ടിക്ക് വഴിതെറ്റി പോവാൻ പറ്റാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, നമുക്ക് കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മളും എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുക, വല്യമ്മ ചെയ്താലും നമ്മൾ ചെയ്താലും അതൊക്കെ നമ്മളിലൂടെയാണ് ചെയ്യപ്പെടുന്നത് എന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. പിന്നെ ഇപ്പോൾ ഈ പ്രായം വലിയൊരു പ്രശ്നമല്ല, നമുക്ക് എന്ത് ചെയ്യുക, മാറ്റി കൊണ്ടുവരാവുന്ന കാര്യമുള്ളൂ. 4.5 വയസ്സാണ് പ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ ഉറങ്ങുന്ന സമയം അതേമാതിരി ഉണരുന്ന സമയം ഇത് തീർച്ചയായും എന്തായിരിക്കണം, ഉമ്മയിലൂടെ ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്ന് സമയം കണ്ട് കുട്ടിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന വേറെ ആരെന്തു കൊടുത്താലും ഉമ്മ എന്നുള്ള ആ ഒരു വികാരം കുട്ടിക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സന്ദർഭമാണെന്ത് ഉറങ്ങുന്ന സമയം. അപ്പോൾ എന്ത് ചെയ്യുക, കുട്ടി ഏകദേശം ഉറങ്ങാനാകുന്ന സമയമാകുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടെ എന്ത് ചെയ്യുക, അവനിഷ്ടമുള്ളൊരു ഭക്ഷണം അവനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അവനത് കഴിപ്പിച്ച് എന്ത് ചെയ്യുക, വളരെ വികസനമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവനെ ഉറക്കി അവൻ ഉണരുന്ന സമയത്ത് അവന് കണ്ണ് തുറക്കുമ്പോഴേക്കും എന്ത് ചെയ്യുക, നമ്മൾ അവിടെ എത്തുകയും അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് കൂടുതൽ നമ്മളും കുറച്ച് സമയം അവനിലേക്ക് ചിലവഴിച്ച് അവനെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഉമ്മയുടെ ഇത്തരം പ്രയോഗങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇല്ലാതാവാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉമ്മയോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ സ്വാഭാവികമായി എന്ത് ചെയ്യുക, അത് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. വളരെ പ്രയാസകരമാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം, ആ കാര്യം ഒന്ന് വല്യമ്മയെ ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്.
5: ഈ ഒരു ഇവിടെ ചോദിച്ച സഹോദരി അവരുടെ ഉമ്മയോട് പറയുന്നതാണോ, അതല്ല അവരുടെ ഭർത്താവ് ഉമ്മയോട് പറയുന്നതാണോ, അതല്ല മറ്റൊരാൾ പറയുന്നതാണോ, എന്തായിരിക്കും ഒരു പൊതുവായി നോക്കുമ്പോൾ ഗുണപരമാവും എന്തായിരിക്കും?
6: ആദ്യം പറയാതെ പറ്റുമെന്നൊന്ന് നോക്കുക ആദ്യം, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം, പറയാതെ പറ്റുമെന്ന്. എന്നുവെച്ചാൽ പൊതുവേ ഉമ്മാക്ക് അങ്ങനെ പറയാനുള്ള അവസരങ്ങൾ പരമാവധി സൃഷ്ടിക്കാതിരിക്കുക. ഉമ്മക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഉമ്മൻ്റെ മുന്നേ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണല്ലോ ഉമ്മ അങ്ങനെ പറയണത്. അപ്പോൾ അതിനുള്ള അവസരങ്ങളെ ആദ്യം ഇല്ലാതെയാക്കുക, അതാണ് ആദ്യം ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ രണ്ടാമത് എന്താന്ന് വിചാരിച്ചാൽ, ആ കുട്ടിൻ്റെ മുന്നിൽ വെച്ചല്ലാതെ പറയാത്തപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഒന്ന് പിന്നെ മാനസിക വിഷമത്തോടു കൂടെ എന്താണ് മോനിപ്പോൾ എന്താ എന്നോട് ഇങ്ങനെ ഒരു ഇതില്ലാത്ത പോലെ തോന്നുന്നുണ്ട്, അത് പിന്നെ ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന്.
2: നമ്മൾ കേട്ടത് ഓൺലൈൻ കൗൺസിലിംഗ്. കുട്ടികളെ വളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന ലൈവ് ചർച്ചയുടെ സംപ്രേഷണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസ്തുത വിഷയത്തിൻ്റെ അടുത്ത ഭാഗം വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ചർച്ചയിൽ പങ്കെടുത്തത് ഹാരിസ് ഇബിനു സലീം, താജുദ്ദീൻ സൊലാഹി.
7: പീസ് റേഡിയോയിൽ ഇപ്പോൾ മുഖമൊഴി. ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയത്തിൽ ഉസ്മാൻ പാലക്കാഴി രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
8: ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും, മനുഷ്യന്റെ അന്തസ്സ്, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെ സംരക്ഷിക്കുന്നതിനായി ആധുനിക ലോകം രൂപപ്പെടുത്തിയെടുത്ത ആശയമാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് ആഗോളതലത്തിൽ വ്യവസ്ഥാപിതമായത്. ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ 14 മുമ്പ് തന്നെ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. വർഗം, വർണ്ണം, ഭാഷ, ദേശം പോലുള്ളവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ യാതൊരുവിധ വിവേചനവും പാടില്ലെന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ജീവിതത്തിൽ പാലിക്കപ്പെടുന്ന സൂക്ഷ്മതയിലല്ലാതെ. മുസ്ലിം അബൂദാവൂദ്. മതകാര്യങ്ങളിൽ ബലപ്രയോഗം പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 2:256. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ പാരതന്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വത്താവകാശം, വിവാഹ സ്വാതന്ത്ര്യം, അറിവ് നേടാനുള്ള അവകാശം, ആരാധനാ സ്വാതന്ത്ര്യം, പുനർവിവാഹം, വിധവാ വിവാഹം, ഭർത്താവിൽ നിന്ന് എല്ലാവിധ ആവശ്യങ്ങളും സുരക്ഷിതത്വവും ലഭിക്കാനുള്ള അവകാശം, ആദരവ് തുടങ്ങിയവ ഇസ്ലാം ഉറപ്പു നൽകി. ധനികരുടെ സ്വത്തിൽ ഒരു നിശ്ചിത ഓഹരി സകാത്തായി പാവപ്പെട്ടവർക്ക് നൽകി നിർബന്ധമായി പ്രഖ്യാപിച്ചതിലൂടെ ഇസ്ലാം സാധുക്കളെ ചേർത്തുപിടിക്കുന്നു. സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം ഉറപ്പാക്കുന്നു. വയോജനങ്ങൾ, മർദ്ദിതർ, വഴിയാത്രികർ, അയൽവാസികൾ, അനാഥർ, വിധവകൾ, അടുത്ത കുടുംബക്കാർ, ഇവർക്കെല്ലാം ലഭിക്കേണ്ട അവകാശങ്ങൾ ഇസ്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനിക മനുഷ്യാവകാശങ്ങൾ മനുഷ്യകേന്ദ്രീകൃതമാണ്. അതായത് മനുഷ്യൻ തന്നെയാണ് അവകാശങ്ങൾ നിശ്ചയിക്കുന്നതും നടപ്പിലാക്കുന്നതും. എന്നാൽ ഇസ്ലാമിക മനുഷ്യാവകാശങ്ങൾ ദൈവകേന്ദ്രീകൃതമാണ്. ഇവിടെ അവകാശങ്ങൾ വിനിയോഗിക്കുമ്പോൾ ദൈവത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടി മനുഷ്യരുണ്ടാകുന്നു. സ്വാതന്ത്ര്യം എന്നതിനർത്ഥം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ധാർമ്മികമായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ്. ചരിത്രത്തിൽ പലപ്പോഴും മുസ്ലിം നാമധാരികളായ ഭരണാധികാരികളിൽ നിന്നോ വിഭാഗങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനൊന്നും ഇസ്ലാം ഉത്തരവാദിയുമല്ല.
7: മുഖമൊഴി ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്ലാമും മനുഷ്യാവകാശങ്ങളും ഈ തലക്കെട്ടിൽ ഉസ്മാൻ പാലക്കാഴി രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിൻ്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടു വരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 18-ാം വചനം: ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, എന്നാൽ അധിക മനുഷ്യരും സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ നിന്ദ്യതയുണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ان الله يفعل ما يشاء. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ 18-ാമത്തെ വചനമാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ 15-ോളം സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദുകൾ കാണുവാൻ നമുക്ക് സാധിക്കും. ആ ഭാഗത്തെത്തുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തായ ഒരു കാര്യമാണ്. അത് 15-ോളം സ്ഥലത്താണ് ആകെയുള്ളത്. ആ 15-ൽ 2 സ്ഥലം വരുന്നത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തുൽ ഹജ്ജിലാണ്. അതിലൊന്നാമത്തേത് സൂറത്തുൽ ഹജ്ജിൻ്റെ 18-ാമത്തെ ആയത്തും രണ്ടാമത്തേത് ഇതിൻ്റെ അവസാന ഭാഗത്തുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ തന്നെ 2 തിലാവത്തിൻ്റെ സുജൂദ് നമുക്ക് കാണുവാൻ സാധിക്കും. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ സുജൂദ് ചെയ്യാൻ വന്ന ആ ഒരു ഭാഗത്ത് മുകളിൽ ഒരു വര നമുക്ക് കാണാം. അതേപോലെ എവിടെയാണോ സുജൂദ് ചെയ്യേണ്ടത് ആ നിർത്തുന്നിടത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു അടയാളവും നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ എത്തുമ്പോൾ നാം ഒരു സുജൂദ് ചെയ്യണം. അതാണ് തിലാവത്ത് സുജൂദ്. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം നമിക്കുന്നു, മം ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവർ, വമം ഫിൽ അർളി, ഭൂമിയിലുള്ളവരും, വശംസു, സൂര്യനും, വൽ കമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാൽ, പർവ്വതങ്ങളും, വശജറു, മരങ്ങളും, വദ്ദവാബ്, മറ്റു ജീവജാലങ്ങളും, വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കുറേ ആളുകളും, വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കുറേ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. തുടർന്ന് പറയുന്നത് വകസീറുൻ, എന്നാൽ വേറെ കുറേ ആളുകൾ, ഹക്ക അലൈഹിൽ അദാബ്, അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു. വമൻ യുഹിനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും നിന്ദിച്ചാൽ, ഫമാലഹു മിൻ മുഖരിമിൻ, അവനെ ആദരിക്കാൻ ഒരാളുമുണ്ടാവുകയില്ല. അല്ലാഹു വല്ലവനെയും അപമാനിക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കുവാൻ ആരും തന്നെയുണ്ടാവുകയില്ല. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്അലു മാ യശാ, അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഇതാണ് ആയത്തിൻ്റെ പദാനുപദ അർത്ഥം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. അന്നഹു അൽ മുസ്തഹിഖു ലിൽ ഇബാദതി വഹ്ദഹു ലാ ശരീക ലഹു, തീർച്ചയായും അവനാണ് ആരാധനകൾക്കർഹനായിട്ടുള്ളവൻ, അവനിലൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം വിളിച്ചോതി ആ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നതാണ് പഠിപ്പിക്കുന്നത്. അതോരോന്നും എണ്ണി എണ്ണി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽ ആദ്യമായി പറയുന്നത് അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, അവന് സുജൂദ് ചെയ്യുന്നു, മം ഫിസ് സമാവാത്തി വമം ഫിൽ അർളി, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകല വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നതാണ് ആദ്യം മൊത്തത്തിൽ പറയുകയാണ്. ഐ അഥവാ തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാം, മിനൽ മലായികത്തി ഫീ അഖ്താരി സമാവാത്ത് വൽ ഹയവാനാത്തി ഫീ ജമീഇൽ ജിഹാത് മിനൽ ഇൻസി വൽ ജിന്നി വദ്ദവാബി വത്വൈരി, എണ്ണി എണ്ണി പറയുകയാണ്. അഥവാ ആകാശങ്ങളുടെ വിവിധ കോണുകളിലുള്ള മലക്കുകൾ, അതേപോലെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള ജീവജാലങ്ങൾ, മനുഷ്യരെ പോലെ, ജിന്നുകളെപ്പോലെ, മറ്റു പ്രാണികളും പറവകളെയും പോലെയുള്ള വിവിധ കോണുകളിലുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള ജീവജാലങ്ങളൊക്കെയും, യസ്ജുദു ലഹു, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മൊത്തത്തിൽ ആകാശഭൂമികളിലുള്ളവയൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചില കാര്യങ്ങളെ അല്ലാഹു പ്രത്യേകമായിട്ടെടുത്തു പറയുകയാണ്. അതിലാദ്യം പറയുന്നത് വശംസു, സൂര്യനും, വൽ കമർ, ചന്ദ്രനും, വന്നുജൂം, നക്ഷത്രങ്ങളും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലാഹുവിന് സുജൂദ്. അപ്പം ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ മം ഫിസ് സമാവാത്തി വമം ഫിൽ അർളി എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാലും അവയെ ഒന്നുകൂടി എടുത്തു പറയുകയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഇവിടെ സൂര്യനെ പറഞ്ഞപ്പോൾ ഏകവചനമാണ് പറഞ്ഞത്. വൽ കമർ, ചന്ദ്രനെ പറഞ്ഞപ്പോഴും ഏകവചനമാണ് പറഞ്ഞത്. അഥവാ സൂര്യൻ ഒന്നാണ്, ചന്ദ്രനും ഒന്നാണ്. എന്നാൽ നക്ഷത്രങ്ങൾ പറഞ്ഞപ്പോൾ വൻ നുജൂം, നജ്മ് എന്നതിൻ്റെ ബഹുവചനമാണ് നുജൂം, നക്ഷത്രങ്ങളും. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ ബഹുവചന രൂപത്തിൽ, കാരണം അവയൊക്കെ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് അവയൊക്കെ ബഹുവചന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞപ്പോൾ അത് ഏകവചനമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ആദ്യം പറയുന്നത്. ഇതെന്തുകൊണ്ട് ഇവയെ പ്രത്യേകമായിട്ടെടുത്ത് ഇനിയുള്ളത് ഓരോന്ന് എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവയെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. അവയെല്ലാം അവയുടെ

അല്ലദി ഖലഖഹുന്ന, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചതായ അള്ളാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് എന്നാണ് സൂറത്ത് ഫുസ്സിലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹു സുജൂദ്. പിന്നെയോ, വൽ ജിബാൽ, പർവ്വതങ്ങൾ, വശജർ, മരങ്ങൾ, വദ്ദവാബ്, മറ്റു ജീവജാലങ്ങൾ, ഇവയെല്ലാം അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ആ സുജൂദ്, അവ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്, അത് നമുക്കറിയുകയില്ല. ഇതിന്റെ തുടക്കം അലം തറ, നീ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്. ആ കാഴ്ച കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് ബിൽ കൽബ്, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണത്. ഹൃദയം കൊണ്ടുള്ള അല്ലാത്ത സൂര്യനും ചന്ദ്രനും എങ്ങനെ സുജൂദ് ചെയ്യുന്നത്, മറ്റുള്ള മരങ്ങളും ചെടികളും പർവ്വതങ്ങളും ഒക്കെ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല, അതിന്റെ രൂപം നമുക്കറിയുകയില്ല, പക്ഷെ അവയൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ഒരു കാഴ്ചയാണ്, അല്ലാതെ കണ്ണുകൊണ്ടുള്ള ഒരു കാഴ്ചയായിട്ടല്ല പറയുന്നത്. അപ്പൊ ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, മരങ്ങൾ, മറ്റു ജീവജാലങ്ങൾ, അതെല്ലാം എണ്ണിപ്പറഞ്ഞിട്ട് പിന്നീട് പറയുക, വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും. അപ്പൊ മനുഷ്യന്മാരെ കാര്യം എത്തിയപ്പോ മുഴുവൻ പറയുന്നില്ല, മറ്റതൊക്കെ മുഴുവനും ആണ് പറഞ്ഞത്. നക്ഷത്രങ്ങളാവട്ടെ, മരങ്ങളാവട്ടെ, ചെടികളാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, ജീവജാലങ്ങളാവട്ടെ ഒക്കെ. പക്ഷെ മനുഷ്യരെ കാര്യം പറയുമ്പോ വകസീറും മിനന്നാസ്, എല്ലാ മനുഷ്യരും ഇല്ല, മറിച്ച് ജനങ്ങളിൽ നിന്ന് കുറേ ആളുകൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ, വേറെ കുറെ ആളുകളോ, ഹക്ക അലൈഹിൽ അദാബ്, അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു, അവരുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോ ആ ശിക്ഷ യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്, ഐ അഥവാ മിമ്മനിം തനഅ വഅബ വസ്തക്ബറ, തഫ്സീർ ഇബ്നു കസീറിൽ കാണാം. മിമ്മനിം തനഅ, അവർ തടഞ്ഞു, വഅബ വിസമ്മതിച്ചു, വസ്തക്ബറ അഹങ്കാരികളായി, അഹങ്കാരികളായിക്കൊണ്ട് ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു എന്നർത്ഥം. ആ കാരണത്താൽ ഹക്ക അലൈഹിൽ അദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായി എന്നർത്ഥം. അപ്പോ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അള്ളാഹു സുജൂദ് ചെയ്യുന്നുണ്ട്, വേറെ കുറേ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വിസമ്മതിച്ചു, അവർ അഹങ്കാരം കാണിച്ചു എന്നർത്ഥം. തുടർന്നിട്ട് അല്ലാഹു പറയുക, വമൻ യുഹ്നിൽ, ആരെയെങ്കിലും അള്ളാഹു നിന്ദിച്ചാൽ, ആരെയെങ്കിലും അള്ളാഹു അപമാനിച്ചു കഴിഞ്ഞാൽ, ഫമാലഹു മിൻ മുഖരിമിൻ, പിന്നീട് ഒരാളും തന്നെ അവനെ ബഹുമാനിക്കാൻ, അവനെ ആദരിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, തീർച്ചയായും അല്ലാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന് സുജൂദ് ചെയ്യാനാണ്. പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദിന്, ആ ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതിനർഹരായ മറ്റൊരാളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും മറ്റു ജീവജാലങ്ങളും എല്ലാം ആ അല്ലാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യർ, അവരുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു കുറേ ആളുകൾ അഹങ്കാരികളായി ആ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത് കാരണത്താൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ അർഹരായി മാറി. അങ്ങനെ ആ ശിക്ഷക്കർഹരായിട്ട് അള്ളാഹുവിന്റെ നിന്ദ്യതക്ക് പാത്രമായ ഒരാളെയും ആദരിക്കാനും ബഹുമാനിക്കാനും ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നു എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, നന്നായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ആരാധനക്കർഹൻ അല്ലാഹുവാണ്. ആ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂദ്. അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ, മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിലും പാടില്ല. ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാമല്ലോ. അതിനുപോലും അനുവാദമില്ല, അത് അല്ലാഹുക്ക് മാത്രമുള്ളതാണ് സുജൂദ് എന്ന് പറയുന്നത്. അപ്പോൾ
സുജൂദടക്കമുള്ള മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിനു മാത്രം മറ്റൊരാൾക്കും അത് പാടില്ല. അതുകൊണ്ട്

0: നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തിന്റെ ഗണത്തിൽ വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിന്ദ്യതക്ക് നമ്മൾ പാത്രീഭൂതരായി മാറും. അങ്ങനെയായാൽ നമ്മെ ആദരിക്കാൻ ബഹുമാനിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്നത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകസീറു മിനന്നാസ് വകസീറു ഹഖ അലൈഹിൽ അദാബ് وَمَنْ يُخْنِ اللَّهُ فَمَا لَهُ مِنْ مُكِرِمٍ إِنَّ اللَّهَ يَفْعَلُ مَا يَشَاءُ إِنَّ اللَّهَ يَفْعَلُ مَا يَشَاءُ
1: ഇത് ഓതി കഴിയുമ്പോൾ ഇവിടെ ഒരു സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ തിലാവത്തിന്റെ സുജൂദ് എന്ന് തുടക്കത്തിൽ വിശദീകരിച്ചത്. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
2: بارك الله فيك. പീസ് റേഡിയോ ശ്രോതാക്കളെ പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 18-ാം വചനം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.
3: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ് പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പു നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനീ ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ നിയന്താവ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും സ്തുതിച്ചാലും മതിവരാത്ത സമയങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം വീട്ടി
1: അബ്ദുസലാം,
0: അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്,
2: സുഹൈൽ അഹമ്മദ്. സുഹൈൽ അഹമ്മദ്,
0: സുഹൈൽ അഹമ്മദ് ആണ് പേരല്ലേ. സുഹൈൽ അഹമ്മദ് വീട് എവിടെ?
2: കോട്ടക്കൽ.
0: കോട്ടക്കലാണല്ലേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: 9.
0: 9-ലാണ്, മാഷാല്ലാ. അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ന്
2: അല്ലേ?
0: അപ്പോ ഇൻഷാല്ലാ. അപ്പോൾ
1: സുഹൈൽ അഹമ്മദിന്റെ ഒരു പരിചയപ്പെടുത്തലും അവന്റെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗ്രീൻ ഹോമില് അവനെ ഈ വർഷം ജോയിൻ ചെയ്താണ്. ഗ്രീൻ ഹോമിലെ കുട്ടികളാണ് പല സമയത്തും നമുക്ക് ഇവിടെ
0: ഉണ്ടാവാറുണ്ട്.
1: അപ്പോ പുതിയ കുട്ടികളിൽ നിന്ന് ആദ്യമായിട്ടാണ് സുഹൈൽ അഹമ്മദ് വരുന്നത് അല്ലേ? വേറെ ആരും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സുഹൈൽ അഹമ്മദിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസിയാണ്. ഏത് കാര്യം അവന് സന്നദ്ധത അല്ലേ, ഏത് കാര്യങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത. അപ്പൊ ഒരു ഒരു ഒരു നിമിഷം റേഡിയോ പ്രോഗ്രാമിന് വരാൻ പറ്റും ചോദിക്കുമ്പം യെസ് റെഡി വരാൻ നോക്കാം എന്നുള്ളത്, ഒന്ന് തയ്യാറായി എന്നുള്ളത് തന്നെ. അത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്ന വലിയൊരു ക്വാളിറ്റി ആണല്ലോ.
0: അതായത് നമ്മുടെ യൂണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വരാറുണ്ട്. നമുക്ക് അവർക്ക് സലാം അടക്കാം അല്ലേ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞു വന്നിട്ടുള്ള അമീർ ടി അടുത്തനാട്ടുകാര സുബൈദ ഇസ്മായിൽ മടിക്കേരി, ആയിഷ തോട്ടശ്ശേരിയറ,
1: തൃശ്ശൂർ, പിന്നെ
0: നഫീസ പി എ താമരശ്ശേരി, അങ്ങനെയുള്ള ആളുകളാണ് സലാം പറഞ്ഞിട്ടുള്ളത്. അമീർ ടി അടുത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്തുണ്ട്, പക്ഷെ അത് നമുക്ക് വായിക്കാം അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേത് പ്രതിസന്ധികളിലും മുറുകെ പിടിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, അത് സൃഷ്ടാവുമായുള്ള ഹൃദയബന്ധമാണ്. മനുഷ്യൻ്റെ കഴിവിനപ്പുറം കാര്യങ്ങൾ എത്തുമ്പോൾ തനിക്ക് താങ്ങായി ഒരു ശക്തിയുണ്ടെന്ന തിരിച്ചറിവ് നൽകുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. പ്രാർത്ഥനയോടൊപ്പം ചേർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാന ഗുണമാണ് ക്ഷമ, സഹനം എന്നത്.
1: അപ്പോ പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് പ്രാർത്ഥനയും മറ്റൊന്ന്
0: ക്ഷമയും. അതാണ് പറഞ്ഞിട്ടുള്ളത്.
1: യെസ്,
0: ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളത് പോലെയായിരിക്കില്ല. അത്തരം നിമിഷങ്ങളിൽ പതറാതെ കാര്യങ്ങൾ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കാനും വിവേകത്തോടെ പെരുമാറാനും ക്ഷമ നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പോ ക്ഷമന്റെ ഒരു
1: അതെ. അപ്പോ ഈ ഒരു കാര്യം നമുക്ക് നമ്പർ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആ നമ്പർ, കാരണം നമ്മള് കഴിഞ്ഞ തവണയൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ള നമ്പർ ഉണ്ടല്ലോ, ഈ സമയത്ത് കുട്ടികൾ ആരാണോ ഉള്ളത് അവർക്കൊന്ന് വോയിസ് മെസ്സേജ് അയക്കാം.
0: 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കണം.
1: കുട്ടികള് വീട്ടിൽ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കാതെ പിന്നെ ഇനി കളിക്കാൻ പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, അവരൊക്കെ പേരൊക്കെ ഒന്ന് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവർ റേഡിയോ കേൾക്കാറുണ്ട്, ഇപ്പല്ല, അല്ലെങ്കിൽ ആരൊക്കെയുള്ള, അതൊക്കെ ഒന്ന് അധികം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവരാണ്. അപ്പോ
0: എന്നാലും അവരെ പേരമക്കളും ഒക്കെ
1: റിവൈൻഡിലൊക്കെ പിന്നെ ചിലപ്പോ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
0: അല്ല, നമ്മളിതിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് ഫുൾ ആയിട്ടില്ല. ഓക്കെ. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് സംസാരിക്കുന്നു, ക്ഷമയിലൂടെ നാം അവിടുത്തെ വിധിയിൽ സംതൃപ്തനാകുന്നു, ഈ രണ്ട് ഗുണങ്ങളും ഒത്തുചേരുമ്പോൾ ഏത് വലിയ തടസ്സങ്ങളെയും മറികടക്കാനുള്ള കരുത്ത് വിശ്വാസിക്ക് ലഭിക്കുന്നു. അള്ളാഹു അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
1: സലീമ ഒതുക്കുങ്ങൽ മുഗൾസൂ ചെറുമംഗലം ഇവരൊക്കെ ഉമേറ തൃശൂർ വള്ളാർക്കാട്
0: സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമുക്ക് നമ്മളെ സുഹൈലിന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാം. സുഹൈലേ,
2: നീ
1: ഇവിടെ ഒരു ഹോസ്റ്റ്, നീ നിന്നെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ വീട് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറയണല്ലോ. എവിടെയാണ് വീട്? മറ്റു വീട്ടിലെ
2: എന്റെ പേര് സുഹൈൽ അഹമ്മദാണ്. ഞാൻ 9-ലാണ് പഠിക്കണേ, ഗ്രീൻ വാലിയിൽ. ഞാൻ മുന്നേ ഗൾഫിൽ 8 വരെ പഠിച്ചതായിരുന്നു. പിന്നെ ഇവിടെ പിന്നെ 10 പഠിക്കാൻ തോന്നിയത് ഇവിടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വന്നതായിരുന്നു. പിന്നെ എൻ്റെ വീട് കോട്ടക്കൽ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്.
0: കോട്ടക്കൽ എവിടെ? കോട്ടക്കലിൽ എവിടെയാണ്?
2: രണ്ടത്താണി.
0: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ വല്യമ്മയും വല്യപ്പയും ഇവിടെ ഉണ്ട്.
0: ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ
2: മറ്റോലൊക്കെ ഫാമിലി മൊത്തം ഗൾഫിലാണ്.
0: ഗൾഫിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സുഹൈൽ അഹമ്മദിന് തുണായിട്ട് ഇവിടെ നിക്കണോ
2: അല്ലേ?
1: അല്ല, ഇവിടെ വന്നിരുന്ന ആരായിരുന്നു? ഇവിടെ വന്നിരുന്ന കൂടെ വന്നിരുന്നത് ആരൊക്കെയായിരുന്നു?
2: അതിന്റെ ഉമ്മാന്റെ വീട്ടിലത്തെ വല്യമ്മയായിരുന്നു.
1: ഓക്കെ.
0: ആ ഉമ്മാന്റെ വീട്ടിലത്തെ വല്യമ്മയാണ് ഇവിടെ നിക്കണത്.
1: ഇവിടെ വന്നിരുന്ന അവരെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സുഹൈല് LKG മുതൽ എവിടെ പഠിച്ചത്?
2: ഞാൻ ഗൾഫിലാണ് പഠിച്ചത്.
1: ഗൾഫിലാണ് പഠിച്ചത്? എത്ര വർഷം?
2: 8 വർഷം അവിടെയാ പഠിച്ചത്.
1: അപ്പൊ LKG മുതൽ 8 വർഷം പറയുമ്പോ 8 വർഷത്തെ കൂടുതൽ വരില്ലേ? LKG UKG പിന്നെ
0: 1-2 വർഷം,
1: ഏകദേശം 10 വർഷത്തോളം.
0: അപ്പൊ ഗൾഫിൽ എവിടെയായിരുന്നു?
2: ഗൾഫില് വക്കറ.
0: വക്കറ? രാജ്യം
1: ഖത്തറിലാണ് വക്കറയില്. എന്തായിരുന്നു ഒരു ഒരു ഗൾഫിൽ ഖത്തറിലുള്ള ഒരു സ്കൂൾ ജീവിതം? നാട്ടിലെ സ്കൂൾ ജീവിതം എനിക്ക് അറിയില്ല, ഇപ്പോഴാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. ഗൾഫിലെ സ്കൂളിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളത്? എന്താ അവിടുത്തെ ഒരു ഒരു പ്രത്യേകതയായിട്ട് തോന്നിയ കാര്യം എന്താണ്? അല്ല, പഠനത്തിന്റെ നിലവാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
2: അവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഈ സ്ക്രീനിലൊക്കെ ആയിരിക്കും.
1: ക്ലാസ് മുറിയിൽ എങ്ങനെയായിരിക്കും? അതാ ഞാൻ ചോദിക്കുന്നത്. ക്ലാസ് മുറിയിൽ ഒരു ഓരോ കുട്ടിയുടെ കയ്യിലും പിന്നെ ടാബ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും?
2: അത് നമുക്ക് ആക്ടിവിറ്റി ടൈംസിൽ നമുക്ക് ഉള്ളു തരാൻ പറ്റുക. അത് നമുക്ക് ലൈക്ക് 1 വർഷത്തെ ഈ മറ്റേ ഇതുണ്ടാവും, അപ്പോഴുള്ള പോലെ തരിക. പിന്നെ നോട്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പോർട്ടൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഓല അപ്ലോഡ് ചെയ്യും നോട്ട്സ്. പിന്നെ നോട്ട്സ് ഒക്കെ ടീച്ചേഴ്സ് എഴുതണ പകരം എഴുതുമ്പോൾ കുട്ടികൾ വെരി സ്ലോ ആണ്. അപ്പോൾ അത് ഈ PDF ഓല് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മറ്റേ സ്ക്രീനിൽ കാണിക്കുമ്പോൾ വേഗം ഓൽക്ക് അത് എഴുതി തീർക്കാൻ പറ്റും. അങ്ങനെ ഓല്,
1: അതായത് ക്ലാസ് തുടങ്ങി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കയ്യിലൊന്നും ആ കയ്യിലും ടാബ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ടാബ് കൊണ്ടുവരുമോ?
2: ഇല്ല, കൊണ്ടുവരില്ല.
1: പിന്നെ എപ്പോഴാണ് ഈ ആക്ടിവിറ്റി ടൈം എന്ന് പറയുന്നത്?
2: ഈ ആക്ടിവിറ്റി ടൈം 1 വർഷത്തെ എപ്പോഴെങ്കിലും ഉണ്ടാവും. അത് മറ്റേ കമ്പ്യൂട്ടറിന്റെ ഇതില്.
1: അതല്ലാതെ ഇപ്പൊ UAE വേറെ പല സ്കൂളുകളിലും ഞാന് പിന്നെ കേട്ടെന്ന് വെച്ചാല് ഓരോ കുട്ടിയുടെ കയ്യിലും ടാബ് ഉണ്ടാവും. അപ്പോ ടാബിലാണ് അവര് കാര്യങ്ങള്.
0: ടെക്നോളജി
1: ആ നിലക്കുള്ള സംഗതിയാണ് കിട്ടുക. അപ്പൊ ആ രൂപം ഖത്തറിൽ ഉണ്ടായിട്ടില്ല?
2: അത് ഖത്തറിലുണ്ട്, പക്ഷെ നമ്മളെ ഞാൻ പഠിച്ച സ്കൂളിലില്ല. അത് DPS മൊണാർക്കിലുണ്ട്.
0: അവിടുത്തെ വേറെ സ്കൂളായിരിക്കും. നമ്മളെ ഈ ഇപ്പോ ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ മുമ്പിൽ ടാബും കാര്യങ്ങളും അല്ലെ, നോട്ട് ബുക്കിന്റെ പകരം.
1: അതെ, പകരം ടാബ് ആയിരിക്കും. അവരുടെ ടെക്സ്റ്റ് ഒക്കെ അതിൽ തന്നെ ആയിരിക്കും. അവർക്ക് നോക്കി പഠിക്കുക ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം സ്കൂളുകൾ അറിയാം
2: അല്ലേ?
1: യെസ്. അപ്പൊ അവിടെ ഇനി പഠിച്ചെടുത്ത് ആക്ടിവിറ്റി ടൈമിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ കുട്ടികള് എങ്ങനെ, ഏതൊക്കെ ടൈപ്പുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവും? മലയാളികൾ എല്ലാവരും ഉണ്ടാവില്ലല്ലോ, വേറെ പുറത്തുനിന്നൊക്കെ ഉണ്ടാവില്ലേ?
2: ഉണ്ട്. ഇന്ത്യൻ സ്കൂളിൽ ഇന്ത്യ 9-8 പഠിച്ച കുട്ടികളും മുഴുവൻ മലയാളിയായിരുന്നു. ആകെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടായിരുന്ന.
0: ഇന്ത്യൻ സ്കൂളാണ്?
2: ഇന്ത്യൻ സ്കൂളാ. അതെ,
1: അതുകൊണ്ടാണ്. അതിൽ പിന്നെ അവിടുത്തെ സ്വദേശികളായിട്ടുള്ള ആളുകൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല.
2: അവിടെ പിന്നെ ഫുൾ കുട്ടികളും ആകെ 2 ക്രിസ്ത്യൻസും 1 ഹിന്ദുളും ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും മുസ്ലിംസ് ആണ് ആണുങ്ങളില്.
1: അതിലുണ്ടാവുക. പിന്നെ പൊതുവെ കുട്ടികളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? അവിടുത്തെ ഗൾഫിലുള്ള കുട്ടികളുടെ ഒരു മോറൽ സൈഡ് എങ്ങനെയാണ് പൊതുവെ?
2: മോറൽ സൈഡ് നോക്കുമ്പോൾ അത് കുട്ടികളുടെ ഇതാണ്. ചിലപ്പോ ഇങ്ങനെ വെറുപ്പിക്കും.
1: ചില കുട്ടികളൊക്കെ ശരിക്കും നിസ്കരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ള ആള്, മുസ്ലിംസ് ആണ് കൂടുതൽ പറഞ്ഞല്ലോ, അവർക്കൊക്കെ പഠിച്ചതിനെ കുറിച്ചുള്ള ഒരു ബോധമോ അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളോ അങ്ങനത്തെ ഒരു ഡിസ്കഷനോ ഒക്കെ ഉള്ള കുട്ടികളാണോ കൂടുതൽ? അതല്ല ഫുള്ളും സിനിമ മതേ ചർച്ചകളൊക്കെ അങ്ങനത്തെ വ്ളോഗേഴ്സിനെ കുറിച്ചുള്ളത്, അങ്ങനെ ഒരു ഒരു പ്രത്യേക ലോകത്ത് കൂടെ പോകുന്ന ആൾക്കാരാണോ, അതോ അവരിൽ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടോ? എങ്ങനെ പിന്നെ സുഹൈൽ മനസ്സിലാക്കി?
2: അവർക്ക് നിസ്കരിക്കാനും താല്പര്യമുണ്ട്. ഈ മൂവീസൊക്കെ ചിലപ്പോൾ കാണാനൊക്കെ പോയാലുണ്ടോ അവര്? കാരണം അവർ കുട്ടികളായതുകൊണ്ട് അവർ അങ്ങനെ പോവും. ഇന്നും വിളിക്കലുണ്ട് അവർ ഈ ഹാങ് ഔട്ടായിട്ട്. നിസ്കരിക്കാൻ അവിടെ സൗകര്യമൊക്കെ ഉണ്ട്, നിസ്കാര ഇതും. പിന്നെ അവിടെ ബ്രേക്കിൽ മുസാഫും വേണമെങ്കിൽ കൊണ്ടുവന്ന ഊത നമുക്ക്. പിന്നെ മോറൽ സയൻസ് പറഞ്ഞിട്ട് ഇസ്ലാമിക് പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട്.
1: ആ പീരീഡിന്റെ ആക്ടിവിറ്റി കൂടുതൽ എന്തായിരിക്കും?
2: അതില് ഒരു ബുക്കായിരിക്കും. ആ ബുക്കില് 10 സൂറാസൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നബീന്റെ കുറിച്ചുള്ള കഥകളും ഉണ്ടാവും. അത് നമ്മൾ പഠിക്കും. പിന്നെ ഒരു അക്കാഡമിക് ഇയറിൽ 2 എക്സാംസ് ഉണ്ടാവും. ഒന്ന് 20 മാർക്സിൻ്റെ ഉണ്ടാവും, ഒന്ന് 40 മാർക്സിൻ്റെ. പിന്നെ ഓറൽ ടെസ്റ്റും ഉണ്ടാവും. ഈ ഓറൽ ടെസ്റ്റിന് സാറ് ടോപ്പിക്സ് തരുന്നു, അത് നമ്മൾ പഠിച്ചു തരണം. ആ ബുക്കിൽ തന്നെ സൂറാസ് ഉണ്ടാവും, അതും പിന്നെ കുറച്ച് ദുആസും തരും. അത് നമ്മൾ പഠിക്കണം, പിന്നെ അത് നമ്മൾ ഊതണം. അപ്പം ഇന്റേണൽ മാർക്സ് അതിന് കിട്ടും.
1: അതാണ് അടുത്തൊരു സ്റ്റേറ്റ് ഉള്ളത്. പിന്നെ അസംബ്ലി കാര്യങ്ങളിലൊക്കെ ഒരു പിന്നെ ഖുർആനോ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളതോ ഒരു ഇസ്ലാമിക് കൾച്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ?
2: ഇസ്ലാമിക് കൾച്ചർ മീൻസ് ഈ മറ്റേ പള്ളി
1: പള്ളിയൊക്കെ
2: അതൊക്കെ ഉണ്ട്.
1: പള്ളിക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കലോ കാര്യങ്ങൾ അതൊക്കെ സ്കൂളിൽ നടക്കും.
2: അതൊക്കെ ഉണ്ട്,
1: അതെല്ലാം ഉണ്ടല്ലോ.
2: എന്റെ സ്കൂളിൽ തന്നെ ആയിട്ട് ഉച്ചശേഷം മദ്രസ ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ പോയിരുന്നു അവിടെ, പിന്നെ വീട് കുറച്ച് മാറിയോണ്ട് ദൂരെയായോണ്ട് പോവാൻ പറ്റിയില്ല, പ്രയാസമായിരുന്നു.
0: നമ്മുടെ യശോദാക്കള് കുറെ ആൾക്കാർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളെ സാജിദ കാലിക്കറ്റ്, അബൂബക്കർ പെരുമ്പട്ട, അങ്ങനെയുള്ള ആളുകൾ, താഹിറ ടി കെ കാസർഗോഡ് ആളുകൾക്ക്, ജമീല സലാം വന്നിട്ടുണ്ട്, സലീമ ഒതുക്കുങ്ങൽ, വലൈക്കും അസ്സലാം വർക്കാത്തു. അമീർട്ടി അടുത്ത നാട്ടുകാരെ പറയുന്നുണ്ട്, റിയാദ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ അതിഥി മാഷാ അല്ലാ ഉഷാറാണല്ലോ, നല്ല പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കാം മാഷാ അല്ലാ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പുതിയൊരു അതിഥി കൂടി ചേർന്നിട്ടുണ്ട്. ആളുകൾക്ക്
3: അസ്സലാമലൈക്കും, എന്റെ പേര് അഫ്രാസ് എന്നാണ്. ഞാനിവിടെ മുമ്പും ഈ ഒരു പീസിലൂടെ വന്നിട്ടുള്ള
0: ഒരാളാണ്.
3: ഞാനിവിടെ ഗ്രീൻ വാലി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോ ഏഴാം ക്ലാസ് എത്തി. ഞാന് എന്താ പറയാ, ഞാൻ ഇവിടെ ഗ്രീൻ വാലിന്റെ തന്നെ ഗ്രീൻ ഹോം ആയ ഹോസ്റ്റലിലാണ് സ്റ്റേ.
0: മുന്നോട്ട്
1: പോകുമ്പോ പുറകോട്ട് വരുന്നത് എന്താന്നൊരു ചോദ്യം.
0: മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് വരുന്നത് എന്താണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ.
1: അപ്പൊ അതെന്താണ്?
0: അപ്പൊ നമുക്കേ അതിന് ഉത്തരം പറയുന്ന മുന്നേ നമുക്ക് സാരവയസിലേക്ക് പോവാം.
1: യെസ്, പോവാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ പൈപ്പിന് ചിലപ്പോഴൊക്കെ ലീക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? ചെറിയ തുള്ളികൾ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നത് കാണാം. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പകലും കാണാൻ സാധ്യതയുണ്ട് ആ സമയത്താണെങ്കിലും, അതിൻ്റെ താഴെ ഒരു ബക്കറ്റ് വച്ചാൽ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ തുള്ളി തുള്ളി തുള്ളിയായി വീണ വെള്ളം കൊണ്ട് ആ ബക്കറ്റ് നിറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഗ്ലൂക്കോസൊക്കെ കയറ്റുന്നത് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പ് ഇടുമ്പോൾ നമ്മൾ പനിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ മരുന്ന് ഇങ്ങനെ കയറ്റുന്നത് കാണാറില്ലേ? ആ അര ലിറ്ററും ഒരു ലിറ്ററും ഒക്കെ ഇങ്ങനെ തുള്ളി തുള്ളിയായി നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ കാണുന്നവർക്ക് ഇതൊക്കെ ഒരു തുള്ളിയല്ലേ എന്ന് തോന്നാം. പക്ഷെ ഓരോ തുള്ളികളും ബക്കറ്റിലേക്ക് ഇങ്ങനെ വീണ് വീണ് വീണ് വീണ് അത് ശേഖരിക്കപ്പെട്ട് അത് ഒരു ബക്കറ്റ് തന്നെ നിറയെ വെള്ളമാകാൻ കാരണമാവും. ഇതൊരു ഉദാഹരണമാണ്. എന്തിൻ്റെ ഉദാഹരണമാണ്? നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ, അതൊരു കളവ് പറച്ചിലാകാം, മറ്റുള്ളവരെ ചീത്ത വിളിക്കലാകാം, എന്തെങ്കിലുമൊക്കെ ഉമ്മയെ അനുസരിക്കാതിരിക്കലാവാം, നിസ്കാരം ഒഴിവാക്കലാകാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, അത് നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ രേഖയിൽ അതിങ്ങനെ കൂടിക്കൂടി വന്ന് നമ്മളെ വലിയൊരു പാപിയാക്കി മാറ്റാൻ മാത്രമതാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണത്തിലൂടെയാണ് ആ കഥ പഠിപ്പിച്ചത്. ഒരു യാത്രാസംഘം, അവരിങ്ങനെ യാത്രക്കിടയിൽ ഒരു സ്ഥലത്തിറങ്ങി. എന്നിട്ട് അവരുടെ നേതാവ് അവരോട് പറഞ്ഞു, ഖുബ്സ് റൊട്ടി ചൂടാക്കാൻ വേണ്ടി, നെയ്യ് ഉരുക്കാനൊക്കെ വേണ്ടിയിട്ട് വിറക് ശേഖരിച്ചു വിടാൻ, കൊണ്ടുവരാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും നാനാഭാഗത്തേക്ക് പോയി. എല്ലാവർക്കും ഒരുപാട് കിട്ടിയതൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ കൊള്ളിക്കഷ്ണങ്ങൾ കിട്ടിയുള്ളൂ. പക്ഷെ എല്ലാവരും കൂടെ ഓരോ കൊള്ളിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടപ്പോൾ അതൊരുപാട് വിറകുകളായി മാറി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴായി ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ രേഖയിൽ ഇങ്ങനെ കുമിഞ്ഞു കുമിഞ്ഞു കുമിഞ്ഞു കൂടി വലിയ തെറ്റ് തന്നെ ആയി മാറുന്ന ഒരവസ്ഥയുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ മുഹഖിറാത്തി ദുനൂബ്, നിങ്ങൾ തെറ്റുകളിൽ നിസാരമായതിനെ പോലും സൂക്ഷിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു പറഞ്ഞതാണ്. അപ്പോൾ ചെറുതും വലുതും എല്ലാം വലുതാണ്. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറ്റമല്ലേ? വലിയ കുറ്റമാണ്. കാരണം അല്ലാഹു പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ തെറ്റിൻ്റെയും ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുക. പലപ്പോഴായി നാം കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തിന്നുന്നതും കുടിക്കുന്നതും അതിൽ ഹറാമായതുണ്ടെങ്കിൽ നമുക്ക് പാടില്ലെന്ന് പടച്ചറബ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ വന്നാൽ അതൊക്കെ നമ്മുടെ പേരിൽ ഇങ്ങനെ എഴുതും, മലക്കൾ എഴുതി വെക്കുമല്ലോ, രേഖയിലെല്ലാം എഴുതി വെക്കും. എല്ലാം മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ഇതെന്ത് പുസ്തകമാണ്, ഞാൻ ചെയ്ത ചെറുതും വലുതൊക്കെ ഇതിനകത്തുണ്ടല്ലോ എന്ന് പരലോകത്ത് ഈ കിതാബ് കിട്ടുമ്പോൾ ആളുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തു അൽകഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത കാണിക്കുക, ഒന്നും ചെറുതല്ല, എല്ലാം വലുതാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ബക്കറ്റ് വെള്ളത്തുള്ളികൾ ബക്കറ്റിനെ നിറപ്പിച്ചതുപോലെ നമ്മുടെ തിന്മയുടെ ഭാഗം നിറപ്പിക്കുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അറബിയിലൊരു കവിത ഈ വിഷയത്തിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, നീ തെറ്റിൽ ഒന്നിനെയും നിസാരമാക്കരുത്, നീ തെറ്റിൽ ഒന്നിനെയും നിസാരമാക്കരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസാ, വലിയ വലിയ മലകൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലുണ്ടാവും. നമ്മൾ ടൂർ പോകുമ്പോൾ മൂന്നാറിലേക്കും ഒക്കെ പോകുമ്പോൾ വലിയ വലിയ മലകൾ കാണും. എത്ര ഹൈറ്റാണ് മലകൾ അല്ലേ? മല ഇങ്ങനെ പരസ്പരം ചേർന്ന് ചേർന്ന് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന മലകൾ കാണും. ഈ മലകൾ എന്താണ്? മൺതരികളാണ്. കല്ലും മണ്ണും ചേർന്നിട്ടാണ് ഈ മലകളുണ്ടായത്. അതുകൊണ്ട് ചെറിയ ചെറിയ മണൽത്തരികൾ കൂടിയിട്ടാണ് വലിയ മലകളുണ്ടായത്. ഇതുപോലെ ചെറിയ ചെറിയ തെറ്റുകൾ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൂട്ടും. പക്ഷേ എല്ലാം കൂടെ നമ്മുടെ തിന്മയുടെ ഭാഗത്ത് കുമിഞ്ഞുകൂടിയാൽ നമ്മൾ നശിച്ചു പോവും. നമ്മൾ നരകക്കാരായിട്ട് മാറാൻ അത് തന്നെ മതിയാകും. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കുക. അല്ലാ വേണ്ടെന്ന് പറഞ്ഞ എല്ലാം ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം. നല്ലൊരു സാരോപദേശം തന്നെ ആയിരുന്നു നമ്മൾ കേട്ടത്. തിന്മകളെ നിസാരവൽക്കരിക്കരുത് എന്നതാണ് ഇതിൽ ചുരുക്കം അല്ലേ?
1: യെസ്.
2: ഒരിക്കലും നമ്മൾ തിന്മകൾ, അത് ചെറുതാണല്ലോ, അത് ചെയ്ത് ചെറു പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ഒരു ചെറിയ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു ചെറിയ കടലാസ് കൊണ്ടുപോയിടുകയാണ്, അത് ഇട്ട് ഇട്ട് ഇട്ട് അവസാനം അത് കുമിഞ്ഞ് കൂടുകയാണ്. അതേപോലെയാണ് തിന്മയുടെ അല്ലേ, തിന്മകൾ ചെറുത് നമ്മൾ ചെയ്ത് ചെയ്ത് ചെയ്ത് അവസാനം അത് വലിയ ഒരിതായി മാറും.
1: അപ്പൊ നമ്മള് പിന്നെ ഇവിടെ അതിന് ശേഷം പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പലരും അയച്ചിട്ടുണ്ട്.
5: അതിന് മുന്നേ അമീറിറ്റി അടുത്ത നാട്ടുകാരെ ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്രോഗ്രാം അയക്കുന്ന നമ്പർ 85 90 75
1: ചോദ്യത്തിന്റെ ഉത്തരം പലരും അയച്ചുണ്ട്, മുന്നോട്ട് പോകുമ്പോ പിറകോട്ട് വരുന്നത് പിന്നോട്ട് വരുന്നത് എന്ത് എന്നുള്ളത്. ഉത്തരം അയച്ച ആളുകളുടെ ഉത്തരം നമുക്ക് പറയാം പിന്നീട്. ഉത്തരം അയച്ചവർ ഉമ്മുൽസു, ചെറുമംഗലം, ജമീല സലാം, ഹുസൈൻ കയച്ചിട്ടില്ല, ഹുസൈൻ കസലാം പറഞ്ഞിട്ടേയുള്ളൂ, സഫിയ കെ തിരുരങ്ങാടി, അവരൊക്കെ അതിന്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ അയക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ അഫ്രാസിന്റെ ഒരു കഥയിലേക്ക് നമുക്ക് പോവാം. നമ്മള് വോയിസ് മെസ്സേജിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അഫ്രാസ് എന്താണെന്ന്, എന്തിനെ പറ്റിയാ നമ്മൾ പറയണെന്ന്?
3: ഒരു കഥ, ഒരു കുട്ടിയുടെ കഥ. അപ്പോ ഈ കഥ നടക്കുന്നത് തമിഴ്നാട് രാമനേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്.
1: രാമേശ്വരം
3: എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഗ്രാമമാണ്. അപ്പോ അവിടെ പഠിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോ ആ കുട്ടിയുടെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഈ പൈലറ്റ് അഥവാ ഫ്ലൈറ്റ് തനിക്ക് ഓടിക്കണമെന്നുള്ളത്, തനിക്കൊരു പൈലറ്റ് ആവണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. വാപ്പയുമ്മയും കൂലി ഐ മീൻ തൊഴിലാളികളായതുകൊണ്ട് തന്നെ വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിലാണ് ആ ഒരു കുട്ടി ജനിച്ചും വളർന്നും വന്നത്. അതിനുശേഷം ഒരുപാട് ഈ സ്കൂൾ പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ എന്താ ഈ ഒരു പൈലറ്റ്സിനുള്ള ഈ ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ഈ ഒരു സംഭവത്തിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടിയുടെ ഉപ്പ ഇങ്ങനെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ വാപ്പ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഒരു കടലിനെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ കടൽ പറവകളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കടൽ പറവകളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അവ ഒരിക്കലും കൂട്ടത്തോടെ പറക്കാറില്ല, അവയെല്ലാം ഒറ്റക്കൊറ്റക്കാണ് പറക്കാറുള്ളത്. അതേപോലെ എൻ്റെ ഒരു സ്വപ്നം, ഈ ഒരു സ്വപ്നത്തിന് ഈ ഒരു കൊച്ചു രാമേശ്വരം പറ്റൂല, നീ പുറത്തു പോയി പഠിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഉപ്പ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തു പോയി പഠിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചും എന്താ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ന്യൂസ് പേപ്പർ വിറ്റ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ്റെ ഒരു പ്രസിഡൻ്റായി. ഒരുപാട് ഹാർഡ് വർക്കിലൂടെ നേഷൻ ഇദ്ദേഹത്തിന് കോൾ വന്നതിന് ശേഷം ഇദ്ദേഹം ഒരു പ്രസിഡൻ്റായി. അങ്ങനെ ഈ ഒരു പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, ഈ ഒരു ഫ്ലൈറ്റ് ഓടിക്കുക എന്നുള്ള ഈ ഒരു ആഗ്രഹം ഇദ്ദേഹം വിട്ടിരുന്നില്ല. താൻ തനിയെ താൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുക, അത് ഓടിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ മറിച്ചൊന്നും പറയാനും ആർക്കും പറ്റിയില്ല. അത് അദ്ദേഹം ഓടിക്കുകയും വളരെ വിജയകരമായി അദ്ദേഹം അത് ഓടിക്കുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും ഈ കുട്ടികളെ കാണുകയും ഇങ്ങനെ ചെയ്തു. അതിലൊക്കെ ഇദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ഒരിക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയാണ്, ഞാൻ പഠിച്ച സമയത്ത് ഞാൻ പത്രം വിറ്റ് നടന്നിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്നീ നിലയിൽ ഞാൻ എത്തിയത്. അതിന് കാരണം എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കഷ്ടപ്പാട് എല്ലാം കൊണ്ടാണ് ഞാൻ ഇന്നീ നിലയിലെത്തിയത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ എയറോറാറ്റിക്കും കഴിഞ്ഞു. പിന്നെ ഈ ഒരു മിസൈൽസ് ഐ മീൻ ഈ റോക്കറ്റ് ഈ ഒരു മിഷൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് റോക്കറ്റുകളും മിസൈൽസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അറിയപ്പെട്ട ഒരാളായിരുന്നു ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അഥവാ APJ അബ്ദുൽ കലാം സാർ.
5: ആ കഥ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി, ഞാൻ 10th class പഠിക്കുന്ന സമയത്ത് അറബി ബുക്കിൽ ഇതിന്റെ ഒരു ചെറിയ കഥ ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ച ഓർമ്മ എനിക്ക് പറഞ്ഞപ്പോ തന്നെ ഞാനത് സർപ്രൈസ് ആക്കണ്ട് നമ്മുടെ ശ്രോതാക്കളോട് ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോ അതവൻ പറഞ്ഞതാലോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ, സുബൈദ പുളിക്കൽ, ചോദ്യം കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആയിഷ കരമ്പിലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലീന തോട്ടശ്ശേരിയറ പറഞ്ഞു ചോദ്യം കേട്ടില്ല. ചോദ്യം ഇതാണ്, മുന്നോട്ട് പോകുമ്പോൾ പിന്നോട്ട് വരുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
1: യെസ്. അപ്പോൾ നമ്മൾ പിന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല. അത്
5: അല്ലേ,
1: അദ്ദേഹത്തിന്റെ കലാമിനെ പറ്റിയുള്ള ഒരു ചെറു വിവരണമാണ് തന്നിട്ടുള്ളത്.
5: വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വലിയൊരു പുലിയായിരുന്നു.
1: അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള പ്രചോദനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം എല്ലാരും എഡ്യൂക്കേഷൻ ഒരു ഈസി വേയിലൂടെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുക എന്നുള്ളത് മാത്രമല്ല, ഒരു മിഷൻ പൂർത്തിയാക്കി എന്നുള്ളതാണ് അല്ലേ.
3: അദ്ദേഹത്തിന്റെ വേറൊരു മിഷൻ ആയിരുന്നു. അതേപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു, അതായത് എന്തിനാണ് ഈ ഒരു ന്യൂക്ലിയർ ബോംബുള്ള ഒരു രാജ്യത്തെ എല്ലാവരും പേടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾക്കറിയാവും, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ബോംബാണ് ഈ ഒരു ന്യൂക്ലിയർ ബോംബ് എന്നുള്ളത്. അപ്പം അന്ന് അമേരിക്ക, റഷ്യ, കാനഡ ഇതുപോലത്തെ വലിയ വലിയ കൺട്രീസിന് മാത്രമായിരുന്നു ഈ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നത്. ഇനി വേറൊരു രാജ്യം ഇതേപോലെ ഒരു ബോംബ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, യു എസ് എ രാജ്യം പോലത്തെ ഒരു രാജ്യം ഒരു ഒരു സാറ്റലൈറ്റ് നിക്ഷേപിച്ചു. അങ്ങനെ ആ ഒരു സാറ്റലൈറ്റ് ഡേ നൈറ്റ് എന്നില്ല, എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ഭൂമിയുടെ ചുറ്റും ആരെങ്കിലും ഇത് ഉണ്ടാക്കണം എന്നാൽ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഒരു മിഷൻ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഇദ്ദേഹം കുറച്ച് മിലിറ്ററി ഫോഴ്സും മിലിറ്ററി പവേഴ്സൊക്കെ കൂടി ഒരു സ്ഥലം അത് അദ്ദേഹം കണ്ടെത്തി. അതേപോലെ ആ ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു വീക്ക്നെസ്, ഒരു വീക്ക് പോയിന്റും അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ ഒരു സാറ്റലൈറ്റിന് വീക്ക് പോയിന്റ് എന്നുള്ളത് രാവാണ്, അതായത് അഥവാ രാത്രി. ഇതായിരുന്നു ആ ഒരു സാറ്റലൈറ്റിൻ്റെ വീക്ക് പോയിന്റ് എന്നുള്ളത്. ഇദ്ദേഹം ആ ഒരു സ്ഥലം രാത്രി മാത്രം പണിയെടുക്കുകയും രാവിലെ ആകുമ്പോൾ സ്ഥലം അതേപോലെ ഈ ആ സ്ഥലം മുമ്പുണ്ടായിരുന്ന അതേപോലെ തന്നെ വെക്കുകയും ചെയ്തു. ഇത് അത്രയും സീക്രട്ട് മിഷൻ ആയതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുക ബിൽഡിലാണ് ഇവർ ഇത് വെച്ചിരുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അഥവാ ഈ ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ ടെസ്റ്റ് ഉണ്ടായപ്പോൾ എന്താ പറയുക ഈ അപ്പുറത്തുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് വല്ല ഭൂമി ഉലുക്കം എന്തെങ്കിലും ആണോന്ന് വെച്ചു. അന്ന് എ പി ജെ അബ്ദുൽ കലാം സാറ് അത്രയും അഭിമാനത്തോടെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ്, ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വെറും അഞ്ച് രാജ്യങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ന്യൂക്ലിയർ ബോംബ് ആറാമതായി നമ്മുടെ ഇന്ത്യക്ക് കൂടി കിട്ടി. അതിൻ്റെ ഒരേ ഒരു കാരണം നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറാണ്.
1: Yes.
5: Yes, മാഷാല്ലാ. അപ്പോൾ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര് പറയുന്നുണ്ട്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, മാഷാല്ലാ അബ്ദുൽ കലാമിനെ പറ്റിയുള്ള ഒരു ചെറു വിവരണം കിട്ടി, അൽഹംദുലില്ലാ. ചെറിയ കുറേ ആളുകൾക്ക് അറിയാത്തതുണ്ട് അല്ലേ. അപ്പം അത് കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ്.
1: സുഹൈല് നേരത്തെ പറഞ്ഞല്ലോ, സുഹൈലിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു?
2: മാർഷൽ ആർട്സ്
1: അവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ?
2: ഞാന് പർപ്പിൾ ബെൽറ്റ് വരെ ഇപ്പൊ ആയിക്കുന്നു.
1: പർപ്പിൾ ബെൽറ്റ് വരെ എന്തിനാ ഈ മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം?
2: ഇത് സെൽഫ് ഡിഫെൻസിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇപ്പോ ഒക്കെ. കാരണം ഇപ്പോ കൊറേ കള്ളന്മാരും ഒക്കെ പിന്നെ കൊറേ തട്ടിക്കൊണ്ടുപോലും ഇതൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് പഠിക്കണ വലിയ സേഫാണ്.
1: പിന്നെ ആളുകൾ അങ്ങനെ സേഫ് ആയ ചരിത്രമുണ്ടോ?
2: ചില ആൾക്കാർ ഇപ്പോഴും ന്യൂസിൽ കേൾക്കുന്നുണ്ട്, ഒരു ലാസ്റ്റ് വർഷം ഒരു ബ്ലാക്ക് ബെൽറ്റ് മരിച്ചിട്ടുള്ളൂ തലക്ക് ബാക്ക് നിന്ന് അടിയിട്ടിട്ട്.
1: ബാക്കിയാരും അങ്ങനെ ഒരു സേഫാണ് മൊത്തത്തില്.
2: പക്ഷെ ചിലവര് അതാ സേഫ് ആയിട്ടും ഉണ്ട്, ചിലവര് അതാ മരിച്ചിട്ടും ഉണ്ട്.
1: പക്ഷെ അതൊരു ഒരു നമുക്കൊരു മാർഷൽ ആർട്സ് പറയുമ്പോ അതിൽ എന്തൊക്കെയാ വരുന്നത്? കുങ്ഫു,
2: അതിൽ കുൻഫു വരുന്നുണ്ട്, കരാട്ട വരുന്നുണ്ട്, കളരി വരുന്നുണ്ട്, ബോക്സിങ് വരുന്നുണ്ട്, തൈക്കോണ്ടോ വരുന്നുണ്ട്. എല്ലാ കുട്ടികളും അല്ല, മറ്റേ പഠിക്കുന്നവർക്ക് പഠിക്കാണ്.
1: പക്ഷെ അത് പഠിച്ചിട്ട് കുട്ടികള് മാഷന്മാരെ തല്ലാൻ പോയാലോ?
2: അത് പഠിച്ചവർക്ക് മറ്റേ ഇതിന്റെ പെയിൻ അറിയും, ആദ്യമൊക്കെ പഠിക്കുമ്പോ അതിന്റെ ചെറിയ പേര്, ഇത് ആകെ സെൽഫ് ഡിഫെൻസിനുള്ള ഉപയോഗിക്കുക നമ്മളെ. ഇത് നമ്മൾക്ക് ഡിസിപ്ലിൻ തരും, പിന്നെ ഇത് നമ്മളെ പേഷ്യൻസും തരും. ഇത് ഇത് പഠിക്കണതിന്റെ യൂസസ് നമുക്ക് പേഷ്യൻ്റ് തരും, ഡിസിപ്ലിൻ തരും. ഇത് നമ്മൾ പിന്നെ ഈ മറ്റേ വേറെ ആൾക്കാരെ അടിക്കുമ്പോൾ അതിൻ്റെ പെയിനും നമുക്ക് ഓർമ്മ വരും. കാരണം ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്ര ഇഫേർട്ടും പെയിനും എടുത്തിട്ടാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണേ. ഈ പർപ്പിൾ ബെൽറ്റൊക്കെ കിട്ടുക പറഞ്ഞാൽ നല്ല ഹാർഡായതാ.
1: നമ്മളെ കൂട്ടുകാരെങ്കിലും ബെൽറ്റ് അതിന്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഗുംഫൊക്കെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്.
5: ബ്ലാക്ക് ബെൽറ്റ് അല്ലേ ലാസ്റ്റ്?
1: ആ ബ്ലാക്ക് ബെൽറ്റ് എത്തിയിട്ടില്ല അല്ലേ?
2: ഇല്ല എത്തിയിട്ടില്ല. അത് ഇപ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴായിരുന്നു ഞാൻ നാട്ടിക്ക് വന്നത്.
1: എന്റെ ബാക്കി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ?
2: നാട്ടിൽ നിന്ന് എടുക്കാം, പക്ഷെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് പോണ്ടിയും വരേണ്ടിയും വരും, അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്.
1: വേറെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ?
2: ആ പറ്റും,
1: പഠിപ്പിച്ചെടുക്കാൻ പറ്റും.
2: ആ
1: സെൽഫ് ഡിഫെൻസ് ആണ് ഏറ്റവും പ്രധാനം.
2: ആ
1: അച്ചടക്കം, ഡിസിപ്ലിൻ. എന്തിനാ ഡിസിപ്ലിൻ വേണോ?
2: ഡിസിപ്ലിൻ നമുക്കൊക്കെ ആവശ്യമാണ്,
1: ആവശ്യമാണ്
2: ഡെയിലി ലൈഫില്. അതാരും പഠിപ്പിക്കൂല, അത് നമ്മളെന്നെ പഠിക്കണ്ടേ. ഇപ്പോ കുട്ടികൾക്ക് ഇപ്പൊ അത് ഇപ്പൊ ശീലല്ല എല്ലാരും. കാരണം പണ്ടത്തെ ഇന്റെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ഏതാ പോകുമ്പോ ആരും ഗുഡ് മോർണിംഗ് പറയൂല, സൈഡ് കൂടി അങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പൊ അവർക്ക് മറ്റേ ഡിസിപ്ലിൻ ഇല്ല.
1: ഒരു ഉപചാരം നമുക്കാണെങ്കിൽ സലാം പറയാം. ഇസ്ലാമിക് അന്തരീക്ഷത്തിലാണെങ്കിൽ നമുക്ക് അസ്സലാമു
2: അലൈക്കും,
1: അതല്ലെങ്കിൽ മറ്റുള്ള സ്കൂളിലെ ഡിസിപ്ലിന്റെ ഭാഗമാണ് ഒരു വിഷയം.
5: അപ്പൊ അത് കാണില്ല എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്.
1: അപ്പൊ അത് ഇതൊക്കെ പഠിച്ചൊരാൾക്കൾക്ക് അങ്ങനെ ആളുകളെ ഓഫീസിൽ പോയാൽ എങ്ങനെ, മറ്റുള്ള ഒരാളുടെ മുമ്പിൽ എങ്ങനെ, ക്ലാസ് റൂം മുറിയിൽ എങ്ങനെ എന്നുള്ളൊക്കെ ബോധം ഉണ്ടാവും.
2: ആ ഒരു അങ്ങനെ ലൈക്ക് ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ കയറി അങ്ങനെ നല്ല ബാഡ് ആയിട്ട് ബിഹേവ് ചെയ്യൂല. അങ്ങനെ ദേഷ്യം വന്നാലും ദേഷ്യം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യും നമ്മള്. എനിക്ക് ആദ്യമൊക്കെ നല്ല ദേഷ്യം വരുമായിരുന്നു, പിന്നെ ഇതാ എനിക്ക് ഇപ്പൊ അടിക്കുമ്പോ പേഷ്യൻസ് എടുക്കുക. പിന്നെ അവൻ നല്ലോം വെറുപ്പിച്ചാലുള്ളൂ ഞാൻ പിന്നെ തിരിച്ചടിക്കുള്ളൂ.
1: അല്ലാതെ ബ്ലാക്ക് ബെൽറ്റ് ആണ് പർപ്പിൾ ബെൽറ്റ് ആണ് പറഞ്ഞിട്ട് ഇതിനെ ഏറ്റു നിൽക്കില്ല.
2: ഇല്ല അതിന് പോലില്ലേ,
1: പോലില്ല. ഗത്യന്തരല്ലാതെ വരുമ്പോ മാത്രം എടുക്കണൊരായി.
2: കാരണം ഇത് അത്രക്ക് ഡേഞ്ചറസ് ആണ്,
5: നിവൃത്തില്ലെങ്കിൽ
2: ഇത് അത്രക്ക് ഡേഞ്ചറസ് ആയ മൂവ്മെന്റ്സ് ആണ്.
1: മൂവ്മെന്റ്സ് ആണ്
2: ഇത്. ഇപ്പോ ഒരു ചവിട്ട് ചവിട്ടിയാ അയാളുടെ കാലൊക്കെ പോവും. ഇപ്പോ ഞാന് ഗൾഫില് ചെയ്തിട്ടുണ്ട്, പ്രശ്നമായിക്കോണു.
1: ആണോ?
2: പക്ഷെ അതിന് എന്റെ ഉമ്മ പറഞ്ഞിക്കോണു. അത് എന്താ അറിയോ, എന്റെ ബ്രദർ ചെറുതായിരുന്നു ആ സമയം. ആ സമയം ഒരു നേപ്പാളി കുട്ടികൾക്ക് ഈ മറ്റേ കുറച്ച് വെറുപ്പിക്കണ സ്വഭാവല്ലേ. അപ്പൊ അവന് അവര് ആ പെൺകുട്ടി എന്താ പറയാ ചെയ്തത്, ആ പെൺകുട്ടി ഏറ്റവും എന്റെ ബ്രദറിന്റെ കയ്യെ ഒടിക്കാൻ നിക്കായിരുന്നു. ഞാൻ വേഗം പോയിട്ട് ആ പെൺകുട്ടി പിന്നെ എന്റെ തലക്കാ വടി വെച്ച് അടിക്കായിരുന്നു. ഞാൻ ബ്ലോക്ക് അടിച്ചു, പക്ഷേ ഞാൻ കാലിക്ക് നോക്കിയില്ല, കാലിക്ക് ചവിട്ട് ചവിട്ടി. പിന്നെ അവളുടെ കാലിക്ക് എന്തോ പറ്റി,
1: ബ്ലോക്ക് ചെയ്തപ്പോ.
2: ആ
1: ഒരു ഉപദ്രവം ചെയ്തപ്പോ അതിനെ തടുത്തു അല്ലേ.
2: ആ
1: അപ്പോ സെൽഫ് ഡിഫെൻസ് ആണ് ശരിക്കും.
2: ആ അത് ഇമ്പോർട്ടന്റ്
1: ഇമ്പോർട്ടന്റ് ആണ്. യെസ്. പിന്നെ അപ്പൊ പർപ്പിൾ കഴിഞ്ഞു ബ്ലാക്ക് എടുക്കണം.
5: ബ്ലാക്ക് എടുക്കണം.
2: പർപ്പിൾ കഴിഞ്ഞിട്ട് ബ്രൗൺ 1 ഉണ്ട്, ബ്രൗൺ 2 ഉണ്ട്, ബ്രൗൺ 3 ഉണ്ട്, 4 ഉണ്ട്.
5: അങ്ങനെ ഉണ്ടല്ലേ.
1: വർഷപ്പ് കഴിഞ്ഞിട്ടാണ് ബ്ലാക്കിലേക്ക് എത്തുക.
2: ആ
1: ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും?
2: ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ കോച്ചാവാ, പഠിപ്പിക്കാ എനിക്ക് കുട്ടികളെ.
1: പിന്നെ ഹെൽത്തി ആയിട്ട് എന്താ ഗുണമുള്ളത്?
2: ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു ഫിറ്റ്നസ് ഇതുണ്ടാവും, സ്ട്രെങ്തും അതിനും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ പക്ഷെ ഇപ്പൊ ഞാൻ ഒരു വർഷം അല്ലാത്തോണ്ട് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് സാറ്റർഡേ ഈ മറ്റേ കരാട്ടേന്റെ മാഷ് വന്നിരുന്നു, വാമപ്പ് ഒക്കെ ചെയ്തപ്പോ. ഗ്രീൻ ഹോമിൽ അവിടെ വന്നിരുന്നു, മാഷ്ക്ക് അറിയായിരിക്കും അല്ലെ, അവിടെ വന്നിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓടിയപ്പോഴൊന്നും അത്രക്ക് ഓടാനൊന്നും പറ്റിയില്ല, കാരണം ഒരു വർഷമായിട്ട് പിന്നെ ഞാൻ നിർത്തിയോണ്ടത്. അത് അങ്ങനെ ഡെയിലി പോവായിരുന്നെങ്കിൽ ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവായിരുന്നു.
1: അപ്പോ ഒരു ഫിസിക്കൽ അച്ഛൻ എന്താ പറയാ ഒരു ഒരു നമുക്കൊരു ഗുണം കിട്ടുന്ന കാര്യമാണ്. അതുപോലെ മെന്റലി നമുക്ക് കുറച്ച് പേഷ്യൻസ് കിട്ടാനും പിന്നെ ആ ഒരു കൺട്രോൾ ഉണ്ടാക്കാനും പറ്റിയ കാര്യമാണ് ഒക്കെയാണ്.
5: അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ലാ, സ്വന്തത്തിന് ഒരു ധൈര്യം കിട്ടും. കരാട്ട കളരി ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ്. തൽക്കാലം പെട്ടാൽ രക്ഷപ്പെടാം. ആളെ മനസ്സിലായില്ല,
1: അതാരാ പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ?
5: പേരെന്തേനും പറഞ്ഞത്ര?
2: എന്റെ പേര് സുഹൈൽ അഹമ്മദ്.
1: സുഹൈൽ അഹമ്മദ് ഇപ്പോ ഗ്രീൻ വാലി സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ 9th ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പുതുതായി വർഷം ജോയിൻ ചെയ്ത കുട്ടിയാണ്. അപ്പൊ സുഹൈലിന്റെ ഓനിങ്ങനെയൊക്കെ ഒരു സ്കില്ലുള്ളതുകൊണ്ട് തന്നെയാണ് ഓന്റെ മുത്തുക്ക് നോക്കിയാൽ അറിയാം. അപ്പോഴാണ് നമ്മൾ ഓനെ പിടിക്കുന്നത്. ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് സ്യൂട്ടായിട്ടുള്ള വ്യക്തി ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ സുഹൈൽ, ഇതിന്റെ മുന്നേ റേഡിയോ കുറിച്ച് കേട്ടിട്ടോ? പീസ് റേഡിയോ?
2: ആ റേഡിയോ കേക്കലുണ്ട്.
1: ഉണ്ട് പീസ് റേഡിയോ?
2: ആ ഞാൻ ഹമീദ് സാറിന്റെ റേഡിയോ ഒക്കെ കേക്കലുണ്ട്.
1: കേക്കലുണ്ട് അല്ലേ?
2: ആ
1: അപ്പൊ നമ്മളെ പീസ് റേഡിയോയില് നമ്മളെ ഹമീദ് നമ്മളെ പ്രോഗ്രാം വരലുണ്ടല്ലോ.
2: ഈ മറ്റേ ഹമീദ് സാറ് ഇസ്ലാമിക്കിന്റെ ഇതൊക്കെ പറയുന്നത്
1: ഓരോ സമകാലിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരാറുണ്ടല്ലോ. അതില് അബ്ദുൽ ഹമീദ് പറപ്പൂർ സാറിന്റെ സിസ്റ്ററിന്റെ
5: സമകാലിക എന്നുള്ളതില്ലേ?
1: ആ ആ അതെ, ഹമീദ് സാറിന്റെ സിസ്റ്ററിന്റെ
2: പേരക്കുട്ടിയാ?
1: പേരക്കുട്ടിയാണ്. ഓക്കെ,
5: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആയിഷ കൊയിലാണ്ടി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞോളേ. ഉത്തരം പറഞ്ഞിട്ടില്ല.
1: നിഴൽ? നിഴൽ
5: നിഴലിനല്ല ഉത്തരം പോകുമ്പോ അല്ല ഉത്തരം ഇതാണ്. ശരിക്കും ഉത്തരം വാഹനത്തിന്റെ പുക എന്നാണ്.
1: അതായിരുന്നു
5: അമീർ ഇടത്തിനാട്ടുകാരെ ചോദിച്ച ചോദ്യം.
1: പുറകോട്ട് പോകുന്നത്? ആ വാഹനം മുന്നോട്ട് പോകുമ്പോ
5: പുറകോട്ട് പുക പോകും. അപ്പൊ ആരും ആ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
1: പക്ഷെ
5: നിഴല് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അതും ഒരു ശരിയായൊരു തന്നെയാണ്.
1: പോകുമ്പോ
5: ഇല്ലല്ലല്ല
1: പോകില്ല. ചെലപ്പോ നമ്മള് ബാക്ക് എന്നാണ് ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മള് മുന്നോട്ട് പോകും.
5: പക്ഷെ പിറകോട്ട് പോവില്ല.
1: ഓക്കെ,
5: അങ്ങനെ ഒരു ഇതുണ്ട്. ഏതായാലും മാഷാല്ലാ നല്ലൊരു കാര്യങ്ങൾ അവന്റെ അടുത്ത് കിട്ടിയ നമുക്ക്.
1: ഏതായാലും
5: നമുക്കേ ഇന്ന് നമ്മുടെ പാടക്കുറിപ്പുണ്ട്.
1: അതിന്റെ മുന്നേ നമുക്ക് അമീർ ടി എടത്തനാട്ടുകാരുടെ മോള് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
5: ഓക്കെ ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോവാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. ഞാൻ അംന ബിൻ തമീർ, സ്ഥലം എടത്തനാട്ടുകര. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. അമിതമായാൽ അമൃതവും വിഷം. ഒരിക്കൽ ഒരു മനോഹരമായ തോട്ടത്തിൽ ഒരു കുഞ്ഞുകുരുവി ജീവിച്ചിരുന്നു. ആ തോട്ടത്തിൽ നിറയെ പഴവർഗ്ഗങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കുരുവി ഒരു വലിയ തേൻകൂട് കണ്ടു. അതിൽ നിന്നും ഇറ്റുവീഴുന്ന തേൻ കണ്ട് കുരുവിക്ക് കൊതിയായി. കുരുവി പതുക്കെ ആ തേനൊന്ന് രുചിച്ചു നോക്കി. അമ്പോ എന്തു മധുരം! കുരുവിക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം കുരുവി തേൻ കുടിക്കാൻ എത്തി. പക്ഷെ ഇത്തവണ കുരുവി വിചാരിച്ചു, കുറച്ചു കുറച്ചായി കുടിക്കുന്നതിന് പകരം ഈ തേൻകൂട്ടിൽ ഒന്ന് ഇറങ്ങിയിരുന്നാൽ വയറു നിറയെ ഒരേ സമയം കുടിക്കാമല്ലോ. കൂട്ടുകാരായ പൂമ്പാറ്റകൾ കുരുവിയെ തടഞ്ഞു പറഞ്ഞു, വേണ്ട കുരുവി, അമിതമായി തേൻ കുടിക്കുന്നത് നിനക്ക് ദോഷം ചെയ്യും. മാത്രവുമല്ല ചിറകിൽ പറ്റിയാൽ നിനക്ക് പറക്കാൻ കഴിയില്ല. പക്ഷേ കുരുവി അത് കേട്ടില്ല. ആവേശത്തോടെ കുരുവി തേൻകൂട്ടിലേക്ക് ചാടി വീണു. വയറു നിറയെ തേൻ കുടിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പറക്കാൻ നോക്കിയപ്പോൾ കുരുവിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. കുരുവിയുടെ മനോഹരമായ ചിറകുകൾ ഒട്ടി പിടിച്ചിരുന്നു. ശരീരം ഭാരമുള്ളതായി തീർന്നു. കുരുവി അവിടെ കുടുങ്ങിയപ്പോൾ തന്റെ ആർത്തി കാരണം പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതോർത്ത് കുരുവി അന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. ഇതോടെ ഞാൻ എന്റെ കൊച്ചു കഥ അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നല്ലൊരു കഥ ആയിരുന്നു അല്ലേ?
1: അപ്പോ കഥയിൽ നിന്ന്
5: എന്താണ് ഗുണപാഠം?
2: ഗുണപാഠം, നമ്മള് ഒരാളിനെ കേൾക്കണം, പറയാതെ നമ്മള് പോവാൻ പാടില്ല. അത് ദോഷമാണ് പറഞ്ഞാൽ അത് ശരിക്കും, ഇപ്പൊ നമ്മളെ മാതാപിതാക്കൾ അത് ദോഷമാണ് പറഞ്ഞാൽ അത് അവർക്ക് അറിയാം അത് ശരിയായിട്ടും ദോഷമാണ്.
5: പലപ്പോഴും നമ്മുടെ സമൂഹത്തിലേ കൂടുതൽ അപകടങ്ങൾ നടക്കാറുണ്ട്. ഈ അപകടങ്ങൾ നടക്ക ഈ കുട്ടികൾ അപകടം നടക്കാറുണ്ട്. ഇതിന് മെയിൻ കണ്ടന്റ് നമ്മൾ എത്തി നോക്കുമ്പോൾ അതിന്റെ അറ്റത്തേക്ക് എത്തി നോക്കുമ്പോൾ മാതാവ് പറഞ്ഞിരുന്നു ആ വണ്ടി എടുത്ത് പോകരുത് എന്നുള്ളത്. എന്നിട്ട് മാതാവിന്റെ കണ്ണ് വെട്ടിച്ച് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അപകടം വരുന്നത് എന്നാണ് മനസ്സിലാക്കണം. അപ്പോ
1: മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും
5: പിന്നെല്ലിക്കമാരിയാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളത് തന്നെയാണ്.
1: അപ്പോ
5: മുതിർന്നവർ പറഞ്ഞു കേൾക്കും.
1: അതെ അതെ അതെ അതെ. നമുക്ക് ഈ അഫ്രാസിനെ ഇനി എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാണ്ടോ?
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി. സഫിയ കെ തിരുവങ്ങാടി പറയുന്നുണ്ട് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, കഥ സൂപ്പർ ആയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയും കഥകളും കവിതകളും എല്ലാം പറയാനുള്ള കഴിവ് അല്ലാഹു തരട്ടെ. നമ്മളെ അമ്ന അമ്ന മുന്നൊരിക്കൽ നമ്മളെ കൂടെ യൂണിയൻ ലൈവിൽ ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെയല്ല, പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ യൂണിയൻ ലൈവിൽ ഇരുന്നിട്ടുണ്ട്. ഓല് ഇവിടെ നാട്ടിലുണ്ടാവുന്ന സമയത്ത്.
1: വെരി ഗുഡ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാറുള്ളത്, പടക്കുറിപ്പിലേക്ക് പോകുന്നതിന്റെ മുമ്പ് സുഹൈലിനോട് തന്നെ ചോദിക്കാറ്. സുഹൈൽ, ഈ സുഹൈൽ ആദ്യമായിട്ടല്ലേ ഹോസ്റ്റലിൽ നിൽക്കുന്നത്? സുഹൈൽ ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഹോസ്റ്റലിൽ ഒരു ഒമ്പതാം ക്ലാസ് നിന്ന് ഹോസ്റ്റലിൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ?
2: ഹോസ്റ്റലിൽ ആക്ച്വലി നിൽക്കാൻ വിചാരിച്ചത് മറ്റേ എന്റെ ഉമ്മ ഇവിടെ ചേർത്തിയത്, ഉമ്മാന്റെ വീട്ടിലെ എല്ലാരും ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആദ്യം. ഞങ്ങൾ അങ്ങനെ പോകുമ്പോ ശീലാവുമ്പോ അത് ഓക്കെ ആവും. പിന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കണ കുറച്ച് വീട് ദൂരം ആയതുകൊണ്ട് പിന്നെ ഈ ഹോസ്റ്റൽ ചിട്ട നേരാക്ക ഈ സമയം പിന്നെ എല്ലാ ശീലം ഇത് മറ്റേ ഒതുക്കി വെക്കണേ, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക, അതൊക്കെ നേരാക്കാൻ വേണ്ടിയാ എന്റെ ഉമ്മ ഇവിടെ ചേർത്തിയത്.
1: ഇവിടെ വന്നപ്പോ എന്ത് തോന്നി?
2: ഇവിടെ ആദ്യം ഒക്കെ വന്നപ്പോ കുറച്ച് ദിവസം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം ആയിട്ടിപ്പോ സന്തോഷമായിട്ട് പോണുണ്ട് ഹോസ്റ്റലില്.
1: സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇസ്ലാമിക് കൾച്ചർ, ഇസ്ലാമിക് അന്തരീക്ഷം, നമസ്കാരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ദുആകൾ, പ്രാർത്ഥനകൾ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം. അതാണ് ഒരു ഇസ്ലാമിക് ഹോസ്റ്റൽ എന്നുള്ള സംവിധാനം ആകുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഗുണം ഇതിനുണ്ടാവും അല്ലേ? ശരി.
5: നമ്മുടെ അമ്മീരട്ടിയടത്തനാട്ടുകാരൻ്റെ മകളുടെ കഥ കേട്ടിട്ടേ, ഉമ്മ കുൽസു ചിറമകലം പറയുന്നുണ്ട്, ബാപ്പയെ പോലെ തന്നെ നല്ല ആക്ഷനോട് കൂടി കഥ പറഞ്ഞു തന്ന മോൾക്ക് അഭിനന്ദനങ്ങൾ. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. ശരിയാണ്, നമ്മുടെ അമ്മ ഇടത്തനാട്ടുകാരെ എപ്പോഴും എഴുത്തുകള് അല്ലേ തന്നെ
1: അടിപൊളിയായിട്ടുണ്ടല്ലേ,
5: ഉഷാറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പാടക്കുറിപ്പിലേക്ക്
1: പോകാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وبه نستعين ولا حول ولا قوه الا بالله العلي العظيم. പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ പ്രാവർത്തികമാക്കുന്നിടത്ത് നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ് സലാം പറയുക എന്നത്. ഒരുപാട് മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്നതിൻ്റെ പൂർണ്ണ രൂപവും എല്ലാം കൃത്യമായി എന്താക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമുക്കിടയിൽ സ്നേഹം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം എന്നൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ എന്താക്കൂല, അതിന് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് കൃത്യമായി നമ്മൾ എന്താക്കൂല, ചെയ്യൂല. നബി ആ നിലക്കൊരു ഹദീസ് നമ്മളെ പഠിപ്പിച്ചിട്ടാണുള്ളത്. ആ ഹദീസാണ് പറയാൻ ശ്രമിക്കുന്നത്. നബി പറയണേ, വലദി നഫ്സി ബിയദിഹി

0: ഇത്തരത്തിലുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി പിന്നെ നബി പഠിപ്പിച്ചൊരു കാര്യം എന്താ, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാവുക, സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നമ്മളെ സഹോദരനോട് വെറുപ്പില്ലാതെ സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നബി പറയുന്നത്. അപ്പം ഹത്ത തുമീനു വലാ തുമീനു ഹത്ത തഹബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അവലാദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതു, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയെന്നല്ല സംശയം. സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്ക് പഠിപ്പിച്ചിരട്ടെ എന്ന് നബി നമ്മളോട് ചോദിക്കുകയാണ്. നബി പറയുന്ന കാര്യം എന്താ പറയുക, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയം നിറഞ്ഞവരെ, പൊന്നുകൂട്ടുകാരെ, നമ്മൾ സലാം പറയുക നമ്മുടെ സുഹൃത്തുക്കളോട്. ഇത് നമ്മൾ അവനൊരു 10 പ്രാവശ്യം കാണുമ്പോൾ 10 പ്രാവശ്യം അടുപ്പിച്ച് സലാം പറഞ്ഞ് അവന് വെറുപ്പുണ്ടാണ് ഒരു രീതിയെ പറ്റിയല്ല പറയണത്. നമ്മൾ ആദ്യമായി ഒരാളെ വ്യക്തിനെ കണ്ടുമുട്ടാണ്, ഒരു ദിവസം വന്ന് നമ്മൾ കാണുമ്പോൾ സലാം പറയുക. ഒരു വഴിയിൽ നടന്നു പോകുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന മുസ്ലിമായ ഒരു വ്യക്തി കാണുമ്പോൾ സലാം പറയുക എന്ന രൂപം. ഇത് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും ഈമാൻ ഉണ്ടാകാനും പരസ്പരം സ്നേഹം ഉണ്ടാകാനും ഒക്കെ കണക്റ്റഡായി നിൽക്കുന്നൊരു വിഷയമായിട്ടാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന ആ പൂർണ്ണ രൂപം നമ്മൾ പറയാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അതിലൂടെ സമാധാനം നമുക്കിടയിൽ വർഷിപ്പിക്കുമാറാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, സ്വർഗം ലഭിക്കട്ടെ, ഈമാനുള്ളവരായി ജീവിക്കാനുള്ളൊരു അവസ്ഥ അല്ലാഹു നമുക്ക് ഉണ്ടാക്കി നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. മാഷാല്ലാ, നല്ലൊരു പാഠക്കുറിപ്പ് തന്നെ ആയിരുന്നു നമ്മൾ കേട്ടത്. സ്നേഹത്തിനെ കുറിച്ചൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മൾ കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ചെറിയ ക്വസ്റ്റ്യനെ ശ്രോതാക്കളുടെ കേട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര്, പിതാവിൻ്റെ പേര് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ. ഇൻഷാല്ലാ നിങ്ങൾ ശ്രോതാക്കൾ എന്ത് ചെയ്യുക, ഇതിൽ കേൾക്കുക. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മാഷാല്ലാ ആ മോളുടെ കൊച്ചു കഥ സൂപ്പർ, കൂടുതൽ പഠിക്കാനും വളരാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്?
2: ഞാനിപ്പോ ഇപ്പൊ കുറച്ച് ഇസ്ലാമിക് കാര്യങ്ങളായി പറയാണ്. ഇത് ഓർമ്മ നല്ലോണം വേണം. അപ്പോ ആദ്യം ഈ മറ്റേ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമ്പോ, എന്തെങ്കിലും പ്രശ്നം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രയാസമൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ മാഷിനോടോ സാറിനോടോ ആരോടെങ്കിലും ഈ കാര്യങ്ങൾ പറയണം, എന്നാലുള്ള നമുക്ക് ഒരു ആശ്വാസം തോന്നുക. നീ ചിലവരിതാ ഈ 5 നിസ്കാരം നിസ്കരിക്കാതെ കളാക്കുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ ശീലാക്കണം ഈ 5 നിസ്കാരം. പിന്നെ ഈ മറ്റേ ദുആ ഉണ്ടാക്കുന്നത് വെറുതെ അല്ല, അത് ഈ ദുആ ഉണ്ടാക്കുമ്പോൾ അല്ലാ ഈ മാതാപിതാക്കൾക്ക് വേഗം ഉണ്ടാക്കുമ്പോൾ അതിന് അല്ലാ വേഗം അതിന് റിപ്ലൈ തരും.
1: ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ മുതിർന്ന ആളുകൾ, നമ്മളെ മാതാപിതാക്കൾ അവരോടൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കും.
3: പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നത് സുഹൈല് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനെ ആ ഒരു ഇത് വന്നല്ലോ, വേർപിരിവ് വന്നതിന്റെ പേരിലുള്ള വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ സാറന്മാരോട് കാര്യങ്ങൾ പറയാം, അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോൾ പഠിച്ചവനോട് പറയാം, ദുആ ചെയ്യാം, അപ്പൊ അതിന്റെ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സുഹൈലിന് മലയാളം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പറയാൻ കഴിയുന്നുള്ള
2: പറയാനൊക്കെ പറ്റും
3: അല്ലേ,
1: മലയാളം അവിടെ ആയതുകൊണ്ട് മലയാളത്തിലേക്ക്,
3: മലയാളത്തിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്.
2: അവിടെ അല്ല, അവിടെ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ മലയാളീസ് ആയതുകൊണ്ട് ഖത്തറിൽ നമ്മൾ മലയാളം തന്നെ സ്പീക്ക് ചെയ്യല്, പക്ഷെ ടീച്ചേഴ്സ് അറിയാം സ്പീക്കേണ്ട.
3: പക്ഷെ അധികം പറയാം മലയാളം, പക്ഷെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എൻവയോൺമെന്റ് അല്ലേ പൊതുവേ ഉണ്ടാവുക,
2: ഇംഗ്ലീഷ് തന്നെ. പക്ഷെ മറ്റേ ഇംഗ്ലീഷ് മറ്റേ മലയാളം അറിയാത്ത കുട്ടികളാവുമ്പോ എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യും, അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യലോട്.
3: ഓക്കെ,
1: ഉത്തരങ്ങള് ഒരു ഉത്തരേ വന്നിട്ടുള്ളൂ. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്, പിതാവിന്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ അത് കൃത്യമായിട്ട് ഇതാക്കാം.
3: ഉത്തരം പറഞ്ഞിട്ടുണ്ട്,
1: ആ ഒരാൾ മാത്രമേ ഉത്തരം
3: പറഞ്ഞിട്ടുള്ളൂ. അടുത്താളിലേക്ക് വരുമെന്ന് അറിയില്ല, സിമ്പിൾ ആണ്. ആ അടുത്താള് വന്നിട്ടുണ്ട്, ഇനി വേറെ ആരും വരുള്ളൂ നോക്കാം നമുക്ക് ഇൻഷാല്ലാ. അതിനിടയ്ക്ക് ഫസ്റ്റ് ഹോസ്റ്റല് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വേറെ നല്ല ചില ചോദ്യങ്ങൾ ആ സമയത്ത്
1: വന്നിരുന്നു.
3: ആ ചോദ്യങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടോ എന്നൊരു ഒരു ഡൗട്ടുണ്ട്. നമ്മൾ തുടക്ക സമയത്താണ് ചില ചോദ്യങ്ങൾ.

0: വന്നത്. അതിൽ ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്രയുണ്ട് എന്നൊരു ചോദ്യം ഉമ്മുൽ കുൽസു ചർമ്മകളെ
1: ചോദിച്ചിട്ടുണ്ട്.
0: ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്രയുണ്ട്? ഇത് കേൾക്കുമ്പോ പല ആൾക്കാരും ചിലപ്പോ ഇങ്ങനെ ഓതി എണ്ണി നോക്കുന്നുണ്ടാവും അല്ലേ? നീ നോക്കില്ലേ? അവ എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ എണ്ണ പറയണ്ട, ബാക്കിയുള്ളൊക്കെ പറയായിരിക്കും.
1: രണ്ട് ക്വസ്റ്റ്യൻ അപ്പൊ മുന്നിലുള്ളത്, അപ്പൊ അതിന് ഉത്തരം പറയും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് സീറ? ആ ചോദ്യങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്, രണ്ട് ചോദ്യങ്ങൾ ആണ് ചോദിച്ചിട്ടത് അല്ലേ.
0: അദ്ദേഹത്തിന്റെ പേര് ഇവിടെ നമുക്ക് ഇനി സമയം.
1: അബ്ദുൽ അമീദ് സി കഴിയൊരു ചോദിച്ച ചോദ്യമാണ്, സിറാജൻ മുനീർ എന്ന.
0: സിറാജൻ മുനീർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത് ആരെയാണ്?
1: ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ
0: ആരെയാണ്
1: മൂന്നും അവര് പറഞ്ഞോട്ടല്ലേ ഉത്തരങ്ങളെ, മൂന്നോട് പറഞ്ഞോട്ടല്ലേ.
0: അല്ല പറയട്ടെ, നമുക്ക് ആരാ പറയണെന്ന് നോക്കട്ടെ. ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് ജസ്റ്റ് പറയാം. അതേതായിരുന്നു ചോദ്യം? എ പി ജെ അബ്ദുൽ കലാമിന്റെ
1: പിതാവിന്റെ
0: പേര് ആരൊക്കെയാണ് ഉത്തരം പറഞ്ഞത്?
1: നമ്മുടെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് അമീരുട്ടി അടുത്ത നാട്ടുകാര, സെഫിയ കെ തിരുരങ്ങാടി, ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലണ്ടി എന്ന ആളുകളാണ്. ജൈനുൽ ആബിദിനാണ് ഉത്തരം അല്ലേ. അപ്പോൾ അതിന് മൂന്നാളുകൾ, ഫസ്റ്റ് അമീരുട്ടി അടുത്ത നാട്ടുകാരെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത് എന്താണ്, അള്ളാഹു എന്നുള്ള നാമം ആയത്തുൽ കുർസിയിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ശ്രോതാക്കൾ എന്ത് ചെയ്യുക, ഉത്തരം നൽകുക. ഏകദേശം ഇനി 9 മിനിറ്റ് മാത്രമാണ് ഇവിടെ.
0: ഒരു ചെറിയൊരു സംഭവം എൻ്റെ ഇടയിലൂടെ പറയട്ടെ.
1: ഓക്കെ.
0: ഉഖ്ബത്ത് ബിൻ ഹാരിസുള്ള എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ അസ്റിസ്കാരം നിർവഹിച്ച ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോണ സമയത്തേ കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ആരാ ഹസൻ റളിയല്ലാഹു അൻഹു
1: അറിയില്ലേ?
0: പറയാൻ പറ്റുമോ?
1: അത്
0: ഹസൻ ഹുസൈൻ.
1: ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
2: ശിഷ്യന്മാർ,
1: പേര മക്കളായിരുന്നു.
0: നബിയുടെ മകൾ ഫാത്തിമയുടെ
1: ഹസ്ബൻഡ്
0: മക്കളാണ്.
1: ആര്?
0: ഹസൻ
1: ഹുസൈൻ.
0: മറക്കരുത്. ഓക്കെ, ഹസൻ ഹുസൈൻ. അപ്പൊ അതിൽ ഹസൻ അവരിങ്ങനെ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന അസ്റിസ്കാരം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ അവരെ കാണുന്നത്, ഉടനെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ചുമലിലിരുത്തി. എന്റെ ഇതു ചുമലിലിരുത്തിയിട്ട് എന്നിട്ട് പറയാണ്, നിന്റെ പിതാവ് അലിയോടല്ല നിനക്ക് സാദൃശ്യം, നിന്റെ മാച്ച്, നിന്റെ ഫേസ് കട്ട് നിന്റെ ഉപ്പാനോടൊന്നുമല്ല, മറിച്ച് ഉപ്പാന്റെ നിന്റെ ഉമ്മാന്റെ ഉപ്പാനോടാണ് എന്ന് പറഞ്ഞ ആരാ?
1: ആരാ ഉമ്മാന്റെ ഉപ്പ പറയുമ്പോ? ആരാ
3: ഉമ്മാന്റെ ഉപ്പ?
1: അതാരായിരുന്നു?
3: അവന്റെ ഗ്രാൻഡ്ഫാദർ.
1: അല്ല, ആ ഗ്രാൻഡ്ഫാദർ ആരാ?
0: ഗ്രാൻഡ്ഫാദർ ആരാണ്?
3: വല്ലിപ്പ.
0: അതാണ്
1: അദ്ദേഹത്തിന്റെ പേര്.
3: അത് അവന്റെ ഉപ്പയാ,
0: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഗ്രാൻഡ്ഫാദർ. ആരുടെ?
1: പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ
0: ഹസ്സൻ്റെയും ഗ്രാൻഡ്ഫാദർ ആരാണ്?
2: നബി
0: സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയുടെ ഒരു സാദൃശ്യമായിരുന്നു, നബിയുടെ ഒരു മാച്ച് കട്ടായിരുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് ആര് പറഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ എന്തെന്ന് നമുക്ക് കിട്ടി, നബിയുടെ ഒരു ഒരു ഒരു സാദൃശ്യം ഹസൻ. ഹസൻ ആരായിരുന്നു? പേരക്കുട്ടിയാണെന്ന് കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നോ, ഒരു ഇസ്ലാമിക് ഹിസ്റ്ററി നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്ന സമയത്ത് അഫ്രാസിനോടും പറയുന്നു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് ഒന്ന് റിസർച്ച് ചെയ്യണം അല്ലേ. അപ്പൊ ഇനിയിപ്പോ നീ 9th ലാണ്. അപ്പൊ 10th ലേക്ക് ഇതിന്റെ ഇടയിൽ, 10th ലാകുമ്പോൾ കുറച്ചുകൂടി ടഫാണ്, സമയം കുറച്ചുകൂടി കൺജസ്റ്റഡ് ആണ്. ഇതിന്റെ മുമ്പായിട്ട് കുറച്ച് ഇസ്ലാമികമായി നബി, നബിയുടെ മക്കള്, നബിയുടെ പേരക്കുട്ടികള്, സഹാബികൾ, അപ്പൊ പ്രത്യേകിച്ചും ആ ഒരു ഹിസ്റ്ററിയൊക്കെ. അഫ്രാസ്, നിനക്കിപ്പോ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞില്ലേ?
1: അഫ്രാസ് നല്ല വായിക്കുന്ന ആളാണ്.
0: ആ
1: കൂട്ടത്തിൽ
0: അഫ്രാസ് ഇനി വരുമ്പോ അടുത്തത് ഇതുപോലെ
1: സഹാബികളുടെ ചരിത്രം, നബിയുടെ
0: ചരിത്രങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പഠിക്കണം, എന്നിട്ടത് ശ്രോതാക്കളിലേക്ക് എത്തണം. അഫ്രാസിന് ഇനി ഇവിടെ സമയമുണ്ട്. അഫ്രാസ് എത്ര ക്ലാസ്സിലാ? 7ലാണ്. 8, 9, 10 ഉണ്ട്. അപ്പൊ ഈ ഒരു ഒരു വർഷത്തിന്റെ ഉള്ളിൽ നീ നല്ലൊരു ഹിസ്റ്ററി എഴുതി റെഡിയാക്കി വരണം, പ്രവാചക ഹിസ്റ്ററി. ഓക്കെ, ഇൻഷാല്ല നല്ല പറയാനുള്ള സ്കില്ലുള്ളതുകൊണ്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഓക്കെ, അതുപോലെ സുഹൈലും. ശരി, നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ
1: ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാ എന്ന പേര് എത്ര എണ്ണം വന്നു?
0: അല്ലാഹു എന്നുള്ള പേര്,
1: അല്ലാഹു എന്നുള്ള പേര്, അല്ലാഹിന്റെ നാമങ്ങളല്ല, അല്ലാ എന്നുള്ള പേര് എത്ര എണ്ണം വന്നിട്ടുണ്ട്?
0: അപ്പോ
1: ഒരാൾ അല്ലാഹിന്റെ പേര് മുഴുവനായിട്ട് അയച്ചിട്ടുണ്ട്, അല്ലാഹിന്റെ നാമങ്ങൾ അയച്ചിട്ടുണ്ട്,
0: മൊത്തം നാമങ്ങൾ
1: അങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോ ഉത്തരം ഒന്ന് എന്നാണല്ലേ?
0: യെസ്, ഒന്ന് എന്നാണ്. പക്ഷേ ഈ അത് അതൊരു കൗതുകമുള്ള കാര്യമാണ്. അതിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ എത്ര ഏതൊക്കെയാന്നുള്ളത്,
1: അത് വല്ലാത്തൊരു തന്നെയാണ്. ശരി ശരി,
0: അല്ലാഹു, പിന്നെ ഇതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാഹ് എന്നുള്ള പേര്
1: ഒറ്റ തവണ വന്നിട്ടുള്ളൂ,
0: ഒറ്റ തവണ വന്നിട്ടുള്ളൂ.
1: ചില ആളുകൾ 17 തവണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 5 തവണ. കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും. ആദ്യം ഉത്തരം പറഞ്ഞതേ മുഹമ്മദ് റഫീഖ് ടൈലർ മംഗളൂരാണ് ഉത്തരം
0: പറഞ്ഞത്.
1: ആണ്ടേ, മുപ്പര് സ്റ്റിച്ചിങ്ങിന്റെ അടിയിലാണ്, മുപ്പര് സ്റ്റിച്ചിങ്ങിന്റെ അടിയിൽ ഒരുപാട് അറിവുകൾ അദ്ദേഹം നേടുന്നുണ്ട്. ഒരു പ്രാവശ്യം പിന്നെ ആരൊക്കെയാണ് ഉത്തരങ്ങൾ പറഞ്ഞത് ഒരു തവണ എന്നുള്ളത്? മറ്റേ നമ്മളെ ഫാത്തിമ പർളി, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: നമ്മള് പിന്നെ വേറൊരു ചോദ്യം, സിറാജൻ മുനീറ എന്ന് വിശേഷിപ്പിച്ചത് പ്രകാശിക്കുന്ന വിളക്ക് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അത് ആരെയാണ് എന്നതാണ്.
1: അത്
0: അല്ലാഹു വിശേഷിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രകാശിക്കുന്ന വിളക്ക്.
1: ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞിട്ടുള്ളൂ,
0: അതെ, അത് വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇനി നമുക്ക് അധികം എനിക്ക് തോന്നുന്നത്
1: സമയമല്ല, അതുകൊണ്ട്
0: സമയമില്ല,
1: ഉത്തരം പറയാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അമീറുട്ടി അടുത്തനാട്ടുകാരെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ബറക്കല്ലാ. ഏതായാലും വളരെ സന്തോഷങ്ങളുണ്ട്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാന്നില്ല, പക്ഷെ എന്റെ ഓർമ്മയിൽ വന്നിരുന്നു, പക്ഷെ അത് പോയി. അത്
0: ചോദ്യപോയോ?
1: ചോദ്യം പോയി,
0: മിസ്സായി പോയി,
1: മിസ്സായി പോയി. അത് പെട്ടെന്ന് നിക്കൂലല്ലോ,
0: സമയം ഇവിടെ ഇനി കാത്തിരിക്കാനിട്ട് സമയമില്ല തോന്നുന്നില്ലേ?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഏകദേശം വൈൻഡപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം
0: നമുക്ക് എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇന്നും പലരും പിന്നെ അമ്മീട്ടി അടുത്തനാട്ടുകാരെ മോളെ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട് അല്ലെ, പലപ്പോഴും മോളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ ചില മക്കൾക്ക് ഈ ഒരു അവസരം അത് കൊടുക്കണം. അത് മാത്രമല്ല, കുട്ടികളേക്കൊന്നും ഒരിക്കല് പറ്റുന്ന ആളുകൾ, വണ്ടി സൗകര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് രണ്ട് പ്രോഗ്രാമൊക്കെ പഠിച്ചിട്ട് അവരൊന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോക്കോ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. എന്നിട്ട് ഇന്ന ദിവസം ഗ്രീൻ വാലിക്ക് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രീൻ വാലിന്റെ അടുത്താണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഈവനിങ് ലെവൽ ഞങ്ങൾ ഇന്ന് മക്കളെയും കൂട്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ അല്ലേ അവരുടെ ഒന്നോ രണ്ടോ പ്രോഗ്രാം വെച്ചിട്ട് ഈവനിങ് ലൈവ് അതൊക്കെ മനോഹരമാവും. അപ്പോൾ അതിനൊക്കെ തയ്യാറുള്ള സന്നദ്ധതയുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക.
1: കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് അവരുടെ വിജയം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഏതായാലും വൈൻഡപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
0: വി ടി അബ്ദുൽ സലാം,
1: നമ്മുടെ
3: അഹമ്മദ്,
2: അഫ്രാസ് മുഹമ്മദ്.
1: ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ഈവനിങ് ലൈവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നാം ഒരാൾക്കും വിശ്രമിക്കാനില്ല നേരം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. ഇന്നത്തെ സ്വരത്തിൽ ഓമനെ മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം. ഓമന മുഹമ്മദിനെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചത് സാജിദ് പുതുനഗരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓർമ്മ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ്, ഈ ഗ്രന്ഥത്തിൽ നിന്നും ആ വിടവ് എങ്ങനെ നികത്തും. സമുദായ നേതൃത്വത്തിൻ്റെ എല്ലാവിധ സ്ഥാനങ്ങളും വഹിച്ചിരുന്ന അഭിവന്ദ്യ ഗുരുനാഥനും സംഘടനാ നേതാവുമായ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ വിടവ് ആര് നികത്തും എന്ന ചോദ്യം മുന്നിൽ വച്ചുകൊണ്ട് അലി അബ്ദുറസാഖ് മദനി എഴുതിയ ഓർമ്മക്കുറിപ്പ്. ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ്. ശബ്ദം നൽകുന്നത് നസറുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്നറിയപ്പെട്ടിരുന്ന അഭിവന്യ പണ്ഡിതൻ, മതപാണ്ഡിത്യത്തോടൊപ്പം തന്നെ സാമൂഹിക, സാംസ്കാരിക, ഭൗതിക മേഖലകളിൽ വിളങ്ങി നിൽക്കുകയും സമൂഹത്തിനുവേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്തിരുന്ന മഹാപണ്ഡിതൻ. ധാരാളം സ്ഥാപനങ്ങളുടെ മേധാവിയായിരുന്നപ്പോഴും സാമൂഹിക മേഖലകളിൽ തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ മഹനീയ വ്യക്തിത്വം. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓർമ്മ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ തുടർച്ചയെന്നോണം അലി അബ്ദുറസാഖ് മദനി എഴുതിയ ഓർമ്മയാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വഇൻഷാ അൽ ഇലാഹു ഫഅൻ ഖരീബിൻ യസുദ്ദു ഫറാഹു ഷെയ്ഖൻ ഹമീദ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം നാം കേൾക്കുകയാണ്. വിടവ് നികത്തുക എന്ന ശീർഷകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഓർമ്മക്കുറിപ്പ് നാം കേട്ടു തുടങ്ങുന്നു.
4: അള്ളാഹു തുണച്ചാൽ അദ്ദേഹത്തിൻ്റെ വിടവ് അടുത്തു തന്നെ അഭിവന്ദ്യനായൊരു ഷെയ്ഖ് നികത്തും. 1948 നവംബറിലക്കം അൽമുർഷിദിൽ മർഹൂം KKM ജമാലുദ്ദീൻ മൗലവി മർഹൂം MCC ഹസൻ മൗലവിയുടെ അവധാനങ്ങൾ വാഴ്ത്തുന്നതാണ് കവിത. അദ്ദേഹത്തിൻ്റെ നിര്യാണം മുസ്ലിം കേരളത്തിന് മൊത്തത്തിലും മദീനത്തുലുലും അറബി കോളേജിന് പ്രത്യേകമായും സൃഷ്ടിച്ച നഷ്ടത്തെപ്പറ്റി പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം. പാണ്ഡിത്യത്തിലും അധ്യാപന വൈശിഷ്ട്യത്തിലും സുസമ്മതനായ ഹസൻ മൗലവിയുടെ വിടവ് മദീനത്തുലുലുമിൽ അഭിവന്ദ്യനായ ഒരു പണ്ഡിതൻ നികത്തുമെന്ന് കവി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അഭിവന്ദ്യനായ ഷെയ്ഖ് എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെയാണെന്നാണ് അന്ന് മദീനത്തുലുലുമിൽ പരക്കെ കേട്ട അഭിപ്രായം. അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ്, കഴിവുറ്റ അധ്യാപകനാണ്, വാചാലനായ ഉപദേഷ്ടാവാണ്, സർവോപരി ഹദീസ് വിജ്ഞാനീയത്തിൽ അദ്വിതീയനാണ് എന്നെല്ലാം കേട്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഷെയ്ഖ് മൗലവി അവിടെ അധ്യാപകനായി വരികയും ചെയ്തു. ഉയർന്ന ക്ലാസുകളിൽ മാത്രമാണ് അദ്ദേഹം അധ്യാപനം നടത്തിയിരുന്നത്. അന്ന് മദീനത്തുൽ ഉലൂമിലെ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥിയായ ഈ ലേഖകന് മൗലവി സാഹിബിൻ്റെ വൈജ്ഞാനിക സമ്പത്തോ അധ്യാപന ചാതുരിയോ അനുഭവിക്കാനുള്ള അവസരമോ മനസ്സിലാക്കാനുള്ള കഴിവോ ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളോട് പോലും വളരെ സൗമ്യമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും പുറത്തു തട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന സ്നേഹശീലനായ ഷെയ്ഖ് മൗലവിയോടുള്ള ബഹുമാനം അന്നു തന്നെ ഹൃദയത്തിൽ വേരുപിടിച്ചിരുന്നു. അവരുടെ മത്സരം. അദ്ദേഹത്തിൻ്റെ സേവനം മദീനത്തുൽ ഉലൂമിൽ അധികം തുടർന്നില്ല. ഉന്നത മതവിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നവരെല്ലാം മൗലവിയുടെ പരിചയസമ്പത്ത് ചൂഷണം ചെയ്യുന്നതിൽ പരസ്പരം മത്സരിക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത്. വിശിഷ്യ സ്ഥാപനത്തിൻ്റെ അല്ലലുകളും അലട്ടലുകളും നിറഞ്ഞ ശൈശവദശ ക്ഷമാപൂർവം തരണം ചെയ്യുന്നതിന് ആ വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ വിദഗ്ധമായ നേതൃത്വം അവർക്ക് ആവശ്യമായിരുന്നു. അരീക്കോട് ജംഇയ്യത്തുൽ മുജാഹിദീൻ സുല്ലംസുലം അറബി കോളേജ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ മൗലവി അവരോധിക്കപ്പെട്ടു. എന്നാൽ കൊല്ലങ്ങൾ കഴിഞ്ഞു കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ എടവണ്ണയിൽ ജാമിഅ തുടങ്ങിയപ്പോൾ നദ്വത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിന് അതിൻ്റെ നായകത്വമേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വളവന്നൂർ അൻസാർ അറബിക് കോളേജ് കമ്മിറ്റിക്കാരുടെ നിർബന്ധമായി അൻസാറിൻ്റെ ശൈശവദശ തരണം ചെയ്യാൻ മൗലവിയുടെ സേവനം കൂടിയേ കഴിയൂ. സന്തോഷപൂർവ്വം അദ്ദേഹം അൻസാറിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുത്തു. അതിനകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ആദ്യത്തെ ഡീനായി കേരള സർക്കാർ നോമിനേറ്റ് ചെയ്തതും അദ്ദേഹത്തെയായിരുന്നു. എന്നാൽ അൻസാറിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കെയാണ് മൗലവി അവറുകൾ അധ്യക്ഷനായ കേരള ജമിയത്തുൽ ഉലമ മോങ്ങം വനിത അറബി കോളേജ് ഏറ്റെടുത്തത്. അതോടെ ആ സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് മൗലവിയുടെ സേവനം അൻസാറിൽ നിന്ന് ജമിയത്തുൽ ഉലമ കടമെടുത്തു. 1977 മാർച്ച് 16 രാത്രി 11:30 അൻവാറിൽ അന്ധകാരം പരത്തിക്കൊണ്ട് മൗലവി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. ഉത്തരവാദിത്തങ്ങളുടെ അട്ടിപ്പേർ. ഒരു പ്രിൻസിപ്പൽ എന്ന നിലക്കുള്ള ഭാരിച്ച ചുമതലകൾക്ക് പുറമെ സമുദായത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്യാനുള്ള നിരന്തരമായ ശ്രമത്തിലേർപ്പെട്ട ഒരു ധീര മുജാഹിദ് കൂടിയായിരുന്നു ഷെയ്ഖ് അവറുകൾ. ഒഴിഞ്ഞിരിക്കാനോ വിശ്രമിക്കാനോ പോയിട്ട് സ്വന്തം കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം ലഭിച്ചിരുന്നില്ല. ഒഴിവു ദിവസമായ വെള്ളിയാഴ്ച ദൂരദേശത്ത് ജുമാ ഖുതുബ, രാത്രികാലങ്ങളിൽ വഅള് യോഗങ്ങൾ, പുറമേ ഫത്വക്ക് വേണ്ടി സമീപിക്കുന്ന ആളുകളും. തിരക്കി പിടിച്ച ദിവസങ്ങളായിരുന്നു മൗലവിയുടേത്. സ്വന്തം കുട്ടികളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നതിനുകൂടി സമുദായം അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. ഏതാനും വർഷം കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രസിഡന്റായിരുന്ന മൗലവി കെഎൻഎം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ കൂടിയായിരുന്നു. ജനാബ് പി ഉണ്ണി മുഹീദ്ദീൻ കുട്ടി മൗലവിയുടെ ചരമത്തെ തുടർന്ന് കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മൗലവി മരിക്കുവോളം ആ സ്ഥാനം തുടർന്നു. കോഴിക്കോട് രൂപം കൊണ്ട കേരള ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹമായിരുന്നു. ആ വിടവാർ നികത്തും. MCC ഹസൻ മൗലവിയുടെ നിര്യാണം മൂലം മദീനത്തുൽ ഉലൂമിന് ഭവിച്ച നഷ്ടം നികത്താൻ ഷെയ്ഖ് മൗലവിയുണ്ടെന്ന് ജമാലുദ്ദീൻ മൗലവി സമാശ്വസിച്ചു. അതിനുശേഷം പണ്ഡിതവൃത്തത്തിനേറ്റ ക്ഷയത്തിന് കണക്കു നോക്കൂ. MCC അബ്ദുറഹ്മാൻ മൗലവി, അഹമ്മദ് മൗലവി, KM മൗലവി, ജമാലുദ്ദീൻ മൗലവി, PN മുഹമ്മദ് മൗലവി, PP ഉണ്ണി മുഹീദ്ദീൻ മൗലവി, കുറ്റ്യാടി അബ്ദുള്ള കുട്ടി മൗലവി, EK മൗലവി, അവസാനം എടവണ്ണ അലവി മൗലവിയും. ഇവരോരോരുത്തർ മരിക്കുമ്പോഴും ജമാലുദ്ദീൻ മൗലവിയുടെ മാതൃക സ്വീകരിച്ചു ഷെയ്ഖ് മൗലവി ഇവിടെയുണ്ടല്ലോ എന്ന് സമാശ്വസിക്കാമായിരുന്നു. ഇനിയോ? മുജാഹിദ് നേതാക്കൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. മേൽപ്പറഞ്ഞ പണ്ഡിതന്മാരെക്കാൾ ഒരുപക്ഷെ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്നവർ നമ്മളിൽ കാണും, എഴുതാൻ കഴിയുന്നവർ കാണും, പഠിപ്പിക്കാൻ കൊള്ളുന്നവരും കണ്ടേക്കും, നേതൃത്വം കൊടുക്കാൻ പറ്റിയവരുമുണ്ടാവും. പക്ഷേ പാണ്ഡിത്യത്തിൽ അവരോട് സമീപത്തു നിൽക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർ?
3: മാഷാല്ലാ, ഷെയ്ഖ് മുഹമ്മദ് മൗലവി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വരുത്തി തീർത്ത ഒരുപാട് ആന്ദോളനങ്ങൾ, സമൂഹത്തിൻ്റെ നല്ല നടപ്പിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും സ്വന്തം കുടുംബത്തെപ്പോലും മറന്ന്, അതല്ലായെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തേക്കാൾ സമൂഹത്തിൻ്റെ കാര്യത്തിന്, സമുദായത്തിൻ്റെ കാര്യത്തിന് വില കൽപ്പിക്കുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്തിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ലേഖകൻ നമ്മോട് പറഞ്ഞു തന്നത്. അതെ, ഒരുപാട് ശിഷ്യസമ്പത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകുമ്പോൾ അവസാനം ബാക്കി വെക്കുന്ന അടയാളങ്ങൾ, ആസാറുകൾ തീർച്ചയായും അവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളായി പരിണമിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലേഖകൻ പറഞ്ഞവസാനിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒരുപാട് പണ്ഡിതന്മാരുടെ കണ്ണികളിൽ അവസാന കണ്ണിയായി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ എണ്ണുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ കേരളം കാണേണ്ടതുണ്ട് എന്ന ആശയും ആശങ്കയുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അവസാനത്തിൽ നാം കണ്ടത്. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെപ്പോലുള്ള പണ്ഡിതന്മാരെ അനുധാവനം ചെയ്യുന്ന, അവരുടെ പിൻഗാമികളായി കേരള ജനതക്ക് മലയാളി മനസ്സിന് സമാശ്വസിക്കാൻ പറ്റുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. നമുക്കത് കേൾക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും, ആ വിടവ് എങ്ങനെ നികത്തും എന്ന അലി അബ്ദുറസാഖ് മദനിയുടെ ഓർമ്മകളിൽ നിന്നും ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് നസ്രുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുവര.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജംഷീർ വീട്ടി.
1: 70 ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കല് അടങ്ങിയ ഒരു സ്റ്റിക്കാണ് ഒത്തിരി ആളുകളെ കയ്യിൽ കാണുന്നത്, സിഗരറ്റിൻ്റെ ഒരു ചെറിയ കുറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കാരണം പലപ്പോഴും രോഗികളെ വന്നിട്ട് രോഗികൾ നമ്മളെ അടുത്ത് വന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വല്യപ്പ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശന് ഇങ്ങനെയുള്ള ആളുകൾ, എൻ്റെ അമ്മാവന് വർഷങ്ങളോളം സിഗരറ്റ് വലിച്ചിരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് അവർ മരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെടുത്ത് വരിക. പക്ഷേ ഈ ധാരണയാണ് ഒരു ആയിരക്കണക്കിന് ആളുകളെ, ഒരൊറ്റ ചിന്ത, ഒരാളെ ഒരു ചിന്തയാണ് ആയിരക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. സിഗരറ്റ് ഏകദേശം നമ്മുടെ ശരീരത്തിൻ്റെ വോയിസ് ഉണ്ടാക്കുന്ന ലാരിങ്സ് അല്ലെങ്കിൽ അന്നനാളം, വായ, നാവ്, അതുപോലെ തന്നെ ആമാശയം, പിന്നെ മലദ്വാരം, കിഡ്നി, ഒത്തിരി അവയവങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാധനമാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗരറ്റ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യന് തടയാവുന്ന, ക്യാൻസർ വരുന്നത് തടയാവുന്ന ഒരു മോഡിഫയബിൾ ഒരു റിസ്ക് ഫാക്ടറാണ് ആക്ച്വലി സിഗരറ്റ് സ്മോക്കിംഗ്. ഈ സ്മോക്കിംഗ് നിർത്തുന്നത് തന്നെ ശ്വാസകോശത്തിൻ്റെ ഏകദേശം 85% ക്യാൻസറിനും കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ഈ സിഗരറ്റ് വലി നിർത്തുന്നത് അത് കഴിഞ്ഞ് ഏകദേശം 10-15 കഴിഞ്ഞാലാണ് പൂർണ്ണമായും സിഗരറ്റിൻ്റെ എഫക്റ്റിൽ നിന്ന് ആളുകൾ മോചിതരാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതിലുപരി നമ്മളെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡ്, നമ്മളെ ടാറ് പോലുള്ള കെമിക്കല്, ഇതുപോലെ ഒത്തിരി കെമിക്കല് നമ്മൾ നമ്മളായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ ഹെൽത്തിനെ അതിന് പുറമെ നശിപ്പിക്കുകയാണ് സിഗരറ്റിലൂടെ ചെയ്യുക. അതിന് പുറമെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കാണ്, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായിട്ട് കാലിൽ മുറിവുണ്ടാകുന്നത് പോലെ മറ്റൊരു അസുഖം, അല്ലെങ്കിൽ രക്തക്കൊഴലുമായി ബന്ധപ്പെട്ട ധാരാളം അസുഖങ്ങളും, അവരെ വിരൽ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ, എല്ലാറ്റിനും കാരണം സിഗരറ്റാണ്. അതിലുപരിയും ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു, കെമിക്കൽ ഒരു ശത്രുവാണ് സിഗരറ്റ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ദുശീലങ്ങളുള്ളവർ ഇമ്മീഡിയറ്റ്ലി അത് നിർത്തണം എന്നുള്ളതാണ് ഇതെന്നുള്ള മെസ്സേജ്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ജംഷീർ വീട്ടി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആരാധ്യൻ അല്ലാഹു മാത്രം. നമ്മോടൊപ്പം സഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് മനുഷ്യർ. പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഇല്ലാതായി പോയാൽ മാത്രമേ അതിൻ്റെ ഒരാഴവും പരുപ്പവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വരികയും അദ്ദേഹം കിടപ്പിലാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ കിടപ്പിലായ ഒരു വ്യക്തി സ്വാഭാവികമായി കൊണ്ടും താൻ അറിയാതെ തനിക്ക് ഇത്രയും കാലം ശ്വസിക്കാനൊരു നല്ല നിലയിൽ ഒരു ശ്വസന ഘടന തനിക്ക് ലഭിച്ചു എന്നുള്ളതും താൻ അറിയാതെ തനിക്ക് ലഭിച്ച ഒരു സിസ്റ്റമാറ്റിക് ഒരു ഹൃദയ പ്രക്രിയ തനിക്കുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ മനുഷ്യൻ തിരിച്ചറിയുന്നൊരു ഘട്ടമുണ്ട്. അതാണ് ആ സ്ട്രോക്ക് വരുമ്പോൾ സ്വാഭാവികം കൊണ്ട് മനുഷ്യരേക്ക് ചിന്തിക്കുന്നത്. അഥവാ ഇപ്പം ഭൂമിയിലുണ്ടായിരുന്ന സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ പലപ്പോഴും അവിടെ ഓക്സിജൻ ഇല്ലാത്ത വേളയിൽ അവർ ഇവിടുന്നും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ഓക്സിജനുമായി കൊണ്ടാണ് അവർ ആകാശത്തേക്ക് പോകുന്നത്. എന്നാൽ ആ സംവിധാനിച്ച ഓക്സിജൻ എങ്ങാനും ബഹിരാകാശത്ത് വെച്ച് പെട്ടെന്ന് പ്രവർത്തനരഹിതമായി പോയാൽ സ്വാഭാവികമായിട്ടും ആ ബഹിരാകാശ സഞ്ചാരികൾ ചിന്തിക്കുക, ഇത്രയൊക്കെ പണം കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടും ആ ഒരു ഓക്സിജൻ നമുക്കിവിടെ ശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു പണം പോലും മുടക്കാതെ നമുക്ക് ഭൂമിയിൽ ലഭിച്ചിരുന്ന ഒരു ഓക്സിജൻ സിസ്റ്റത്തെക്കുറിച്ചിട്ട് അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഒരു തേട്ടമാണ്. അഥവാ മനുഷ്യനെ ജന്മനാ ലഭിച്ച ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം നമുക്ക് കണ്ണുകൾ ലഭിച്ചു, രണ്ട് കണ്ണുകൾ ലഭിച്ചു, ആ നമുക്ക് മൂക്ക് ലഭിച്ചു, നാവ് ലഭിച്ചു. മനുഷ്യൻ്റെ ശരീരത്തെ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലാതായിരുന്നുവെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കുക ഇല്ല. ഈ കണ്ണ് ഏതെങ്കിലും ഒരു ഭാഗത്തായിരുന്നുവെങ്കിൽ, മൂക്ക് നടുവിലാകുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അത്തരം മനുഷ്യന് ലഭിച്ച സവിശേഷമായ കഴിവുകളാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്നതാണ് സത്യം. അഥവാ പല അനുഗ്രഹങ്ങളും ലഭിച്ച മനുഷ്യന് എന്നാൽ ഭൂമിയിലെ പല കാര്യങ്ങൾക്കും അവന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇപ്പം സൂര്യൻ്റെ ഒരു ആകൃതി, അതിൻ്റെ ഒരു വലിപ്പം, ചൂട് കൂടുമ്പോൾ ആ ഒരു ചൂടിനെ തടുക്കാനുള്ള ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ സൂര്യനെ ഒന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഒരു കഴിവോ മനുഷ്യന് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളൊന്ന് ആലോചിക്കുക, അന്തരീക്ഷത്തിൻ്റെ ഏതെങ്കിലും ഓസോൺ പാളി നീക്കം ചെയ്തു കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് ഒരു നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു നിമിഷം പോലും മനുഷ്യനവിടെ നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇങ്ങനെ സൂക്ഷ്മമായ കൊണ്ട് തന്നിലേക്കും അതേപോലെ തന്നെ തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലേക്കും നോക്കുന്ന മനുഷ്യൻ തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട് എന്നുള്ളത് അവൻ സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നും മനുഷ്യന് ഒരുപാട് ചിന്തകൾ ലഭിക്കുന്നു. അഥവാ എന്നെക്കാൾ ശക്തനായ ഒരു കഴിവ് ഉള്ളൊരു സംവിധാനം ആണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത് എന്നുള്ളതും അവർക്ക് ആ ശക്തിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അവൻ്റെ ഒരു നൈസർഗികമായ ഒരു സംവിധാനം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ചുറ്റുപാടുകളെ മാത്രമല്ല, തൻ്റെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യൻ അശക്തനാണ്. തനിക്ക് മൂക്കുണ്ടായി, വലുതായതിനു ശേഷം, താൻ വളർന്നു വലുതായതിനു ശേഷം ആ മൂക്കിനെ മാറ്റി സ്ഥാപിച്ചേക്കാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. ഇത് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നേക്കാൾ കഴിവുള്ള ഒരു ശക്തിയിലേക്ക് ശരണത്തിന് അവലംബിക്കുക അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ ഒരു നൈസർഗികമായ തേട്ടം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഈ ശരണം വിളിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധന എന്ന് പറയുന്നത്. അഥവാ തനിക്കൊന്നിനും ആകില്ല എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ മനസ്സിൽ നിന്നും എല്ലാറ്റിനും കഴിവുള്ള ഒരു ശക്തിയോട് അവൻ പ്രാർത്ഥിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ഈ തേട്ടം യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതമാണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പം നിരീശ്വര പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആദിമ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവമാണ്. അഥവാ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസരത്തിൽ ഹിറ്റ്ലർക്കെതിരെ സഖ്യകക്ഷികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ടോർസ് രഹസ്യാന്വേഷണ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പരമോന്നത ഭരണാധിപനായിരുന്ന ജോസഫ് സ്റ്റാലിൻ പോലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിനോട് ദൈവം ഈ പദ്ധതി വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിച്ച സംഭവം വ്യക്തമാക്കുന്നത് പരമോന്നത ശക്തിയോടുള്ള ആരാധന മനോഭാവം എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഒരു സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം, അഥവാ പിറന്നു വീണതിന് 10-30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ സ്വതവേ ചിന്തിക്കുകയാണ്, എൻ്റെ കണ്ണുകൾ മുന്നിലുള്ളതിന് പകരം പിന്നിലേക്കാക്കുവാൻ, എൻ്റെ മുന്നിലുള്ള മൂക്ക് പിന്നിലേക്കാക്കുവാൻ. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാകാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ ഇടവില്ലാത്ത വിധത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുള്ളത്. അഥവാ ഇതൊന്നും തനിക്ക് കഴിവില്ലാത്തതാണ് എന്നുള്ളതും, താൻ മുന്നിൽ കാണുന്ന സൂര്യനെയും താൻ മുന്നിൽ കാണുന്ന ചന്ദ്രനെയും, തണുപ്പല്പം കൂടുമ്പോൾ ചന്ദ്രനെ ഒന്ന് എന്താണ് നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഒന്ന് ആ ഭൂമിയിൽ നിന്ന് മാറ്റുവാനോ മനുഷ്യന് സാധ്യമല്ല എന്നവൻ തിരിച്ചറിയുകയും, ആ തിരിച്ചറിയിൽ നിന്നും തന്നേക്കാൾ കഴിവുള്ളൊരു ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്നുള്ളതും, ആ ശക്തിയോട് അവനൊരു ആരാധന തോടുകയും അവനോട് ശരണം വിളി തേടുകയും എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ തേട്ടമാണ്. ആ തേട്ടം വന്നു കഴിഞ്ഞാൽ അതൊരു യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമേ അല്ല എന്നുള്ളതാണ് വസ്തുത. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധന എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കഴിവിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അവൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിൽ നിന്നും അവൻ ശരണം വിളിക്കുന്നു. ഇതിന് ഇസ്ലാം ആരാധന എന്ന ഒരർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നു. എങ്കിൽ ഈ ആരാധനക്കർഹൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പല ആൾദൈവങ്ങളെയും പല ബിംബങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബിംബങ്ങൾ മനുഷ്യനേക്കാൾ ഒരു താഴ്ന്ന ഒരു സൃഷ്ടിയാണ് ബിംബങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ആരാധന യഥാർത്ഥത്തിൽ നടത്തേണ്ടത് തൻ്റെ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യങ്ങൾ ഭൂമിയിലുണ്ട് എന്നുള്ളതും, ആ കഴിവ് അതെല്ലാം നിയന്ത്രിക്കുന്നതിന് പിന്നെ ശക്തിയുണ്ടെന്നും അവർക്കാണ് ആരാധന നൽകപ്പെടുന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബിംബത്തിന് മുന്നിൽ പോയി അവർ ആരാധന നിർവഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തന്നേക്കാൾ കഴിവില്ലാത്തൊരു ശക്തിക്ക് മുന്നിൽ പോയിട്ടാണ് അവിടെ ആരാധന നിർവഹിക്കുന്നുള്ള ഒരു യുക്തിവിരുദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ കല്ലിനും മുള്ളിനും മേൽ ആരാധന നിർവഹിക്കുമ്പോൾ തന്നേക്കാൾ പോലും കഴിവില്ലാത്തൊരു കല്ലിനും മുള്ളിനും മേലാണ് അവർ ആരാധന നിർവഹിക്കുന്നതെന്നുള്ള യുക്തിരഹിതമായിട്ടുള്ളൊരു സിസ്റ്റം സംഭവമാണ് അവിടെ നിൽക്കുന്നത്. എങ്കിൽ ആരാധനക്കർഹൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഹുവൽ ഹയ്യുൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീൻ, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. സത്യസായിബാബയുടെ ചിത്രം പ്രദർശിച്ച് അതിൽ ആരാധിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയടുത്ത് ഒരു കണ്ണാശുപത്രിയിൽ പോയി ചെന്നപ്പോൾ അവിടെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ സത്യസായി ബാബയെ പ്രദർശിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തുന്നു. അദ്ദേഹം സത്യസായിബാബയുടെ ആരാധകനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് സത്യസായിബാബ ഇന്ന് ലോകത്തിൽ നിന്നും ഇല്ലാതായിപ്പോയി, എങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. 59-ാമത്തെ 60-ാമത്തെ വയസ്സിൽ സത്യസായിബാബ മരണപ്പെട്ടു പോകുമ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തെയും അതിനു മുമ്പുള്ള മനുഷ്യരുടെയും പൊക്കൽക്കൊടിയെ സൃഷ്ടിച്ചത് ആരാണ്? ഈ എന്നൊന്നും നിലനിന്നിരുന്ന മനുഷ്യൻ, ആദിമകാലഘട്ടത്തിൽ മുതൽക്ക് നിലനിന്നിരുന്ന മനുഷ്യരുടെ പൊക്കിൾക്കൊടിയെ സൃഷ്ടിച്ചത്, പൊക്കിൾക്കൊടിയെ സൃഷ്ടിച്ചത് ആരാണ്? നിങ്ങളൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ആ ദൈവം ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ജനനത്തിന് മുമ്പുള്ളതും മരണത്തിന് ശേഷമുള്ള ലോകത്തെയും മനുഷ്യരെയും സൃഷ്ടികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവർക്കെങ്ങനെയാണ് അതിന് സാധിക്കുന്നുള്ള ചോദ്യം അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാന തആല അള്ളാഹുവിൻ്റെ ഒരു വൈഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഹുവൽ ഹയ്യുൽ ലാ ഇലാഹ ഇല്ലാ ഫദ്ഉഹു മുഖ്ലിസീൻ, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാന തആല എന്നെന്നും ജീവിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാണ് ആരാധനക്കർഹനായ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാന ഗുണങ്ങളിൽ ഒന്നെന്നുള്ളതും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാന തആല പറയുന്നു വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറുൻ. വല്ലവനും അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അതിനവൻ്റെ പക്കൽ യാതൊരു പ്രമാണവും ഇല്ല തന്നെ, അവൻ്റെ വിചാരണ അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ചു തന്നെയായിരിക്കും. സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ചയായിക്കൊണ്ടും. അഥവാ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ ബൈബിളിൻ്റെ ആദിമ തിരുത്തലകൾക്ക് വിധേയമാകുന്നതിന് മുമ്പുള്ള ബൈബിളിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ യേശു ക്രിസ്തുവിനെ ക്രിസ്തിലേറ്റിയപ്പെട്ട യേശുവിനെയോ ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വചനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രമാണം തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അള്ളാഹു സുബ്ഹാന തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് ആ പ്രമാണത്തിൽ പറയുന്നു ആരാണ് അള്ളാഹു എന്നുള്ളതും, ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും. ആ ആരാധന ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ ചിന്ത വന്നു, എന്താണ് അതിനുള്ള തെളിവെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ കയ്യൂം, അള്ളാഹു അവനല്ലാതെ ആരാധനയില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാന തആല. തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ചൂടൽപ്പം കൂടിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല. തണുപ്പൽപ്പം കൂടിക്കഴിഞ്ഞാൽ രാത്രിയിൽ കൂടി നിൽക്കുന്ന മഞ്ഞിൻ്റെ ടെമ്പറേച്ചറിൽ കൂട്ടി മഞ്ഞിനെ ആ മഞ്ഞ് വീഴുമ്പോൾ അധികമായി വീഴുന്ന മഞ്ഞിനെ തടഞ്ഞു നിർത്താൻ മനുഷ്യനർക്കും സാധ്യമല്ല. എന്നാൽ അത് സാധ്യമായ ഒരു കഴിവുണ്ട്, അതാണ് ഹയ്യുൽ കയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കഴിവ്. എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന അള്ളാഹു സുബ്ഹാന തആല, അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അവൻ്റേതാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിന് സുബാനത്വാലേക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന 99 നാമങ്ങളുണ്ട്. അത് നാമങ്ങൾ എന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, അള്ളാഹുവിൻ്റെ കഴിവുകളാണ്. അള്ളാഹു സുബാനത്താല ആരാധ്യൻ എന്നുള്ളൊരു തേട്ടം മനുഷ്യൻ്റെ സ്വാഭാവികമായ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണ് താൻ ആരാധിക്കണമെന്നുള്ള ചിന്ത മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് താൻ ആരാധിക്കേണ്ടതെന്നുള്ള അടുത്ത ചിന്തയായി കൊണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എല്ലാത്തിനും കഴിവുള്ളവൻ, ഹയ്യുൽ കയ്യും, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. തൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ താൻ പിറന്നു വീണ ആ ഒരു 0 മുതൽക്ക് ഇൻബിൽട്ടായി കൊണ്ടുവന്ന കണ്ണും മൂക്കും കാതും ചെവിയും താൻ മരിക്കുന്നതുവരെ അതിന് അതേ ഒരു സംവിധാനത്തിൽ സൃഷ്ടിച്ചു വെച്ചത് ആരാണോ അവനാണ് ആരാധനക്കർഹൻ. തനിക്കൊരു തണുപ്പ് തോന്നുമ്പോൾ ആ തണുപ്പിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്ന് മനുഷ്യൻ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു തേട്ടമാണ്. ആ തേട്ടം മനുഷ്യനെ എത്തുക തന്നേക്കാൾ കഴിവുള്ളൊരു ശക്തിയുണ്ട് എന്നുള്ളതാണ്. ആ തന്നേക്കാൾ ശക്തിയുള്ളൊരു കഴിവിലേക്ക് സ്വാഭാവികമായി കൊണ്ട് മനുഷ്യൻ ശരണം വിളി നടത്തുക എന്നുള്ളത് മനുഷ്യ ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ ഒരു തേട്ടമാണ്. അതാണ് സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക് പോലും ദൈവം സഹായിക്കട്ടെ, ദൈവം വിജയിപ്പിക്കട്ടെ എന്നുള്ളൊരു കൽപ്പന അവരിലേക്ക് വന്നു എന്നുള്ളത് ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ ഒരു തേട്ടമാണ്. ആ തേട്ടത്തെയാണ് ആരാധന എന്ന് പറയുന്നത്. എങ്കിൽ ആ ആരാധന നിർവഹിക്കപ്പെടാൻ അർഹതയുള്ളത് ആരാണ്? അവിടെയാണ് അള്ളാഹു സുബാനത്താല അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സവിശേഷതകൾ വെച്ചുകൊണ്ട് അള്ളാഹുവാണ് അതിനർഹൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അള്ളാഹു സുബാനത്താലയെ കൂടുതൽ പഠിക്കുവാനും ആ വിളി, അള്ളാഹുവിനോട് നമ്മൾ വിളിക്കുന്ന വിളി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും വരേണ്ട തേട്ടമാണ് എന്നുള്ളതും, അതൊരിക്കലും യുക്തിക്ക് വിരുദ്ധമായി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകേണ്ട ഒരു പ്രോസസ്സല്ല എന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബാനത്താലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതുവഴി ജീവിതത്തിൽ നല്ലൊരു ജീവിതം നിർവഹിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ആരാധ്യൻ അള്ളാഹു മാത്രം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഉയർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
2: ഇപ്പം എല്ലാ മതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, മതം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും, വളരെ ചെറിയൊരു ശതമാനം. പിന്നെയോ 90% എടുക്കുന്നവരുണ്ടാവും, 10% മാത്രം എടുത്ത് ജീവിക്കുന്നവരുണ്ടാവും, പേര് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ആരെയാണ് ഇതിൽ നമ്മൾ മതത്തിൻ്റെ പ്രതിനിധിയായി എടുക്കേണ്ടത്? അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ അതാണ്. ചിലരെന്താ വെച്ചാൽ എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വരിക, ചിലത് ഞാൻ കൂടുതൽ വലിയ പ്യൂരിറ്റൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ അയ്യോ ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നുമല്ല, അവിടെ പ്രമാണങ്ങളിലേക്ക് മടങ്ങൽ മാത്രമാണ് ഒരേ ഒരു വെളുപ്പ്. നമുക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല, ഇപ്പോൾ പശുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എടുത്താൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പശു ഒരു ആരാധ്യ വസ്തുവാണെങ്കിൽ, അല്ലെങ്കിൽ മാതാവോ ഇപ്പം അല്ല എന്തോ ആയിക്കോട്ടെ ആണ് എന്നിവിടെ അതിൻ്റെ ആചാര്യന്മാർ പറയുന്നു. അത് പറയാൻ പാടില്ല, നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അത് വിശ്വസിക്കുകയും അതുപോലെ പാലിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പം മാംസാഹാരം കഴിക്കുന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഹിന്ദുമതത്തിനകത്തുണ്ട്, ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാട് പറയാൻ പറ്റും. പക്ഷേ നിർബന്ധിക്കലും വിലക്കലുമാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത് എന്നർത്ഥം. എന്തായാലും ഈ ഇവിടെ നേരത്തെ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ ഒക്കെ ആയിട്ടുള്ളവരും ഈ വിളക്കിനെതിരെയുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് EMS-നെയും നായനാരെയും പോലെയൊക്കെ ഉള്ളവർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ജി സുധാകരനടക്കമുള്ളവരൊക്കെ ഇതിനെതിരെ സ്റ്റാൻഡ് വെച്ചാൽ, അത് എതിരെയെന്ന് പറയുമ്പോൾ എത്രമാത്രമേ ഉള്ളൂ, ഒരു സെക്യുലർ സമൂഹത്തിൽ ഒരു മതത്തിൻ്റേതായ ചില പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയല്ല, ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ അത്ര ഈ മുസ്ലിം ലീഗിൻ്റെ പഴയ നേതാക്കളൊക്കെ ഈ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചേർത്ത് വായിക്കേണ്ട സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ ജിംബന്തി വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ഇപ്പോൾ ഒരു യോഗ സെൻറ്റർ, സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു യോഗ എന്ന് പറയുന്നത് മതപരമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അതൊരു വ്യായാമ മുറയോ അല്ലെങ്കിൽ ഒരു ശ്വസന പ്രക്രിയയോ അല്ലെങ്കിൽ ഒരു ആത്മാംശം കണ്ടെത്താനുള്ളതോ ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതേസമയം നമ്മളിന്ന് കാണുന്ന പല ഈ സെൻറ്ററുകളും അതിൽ കൃത്യമായിട്ട് എന്തുണ്ട്, മതപരമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണെന്ന് പലതും നടക്കുന്നത്. അപ്പോൾ അവിടെ അത്തരക്കാരായിട്ടുള്ള ആൾ, അത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിലക്കല്ല, മറിച്ച് എന്താണ്, അവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പോകേണ്ടത്. ചില വേറെ ജിമ്മുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വേറെ യോഗ സെൻ്ററുകൾ ഉണ്ടാകും, സെക്യുലറായിട്ടുള്ളത് ഉണ്ടാവും, അവിടെ എന്ത് ചെയ്യാം, അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെ ഇത് ഞാൻ ഒരു ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലേ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയോ ഒരു സ്കൂൾ പോലെയോ അതൊരു എസൻഷ്യൽ സർവീസ് സെൻ്റർ അല്ല, മറിച്ചൊരു ബിസിനസ് സ്ഥാപനമാണ്. എനിക്ക് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിനെ മതി എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനകത്ത് അതയാൾ അയാളുടെ സ്വന്തം ലാഭമാണ് ഇല്ലാതെയാക്കുന്നത്.
3: അപ്പോൾ ആരെയും നിർബന്ധിച്ചിട്ട് കയറ്റണമില്ല,
2: ഇല്ല. അപ്പം എന്താ വെച്ചാൽ, ഇതിപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പിന്നെ നോൺ വെജ് കിട്ടണം എന്ന് നമ്മളെന്താണ് വാദിക്കുന്നത് പോലെ തന്നെയാണ്, എവിടെ പോയാലും എന്താണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എനിക്ക് അവിടെ ചെയ്യാൻ. അപ്പോൾ എല്ലാത്തിനും ചില പോളിസികളുണ്ടാവും, ആ പോളിസികൾ പരിഗണിക്കേണ്ടി വരുമെന്നുള്ള യാതൊരു സംശയം. നമുക്ക് പണ്ടുകാലത്ത് നമ്മുടെ എം എഫ് ഹുസൈൻ കൽക്കത്തയിൽ ഒരു ക്ലബിൽ മറ്റേ കയറാൻ സമ്മതിച്ചില്ല. അപ്പം എന്താ വെച്ചാൽ അദ്ദേഹം ചെരുപ്പിട്ടായിരുന്ന്, അപ്പോൾ അവിടുത്തെ റോയൽ മറ്റേ ആയ ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ, അത് ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഒരു പോളിസി അതായത് കൊണ്ട് തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഒരു ചിത്രകാരനെ അവർ കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ, ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇൻറ്റേൺഷിപ്പിന് മോള് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് മറ്റേ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടുന്ന് രണ്ട് പെൺകുട്ടികൾ ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ അവരെന്താ പെറുപിറുക്കുണ്ട്, ആ ഈ ഹോസ്റ്റൽ നടത്തുന്ന സ്ത്രീ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു, കുറച്ചൊരു ഒരു എന്തോ നടന്ന ഹീറ്റഡ് ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ പോളിസിസൊക്കെ എന്ത് ചെയ്തു വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ആ കുട്ടികൾക്ക് അതൊന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എന്നെ ചോദ്യം ചെയ്യാണ്, രാത്രി ഇപ്പം ഞങ്ങൾക്ക് 10 മണിക്കോ പതിന ഞങ്ങൾ മറ്റേ വാടക തരാൻ റെഡിയല്ലേ, ഞങ്ങൾക്ക് 10 മണിക്കോ 11 മണിക്കോ ഒക്കെ വന്നാൽ എന്താണ് എനിക്ക് കുഴപ്പം എന്ന രീതിയിൽ അവിടുത്തെ പോളിസികളെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഈ ഹോസ്റ്റലിൽ നിൽക്കണം.

0: ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോളിസീസ് അനുസരിച്ച് ജീവിക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി, ഇവിടുത്തെ സേഫ്റ്റി, ഇതൊക്കെ നമ്മൾ അത് അനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, അവരവർ ഇൻഡിവിജ്വൽസ് ആണ്, ഇന്ത്യക്കാരികളാണ്, അല്ലെങ്കിൽ എന്താ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചതുകൊണ്ട് മാത്രം അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ എനിക്കൊന്നുവെച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരൊറ്റ കാര്യമുണ്ട്. എന്താച്ചാൽ ഇതൊരു പരസ്യമാക്കേണ്ടിയിരുന്നില്ല. ഇതിനൊരു റീലൊക്കെ ചെയ്തുകൊണ്ട് ഒരു അനാവശ്യ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാതെ, കാരണം അവിടെ വരുന്ന ആളുകളോട് ഇതാണ് ഇവിടുത്തെ രീതി എന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. കാരണം ഓൾറെഡി നമുക്കറിയാം പല ജിമ്മുകളിലും ഇത്തരത്തിലുള്ള മുസ്ലിം മറ്റേ എന്താണ് സ്ത്രീകൾക്ക് വേറെ സമയം നിശ്ചയിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് ട്രെയിനേഴ്സ് ഉള്ളതുണ്ട്, മിക്സഡ് അല്ലാത്തതൊക്കെ, ഇതൊക്കെ ധാരാളമായിട്ട് നാട്ടിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഒരു പരസ്യമാക്കിയതിനെ പറഞ്ഞപ്പോഴാണതിന് ഇപ്പോൾ മാത്രമല്ല അതിനെ മുസ്ലിം ജിമ്മാക്കി, അല്ലെങ്കിൽ ഇസ്ലാമിക് ജിമ്മൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ശരിക്കും അദ്ദേഹം അങ്ങനെയല്ല, അവിടുത്തെ പോളിസീസ് വിശദീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇത് എന്തിനേയും എന്തിനേയും ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു സെക്യുലറിസത്തിൻ്റെ ഈ നാനാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനിച്ച് വഷളാക്കാൻ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും ഏതും ആയുധമാണ്, അതുകൊണ്ട് തന്നെ ഇതും ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള എന്തെങ്കിലും അപകടം വന്നപ്പോൾ ഇതുകൊണ്ട് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല.
1: ഇതിൽ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയില്ല. പണ്ട് മദ്രസയിൽ പോയൊരു ഇത് വെച്ചിട്ട് ഒരു ഹദീസ് പോലും പൂർണ്ണമായി വാദിക്കാതെ, ഒരു ആയത്ത് പോലും പൂർണ്ണമായി വാദിക്കാതെ, എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് വലിയ വായിൽ സംസാരിക്കുകയോ ചെയ്യണേ. അതിപ്പോൾ ഇനി അരന്യാണെങ്കിലും അവർ ചെയ്തുകൊണ്ട് ഈ അറിവില്ലാത്ത സമൂഹത്തെ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആശങ്കപ്പെടുത്താൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ജനാസി പങ്കെടുത്ത്, അതിൽ മഴ നനയാതാക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു വെള്ള തുണി വെച്ചിരുന്നു. അപ്പോൾ തുണി വെച്ചിട്ട് കഫ മയ്യത്തെ മറമാടിന് ശേഷം ആ തുണിയും കൊണ്ട് തിരിച്ചു പോരാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇനി ഈ തുണി പുഴയിലൊതുക്കണം, ഇത് പള്ളിക്കന്ന് പള്ളിക്കാട്ടിൽ കവറടക്കിയ സാധനം വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇത് പുഴയിലൊഴുക്കുക. അപ്പോൾ അറിവില്ല ഈ സ്വഭാവം ഇങ്ങനെ ഈ ഓരോ വിഷയത്തിലും അറിവില്ലാത്തതും അത് വെച്ചിട്ട് മറ്റുള്ളവർ മുതലെടുക്കണം. എന്താണെന്നാൽ ഈ മതേതര കാഴ്ചപ്പാടുകളും ബാക്കി ഇപ്പോൾ അതിന് തോറ്റ മെല്ലന്മാരാണെങ്കിലും പണ്ടത്തെ മെല്ലന്മാരാണെങ്കിലും ഒക്കെ പലതും പറയേണ്ടതുമായി ബന്ധപ്പെട്ട് ഷാ സെൽഫിക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
2: ഇത് വളരെ സിമ്പിളായി പറഞ്ഞാലേ, ഒരു എന്താ പറയുക, ഒരു ഫാസിസ്റ്റ് എലമെൻറ്റ് എൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ ഞാൻ ഈ ചർച്ചയിൽ കാണുന്നുണ്ട്. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നാലും ഞങ്ങളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു തരം അടിച്ചേൽപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അത് ചാനലിൽ വന്ന് കോട്ടിട്ട് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് എഴുതിയാലും പിന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാലും അല്ലാതെ തന്നെ അങ്ങാടിയിലിരുന്ന് പറഞ്ഞാലും ക്ലബിലിരുന്ന് പറഞ്ഞാലൊക്കെ, അതിന് ഏത് ഭാഷയാണെങ്കിലും എത്ര ഭംഗിയാക്കി പറയുകയാണെങ്കിലും പറയുന്നതിൻ്റെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ മതേതരത്വം മതേതരത്വം ഭരണഘടന എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലും നടക്കുന്നത് ഇതാണ്. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഐശ്വര്യവും പുണ്യവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടത് സൃഷ്ടാവിൽ നിന്നാണ്. അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, ബേസാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു നന്മയോ ദോഷമോ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല എന്നത് മതത്തിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെയാണ് ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ മുസ്ലിങ്ങൾ കടമെടുക്കാൻ പാടില്ല. ഇത് മതത്തിൻ്റെ മറ്റൊരു തത്വമാണ്. ഇതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. അത് ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ആ നിലക്കുള്ള വിശ്വാസത്തിന് സുരക്ഷിതത്വം ഉറപ്പു തരുന്നു. അതവിടെ നിലനിൽക്കെ എന്താണ് ചെയ്യുന്നത്? അത് ഇവിടെ ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നേരത്തെ അമീത് സാർ അത് വിശദീകരിക്കേണ്ടായി. പൂർണ്ണമായും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്, അതിൻ്റെ തിരികളുടെ എണ്ണം, അതിൻ്റെ തട്ടുകൾ, അതെങ്ങനെ വിളക്ക് കൊളുത്തണം, ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ കയ്യിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ഒരു ദൈവീകമായ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു പരിവേഷം അതിനുണ്ട്. അതെ, അത് എത്ര നിഷേധിച്ചാലും പിന്നെ അതൊന്നും ഇല്ല എന്നും കേവലം സംസ്കാരമാണോ എന്നൊക്കെ പറയുന്നത് ചിലരെ അടിക്കാനുള്ള വടി കിട്ടിയാൽ കണ്ണടച്ചിരുട്ടാക്കി ഇപ്പോൾ പാതിരാത്രിയാണ് എന്ന് പറഞ്ഞ് സ്വയം എന്താണ് തരം താഴുകയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിളക്ക് എവിടെയും കൊളുത്താൻ പാടില്ല എന്നാണോ? അല്ല, അത് ഇവിടെ അത് ആചാരമായി സ്വീകരിച്ചിട്ടുള്ള, അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മളീ പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ, മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസം എന്താകണമെന്നും മുസ്ലിങ്ങളുടെ കൂടി ആചാരം എന്താകണമെന്നും അതുകൂടി അവർ തീരുമാനിക്കുന്നൊരവസ്ഥ, മറ്റു പലരും തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നിസ്കാരം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 188-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വലാത്തി സുബ്ഹി വൽ അസർ, ഫജ്ർ അസർ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 150-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة الصبح وصلاة العصر ثم يعرج الذين باتوا فيكم فيسألهم الله وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون متفق عليه. سهودرن غلي رسول الله صلى الله عليه وسلم أبدت صحابتنا പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പ്രേരണ നൽകുകയും ചെയ്തു. എല്ലാവിധ നന്മകളിലും അവർക്ക് പ്രയോജനപ്രദമായ, ഉപകാരപ്രദമായ മുഴുവൻ അമലുകളും അവരെ പഠിപ്പിച്ചു. കർമ്മങ്ങളിൽ കൂടുതൽ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്നതായ കാര്യങ്ങളും ഉണർത്തുകയുണ്ടായി. ഇവിടെ പരാമർശിക്കപ്പെട്ട ഹദീസ് മഹാനായ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി കൂടിയാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യതആഖബൂന ഫീകും മലായികതും ബില്ലൈൽ വമലായികതും ബിന്നഹാർ, നിശ്ചയമായും നിങ്ങളുടെ സംരക്ഷകരായി, നിങ്ങളുടെ കാവലിനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ, രേഖപ്പെടുത്താനും ഒക്കെയായി രാത്രിയുടെ മലക്കുകളെയും പകലിൻ്റെ മലക്കുകളെയും ആക്കിയിട്ടുണ്ട്. വയജ്തമിഉന ഫീ സ്വലാത്തി സുബ്ഹി വസ്വലാത്തിൽ അസർ, ഫജ്ർ നമസ്കാരത്തിൻ്റെയും അസർ നമസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൽ അവർ ഒരുമിച്ച് കൂടുന്നതാണ്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും, എന്നിട്ട് നിങ്ങളിൽ താമസിച്ച അവർ മുകളിലേക്ക് കയറിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും. അള്ളാഹു അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാണ്. രാത്രിയുടെ മലക്കുകൾ കയറിപ്പോവുകയാണ്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും, നിങ്ങളിൽ രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ ആ സമയത്ത് പോവുകയാണ്. കൈഫ തറക്തും ഇബാദി, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമകളെ നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് വിട്ടേച്ചു പോകുന്നത്? അപ്പോൾ ആ മലക്കുകൾ പറയും, ചറക്നാഹും വഹും യുസല്ലൂൻ വാചൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങളവരെ വിട്ടേച്ചു പോന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങളവരുടെ അടുക്കലേക്ക് ചെന്ന സമയത്തും അവർ നമസ്കരിക്കുകയായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നത്, മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനും മറ്റുമൊക്കെയായി മലക്കുകൾ അവർ ഊഴം വെച്ചുകൊണ്ട്, അവർ ഷിഫ്റ്റ് ഡ്യൂട്ടിയായി നിർവഹിക്കുന്നുണ്ട്. രാത്രിയിൽ അവരൊരു വിഭാഗമുണ്ടാകും മലക്കുകൾ മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കാൻ, മറ്റൊരു വിഭാഗം ആളുകൾ പകലിലുണ്ടാകും. അങ്ങനെ സുമ്മ തജ്തമിഉ മലായികത്തുൻ നഹാരി ബിമലായികത്തില്ലൈൽ, രാത്രിയുടെ മലക്കുകളും പകലിൻ്റെ മലക്കുകളും കൂടി ഒരുമിച്ച് കൂടുന്നത് ഫീ വഖ്തൈൻ, രണ്ട് സമയങ്ങളിലാണ്. ഒന്നാമത്തത് സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്താണ്. ഹൈസു യൻസിലു മലായികത്തുൻ നഹാരി ഇൻദ അവലി സ്വലാത്ത്, ആ പകലിൻ്റെ മലക്കുകൾ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ ആ സമയത്ത്, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്താണ് ഇറങ്ങി വരുന്നത്. വമാ സാല മലായികത്തുൽ ലൈലി മൗജൂദീന ഫയൽതഖൗന ബിഹിം, അപ്പോൾ രാത്രിയുടെ മലക്കുകൾ അവിടെയുണ്ട്, അവരെ കണ്ടുമുട്ടുന്നതാണ്. അങ്ങനെ വയജ്തമിഉ മലായികത്തുൽ ലൈലി ബിമലായികത്തിൻ നഹാരി ഫീ സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിൻ്റെ സമയങ്ങളിലും ഈ രാത്രിയുടെ മലക്കുകളും പകലിൻ്റെ മലക്കുകളും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സമയം. എന്നിട്ട് ആ രാത്രിയുടെ മലക്കുകൾ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അവർ കയറിപ്പോകും ഉന്നതയിലേക്ക്. റബ്ബ് സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് വിട്ടേച്ചു പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ചിടത്തോളം വഹുവ ഗനിയുൻ, അള്ളാഹു ധന്യനാണ്. വഹുവ ഫീ ഗിനൻ അൻ സുആലിഹിം ഹാദ, ഗനിയുൻ അൻ സുആലിഹിം, അള്ളാഹു ധന്യനാണ്. അവരെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യം അള്ളാഹുവിനെ തന്നെ അറിയാം. ലിയന്നഹു അലീമും ബിഹിം, അള്ളാഹു കൃത്യമായി അവരെക്കുറിച്ച് അറിയുന്നവനാണ്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ആ മലഉൽ അലയിൽ, ഉന്നതമായ മലക്കുകളുടെ ആ ഒരു ലോകത്ത് അവിടെ വച്ച് ചോദിക്കുന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച്. അവരുടെ ശ്രേഷ്ഠതകളെ വിശദീകരിച്ചുകൊണ്ട് മലക്കുകൾക്ക് മുമ്പിൽ ഈ ഒരു മനുഷ്യരെ കൊണ്ടുള്ള വലിയു ബാഹിയ ബിഹിമുൽ മലായിക്ക, മലക്കുകളെ കൊണ്ട് അല്ല, ഈ മനുഷ്യരെ കൊണ്ട് മലക്കുകളുടെ മുന്നിൽ ഒരു വലിയ ഒരു പ്രൗഢി, വലിയൊരു സ്ഥാനം ഈ മനുഷ്യർക്കുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഫയഖൂലൂന, അപ്പോഴാണ് ആ മലക്കുകൾ പറയുന്നത്, തറക്നാഹും ബഹും യുസല്ലൂന സ്വലാത്ത സുബ്, ഞങ്ങളവരെ വിട്ടേച്ചു പോകുന്ന സമയത്ത് അവർ സുബഹി നമസ്കാരത്തിലായിരുന്നു. അതേപോലെ ഞങ്ങളവരുടെ അടുക്കലേക്ക് ചെന്ന സമയത്ത് അവർ അസർ നമസ്കാരത്തിലുമായിരുന്നു. ഫഹും ഫീ സ്വലാത്തിൻ ദാഇമ, തുടർച്ചയായി നിത്യമായി പതിവായി നമസ്കാരം നിലനിർത്തുന്നവരായ ആളുകളാണവർ. അങ്ങനെ പകലിൻ്റെ മലക്കുകളോടും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അവരും ഇപ്രകാരം തന്നെയാണ്, രാത്രിയുടെ മലക്കുകൾ മറുപടി പറഞ്ഞതുപോലെ തന്നെയാണ് അവരും മറുപടി പറയുന്നത്. സഹോദരങ്ങളെ, അന്ന സ്വലാത്ത അഅലൽ ഇബാദാത്ത്, അത്യുന്നതമായ ആരാധനകളിൽ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. ലിഅന്നഹ അലൈഹ വഖ അസ്സുആലു വൽ ജവാബ്, ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ് ചോദ്യവും ഉത്തരവുമുള്ളത്. ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു, നമസ്കാരങ്ങളിൽ ഫജറും അസറും മിൻ അഅലമി സ്വലവാത്ത്, നമസ്കാരങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള നമസ്കാരങ്ങളാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ മലക്കുകളോട് അന്നല്ലാഹ തആല യതകല്ലമു മഅ മലായികതിഹി കമാ യഷാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ മലക്കുകളോട് സംസാരിക്കും. ദൂന തഷ്ബീഹ് ഔ തഅ്ജീൽ ഔ തഅ്വീൽ, അതിനെ യാതൊന്നിനോടും സാദൃശ്യപ്പെടുത്തേണ്ടതില്ല, അതിനെ നിഷേധിക്കേണ്ടതില്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. എപ്രകാരമാണോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ വന്ന കാര്യങ്ങൾ, അതപ്രകാരം തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്, അത് അംഗീകരിക്കുകയാണ് വേണ്ടത്, അത് സത്യപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഫജറിൻ്റെയും അസറിൻ്റെയും പ്രത്യേകതകൾ, ആ നമസ്കാരങ്ങൾക്കുള്ള ശ്രേഷ്ഠതകളാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചാൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യത പാലിച്ചാൽ, അല്ലദീനഹും ഫി സ്വലാത്തിഹിം യുഹാഫിളൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഹാഫിളൂൻ, നമസ്കാരം സൂക്ഷിക്കുക, നമസ്കാരത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കേണ്ട പ്രകാരം നിർവഹിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിശ്ചയമായും അതിന് വലിയ ശ്രേഷ്ഠതയും മഹത്വവുമാണുള്ളത്. അധികം ആളുകളും അലസമായി പോകുന്ന ഒരു സമയമാണ്, ഈമാനിൻ്റെ ദുർബലതയാണ്, തഖ്‌വയുടെ ദുർബലതയാണ് ആ സമയങ്ങളിൽ ഫജ്ർ നമസ്കാരങ്ങളും അതുപോലെ തന്നെ അസ്ർ നമസ്കാരങ്ങളൊക്കെ അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത്, കൃത്യമായി അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാതിരിക്കുക എന്നതൊക്കെ അതിനോട് കാണിക്കുന്ന വലിയൊരു അലംഭാവമാണ്. ഒരു ദിവസത്തിൻ്റെ തുടക്കം ഫജ്ർ നമസ്കാരത്തോടുകൂടിയാണ് തുടങ്ങുന്നത്, അതേപോലെ തന്നെ പകൽ അവസാനിക്കുന്നത് അത് അസർ നമസ്കാരം നിർവഹിക്കുന്നതോടുകൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സമയങ്ങൾ, അഞ്ച് നേരത്തെ നമസ്കാരങ്ങളും അത് ഇസ്ലാമിൻ്റെ തൂണുകളിൽപ്പെട്ടതാണ്. അത് അടിമയുടെ മേൽ നിർബന്ധമാണ്, പതിവായി നിത്യമായി കൃത്യമായ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിർബന്ധ കാര്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രൂപത്തിൽ അതിനെ കൃത്യമായി നിർവഹിക്കാൻ നാം ഓരോരുത്തരും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകങ്ങളിൽ നടക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ മലക്കുകളോട് സംസാരിക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ അറിയിച്ചു തന്നത് സഹോദരങ്ങളെ, നമസ്കാരമെന്ന ഇബാദത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത അതറിയിക്കുവാൻ വേണ്ടിയാണ്. ഒരു വിഭാഗം മലക്കുകൾ വരുന്നു, മറ്റൊരു വിഭാഗം മലക്കുകൾ പോകുന്നു. ഇങ്ങനെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അടിമകളെക്കുറിച്ച്, അവർ നമസ്കാരത്തിലാണ്, അവർ നമസ്കാരം ഉപേക്ഷിക്കുന്നവരല്ല. ഫജറും അസറും നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ രണ്ട് സമയങ്ങൾ, ഫജറിൻ്റെയും അസറിൻ്റെയും സമയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ മഹത്വവും ശ്രേഷ്ഠതയും ആ വിഷയത്തിൽ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, റക്കാത്ത് അൽ ഫജർ, ഖൈറുൽ ലക മിനദ്ദുനിയ വമാ ഫീഹ, ഖൈറു മിനദ്ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറായിട്ടുള്ളത് ഫജർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരമാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് ഫജറിന് മുമ്പുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ശ്രേഷ്ഠമായി പഠിപ്പിച്ചു. മാത്രമല്ല ഫജർ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ഒരാൾ തൻ്റെ മുസല്ലയിലിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അവന് പൂർണ്ണമായ ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാതത്തിൻ്റെ ഫജർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിൽ ബറക്കത്ത് നൽകണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അപ്പോൾ ഒരു അടിമയുടെ ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ അടയാളമാണ് അയാൾ ഫജർ നമസ്കാരവും അസറ നമസ്കാരവും നിത്യമായി പതിവായി നഷ്ടപ്പെടുത്താതെ അത് നിർവഹിക്കുന്നവരായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ പരാമർശിക്കപ്പെടുന്നവരായ പറയപ്പെടുന്നവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഈ കാര്യം നിർവഹിക്കുന്നവരായിരിക്കണം. അവരെക്കുറിച്ചാണ് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ പറയുന്നത്, ഞങ്ങളവിടെ പോകുമ്പോഴും അസൈനാഹും തറക്കനാഹും വഹും യുസല്ലൂൻ വസൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം അവർ നമസ്കാരത്തിലായിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യച്ചആഖബൂന എന്നതിവിടെ യഅതി ഫരീഖും ബാദ ഫരീഖ്, ഒരു വിഭാഗത്തിന് ശേഷം മറ്റൊരു വിഭാഗം വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവർ യസ്അദൂന ഇലസ്സമ ആകാശത്തിലേക്ക് കയറിപ്പോവുകയും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അവിടെ വരികയും ചെയ്യുന്ന ആ ഒരു കാര്യമെല്ലാം പ്രത്യേകം ഇവിടെ ഉണർത്തിയത് ആ മലക്കുകൾ അവർ പരാമർശിക്കുന്ന വിഷയം അത് അടിമകളുടെ നമസ്കാരത്തെക്കുറിച്ചാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല കൃത്യമായി ഈ നമസ്കാരങ്ങൾ അവയുടെ സമയത്ത് അതിൻ്റെ ഖുശൂഓടുകൂടി അത് സൂക്ഷിച്ച് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. وصلى الله على نبينا محمد وعلى اله وصحبه وسلم
0: ما شاء الله تبارك الله പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ, മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന നമസ്കാരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ, ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
1: മയ്യത്തിനെ തൊട്ടാൽ വുളു മുറിയാത്തവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ, അന്യപുരുഷന്മാർക്ക് കാണാൻ പാടുണ്ടോ എന്നാണ്.
2: മെഹ്റമല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ മരിച്ചാൽ എല്ലാ പുരുഷന്മാരും കാണുക, ഒരു പുരുഷൻ മരിച്ചാൽ എല്ലാ സ്ത്രീകളും കാണുക എന്നതല്ല ഇസ്ലാമിക മാതൃക. എന്നാൽ വളരെ അടുത്ത ആളുകളാണ് എങ്കിൽ, പ്രത്യേകിച്ച് വൃദ്ധരായ ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ, വളരെ അടുത്ത ആളുകളാണ്, വളരെ ബന്ധപ്പെട്ട ആളുകളാണ് എങ്കിൽ അവരെ കാണാവുന്നതാണ്. പൊതുവെ സ്ത്രീകൾ, ഒരു സ്ത്രീ മരിച്ചാൽ പുരുഷന്മാർ പോയി കാണുക എന്നുള്ളതല്ല. മഹ്റമായ ആളുകൾ കാണാം, മഹ്റമല്ലാത്ത ആളുകൾ കാണേണ്ടതില്ല. ജീവിത സമയത്ത് എങ്ങനെയായിരുന്നോ അതേ രീതി തന്നെയാണ് മരണത്തിന് ശേഷവും.
1: ദുഹ നമസ്കാരത്തിൽ സൂറത്തുൽ ദുഹ ഓതൽ നിർബന്ധമുണ്ടോ എന്നാണ്.
2: ദുഹ നമസ്കാരത്തിൽ പ്രത്യേകമായ സൂറത്തുകൾ ഓതണം എന്ന് സ്ഥിരപ്പെട്ടു വന്നതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസ്തുത നമസ്കാരത്തിൽ ഏത് സൂറത്തുകളും പാരായണം ചെയ്യാവുന്നതാണ്.
1: ഹമ്മിങ്, മനുഷ്യൻ്റെ വായ കൊണ്ടുള്ള ശബ്ദം, അടങ്ങിയിട്ടുള്ളതും അല്ലാത്തതുമായ നഷീദ് കേൾക്കുന്നതിൻ്റെ വിധി എന്താണ്? അതുപോലെ അത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
2: ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുണ്ട്, സൂറത്ത് ലുഖ്മാനിൽ വമിനൻ നാസ് മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഒരു വിഭാഗം ആളുകൾ ലഹുവൽ ഹദീസ് വ്യർത്ഥ സംസാരം വില കൊടുത്ത് വാങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശം സംഗീതമാണ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ ലക്ഷണമായി റസൂലുള്ളാഹി പറഞ്ഞത് പട്ടിനെയും വ്യഭിചാരത്തെയും ഹലാലാക്കുന്ന ഒരു വിഭാഗം വരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ സംഗീതത്തെയും എന്ന് പറയുന്നത്, പട്ടിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും കൂടെയാണ് സംഗീതത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മ്യൂസിക് നിഷിദ്ധമാണ് എങ്കിൽ എന്തിനാണ് അതിൻ്റെ സമാനമായ രൂപത്തിലുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്? വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടു നിൽക്കുക എന്നാണല്ലോ. വലാ തഖ്റബു സിന, വ്യഭിചാരത്തെ സമീപിക്കരുത്, അതുമായി ബന്ധമുള്ള ഒന്നും പാടില്ല എന്ന് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഒരു ഹമ്മിങ് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ഇത് മ്യൂസിക്കാണോ അതല്ല ഹമ്മിങ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ശുബ്ഹത്ത്, സന്ദേഹമുണ്ടാവും, സംശയമുണ്ടാവും, തെറ്റിദ്ധാരണകളിലേക്ക് പോകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിഷിദ്ധമായി എല്ലാ കാര്യങ്ങളും വിട്ടു നിൽക്കുക. ഹമ്മിങ് അത് മ്യൂസിക് അല്ല എന്ന് സമ്മതിച്ചാൽ തന്നെയും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പിന്നിൽ ഒരു ഹമ്മിങ് ഉണ്ട് എന്ന് വിചാരിക്കുക, അത് ഒരു ആഭാസകരമായി തീരുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഉപദേശങ്ങളും പ്രസംഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുമ്പോൾ അതും ഒരു ഹമ്മിങ് ആണ് എങ്കിൽ അതും ഒരു ആഭാസകരമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ സംഗീതവും സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല
1: പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
2: ഏതെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് എങ്കിൽ അത് നിഷിദ്ധമാണ് എന്നതിൽ സംശയമില്ല. കാരണം ഇസ്ലാമിലുള്ള ആഘോഷത്തിലും അത്തരം ഒരു പടക്കം പൊട്ടിക്കലില്ല. മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങൾ മുസ്ലിങ്ങൾ കൊണ്ടാടേണ്ടതുമില്ല. ഇനി ഇതൊന്നുമല്ലാത്ത രൂപത്തിൽ പടക്കം പൊട്ടിക്കുകയാണെങ്കിലോ അതും നിഷിദ്ധമാണ്. കാരണം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും തബ്ദീറിനെക്കുറിച്ചും ഇസ്റാഫിനെക്കുറിച്ചും പറയുന്നുണ്ട്. അമിതവ്യയം ചെയ്യലും തബ്ദീർ, പണം അനാവശ്യമായി ചെലവഴിക്കലും, അത് അല്പമാണ് ചെലവഴിക്കുന്നതെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലാണ് എങ്കിൽ അത് ഹറാമായി തീരുന്നതാണ്. ഇവിടെ പടക്കം പൊട്ടിച്ചു എന്നതുകൊണ്ട് എന്ത് ലാഭമാണ് ഒരാൾക്കുണ്ടാകുന്നത്? അയാളുടെ വിശപ്പ് മാറുമോ? അയാൾക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? ഒരു സ്ഥലം വാങ്ങാൻ സാധിക്കുമോ? ഒന്നും ലഭിക്കുന്നില്ല. മറിച്ച് ആ പണം അത് പൊട്ടിച്ചിതറപ്പെട്ടു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളും ഇത്തരത്തിലുള്ള പടക്കം പൊട്ടിക്കലുമൊക്കെ സത്യത്തിൽ പണം പാഴ്വേലയാക്കുകയാണ്. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തബ്ദീർ ചെയ്യുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടാളികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തിന്മകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ
1: വൈകുന്നേരം ചൊല്ലേണ്ട ദിക്കറുകൾ മഗ്രിബ് നിസ്കാര ശേഷം ചൊല്ലാമോ എന്നാണ്.
3: നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതം അദ്കാറുകളും ദുആകളും ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം. ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ ചൊല്ലണം, പ്രാർത്ഥിക്കണം, ദിക്കറുകളായി വരേണ്ടതുണ്ട് എന്ന് നിർണയിക്കപ്പെട്ടും നിർണയിക്കപ്പെടാതെയും എണ്ണം പറഞ്ഞും എണ്ണം പറയാതെയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നമുക്ക് ഒരുപാട് ദിക്കറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാര ശേഷം, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതം ദിക്കറുകളും ദുആകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ നിർണിതമായ സമയം നിശ്ചയിക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. സമയം നിശ്ചയിക്കപ്പെട്ടതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്കറുകൾ. അദ്കാറു സബാഹ് വൽ മസാ എന്ന രൂപത്തിൽ തന്നെ ലഘുലേഖകളായും അതേപോലെ തന്നെ പുസ്തകങ്ങളിലുമൊക്കെ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ല ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇതിൻ്റെ സമയം കൃത്യമായി ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സമയമല്ല, കുറച്ച് ആശ്വാസമുള്ള ഒരു സമയമാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്നും ചെയ്യേണ്ടുന്ന ഒന്ന് എന്നതുകൊണ്ട് ആശ്വാസം നൽകിക്കൊണ്ടാണ് നബി അത് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്കറിയാമല്ലോ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബ്. നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും. ഇത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ ഇത് രാവിലെയും വൈകുന്നേരവുമൊക്കെ ഉള്ള നമസ്കാരത്തെപ്പറ്റിയും അതോടൊപ്പം തന്നെ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകളെപ്പറ്റിയുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അസർ നമസ്കാരവും അതേപോലെ തന്നെ സുബിഹി നമസ്കാരവും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതോടൊപ്പം ആ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന രൂപത്തിലാണ് പല പണ്ഡിതന്മാരുടെയും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെയൊക്കെ ഒരു വിശദാംശം, വിശദീകരണം എന്ന പോലെ നമുക്ക് പഠിപ്പിച്ചതാണ് മൻ ഖാല ഹീന യുസ്ബിഹു, നേരം പുലരുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിപ്പിക്കുന്നു. മൻ ഖാല ഹീന യുംസി, വൈകുന്നേരമാകുമ്പോൾ, അപ്പോൾ ആ വൈകുന്നേരം നേരം പുലരുമ്പോൾ എന്നത് ഒരു നിർണിത സമയമല്ലാതെ ഒരൽപ്പം വിശാലമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ തുലൂഇൽ ഫജ്ർ, പ്രഭാതോദയം മുതൽ അഥവാ സുബഹിയുടെ സമയം മുതൽ സൂര്യോദയം വരെയുള്ള സമയമാണ് അതിൻ്റെത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഒരൽപ്പം കൂടി ദീർഘിപ്പിച്ച് ലുഹാ സമയം വരെയുള്ള സമയം നമുക്ക് ഈ പ്രാർത്ഥന രാവിലെ ചൊല്ലാമെന്നാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന, അത് അസർ നമസ്കാരത്തിൻ്റെ സമയം അവിടെ മുതൽ തുടങ്ങി, അസറിൻ്റെ സമയം മുതൽ തുടങ്ങി മഗ്‌രിബിൻ്റെ സമയം വരെയോ ആണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലരൊക്കെ രാത്രിയുടെ ആദ്യ മൂന്നിലൊന്ന് ആ സമയം വരെ ചൊല്ലാം, അഥവാ ഒരു ഇഷാഇൻ്റെ സമയം വരെയൊക്കെ ഇത് ചൊല്ലാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപൂർവം ചില പണ്ഡിതന്മാർ മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്, അഥവാ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടിയാണ് ഈ ദിക്റുകൾ ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് രാവിലത്തേതാണ് എങ്കിൽ സുബഹിയുടെ, സുബഹി നമസ്കാരത്തിൻ്റെ സമയം മുതൽ, അല്ലെങ്കിൽ സുബഹിയുടെ സമയം മുതൽ സൂര്യോദയത്തിൻ്റെ സമയം വരെയുള്ള ടൈമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതേപോലെ തന്നെ അസർ നമസ്കാരം മുതൽ മഗ്‌രിബ് നമസ്കാരം വരെയുള്ള സമയമാണ് വൈകുന്നേരത്തേത് ചൊല്ലേണ്ടത്. ഇനി നമുക്ക് ആ സമയത്ത് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരൽപ്പം കൂടി കഴിഞ്ഞാലും അത് ചൊല്ലാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ടതെല്ലാം ചൊല്ലിക്കിടന്നാലും സ്വപ്നം കാണുന്നു, കാരണം വിശദീകരിക്കാമോ എന്നാണ്.
2: സ്വപ്നം വിശാലമായൊരു ലോകമാണ്. നമ്മൾക്കറിയില്ല എന്താണ് സ്വപ്നത്തിൻ്റെ പിന്നിലുള്ളത് എന്ന്. എങ്ങനെയാണ് സ്വപ്നമുണ്ടാവുന്നത്? ജീവിതത്തിൽ അതിന് വലിയ സ്വാധീനങ്ങളുമുണ്ടോ? അതുകൊണ്ട് തന്നെ ദീൻ ഷറഅ് ആ വിഷയത്തിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിരിക്കുന്നു. ഒന്ന്, സ്വപ്നം ഒരാൾ ദർശിച്ചാൽ അത് ഒരു പക്ഷേ അവന് മോശമായി തോന്നുന്ന സ്വപ്നങ്ങളായിരിക്കും. അതിൻ്റെ ഇസ്ലാമികമായ വിധി, അത് പൈശാചികമാണ്, അത് ആരോടും പറയരുത് എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, റഅയ്തു ഫിൽ മനാമിക അന്ന റാസി കുത്തിയ, എൻ്റെ തല മുറിക്കപ്പെട്ടതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ലഇബ ശൈത്താനു ബി അഹദികും ഫി മനാമി, പിശാജ് സ്വപ്നത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് കളിക്കുകയാണെങ്കിൽ, ഫലാ യുഹദ്ദിസ് ബിഹി നാസ്, അവൻ ജനങ്ങളോട് അത് പറയരുത് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അർറുയ സ്വാലിഹ മിനല്ലാഹ്, നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, ചീത്ത സ്വപ്നങ്ങൾ അത് പിശാജിൽ നിന്നുമാണ് എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്രകാരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഇദാ റാഹദുക്കും മാ യുഹിബ്, ഇഷ്ടപ്പെട്ട വല്ലതുമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ, ഫലാ യുഹദ്ദിസ് ബിഹ ഇല്ലാ മൻ യുഹിബ്, ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രം നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് മോശമായി തോന്നുന്ന വെറുക്കപ്പെട്ട അനിഷ്ടകരമായ ഒരു കാര്യമാണ് സ്വപ്നത്തിൽ ദർശിക്കുന്നത് എങ്കിൽ അവൻ അത് ആരോടും തന്നെ പറയുവാൻ പാടില്ല. മാത്രമല്ല ഫൽ അൻ യസാരി സലാസ, ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം അവൻ തുപ്പട്ടെ, അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കട്ടെ, അഴുതുമില്ല എന്ന് പറയട്ടെ, എങ്കിൽ ആ ഒരു സ്വപ്നം ഒരിക്കലും അവനെ ഉപദ്രവിക്കുന്നതല്ല എന്നാണ്. മറ്റ് ചില റിപ്പോർട്ടുകൾ അവൻ ഭാഗം മാറി കിടക്കട്ടെ. ഈ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ രാത്രി കിടക്കാനുള്ള സമയത്ത് ചൊല്ലാനുള്ള ദിക്റുകളും അവിടെ ചെല്ലാനുള്ള ഖുർആനികമായ സൂക്തങ്ങളും സൂറത്തുകളും ചൊല്ലി എന്നതുകൊണ്ട് സ്വപ്നം നല്ലതോ ചീത്തയോ കാണുകയില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കുകയില്ല. ചീത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അവൻ ആരോടും പറയരുത്. ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക, അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുക, കിടപ്പറ അതിൻ്റെ സ്ഥലം മാറിക്കിടക്കുക, ഭാഗം മാറിക്കിടക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: ഒരു വീട്ടിലെ ഗൃഹനാഥനാണ് ബലികർമ്മത്തിന് കൂടിയതെങ്കിൽ വീട്ടിലുള്ളവർക്ക് നഖം, മുടി, രോമങ്ങൾ ഇങ്ങനെ അവരുടേത് പോലെ നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്.
4: ബലിയറുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ആളു മാത്രമാണ് മുടിയും നഖവും ശരീരത്തിൽ നിന്ന് തൊലിയുമെല്ലാം നീക്കം ചെയ്യാതിരിക്കേണ്ടത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വ അദ്ഫാരിഹി. ദുൽഹജ്ജ മാസത്തിൻ്റെ ചന്ദ്രൻ കാണുകയും അതല്ലെങ്കിൽ ദുൽഹജ്ജ മാസമാവുകയും നിങ്ങളാരെങ്കിലും ബലിയറുക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവർ അവരുടെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും പിടിച്ചു വെച്ചുകൊള്ളട്ടെ, അത് അവർ വെട്ടുവാനോ വടിക്കുവാനോ ഒന്നും പാടുള്ളതല്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇദാ ദഖലത്തിൽ അഷറു, ദുൽഹജ്ജ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ഷഅരിഹി വ ബശരിഹി ഷൈആ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ മുടിയിൽ നിന്നും അവരുടെ തൊലിയിൽ നിന്നും സ്പർശിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അഥവാ കുടുംബത്തിലുള്ള എല്ലാവർക്കും ബാധകമല്ല, ആരാണോ ബലിയറുക്കുവാൻ ഉദ്ദേശിച്ചത് അയാൾക്ക് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇനി ഒരു കുടുംബത്തിലെ ഏഴാളുകൾ ഒന്നിച്ച് ഒരു ഉരുവിനെ വാങ്ങി അറുക്കുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഏഴാളുകളും അവർ മുടി വെട്ടാൻ പാടില്ല. ദുൽഹജ്ജ് മാസമായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ നഖം വെട്ടാൻ പാടില്ല. ഇനി ഒരാൾ മറന്ന് നഖം വെട്ടിയാൽ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കഫ്ഫാറത്തോ മറ്റോ ഒന്നും ഇല്ല. ഹറാമിനെ അറിയിക്കുന്ന സീഗയല്ല ഇത്, അതല്ലെങ്കിൽ അറാമല്ല ഇതിലൂടെ വന്നിട്ടുള്ളത്. ഹറാമിനെ അറിയിക്കുന്ന മന്ന അല്ല ഇതിലൂടെ വന്നിട്ടുള്ളത്, മറിച്ച് കറാഹത്തിനെയാണ് അറിയിക്കുന്നത് എന്നതാണ് ഭൂരിഭാഗ പണ്ഡിതന്മാരും ഇതിലൂടെ ഇതിൻ്റെ ഹുക്കുമ് പറയുന്ന രംഗത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബലിയറുക്കുവാൻ ഉദ്ദേശിച്ച ആളുകൾ അവർ ദുൽഹജ്ജ് മാസമായി കഴിഞ്ഞാൽ ബലിയറുക്കുന്നത് വരെ നഖം വെട്ടാതിരിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് മുടി നീക്കാതിരിക്കുകയും മറ്റും ചെയ്യുക എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വുളു എടുക്കാതെ ഖുർആൻ പഠിക്കാൻ കഴിയുമോ എന്നാണ്.
4: മുസ്ഹഫ് തൊടുന്ന സാഹചര്യത്തിൽ വുളു ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ്. അതിലേറ്റവും സൂക്ഷ്മമായത് ഒലുവോടുകൂടി തന്നെയാണ് ഖുർആൻ സ്പർശിക്കേണ്ടത്, മുസ്ഹഫ് സ്പർശിക്കേണ്ടത് എന്നതാണ്. എന്നാൽ പഠന സാഹചര്യങ്ങളിൽ, പഠിക്കുവാനുള്ള ആവശ്യങ്ങളിൽ, പഠിക്കുവാനുള്ള ആവശ്യാർത്ഥം ഒലു ഇല്ലാതെ ശുദ്ധിയില്ലാത്ത അവസ്ഥയിലും ഖുർആൻ ഓതുന്നതിനോ വഹിക്കുന്നതിനോ വിരോധമില്ല എന്നിടത്താണ് പണ്ഡിതന്മാരെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഒലു നിലനിർത്തുവാൻ ശ്രമിക്കുകയും ഒലു നിലനിർത്തി കൊണ്ടുതന്നെ ഖുർആൻ തൊട്ടുകൊണ്ട് അതല്ലെങ്കിൽ മുസ്ഹഫ് തൊട്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നാം ശ്രദ്ധിക്കേണ്ടതും ശീലിക്കേണ്ടതും. എന്നാൽ പഠനാവശാർത്ഥം പുറപ്പെടുന്ന സമയത്തും മറ്റുമെല്ലാം ഇത്തരത്തിൽ ഒലു ചെയ്യുവാനും ഒലു നിലനിർത്തുവാനും ഒരാളെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സാഹചര്യത്തിൽ അത് അനുവദനീയമാണ്, വിരോധമില്ല എന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ ഉറക്കം കിട്ടാൻ, അതുപോലെ മക്കൾ ഉറങ്ങുവാൻ വേണ്ടിയൊക്കെ ഖുർആൻ ഓഡിയോ പ്ലേ ചെയ്ത് ഉറങ്ങുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ വഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. സൂറത്ത് അഅ്റാഫിൽ 204-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ നിശബ്ദരാകുക, കാരുണ്യം ചൊരിയപ്പെട്ടേക്കാം എന്നാണ്. അപ്പോൾ ഖുർആൻ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും ഉള്ളിലേക്കിറങ്ങി വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ്. ആ രൂപത്തിൽ ഒരാൾ രാത്രി കിടക്കുന്ന വേളയിൽ ഖുർആൻ ഓതുകയും ഖുർആൻ കേൾക്കുകയും അത് അർത്ഥവും ആശയവും അറിയുന്ന രൂപത്തിൽ അയാൾ അത് ശ്രദ്ധിക്കുകയും ചെയ്തു, അങ്ങനെ ഉറങ്ങിപ്പോയി എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകരമാണ് എന്ന് പറഞ്ഞുകൂടെ നല്ല കാര്യമാണ്. കാരണം ഉറക്കത്തിന് മുമ്പ് ചൊല്ലേണ്ട ധാരാളം ദിക്റുകളുണ്ട്, ചൊല്ലേണ്ട ധാരാളം ഖുർആൻ സൂറത്തുകളും ആയത്തുകളും ഒക്കെയുണ്ട്. അത് ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും പ്രതിഫലാർഹവുമാണ്. ഇതേപോലെ ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ കേൾക്കുന്നു, അങ്ങനെ അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി എങ്കിൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അതൊരു ഒരു നല്ല കാര്യമായി തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഒരാൾ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് പോലെ എനിക്ക് ഉറക്കം വരണമെങ്കിൽ എന്തെങ്കിലും വായിക്കണം, അപ്പോൾ ഉറങ്ങുവാനായി വായിക്കുക എന്ന നീയത്തോടു കൂടിയാണ് ഖുർആൻ കേൾക്കുന്നത് എങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഉറങ്ങുവാൻ വേണ്ടിയല്ല, മനുഷ്യ മനസ്സുകൾക്ക് ജീവൻ നൽകുവാനാണ് ഖുർആനും ഖുർആൻ പാരായണവും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഉറങ്ങുവാനുള്ള ഒരു മരുന്ന് എന്ന അർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ ഖുർആൻ കേട്ടുകൂടാ എന്ന് പ്രത്യേകം പ്രസ്താവിക്കുക.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും എല്ലാം സ്ഥിരമായി തലയിൽ തൊപ്പിയോ തലപ്പാവോ ധരിക്കാറുണ്ടായിരുന്നു. ഒരാൾ പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം തൊപ്പി ധരിച്ചാൽ അയാൾക്ക് അതിന് പ്രതിഫലം ലഭിക്കുമോ എന്നാണ്.
5: ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചതായി വന്നിട്ടുണ്ട്. എന്നാൽ ആ തലപ്പാവ് ധരിക്കൽ ഒരു പ്രത്യേകമായ നമുക്ക് അനുഷ്ഠിക്കുവാനുള്ള സുന്നത്തി എന്ന നിലക്കല്ല, നേരെ മറിച്ച് ആ നാടിൻ്റെ വേഷം അതായിരുന്നു. അന്ന് മുശ്രിക്കുകളും അല്ലാത്തവരും ആയ എല്ലാ ആളുകളും തലപ്പാവ് ധരിക്കുന്നവരായിരുന്നു. അത് അവരുടെ നാടിൻ്റെ വേഷമാണ്. ആ അർത്ഥത്തിൽ അവർ തലപ്പാവ് ധരിച്ചതായി, തലമറച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് സ്വാലിഹുൽ ഉസൈമിനോട് ഇങ്ങനെ തലപ്പാവ് ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ലാ, അത് സുന്നത്തല്ല. ഇത് ചോദ്യം അത് സുന്നത്താണോ എന്നാണ്. ഹൽഹിയ സുന്നത്തുൻ, ഇത് സുന്നത്താണോ? അദ്ദേഹം പറഞ്ഞു, ലാ, സുന്നത്തല്ല. ലിബാസുൽ അമാമത്തി ലൈസ ബി സുന്നത്തിൻ, തലപ്പാവ് ധരിക്കൽ സുന്നത്തല്ല. ലാക്കിന്നഹു ആദത്തുൻ, നേരെ മറിച്ചത് നാടിൻ്റെ സമ്പ്രദായമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്, ശരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അത് നാടിൻ്റെ വസ്ത്രധാരണ രീതിയാണ്. വ സുന്നത്തു ലികുല്ലി ഇൻസാനിൻ അൽബസ മാ യൽബസുഹു നാസു മാ ലം യകുൻ മുഹറമൻ ലിദാതിഹി, സ്വയം ഹറാമല്ലാത്ത നാട്ടിലെ ആളുകൾ ധരിക്കുന്നത് എന്തോ അത് ധരിക്കലാണ് സുന്നത്ത്. വഇന്നമാ ഖുൽനാ ഹാദാ, നമ്മളിത് പറയാനുള്ള കാരണം, ലി അന്നഹു ലൗ ലബിസ ഖിലാഫമായ അതാദുഹു നാസു ലകാന ദാലിക ശുഹ്ര, ജനങ്ങൾ പതിവായി ഒരു നാട്ടിൽ സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതി, അതിനെതിരായി ഒരാൾ സ്വന്തം ഒരു വേറെ വേറിട്ട് കൊണ്ടൊരു വസ്ത്രധാരണ രീതി സ്വീകരിച്ചാൽ അത് ഷുഹ്റത്തിൻ്റെ പ്രശസ്തിയുടെ ഭാഗമായി മാറും. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ലിബാസി ഷുഹ്ര, ഷുഹ്റത്തിൻ്റെ പ്രശസ്തിയുടെ വസ്ത്രത്തെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് ഫഇദാ കുന്നാ ഫീ ബലദിൻ യൽബസൂന അൽ അമായിമ ലബസ്ന അൽ അമായിം, തലപ്പാവ് ധരിക്കുന്ന ഒരു നാട്ടിൽ, എല്ലാവരും തലപ്പാവ് ധരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും അങ്ങനത്തെ ആളുകളാണോ? എങ്കിൽ നമ്മളും ധരിക്കുക. വൈദാ കുന്ന ഫീ ബലദിൻ ലാ യൽബസൂനഹ ലം നൽബസ്ഹ, അത് ധരിക്കാത്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മളും ധരിക്കണ്ട. വ അളുന്നു അന്ന ബിലാദൽ മുസ്ലിമീൻ അൽ യൗം തഖ്തലിഫ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മുസ്ലിം രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ വ്യത്യസ്തമാണ് എന്നാണ്. ഫഫി ബഅദിൽ ബിലാദിൽ അക്സർ ഫീഹ ലുബുസുൽ അമായിം, ചില രാജ്യങ്ങളിൽ തലപ്പാവ് ധരിക്കുന്നുണ്ട്. ഒഫി ബഅദിൽ ബിലാദി ബിൽ അക്സ്, ചില രാജ്യങ്ങൾ അതിന് നേരെ എതിരാണ്. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽബസുൽ അമാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ധരിച്ചിരുന്നു. ലിഅന്നഹ മുഅതാദതുൻ ഫീ അഹ്ദിഹി, കാരണം അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ സമ്പ്രദായമായിരുന്നു. ഒലിഹാദ ലം യഅ്മുറു ബിഹ, അതുകൊണ്ട് തന്നെ അതൊരു സുന്നത്തി എന്ന നിലക്ക് നമ്മളോട് പ്രത്യേകമായി കൽപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഈ വിഷയത്തിൻ്റെ വസ്തുത. എന്നാൽ തലപ്പാവ് ധരിച്ചാൽ ഇന്ന മഹത്വമുണ്ട്. തലപ്പാവ് ധരിച്ച് നമസ്കരിക്കുന്ന ആളുകൾക്ക് തലപ്പാവ് ഇല്ലാതെ നമസ്കരിക്കുന്ന ആളെക്കാൾ ഇത്ര ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ അത് വ്യാജമാണ്, അത് ദുർബലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.
1: ഒരാളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടായാൽ വുദു എടുക്കാൻ സാധിക്കുമോ എന്നാണ്.
4: നിസ്കാരത്തിന്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. നിസ്കരിക്കുന്നവന്റെ ശരീരവും നിസ്കരിക്കുന്ന സ്ഥലവും എല്ലാം ശുദ്ധിയാവുക എന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് വുദു ചെയ്യുന്ന സമയത്തും. ഒരു വ്യക്തി എല്ലാവിധ നജസ്സുകളിൽ നിന്നും അവൻ്റെ ശരീരം ശുദ്ധിയായതിനു ശേഷം വേണം വുളു ചെയ്യുവാൻ. അതുകൊണ്ട് വസ്വാസ് ഒഴിവാക്കി ശരീരത്തിൽ വുളു ചെയ്യുന്ന സമയത്ത് നജസ്സില്ല എന്ന് ഉറപ്പുവരുത്തി വുളു ചെയ്യുകയാണ് വേണ്ടത്. വസ്വാസിൻ്റെ പേരിൽ നമുക്ക് അവിടെ പ്രത്യേകം ഇളവുണ്ട് എന്ന് പറയുവാനോ മറ്റോ സാധിക്കയില്ല എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: തറാവി നിസ്കരിക്കുമ്പോൾ വജ്ഹത്ത് ഓതണമെന്ന് നിർബന്ധമുണ്ടോ? അതുപോലെ അത്തഹിയാത്ത് മുഴുവനും ചൊല്ലണോ എന്നാണ്.
2: സുന്നത്ത് നമസ്കാരങ്ങൾ ഫർള് നമസ്കാരങ്ങളെപ്പോലെയല്ല. ഫർള് നമസ്കാരങ്ങളിൽ ചെല്ലേണ്ടത് പലതും സുന്നത്ത് നമസ്കാരങ്ങളിൽ ചെല്ലേണ്ടതില്ല എന്ന് ഒരു ധാരണ ആളുകൾക്കുണ്ട്. പ്രാരംഭ പ്രാർത്ഥന സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ചൊല്ലേണ്ടതുണ്ടോ? അതേപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടതുണ്ടോ? തഷഹുദ് തഹിയാത്ത് ശേഷം മുഴുവൻ ചൊല്ലേണ്ടതുണ്ടോ? എന്നിത്യാദി ചോദ്യങ്ങളെല്ലാം അതിൽ നിന്ന് വന്നതാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഓരോ ഈരണ്ട് റക്കാത്തും കഴിഞ്ഞ് സലാം വീട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ഓരോ രണ്ട് റക്കാത്ത് ആരംഭിക്കുമ്പോഴും ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലേണ്ടതുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അപ്രകാരമാണ്. അതേപോലെ തന്നെ സുന്നത്താണ് എന്ന് പറഞ്ഞ് ഒന്നും മാറ്റി നിർത്തേണ്ടതില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് കൂടുതൽ നീട്ടിയോതിയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തശഹുദ് പരിപൂർണമായി ചെല്ലുകയാണ് ചെയ്യേണ്ട നമസ്കാരത്തിൻ്റെ പരിപൂർണതയും അത് തന്നെയാണ്.
0: ഇന്നത്തെ അലിജബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. السلام عليكم ورحمة الله
6: لسوف أعود يا أمي മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവൻ്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: മുംബൈ ഐ എമ്മിൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ജൂൺ 15 വരെ അപേക്ഷിക്കാം. മുംബൈ ഐ എമ്മിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ്, ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12-ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: കുസാറ്റ് ബിടെക് AI കോഴ്സിന് അംഗീകാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പുതുതായി ആരംഭിച്ച ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസസ് പ്രോഗ്രാമിന് AICTE അംഗീകാരം ലഭിച്ചു. പുതിയ പ്രോഗ്രാമിന് 60 സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നിലവിലുള്ള 2 പ്രധാന ബിടെക് പ്രോഗ്രാമുകളിലെ സീറ്റ് വർദ്ധനയ്ക്കും AICTE അംഗീകാരം ലഭിച്ചു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, സംയമനം പാലിക്കുക എന്ന വിഷയവുമായി നമ്മോടൊപ്പം

കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും അത് പലപ്പോഴും ജീവിതത്തിൽ പലർക്കും ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലാണ്. മറ്റുള്ളവരുടേതിന് സമാനമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് പലപ്പോഴും വൈകാരികതയോടുകൂടെയാണ്. വൈകാരികതയോടുകൂടെ പ്രതികരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ശരിയായ ചിന്തയും അതേപോലെ തന്നെ യുക്തിപൂർവമായ പെരുമാറ്റവും സാധ്യമല്ലാതെ വരുന്നു. നമ്മുടെ മക്കൾ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങളെ, അവൻ്റെ ഈ പ്രകൃതിയെ എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്നതിൻ്റെ യുക്തിപരമായ വശങ്ങളെക്കുറിച്ചോ പ്രായോഗികമായ മാർഗങ്ങളെക്കുറിച്ചോ അല്ല നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കുന്ന, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അവൻ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ, എങ്കിൽ അവൻ എൻ്റെ മകനല്ല, അവന് നന്നാക്കിയെടുക്കാൻ കഴിയില്ല, അവൻ എന്താണ്, ഇനി അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പലപ്പോഴും വൈകാരികമായ സമീപനങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. നേരെ മറിച്ച് മറ്റൊരാളുടെ മകൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ അങ്ങനെ തന്നെയാണ്. എല്ലാവിടെയും ഇപ്പം അങ്ങനത്തെ അല്ലാത്ത കുട്ടികളുള്ളത്. നമുക്ക് ശരിയാക്കി എടുക്കുക, പറഞ്ഞു കൊടുത്താൽ ശരിയാവും എന്ന് പറയുന്ന അതേ നമ്മൾ, നമുക്കൊരു വിഷയം വരുമ്പോൾ ആ രൂപത്തിലല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഭാര്യ നമ്മളോട് അല്പം മോശമായി പെരുമാറുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് തീരുമാനിക്കുന്നതിനപ്പുറം, നമുക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ട്, ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്, ഇത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണൊരു പരിഹാരമാർഗം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം വൈകാരികമായിട്ടാണ് ആ പ്രശ്നങ്ങളെ നമ്മൾ പലപ്പോഴും സമീപിക്കുന്നത് എന്നാണ് വസ്തുവ. ഒരാൾ തൻ്റെ ഉമ്മയെ അടിച്ചു അല്ലെങ്കിൽ വാപ്പയെ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെത്ര മോശമായിട്ടാണ് നമുക്ക് തോന്നുക. ചില വൈകാരിക നിമിഷങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ യഥാർത്ഥത്തിൽ താൻ അങ്ങനെ ചെയ്തു പോകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവർക്കൊരു അത്ഭുതവും തോന്നുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ വൈകാരികമായിട്ടുള്ള സമീപനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാതെ വരുന്നത്. ഇവിടെയാണ് നാം ഒരു തിരിച്ചറിവ് നേടേണ്ടത്. എല്ലാ പ്രശ്നങ്ങളെയും ആത്മസംയമനത്തോടുകൂടെ കാണാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ വ്യക്തിപരമായ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുകയുള്ളൂ. ക്ഷമിച്ചു നിൽക്കുവാനും മനസ്സിനെ പിടിച്ചു നിർത്തുവാനും നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ഏറ്റവും ശരിയായ മാർഗം. ഇത് കൈവിട്ടു പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ സ്വയം പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ നിന്ന് വ്യത്യസ്തമായി നമുക്കാണ് നമ്മെക്കുറിച്ച് കൂടുതൽ അറിയുക. അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ നമുക്കറിയുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എന്നെപ്പോലെ വൃത്തികെട്ട ഒരാളുണ്ടോ എന്ന് ചില സന്ദർഭങ്ങളിൽ നാം നമ്മെക്കുറിച്ച് ചോദിച്ചേക്കാം. മറ്റുള്ളവരെക്കുറിച്ചെല്ലാം നാം നല്ലത് വിചാരിക്കുകയും നമ്മെക്കുറിച്ച് നാം മോശം വിചാരിക്കുകയും ചെയ്യുവാനുള്ള കാരണം നമ്മുടെ രഹസ്യങ്ങൾ നമുക്കറിയുന്നു എന്നതാണ്. മറ്റുള്ളവരുടെ എല്ലാവരുടെയും ബാഹ്യവശങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിനെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ ആശങ്കകളും കൂടുതൽ വിഷമങ്ങളും നമുക്കുണ്ടാകുമ്പോഴും നമ്മുടെ വ്യക്തിപരമായ പ്രതിസന്ധി കഠിനമാകുന്നു, നമ്മുടെ മനസ്സിൻ്റെ ഭയം കൂടുന്നു, ആശങ്കകൾ വർദ്ധിക്കുന്നു. കാരണം ഞാൻ ശരിയല്ലല്ലോ എന്ന ബോധം നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മുടെ വ്യക്തി വിശുദ്ധി അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൻ്റെ വിശുദ്ധി പാലിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും മനസ്സിനെ നിർഭയമാക്കുവാനും മനസ്സിന് സന്തോഷവും സ്വസ്ഥതയും നൽകുവാനും നമുക്ക് കഴിയുകയുള്ളൂ എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതെല്ലാം മുഴുവൻ വ്യക്തിപരമായ പ്രശ്നങ്ങളെയും ഒരു വേള പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുടുംബജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും പല അനുഭവങ്ങളും, ആളുകൾ മോശമായി നമ്മളോട് പെരുമാറാം, അതേമാതിരി തന്നെ കുടുംബജീവിതത്തിൽ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും നമുക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെ എന്തെന്തൊക്കെ സംഭവിച്ചാലും ശരി, അപ്പോഴെല്ലാം ആത്മസംയമനം കൈവിടാതെ അതിനെ പരിഹരിക്കുവാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ കടന്നു നോക്കൂ. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യതകളിൽ ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാവുകയാണ്, ഞാൻ നല്ലവനായി തീരും

0: എന്ന ഒരു ശക്തമായ മനസ്സുറപ്പോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഒരു കാലത്തും അനുഭവിക്കാത്ത മാനസിക സന്തോഷവും മാനസിക സംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടാനാവും. ഈ ഒരു നല്ല അവസരത്തെ നന്മകളെ ശീലിക്കുന്ന, തിന്മകളെ ജീവിതത്തിൽ നിന്നും വിഭാടനം ചെയ്യുന്ന ആത്മസംയമനത്തിലൂടെ സ്വന്തം പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും രഹസ്യ ജീവിതത്തെ നന്നാക്കി കൂടുതൽ മനസ്സിന് കരുത്തും നിർഭയത്വവും പകരുവാനും ഈ ഒരു അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സംയമനം പാലിക്കുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം അവതരിപ്പിച്ചത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
2: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത് ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് TVയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: دعوني أناجي مولا جليلا.
6: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത്. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ മറിയം അലൈഹിസ്സലാം ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹദി മറിയം അലൈഹിസ്സലാമിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അവരുടെ ഉമ്മ അവരെ ഗർഭം ചുമന്നതും അതിനുശേഷം അവർ പ്രസവിച്ചതും അങ്ങനെ അവരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയായി നൽകിയതുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലെത്തിയതിന് ശേഷം അവർക്കെന്ത് സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറയുന്നു, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. അങ്ങനെ അവളുടെ റബ്ബ് അഥവാ മറിയം അലൈഹിസ്സലാമിൻ്റെ റബ്ബ് അഥവാ അല്ലാഹു അവളെ അഥവാ മറിയമിനെ നല്ലതായ ഒരു സ്വീകരണം സ്വീകരിച്ചു. വ അംബതഹാ നബാതൻ ഹസന, അവളെ അവൻ അഥവാ അല്ലാഹു ഒരു നല്ല ഉൽപ്പാദനമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അഥവാ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നർത്ഥം. വക്കഫലഹാ സക്കരിയ, സക്കരിയാക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അഥവാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാമിനെ ഏറ്റെടുത്തു എന്നർത്ഥം. അപ്പോൾ എന്താണ് അല്ലാഹു ഇവിടെ പറയുന്നത്? ഹന്ന അഥവാ മറിയം അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, അവരുടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മറിയം അലൈഹിസ്സലാമിനെ അല്ലാഹു കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. സൽസ്വഭാവം, വിശ്വാസദാർഢ്യം, വിജ്ഞാനം, ഭയഭക്തി, അച്ചടക്കം, ചാരിത്രശുദ്ധി, ഇങ്ങനെ ധാരാളം ഗുണങ്ങളോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹിസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്നു. ഇതിനൊക്കെ സഹായകമാകുമാറ് മറിയം അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം സക്കരിയ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുകയും ചെയ്തു. സൂറത്തു ആലു ഇമ്രാനിൻ്റെ തന്നെ 44-ാമത്തായത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമിനെ ഏറ്റെടുത്ത രൂപം അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു 44-ാമത്തായത്തിൽ പറയുന്നത്, വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം. അള്ളാഹു പറയാണ്, മറിയമിനെ തങ്ങളിൽ ഏതൊരുവൻ ഏറ്റെടുക്കണമെന്ന് അവർ തങ്ങളുടെ പേനകൾ അഥവാ അമ്പുകോലുകൾ മുഖേന നറുക്കിട്ടപ്പോൾ നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. അഥവാ എന്താണ് ഈ പറഞ്ഞത്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ ജനിച്ച ശേഷം അവരുടെ മാതാവ് തൻ്റെ നേർച്ച നിറവേറ്റുവാനായി മറിയം അലൈഹിസ്സലാമിനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടു ചെന്നപ്പോൾ അവരുടെ നേതാവായിരുന്ന ഇമ്രാൻ്റെ പുത്രിയാണല്ലോ ഈ മറിയം അലൈഹിസ്സലാം, അതുകൊണ്ട് ആർ ഈ കുട്ടിയെ ഏറ്റുവാങ്ങണം എന്നതിൽ അവിടുത്തെ പുരോഹിത പരിചാരക വൃത്തങ്ങളിൽ തർക്കമുണ്ടായി നടത്തും. അവസാനം ആരേറ്റെടുക്കണമെന്ന വിഷയത്തിൽ അവർ നറുക്കിട്ടു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് ആ നറുക്ക് വീണത്. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയെ ഏറ്റുവാങ്ങി. ഈ സംഭവങ്ങളൊന്നും നടന്നപ്പോൾ പ്രവാചകരെ, താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഈ നറുക്കിട്ടത്? അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ള തെളിവുകളൊന്നും കാണുവാനില്ല. ഏതായിരുന്നാലും ഒരു പ്രത്യേക രൂപത്തിലുള്ള നറുക്കെടുപ്പായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞതുപോലെ അവരുടെ പേനകൾ അല്ലെങ്കിൽ അമ്പുകോലുകൾ, അത് അവർ അവരുടെ വകയായി ഓരോന്ന് ജോർദാൻ നദിയിലിടുകയും ആരുടേതാണ് വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ അവശേഷിക്കുന്നത് അയാൾക്ക് നറുക്ക് വീണുകയും ചെയ്യുക എന്നൊരു രൂപമായിരുന്നു എന്നൊക്കെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അങ്ങനെ മറിയം അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ അവർ നറുക്കിട്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ നറുക്ക് വീണു, അവരുടെ സംരക്ഷണം അദ്ദേഹം ഏറ്റെടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലെ പുരോഹിതന്മാരുടെ തലവനും മറിയം അലൈഹിസ്സലാമിൻ്റെ തന്നെ മാതൃ സഹോദരിയുടെ ഭർത്താവും കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലും പ്രത്യേക പരിഗണനയിലും പുരോഹിതന്മാരുടെ പൊതുവെയുള്ള ലാളനയിലുമായി മറിയം അലൈഹിസ്സലാം വളർന്നു. പള്ളിയിലെ മിഹ്റാബിൽ അഥവാ പ്രാർത്ഥനാ മണ്ഡപത്തിൽ തന്നെയാണ് മറിയം അലൈഹിസ്സലാമിന് ജീവിക്കാനുള്ള സ്ഥലം ഏർപ്പാട് ചെയ്തിരുന്നത്. അപ്പോൾ മറിയം അലൈഹിസ്സലാം അവരുടെ ഉപ്പയുടെ സ്വഭാവശുദ്ധി കാരണം അറിയപ്പെടുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ പുരോഹിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ഭിന്നിപ്പുണ്ടാവുകയും അവസാനം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം നറുക്കെടുപ്പിലൂടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, അതൊക്കെ മറിയം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു ബഹുമതി, ഒരാദരവായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി അവർക്ക് മറിയം അലൈഹിസ്സലാമിന് അള്ളാഹു പ്രത്യേകം നൽകിയ ചില ആദരവുകൾ കൂടി സൂറത്ത് ആലിമ്രാനിൽ തന്നെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, മറിയം അലൈഹിസ്സലാം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഉറക്കത്തിൽ ഭയപ്പാടോ വിഭ്രാന്തിയോ ഉണ്ടായാലുള്ള പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ഉറക്കത്തിൽ നമുക്ക് പേടിയോ അല്ലെങ്കിൽ വിഭ്രാന്തിയോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാതി ശയാത്തീനി വഅയഹ്ദുറൂൻ. ഒന്നുകൂടി പറയാം: അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി. അഊദു അവിടെ ശ്രദ്ധിക്കണം, അഊദു ആയിനാണ്, അതുപോലെ ദാലാണ്, കുത്തുള്ള ദാല്. അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ ഗളബിഹി, ഗൈനാണ് കുത്തുള്ള ഗൈന്, ഗളബിഹി ലാദാണ്, ഗളബിഹി വഇഖാബിഹി ഐനും ഖാഫും, കുത്തുള്ള ഖാഫ്, ഇഖാബിഹി വശരി ഇബാദിഹി, വശരി ഇബാദിഹി അവിടെയും ഐനാണ്, ഇബാദിഹി വമിൻ ഹമസാതി ശയാത്തീനി വഅയഹ്ദുറൂൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അഊദു, ഞാൻ രക്ഷ തേടുന്നു. ബിക്കലിമാത്തില്ലാഹി താമ്മത്തി, അല്ലാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ കൊണ്ട്, അല്ലാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു. മിൻ ഗളബിഹി, അവൻ്റെ കോപത്തിൽ നിന്ന്. വ ഇഖാബിഹി, അവൻ്റെ ശിക്ഷയിൽ നിന്ന്. വശരി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ ബുദ്ധിമുട്ടുകളിൽ, കെടുതിയിൽ, വിപത്തുകളിൽ നിന്ന്, ശർറനാല് തിന്മ, തിന്മകളിൽ നിന്ന് അല്ലെങ്കിൽ കെടുതിയിൽ നിന്നൊക്കെ പറയാം. വമിൻ ഹമസാതി ശയാത്വീൻ, പിശാചുക്കളുടെ കുത്തുകളിൽ നിന്നും. വ അയ്യഹ്ദുറൂൻ, അവർ അഥവാ പിശാചുക്കൾ സന്നിഹിതരാകുന്നതിൽ നിന്നും. ഇതിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യണത്, രക്ഷ തേടുന്നത് എന്നർത്ഥം. അപ്പം എന്താണ് പ്രാർത്ഥന? അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വ ഇഖാബിഹി വ ശരി ഇബാദിഹി വ മിൻ ഹമസാതി ശയാത്വീനി വ അൻ യഹ്ളുറൂൻ. ഇത് ഉറക്കത്തിൽ ഭയപ്പാടോ വിഭ്രാന്തിയോ ഉണ്ടായാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് പഠിച്ചത് ഉറക്കത്തിൽ ഭയപ്പാടോ വിഭ്രാന്തിയോ ഉണ്ടായാലുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മുംബൈ ഐ എമ്മിൽ ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ജൂൺ 15 വരെ അപേക്ഷിക്കാം. മുംബൈ ഐ എമ്മിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്കുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ പഠിച്ച് 12-ാം ക്ലാസ് വിജയിച്ചവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 60% മാർക്കുണ്ടായിരിക്കണം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇനി 50% വനിതകളുണ്ടാവും. വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി രൂപീകരിക്കേണ്ട സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC ഇനി മുതൽ 50% വനിതകളായിരിക്കണമെന്നാണ് നിർദ്ദേശം. നഴ്സറി തലം മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന് ഒരു SMC മാത്രം മതിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മാർഗരേഖയിൽ പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ സ്കൂൾ മാനേജ്മെന്റ് വികസന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശവും ഉണ്ട്. സ്കൂൾ പ്രിൻസിപ്പലാണ് മെമ്പർ സെക്രട്ടറി. മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സണായി നിയമിക്കണം. അക്കാദമിക് വർഷം ആരംഭിച്ച് 1 മാസത്തിനുള്ളിൽ SMC കൾ രൂപീകരിക്കണമെന്നും മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: Peace Radio, tuned to reality.

0: ഉമ്മാക്കൊരുമ്മ സഹല ഷെറിൻ ചെർപ്പുളശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പാത്തു മോളെ പാത്തു, ഒന്ന് എണീറ്റു വന്നേ, എന്നെ ഒന്ന് സഹായിക്കടി. എത്ര നേരമായി ഇങ്ങനെ ആ ഫോണിൽ തന്നെ, എന്നോടൊന്ന് വന്ന് സംസാരിക്കുകയും ചെയ്യേ. ഉമ്മയുടെ ഇടറുന്ന ശബ്ദം റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. നിയാ ഫാത്തിമ, എന്താണ് ഉമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ഞാൻ ഫോണുമായി ഒന്ന് ഇരുന്നാൽ അപ്പോൾ തുടങ്ങും. അവൾ തൻ്റെ പ്രതിഷേധം ഉമ്മയെ അറിയിച്ചു. കുറെ കഴിഞ്ഞ് ഫാത്തിമ അടുക്കളയിലേക്കെത്തി നോക്കി. ഉമ്മ അപ്പോഴും പണിത്തിരക്കിലാണ്. അവർ വളരെ ക്ഷീണിതയായിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ഉമ്മയോട് മുമ്പൊന്നുമില്ലാത്തൊരു സ്നേഹവും അനുകമ്പയും തോന്നി. ഫാത്തിമ മെല്ലെ മെല്ലെ അവളുടെ ഉമ്മയുടെ അരികിൽ ചെന്ന് അവരെ ഒന്ന് ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. ജോലിഭാരത്താൽ ക്ഷീണിച്ച ഉമ്മയ്ക്ക് അതിഷ്ടമായില്ല. അവർ മകളുടെ കൈ ദേഷ്യത്തോടെ തട്ടിമാറ്റി. ഉമ്മ, സോറി ഉമ്മ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവൾ സങ്കടത്തോടെ ചോദിച്ചു. നീ ഒന്നും ചെയ്യേണ്ട, അവിടെ പോയിരുന്നോ? ഞാനിവിടെ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ലല്ലോ. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് വലിക്കണം, എനിക്ക് മടുത്തു. ഈ വാക്കുകൾ ഫാത്തിമയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾക്ക് കുറ്റബോധം തോന്നി. പ്ലസ് ടു കഴിഞ്ഞ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എന്നിട്ടും ഉമ്മാനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. വല്ലപ്പോഴും മുറ്റമടിക്കാൻ സഹായിച്ചാലായി, അത്ര തന്നെ. നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് തൻ്റെ ഉമ്മാനെ സഹായിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ അവൾ വീട്ടിലെ ജോലി ചെയ്തു തുടങ്ങി. വർഷം രണ്ടു കഴിഞ്ഞു. ഫാത്തിമയെ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി കല്യാണം നടത്തിക്കൊടുത്തു. ഒരു ദിവസം ഉമ്മ നിസ്കാരപ്പായിലിരുന്ന് നീണ്ട ആലോചനയിൽ മുഴുകി. എന്റെ പാത്തു അന്നെനിക്ക് ഉമ്മ തന്നത്, ഞാൻ തട്ടിമാറ്റി. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, എന്നാലും അവളെ ഞാൻ അവഗണിച്ചിരുന്നോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ. ഇപ്പോൾ അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അവൾ ഒന്നു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിരുന്നെങ്കിൽ. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സമയത്താണ് മുറ്റത്ത് ഒരു കാർ വന്നു നിന്നത്. ഫാത്തിമയും ഭർത്താവുമാണ്. ഉമ്മ ഉമ്മ എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോൾ ഉമ്മ സ്വപ്നത്തിൽ നിന്ന പോലെ മട്ടിൽ ഞെട്ടിയുണർന്നു. അല്ലാ, എന്റെ പാത്തുവല്ലേ വിളിക്കുന്നത്? അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങവേ അകത്തേക്ക് സലാം പറഞ്ഞോടി വന്ന ഫാത്തിമ ഉമ്മയെ ചേർത്തുപിടിച്ച് നെറ്റിയിൽ തുരുതുര ഉമ്മ വച്ചു. ഉമ്മ തിരിച്ചും മകളെ കെട്ടിപ്പിടിച്ച് കണ്ണീരിൽ കുതിർന്ന ഉമ്മകൾ നൽകി. ഉമ്മാക്കേറ്റവും ഇഷ്ടപ്പെട്ട പലഹാരത്തിന്റെ പൊതി അവൾ ഉമ്മയുടെ നേരെ നീട്ടി. ആ നിമിഷത്തിൽ ഉമ്മയുടെയും മകളുടെയും മനസ്സിലൂടെ മിന്നിമറഞ്ഞ ചിന്തകൾ എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മാക്കുരുമ്മ സഹല ഷെറിൻ ചെർപ്പുളശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ അമ്മാ ബാദ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ കേരളത്തിൽ വീണ്ടും ഒരു മഴക്കാലം വന്നിരിക്കുകയാണ്. ചൂടിൽ നിന്നും ആശ്വാസമായി മറ്റു മനസ്സിനെ കുളിർപ്പിക്കുന്ന മഴയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആശ്വാസത്തിനിടക്ക് നമുക്ക് പല പ്രയാസങ്ങളും ഈ ഒരു മഴക്കാലത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നമ്മുടെ ഇന്നത്തെ വിഷയം കുട്ടികളുടെ ആരോഗ്യം, മഴക്കാലവും കുട്ടികളുടെ ആരോഗ്യവും എന്നതാണ്. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടിയാണ്. അദ്ദേഹം അൽമാസ് ഹോസ്പിറ്റലിലെ സീനിയർ പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹത്തെ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ, എന്തുകൊണ്ടാണ് മഴക്കാലത്ത് കൂടുതൽ അസുഖങ്ങൾ പനിയായിട്ടും വയറിളക്കമായിട്ടും മറ്റു ഡെങ്കി പോലെയുള്ള രോഗങ്ങളായിട്ടും കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണം?
2: മഴക്കാലത്ത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മഴക്കാലം തുടങ്ങി കുട്ടികൾക്ക് പനിയും ജലദോഷമൊക്കെ തുടങ്ങി. അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം തന്നെയാണ് സ്കൂള് തുറക്കുകയും ചെയ്യുക. സാധാരണഗതിയിൽ ഒരു ചൂടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് പെട്ടെന്നാണ് നമ്മൾ കാലാവസ്ഥ തണുപ്പിലേക്ക് മാറുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചുകൾ കൊണ്ടൊക്കെ വൈറൽ അസുഖങ്ങൾ, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വൈറസ് മൂലമുണ്ടാകുന്ന ജലദോഷം, പനി മുതലായ അസുഖങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണും. ആ ജലദോഷവും പനിയൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കഫക്കെട്ടിലേക്ക്, ശ്വാസകോശത്തിലേക്കുള്ള ചെറിയ ചെറിയ അണുബാധയിലേക്ക് നീങ്ങാം. അപ്പോൾ അതുകൊണ്ടാണ് മഴക്കാലത്ത് കുട്ടികൾക്ക് ഈ പനിയും ജലദോഷമൊക്കെ കൂടുതലായി കാണപ്പെടുന്നത്. രണ്ടാമതായിട്ടുള്ള കുറച്ച് കാണുന്ന അസുഖമാണ് ജലജന്യ രോഗങ്ങളെന്ന് പറയും. അതായത് ജലത്തിലൂടെ, നമ്മുടെ മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന, അതായത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അസുഖങ്ങളാണ്. ഇപ്പം മഴക്കാലം വരുന്നതോടുകൂടി നമ്മുടെ ജലാശയങ്ങളിലേക്കൊക്കെ ഈ വെള്ളം ഒഴുകിയെത്തും, നമ്മുടെ കിണറുകളിലേക്കും പുഴകളിലേക്കും കുളങ്ങളിലേക്കൊക്കെ. അപ്പോൾ അത്തരം വെള്ളങ്ങൾ നമ്മൾ അത് തിളപ്പിക്കാതെ അല്ലെങ്കിൽ അതിൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയും, ക്ലോറിനേറ്റ് ചെയ്യാതെ നേരിട്ട് കുടിക്കുകയാണെങ്കിൽ ആ അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അതുമൂലം ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങളാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷിഗല്ല പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ വയറിളക്കം, ഛർദി, അല്ലെങ്കിൽ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം മുതലായ അസുഖങ്ങളൊക്കെയാണ് ജലജന്യ രോഗങ്ങളായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്കൊരു വെക്റ്റർ ബോൺ ഡിസീസ് എന്ന് പറയുന്ന കുറച്ച് അസുഖങ്ങളും കൂടെ, അതായത് മഴക്കാലത്ത് ഈ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് കൊതുക് പോലെയുള്ള പ്രാണികൾക്കൊക്കെ മുട്ടയിട്ട് പെരുകാനും കൊതുക് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൊതുകിലൂടെ പകരുന്ന രോഗങ്ങളും ഈ മഴക്കാലത്ത് തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിൽ പെടുന്ന, സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അതുകൊണ്ടാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, ന്യൂമോണിയ മുതലായ ഒരു സൈഡിൽ, രണ്ടാമത്തെ ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങളായിട്ടുള്ള മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഷിഗല്ല അതുപോലത്തെ അസുഖങ്ങൾ ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, മലേറിയ, അതുപോലെ പറയുന്ന ചിക്കൻഗൂനിയ എന്ന് പറയുന്ന അസുഖങ്ങൾ വേറൊരു സൈഡിൽ. അപ്പോൾ ഇതെല്ലാതും കൂടെ വരുന്നതാണ് ഈ മഴക്കാലത്ത്. ഇനി ഇതിലൊക്കെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജലദോഷം, ചുമ, പനി, കഫക്കെട്ടൊക്കെ സാംക്രമിക രോഗങ്ങളാണ്. അപ്പോൾ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് തന്നെ പകർച്ചയുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സ്കൂളുകളും ഒക്കെ തുറക്കുകയും പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടാവുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുമൂലം എല്ലാവർക്കും ഈ അസുഖം പിടിപെടാനും അത് അവർ വീട്ടിൽ കൊടുന്ന് കുഞ്ഞു മക്കൾക്ക്, അതായത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് കൂടുതലായിട്ട് അസുഖങ്ങൾ കാണുന്നത്.
1: ഇതിൽ കുട്ടികളിലേക്ക് പെട്ടെന്ന്, മുതിർന്നവരേക്കാൾ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള
2: ഒരു കാരണം, നമ്മുടെ മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ പ്രതിരോധ ശേഷിയൊന്നും വേണ്ടത്ര വളർന്ന് വലുതായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ജലദോഷം പോലെയുള്ള വൈറൽ അസുഖങ്ങൾ പിടിപെടും. അത് പിന്നെ മൂർച്ഛിച്ച് മൂർച്ഛിച്ചാണ് കഫക്കെട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഈ കോണ്ടാക്റ്റ് കൂടും. സ്കൂളുകളിലും മദ്രസകളിലൊക്കെ ഒരുമിച്ചിരിക്കുന്നൊക്കെ കൂടുമ്പോൾ കുട്ടികൾ തമ്മിലുള്ള കളികളും കൂടുതലാവും. അതുകൊണ്ട് പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർച്ച ഉണ്ടാവാനും സാധ്യതയുണ്ട്.
1: സാധാരണ ഉണ്ടാവുന്നത് പനിയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പനിയാണല്ലോ.
2: അതെ,
1: ഒരു പനി പിന്നെ അപകടകരമാണോ എന്ന് എങ്ങനെ ഒരു രക്ഷിതാവിന് തിരിച്ചറിയാം?
2: നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് പനി. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാവും പനി വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പോഴാണ് അത് പനി എന്ന് പറയുന്നത്. ചെറിയ പനി, കുട്ടിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പനി, കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്റ്റീവാണ്, എണീച്ച് നടക്കുന്നുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എണീച്ച് നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഭയങ്കര പനി, കടുത്ത പനി, കുട്ടി ക്ഷീണിച്ച് കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പനി കൂടുതലായി കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെ, അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന കുട്ടികൾ, ഇത്തരം കുട്ടികളൊക്കെ നമ്മൾ എന്തായാലും അടിയന്തിരമായിട്ട് തന്നെ ഡോക്ടറുടെ കാണിച്ച് വൈദ്യസഹായം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം പനിയാണെങ്കിൽ പോലും കുട്ടികൾക്ക് അപകട നിലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് പോകുകയാണെങ്കിൽ. സാധാരണ ഒരു പനിയാണ്, കുട്ടി ആക്റ്റീവാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചെറുതായിട്ട് എണീച്ച് നടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഈ വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യുന്ന പറയുമ്പോൾ
2: നമുക്ക് പാരസെറ്റമോളം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പനി കുറയാൻ വേണ്ടി നമുക്ക് ശരീരത്തിൽ നനച്ച് തുടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് മാർഗ്ഗങ്ങളാണ് കട്ടിയില്ലാത്ത ആഹാരങ്ങൾ കൊടുക്കുക. പനിയുടെ കൂടെ തന്നെ അതോടൊപ്പം തന്നെ വയറിന് സംബന്ധമായിട്ട് വയറിലെ ദഹനമൊക്കെ പൊതുവെ കുറച്ച് കുറവായിരിക്കും. അപ്പം കട്ടിയില്ലാത്ത ആഹാരങ്ങൾ കൊടുക്കുക, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക, റെസ്റ്റ് എടുപ്പിക്കുക, പാരസെറ്റമോൾ കൊടുക്കുക,
1: തണുത്തത് കൊടുക്കാതിരിക്കുക,
2: അതെ, തണുത്ത ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നോക്കാവുന്നതാണ്. രണ്ട് ദിവസമായിട്ടും പനി നമ്മുടെ വീട്ടിലുള്ള ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാറുന്നില്ല, പനി കൂടി വരികയാണ്, അതോടൊപ്പം തന്നെ മറ്റ് ലക്ഷണങ്ങളും വരികയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
1: സാധാരണ നമ്മൾ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇഞ്ചിനീര് അല്ലെങ്കിൽ തുളസി, അതൊക്കെ ഈ ഒരു തുടക്ക സമയത്ത്,
2: അതെ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഗണത്തിൽ പെടുന്ന, ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആൾ എണീച്ച് നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാം. അതിൽ നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊടുന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
1: ശരിക്ക് മഴക്കാലമായിക്കഴിഞ്ഞാൽ കുട്ടികളെ തീരെ മഴ നനയാൻ സമ്മതിക്കാതെ അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ശരിക്ക് മഴ നനയുന്നതാണോ ഈ ഒരു രോഗങ്ങൾക്ക് കാരണം, അതോ മറ്റെന്തെങ്കിലുമാണോ?
2: സാധാരണ ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ഈ നമ്മുടെ വായിലും തൊണ്ടയിലും നമ്മുടെ ശ്വാസനാളത്തിലൊക്കെ കുറച്ച് സീലിയ എന്ന് പറയുന്ന കുറച്ച് ഒരു നമ്മുടെ കോശങ്ങളുണ്ട്. ആ കോശങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, അവിടെ ചെറിയ വൈറസുകൾക്ക് പറ്റി പിടിച്ചിരിക്കാനുള്ള ഇടം വരും. അപ്പം അങ്ങനെ പെട്ടെന്ന് വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് വീണ്ടും പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. പല കുട്ടികൾക്കും പ്രതിരോധ ശേഷി കുറയുമ്പോൾ ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ തന്നെ കുട്ടികൾക്ക് അസുഖത്തിലേക്ക് മാറാറുണ്ട്.
1: ഇപ്പോ സ്കൂളിൽ പോകുമ്പോഴാണ് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാകുന്നത്.
2: അതെ അതെ.
1: അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, എത്രത്തോളം ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
2: സ്കൂള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയിലേക്കുള്ള അസുഖങ്ങൾ പകർച്ചയുണ്ടാവാൻ സാധ്യത. അപ്പം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ഒഴിവാക്കേണ്ട, പക്ഷേ അവരോട് പ്രത്യേകം പറയണം, മാസ്ക് ധരിക്കാൻ പറയണം, അതുപോലെ തന്നെ കൈ ഇടക്കിടക്ക് സോപ്പിട്ട് കഴുകാൻ പറയണം, മൂക്കിലും വായിലും വെറുതെ തൊടാതിരിക്കാനും പറയണം. കാരണം ഈ ഒരു കാര്യമാണ് വേറെ കുട്ടികൾക്ക് അസുഖം കൊടുക്കാനുള്ള കാര്യം. കാരണം കുട്ടി മൂക്കിൽ കൈയിടും, അത് കഴിഞ്ഞ് വേറെ കുട്ടികളായിട്ട് കോണ്ടാക്റ്റ് വരും, അപ്പോൾ ഈ ഒരു അണുക്കൾ മറ്റേ കുട്ടിക്കും പകർച്ചയുണ്ടാവും. അപ്പോൾ മാസ്ക് പ്രോപ്പറായിട്ട് മൂക്കും വായും മൂടുന്ന രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക, കൈയടക്ക് കഴുകുക. കൈ കഴുകുന്നത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അണുക്കൾ നമ്മുടെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റ് ആളുകൾക്ക്, നമ്മളെ കോണ്ടാക്റ്റ് വരുമ്പോൾ മറ്റാളുകൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, ഇനിയിപ്പം മറ്റേ അസുഖങ്ങളില്ലാത്ത കുട്ടിയാണെങ്കിൽ അസുഖം നമ്മുടെ മൂക്കിലേക്കോ ഒന്നും നമ്മുടെ കയ്യിലൂടെ പകരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കൈ കഴുകുന്നത്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പറഞ്ഞയക്കാണ്ടിരിക്കുക, കാരണം അത് മറ്റു കുട്ടികൾക്കും കൂടി പകർച്ച കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ റെസ്റ്റ് എടുക്കട്ടെ, അസുഖങ്ങൾ മാറി കുട്ടി ആക്റ്റീവ് ആയതിന് ശേഷം സ്കൂളിലോട്ട് വിടുക.
1: ഏറ്റവും നല്ലത് അത് തന്നെയാണ്, സ്കൂളിലേക്ക് പറഞ്ഞേക്കാതിരിക്കൽ.
2: ശരി.
1: ഇനി ചെറിയ അസുഖം ആവുമ്പോൾ കുട്ടിയെ ബോധവൽക്കരിച്ച്
2: അതെ
1: പറഞ്ഞയക്കുന്നതായിരിക്കും നന്നാവുക.
2: ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ കുട്ടീനെ പറഞ്ഞയക്കാം, ഇല്ലെങ്കിൽ അത് ബാക്കി കുട്ടികൾക്ക് കൂടെ പകർച്ച കൊടുക്കുന്ന രീതിയിലാവും.
1: അതെ, കുട്ടിയെ കുട്ടിക്ക് എന്ത് ചെയ്യണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലാവണം.
2: അതെ അതെ. ചെറിയ കുട്ടികളൊന്നും, അതെ അതെ,
1: ഞാൻ കാരണം മറ്റുള്ളവർക്ക് രോഗം വരരുത് എന്നുള്ള ഒരു,
2: അതെ അതെ അതെ, കുറച്ച് വലിയ കുട്ടികളാണെങ്കിലേ നടക്കുള്ളൂ.
1: അതെ. ഓക്കെ. ഇപ്പോൾ കൈ കഴുകണം എന്ന് പറയുമ്പോൾ പൊതുവെ സ്കൂളുകളിലൊന്നും അത്ര കഴുകാനുള്ള സൗകര്യം അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ സാനിറ്റൈസർ കുട്ടിയുടെ അടുത്ത് കൈ കൊടുത്തു വിടേണ്ടി വരുമോ?
2: അതും ചെയ്യാം. നമുക്ക് സാനിറ്റൈസർ പോലെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ചെറിയ പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന സാനിറ്റൈസറൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൈ കഴുകാനും സോപ്പിട്ട് കൈ കഴുകാനും സാഹചര്യങ്ങൾ കുറവുള്ള കുട്ടികൾക്ക് നമുക്ക് അത് കയ്യിൽ കരുതാൻ വിരോധമില്ല.
1: അതായിരിക്കും നന്നാവുക.
2: അതെ അതെ അതെ.
1: ഓക്കെ. പിന്നെ സാധാരണ പനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് ഡെങ്കിപ്പനി. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മഴക്കാലം വന്നാൽ
2: വരുന്ന അസുഖമാണ്
1: ഡെങ്കി എന്നുള്ളത്.
2: അതെ അതെ അതെ.
1: ഡെങ്കിപ്പനിയുടെ ഒരു ആദ്യ ലക്ഷണങ്ങൾ എങ്ങനെ രക്ഷിതാക്കൾക്ക് മനസ്സിലാവുക?
2: ഡെങ്കിപ്പനി ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ഒരു ഡെങ്കി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് പകർത്തുന്ന ഒരു അസുഖമാണ്. ആ വൈറസിൻ്റെ ക്യാരിയറാണ്, അതായത് വൈറസിനെ കൊണ്ട് നടക്കുന്ന ആളാണ് കൊതുക്. കൊതുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടൈഗർ മോസ്കിറ്റോ എന്ന് പറയും, നമ്മുടെ വെള്ളപ്പുള്ളി പുള്ളിയുള്ള ചെറിയ മോസ്കിറ്റോ. കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല, കടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൊറിയേ ഉള്ളൂ, കാരണം വേദന ഉണ്ടാവാത്ത രീതിയിലാണ് അവർ കടിക്കുക ആ കൊതുകൾ. അപ്പോൾ ആ കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. അപ്പോൾ ഡെങ്കി അസുഖമുള്ള ഒരാളായി കൊതുക് കടിച്ച് പിന്നെ അസുഖമില്ലാത്ത ഒരാളെ കടിക്കുകയാണെങ്കിൽ ആ വൈറസിനെ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ട് ആ കൊതുക് കൊണ്ടുപോയിട്ട് മറ്റേ ആൾക്ക് കൊടുക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആളുകൾക്ക് ലക്ഷണങ്ങൾ വന്നുകൊണ്ടു. സാധാരണ കണ്ടുവരുന്ന ലക്ഷണം പനി, കടുത്ത തലവേദന, ഛർദി, ക്ഷീണം, കണ്ണിൻ്റെ ചുറ്റും വേദന, കണ്ണിന് പുറകിൽ വേദന, തലവേദന, ബി പി കുറഞ്ഞിട്ട് ക്ഷീണം, ഇതൊക്കെയാണ് സാധാരണ കാണാം. നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, നല്ല കടുത്ത പനിയായിരിക്കും. നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ ഒന്ന് കുറയും, പിന്നെ വീണ്ടും വരും. നമ്മൾ മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്ത രീതിയിലുള്ള പനിയായിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കും, മൂന്നും നാലും അഞ്ചും ദിവസമായിട്ടും കടുത്ത പനിയാകുമ്പോഴാണ് നമ്മൾ ഡെങ്കിപ്പനി പോലെയുള്ള പനികൾ സംശയിക്കുക. അതിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾക്ക് ഇത് സങ്കീർണതകളിലേക്ക് പോകാറുണ്ട്, അതായത് ഇത് ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം, അതായത് ബി പി കുറയുക, ഡെങ്കി ഷോക്ക് സിൻഡ്രം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഡെങ്കിയിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ്, നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കുന്ന ഘടകങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയും. അത് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബ്ലീഡിങ് വരാം, ആന്തരിക രക്തസ്രാവം, നമ്മുടെ തലച്ചോറിൽ, വയറിനകത്ത് അവിടെയൊക്കെ ബ്ലീഡിങ് വരാം. അവിടെയൊക്കെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറായും ക്രിട്ടിക്കലായിട്ടും മാറും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും. നമ്മുടെ രക്തക്കുഴലുകളിലെ ജലാംശം നഷ്ടപ്പെട്ട് കുട്ടി അല്ലെങ്കിൽ വലിയ ആളുകൾ ഷോക്കിലേക്ക് പോകും, ബി പി കുറഞ്ഞിട്ട് ഷോക്കിലേക്ക് പോകും. അപ്പോൾ അത്തരം കണ്ടീഷനൊക്കെ ക്രിട്ടിക്കലാണ്. അത്തരം കണ്ടീഷനൊക്കെ നമ്മൾ ഐ സി യുകളിൽ തന്നെ മാനേജ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളതിനൊക്കെ കുട്ടി അല്ലെങ്കിൽ വലിയ മുതിർന്ന ആളുകളാണെങ്കിൽ

0: പകർത്തുന്ന അസുഖം തന്നെയാണ്. ഇതിന് സന്ധികളിൽ വേദനയും പനിയും ആണ് കാര്യമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പം അത്ര കോമൺ അല്ല, ഡെങ്കിപ്പനിയെ അത്ര കോമൺ അല്ല, പക്ഷെ മുമ്പ് കുറച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ഈ ഒരു കൊതുക് പരത്തുന്ന അസുഖങ്ങൾ തന്നെയാണ്. ഇതിൽ കൂടെ ഉണ്ടാകുന്ന വേറൊരു അസുഖമാണ് മലേറിയ എന്ന് പറഞ്ഞ മലമ്പനി പോലെയുള്ള കൊതുക് പരത്തുന്ന അസുഖം. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോലെയുള്ള സ്റ്റേറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജോലിക്കാർ വരുന്നതോടുകൂടി അത്തരം അസുഖങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മലമ്പനി നമ്മൾ സാധാരണ പറയുന്ന അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്ന വലിയ കൊതുകുകളാണ് അത് പരത്തുന്നത്. അത് പനി, കടുത്ത പനിയാണ് ഉണ്ടാവുക. അത് പലതരത്തിലുള്ള മലമ്പനികളുണ്ട്. അപ്പോൾ കടുത്ത പനി, ക്ഷീണം, ബ്ലീഡിങ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന അസുഖങ്ങളും മലമ്പനി ഉണ്ടാക്കാറുണ്ട്.
1: ഇപ്പോൾ ഇവിടെ കൊതുകാണ് വില്ലൻ.
0: അതെ അതെ, ഇവിടെയൊക്കെ കൊതുകാണ് വില്ലൻ. ഇതിന് നമ്മൾ ഒരു അസുഖത്തിന് പറയുന്ന സമയത്ത് അത് എങ്ങനെ ചികിത്സിക്കാം എന്നതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് കൊതുകുകളെ നമ്മൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് മെയിനായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ ടൈഗർ മോസ്കിറ്റോ അല്ലെങ്കിൽ ചിക്കൻ ഗൂനിയ അല്ലെങ്കിൽ നമ്മുടെ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്, ടൈഗർ മോസ്കിറ്റോ വളരെ കുറച്ച്, ഈവൻ നമ്മുടെ ഒരു സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ ഈ മരുന്നിൻ്റെ ഒക്കെ അടപ്പുണ്ടല്ലോ, കുപ്പികളുടെ മൂടിയിൽ പോലും മുട്ടയിടും. അത്രമാത്രം കുറച്ച് വെള്ളം മതി അതിന് മുട്ടയിട്ട് പെരുകാൻ. അപ്പോൾ ടയറുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിരട്ട ഉണ്ടാവാം, ഇളനീര് കുടിച്ച് അതിൻ്റെ ചിരട്ട ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലും വെള്ളം നിന്ന് അതിൽ പോലും ഈ ചെറിയ കൊതുകുകൾ മുട്ടയിടും. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ഇത്തരം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് നമുക്ക് കൊതുകുകളെ പ്രതിരോധിക്കാൻ, ഇല്ലാണ്ടിരിക്കാൻ, ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്നത്. അതാണ് നമുക്ക് ഇതിൽ ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗൂനിയ, മലേറിയ പോലെയുള്ള അസുഖങ്ങൾക്കുള്ള പ്രതിരോധമായിട്ട് പറയുന്നത്.
1: അതിൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ പല റെമഡീസും കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗം എത്രത്തോളം ഫലപ്രദമാണ്?
0: കൊതുക് കടിക്കാതിരിക്കാനുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മൾ പറയല്. അത് നമുക്ക് ഒന്ന് പറയാനുള്ളത് ഫുൾ സ്ലീവുള്ള കൈകൾ അല്ലെങ്കിൽ നേക്കഡ് അല്ലാതിരിക്കാനുള്ള, ഇപ്പോൾ കൈയും കാലൊക്കെ കോണുമ്പോഴാണ് അവിടെ കൊതുക് കടിക്കുക. അപ്പോൾ അതൊക്കെ മൂടാനുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ചാൽ ഒരു ഒന്നാണ്. രണ്ടാമത്തത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് മോസ്കിറ്റോ നെറ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാവില്ല. ഇനി സൈഡ് ഇഫക്റ്റ്സ് ഉള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലൻസ് എന്ന് പറയുന്ന നമുക്ക് ദേഹത്ത് പുരട്ടാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, ക്രീമുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ് പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ കെമിക്കൽസാണ്. കെമിക്കൽസ് ആകുമ്പോൾ അതിൻ്റെ അലർജി ഉണ്ടാവാം, അതിൻ്റെ സൈഡ് ഇഫക്റ്റ്സുകളൊക്കെ വരാം. അപ്പോൾ നമുക്ക് പേഴ്സണൽ ശരീരം ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കാം, മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം. ഇതൊക്കെയാണ്.
1: അതുപോലെ ജനാലുകളും അതേപോലെ
0: വാതിലുകളൊക്കെ അടയ്ക്കുക, അവിടെയൊക്കെ നെറ്റ് വെക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മോസ്കിറ്റോവിൻ്റെ കടി കുറേയൊക്കെ ഒഴിവാക്കാം.
1: അതിലും സഹിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ
0: ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകേണ്ടത്.
1: ഓക്കെ. അതുപോലെ പിന്നെ ഇപ്പോൾ പനികൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് വയറ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കുട്ടികൾക്ക് മഴക്കാലത്ത്.
0: അതെ,
1: വയറിളക്കം പോലെയുള്ള
0: ജലജന്യ രോഗങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ. അതിൽ സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു മഴക്കാലം തുടങ്ങിയതോടുകൂടി ഛർദി, വയറിളക്കം ആയിട്ട് വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമുക്ക് വയറിളക്കം കുട്ടികൾക്ക് കാണുക. വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം 5-6 ദിവസമൊക്കെ എടുക്കും മാറാൻ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വയറിളക്കത്തിന് നമ്മൾ ചികിത്സകൾ എന്ന് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് സിങ്ക് എന്ന് പറയുന്ന കുടലിൻ്റെ ഭിത്തിയിലുള്ള കോശങ്ങൾ ശരിയാവാനുള്ളൊരു മരുന്നും, പിന്നെ ORS എന്ന് പറഞ്ഞ ലായനി, അതായത് ക്ഷീണം, നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട്. ഈ വയറിളക്കം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ വയറ്റിന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുക, കുട്ടി ഡീഹൈഡ്രേഷനിലേക്ക് പോകുക, നിർജ്ജലീകരണത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വയറ്റിന്ന് കുട്ടികൾക്ക് പോകുന്നതിനനുസരിച്ച് കുട്ടിക്ക് ജലാംശം ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ട മാർഗ്ഗങ്ങൾ, റീഹൈഡ്രേഷൻ

0: ഹൈഡ്രേഷൻ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ORS വളരെ നല്ലൊരു ചികിത്സയാണ് അതിൽ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, വീട്ടിൽ കിട്ടാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. കഞ്ഞി, കഞ്ഞിയുടെ വെള്ളം, ഇളനീര് വെള്ളം കൊടുക്കാം, കരിക്കിൻ്റെ വെള്ളം കൊടുക്കാം, അതുപോലെ നാരങ്ങ വെള്ളം കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂവപ്പൊടി നല്ലതാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങളൊക്കെ, അത്തരം വെള്ളങ്ങളൊക്കെ ധാരാളം കുടിപ്പിക്കുക. കട്ടിയില്ലാത്ത ആഹാരം കൊടുക്കുക. മുലയൂട്ടുന്ന കുട്ടിയാണെങ്കിൽ മുലയൂട്ടൽ തുടരുക. ഇതൊക്കെയാണ് നമ്മൾ വയറിളക്കത്തിന് കൊടുക്കുക. വയറിളക്കത്തിൽ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഷിഗല്ല എന്ന് പറയുന്ന ഒരു, അതൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാക്കുന്ന വയറിളക്കമാണ്. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഷിഗല്ലയിൽ സാധാരണ ഗതിയിൽ അങ്ങനത്തെ ഒരു മലിനമായിട്ടുള്ള അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണത്തിലൂടെയൊക്കെയാണ് ആളുകൾക്ക് ഷിഗല്ല വൈറ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ കുട്ടിക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ വയറുവേദന, ഛർദി, പനി, വയറിളക്കം, അത് തന്നെ ബ്ലഡി ഡയറിയ എന്ന് പറയും. നമ്മൾ മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണും. അപ്പോൾ അത് മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുമ്പോഴാണ് നമുക്കതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് എന്ന് സംശയിക്കുന്നത്. അപ്പം അത്തരം കുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരം രോഗികൾക്ക് ആൻറ്റിബയോട്ടിക് ചികിത്സ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വളരെ അപൂർവം കുട്ടികൾക്കോ ഇത്, ഈ ഷിഗല്ലയുടെ ഇൻഫെക്ഷൻ കിഡ്നിയെയും അതുപോലെ തന്നെ തലച്ചോറിനെയൊക്കെ ബാധിക്കാറുണ്ട്. അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ വരുന്ന കുറച്ച് അസുഖങ്ങളാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന, ഇതും ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ചികിത്സകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിൻ്റെ പ്രതിരോധം നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഭക്ഷണത്തിൻ്റെ മുമ്പും ടോയ്ലറ്റിൽ വാഷ്റൂമിൽ പോയി കഴിഞ്ഞ ഉടനെയും കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ അല്ല, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ നല്ല ചൂടാക്കി മാത്രം കഴിക്കുക. ഫ്രൂട്ട്സും പച്ചക്കറികളും നന്നായി കഴുകിയതിന് മാത്രം കഴിക്കുക. അതായത് നമ്മൾ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക. നമ്മളെപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുകയും ചെയ്യുക.
1: പൊതുവെ മലയാളികൾക്ക് മഴക്കാലം വന്നാൽ ഫാസ്റ്റ് ഫുഡിനോടൊരു സ്നേഹം കൂടും.
0: അതെ അതെ അതെ.
1: അപ്പോൾ അതും ഈ ഒരു,
0: അതെ, ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കലൊക്കെ ഒരു പരിധിവരെ ഈ ജലജന്യ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്.
1: നമ്മൾ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ അതല്ലാതെ വേറെന്തെങ്കിലും പിന്നെ ഈ ഒരു രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ മഴക്കാലത്ത്? അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഭക്ഷണമൊക്കെ തിളപ്പിച്ച്.
1: ഞാൻ ഉദ്ദേശിച്ചത് രോഗപ്രതിരോധ ശേഷി കിട്ടുന്ന രൂപത്തിൽ കൂടുന്ന രൂപം.
0: നമുക്ക് ഭക്ഷണത്തിൽ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും അളവ് കുറച്ചും കൂടെ കൂട്ടാം. നമ്മുടെ വിറ്റാമിനുകളും മിനറൽസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം അതുപോലത്തെ സാധനങ്ങളാണ് മിനറൽസ്. അപ്പം അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടൽ പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സുകളിൽ നിന്നാണ്. അപ്പം അതിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ പ്രതിരോധശേഷി നന്നായിട്ട് കൂടും.
1: അതുപോലെ ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ ആണ് സാധാരണ ആരോഗ്യമുള്ള കുട്ടികൾക്ക് തന്നെ പ്രയാസങ്ങൾ വരും. എന്നാൽ സ്ഥിരമായി അലർജി, ആസ്മ പോലെയുള്ള കുട്ടികൾക്ക്
0: ഈ മഴക്കാലവും തണുപ്പ് കാലവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശ്വാസനാളിയിൽ വരുന്ന ചെറിയ ടെമ്പറേച്ചർ, മറ്റേ ഇൻഫെക്ഷനുകളൊക്കെ ഈ ക്ലൈമറ്റിലുള്ള വ്യത്യാസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക്, അലർജി അല്ലെങ്കിൽ ആസ്മയുള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും ഈ ഒരു അറ്റാക്ക്, അലർജിയുടെ അറ്റാക്ക്, അല്ലെങ്കിൽ എപ്പോഴും മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തുമ്മൽ, ശ്വാസം മുട്ട്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൊരു സമയമാണ് പൊടിയുടെയും തണുപ്പിൻ്റെയും അലർജിയുള്ള ആളുകൾക്ക്. അപ്പം അത്തരം ആളുകളൊക്കെ തണുപ്പൊക്കെ ഡയറക്റ്റായിട്ട് മുഖത്തേക്ക് തട്ടുന്നത്, തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, കാറ്റടിക്കുന്നത്, ഇപ്പോൾ ഓപ്പണായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ബൈക്കിൽ പോവുക അല്ലെങ്കിൽ തുറന്നിട്ട കാറിലോ ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ മുഖത്തേക്ക് കാറ്റടിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് അവർക്ക് ഈ അലർജി വരും. മൂക്കടപ്പൊക്കെ വരികയാണെങ്കിൽ അവർക്ക് വേഗം മൂക്കടപ്പെത്തും. അലർജി ക്രൈനൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അവർക്ക് എപ്പോഴും മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അത് വിട്ടുമാറാത്ത മൂക്കൊലിപ്പായിരിക്കും. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂക്കിൽ ദശ വരാം. അപ്പോൾ അവർക്ക് എപ്പോഴും മൂക്കടഞ്ഞിരിക്കും, വായ തുറന്നുറങ്ങും, കൂർക്കം വലി ഉണ്ടാവും. അത് കുറേ കാലമായി കഴിഞ്ഞാൽ പല്ലുന്തി വരും, മുഖത്തിൻ്റെ ഷേപ്പ് മാറാം. അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ആസ്മയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ശ്വാസമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസമുട്ട് വരും. അപ്പോൾ തണുപ്പടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, തിളപ്പിച്ച ഇളം ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അലർജിയുള്ള ആളുകൾക്കും ഈ അലർജി വരാതെ നമുക്ക് നോക്കാം.
1: അതുപോലെ പിന്നെ മഴക്കാലത്ത് ഈ ഒരു രോഗങ്ങളല്ലാതെ ത്വക്ക് സംബന്ധമായ ചില രോഗങ്ങൾ, ഇപ്പോൾ ഫംഗസ് കൊണ്ടുണ്ടാകുന്ന കുട്ടികളിൽ കോമൺ ആയിട്ട് കാണാറുണ്ട്.
0: അതെ, ഈ ഈർപ്പം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ അതുകൊണ്ടാണ് ഈ ഫംഗസ് പോലെയുള്ള അണുബാധകൾ വരുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മടക്കുകൾ, കുട്ടികളെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അരക്കെട്ടിൻ്റെ അവിടെ, അല്ലെങ്കിൽ കഴുത്തിൽ, കക്ഷത്ത്, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അപ്പോൾ എപ്പോഴും കുട്ടികളെ കുളിപ്പിച്ചതിന് ശേഷമൊക്കെ ഉണക്കി ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള ലക്ഷണങ്ങൾ ചെയ്യേണ്ടത്. അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് അനുസരിച്ചുള്ള ചികിത്സകൾ, നമ്മുടെ ഓയിൻമെൻ്റ് പോലെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ചാൽ തന്നെ പെട്ടെന്ന് മാറാവുന്നതാണ്.
1: പൊതുവെ പിന്നെ മഴ നനഞ്ഞത് കൊണ്ടാവില്ല, പക്ഷെ മഴ നനഞ്ഞത് ഉണങ്ങാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് പ്രയാസങ്ങൾ.
0: അതെ, ആ ഒരു തണുപ്പ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്.
1: അതായത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ
0: പെട്ടെന്ന് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അവരുടെ യൂണിഫോം ഉണങ്ങാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിർബന്ധമായി ഇടേണ്ടതും ഉണ്ട്, പൂർണ്ണമായി ഉണങ്ങാത്തത് ധരിച്ചും കൊണ്ട് പോവും. അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ്
0: ഈ പറഞ്ഞ പോലെ തൊലിയിലാണ് നമ്മുടെ ഈ യൂണിഫോം ഇരിക്കുന്നത്. തൊലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൂടാൻ വളരെ കാരണമാണ്. അതും ഈ തണുപ്പ് തട്ടി നിൽക്കുമ്പോൾ വീണ്ടും അലർജിയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ വേഗം അലർജിയിലേക്കും ശ്വാസമുട്ടിലേക്കും അല്ലെങ്കിൽ മൂക്കൊലിപ്പ് മൂക്കടപ്പിലേക്കൊക്കെ എത്തും. അപ്പം അതും ഈ ഒരു അലർജി അല്ലെങ്കിൽ അണുബാധകളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കാരണമാണ്. അപ്പം പരമാവധി യൂണിഫോമുകളൊക്കെ ഉണക്കിയിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങി വിടാം. അത്തരം ഓപ്ഷനിലേക്കൊക്കെ നമുക്ക് പോകാം.
1: അതെ അതെ. പിന്നെ പൊതുവെ ചില രക്ഷിതാക്കളൊക്കെ, ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ സമൂഹം ഒരുപാട് പിന്നെ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, സ്വയം ചികിത്സ നടത്തും. അല്ലെങ്കിൽ സാധാരണ പാരസിറ്റമോൾ വാങ്ങി കുടിക്കുന്നത് പോലെയല്ല, ആൻറ്റിബയോട്ടിക്കുകൾ മുമ്പ് എപ്പോഴെങ്കിലും പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവും, വീണ്ടും അതേ ലക്ഷണം വരുമ്പോൾ ഉപയോഗിക്കുന്ന. എത്രത്തോളം അപകടകരമാണ് ആൻറ്റിബയോട്ടിക്കുകൾ സ്വയം സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: നമുക്ക് വീട്ടിൽ നിന്ന് പാരസെറ്റമോളോ അല്ലെങ്കിൽ ചെറിയ ജലദോഷത്തിനോ അല്ലെങ്കിൽ ചെറിയ ചുമക്കോ മരുന്നുകൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടി ആക്റ്റീവ് ആണെങ്കിൽ, നമുക്ക് ഒരു പനിയൊക്കെ ആണെങ്കിൽ ഒരു പാരസെറ്റമോള് കൊടുക്കണമെന്നും വിരോധമില്ല. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവരോ കഴിക്കാവൂ. കാരണം ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ എന്ത് ആവശ്യത്തിനാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കിയിട്ടേ കൊടുക്കാവൂ. കാരണം ഒരു കഫക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ഒരു ബാക്ടീരിയൻ്റെ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുക്കുന്നത്. അതില്ലാത്ത ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഈ ആൻറ്റിബയോട്ടിക് അയാൾക്ക് റെസിസ്റ്റൻ്റ് ആവും, ഈ ആൻറ്റിബയോട്ടിക് ഏൽക്കാതെ വരുന്നൊരു കണ്ടീഷൻ വരും. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് രണ്ടോ മൂന്നോ തവണ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു നാലാമത്തെ തവണ ആൻറ്റിബയോട്ടിക് അയാൾ എടുക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കിനുള്ള റെസ്പോൺസ് അയാൾക്ക് കുറവായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ശരിക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ, നമ്മൾ ആവശ്യം വരുമ്പോൾ ഈ മരുന്ന് ഫലിക്കൂല, ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ഈ മരുന്നുകൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം പരമാവധി ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, അത് എന്തായാലും ഒഴിവാക്കണം. കാരണം ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം ചെയ്യുക, അതുപോലെ തന്നെ ബാക്കി ആളുകൾക്കും. ഈ നമ്മളെ നാട്ടിൽ കാണുന്ന അണുക്കളൊക്കെ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്കൊക്കെ റെസിസ്റ്റൻ്റ് ആയി വരും. പിന്നെ വലിയ വലിയ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അത് കോസ്റ്റ് കൂടും, അസുഖം മാറാതെയാവും, അത് നമുക്കും സമൂഹത്തിനും ഒരു ബാധ്യതയായി മാറും.
1: മഴക്കാലത്ത് പിന്നെ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും എന്താ റെഡ് ഫ്ലാഗായിട്ട് അന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഏറ്റവും പെട്ടെന്ന് നടപടി എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ശ്വാസതടസ്സം അങ്ങനത്തെ.
0: അതെ, നമുക്ക് പനി, ചെറിയ പനിയൊക്കെ ഒന്നും നമുക്കങ്ങനെ പാനിക്കാവണ്ട അല്ലെങ്കിൽ ബേജാറാവണ്ടായില്ല. രണ്ട് ദിവസത്തിൽ കൂടുതലായിട്ട് കടുത്ത പനി വരിക, അല്ലെങ്കിൽ പനി മൂലം കുട്ടി ക്ഷീണിച്ച് അവശരായി ഭക്ഷണം കഴിക്കാണ്ട് കിടപ്പിലാവുക, അതുപോലെ തന്നെ പനി വരുന്ന കുട്ടികൾക്ക് അപസ്മാരം പോലെ കാണിക്കുക, ഇതൊക്കെ പനിയെ നമ്മൾ എന്തായാലും എമർജൻസി ആയിട്ട് കാണുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ അത്തരം കുട്ടികളൊക്കെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. രണ്ടാമതായിട്ട് ശ്വാസമുട്ട് വരിക. ശ്വാസമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, ഉറങ്ങാൻ പ്രയാസമാണ്, ശരീരത്തിലും കയ്യിലും കാലിലൊക്കെ നീലക്കളർ വരിക, അതായത് ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെ നീലക്കളറിലേക്ക് വരിക. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയിലുണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങൾ, അതായത് ആളുടെ സ്ഥലകാല ബോധമില്ലാണ്ടാവുക, ഫിറ്റ്സ് പോലെ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു രണ്ട് ദിവസത്തിൽ ആയിട്ടും കുറയുന്നില്ലെങ്കിൽ അത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ എടുത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം.
1: മഴക്കാലത്ത് ഇതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് അവരുടെ മാനസിക ആരോഗ്യം. പൊതുവെ മഴയില്ലാത്ത സമയത്ത് വേനൽക്കാലത്തൊക്കെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടാവും. എന്നാൽ മഴക്കാലം ആകുമ്പോൾ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമുക്ക് മഴക്കാലത്താകുമ്പം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അപ്പോൾ പുറത്തിറങ്ങി കളിക്കലും സൈക്കിൾ ഓട്ടലും അതുപോലെ ബാക്കി കുട്ടികളായിട്ടുള്ള കളികളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ നമുക്ക് വീട്ടിനകത്ത് നിന്നുള്ള, എന്നാൽ ഈ സ്ക്രീൻ ടൈം, സ്ക്രീൻ മാത്രം കണ്ട് ടി വി കണ്ടോ അല്ലെങ്കിൽ മൊബൈലോ കണ്ടിരിക്കുന്നതിന് പുറമെ ബാക്കി വീടിൻ്റെ അകത്തളങ്ങളിൽ കളിക്കാൻ പറ്റുന്ന ബാക്കി കുട്ടികളെ കൂടെയുള്ള കളികളിലൊക്കെ പരമാവധി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഫോൺ മാത്രം കണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി മാത്രം കാണുക, വീഡിയോ ഗെയിം മാത്രം ഒറ്റയ്ക്ക് കളിച്ചിരിക്കുകയാണെന്നാൽ അത് ആ കുട്ടിയുടെ ബുദ്ധി വികാസത്തിനെയും മാനസികമായിട്ടുള്ള ഒരു ബുദ്ധി വളർച്ചയൊക്കെ അത് ബാധിക്കും. അത് ഭാവിയിൽ അവൻ്റെ പഠനത്തിനെയും അവൻ്റെ പേഴ്സണാലിറ്റീനെയൊക്കെ ബാധിക്കും. അപ്പം ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കുന്ന കളികൾ പരമാവധി വീടിൻ്റെ ഉള്ളിൽ വെച്ച് കളിക്കുന്ന രീതിയിൽ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: പിന്നെ കഴിയുന്നത്ര കുട്ടികളെ കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യും.
0: അതെ അതെ അതെ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്
1: നമുക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ
0: അതൊക്കെ ചെയ്യിപ്പിക്കാം. നമ്മുടെ പണ്ട് കാലത്തൊക്കെ കുട്ടികൾ വെയിറ്റും ഇല്ലാതെ എടുത്ത പ്രശ്നമായിട്ടായിരുന്നു, ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പൊണ്ണത്തടിയിലേക്ക് നീങ്ങുന്ന പ്രശ്നത്തിലേക്കാണ്. അതായത് ഒന്നാമത് ഓവറായിട്ടുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം കൂടുക, അതുപോലെ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറയുക, ഇത് കാരണം കൊണ്ടാണ് കുട്ടികളിൽ ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഒബെസിറ്റി ഒരു ബുദ്ധിമുട്ടുള്ള തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ കുട്ടികളിൽ പോലും ഷുഗറും പ്രഷറും കണ്ടുവരുന്നൊരു ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.
1: നമുക്ക് പിന്നെ കുട്ടികളുടെ ആരോഗ്യവും മാനസികാരോഗ്യവുമായി ശ്രദ്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടി നോക്കണം. പിന്നെ ഇപ്പോൾ ചെറിയ പിന്നെ മഴയൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം
0: പുറത്ത് പോയി കളിപ്പിക്കാം.
1: അപ്പോൾ ചില രക്ഷിതാക്കൾക്ക് അപ്പോഴും പേടിയാണ് മഴ വരും, അപ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട്, പുറത്ത് പോകേണ്ട. ഫുള്ളായിട്ട് എന്താ കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യുന്ന പതിവ് ചിലയിടത്തുണ്ടാവും.
0: അതെ അതെ.
1: അപ്പോൾ അത്ര രക്ഷിതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: എന്തായാലും കുട്ടികളുടെ മാനസികമായിട്ടുള്ള ബുദ്ധി വികസനത്തിനും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ പുറത്ത് നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി ബാക്കി കുട്ടികളോടുള്ള കളികളൊക്കെ അത്യാവശ്യമാണ്. അപ്പം പരമാവധി മഴ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്ത് അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ പരമാവധി ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കുട്ടികളെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. മറ്റേത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ച അത് സാരമായി തന്നെ ബാധിക്കും.
1: ഇപ്പോൾ മഴക്കാലത്ത് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലൊരു എന്താ പറയുക ഒരു കിറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: നമുക്ക് കുട്ടികളിൽ കുറച്ച് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് പനി ഉണ്ടാവുന്നതിന്, അപ്പോൾ പനി നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു തെർമോമീറ്റർ വെക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ അനാവശ്യമായിട്ട് മരുന്ന് കൊടുക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തത് പാരസെറ്റമോളിൻ്റെ മരുന്ന്, കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഡ്രോപ്സോ അല്ലെങ്കിൽ സിറപ്പോ, ഇച്ചിരി മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഗുളികകളോ വാങ്ങിച്ചു വെക്കാം. കാരണം മിക്കവാറും രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് കുട്ടിക്ക് പനി വരിക, അപ്പം ആ സമയത്ത് പിടിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്കോ ഫാർമസിയിലേക്കോ പോകേണ്ടി വരും. അപ്പോൾ അത് വെക്കാം. പിന്നെ മൂക്കിൽ ഒട്ടിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ നമുക്ക് തന്നെ കയ്യിൽ വെക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. കാരണം എന്തെങ്കിലും എമർജൻസിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കിത് ഉപയോഗിക്കാം.
1: നമ്മൾ പിന്നെ വേവിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്, എന്നാൽ അതുപോലെ നമുക്ക് പിന്നെ പച്ചക്കറികളൊക്കെ വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ, അതിൻ്റെയൊക്കെ പ്രാധാന്യം എത്രത്തോളമാണ് മഴക്കാലത്ത്?
0: നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ വളരെ അത്യാവശ്യമാണ്. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ക്യാരറ്റ് പോലെ അല്ലെങ്കിൽ കുക്കുംബർ പോലെ അല്ലെങ്കിൽ അത്തരം ഇലകളൊക്കെ നമുക്ക് പച്ചക്ക കഴിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒരുപാട് വിറ്റാമിനുകളും അതുപോലെ മിനറലുകളും വിറ്റാമിൻ സിയും ഒക്കെ വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷിയെ നന്നായിട്ട് കൂട്ടും. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈറൽ ഇൻഫെക്ഷനുകൾ, വൈറസുകളുടെ ഇൻഫെക്ഷനുകൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്, വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതോടുകൂടി കുട്ടിയുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെറിയ ചെറിയ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ കുട്ടി പ്രൊട്ടക്ഷനായി കിട്ടുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരം റോ ആയിട്ട് അതായത് വേവിക്കാതെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ അണുക്കളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അണുബാധകളും കൂടെ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പം വളരെ വൃത്തിയാക്കി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അത് വൃത്തിയാക്കി കഴുകിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. വേവിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ അതിലുള്ള എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് ചത്തുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വേവിക്കാതെ കഴിക്കുമ്പോൾ അത് ഡയറക്റ്റായിട്ട് നമുക്ക് ശരീരത്തിലെത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കഴിക്കാൻ ശ്രദ്ധിക്കാം.
1: ഇപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ, ഒരു 2 വയസ്സിൻ്റെ ഒക്കെ താഴെയുള്ള കുട്ടികളാകുമ്പോൾ മഴക്കാലത്ത് കൂടുതൽ പിന്നെ മൂത്രമൊഴിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ ഡയപ്പർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. എന്താണ് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്?
0: ഡയപ്പർ നമുക്ക് അത് നമ്മുടെ വീട്ടിലെ പാരൻസിൻ്റെ രക്ഷിതാക്കൾക്ക് പണി കുറയ്ക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഡയപ്പറിൽ മൂത്രമായാലോ അല്ലെങ്കിൽ മലമായി കഴിഞ്ഞാലോ അത് വെച്ചാൽ കുട്ടി എങ്ങനെ നടക്കുന്നത് ഒഴിവാക്കണം. കാരണം ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതങ്ങനെ നമ്മളെ ശരീരത്തിൽ തൊലിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ തൊലിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാം, തൊലിക്ക് പൊട്ട് വരാം, ചുവന്ന റാഷസ് വരാം. അതുപോലെ തന്നെ അതിൽ ഇൻഫെക്ഷൻ വന്ന് അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് വരാം. അപ്പം എപ്പോഴെങ്കിലും സ്നഗ്ഗി അല്ലെങ്കിൽ ഡയപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ മലമൂത്ര വിസർജനം നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി ഡ്രൈ ആക്കി ഉണക്കി വേണം അടുത്ത ഡയപ്പർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് വേഗം കഴുകി അപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഈർപ്പം എപ്പോഴും അവിടെ തന്നെ തട്ടി നിന്ന് അത് തൊലിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും.
1: അതായത് കുട്ടിയുടെ ശരീരം എപ്പോഴും ഡ്രൈ ആവാൻ ശ്രദ്ധിക്കുക.
0: ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടും.
1: അതേപോലെ ഹൈജീനിറ്റി ശ്രദ്ധിക്കുക.
0: പലപ്പോഴും ഇത് രാവിലെ ഇട്ട് കൊടുത്താൽ ഒരു വൈകുന്നേരം വരെ ഈ മൂത്രം വെച്ച് അങ്ങനെ നടക്കും കുട്ടി. അപ്പം മൂത്രം ഒഴിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാറ്റുക.
1: രക്ഷിതാക്കൾ അവരുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത്
0: കുട്ടിക്ക് ബുദ്ധിമുട്ടിലേക്ക് നീട്ടി വരും.
1: ഓക്കെ, ഇപ്പോൾ കുട്ടികൾക്ക്, കുട്ടികളെന്ന് വെച്ചാൽ സംബന്ധിച്ചിടത്തോളം അവർ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാച്ചുറലി.
0: സ്വഭാവമാണല്ലോ.
1: ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ജസ്റ്റ് ചളിവെള്ളം കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ചാടും, അല്ലെങ്കിൽ അതിൽ നിന്ന് ചളി തെറിപ്പിക്കും. എത്രത്തോളം അതിനെ പിന്നെ അത് നമുക്ക് കുട്ടികൾക്ക് പ്രയാസകരമായിരിക്കും?
0: ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ ഞാൻ നേരത്തെ ഒരു അസുഖങ്ങൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ വിട്ടുപോയതാണ് എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി നമ്മുടെ നാട്ടിൽ ഇനി ചില സമയത്തൊക്കെ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പം ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ എലി മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അതിൽ കാണുന്നതാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുട്ടികളിലോ എവിടെയെങ്കിലും കാലുകളിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ, ചെറിയ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ സ്ക്രാച്ച് മതി, അതിലൂടെ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറും. ഈ എലിപ്പനി കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന അസുഖമാണ്. അത് കിഡ്നിനെ ലിവറിനെയൊക്കെ ബാധിക്കും, ഹൃദയത്തിനെ ബാധിക്കും, ശ്വാസകോശത്തിൽ നീർക്കെട്ട് വരും, ന്യൂമോണിയ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ അത്തരം അസുഖങ്ങളിലേക്ക് അത് നീങ്ങും. അപ്പോൾ സാധാരണ കണ്ടുവരാറ് നമ്മൾ ഈ കൃഷിക്കാർക്കൊക്കെയാണ്, പാടത്തൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്നവർക്ക് അപ്പോൾ കാലിലൊക്കെ എന്തെങ്കിലുമൊക്കെ കല്ലോ മുള്ളോ ഒച്ചൊക്കെ കൊണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ഈ അണുക്കളൊക്കെ വരും, ആളുകൾക്ക് വേഗം വേഗം ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഇത് കുട്ടികൾക്കും ഈ റോഡ് സൈഡിൽ ഇതുപോലെ ചളിവെള്ളത്തിലൂടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവാം. പരമാവധി അത്തരം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ
0: അത്
1: അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
0: അതെ,
1: കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ
0: ഇപ്പോഴും മലിനമാവാനുള്ള സാധ്യതയുണ്ട്,
1: ഇൻഫെക്ഷൻ വരാനും മാരകമായ അസുഖം വരാനൊക്കെ
0: സാധ്യതയുണ്ട്.
1: ഇനി അഥവാ അതിലേക്ക് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ശരീരം എന്തെങ്കിലും അണുബാധയോട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് കൈയോ ഇപ്പോൾ കാലിൽ തട്ടിക്കഴിഞ്ഞാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത്
1: നശിച്ചു പോകും,
0: കുറേ നശിച്ചു പോകും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് വളരെ സംശയം കൂടുതലാണെങ്കിൽ അത് വരാതിരിക്കാനുള്ള ചെറിയ ഡോക്സിസൈക്ലിൻ പോലെയുള്ള ഗുളികകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് പ്രളയകാലത്തൊക്കെ ഈ ഗുളികളൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അപ്പം ഒരാൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുളികൾ അവർക്ക് കൊടുക്കാം, മരുന്ന് കൊടുക്കാം വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
1: ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ പൊതുവെ പ്രിക്കോഷൻസ് ആയിട്ട് പിന്നെ മരുന്നുകൾ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്യാറുണ്ട്. മഴക്കാലത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ മെഡിക്കേഷൻസോ വാക്സിനേഷൻസോ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ?
0: മഴക്കാലത്ത് എന്ന് പറയാൻ നമുക്കങ്ങനെ പ്രത്യേകിച്ച് വാക്സിനേഷനുകളൊന്നുമില്ല. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിനുകൾ നമുക്ക് എടുക്കാം. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള വാക്സിനാണ്. ഇടക്കിടക്ക് കഫക്കെട്ടും പനി, ചുമ, ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം, വിട്ടുമാറാത്ത പനി, അലർജിയുള്ള കുട്ടികൾ, അവർക്കൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വാക്സിൻ, പറഞ്ഞ ഒരു വൈറൽ ഇൻഫെക്ഷനെതിരെയുള്ള ഇൻഫ്ലുവൻസ വൈറസിനെതിരെയുള്ള വാക്സിനാണ്, അത് നമുക്ക് എടുക്കാം.

0: അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം ഉണ്ടാവും, ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ ഒക്കെ, അതൊക്കെ ഈ ഒരു സമയത്താണ് കൂടുതൽ വരിക. നമ്മൾ ജലജന്യ രോഗങ്ങൾ പറഞ്ഞതിൽ പെട്ടതാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിരുന്നു, ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വെള്ളം അവിടെ നിന്ന് കുടിക്കും, ഇവിടെ നിന്ന് കുടിക്കും, അപ്പുറത്ത് നിന്ന് വാങ്ങിച്ച് കുടിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം തിളപ്പിച്ച് ആറി വെള്ളം കൊടുക്കുക, അത് മാത്രമേ കുടിക്കാവൂ. ഇല്ലെങ്കിൽ സ്കൂളിൽ അതിനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കുട്ടികളടുത്ത് നമ്മൾ പറയാം. ഇപ്പോൾ സ്കൂളിലൊരു ഫിൽട്ടറുണ്ട്, അല്ലെങ്കിൽ കുടിവെള്ളം ഉണ്ടെങ്കിൽ അവിടുന്ന് കുടിക്കാം, ബാക്കി നമുക്ക് ടാപ്പൊന്നോ സ്കൂളുകളിൽ നിന്ന് ടാപ്പൊന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ടാപ്പൊന്നോ ഒക്കെ ഈ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. കാരണം അതിലൊക്കെ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത്, വാഷ്റൂമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകുന്നത് കുട്ടികളുടെ അടുത്ത് പറയാനും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകാനും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ ഒരു രണ്ട് കാര്യങ്ങൾ, അതായത് ബാത്റൂമിൽ പോയതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക, ഭക്ഷണത്തിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകുക, ഇത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ ജലത്തിലൂടെ, അതായത് ഭക്ഷണത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാം. പിന്നെ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, വൃത്തിയുള്ള വെള്ളം മാത്രം കുടിക്കുക. പുറമേ നിന്ന് നമ്മളിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജ്യൂസുകൾ, സോഡ, സർബത്തുകൾ, ഇതൊക്കെ ഈ ഒരു സമയത്ത് നല്ല വെള്ളം
1: പ്രശ്നമായിരിക്കും.
0: പ്രശ്നമായിരിക്കും. നല്ല വെള്ളം ആണെങ്കിലൊക്കെ ഇല്ല, ജലത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ മലിനമാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം ആളുകൾക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണം.
1: അതായത് പിന്നെ ഈ ഒരു ജ്യൂസ് കടകളൊക്കെ യൂസ് ചെയ്യുന്ന ഐസ്,
0: അതെ അതെ,
1: എവിടുന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ,
0: അതെ അതെ, നമുക്ക് ആ ഒരു വൃത്തിയുടെ കാര്യത്തിൽ ഉറപ്പുള്ള അടുത്ത് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മളും നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. കാരണം അസുഖം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് അസുഖം വരാതെ നോക്കുക. അപ്പം അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പാരൻസ് കുട്ടികൾക്ക് കുറച്ചൊരു വയസ്സായിരുന്ന 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകണം, ഭക്ഷണത്തിന് മുമ്പ് കൈ സോപ്പിട്ട് കഴുകണം, പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ രക്ഷിതാക്കളുടെ സൂപ്പർവിഷനോട് കൂടി ചെയ്യാവൂ, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അസുഖങ്ങളുള്ള സമയത്ത് മാസ്ക് ഉപയോഗിക്കാൻ പറയണം, ആ സമയത്തും കൈ സോപ്പിട്ട് കഴുകാൻ പറയണം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം മക്കളെ.
1: നമ്മൾ കുട്ടികളെപ്പോഴും ഒരു രോഗം വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ
0: എന്തൊക്കെ ചെയ്യുന്ന
1: കാര്യങ്ങളും, നമ്മുടെ പിന്നെ പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കണം.
0: അതെ,
1: അത് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും,
0: അതെ അതെ, സ്കൂളിലെ അധ്യാപകരും ഇതിൽ നല്ല റോളുണ്ട്, ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കണതിൽ.
1: നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഉപദേശം എന്തായിരിക്കും?
0: നമുക്ക് ഞാൻ 2-3 കാറ്റഗറി ഓഫ് അസുഖങ്ങൾ പറഞ്ഞു. ഒന്ന് ജലജന്യ രോഗങ്ങളാണ്. അപ്പോൾ ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് മക്കൾക്ക് എപ്പോഴും ബോധവൽക്കരിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പും ബാത്റൂമിന് ശേഷം സോപ്പിട്ട് കൈ കഴുകുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, കൊതുക് ജന്യ രോഗങ്ങളൊക്കെ പകർത്തുന്നത് തടയാൻ വേണ്ടി നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ഇത് പരമാവധി ഒഴിവാക്കുക, അതിൻ്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് നന്നായി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള നനഞ്ഞിരിക്കാം, അതുപോലെ തന്നെ മഴ കൊള്ളുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി വെക്കുക. അതുപോലെ തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കുക, കൈ സോപ്പിട്ട് കഴുകുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാക്കി നമുക്ക് വന്ന അസുഖം നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക്
1: പകർത്താതിരിക്കാൻ
0: കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ അസുഖങ്ങളുള്ള കുട്ടികളെ സ്കൂളിലേക്ക് പരമാവധി പറഞ്ഞയക്കാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യാനുള്ളത്.
1: അതുപോലെ തന്നെ നമ്മൾ മഴക്കാലമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഒരു പിന്നെ രോഗം വരുന്നുള്ളൊരു അമിത ഭയം, അത് കാരണം ഒന്നും ചെയ്യാതിരിക്കാതെ നമ്മുടെ ആക്ടിവിറ്റി കുറച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്.
0: അതെ അതെ അല്ലേ.
1: ശ്രോതാക്കൾക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി. അദ്ദേഹത്തിന് ഈ ഒരു നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

സ്വരം: കാണുന്നതൊക്കെയും ദൈവകോലങ്ങൾ, ഈ ദുനിയാവ് എന്ന മനോഹര ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു ഹിബ പയ്യനാട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാണുന്നതൊക്കെയും ദൈവകോലങ്ങൾ ഈ ദുനിയാവ് എന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനം ആലപിച്ചത് ഹിബ പയ്യനാട്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കൂടിക്കാഴ്ച. പ്രവാസം സമ്മാനിച്ച മനസ്സമാധാനം. ഹുസൈൻ ഹസൈനാർ, കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ദമ്മാം സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ഹുസൈൻ ഹസൈനാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി പീസ് റേഡിയോ മാനേജ്മെൻറ്റിന് വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇൻഷാല്ലാ, ആദ്യമായി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക.
6: എൻ്റെ സ്വദേശം മലപ്പുറം, കൊണ്ടോട്ടിക്കടുത്ത് ഒഴുകൂർ എന്ന ദേശമാണ്. ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് കൊണ്ടോട്ടി നിന്ന്. ഒഴുകൂർ വലിയ ഒരു ചുറ്റളവുള്ള സ്ഥലമായ സ്ഥിതി തന്നെ, പൊതുവേ ജനങ്ങൾക്കൊന്നും അറിയാൻ സാധ്യതയില്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രതിഭകളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ. അഹമ്മദുല്ല, നമ്മുടെ ജില്ലാ കലക്ടർ അബൂബക്കർ സിദ്ദീഖ്, അതേമാതിരി തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ മറിയം
5: വനിത,
6: അവരും ഒക്കെ പഠിച്ച ഞങ്ങളുടെ സ്കൂളിലാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. LP മുതൽ ഹൈസ്കൂൾ വരെ പഠനം ഒഴുകൂർ തന്നെയുണ്ട്.
5: അപ്പോൾ ഒഴുകൂർകാരനായ ഹുസൈൻ ഹസൈനാർ സാഹിബ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സൗദി വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ ഒഴുകൂരിലുണ്ടായിരുന്ന ചെറുപ്രായത്തിലുള്ള ഹുസൈൻ സാഹിബിന് എന്താണ് ഗൾഫിലേക്ക് വരാനുള്ള ഒരു പ്രേരണ? സൗദി അറേബ്യയിലേക്കാണോ ആദ്യം വന്നത്, അതോ ഗൾഫിലേക്ക് വരാനുള്ള പ്രേരണ ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
6: പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞു പിന്നെ പ്രീ ഡിഗ്രി EMA കോളേജ് കൊണ്ടോട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചില്ല. നേരെ 86 SLC കഴിഞ്ഞു. 88 നവംബർ 27 ജിദ്ദയിലേക്ക് വരുന്നത്.
5: പ്ലസ് ടുക്കാരൻ
6: പക്ഷേ അന്ന് തുടർന്ന് പഠിക്കണമെന്നോ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. വേണ്ടപ്പെട്ടവരൊക്കെ ഗൾഫിലാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗിൽ ഗൾഫ് പോരെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല. നാട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും അതിന് പേരൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. അങ്ങനെ ജിദ്ദയിലാണ് ആദ്യം ഒന്നിറങ്ങുന്നത്. അങ്ങനെ ജിദ്ദയിൽ ഒന്നിറങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ ജോലി അന്വേഷിച്ചു. കിട്ടുക പോലെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ബിസിനസ്സിലായിരുന്നു.
5: ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ അന്ന് വന്നിരുന്ന ആ അനുഭവമല്ല ഇന്നത്തെ സൗദി അറേബ്യ. നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞ് ഗൾഫിലേക്ക് വന്നാൽ ജോലി കിട്ടും എന്നുള്ളൊരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അല്ലേ?
6: 100% അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ ലക്കനുസരിച്ച് ജോലി കിട്ടിയിരുന്നു.
5: ഇപ്പോഴങ്ങനെ
6: ഇപ്പം പഠിച്ച് 100% ആള് എക്സ്പേർട്ട് ആണെങ്കിലും ജോലി സാധ്യത കുറവാണ്. എന്നാലോ നമ്മൾ ഗൾഫിലുള്ള പ്രതീക്ഷകൾ രക്ഷപ്പെടുന്നില്ല, ഇപ്പോഴും ചാൻസുകളുണ്ട്.
5: അതനുസരിച്ച് നമുക്ക് ആ ഏരിയയിലേക്ക് നമുക്ക് വരാം പിന്നീട്. അപ്പോൾ ഗൾഫിൽ വന്ന് അത് ആദ്യത്തെ ഒരു കന്യയാത്രയാണല്ലോ ഗൾഫിൽ, ഗൾഫിലേക്കുള്ള യാത്രയും ഇവിടെ വന്നിറങ്ങിയപ്പോഴുള്ള ഒരു അനുഭവം എന്താണ് നിങ്ങളുടെ അന്നത്തെ ഒരു ഓർമ്മയിൽ?
6: അന്ന് ബസ് മാർഗമാണ് നമ്മൾ ബോംബെയിലേക്ക് വരുന്നത്. ആദ്യ ഒരു വിത്തിൻ ടു ഡേയ്സ് തന്നെ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിന് പോന്നു ജിദ്ദയിലേക്ക്. പക്ഷേ അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അന്നത്തെ കാലത്ത് തോന്നിയിട്ടില്ല. മാത്രമല്ല നമ്മൾ ടീനേജിലല്ലേ,
5: പിന്നെ ആളുകൾ കുറെ ഉണ്ടായിരുന്നു
6: ഇവിടെ ജിദ്ദയിൽ. എല്ലാവരുടെ സ്ഥിതിക്ക് തന്നെ അതൊരു പിക്നിക്കായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അല്ലാതൊരു
5: നാട്ടിൽ
6: ഉണ്ടായില്ല. കാരണം നമ്മൾ ആ ചെറുപ്രായത്തിൽ വീട് വിടുന്നു, നാട് വന്നപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, താമസ സമ്മാനം കൂടെ ആയിരുന്നു, ജേഷനുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. പക്ഷേ ഈ പഠിക്കാത്ത സ്ഥിതിക്ക് ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് നല്ല ജോലി പഠിച്ചവർക്ക് ജോലിയുള്ളൂ, ബിസിനറ്റ് ബിസിക്കാർ ജോലി ഇല്ലായിരുന്നു. പക്ഷേ ലക്കിലി
5: എങ്ങനെയായിരുന്നു ആദ്യത്തെ ജോലി?
6: ജോലി പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ ഒരു ഓഫീസിൽ ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ ടെലിഫോൺ ഓപ്പറേറ്റർ കൂട്ടത്തിൽ ടൈപ്പിംഗ് ഒക്കെ അറിയാമെന്ന് ചോദിച്ചു. അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് വഴി രണ്ടു ദിവസം ട്രെയിനിങ് വന്നു. പക്ഷെ അന്നൊന്നും ഒന്നൊരു പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ഒന്നും അറിയില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് പഠിക്കാനുള്ള മെൻറ്റാലിറ്റി പഠിച്ചെടുത്തു ടൈപ്പിംഗ്. പിന്നെ ഭാഷാ പ്രശ്നം,
5: ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത് പ്ലസ് ടു കാരനായ
6: ഭാഷാ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റക്കായിരുന്നു അവിടെ അറബികൾ കൂടെ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കാനും, അന്ന് പഠിച്ച അറിവ് മാത്രം എനിക്ക് ഇന്നും അറിയുള്ളൂ. പക്ഷെ അത് വളരെ സ്പീഡായി പഠിച്ചു. അതിന്നും ഒരു അസറ്റ്, ഒരു വലിയൊരു
5: അറബി ഭാഷ നന്നായി കൈകാര്യം
6: ചെയ്യാൻ പറ്റും. അത് പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സെയിൽസ് ഫീൽഡാണല്ലോ. അപ്പോൾ അറബി ഭാഷ വളരെ നിർബന്ധമാണ് ഇപ്പോൾ ഇവിടെ, പ്രത്യേകിച്ചും സൗദിയിലാകുമ്പോൾ.
5: ആദ്യത്തെ ജോലി എവിടെയാണ് കിട്ടിയിരുന്നത്? എന്തിലായിരുന്നു ആദ്യ ജോലി? തന്നെയാണ് അപ്പോഴുള്ളത്?
6: അല്ല, ഞാൻ വരുന്നത് 88
5: 88
6: നവംബറിലാണ് വരുന്നത്. അങ്ങനെ 2.5 വർഷം ജിദ്ദ ജോലി ചെയ്തു ഈ പറഞ്ഞ ഓഫീസിൽ തന്നെ. 2.5 വർഷം ജോലി
5: എന്തായിട്ട്?
6: സെക്രട്ടറി, ഓൾ ഇൻ വൺ ടൈപ്പിസ്റ്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ, സെക്രട്ടറി ആയിട്ട്. പക്ഷെ അവിടെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥിതി തന്നെ എക്സ്പീരിയൻസ്, വലിയ എക്സ്പീരിയൻസിന് ആവശ്യമില്ല. ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി.
5: അന്നത്തെ കാലത്ത് അങ്ങനെ
6: അഡ്ജസ്റ്റ് ചെയ്തുള്ള ജോലി തന്നെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഫോർച്ചുനേറ്റ്ലി ഒരു സാബു സ്കറിയ എന്ന് പറഞ്ഞ ആലപ്പുഴ പരിചയപ്പെടുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹുസൈൻ ഈ ഫീൽഡ് ഒരു സെക്രട്ടറി ഫീൽഡ് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പറ്റിയ ഫീൽഡല്ല, അന്നത്തെ കാലത്ത് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ എവിടെയും ജോലി കിട്ടാൻ സുഖമായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന റിയാദോസ് ജറൈസിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഹുസൈൻ ഫീൽഡ് മാറിക്കൂടാ? പക്ഷെ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം അദ്ദേഹം ഇന്ന് എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഈ മെഷീനെ പറ്റി പഠിപ്പിക്കുകയും പിന്നെ അവരുടെ നിർബന്ധ പ്രകാരം തന്നെ ഞാൻ 2.5 വർഷത്തിനുള്ളിൽ ജോലി പുറത്തിറങ്ങിയിട്ട് 6 മാസം അവരെ കൂടെ ജിദ്ദയിൽ നിന്ന് ട്രെയിനിങ് എടുത്തു. ടെക്നിക്കൽ ഇൻഫർമേഷൻസ് അവിടെ പഠിച്ചെടുത്തിട്ട് ബാക്കി ഒന്നും കൂടിയും സ്ഥിരപ്പെടുത്താൻ വേണ്ടി ബോംബെയിലേക്ക് പഠിക്കാൻ പോകണം, പിന്നെ 2ാമത് പഠനത്തിലേക്ക്.
5: ഓ, ഇവിടെ ഇത് കേൾക്കുന്ന, അതായത് ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത്, ഇന്ന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഒരു നാടിനെ കുറിച്ച് അറിയാനും ആ നാട്ടിലുള്ള ജോലി സാധ്യതകളെ കുറിച്ച് അറിയാനും കരിയർ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുറേ കോഴ്സുകളുള്ള ഒരു അവസ്ഥയിൽ അതൊന്നും ഇല്ലാതെ ഇവിടെ വന്നതിന് ശേഷം ജോലിക്ക് വേണ്ടി നമ്മൾ സ്വയം ട്രെയിനിങ് അല്ലെങ്കിൽ സ്വയം മാറി ചിന്തിച്ചു കൊണ്ടിരുന്നൊരു കാലത്തായിരുന്നു ബഹുമാന്യായ ഹുസൈൻ സാഹിബ് ഇവിടെ സൗദിയിലെത്തിയത്. ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ.
6: അല്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞു തരാനും മറ്റൊക്കെ
5: ആൾക്കാരുണ്ട്,
6: അന്ന് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട് വഴി എൻ്റെ സഹോദര തുല്യനായ സാബു,
5: അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു?
6: പക്ഷെ ഇപ്പം അവരെ വീട് ഇവിടെ ബഹ്റൈനിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും പോകും, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്.
5: അദ്ദേഹം ബഹ്റൈനിലാണല്ലേ?
6: അത് ബഹ്റൈനിലാണല്ലോ. പക്ഷെ അവരെന്നെ പഠിക്കുന്ന സമയത്ത് ബോംബെയിൽ ഏകദേശം വിമാന സംഖ്യ കൊടുത്തുതന്നതിനെ സഹായിച്ചു എന്നെ പഠിപ്പിക്കാനൊക്കെ.
5: ബോംബെയിലേക്ക് ഇവിടുന്ന് പഠനത്തിന് വേണ്ടി മാത്രം പോയി?
6: അതെ അതെ, പഠനത്തിന് പോയി. പക്ഷെ അവരുടെ ബ്രദേഴ്സിനെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഫീൽഡിൽ തന്നെ പഠിപ്പിക്കാനുള്ള, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടില്ല
5: ബോംബെയിൽ. എവിടെ എന്തിൻ്റെ എന്തായിരുന്നു ബോംബെയിൽ, എങ്ങനെയായിരുന്നു ബോംബെയിലത്തെ പഠനവും കാര്യങ്ങളൊക്കെ?
6: ഇവിടുന്ന് ഞാൻ ടെക്നിക്കൽ ഇൻഫർമേഷനൊക്കെ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം ബോംബെയിൽ പോകുന്നു. പക്ഷെ ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ടില്ല പഠിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത്.
5: ഫോട്ടോകോപ്പി മെഷീൻ
6: ഫാക്സ് മെഷീൻ്റെ ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിന് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനി കയറിയിട്ട് അവർ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സ്ഥിതിഗതിയാണുള്ളത്. പക്ഷെ ഞങ്ങളന്ന് ബോംബെ പോയി ഇത് എങ്കിലും ഏതെങ്കിലും കമ്പനി കയറിയാൽ വിചാരിച്ചാൽ പോകുന്നത്. പക്ഷേ ലക്കിലി ഹരിദാസ് നമ്പൂതിരി എന്ന ആളെ പരിചയപ്പെടുന്നു പാലക്കാടുള്ള
5: മലയാളി
6: തന്നെ. അപ്പോൾ അയാളെ അണ്ടറിൽ 60 മെഷീൻ ആൾ അണ്ടർ കോൺട്രാക്റ്റായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സപ്പോർട്ടർ ആവശ്യമായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എൻ്റെ കൂടെ നിർത്താം, പക്ഷേ 1 വർഷം നിൽക്കണം മിനിമം, കാരണം എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ആൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രോമിസ് ചെയ്തു. ആ പ്രോമിസ് പ്രകാരം ഞങ്ങൾ ഒരു വർഷം അവരുടെ കൂടെ നിൽക്കുന്നു, അവരുടെ ബ്രദേഴ്സിനെ പഠിപ്പിക്കുന്നു ഈ കൂട്ടത്തിൽ. അങ്ങനെ അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞു. പിന്നെ ഒരു വിത്തിൻ ത്രൂ ടു മന്ത്സിന് ഞാൻ ഇതേ കമ്പനി തന്നെ, ഈ ജെറൈസി അത് എന്നെ പഠിപ്പിച്ച സാബുവിൻ്റെ കമ്പനി തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് ദമ്മാമിലേക്ക് വരുന്നു 92 ഡിസംബർ 2.
5: ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹുസൈൻ സാഹിബ് പറഞ്ഞത്. അതായത് ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന ഒരു ക്രിസ്ത്യനായ സാബു എന്ന ഒരു സഹോദരനും
6: സഹോദരന്,
5: പിന്നെ അത് അതുമാത്രമല്ല ബോംബെയിൽ നിന്നപ്പോൾ പാലക്കാട്ടുകാരനായ
6: ഹരിദാസ്
5: നമ്പൂതിരി,
6: ഒറ്റപ്പാലം
5: പാലക്കാടുള്ള ഹുസൈൻ എന്നൊരു മുസ്ലിം, ഇവരൊക്കെ ഒരു ഐക്യം വളരെ.
6: അവരുടെ വീട്ടിലെ താമസിച്ചിരുന്നാലേ, ഈ ഹരിദാസിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അവിടെ ഡോംബൂലിന്റെ സ്ഥലത്ത് ഫുള്ള് നമ്പൂതിരിമാരാണ്.
5: പക്ഷെ
6: അടുത്ത വീട്ടിലൊക്കെ അറിയില്ല ഞാൻ ഏതാണെന്ന്. റിയലി
5: നമ്പൂതിരിയുടെ വീട്ടിലായിരുന്നു താമസം.
6: ഒരു 2-3 ദിവസം താമസിച്ചു, പിന്നെ റൂം തെരഞ്ഞു കിട്ടി. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര, എപ്പോഴും എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നും ഇന്നും അതേ രീതി തന്നെയാണ്. നമ്മളെ മക്കളും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും എല്ലാ മതത്തിലും ഫ്രണ്ട്സുകളും ഉണ്ട്. പക്ഷെ അതൊന്നും ഈ മതം മറ്റൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, മറ്റു കാര്യങ്ങൾ ഇന്ത്യയിലെന്നല്ല.
5: അത് അങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ യോജിക്കേണ്ട സ്ഥലങ്ങൾ യോജിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ.
6: മാക്സിമം നമുക്ക് യോജിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളേ
5: ഉള്ളൂ. അതെ, അത്രേ ഉണ്ടാവുള്ളൂ. എന്തായാലും അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ബോംബെയിൽ നിന്ന് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും ജെറൈസി എന്ന കമ്പനിയിലേക്ക് വന്നു.
6: ലക്കിലി ഈ സാബു വർക്ക് ചെയ്ത അതേ കമ്പനി തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കയറി പോന്നു.
5: എന്തായിരുന്നു ജോലി?
6: ഇപ്പൊ ടെക്നീഷ്യൻ ആയിട്ട് ഞാൻ 1992 മുതൽ 2011 വരെ ഫോട്ടോഗ്രാഫി ടെക്നീഷ്യനായി ജോലി ചെയ്തു. അതിൽ ഒരുപാട് പഠന രീതിയിൽ പിന്നെയും പഠിക്കേണ്ടി വന്നു.
5: എങ്ങനെ?
6: സ്റ്റാർട്ടിങ്ങിൽ അനലോഗ് മെഷീൻ ആയിരുന്നു, പിന്നെ അത് ഡിജിറ്റൽ മെഷീനായി മാറിയപ്പോൾ അത് കമ്പ്യൂട്ടർ കണക്ടിവിറ്റി വന്നു. അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാത്തവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥിതി പോയി. അങ്ങനെ ഞാൻ 98 പിന്നെയും നാട്ടിൽ പോകുന്നു. 6 മാസം നെറ്റ്വർക്കും കമ്പ്യൂട്ടർ ബേസിക്കും പഠിച്ചിട്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചാൻ കഴിഞ്ഞു, മറ്റേ പിടിച്ചാൻ പറ്റില്ലായിരുന്നു.
5: ഇവിടെയും നമുക്ക് വലിയൊരു പാഠമുണ്ട്. നമ്മൾ ഏതൊരു ജോലിക്ക് കയറിയാലും നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ട ട്രെയിനിങ് അതൊക്കെ പിന്നെ സമയത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ
6: അല്ല, നമ്മൾ മാറണം. അന്ന് കമ്പനി തരായിരുന്നു ട്രെയിനിങ്. നമുക്ക് ഓൺലൈൻ എക്സാംസ് ഉണ്ട്, ഞാൻ ഇരിക്കോ സർട്ടിഫൈഡ് ആണ്. പക്ഷെ എന്നാലും എന്നിരുന്നാലും ഈ നെറ്റ്വർക്കിംഗ് മറ്റൊക്കെ നമ്മൾ സ്വന്തമായി പഠിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പറയുന്ന മനസ്സിലാവല്ലോ. അപ്പോൾ ഞാനത് വിചാരിച്ചു പഠിക്കുന്ന നല്ല വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചിട്ട് 6 മാസം കമ്പനി ലീവ് വഹിച്ചു. ലീവ് എടുത്ത് 6 മാസം കോഴിക്കോട് പോയിട്ട് നെറ്റ്വർക്കിംഗ് പഠിച്ചു, തിരിച്ചു വരുന്നു.
5: അപ്പോൾ അപ്പോഴേക്ക് ഈ +2 പിന്നെ തനിച്ചായിരുന്നു, മാരീഡ്, കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു? അതോ
6: അല്ല, കല്യാണം കഴിയുന്നത് 97
5: അതിപ്പോൾ
6: ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണം കഴിയുന്നത്. കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഫാമിലിയായിട്ട്.
5: കുടുംബമൊക്കെ എത്ര മക്കളാണ്? മക്കളെ കുറിച്ച്
6: മക്കള് അൽഹംദുലില്ലാ, എനിക്ക് 3 പേരുണ്ട്. 2 ആൺമക്കളും ഒരു പെൺകുട്ടിയാണുള്ളത്. പക്ഷെ വലിയവർ രണ്ടോളം മഷാല്ലാ വലിയ കുട്ടികളാണ്. എല്ലാവരും ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. മോൻ ഇവിടെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയ റീസെന്റ് വർക്കിന് ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ വന്നിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ കഴിഞ്ഞുള്ളൂ. മോള് നാട്ടില് CA എൻട്രൻസ് എന്നെ ഫൗണ്ടേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ 2021 ഒരു പുതിയ മോനുണ്ടായി. എനിക്ക് 51 വയസ്സായപ്പോൾ.
5: ഓക്കെ, മാഷാല്ലാ. എന്തായാലും പിന്നെ 92 വർഷകാലഘട്ടത്തിലുള്ള ഒരു ജോലി സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ അന്നത്തെ ഗൾഫുകാരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? ഒരു ബാച്ചലറായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു?
6: അന്ന് പ്രത്യേകിച്ചും എല്ലാവരും ഒരു കൂടി എന്ന് പറഞ്ഞാൽ മലയാളീസും ആരാണെങ്കിലും നമ്മൾ നന്നായിട്ട് കൂടി, കാരണം അന്നൊക്കെ പൈസ കൺസെപ്റ്റ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഒന്ന് തന്നെ റൂമിൽ 4-5 പേര് 2-3 താമസിക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാനന്ന് കമ്പനി ലൂമറായിരുന്നു. എൻ്റെ റൂംമേറ്റ്
5: മൊത്തത്തിലും
6: ബെന്നി ജോൺ എന്ന ഒരാളായിരുന്നു. ഞങ്ങൾ അന്ന് ഞങ്ങളെ കമ്പനി ആയിട്ട് നമുക്ക് റൂമുകളൊക്കെ സൗകര്യമായിരുന്നു. പക്ഷെ പുറത്തൊക്കെ എല്ലാവരും വളരെ മിക്സ്ഡ് ആയിട്ട്, അന്നൊന്നും ഈ കൺസെപ്റ്റേ ഇല്ല എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം കൂടുതലായിട്ട് അന്ന്
5: എല്ലാവരും ഒരുമിച്ച്
6: ഇപ്പോഴും ഉണ്ട് അങ്ങനെ. ഇപ്പോഴുള്ള ആൾക്കാർ ഇപ്പോഴും ഗൾഫുകാർ, ഇപ്പം നമ്മളെ സന്ധീർ ആര് പറഞ്ഞില്ലേ, ഗൾഫിലെ ജീവിതം മൂപ്പർക്ക് ഇപ്പോഴും ഓർമ്മ വളരെ സന്തോഷ ജീവിതമാണ്. കാരണം അതൊരു
5: അവിടെ ഗൾഫിൽ മൊത്തത്തിൽ എല്ലാവരും വളരെ സൗഹൃദത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും ഒരു ഒരുമ ഉള്ള ജീവിതം
6: ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉള്ളവരുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ കാലത്ത് ജനങ്ങൾ മാറാൻ കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ആണ്. ഇതൊക്കെ വലുതായിട്ട് വലിച്ചു കയറി വന്നതിനോട് കാണിക്കുന്നത്
5: കാര്യങ്ങളൊക്കെ
6: ആ കാണി. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നന്നാവണമെങ്കിൽ അതിന് മാറി നിൽക്കുക, അതിന് മാറിയെന്നുകൊണ്ട് റിയൽ ലൈഫിലേക്ക് വരിക. അപ്പോൾ ആൾക്കാർ നമ്മൾ ബന്ധമുണ്ടാകും. ഒരു 99% പ്രശ്നങ്ങളൊന്നുമില്ല, 1% ആൾക്കാരെല്ലാം ഉണ്ടാവും. പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കണ്ട.
5: ഇനി അടുത്തൊരു ഏരിയ നമുക്ക് ചോദിക്കേണ്ടത് ആരോഗ്യപരമായ ഒരു ജീവിത ശൈലി. ഇപ്പം നിങ്ങൾ മാഷാല്ല, നിങ്ങൾ വയസ്സ് 50
6: 56
5: ആയെങ്കിലും എപ്പോഴും വളരെ ഒരു യങ്ങായി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ഈ ഗൾഫിൽ എത്ര വർഷമായി?
6: 98 മുതൽ 2000 വരെ ഞാൻ ആരോഗ്യപരമായിട്ട് ചിന്തിക്കുന്ന ആളല്ലായിരുന്നു, വലിയ ശ്രദ്ധ കൊടുക്കില്ലായിരുന്നു. പക്ഷേ 2000 എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നി. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ട്രൈഗ്ലിസറൈഡ് TG 150 വേണ്ടത് 750 റിസൾട്ട് കണ്ടപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കൺഫേം ആയി. അപ്പോൾ പേടിയായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെഗുലർ എക്സസൈസ് നിർബന്ധമെന്ന് പറഞ്ഞു. അന്ന് ഇന്ന് വരെ റെഗുലറായിട്ട് രാവിലെ ഓടുന്നുണ്ട്. ഓട്ടം മാത്രമല്ല, പണ്ടേ ഞാനൊരു ദീർഘപര ഓട്ടക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെയും മാരത്തോൺ ഓടലുണ്ട്, നാട്ടിൽ ഓടലുണ്ട്. ഇപ്പോഴും ഒരു 5 കിലോമീറ്റർ ഓടാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആരോഗ്യ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എല്ലാവരും ഓടും. ഇപ്പോൾ പൈസയും വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആരോഗ്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ മാക്സിമം കഴിയുന്നത്ര ഒരു
5: അര മണിക്കൂർ
6: നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണങ്ങൾ വാരി കഴിക്കാതെ എല്ലാം കഴിക്കുക, മിതമായി കഴിക്കുക. പിന്നെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, മുന്നോട്ട് പോകാൻ പറ്റും. മരുന്ന് കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എക്സസൈസ് ആണ്.
5: വളരെ നല്ലൊരു ഉപദേശമാണ് ഹുസൈൻ സാഹിബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്തൊരു ഒരു ഏരിയ, 92 പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തുകാരനായ ഒഴിവുകാരനായ ഹുസൈൻ സാഹിബ് ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ ആവശ്യത്തിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടി എങ്കിൽ പോലും മതപരമായ സൗദി അറേബ്യ എന്ന രാജ്യത്തെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു മതപരമായ വിദ്യാഭ്യാസം ഇവിടെ വല്ലതും കിട്ടിയിട്ടുണ്ടോ, അതോ ആ വന്ന അതേ നിലയിലാണോ, എങ്ങനെയാണ്?
6: അതൊക്കെ ഒരു ടെസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ഓരോ ഫ്രണ്ട്സ് വഴിയുള്ള ഓരോരോ അഡ്വാൻറ്റേജ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ക്ഷണിക്കുകയും കുറാൻ ക്ലാസ് ക്ഷണിച്ചിരുന്നു. ഞാൻ ആദ്യം പോകാൻ പഠിച്ചു, പിന്നെ ഞാൻ പോയി. കാരണം മനസ്സിലാക്കി 12 വർഷം എന്ന് പറഞ്ഞാൽ 2008 മുതൽ 2020 കണ്ടിന്യൂസ് ആയി പഠിച്ചിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കും തോറും എനിക്ക് മതസൗഹാർദ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ബിസിനസ് എൻ്റെ ബിസിനസ് പാർട്ട്ണർമാർ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സൊന്നുമില്ല, ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തലുണ്ട്. അതിപ്പോഴും ഒരു മനോജ് പറഞ്ഞ ആളാണ് ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ളത്. പാർട്ട്ണറല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള അവരെ കൂടുതൽ. പാർട്ടി ഒരു ബിസിനസ്സൊന്നുമില്ല, ഒരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്
5: ചെയ്യുന്നു.
6: അപ്പോൾ നമ്മൾ സാധാരണ എഴുതി വെക്കുമല്ലോ ഇത്
5: പിന്നെ കൊടുക്കുമ്പോൾ.
6: ആ അങ്ങനെ അത് പിന്നെ സൂറത്തുൽ ബഖറയിൽ 252 ആയത്ത് ദൈന് ഞാൻ മുപ്പറി അയച്ചു കൊടുത്തു.
5: കടത്തിൻ്റെ ആയത്ത്
6: അയച്ചു കൊടുത്തു. മുപ്പറി ഏതാ മുപ്പറി പറഞ്ഞു എഴുതേണ്ട ആവശ്യമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ ബദറിനോട് എഴുതുന്നതാണ്, അതിൻ്റെ കാര്യം എന്താ? മുപ്പറി അന്തം വിട്ടുപോയി, ഇത് കുറാനുണ്ടോ വെച്ചിട്ട്.
5: അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ?
6: അല്ല, അങ്ങനെ പല ഭാഗങ്ങളും നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ കാര്യം മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് അവർ മാത്രവും നല്ലതുണ്ട്, എല്ലാ മാത്രവും നല്ലതുണ്ട്. അത് നമ്മൾ നല്ല മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ.
5: അതെ, എങ്ങനെയായിരുന്നു നമ്മുടെ പഠനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു? ഇവിടെ പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നോ? ഖുർആൻ
6: പഠന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഏതായാലും അത് തഫ്സീറോട് കൂടി തന്നെ അത് മനപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു റബ്ബിൻ്റെ കാര്യം കൊണ്ട് കിട്ടിയതാണ്. അൽഹംദുലില്ലാഹ് കുല്ലി ഹാൽ.
5: വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഞാനൊരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. ഈ ഖുർആനിലെ നിങ്ങളെ ആകർഷിച്ച ഏതെങ്കിലും സൂറത്തുകളോ അതിലേതെങ്കിലും കുറച്ച് ഭാഗം ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാരായണം ചെയ്യാവോ?
6: സത്യത്തിൽ ഖുർആനിൽ എല്ലാ ആയത്തുകളും മോശമല്ല. കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂവാന്നുള്ളതൊക്കെ ആയത്തിൽ കുറിച്ചാണല്ലോ. പക്ഷേ അതൊക്കെ അത് 100% പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷെ എന്നെ ഞാൻ പഠിച്ച സുഹൃത്തുക്കളാണ് എന്നെ കൂടുതലായിട്ട് തഫ്സീർ പഠിച്ച സുഹൃത്തുക്കൾ കൂടുതലായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത്. അതിൽ എസ്പെഷ്യലി ഇബാദുർ റഹ്മാൻ്റെ
5: 16-17
6: ആയത്തുകൾ വളരെ നമ്മളെ ഒരു സാധാരണക്കാരന് ഒരു കാരുണ്യവാൻ്റെ അടിമക്ക്

0: അപ്പോൾ അതൊക്കെ നമ്മൾ മാനസികമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്. ഇത് ആർക്കും പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും മോട്ടിവേഷൻ ആയതുകൊണ്ടൊക്കെ
1: എത്ര മോശമായി ജീവിച്ച ആൾക്കാർക്കും അത് പിന്നെ നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം.
0: ആ 100% അത് അതോടുകൂടി അവർക്കത് ആ പ്രതീക്ഷ വളരെ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. അത് ഭയങ്കര ഒരു ഫീൽ ചെയ്തായത്തുള്ള അതൊക്കെ.
1: അപ്പോൾ
0: സ്റ്റാർട്ടിങ്ങിൽ ഇബാദ് റഹ്മാൻ 2-3 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം تبارك الذي جعل في السماء بروجا وجعل فيها

0: ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما.
1: മാഷാല്ലാ മാഷാല്ലാ. ഞാൻ പിന്നെ എനിക്ക് പിന്നെ എന്നോടെന്ന കൂടിയാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ സമയം കണ്ടെത്തണം എന്ന് എന്നോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്ന ബഹുമാന്യായ ഹുസൈൻ സാഹിബിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: 100% എന്നതിലേക്ക് ക്ഷണിച്ച പീസ് റേഡിയോക്കും അതുമാതിരി തന്നെ ഇതിൻ്റെ വരവേൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂട്ടർ റബ്ബിനോട് വളരെ ഏറ്റവും കൂടുതൽ റബ്ബിന് നന്ദി പറയാൻ കാരണം എന്താണ്, ഇത് ഞാനിതിനൊന്നും അറിയാതുള്ള ആളല്ല, ഇതിനേക്കാളും ഒത്തിരി അറിയാതുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനിയും ഇവിടെ എന്നെക്കാളും അതിലുള്ള ആൾക്കാരെ നമ്മളെ പരിചയപ്പെടാനും കൊണ്ടുവരാനും സഹായിക്കട്ടെ. വളരെ നന്ദിയുണ്ട്.
1: ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹമ്ദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൂടിക്കാഴ്ച, പ്രവാസം സമ്മാനിച്ച മനസമാധാനം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഹുസൈൻ ഹസൈനാർ, കൂടെ അബ്ദുൽ ജബ്ബാർ വിള്ളത്തോൾ.
3: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഫദൽ ഹഖ് ഉമരി അമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം ഷമാഇലുന്നബി അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഷമാഇലുന്നബി 30 എണ്ണമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത്. 31. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നടക്കും, ദുർബലരെ സഹായിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 32. സുർമ തേക്കുമ്പോഴും ശൗച്യം ചെയ്യുമ്പോഴും ഒറ്റയിൽ അവസാനിപ്പിക്കും. 33. സുഗന്ധം ഇഷ്ടമായിരുന്നു. 34. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തത്തെക്കൊണ്ട് ആരംഭിക്കും. 35. നീളൻ കുപ്പായമായിരുന്നു അഥവാ കമീസ് ആണ് ഏറ്റവും ഇഷ്ടം. 36. മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദൂരത്ത് പോകാറുണ്ടായിരുന്നു. 37. തോല് കടഞ്ഞുണ്ടാക്കുന്ന ചെരുപ്പായിരുന്നു ധരിച്ചിരുന്നത്. വർസുകൊണ്ടും കുങ്കുമം കൊണ്ടും താടിക്ക് ചായം കൊടുക്കാറുണ്ടായിരുന്നു. എള്ളിന്റെ ഇല പോലെ മഞ്ഞ നിറം വരുന്ന ഒരു ചെടിയാണ് വർസ്. 38. വെള്ളിയുടെ മോതിരം നബിക്കുണ്ടായിരുന്നു, വലത് കൈയിലായിരുന്നു ധരിച്ചിരുന്നത്. 39. കുളിച്ചതിനു ശേഷം വുദു എടുക്കാറുണ്ടായിരുന്നില്ല. 40. ഒരു മുദ് വെള്ളം കൊണ്ട് വുദു ചെയ്യുകയും ഒരു സോ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തിരുന്നു. 41. തുടർച്ചയായ പല രാത്രികളും ഭക്ഷണമില്ലാതെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പ്രവാചക ഭാര്യമാർക്കും രാത്രി ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബാർലിയുടെ റൊട്ടിയായിരുന്നു അവർ കഴിച്ചിരുന്നത്. 42. തുമ്മിയാൽ കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ മുഖം പൊത്തിപ്പിടിക്കുകയും ശബ്ദം താഴ്ത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. 43. ദിക്റുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു, ആവശ്യമില്ലാത്തവ വളരെ കുറക്കുമായിരുന്നു. നമസ്കാരം ദീർഘിപ്പിക്കും, ഖുതുബ ചുരുക്കും. വിധവകളുടെയും സാധുക്കളുടെയും കൂടെ നടന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. 44. പ്രയാസകരമായ വല്ലതും അനുഭവപ്പെട്ടാൽ ഹുവല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ഷൈഅൻ എന്ന് പറഞ്ഞിരുന്നു.

0: അള്ളാഹുവാണ് എന്റെ റബ്ബ്, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. 45. എന്ത് ചോദിച്ചാലും നബി നൽകും, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കും. 46. നടക്കുമ്പോൾ മടിയില്ലാത്ത, അലസത ഇല്ലാത്ത രൂപത്തിൽ നടന്നിരുന്നു. 47. തന്റെ വസ്ത്രവും ചെരുപ്പും തുന്നാറുണ്ടായിരുന്നു. പുരുഷന്മാർ അവരുടെ വീടുകളിൽ ചെയ്യാറുള്ള ജോലികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. 48. കരുണ കാണിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അടുക്കൽ ആര് വന്നാലും അവരോട് വാഗ്ദാനം ചെയ്യുകയും തന്റെ അടുക്കലുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യും. 49. കേൾക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകുന്ന രൂപത്തിൽ വേർതിരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. 50. ഉറങ്ങാൻ സന്ദർഭത്തിൽ മിസ്വാക്ക് സമീപത്ത് തന്നെ ഉണ്ടാകും. ഉണർന്നുകഴിഞ്ഞാൽ മിസ്വാക്ക് കൊണ്ട് ആരംഭിക്കും. വ്യത്യസ്ത നബിമാരിൽ അള്ളാഹു വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ വെച്ചിരുന്നു. ആ സ്വഭാവ സവിശേഷതകളെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. മുഹമ്മദ് നബിയിലൂടെ ആ സ്വഭാവങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്തു. നബിയുടെ സ്വഭാവ സവിശേഷതകളിലെ ചിലതുകൾ മാത്രമാണ് മുകളിൽ നാം സൂചിപ്പിച്ചത്. മുഴുവൻ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ തന്നെ അതിന് പ്രത്യേകമായി വേണ്ടിവരും. പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ മാത്രം വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളുടെ അവസാനങ്ങളിലും ഷമാഇലു നബി എന്നു പറഞ്ഞുകൊണ്ട് പ്രത്യേകം അധ്യായങ്ങൾ കാണുവാൻ സാധിക്കും. എത്ര തന്നെ എഴുതിയാലും വായിച്ചാലും മതിവരാത്ത കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നത്. ചിലതുകൂടി ചുരുക്കി പറയട്ടെ. അധിക സന്ദർഭങ്ങളിലും മൗനം പാലിക്കും. ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കും. തനിക്കോ സമൂഹത്തിനോ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാറില്ല. ചുരുങ്ങിയ വചനങ്ങളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. പ്രതിഫലം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. മോശം പറയാറില്ല, പ്രവർത്തിക്കാറില്ല. പുഞ്ചിരിക്കും. കരയേണ്ട സന്ദർഭങ്ങളിൽ കരയും, ഉച്ചത്തിൽ കരയാറില്ല. മറിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകും. ദുഃഖം ശക്തമാണെങ്കിൽ ഹൃദയത്തിനകത്തു നിന്നും ഒരു ശബ്ദം കേൾക്കാം, വെട്ടിത്തിളക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം പോലെ. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ടും ഖുർആൻ കേട്ടും ഉമ്മത്തിന്റെ കാര്യത്തിൽ ഭയപ്പെട്ടും അവരോടുള്ള കാരുണ്യം കൊണ്ടും രോഗികളുടെ മയ്യത്തിന്റെയും വിഷയത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങളിൽ തന്നിൽ വല്ല ന്യൂനതയും വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. സഹാബത്തിന് ഉപദേശങ്ങൾ നൽകാൻ ചിലപ്പോൾ നിലത്ത് നിൽക്കും, ചിലപ്പോൾ മിമ്പറിൽ കയറും. ഒട്ടകപ്പുറത്ത് ഇരുന്നും പ്രസംഗിച്ചിട്ടുണ്ട്, നിന്നും നടന്നും പ്രസംഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു എല്ലാ പ്രസംഗങ്ങളും തുടങ്ങിയിരുന്നത്. ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ അടിത്തറകൾ തൗഹീദ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ, അള്ളാഹുവിനെ പുകഴ്ത്തൽ, പരലോക ദിവസത്തിന്റെ അവസ്ഥകൾ, അള്ളാഹുവിനോട് തക്വയുള്ളവരായിരിക്കുവാനുള്ള കൽപ്പന, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കലുമായിരുന്നു നബിയുടെ പ്രഭാഷണങ്ങളുടെ പൊരുളുകൾ. ചുരുക്കുകയാണ്, കടലിൽ നിന്നുള്ള തുള്ളികൾ എന്ന് പറഞ്ഞതുപോലെയാണ് നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഫദൽ ഹഖ് ഉമരി ആമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ഷമാഇലുൻ നബി എന്ന ഭാഗമാണ് വായിച്ചു കേൾപ്പിച്ചത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. മൊഡ്യൂൾ 16, ക്ലാസ് 26. ദാസന്മാരുടെ ചോദ്യവും അള്ളാഹുവിന്റെ ഉത്തരവും. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 186-ാം വചനം ആയത്തു ദുആ, ദുആഇന്റെ വചനം അതാണ് പഠിച്ചു വരുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്ത്, ആയത്തിന് അവതരണ പശ്ചാത്തലമായി പറയപ്പെട്ടത്. അവിടെ ആ ആയത്ത് അവതീർണമായത്, പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏറെ ശ്രദ്ധേയമായ, പഠനാർഹമായ പല വിഷയങ്ങൾ പ്രതിപാദ്യമായ വചനമാണ് ഈ ഒരു വചനം. അതിൽ ഇനിയും നമുക്ക് ചിലത് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാനുണ്ട്. ഈ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ അത് തുടർന്ന് പഠിക്കാം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. ചോദ്യം എന്ത്? അത് മുബഹമാണ്, അവ്യക്തമാണ്. പക്ഷേ താങ്കളോട് ചോദിച്ചാൽ എന്ന ഷർത്തിൻ്റെ ജവാബ്, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, അത് വിശദമായി വന്നു. ഫഇന്നി ഖരീബ്, അത് ജവാബിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആ, അതിന് ഞാൻ ഉത്തരമേകും. ഇദാ ദആനി, അവൻ എന്നോട് ദുആ ചെയ്താൽ. അപ്പോൾ ഇവിടെ ജവാബ് മുഫസ്സലാണ്, വ്യംഗ്യമല്ല, വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടു. ചോദ്യമോ വ്യംഗ്യമാണ്, വിശദീകരിക്കപ്പെട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് അന്ന സുആൽ മതാക്കാ നമുബുഹമൻ വൽ ജവാബു മുഫസ്സലൻ ദല്ലൽ ജവാബു അല അന്നൽ മുറാദ മിൻ ദാലികൽ മുബുഹം ഹുവ ദാലികൽ മുഅയ്യൻ എന്നാണ്. എന്താ പറഞ്ഞത്? ചോദ്യം വ്യംഗ്യം, ഉത്തരം വിശദീകരിക്കപ്പെട്ട് വ്യക്തം. അപ്പോൾ ഈ വ്യംഗ്യമാക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കപ്പെട്ടതാണെന്ന് നിർണിതമായി എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈദാസ അലക്ക, താങ്കളോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞില്ലേ, എന്താ ചോദിക്കപ്പെട്ടത്? അള്ളാഹു ഖരീബാണോ അതല്ല ബഈദാണോ, സമീപസ്ഥനാണോ അതല്ല വിദൂരസ്ഥനാണോ, അത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉജീബു ദഅവത ദാഇദാ ദആൻ, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമോ? കാരണം നോമ്പിൽ ചില വീഴ്ചകൾ വന്നവരുടെ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചോദ്യം. അപ്പോൾ തങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുമോ എന്നതും ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിശദമായ ഉത്തരം, അതാണ് ചോദ്യം എന്നത് നിർണിതമാണ് എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ചോദ്യം വിശദീകരിക്കപ്പെട്ടില്ല, ഉത്തരം വിശദമായി വന്നു. ആ വിശദമായി വന്ന ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാം വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം അതാണ് മുഅയ്യൻ. വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം ഏത്? ഉത്തരത്തിൽ തെളിഞ്ഞ വിഷയങ്ങൾ അതാണ് ചോദിക്കപ്പെട്ടത്, അത് മാത്രമാണ് ചോദിക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കാം. ഇതാണ് പണ്ഡിതന്മാർ പറയുന്ന ഇവിടെ ഒരു മസ്അല. അള്ളാഹു ഖരീബാണോ, ചോദിച്ചാൽ അള്ളാഹു ഖനിയുമോ, ഈ രണ്ട് കാര്യങ്ങൾ, അത് പണ്ഡിതന്മാരിവിടെ ഉണർത്തിയ ഒരു മസ്അലയാണ്. മറ്റൊന്ന്, ചില മുഫസ്സിറുകൾ ഇവിടെ ഉണർത്തിയത് വിശുദ്ധ ഖുർആനിൽ വന്ന സുആലും ജവാബും അത് പലതുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ ഉസൂലിയായ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഫുറൂഇയായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ ഒക്കെ ഈ ചോദ്യോത്തരങ്ങളിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. ഇമാം അൽ ഫഖ്റു റാസിയെ പോലുള്ളതായ മുഫസ്സിറുകൾ തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനിൽ വന്ന ചോദ്യങ്ങളെ, അതിന് നൽകപ്പെട്ട ഉത്തരങ്ങളെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചോദ്യങ്ങളുടെ പ്രത്യേകത, ഉത്തരങ്ങളുടെ പ്രത്യേകത ഇതൊക്കെ പ്രത്യേകം നിരീക്ഷിച്ചു പല സ്ഥലങ്ങളിലാണ്, പല വചനങ്ങളിലാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിക്കാനിരിക്കുന്ന 6 ആയത്തുകൾ. യസ് അലൂനക അനിൽ അഹില്ല, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖിതുൽ ഇന്നാസ് വൽ ഹജ്ജ്, താങ്കൾ പറയുക അവ ജനങ്ങൾക്ക് സമയം നിർണയിക്കാനും ഹജ്ജ് നിർണയിക്കാനുമുള്ള ഉപാധികളാണ്. യസ് അലൂനക മദാ യുൻഫിഖൂൻ, തങ്ങൾ എന്ത് ചെലവഴിക്കണമെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. കുൽ, താങ്കൾ പറയുക. മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബൂൻ. ഉണ്ടോ ഇവിടെ ചോദ്യവും സ്വാലും പിന്നെ അതിൻ്റെ ജവാബുമാണ്. ഇതേപോലെ യസ് അലൂനക അനി ശഹ്രിൽ ഹറാം, ഖിതാലിൻ ഫീഹി. കുൽ ഖിതാലുൻ ഫീഹി കബീർ. ചോദ്യം യസ് അലൂനക അനി ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി, ഉത്തരം ഖിതാലുൻ ഫീഹി കബീർ. അതിനിടയിൽ കുൽ, താങ്കൾ പറയുക. ഇതേപോലെ യസ് അലൂനക അനിൽ ഖംരി വൽ മൈസിർ, സ്വാലാണ് ചോദ്യമാണ്. ഉത്തരം ഫീഹിമ ഇസ്മുൻ കബീറും വ മനാഫിഉ ലിന്നാസ്, പക്ഷേ ഉത്തരം കുൽ, താങ്കൾ പറയുക. വയസ് അലൂനക അനിൽ യതാമ കുൽ ഇസ്ലാഹു ലഹും ഖൈർ. ഉണ്ടാ യസ് അലൂനക് അനിൽ യതാമ, ചോദ്യം ഇസ്ലാഹു ലഹും ഖൈർ, ഉത്തരം അത് കുൽ, താങ്കൾ പറയുക. ഇങ്ങനെ വയസ് അലൂനക അനിൽ മഹീദ് കുൽ ഹുവ ആദൻ ഫഅതസിലു നിസ. യസ് അലൂനക മാദാ ഉഹില്ല ലഹും കുൽ ഉഹില്ല ലക്കും ത്വയ്യിബാത്. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي. ദക്ക തുടക്കം ചോദ്യങ്ങളാണ്, ഒടുക്കം ഉത്തരങ്ങളാണ്. അവർ താങ്കളോട് ചോദിക്കുമ്പോൾ കുൽ, താങ്കൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളോടാണ് പറയുന്നത് താങ്കൾ ഉത്തരം പറയുക എന്നുള്ളത്. കുൽ, ഇത് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലാണ്. ഇവിടെ നോക്കി യസ് അലൂനക കഅന്നക ഹഫിയുൻ അൻഹ ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ്. യസ് അലൂനക അനിൽ അംഫാൽ ഖുൽ അൽ അംഫാലു ലില്ലാഹി വർ റസൂൽ. വയസ് അലൂനക അനിൽ റൂഹ് ഖുൽ അർറൂഹു മിൻ അംരി റബ്ബി. വയസ് അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. ويسألونك عن الجبال فقل ينسفها ربي نسفا. നോക്കി നിങ്ങൾ എത്ര ആയത്തുകൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകളിൽ വിവിധ സൂക്തങ്ങളിൽ, അതിൽ ഒരു സൂക്തത്തിൽ മാത്രം സൂറത്ത് ആറാഫിൽ 2 തവണ ആവർത്തിച്ചു വന്നു. ചോദ്യം ആളുകൾ ചോദിക്കുന്നു, അതിനൊക്കെയുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങളോട് നൽകാൻ ഖുൽ എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്നു. ഇതാണ് പൊതുവെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലുള്ള അള്ളാഹുവിൻ്റെ ശൈലി. യസ് അലൂനക അനിസ് സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ. ഇവിടെ മാത്രം ഖുൽ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ശൈലി നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിൽ വേറെയും ചോദിച്ച ശൈലികളുണ്ട്, ഈ യസ് അലൂനക്ക അല്ലെങ്കിൽ വയസ് അലൂനക്ക എന്നല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അള്ളാഹു മറുപടി നൽകിപ്പിച്ച ഇതുപോലെ യസ് തഫ്തൂനക, താങ്കളോട് അവർ ഫത്വ ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക. അള്ളാഹു യുഫ്തീക്കും ഫിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു. അവിടെ ഉത്തരം ജവാബ് ഖുൽ, താങ്കൾ പറയുക. അതേപോലെ വയസ് തമ്പിക അഹക്കുൻഹു, അന്ത്യനാൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ താങ്കളോട് വിവരം ചോദിക്കുന്നു. വയസ്തംബി ഊനക്ക, അവിടെ യസ് അലൂനക്ക എന്നല്ല, യസ്തംബി ഊനക്ക, വിവരം അന്വേഷിക്കുന്നു, ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക. ഈ വറബി ഇന്നഹു ലഹ്ഖുൻ. കണ്ടോ അവിടെയും ഖുൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇവിടെ എത്ര ആയത്തുകൾ. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സുആൽ പരാമർശിച്ചു, ജവാബും പരാമർശിച്ചു. ചോദിച്ച വിഷയങ്ങളിൽ വിശ്വാസപരമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ യസ് അലൂനക അനിൽ റൂഹ് വിശ്വാസപരമായ വിഷയമാണ്. അതേപോലെ യസ് അലൂനക അനിൽ ജിബാൽ, ഇതൊക്കെ വിശ്വാസപരമായ വിഷയങ്ങളാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുൽ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് മറുപടി പറയിപ്പിക്കുന്നത്. ഇതിൽ കർമ്മപരമായ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണം, അഹ്ലയെ കുറിച്ച് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്ത് ചെലവഴിക്കണമെന്ന് ചോദിക്കുന്നു. അഷ്ഷഹ്റിൽ ഹറാം ഖിതാലിൻ ഫീഹി, വിശുദ്ധ മാസത്തിൽ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖംറു മൈസിർ, അതിനെക്കുറിച്ച് ചോദിക്കുന്നു. സ്വഭാവപരമായി കർമ്മപരമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ, അതൊക്കെയാണ് പല വചനങ്ങളിലും വിഷയങ്ങൾ. അപ്പോൾ വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലുമൊക്കെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ വന്നു, അതിൻ്റെ മറുപടിയും വന്നു. പക്ഷേ മറുപടി അള്ളാഹു നേരിട്ടല്ല പറയുന്നത്, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, ഖുൽ, താങ്കൾ പറയൂ എന്ന്. മൂന്ന് നിലക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നു. മൂന്ന് നിലക്ക്, അതിലൊന്ന് എസ് അലൂന കാനിൽ അഹില്ല ഖുൽ ഹിയ മവാഖിതുൽ ഇന്നാസ്, ഇങ്ങനെ ഖുൽ. മറ്റൊന്ന് വയസ് അലൂന കാനിൽ ജിബാൽ ഫഖുൽ എൻസിഫുഹ റബ്ബി നസ്ഫ ഫഖുൽ, അവിടെ ഫ വന്നു. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് അവർ താങ്കളോട് ചോദിക്കുന്നത്. അവിടെ ഫ ഖുൽ ഫ വന്നു, ഖുൽ എന്നതിന് മുമ്പിൽ ഉടനടി തഅഖീബിൻ്റെ ഫ എന്നാണ് പറയുക, മറുപടി നൽകാനാണ്. ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ, റബ്ബ് പർവ്വതങ്ങളെ തകർക്കും, പൊടിയാക്കും, ധൂളികളാക്കും. അത് അവിടെ ഫഖുൽ എന്ന് ഫ ചേർന്ന് വന്നുകൊണ്ട് ഉള്ള ശൈലിയാണ് മറുപടിയിൽ. മൂന്നാമത് മറുപടി കൊടുക്കുന്ന വിഷയം, അതാണ് നമ്മളുടെ വിഷയം, നമ്മുടെ വചനത്തിൻ്റെ വിഷയം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിയാന്മാർ താങ്കളോട് ചോദിച്ചാൽ, അവിടെ ഫഖുൽ എന്നുമില്ല, ഖുൽ എന്നുമില്ല, പിന്നെ എന്താണുള്ളത്? ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ ഏറെ അടുത്താകുന്നു, ചാരത്താകുന്നു, സമീപസ്ഥനാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ജവാബ് നേരിട്ട് നൽകുകയാണ്. ചില മുഫസ്സിറുകൾ അവിടെ ഖുൽ എന്നുള്ളത് മുഖദ്ദറാണ്, സാങ്കല്പികമാണ്. എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയുക ഫൈനി ഖരീബ് എന്ന്, അങ്ങനെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉത്തരം പറയാൻ കൽപ്പിക്കാതെ സ്വയം അള്ളാഹു ഉത്തരം ഏറ്റെടുത്ത് അത് പറയുകയാണ്. അതിലൊരു പൊരുളുണ്ട്. അതെന്താ? ഇമാം റാസി അൽ ഫഖ്റു റാസി തഫ്സീറിൽ പറയുകയാണ്, അമ്മ സൂറത്തു സാലിസത്തു വഹിയ ഫി ഹാദിഹിൽ ആയ, മൂന്നാമത്തെ രൂപം അഥവാ ഉത്തരം നൽകുന്നതിൽ മൂന്നാമത്തെ രൂപം, ഒന്നും രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സ്വാല് വന്നു, ജവാബ് വന്നു, ഉത്തരം നൽകുമ്പോൾ ഖുൽ എന്ന് പറഞ്ഞാണ് ഉത്തരത്തിൻ്റെ ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഫഖുൽ എന്ന് പറഞ്ഞാണ്. മൂന്നാമത്തെ രൂപം ഇമാം റാസി പറയുന്നത് വഹിയ ഫി ഹാദിഹിൽ ആയ, അത് നമ്മുടെ ഈ ആയത്തിൽ ആണുള്ളത്. ഖാൽ, അള്ളാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് വലം യഖുൽ ഫഖുൽ ഇന്നി ഖരീബ്. ഇവിടെ അള്ളാഹു പറഞ്ഞില്ല ഫഖുൽ ഇന്നി ഖരീബ്, താങ്കൾ പറയൂ, തീർച്ചയായും ഞാൻ ചാരത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫതദുല്ലു അല തഅദീമി ഹാലി ദുആഇ മിൻ വുജൂഹിൻ. അപ്പോൾ ഈ വചനം ദുആന്റെ അവസ്ഥക്കുള്ള മഹത്വത്തെ പല നിലക്കറിയിക്കുന്നു. അൽ അവ്വലു, ആ പല നിലകളിൽ ഒന്ന്, കഅന്നഹു സുബ്ഹാനഹു വതആല യഖൂൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ. എന്ത്? അബ്ദി, എൻ്റെ ദാസ, എൻ്റെ അടിമ, അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിത, തീർച്ചയായും നീ വാസിത്തത്ത് ആവശ്യമുള്ളവനാണ്. ഫി ഗൈരി വഖ്തി ദുആ, ദുആഇൻ്റെ വഖ്ത്, സമയം ഒഴികെയുള്ളതിൽ, ദുആൻ്റെ സമയം ഒഴിച്ചുള്ള എല്ലാ അവസ്ഥയിലും മധ്യസ്ഥത ആവശ്യമുള്ളവൻ ആണ് നീ. അമ്മ ഫി മഖാമി ദുആ, എന്നാൽ ദുആയിൻ്റെ സ്ഥാനത്ത് ഫലാ വാസിത തബൈനി വബൈനക്, എൻ്റെയും നിൻ്റെയും ഇടയിൽ യാതൊരു വാസിതയും മധ്യസ്ഥതയും ഇടയാളനും ഇല്ലേ ഇല്ല എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ സവാലിൻ്റെയും ജവാബിൻ്റെയും ഇടയിൽ ഫഖുൽ എന്ന് പറഞ്ഞില്ല? എത്ര വചനങ്ങൾ നമ്മളിവിടെ വായിച്ചു, സുആലിനും ജവാബിനും ഇടയിൽ ഖുൽ എന്നാണ്, ഒരിടത്ത് ഫഖുൽ എന്നാണ്. പക്ഷെ ദുആഇൻ്റെ മഖാമിൽ നമുക്കിടയിൽ എനിക്കും നിനക്കുമിടയിൽ അടിയാനെ വിളിച്ച് അള്ളാഹു പറയാണ് യാതൊരു വാസിത്തയും ഇല്ലേ ഇല്ല എന്നാണ്. അതിവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് പല മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ തികഞ്ഞ പരാജയത്തിലാണ്. അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ, മധ്യവർത്തികളെ അന്വേഷിക്കുന്ന, തേടുന്ന മുസ്ലിമീങ്ങളാണ്. നേരിട്ട് അള്ളാഹുവിനോട് തേടിയാൽ, ദുആ ചെയ്താൽ നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, കുറ്റവും കുറവും ഉള്ളവരാണ്. നേരിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ യോഗ്യരല്ല, അർഹരല്ല. അതുകൊണ്ട് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം. എന്നിട്ട് ഇടയാളന്മാരിലൂടെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഉയർത്തുന്ന, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കാൻ മധ്യവർത്തികളെ തേടുന്ന ദുരവസ്ഥ ജാഹിലിയത്തിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നതുപോലെ പല മുസ്ലിമീങ്ങൾക്കും. പല മുസ്ലിമീങ്ങളും, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ, അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ഇസ്തിഗാസയിൽ, സഹായത്തേട്ടത്തിൽ അകപ്പെട്ടു പോയി. പലരും ഇതുപോലെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അവർക്ക് വിശ്വാസമല്ല. അവർക്ക് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മലക്കുകൾ, ഇങ്ങനെ തുടങ്ങി പലരെയും മധ്യവർത്തിയാക്കി എന്നിട്ട് അവരിലൂടെ തേടുന്ന, പലരുടെയും ഹക്ക്, ജാഹ്, ബർക്കത്ത് ഇതുകൊണ്ട് തേടുന്ന ദുരവസ്ഥ. നമ്മൾ ഇമാം അബു ഹനീഫത്തു നുഅ്മാനെ, അതേപോലെ തന്നെ അബു യൂസുഫ് യാഖൂബിനെ, അതേപോലെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശൈബാനിയെ റഹ്മത്തുള്ളാഹി അലൽ ജമീഅ് കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയുണ്ടായി. യുക്രഹു അയ്യസ് അലല്ലാഹ ഇല്ലാ ബി ഹഖീഹി, അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഹക്ക് കൊണ്ടല്ലാതെ ചോദിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗം വന്നത്. അതിൻ്റെ വിശദീകരണവും നമ്മൾ കേൾക്കണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം, ഈ ഒരു പ്രയോഗത്തിലൂടെ പണ്ഡിതന്മാർ ഉണർത്തിയത്, പ്രത്യേകിച്ച് അൽ ഫഖ്റു റാസിയെയും അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആൾ വിഭാഗം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാലാണ് ഇക്കാര്യം ഇവിടെ ഒന്ന് അല്പം വിശദീകരിച്ചത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ചോദ്യത്തിനുള്ള അള്ളാഹുവിൻ്റെ ജവാബിൽ അള്ളാഹു പറഞ്ഞത് ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ എന്നാണ്. ഇവിടെ ഈ ഫഇന്നി ഖരീബുൻ എന്നതിൽ, ഖരീബ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമമാണ്. മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അതിൽപ്പെട്ടതാണ് അൽ ഖരീബ്. ഇങ്ങനെ അള്ളാഹുക്കൊരു നാമമുണ്ട് എന്ന് അറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം ഫഇന്നി ഖരീബ്. സൂറത്തു ഹൂദിൻ്റെ 61-ൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹ് ഇന്ന റബ്ബി ഖരീബും മുജീബ് എന്ന്. വൈല സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി അബ്ദുല്ലാഹി തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ ഖരീബുൻ മുജീബ്. അതുപോലെ സൂറത്ത് സബഇൻ്റെ 50-ൽ ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി وَإِنِ اهْتَدَيْتُ فَبِمَا يُوحِي إِلَيَّ رَبِّي إِنَّهُ سَمِيعٌ قَرِيبٌ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഈ വചനം, അതേപോലെ സൂറത്തു ഹൂദിൻ്റെ 61, സബഇൻ്റെ 50, ഈ സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖരീബ് എന്ന നാമം പ്രതിപാദ്യമായിട്ടുണ്ട്. അത് തേടുന്നതും അറിയിക്കുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. റാസി പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, ജിഹത്ത് കൊണ്ടും മക്കാനു കൊണ്ടുമുള്ള ഖരീബല്ല ഉദ്ദേശം, ഭാഗം സ്ഥലം അല്ല ഉദ്ദേശം, അങ്ങനെ ഖരീബല്ല, അടുത്തല്ല ഉദ്ദേശം. അൽ മുറാദു മിൻഹു അൽ ഖുർബു ബിൽ ഇൽമി വൽ ഹിഫ്ള്, ഹിഫ്ള് കൊണ്ടും ഇൽമു കൊണ്ടുമുള്ള ഖുർബാണ്, അറിഞ്ഞും കാത്തും സംരക്ഷിച്ചുമുള്ള സാമീപ്യമാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ഖുർബ്, ഈ ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർബിനെയാണ്, സാമീപ്യത്തെയാണ്. അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് ബിഇൽമിഹി, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടുള്ള ഖുർബ്. ബിഇൽമിഹി, അത് എല്ലാ ഖൽഖിനോടും അള്ളാഹുണ്ട്. എല്ലാ പടപ്പുകളോടും അള്ളാഹു ഖരീബാണ്, അവരെ അറിഞ്ഞുകൊണ്ട്. പിന്നൊന്ന് ഖുർബ്, അത് അള്ളാഹുവിൻ്റെ ഖാസായ ഖുർബാണ്. ആദ്യത്തതുപോലെ ആമായ ഖുർബല്ല. ആ ഖുർബ് അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവോട് ദുആ ഇറക്കുന്നവരോടുള്ള ഖുർബാണ്. അത് അവർക്ക് ഇജാബത്ത്, ഉത്തരമേകി. അതേപോലെ അവർക്ക് മഊനത്ത്, സഹായമേകി. അതേപോലെ അവർക്ക് ഉദവി, തൗഫീഖ്, എളുപ്പം കനിഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർബ് രണ്ടുണ്ട്. അൽ ഖുർബുൽ ആം, എല്ലാ പടപ്പുകളെയും അവരറിഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് ഖരീബാണ്. പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവോട് ദുആ ഇറക്കുകയും ചെയ്യുന്നവരോടുള്ള ഖുർബ്, അതാണ് അൽ ഖുർബുൽ ഖാസ്. അത് അവർക്ക് ഉത്തരമേകി, അവർക്ക് സഹായമേകി, അവർക്ക് ഉദവിയേകിയുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഈ മാനയെയാണ് ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്ത കൊണ്ട് അവൻ്റെ അർശന് മീതയാണ്. ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ, അള്ളാഹു പടപ്പുകളെ പടച്ചപ്പോൾ കതബ കിതാബൻ അലാ നഫ്സിഹി, അള്ളാഹു തൻ്റെ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ ഒരു രേഖ തയ്യാറാക്കി, ഒരു രേഖ എഴുതി. ഫഹു മൗദു ഇൻദഹു, അത് അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ചു. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വെക്കപ്പെട്ടതാണ്. എവിടെ? ഫൗക്കൽ അർഷ്, അർശിനു മീതെ. അപ്പം അർശിനു മീതെ അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ച, തൻ്റെ വിഷയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു രേഖയെക്കുറിച്ച് പറയാണ്. അതെന്താണ്? ഇന്ന റഹ്മത്തി തഗ്ലിബു ഗദബി എന്നാണ്. എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തേക്കാൾ കൂടുതലാണ്, ജയിച്ചു നിൽക്കുന്നതാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കൂടുതൽ, അള്ളാഹുവിൻ്റെ കോപമല്ല. സുബ്ഹാന അല്ലാഹുമ്മ റഹ്മനാ ബിറഹ്മതിക വഖിനാ ആദാബക വഗദബക. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടുതൽ മികച്ചത് എന്നത് അള്ളാഹു എഴുതി തൻ്റെ അടുക്കൽ അർശിന് മുകളിൽ വെച്ചു എന്നാണ്. അപ്പം അള്ളാഹു എവിടെ? അള്ളാഹു അവൻ്റെ അർശിന്മേൽ. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനാണ്. ഇസ്തവാ അലൽ അർശ്, അത് വിശുദ്ധ വചനങ്ങളിൽ അള്ളാഹുവെക്കുറിച്ച് വന്നതാണ്. അവൻ അള്ളാഹു അർശിന്മേലാണെങ്കിലും അവൻ അവൻ്റെ പടപ്പുകളോട് ഏറെ അടുത്തവനാണ്. എത്രത്തോളം? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലുൽ വരീദ്, ഹബ്ലുൽ വരീദിനേക്കാൾ അവനോട് അടുത്തവൻ എന്നാണ്. ഹബ്ലുൽ വരീദ് എന്ന് പറഞ്ഞാൽ ജീവൻ നാഡി, നമ്മളുടെ കഴുത്തിലൂടെ കൽബിലേക്കുള്ള നാഡി, അതിനേക്കാൾ അടുത്തവൻ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാക്കില്ലാ തുബ്സിറൂൻ. സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറഞ്ഞില്ലേ, നാം അവനിലേക്ക് നിങ്ങളെക്കാൾ അടുത്തവൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം അള്ളാഹു അവൻ അർശിന്മേലാണെങ്കിലും പടപ്പുകളോട് ഖരീബ്, അള്ളാഹു ഉദ്ദേശിക്കും വിധം, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. വാനങ്ങൾക്കുപരിയിലാണ് അള്ളാഹുവെങ്കിലും പ്രമാണവചനങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപാദിച്ചതെന്തോ അത് നമ്മൾ വിശ്വസിക്കുക, സ്ഥിരീകരിക്കുക, ഇതാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മസ്സമാവാത്തു സബ്ഉ വൽ അറാദൂൻ അസ്സബ്ഉ ഫി യദില്ലാ ഇല്ലാ ക ഖർദലതിൻ ഫി യദി അഹദികും. സപ്തവാനങ്ങളും സപ്ത ഭുവനങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ നിങ്ങളിൽ ഒരാളുടെ കയ്യിലെ കടുകുമണി പോലെയാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞതായി വന്ന് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറാണിത്. ഒരാളുടെ കയ്യിൽ ഒരു കടുകുമണി എങ്ങനെ? അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ സപ്തവാനങ്ങളും സപ്ത ഭുവനങ്ങളും എന്ന് പറയുമ്പോൾ. അതേപോലെ മസ്സമാവാത്തു സബ്ഉ ഫിൽ കുർസി, അർശിൻ്റെ കുർസിയിൽ. കുർസി എന്ന് പറഞ്ഞെങ്കിൽ മൗദയുൽ ഖദം, അർശിൽ പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി. ആ കുർസിയിൽ സപ്തവാനങ്ങൾ, ഇല്ലാ കഹലഖത്തിൻ ബി അർദി ഫലാത്തിൻ, മരുഭൂമിയിൽ ഒരു വളയം എങ്ങനെയാണോ അതുപോലെയായിരിക്കും. വഫദുലുൽ അർഷ് അലൽ കുർസി, കുർസീനെ അപേക്ഷിച്ച് അർശിൻ്റെ മഹത്വവും വലിപ്പവും. കഫദ്ലി തിൽകൽ ഫലാ, അല തിൽക്കൽ ഹൽക്ക എന്നാണ്. ആ വളയം മരുഭൂമിയിൽ എങ്ങനെയാണോ, മരുഭൂമി അപേക്ഷിച്ചിട്ട് വളയം എത്ര ചെറുതാണ്, അതുപോലെയാണ് അർശ്. അതേപോലെ തന്നെ കുർസി, അർശിനെ അപേക്ഷിച്ച് കുർസി വളരെ ചെറുതാണ്. അള്ളാഹു അർശിന്മേൽ, ആ അർശിൻ്റെ കുർസിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കുർസിയിൽ ഏഴ് വാനലോകങ്ങൾ മരുഭൂമിയിലെ ഒരു വളയം കണക്കെ മാത്രമാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അർശിനുപരിയിലാണ്. ആ അർശിനെക്കുറിച്ച് പ്രമാണവചനങ്ങൾ പറഞ്ഞതാണിത്. നമ്മളുടെ മേൽ ബാധ്യതയായത് അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെ കുറിച്ച് പറഞ്ഞത്, അതെന്തോ അതുപടി വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞു, അന്നഹു സുബ്ഹാനഹു വതആല ഫൗക സമാവാതിഹി അലാ അർശിഹി, അള്ളാഹു അവൻ്റെ ആകാശങ്ങൾക്ക് മീതെ അർശിനുപരിയിലാകുന്നു. അലിയുൻ അലാ ഖൽഖിഹി, തൻ്റെ പടപ്പുകൾക്ക് മീതെ ഉന്നതനായി. വഹുവ മഅഹും സുബ്ഹാനഹു, അവൻ അവരോടൊപ്പമാണ്. സുബ്ഹാന ഐന മകാനു, പടപ്പുകൾ അവർ എവിടെയാണെങ്കിലും, പടപ്പുകൾക്കുപരിയിൽ സപ്തലോകങ്ങൾക്ക് മീതെ അർശിനുപരിയിലാണ് അള്ളാഹു. പക്ഷേ അള്ളാഹു അതോടൊപ്പം പടപ്പുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പം ആകുന്നു. യഅലമു മാഹും ആമിലൂൻ, അവർ എന്ത് പ്രവർത്തിക്കുന്നവരാണോ അത് അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം എന്നാണ്. ഇതാണ് തെളിവുകൾ അറിയിക്കുന്നത്. നമ്മൾ അത് തെളിവുകൾ എന്തറിയിക്കുന്നുവോ അത് അങ്ങനെ വിശ്വസിക്കുന്നു. അള്ളാഹു അർശിന് മീതെയാണെന്നതും പടപ്പുകളോടൊപ്പം അവരെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നതും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വചനത്തിൽ കോർത്തു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, കമാ ജമഅ ബൈന ദാലിക ഫീ ഖൗലിഹി, ഏതാണ് വചനം? ഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ് يَعْلَمُ مَا يَلِجُ فِي الْأَرْضِ وَمَا يَخْرُجُ مِنْهَا وَمَا يَنْزِلُ مِنَ السَّمَاءِ وَمَا يَعْرُجُ فِيهَا وَهُوَ مَعَكُمْ أَيْنَمَا كُنْتُمْ وَاللَّهُ بِمَا تَعْمَلُونَ بَصِيرٌ. ദല്ല അല്ലാഹു എന്താ പറയുന്ന ഈ വചനത്തിൽ, വാനങ്ങളെയും ഭുവനങ്ങളെയും അല്ലാഹു പടച്ചു, എന്നിട്ട് ആറ് ദിവസങ്ങളിലായി, എന്നിട്ട് അവൻ അർശിനു മീതെ ഉപവിഷ്ടനായി. സുമസ്തവ അലൽ അർശ്, അപ്പോൾ അല്ലാഹു അർശിനു മീതെയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ കുറിച്ച് പറയാണ്, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹ വമാ യൻസിലു മിനസ് സമാ, ഭൂമിയിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അറിയുന്നു, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് അള്ളാഹു അറിയുന്നു, വാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് അള്ളാഹു അറിയുന്നു, വമാ യഖ്റുജു ഫീഹ, വാനത്തിലേക്ക് കയറുന്നത് അള്ളാഹു അറിയുന്നു. വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയാണ്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ആ അവസ്ഥയിൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ, ആ അവസ്ഥയിൽ അള്ളാഹു നിങ്ങളോടൊപ്പം ആകുന്നു, നിങ്ങൾ എവിടെയാണെങ്കിലും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനെന്നറിഞ്ഞു, അറിഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാവരുടെ കൂടെയും എന്നും അറിഞ്ഞു. നമ്മളത് വിശ്വസിക്കുക. ഇതിനർത്ഥം അള്ളാഹു എല്ലാവരുടെയും കൂടെ എന്ന് പറഞ്ഞാൽ പടപ്പുകളിലെല്ലാം സന്നിവേശിച്ചുകൊണ്ട്, പടപ്പുകളിലെല്ലാം കലർന്നുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നല്ല. അതൊരിക്കലും ഉദ്ദേശമല്ല, അത് ശരിയുമല്ല, ഭാഷയുടെ തേട്ടവുമല്ല. സച്ചരിതരായ പൂർവികർ ഐക്യപ്പെട്ടതിനെതിരായ വിഷയമാണത്, വിശ്വാസമാണത്. അള്ളാഹു എല്ലാത്തിലും സന്നിവേശിച്ചിരിക്കുന്നു. ഈശൻ്റെ വാസം ഇതം സർവം എന്ന് പറയുന്നത്, ഈശാവാസം ഇതം സർവം, അത് ശരിയല്ല. പടപ്പുകളിൽ നിന്ന് വേറിട്ടാണ് പടച്ച റബ്ബ് അവൻ്റെ മഹിതമായ സത്ത കൊണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയം മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായ ചന്ദ്രൻ സൃഷ്ടികളിൽ ഒരു ചെറിയ സൃഷ്ടിയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടത് സമായിലാണ്, അത്യുന്നതങ്ങളിലാണ് ചന്ദ്രൻ. പക്ഷേ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുമ്പോൾ ചന്ദ്രൻ ആ യാത്രക്കാരൻ്റെ കൂടെയാണ്. എവിടെ പോകുന്നുവോ അവിടെയൊക്കെ കൂടെ ചന്ദ്രൻ. പക്ഷേ ചന്ദ്രൻ ഈ ആളിൽ കലർന്നോ അയാൾ ഉള്ളയിടത്ത് കലർന്നോ അല്ലല്ലോ കൂടെ. പിന്നെയോ, വാനത്തിനുപരിയിൽ അള്ളാഹുവിൻ്റെ ഒരു അത്യുന്നതങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ അത് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അയാളിൽ സന്നിവേശിച്ചോ അയാളിൽ അവതരിച്ചോ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉപമകളും ഉദാഹരണങ്ങളും പാടില്ല. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ ഒരു ചിത്രീകരണമാണിത്. അപ്പോൾ അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു എല്ലാവരോടൊപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പടപ്പുകളിൽ കലർന്നുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം അതത് അറിയിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹു ഉത്തരം കനിഞ്ഞുകൊണ്ട്, ഉദവിയും തുറവിയും അരുളിയും കൊണ്ട് അള്ളാഹു ഖരീബാകുന്നു എന്നുള്ളതാണ് ഫഇന്നി ഖരീബ് എന്നത് അറിയിക്കുന്നത്. ഒരു യുദ്ധയാത്രയിൽ ഉറക്കെ ദുആ ചെയ്യുകയും തക്ബീർ മുഴക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അകന്നവനോടോ ബദിരനോടോ അല്ല തേടുന്നത്, സസൂക്ഷ്മം കേൾക്കുന്ന കാണുന്ന അള്ളാഹുവോടാണ് നിങ്ങൾ ദുആ ഇരക്കുന്നത്. ഇന്നല്ലദീ തദഊന അഖറബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതി, നിങ്ങൾ തേടുന്നവനായ അള്ളാഹു നിങ്ങളുടെ യാത്രാമൃഗത്തിൻ്റെ പിരടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ആ നിലക്കൊക്കെ ഖരീബാണ്. ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ ജവാബിൻ്റെ ഫഇന്നി ഖരീബുൻ എന്നതിൻ്റെ തുടർച്ചയിൽ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫലിയസ്തജീബൂലി വല്യുഅ്മിനു ബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 26 ദാസന്മാരുടെ ചോദ്യവും അള്ളാഹുവിൻ്റെ ഉത്തരവും. ഈ ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദനി.
3: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, ഫഇന്നി ഖരീബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഞാൻ ദൂരത്താണ്. ഓപ്ഷൻ ബി, ഞാൻ അടുത്താണ്. ഓപ്ഷൻ സി, ഞാൻ കാണുന്നില്ല. ചോദ്യം 2, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇവിടെ ചോദ്യം ഡാഷ്, ഉത്തരം വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടു. ഓപ്ഷൻ എ, വ്യക്തമാണ്. ഓപ്ഷൻ ബി, വിശദീകരിക്കപ്പെട്ടു. ഓപ്ഷൻ സി, വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ചോദ്യം 3, ഖുർആൻ വചനങ്ങളിൽ കുൽ എന്ന് പരാമർശിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ, സ്വഹാബിമാരെ. ഓപ്ഷൻ ബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയെ. ഓപ്ഷൻ സി, ഈസാ നബി അലൈഹി സ്വലാമിനെ.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസം ശരിയാവാത്തവൻ്റെ കർമ്മങ്ങൾ അത് ഫലശൂന്യമാണ്. കർമ്മങ്ങൾ ചെയ്യാത്തവൻ്റെ ഈമാനാവട്ടെ അത് പൂർണ്ണവുമല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഈമാനു വൽ അമലു സ്വാലിഹ്, വിശ്വാസവും സൽക്കർമ്മങ്ങളും, ഇവ രണ്ടിനെയും ചേർത്തി പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, വിശ്വാസം ശരിയാക്കി സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ലിയജ്സി അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് മരണാനന്തര ജീവിതം. അതിനു വേണ്ടിയാണത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉലാഇക ലഹും മഗ്ഫിറ, തീർച്ചയായും അവർക്കുള്ളതാണ് പാപമോചനം. വരിസുഖുൻ കരീം, മാന്യമായ ഉപജീവനവും അവർക്കുള്ളതാണ് എന്ന് സൂറത്ത് സബഇൻ്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഒരു സൽക്കർമ്മവും പാഴാക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്കുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ് അഥവാ സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അവർക്കുള്ളതാണ്, അവർക്ക് അവിടെ സൽക്കാരമായി കൊണ്ടാണത് ലഭിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കർമ്മം പോലും അധികം ചെയ്യാൻ സാധിക്കാത്ത, സൽക്കർമ്മങ്ങളില്ലാതെ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ആ പരലോകത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് സൽക്കർമ്മങ്ങളില്ല എങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്രിൻ ദുഫിന ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഞങ്ങൾ ഒരു ഖബറിനരികിലൂടെ ഇങ്ങനെ നടന്നുപോയി, മറമാടപ്പെട്ട് നനഞ്ഞ മണ്ണുള്ള, കണ്ടാൽ തന്നെ ഇതൊരു പുതിയ ഖബറാണ് എന്ന് തോന്നുന്ന ഒരു ഖബറിനരികിലൂടെ ഞങ്ങൾ നടന്നുപോയി. അപ്പോൾ പ്രവാചകൻ ആ ഖബറിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, റക്അതാനി ഖഫീഫതാനി ബിമാ തഹ്ഖിറൂന വതൻഫിലൂൻ, നിങ്ങൾ നിസ്സാരമായി കാണുന്ന, നിങ്ങൾ സുന്നത്തായി കാണുന്ന രണ്ടരക്കാലത്ത് നമസ്കാരമില്ലേ, യസീദുഹുമാ, അവ രണ്ടും അധികരിപ്പിക്കുക എന്നത്, ഹാദാഫി അമലിഹി, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ സൽക്കർമ്മങ്ങളിൽ, അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ അയാൾ ആഗ്രഹിക്കുന്നത് ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം അധികം നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്തയായിരിക്കണം. മരണാനന്തര ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രണ്ടരക്കാലത്ത് അധികം നമസ്കരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരു സുബ്ഹാനല്ല അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ, ഒരു അസ്തഗ്ഫിറുള്ള അധികം പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ അയാൾ എത്തി നിൽക്കുന്നത് എന്ന് പുതിയ ഖബറിനെ ചൂണ്ടിക്കാണിച്ച് അലാൻ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. മരണം മുന്നിൽ കാണുന്ന നേരത്ത് പോലും ഒരു കർമ്മം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റിവെക്കരുതേ, അത് ഒഴിവാക്കരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഇൻഖാമത്തിസ്സാ, ലോകവസാനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ സമയത്ത്, വഫിയദി അഹദിക്കും ഫസീല, നിങ്ങളുടെ കയ്യിലൊരു ചെറിയ ഈത്തപ്പനയുടെ തൈയുണ്ട് എങ്കിൽ അത് നട്ടുപിടിപ്പിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്, അതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഫലിയഖരിസ്ഹാ, അത് നിങ്ങൾ കുഴിച്ചിടണം എന്നാണ്. സഹോദരങ്ങൾ, എന്താണിപ്പോൾ ഇതിൻ്റെ അർത്ഥം? ഇനി ഒരിക്കലും ഒരു മരം കുഴിച്ചിട്ട് അത് വളർന്ന് വലുതായി അതിൽ ഫലം കാഴിച്ച് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കായി മാറുകയില്ല. കാരണം അന്ത്യനാൾ സംഭവിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട ദിവസമാണ്, നിമിഷമാണ്. കയ്യിലൊരു തൈയുണ്ട്, അത് നടാൻ സാധിക്കുന്ന സമയമുണ്ട് എങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണമെന്ന് പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം എന്താണെന്നറിയോ? അവർ പറയുകയാണ്, ഒഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് അൽ ഹല്ലു, ശക്തമായൊരു പ്രേരണയുണ്ട്, അല ഇസ്തിംറാരിയത്തി അമലിൻ ഫിൽ ഖൈർ, നന്മയുടെ കാര്യങ്ങളിൽ കർമ്മനൈരന്തര്യം വേണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ നിരന്തരമായിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. അതിന് അതീവ താല്പര്യം കാണിക്കണം. ഏതുവരെ? ഇലാ ആഖിരി ഹവത്തിൻ ഫിൽ ഉംർ, ആയുസിൻ്റെ അവസാന നിമിഷമാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതീവ താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ ഒരു സമയത്തെ കൃത്യമായി മുതലെടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ ഹദീസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണശേഷം നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന തിരിച്ചറിവ് മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സഹായകമാവണം. മഹാനായ ബറാ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജനാസ, ഞങ്ങളൊരിക്കൽ പ്രവാചകൻ്റെ കൂടെ ഒരു ജനാസക്കരികിൽ നിൽക്കുകയായിരുന്നു. വജലസ അലാ ഷഫീറിൽ ഖബർ, ആ ജനാസ ഖബറടക്കാനുള്ള ഖബറിൻ്റെ വക്കത്ത് റസൂലുള്ള ഇങ്ങനെ പോയിരുന്നു. ഫബഖ, എന്നിട്ടിങ്ങനെ ഖബറിനെ നോക്കിക്കൊണ്ടിങ്ങനെ പ്രവാചകൻ കരയാൻ തുടങ്ങി. ഹത്താബല്ലസറ, ഏതുവരെ? ആ പ്രവാചകൻ്റെ കണ്ണുനീര് അല്ലാഹുവിൻ്റെ റസൂൽ ഇരുന്ന ആ ഒരു സ്ഥലത്തെ ആ മണ്ണിലിങ്ങനെ വീണ് നനഞ്ഞ് കുതിരുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാരാളമായി കൊണ്ട് കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, യാ ഇഖ്വാനീ, എൻ്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ഇതുപോലെ നിങ്ങൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ നിങ്ങളെയും എന്നെയും ഒക്കെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നേരം വരാനുണ്ട്. ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, നന്നായി പരിശ്രമിക്കണമെന്ന്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു എന്ന് ബറാ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് കൃത്യമായി കൊണ്ട് മുതലെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ചോരത്തിളപ്പിൻ്റെ പ്രായം, അത് ഒരു കാരണവശാലും നന്മയുടെ കാര്യത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കും വാർദ്ധക്യത്തിലെത്തട്ടെ, കുറച്ച് കാലം കഴിയട്ടെ, ഇപ്പോൾ അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹീതമായ ആ ഒരു കാലത്ത്, യൗവന കാലഘട്ടത്തിൽ കൃത്യമായി കൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇല്ലായെങ്കിൽ വളരെയധികം നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 79-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹലിലെ 79-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 79-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: دعوني أناجي مولا جليلا.
3: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ

0: കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ ഉടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: ചിന്തോദ്ദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മ, ഞാൻ ഇനി മദ്രസയിൽ പോകുന്നില്ല. മുർഷിദ് തൊടുകപ്പിലത്തിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഉമ്മ, ഞാനിനി മദ്രസയിൽ പോകുന്നില്ല. എഴുത്ത് മുർഷിദ് തൊടുകപ്പുലം. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മദ്രസകൾ തുറക്കുകയായി. വെക്കേഷൻ കഴിഞ്ഞ് മദ്രസ തുറക്കുമ്പോൾ ചില വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി ഞാൻ മദ്രസയിൽ പോകണോ എന്നത്. ഹൈസ്കൂളിലെത്തി ട്യൂഷന് പോയില്ലെങ്കിൽ ഫുൾ A+ കിട്ടില്ല എന്നൊക്കെ വിശദീകരണവും കൂടെ വരും. ഇത് കേൾക്കുമ്പോഴേക്കും ചില രക്ഷിതാക്കൾ അത് ശരിയാണല്ലോ എന്ന് തലകൂലിക്ക് സമ്മതിക്കുകയും ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ മദ്രസയിൽ തുടർന്നു പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും കെട്ടിക്കാനായി ഇനിയും കുട്ടികളെപ്പോലെ മദ്രസയിൽ പോവുകയോ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തും. എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത്. മതവിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർ ഓൺലൈനിലായെങ്കിലും മദ്രസ വിഷയങ്ങൾ പഠിപ്പിക്കും. മക്കൾ ഖുർആൻ തജ്വീദോടെ നന്നായി ഓതിപ്പഠിക്കാൻ നിപുണരായ അധ്യാപകരെ കണ്ടെത്തും. പ്രിയ രക്ഷിതാക്കളെ, ഓരോ മുസ്ലിമിനും മതവിദ്യാഭ്യാസം നേടൽ അനിവാര്യമാണ്. തിന്മകൾ കൂലംകുത്തി ഒഴുകുന്ന വർത്തമാനകാലത്ത് മക്കൾക്ക് മതധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ അവർ വലിയ വിപത്തിലായിരിക്കും അകപ്പെടുക. പണ്ടുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ആഴത്തിലുള്ള മതപഠനത്തിന് അവസരമുണ്ടായിരുന്നില്ല. ഓത്തുപള്ളിയിൽ പോയി അല്പം ഓതാൻ പഠിക്കും. കർമാനുഷ്ഠാനങ്ങൾ മദ്ഹബിനനുസരിച്ച് പഠിക്കും. അത്രമാത്രം. എങ്കിലും അന്നത്തെ കാലത്ത് പരസ്പരമുള്ള ഇടപഴകലിലൂടെ ഒരുപാട് നന്മകൾ പഠിക്കാൻ കഴിഞ്ഞിരുന്നു. നന്മകൾ കണ്ടുപഠിക്കാനല്ല, തിന്മകൾ കണ്ടുപഠിക്കാനാണ് ഇന്ന് കൂടുതൽ അവസരം. അതുകൊണ്ട് നമ്മുടെ മക്കളെ 8-ാം ക്ലാസ് വരെയെങ്കിലും കൃത്യമായി പറഞ്ഞയക്കാൻ നാം ശ്രദ്ധിക്കണം. കേവലം പാഠപുസ്തകത്തിലെ പാഠങ്ങൾ തീർത്ത് പരീക്ഷ എഴുതി വിജയിക്കാൻ മാത്രമല്ല മദ്രസാ പഠനം. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുക, മക്കൾ ഉത്തമ വിശ്വാസികളായി വളരുക എന്നതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യം. മദ്രസാ പഠനം കഴിഞ്ഞാലും മതം പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്നേറെയുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളുടെ മദ്രസാ പഠനം മുടക്കാതിരിക്കുക. മദ്രസാ പഠനം കൊണ്ട് നമ്മുടെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് നേട്ടമല്ലാതെ ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി മാറണമെങ്കിൽ മതബോധം പകർന്നു നൽകൽ നിർബന്ധമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഉമ്മ, ഞാനിനി മദ്രസയിൽ പോകുന്നില്ല. മുർഷിദ് തൊടികപ്പുലത്തിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44-45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

ഖുർആനിനോട് അവിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പിതാക്കന്മാരുടെ മാർഗത്തെ തൊട്ട് അവരെ തടയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം കെട്ടിച്ചമക്കുന്നവനാണെന്നുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവുകഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ് 44-ാമത്തെ ആയത്ത് നിർവഹിച്ചിട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ. വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് യാതൊന്നും എന്നാണ് അർത്ഥം വരിക. മിന്ന് എന്നത് അവിടെ തബഈലിൻ്റെ മിന്നാണ്. ഒന്നും വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏട് പോലും അവർക്ക് നൽകിയിട്ടില്ല. എങ്ങനെയുള്ള വേദഗ്രന്ഥം? യദ്റുസൂനഹ, അവർക്ക് പഠിക്കാൻ ഉതകുന്നതായ യാതൊരു വേദഗ്രന്ഥവും അവർക്ക് നൽകിയിട്ടില്ല. വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അനിയ സുദ്ദക്കും അമ്മാ കാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത് ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ, തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബത്സിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന്
പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീന് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തി ഉള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ

0: ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്, അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല, മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു പറയുകയാണ്, വമാ ബലഗു മിഅശാറമാ ആതൈനാഹും. വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഅശാറ മിഅശാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. മാ ആതൈനാഹും, മാ ഒരു കാര്യം, ആതൈനാഹും നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹം എന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞു പോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്നു പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞു പോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, കാനു അക്സറ മിൻഹും വ അഷദ്ദ ഖുവ്വതൻ വ ആസാറൻ ഫിൽ അർദ്. ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ വഅമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബു റുസുലി, ഫകദ്ദബു അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞുപോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, ക്യാനന കീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അതുതന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാടോടുകൂടി കഴിയണം എന്ന ഒരു ധ്വനിയാണ് ആ ആയത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പാഠം, മൂന്നാമത്തെ പാഠമെന്നത്, ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ യാതൊന്നും തന്നെ നമ്മളാരും സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംസാരമെന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കോപത്തിന് നമ്മൾ ഓരോരുത്തരും ഇരയാകുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. എന്തൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നേർരേഖ. പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കാനുള്ള ഒരു വഴി എന്ത് എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും സമയം നഷ്ടപ്പെട്ടതിൻ്റെ വളരെ വലിയ മനോവേദന നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട്. ഒരു വേള ഒരു മോട്ടോർ ബൈക്കിൽ ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ കോൺസെൻട്രേഷനോടുകൂടെ വാഹനം ഓടിച്ചെങ്കിലേ അപകടരഹിതമായി അയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധ്യമാവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ വാഹനത്തിലിരിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന എത്രയോ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒഴിവുവേളകളെ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴി ദിക്റുകൾ തന്നെയാണ്. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയാനുള്ളതാണ്. ദിക്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പറയാൻ വളരെ ലളിതമാണ്, എന്നാൽ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലങ്ങളാകട്ടെ വളരെ വലുതാണ്. അതാണ് ഏത് ദിക്റും പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചതിൻ്റെ യഥാർത്ഥ കാരണം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്ദി നാം അവനെ മറക്കാതിരിക്കുക, അവൻ്റെ മഹത്തായ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അവൻ്റെ പ്രകീർത്തനത്തിൻ്റെ വചനങ്ങളുമെല്ലാം നാം ഓർക്കുകയും ചൊല്ലുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം ദിക്റുകൾ വളരെ ലളിതമാണ്. കലിമത്താനി ഖഫീഫത്താനി അല ലിസാൻ എന്നാണ്. ഏറ്റവും നല്ല ദിക്റിനെക്കുറിച്ച് അള്ളാഹുവിന് റസൂൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, നാവിന് വളരെ ലളിതമാണ്. എന്നാൽ സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ ഏറ്റവും ഭാരം കൂടിയതുമാകുന്നതെന്നാണ്. ഹബീബത്താനി ഇല റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടിത്തരുന്നതാണ് ദിക്ർ. നമ്മുടെ തുലാസിലേറെ കനം തൂങ്ങുന്നതാണ് ദിക്ർ. പറയാൻ വളരെ ലളിതമാണ് ദിക്ർ. സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം. അത്യുന്നതനായ, മഹാനായ അള്ളാഹു മഹാപരിശുദ്ധനാണെന്നുള്ളതാണ്. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ആശയം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും, വൃത്തിയും ശുദ്ധിയുമുള്ള ഏത് സന്ദർഭങ്ങളും നമുക്ക് പറയാൻ പറ്റിയ ലളിതമായ വാചകങ്ങളാണിത്. ഓരോ ദിക്റുകളുടെയും പ്രതിഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന അത്ര വലിയ പ്രതിഫലമാണ് ഈ ലളിതമായ വാക്കുകൾക്ക് നമുക്ക് തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും. എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആഴം? കടലിലെ നുരകൾ എന്ന് പറയുമ്പോൾ കടലെത്ര വിശാലമാണ്, അതിലെത്ര നുരകളുണ്ട്, അത്ര തന്നെ പാപങ്ങളുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഴിവു സമയങ്ങളിൽ, നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ നാം പറയുന്ന ഈ വാക്കുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമാണ്. മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം നമുക്ക് ലളിതമായി പറയാൻ അറിയുന്ന വചനങ്ങളാണ്. നമ്മളാരും ഇന്ന് മനപ്പാഠമാക്കേണ്ട കാര്യമില്ല. പല ദിക്റുകളിലും പല പ്രാർത്ഥനകളിലും നമസ്കാരത്തിലുമൊക്കെ നമ്മൾ ചൊല്ലാറുള്ള ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹി വബിഹംദി. ആർക്കാണ് അറിയാത്തത്? ഒരു ദിവസം 100 തവണ പറയുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും നശിപ്പിക്കപ്പെടുമെന്നാണ്. ഏതൊരു കുട്ടിക്കും അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 തവണ പറഞ്ഞാൽ 100 പ്രതിഫലം മാത്രമല്ല, 100 തിന്മകൾ 100 നന്മ കിട്ടുകയല്ല, അതോടൊപ്പം 100 തിന്മകൾ മായ്ക്കപ്പെടും. 10 അടിമകളെ മോചിപ്പിച്ചതിന് ചൊല്യമാണ് എന്നാണ്. അപ്പോൾ ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങളാണ് ദിക്റിൻ്റെ വചനങ്ങൾ. അത് ജീവിതത്തിൽ സമയം കണ്ടെത്തി ചെയ്യാൻ നമുക്ക് പറ്റണം. റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്നാണ്. എത്ര വിശാലമായ ആശയങ്ങളാണ് ഓരോ ദിക്റുകൾക്കുമുള്ളത്. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിക്റുകളുണ്ട്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 തകച്ചാൽ, ഇതുപോലെ തന്നെ കടലിലെ നുരകളോളം പാപങ്ങളുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. നമസ്കരിച്ച് കുറച്ച് സമയം, എന്തുമാത്രം പ്രതിഫലങ്ങളാണ് ഇതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ പരലോകത്ത് വിശാലമായ സ്വർഗം നേടാൻ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇവ നേടാൻ ജീവിതത്തിലെ എത്രയെത്ര സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നു, അതിലെത്രത്ര സമയങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇനി വരുന്ന സമയവും ആയുസ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സമയം നഷ്ടപ്പെടാതിരിക്കാൻ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: Peace Radio-യിൽ ഇനി ഇൻസൈറ്റ്. സമാധാനവും നീതിയും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ റഊഫ് അൽ ഹിക്കമി.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, ഇസ്ലാം നീതിയോടുകൂടി വർത്തിക്കണമെന്നും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നും. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആര് എന്തു ചെയ്താലും അവരോട് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വലിയ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്കും അന്യായമായി ദോഷം ചെയ്യാനോ നീതി നിഷേധിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നീതി നടപ്പിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ആളുകളുടെ കാര്യങ്ങളെക്കാളും പ്രധാനം അല്ലാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നതാണ്. അപ്പോൾ അല്ലാഹു കൽപ്പിച്ച, വിധിച്ച, നിർദ്ദേശിച്ച കാര്യമാണ് അതിലുണ്ടാവുക, നീതി ഉണ്ടാവുക, അതും ഏറ്റവും നല്ല രൂപത്തിലുണ്ടാവുക എന്നത്. ഒരിക്കലും മതം നോക്കിയിട്ട് നീതി തീരുമാനിക്കുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുള്ളത്. എൻ്റെ മതക്കാരനാണ്, ഇന്നാളുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ മതം സ്വീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അനീതി കാണിക്കലോ ഒന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നീതിപൂർവമായ നിലപാടുകളാണ് എടുക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹലിലാണ് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 90-ാമത്തെ ആയത്താണ്. അതിൽ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, നീതി ഉണ്ടാകണം, നീതിയുക്തമായ തീരുമാനങ്ങളായിരിക്കണം, വിധികൾ നടപ്പിലാക്കുമ്പോൾ അത് നീതിയോടുകൂടിയായിരിക്കണം. ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിന് ശത്രുക്കളോട് പോലും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് അനീതി കാണിക്കരുത് എന്നും, നീതിയോടുകൂടി മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ജിലു യഅ്ജിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ഏതെങ്കിലും ഒരു സമുദായം, ഒരു ജനതയോടുള്ള വിരോധം കാരണം അവരോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കാരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടോ പ്രത്യേകമായ ഒരു വിരോധമുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ

പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മതങ്ങളെ നോക്കി നീതി നിർണയിക്കുക എന്ന ഒരു രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച അഞ്ചാം അധ്യായം സൂറത്തു മാഇദയിലെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് എന്തെങ്കിലും ഒരു അമർഷമുണ്ട് അല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽ ഒന്നും പിടിച്ചു വയ്ക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം ഉണ്ടായ സമയത്ത് ആ വ്യഭിചാരാരോപണം നടത്തിയ വ്യക്തി അദ്ദേഹം ഇസ്ലാമിൻ്റെ പല നന്മകളും അല്ലെങ്കിൽ ചില പാരിതോഷങ്ങളും നേടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു ഉപ്പ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടായ ഒരു വേദനയുടെ പുറത്ത് അദ്ദേഹത്തിന് ഇനി കൊടുക്കുന്നതെല്ലാം നിർത്തിവച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അനാവശ്യമായ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലും, അതും ഒരു പ്രവാചകൻ്റെ പേരിൽ, ആ പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ആരോപണം കെട്ടിയുണ്ടാക്കിയിട്ടും ഇവിടെ നീതിയുക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് തടയാൻ പാടില്ല എന്നും അതിനേക്കാൾ നല്ല രൂപത്തിലാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു കൊടുത്തിരുന്നത് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പൂർണ്ണമായും മറ്റു ഇതര മതസ്ഥരോടും ഏത് സന്ദർഭത്തിലും നീതിയുക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവനാണ് മുസ്ലിം, അവനായിരിക്കും മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽ മികാഫ. ഈ മതമെന്നത് നീതി പഠിപ്പിക്കണം, സമാധാനത്തിൻ്റെ മതമാണ്. നമ്മൾ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ എന്നു പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെയും നീതിയുടെയും മതമാണ്. അത് നടപ്പിലാക്കുവാനും അത് ക്രിയാത്മകമായി ഇടപെടാനുമാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നത്. ഒരു വിശ്വാസി ആരാണ് എന്ന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരാണ്, അല ഉഖ്ബിറുക്കും ബിൽ മുക്മിൻ. ആരാണ് മുക്മിൻ എന്നറിയോ? ആരാണ് മുക്മിൻ? വിശ്വാസികൾ, ശരിയായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, മൻ അമിനൻ നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ നിർഭയത്വത്തിലായിരിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും, അതായത് ഒരു മുസ്ലിമാൽ മറ്റൊരാൾ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന, മറ്റൊരാൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, വീണ്ടും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ ബിയദിഹി. പ്രവാചകൻ പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവർ അതിൽ നിർഭയത്വമായിരിക്കും, അവർ അതിൽ സമാധാനം കണ്ടെത്തും. ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരാൾക്കും വേദന ഏൽക്കേണ്ടി വരില്ല. ഒരു മുസ്ലിമിൻ്റെ നാവാൽ മറ്റൊരാൾ പ്രയാസപ്പെടുന്ന, മറ്റൊരാൾക്ക് കുത്തുവാക്കുകളോ മറ്റു പ്രയാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവനാണ് ശരിക്കും മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പ്രവാചകൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാം. വൽ മുജാഹിദു, ആരാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ, മൻ ജാഹദ നഫ്സഹു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവൻ സ്വന്തം ശരീരത്തിനോട് ധർമ്മ സമരം ചെയ്യുന്നവനാണെന്നാണ്. സ്വന്തം ശരീരത്തിനോട് ധർമ്മസമരം ചെയ്യണം. എന്തിന്? റബ്ബിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിഷയത്തിൽ. അല്ലാതെ റോഡിലിറങ്ങി നാലാൾ കാണുമ്പോൾ തന്നെ വെട്ടുക എന്ന ഒരു ജിഹാദല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അമുസ്ലിമിനെ കണ്ടെടുത്തു വെച്ച് കൊല്ലണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മതമല്ല ഇസ്ലാമിൻ്റേത്. മറിച്ച് ഇസ്ലാമിൻ്റെ മതം അത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണ് എന്ന് ഈ സംസാരങ്ങളിൽ നിന്നും വ്യക്തമാകും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വൽ മുഹാജിർ. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകളൊക്കെ നാട് വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മുഹാജിർ ആരാണ്. മുഹാജിർ എന്ന് പറഞ്ഞാൽ
എല്ലാം

0: ഇട്ടെറിഞ്ഞു പോയി എന്ന അർത്ഥം മാത്രമല്ല, നാടുവിട്ടുപോയവൻ എന്നർത്ഥമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, വൽ മുഹാജിറു മൻ ഹജറത് ഖതായ വദ്ദുനൂബ്, തൻ്റെ ജീവിതത്തിലെ തിന്മകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ ഒഴിവാക്കി നന്മയിലേക്ക് വരുന്നു, അവനാണ് മുഹാജിർ. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തത്, തന്നിൽ നിന്ന് മറ്റൊരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനമോ മറ്റൊരാളുടെ ശരീരമോ രക്തമോ ഒന്നും പ്രയാസപ്പെടില്ല. അതായത് ഒരു മുസ്ലിമിനാൽ ഒരാൾ അനീതിയാൽ കൊല്ലപ്പെടില്ല, ഒരു മുസ്ലിമിനാൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരു മുസ്ലിമിനാൽ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനാണ് മുസ്ലിം, അങ്ങനെയുള്ളവനാണ് മുസ്ലിം, ഇങ്ങനെ ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റായ വ്യക്തിയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒബിയദിഹി ഒബി ലിസാനിഹി ഒബിയദിഹി, അവൻ്റെ നാവിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, അവൻ്റെ കയ്യിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവനോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ കാണാൻ കഴിയും അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ചെയ്യണം എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നന്മ പറയുന്ന വിഷയത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ അനുസരിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ജീവിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. മാത്രമല്ല ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. അവിടെ യഅമുറു എന്ന് പറഞ്ഞാൽ അമറ, യഅമുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു എന്നാണ്. അമറ കൽപ്പിച്ചു, യഅമുറു കൽപ്പിക്കുന്നു. അപ്പോൾ അല്ല കൽപ്പിച്ചതാണ് മറ്റു ആളുകളോട്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീതിയുക്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് ചില ഇളവുകൾ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല കുലീനയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചുപോയി, കളവ് നടത്തി. കളവ് നടത്തിയാൽ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ശുപാർശയുമായി കൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടി ലോകർക്ക് മാതൃകയാണ്, ലോകർക്ക് മാതൃകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവിട്ടു. പിന്നെയാണത് ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അത്തരം സ്വന്തക്കാരെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവിട്ടും. ഇതാണ് നീതി. ഈ നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തക്കാരാണ്, ബന്ധുക്കാരാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നീതി നടപ്പിലാക്കാതെ നീതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും സംസാരമല്ല, അല്ലെങ്കിൽ വെറും കേവല ഉപദേശങ്ങളല്ല, മറിച്ചൊരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഏറ്റവും പെർഫെക്റ്റായി ജീവിക്കാനും നാട് നന്നാവാനും രാജ്യം നന്നാവാനും ഭരണാധികാരികൾ നന്നാവാനും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല വസീയത്തുകളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സമാധാനവും നീതിയും. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: Peace Radio. Tune to reality.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പതിവ് പോലെ റേഡിയോ വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ
1: ഞാൻ സബീൽ ചെറുവാടി.
0: ഓക്കെ, അപ്പോൾ ഇൻസൈറ്റിൽ അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയത്തിലാണ്. മുജീബ് ഒട്ടുമൽ അദ്ദേഹത്തിൻ്റെ ഈയൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1949 ജനീവ കൺവെൻഷനിലാണ് പ്രിസണേഴ്സ് ഓഫ് വാർ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ ധാരണയാകുന്നത്. രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ യുദ്ധ തടവുകാർക്ക് ഉറപ്പാക്കുന്നതാണ് ജനീവ ഉടമ്പടി. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കുമ്പോൾ അഥവാ യുദ്ധത്തിലായിരിക്കുമ്പോൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെടുന്നവരെയാണ് യുദ്ധ തടവുകാരെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ജനീവ കൺവെൻഷൻ പ്രകാരം ധാരണ നിലവിലുണ്ട്. ജനീവ കരാർ പ്രകാരം യുദ്ധത്തിലോ പട്ടാള നടപടികൾക്കിടയിലോ കസ്റ്റഡിയിലാകുന്ന സൈനികർ യുദ്ധ തടവുകാരനാണ്. റാങ്ക് അനുസരിച്ചുള്ള പരിഗണന നൽകി വേണം കസ്റ്റഡിയിൽ വെക്കാൻ. യുദ്ധം നടക്കുകയാണെങ്കിൽ അത് അവസാനിച്ച ശേഷം ഒട്ടും വൈകാതെ വിട്ടയക്കണമെന്നും ജനീവ ഉടമ്പടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യത്വം ഉറപ്പാക്കി വേണം യുദ്ധ തടവുകാരോട് പെരുമാറേണ്ടത്. ബലപ്രയോഗം നടത്തുക, ക്രൂരമായി ഉപദ്രവിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക എന്നിങ്ങനെയൊന്നും അവരോട് ചെയ്യാൻ പാടില്ല. താമസം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുകയും വേണം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള അവസരം നൽകണം. കൂടാതെ യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് ജനീവ കരാറിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കരാറുകളെല്ലാം മറികടന്നുകൊണ്ട് ലോകത്തെ വ്യത്യസ്ത ദർശനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നവർ പക്ഷേ തടവുകാരെ പീഡിപ്പിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധ തടവുകാരായാലും കേവലം കുറ്റാരോപണങ്ങൾ നടത്തിയും ജയിലിലടക്കപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും അറിയുമ്പോൾ മാനവികത ഭീകരമായ വന്യതയിലേക്ക് വഴിമാറുന്നതായി കാണാം. അതിന് ലോകത്ത് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് തടവുകാരെ കൊടും പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിൽ. മനുഷ്യനെ ജീവനോടെ പച്ചയായ മാംസം വാർന്നെടുത്തും മാംസളമായ ശരീരഭാഗങ്ങൾ ഭയങ്കര നായകളെ കൊണ്ട് തീറ്റിച്ചും ക്രൂരതകളിൽ ആറാടുകയാണ് അവിടെ. അമേരിക്കയിലെ ഒരു ദ്വീപിൽ നിർമ്മിച്ച അൽകാട്രാസ് ജയിലിലും തടവുകാർ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. മറ്റൊരു കേന്ദ്രമാണ് മുഹങ്ക ജയിൽ. മനുഷ്യ മാംസങ്ങളെ പച്ചയായി തീറ്റിക്കുന്നതടക്കമുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. ബ്രസീലിലെ കരണ്ടിരു പെനിറ്റൻഷ്യറി ജയിലും കൊളറാഡോയിലെ ADX ഫ്ലോറൻസ് ജയിലുമെല്ലാം മറ്റു ഉദാഹരണങ്ങളാണ്. വേറെയും ധാരാളം തടവറകൾ കണ്ടെത്താനാകും. നിലവിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളും സ്ത്രീകളുമടക്കം 10,000 കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഭീകര താണ്ഡവമാടുകയാണ്. ലോകരാഷ്ട്രങ്ങൾ അതിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുമ്പോഴും മാനവികതയുടെ എല്ലാ സീമകളും അതിർ ലംഘിക്കുകയാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ടും ഇസ്ലാമിൻ്റെ മാനവിക നിയമങ്ങളെയും ആശയങ്ങളെയും എതിർപക്ഷത്ത് നിർത്താനാണ് ലോകമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ തടവുകാരെ എങ്ങനെയാണ് പരിഗണിച്ചതെന്ന് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഉന്നത മൂല്യങ്ങളെ കണ്ടെത്താനാകും. യുദ്ധങ്ങളിൽ ബന്ദിയാക്കപ്പെടുന്നവർക്ക് നിരുപാധിക മതസ്വാതന്ത്ര്യം പോലും ഇസ്ലാം എക്കാലത്തും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈബറിൽ ബന്ദിയാക്കപ്പെട്ടിരുന്ന സൊഫിയയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഇൻ അഖംതി അലാ ദീനിക്കി അലം ഉക്രിഹിക്ക വ ഇൻ ഇഖ്തർതില്ല വ റസൂലഹു ഫഹുവ ഖൈറുല്ലക. നിന്റെ പഴയ മതത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അതുപേക്ഷിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അൽ മഗാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനായി സർവ്വകഴിവ് വിനിയോഗിച്ചവർ ബദർ യുദ്ധാനന്തരം തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ക്രൂര ചെയ്തികൾ നിമിത്തം അവരുടെ തല വെട്ടണമെന്ന് നിർദ്ദേശിച്ച അനുയായികളെ തിരുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ലക്ഷ്യം രക്തമല്ലെന്നും ധർമ്മസംസ്ഥാപനമാണെന്നും പഠിപ്പിക്കുകയുണ്ടായി. മോചനദ്രവ്യം വാങ്ങി അവരെ മോചിപ്പിച്ചു. മോചനദ്രവ്യത്തിന് സാധ്യമാകാത്തവരോട് അക്ഷരജ്ഞാനമില്ലാത്ത മദീന നിവാസികൾക്ക് അക്ഷരം പഠിപ്പിക്കുക എന്നത് മോചനദ്രവ്യമായി പരിഗണിച്ചു. തടവുകാരായി പിടിക്കപ്പെട്ട പലരും പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും പെരുമാറ്റവും സ്വഭാവ മഹിമയും അവരോടുള്ള സമീപനവും കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും തീച്ചൂളയിലായിരുന്നിട്ട് പോലും പ്രവാചകന്റെ ഹൃദ്യമായ പെരുമാറ്റം അവരുടെ മനസ്സുമാറാൻ കാരണമാവുകയായിരുന്നു. എത്ര വലിയ ശത്രുക്കളാണ് മുന്നിലുള്ളതെങ്കിലും നീതിയോടെയെ വർത്തിക്കാവൂ എന്ന അധ്യാപനമാണ് മാനവികതയുടെ പാഠം പകർന്നു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തോട് ഇസ്ലാമിൻ്റെ സമീപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ മാനവികതയുടെ അകക്കാമ്പ് തിരിച്ചറിയാനാകും. യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ ആദർശമാണ്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ല, മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആദർശ ജീവിതം നയിക്കാനുമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പൗരന്മാരുടെ ജീവനും സ്വത്തും അഭിമാനവും മതം സംരക്ഷിക്കുക, നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ആന്തരിക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഇസ്ലാമിക ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥ എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്ത നിർവഹണ ഭാഗമായാണ് ഇസ്ലാം യുദ്ധം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിരപരാധികൾക്കും വയോധികർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും യാതൊരു ആപത്തും വരാതെ സൂക്ഷിക്കാൻ സൈന്യം ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യുദ്ധത്തിനായി നിയോഗിച്ച സൈന്യത്തോട് മഹാനായ അന്നത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖിഫു, നിങ്ങൾ നിൽക്കുക, ഊസീകും ബി അശ്രിം ഫഹ്ഫദൂഹ അന്നി, പത്ത് ഉപദേശങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുക. ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കുന്നവരാകരുത്. വലാ തഖുല്ലു വലാ തഖ്ദിറു, നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും നിങ്ങൾ ചതിക്കുന്നവരുമാകരുത്. വലാ തുമസിലു വലാ തഖ്തുലു തിഫ്ലൻ സഗീറൻ, നിങ്ങൾ അനുകരിക്കുന്നവരും ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരുമാകരുത്. ഔ ശൈഖൻ കബീറ, വയോധികരായ ആളുകളെ നിങ്ങൾ കൊല്ലരുത്. വലം റഅതൻ, അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ കൊല്ലരുത്. വലാ തഖുറു നഖ്ലൻ, ഈ തപ്പന നിങ്ങൾ മുറിച്ചു മാറ്റരുത്. വലാ തുഹരിഖൂഹു, അതിനെ കരിച്ചു കളയരുത്. വലാ തഖ്തഉ ശജറത്തൻ മുസ്മിറ, ഫലം കായ്ക്കുന്ന മരത്തെ നിങ്ങൾ മുറിക്കരുത്. വലാ തദ്ബഹു ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅകല, ഭക്ഷിക്കാൻ വേണ്ടിയല്ലാതെ ഒട്ടകത്തെയോ പശുവിനെയോ ആടിനെയോ നിങ്ങൾ അറുത്തു കളയരുത്. വസൗഫ തമുറൂന ബി അഖ്വാമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കും. ഖദ് ഫറഖു അംഫുസഹും അസ്സവാമിഅ, അവർ അവരുടെ ക്ഷേത്രങ്ങളിൽ സിനഗോഗുകളിൽ അഭയം തേടിയവരായിരിക്കും. ഫദഊഹു വമാ ഫറഖു അംഫുസഹും ലഹു, അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന അവർ ഒഴിഞ്ഞിരിക്കുന്ന അവരെ ഒരിക്കലും നിങ്ങൾ ശല്യം ചെയ്യരുത്, അവരവരെ പാട്ടിന് വിട്ടേക്കണം. വസൗഫ തഖ്ദുമൂൻ അലാ ഖൗമിൻ, അതുപോലെ ഒരു സമൂഹത്തിനടുത്തുകൂടി നിങ്ങൾ ചെല്ലും. യഅതൂനകും ബി ആനിയ, അവർ പാത്രങ്ങളുമായി നിങ്ങളെ സമീപിക്കും. ഫീഹാ അൽവാനു തആം, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകും. ഫഇദാ അക്കൽതു മിൻ ഹാശയൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഫദ്കുറുസ്മല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ ഉച്ചരിക്കണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കരുത് എന്നാണ്. അവിടെയുള്ള ഫലം കായ്ക്കുന്ന മരങ്ങളെ മുറിക്കരുത് എന്നാണ്. വയോധികരെയും അതുപോലെ കുഞ്ഞുങ്ങളെയും കൊന്നുകളയരുത് എന്നതാണ് മാനവികതയുടെ ഉദാത്തമായ ഉജ്ജ്വലമായ ആശയങ്ങളെ വിളിച്ചോതുന്ന ഈ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ എല്ലാ മഹത്വങ്ങളും ഉദ്ഘോഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാരണമാകണം. കാര്യങ്ങളെ നിഷ്പക്ഷമായി പഠിച്ച് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടാനാണ് സമൂഹം ശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാഹ്, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാമാണ്. ഇസ്ലാം അജയ്യമായ ദൈവിക ദർശനം എന്ന വിഷയത്തിൽ മുജീബ് ഒട്ടുമലാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് റിലാക്സ് ആവാൻ തോന്നുന്നുണ്ട് അല്ലേ, കുറച്ച് ഒരു സ്വരത്തിലേക്ക് കിടക്കണം തോന്നുന്നുണ്ട് ഇന്ന് സ്വരത്തിൽ
0: അല്ല. ഇതിൽ പറയും സ്വരത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർത്തു പോയതാണെന്ന് വെച്ചാൽ, ഒരു തവണ ഒരു കാലത്ത് ഇപ്പോഴും ഉണ്ട് കുട്ടികളുടെ എല്ലാ പ്രോഗ്രാമിലും കുട്ടികൾ ഈ ഒരു പാട്ട് പാടാതിരിക്കില്ല.
1: അതെ,
0: അങ്ങനെ പരിചിതമായിട്ടുള്ളൊരു ഒരു പാട്ടാണ്. പക്ഷെ ആ പാട്ടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ എല്ലാം ആ ചരിത്ര സംഭവങ്ങളിങ്ങനെ കോർത്തിണക്കി ശരിക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരുപാട് സംഭവങ്ങളിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു ഗാനമാണ്. മൂസ ജനിക്കാതിരിക്കാൻ ലൈബ മഞ്ചേരി ആലപിച്ചിട്ടുള്ള സ്വരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടിട്ടുള്ളത് സ്വരം ആയിരുന്നു. മൂസ ജനിക്കാതിരിക്കാൻ എന്ന ഗാനം ലൈബ മഞ്ചേരിയാണ് ആലപിച്ചിട്ടുള്ളത്. നമ്മൾ ആ ചരിത്രത്തിലൂടെ, നേരത്തെ സലാം സാർ പറഞ്ഞിട്ടുള്ളതുപോലെ, ചരിത്രത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി മദ്രസയിലൊക്കെ പഠിച്ച ചരിത്രമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മൂസ അലൈഹി സ്ലാമിൻ്റെ ചരിത്രം നമുക്കൊന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു ഗാനം കൂടിയാണ് മൂസ ജനിക്കാതിരിക്കാൻ എന്നുള്ള ഗാനം.
1: അത് രചിച്ചിട്ടുള്ളത് ഹാരിസ് മൗലവിൻ്റെ, അത് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ശരിക്ക് പി സി ഡി സി ഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം രചിച്ചിട്ടുള്ള ഗാനമാണ് ശരിക്കും മൂസ ജനിക്കാതിരിക്കാൻ തുടങ്ങുന്ന ഗാനം. അപ്പോൾ സ്വരം കേട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് ആരോഗ്യപരമായ ചില ചിന്തകളും വിചാരങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം. പതിപോലെ റേഡിയോ വൈബ്സിലെ ഒരു പ്രധാന വിഭവമാണല്ലോ ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ
0: ജെൻസിയുടെ സാമ്പത്തികാരോഗ്യം എന്ന വിഷയത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി, മൂസ പി പി എന്നിവരാണ്. പീസ് റേഡിയോ പ്രതിനിധിയായിട്ട് മൂസ പി പിയും അതുപോലെ തന്നെ ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി ആണ് നമ്മൾ സംസാരിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ആരോഗ്യ വിചാര എപ്പിസോഡിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇൻ്റർജനറേഷണൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ജെൻസിയും അതുപോലെ ജീറിയാട്ടിക്സ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. അന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കോഴിക്കോട് ചാലപ്പുറത്ത് ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻ്റ് ഫിസിഷ്യൻ ഇൻ ജീറിയാട്രിക്സ് ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാർ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു രണ്ടാമത്തെ എപ്പിസോഡിലുള്ളത്. സാറെ ഞാനും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ജീറിയാട്രിക്സിൽ പെടുന്ന ആളുകളും പുതിയ തലമുറ ജെൻസിയും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇത് സമൂഹത്തിൽ എത്ര കണ്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു ഫസ്റ്റിലൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇനി യുവാക്കൾക്ക് എന്താണ് ഈ ഒരു ജീറിയാട്രിക്സ് വിഭാഗത്തിലുള്ള ആളുകളെ ഈ ഒരു പിന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് പറയാൻ തോന്നുന്നു.
3: ഞാൻ പറയേ, നമുക്ക് ഇതിന് ഒരു പ്രോപ്പർ സിസ്റ്റം വെസ്റ്റ് ഇതിൽ കുറേ മുമ്പിലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ ഒരു 80s അവർക്ക് ഇതിനായിട്ട് ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നോർമലി എന്താ വെച്ചാൽ വോളണ്ടിയറിംഗ് എന്നുള്ളൊരു സിസ്റ്റമാണ് അവർക്ക്. ഞാൻ പറഞ്ഞ സ്കൂളുകളിലായിക്കോട്ടെ കോളേജസിലായിക്കോട്ടെ നിർബന്ധമായും ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയും അവരിൽ ഇപ്പം കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം വാട്സപ്പ് ആയിക്കോട്ടെ ഈ ഗ്രൂപ്പുകളായിക്കോട്ടെ ഫാമിലി ഗ്രൂപ്പുകളൊക്കെ അല്ലേ, അതൊക്കെ വന്നതെന്താ വെച്ചാൽ കുറച്ച് ആ റിലേഷൻഷിപ്പ് നമ്മൾ ഈ ബന്ധങ്ങൾ വിട്ടുപോകുന്ന ആൾ ഈ ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പൊ അത് നിലനിർത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറെ സഹായിക്കുന്നുണ്ട്.
2: സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു
3: ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു ആശ്വാസമാണ്. അല്ലാത്തവർക്ക് ഈ വോളണ്ടിയറിംഗ് എന്ന സിസ്റ്റത്തിലൂടെ യുവാക്കളെ വോളണ്ടിയർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവര് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഫാസ്റ്റ് ആണ്. അവരൊരു ഫാസ്റ്റ് ലൈഫാണ്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ ഇതിലേക്ക് വോളണ്ടിയർ ചെയ്യാൻ പറ്റും. അത് അവരെന്താ പറയുക, അവരെ ഫാമിലിയിൽ മാത്രമല്ല, ഈവൻ അവർ മോട്ടിവേറ്റഡ് ആയാലും അവർ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃക ആവുന്ന ആളുകൾ നമുക്ക് വരും.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ അതൊരു വലിയ പ്ലസ് പോയിന്റാണ് ഈ ജനറേഷൻ്റെ. നമ്മൾ അവരെ പല നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവരെ പോസിറ്റീവ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഓപ്ഷനുള്ളൂ. അപ്പം നല്ല മോട്ടിവേഷണൽ സെഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ നാട്ടിൽ ഏറ്റവും ഗുണമുള്ള ഒരു പാലിയേറ്റീവ് മെഡിസിൻ സർവീസ് ഉണ്ടല്ലോ, അത് കേരളത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ ആ ഒരു നന്മ എല്ലാവരെയും മനസ്സിലുണ്ട്, നന്മ ഇല്ലാത്തവരാരുമില്ല. അതെങ്ങനെ നമുക്ക് ലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിന് ആ വോളണ്ടിയറിംഗ് എന്താ പറയുക, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൊണ്ടുവരിക, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ കണ്ടിരുന്നു, ഇപ്പം മലപ്പുറത്ത് അടുത്ത് ഈ 60 വയസ്സിന് മേലുള്ള എല്ലാ ആളുകളെയും ഒരു ടൂറിന് കൊണ്ടുപോയിരുന്നുണ്ട്, ഒരു വൺ ഡേ
2: ടൂർ.
3: ഭയങ്കര ആക്ടിവിറ്റിയാണത് ആക്ച്വലി. അപ്പം അത് കണ്ട ആളുകൾ മോട്ടിവേറ്റഡ് ആയി, മനസ്സിലായി. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ കുറെ പേഷ്യൻസ് വന്ന് പറഞ്ഞിരുന്നു ഇത് കണ്ടതിന് ശേഷം അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ എന്താ വെച്ചാൽ ടൂറിന് പോകുക എന്നുള്ള ഒരു ഇനീഷ്യേഷൻ, ഉമ്മാനെയും കൊണ്ട് ടൂറിന് പോകുക എന്നുള്ള. മറ്റേത് ഇവരൊക്കെ സോളോ ട്രിപ്പിന്റെ ഒരു ഇതാണല്ലോ, താല്പര്യക്കാരായിരുന്നു. അതിൽ നിന്ന് മാറി എന്താ വെച്ചാൽ
2: ഇവരെയും
3: കൂടെ ചേർത്തുകൊണ്ടല്ലേ ഇവർക്കും കൂടെ പോകാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അതിലേക്ക് ആളുകൾ. അപ്പൊ അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിന് നമ്മൾ ഈ കൾച്ചറൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ നടക്കും. ഒരു മെക്കാനിസം അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ജനറേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹോപ്പ് വെക്കാം. അവർ അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മുതിർന്ന തലമുറയിൽപ്പെട്ട ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൊസൈറ്റിയിലേക്ക് വരണം. അതായത് ഈ 60+ ആൾക്കാർ അവരെ എക്സ്പീരിയൻസസും അവരെ ലൈഫ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെന്താണ് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോ എൽഡർലി ആളുകളെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റോറി ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു കഥകൾ പറയാനുണ്ടാവും. ശരിക്കും ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയുണ്ട് ഒരു 81 വയസ്സുണ്ടാവും. അവരൊക്കെ സ്റ്റോറി അവർ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റോറി നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി കേൾക്കുമ്പോൾ അവർ ഒരാളെ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇതാണ്. കാരണം ഒരാ അവരെ സ്റ്റോറിയിലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർ
2: പറയുക.
3: അതാണ് നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പം അത് ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവരെന്താന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ സ്റ്റോറീസിനുള്ളൊരു പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം.
2: ശരിക്കും താങ്കൾ പറയുമ്പോൾ പിന്നെ ഞാനത് ആലോചിച്ചു. കാരണം നമ്മൾ പഴയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവര് പിന്നെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുത്തുപോകുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രയും ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവര് രക്ഷപ്പെട്ട് പോരാടുക്കുന്ന ആ ഒരു മാനസിക കരുത്തും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും പുതിയ തലമുറയോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ?
3: അതെ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവര് ഇപ്പം എന്താ വെച്ചാൽ ഈ ബിസിനസ്സുകാർക്കൊക്കെ അതുണ്ടാവും. ചിലപ്പം സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് ചിലപ്പം നമ്മൾ ഇന്റർവ്യൂ അവരെങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ. അതേപോലെ ഓരോ പ്രായമുള്ള ആളുകൾ അതിന് റെഡി ആവുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ സ്റ്റോറീസ് പറയാം, ലൈഫ് സ്റ്റോറി. അതിൽ കുറേ ലൈഫ് മെസ്സേജസ് ഉണ്ടാവും. അത് ശരിക്കും ഇവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ജെൻസീൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ജനറേഷൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം ഈ ബില്യണയർ എങ്ങനെ ആവണം, ലക്ഷറി സാധനങ്ങൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാൻ പറ്റും. അതായത് വലിയ വാച്ച്, വലിയ കാറ്, വലിയ സാധനങ്ങൾ എല്ലാം വലുതാണ്.
2: കംഫർട്ടബിളും കൺവീനിയൻസും മെയിനായിട്ട്
3: അവരിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് ഇവരെ എക്സ്പീരിയൻസ് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ മീഡിയകളിലൊക്കെ ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എന്താ പറയുന്നത് മോഡറേഷനാണ്. മനസ്സിലായി? ഈ മോഡറേഷൻ കൊണ്ടുവരണം. മറ്റേത് ഈ അത്യാർത്ഥിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അതിൻ്റെ ഒരു ചാനലുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പാനെ കൂട്ടി ഇപ്പോൾ പറയുന്ന കുറേ സാധനങ്ങൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാട്ടോ. ഇപ്പോൾ പറയുന്നത് അത്യാർത്ഥി സുഖലോലുപത കടം ആത്മഹത്യ, ഇതാണ് ഒരു നോർമൽ ചെയിൻ. മനസ്സിലായി? അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു മീഡിയയിൽ നടക്കുന്ന എന്താ വെച്ചാൽ ഈ അത്യാർത്ഥി ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസും കമ്മ്യൂണിക്കേഷനും കൂടുതൽ വരികയും. അപ്പോൾ ആളുകൾ ലക്ഷറി ലൈഫാണ് ആഗ്രഹിക്കുന്നത്.
2: അതെ,
3: അതാണ് ഒരു സുഖലോലുപതയിൽ നമ്മളിങ്ങനെ ജീവിക്കണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് വേണം എന്നുള്ളതും. അതിനു വേണ്ടി എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോൺസ് ആയിട്ടും ഇ എം ഐസ് ആയിട്ടും ഒക്കെ എന്താ
2: വെച്ചാൽ
3: ലോൺ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് ലോൺ തരുന്ന സിസ്റ്റം വേണോ എന്ന്
2: ചോദിച്ചിട്ട്.
3: അപ്പൊ മറ്റേത് ഓൾറെഡി നമ്മളെ തലയിലും ഉണ്ടല്ലോ ഈ അത്യാർത്ഥ്യം സുഖലോലുപതയും നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ വിളി കാത്തിക്കായിരിക്കും നമ്മള്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുത്ത് ഒരു അവിടെ ഇ എം ഐ ലോക്ക് ആയി. പിന്നെന്താ വെച്ചാൽ ഈ കടം നമ്മളിപ്പം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദീൻ എന്തിനെ കുറിച്ചാ?
2: കടത്തെ കുറിച്ച്.
3: അപ്പം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടായിരിക്കല്ലോ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ ആ സാധനം നമ്മളെപ്പോ എന്ത് ഈ സാമ്പത്തിക രോഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ സാമ്പത്തിക രോഗങ്ങളാണ് ആക്ച്വലി നമ്മളെ ആ ജനറേഷന്റെ ഒരു പ്രോബ്ലം. അപ്പൊ അതിലേക്കുള്ള ക്യൂർ ആക്ച്വലി ഈ എക്സ്പീരിയൻസ് ചെയ്ത എൽഡർലി ആളുകളെ കയ്യിലുണ്ട്. കാരണം അവർ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഫേസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ ആ മെസ്സേജസും അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് അവരിലൂടെ ഈ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ കൗൺസിലിംഗ് സെഷൻസിനേക്കാളും ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങൾ അവിടെ
2: അനുഭവങ്ങൾ.
3: കാരണം ഈ കടം കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാം ആത്മഹത്യയിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഈ മെൻറ്റൽ സ്റ്റേറ്റിലൂടെ ഈ ജനറേഷൻ പോയിട്ടാണ്. ആ ഫിനാൻഷ്യൽ ഡിസീസസ് സാമ്പത്തിക രോഗങ്ങളാണ് എപ്പോഴും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. പല രോഗങ്ങളും നമുക്കൊന്ന് മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും പറ്റൂല നമുക്ക് സാമ്പത്തിക രോഗം വന്നാൽ. കാരണം നമ്മളെ മനസ്സിൽ എപ്പോഴും എന്താ വെച്ചാൽ ഇതിന്റെ
2: സ്ട്രെസ്സായിരിക്കും,
3: അസ്വസ്ഥനായിരിക്കും എപ്പോഴും. പല രോഗങ്ങളുടെ ഒരു തുടക്കം എപ്പോഴും ഈ സാമ്പത്തിക രോഗങ്ങളായിരിക്കും.
2: ശരിക്കും സാറ് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഏറ്റവും മെന്റലി വീക്കാണ് അല്ലെ, ഇത്തരം കാര്യങ്ങളിൽ ഇതിനെ പിന്നെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ഇവർക്ക്
3: കഴിയുന്നില്ല,
2: എല്ലാത്തിനും പോയി ചാടും. പിന്നീട് പലപ്പോഴും നമുക്ക് ചെറിയ കുട്ടികൾ വരെ ഇപ്പൊ ആത്മഹത്യയുടെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു മെന്റൽ ഹെൽത്ത് പിന്നെ പിക്കപ്പ് ചെയ്യാൻ ബാക്കപ്പ് ചെയ്യാൻ ശരിക്കും ഈ പഴയ തലമുറയോട് സംസാരിച്ചാൽ കിട്ടൂലേ, അവരാ പ്രായത്തിലൊക്കെ നല്ല കരുത്തോടെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച ആൾക്കാരാണ്. അപ്പോ നിങ്ങൾ സൂചിപ്പിച്ച ഈ ഒരു സാമ്പത്തിക ഹെൽത്ത്
3: ഭയങ്കര സൊല്യൂഷൻസ് വരുള്ളൂ, നല്ല ഡിസ്കഷൻസ് ഫാമിലിയിലാണെങ്കിലും ഈ സൊസൈറ്റിയിലാണെങ്കിലും അതിനെ കുറിച്ച് ഉണ്ടാകും. ആളുകൾ മഷൂർ അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പോയിപ്പെടുക.
2: അതെ അതെ അതെ. അപ്പൊ ശരിക്കേ നമുക്ക് ഈ ഒരു ജെൻസിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, അവർ നമുക്ക് എങ്ങനെ ഇപ്പൊ ഈ ഒരു സാമ്പത്തിക ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ അതിനെ അവരെ ഉത്ബുദ്ധരാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാർ ഒരു കാഴ്ചപ്പാടില്?
3: അതെ, ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് നമ്മൾ സക്സസ്ഫുൾ ആയ ആൾക്കാരെ മാത്രം എടുക്കാതെ ആളുകൾ ഫെയിലിയർ വന്നു. ഇപ്പം അതാ പറഞ്ഞ ഈ പ്രായ ആളുകളിൽ ഓരോ ഒരുപാട് ഫെയിലിയർ സ്റ്റോറീസ്
2: ഉണ്ടാവും,
3: മനസ്സിലായില്ലേ? ആ ഫെയിലിയർ സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. സക്സസ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫെയിലിയർ സ്റ്റോറീസ് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേയൊക്കെ പറ്റുമായിരിക്കും. സ്കൂളിൽ നമ്മൾ കരിക്കുലത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്
2: ആണ്.
3: നമ്മൾ കുട്ടികളാരും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് വലിയ അവയർനെസ് ഉള്ളവരല്ല. അവരെല്ലാവരും ഇതിലൊക്കെ ഓരോന്നിലും ചെന്ന് പെട്ടിട്ട് ആണിത് മനസ്സിലാക്കുന്നത്. അപ്പം എന്താണ് ബാങ്കിങ് എന്താണ് പലിശ എങ്ങനെ നമ്മളെ തിന്നു തീർക്കും എന്നുള്ളത് നമ്മളെ സിസ്റ്റത്തിലൂടെ പഠിപ്പിക്കണം. ബാക്കി അത് എല്ലാ നമ്മളെ കൾച്ചറും ബാക്കിയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിനു വേണ്ടി നമുക്കല്ലേ മദ്രസയിൽ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവരാം. ഈ ഏജിലുള്ള ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ടാകും, അവർ വന്ന് പറയട്ടെ, അവർ സംസാരിക്കട്ടെ, അവരെ എക്സ്പീരിയൻസ്, അവരുടെ അടുത്ത് കയ്യിൽ വേറെ ആളുകളുടെ സ്റ്റോറീസ് ഉണ്ടാകും. ആ സ്റ്റോറീസൊക്കെ വന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാവും. അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതും വരണം, ഇതിന് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്
2: എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഈ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ജീവിതം
3: അല്ലേ,
2: നമ്മൾ എത്ര ജീവിക്കുന്നു അത് സന്തോഷത്തോടെ ജീവിക്കുക. ക്യാഷ് ഉണ്ടായതുകൊണ്ട് സന്തോഷം
3: ഉണ്ടായിക്കില്ല,
2: അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്.
3: അത് മോഡറേഷൻ മിതത്വമാണ് നമ്മൾ
2: മിതവ്യയം ചെയ്യാൻ നമ്മള് പറഞ്ഞിട്ടുള്ളത്.
3: നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ട എന്നുള്ളതല്ല, അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാം.
2: അതെ, അപ്പൊ അതിനൊരു പരിധി ഉണ്ടാവും, അതിൽ നമുക്കൊരു ആസ്വാദനം. മറ്റത് മറ്റൊരു തരത്തിലൂടെ നമ്മൾ സമ്പാദിക്കാം എന്ന് കരുതി ഈ പറഞ്ഞ പോലെ പിന്നെ ചൂതാട്ടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ പിന്നെന്താ പറയാ പല രീതിയിൽ സാമ്പത്തിക ഇതെന്ന് ആളുകളെ ഇപ്പൊ നമ്മൾ ബിറ്റ്കോയിനൊക്കെ കേൾക്കാം. പലപ്പോഴും യുവതലമുറ പോയി ചാടുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് അവർക്ക് ഒന്നാമത് അവർ ഡിജിറ്റൽ ലോകത്താണ്, അപ്പൊ അവിടെ ഇരുന്നത്
3: ചെയ്യാം.
2: പിന്നെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ജനസിയയും ഉൾക്കൊണ്ട് സമൂഹത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ, കാരണം ലാസ്റ്റ് ഇവരെത്തുക ആത്മഹത്യയിലേക്കാണ്, ഇത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തി കാണും. അതുവരെ ഇവർക്ക് അതിനെക്കുറിച്ച് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറഞ്ഞാൽ തന്നെ എന്താവും എന്നുള്ള ബേജാറുകൊണ്ട് പുറത്ത് പറയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജുണ്ട്. അപ്പോൾ പിന്നെ ഈ ജിറിയാട്രിക്സിനും അതുപോലെ ജെൻസിയും ഒരുമിച്ച് സമൂഹം ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും
3: ഒരുപാട് സൊല്യൂഷൻ, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള രണ്ട് തലമുറക്കുള്ള സൊല്യൂഷൻ അതിലുണ്ട്.
2: അതുണ്ടാവും. അതെ അതെ. അതുപോലെ സാറേ ഇപ്പോൾ നമുക്ക് ശരിക്ക് പഴയ ഒരു 10-15 വർഷം ബാക്ക് കിടക്കുന്നതിലുള്ള ഒരു കുടുംബഘടനയിൽ നല്ല മാറ്റം വന്നു അല്ലേ. ഒന്ന് പിന്നെ ഫസ്റ്റ് ലൈഫായി, രണ്ടാമത് ന്യൂക്ലിയർ ഫാമിലിയായി, മൂന്നാമത്തത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു ഇപ്പോഴത്തെ തലമുറയിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിലേക്ക്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറി വെസ്റ്റേൺ കൺട്രികളിലേക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. മറ്റേതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന 2 വർഷം ഗൾഫ് ജോലി ചെയ്ത് തിരിച്ചു വരും, 6 മാസം ലീവ് കഴിഞ്ഞ് വീണ്ടും പോകും, അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ എങ്ങനെയാണ് അത് ബാധിക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ?
3: സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ അതാണ് നമ്മളെ നാട്ടിൽ ഒരു ഒരു 10 കൊല്ലം മുമ്പ് വരെ ഈ ആ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു, ലൈക്ക് ഈ മിഡിൽ ഈസ്റ്റ് ട്രെൻഡ് ആയിരുന്നു. ഇവിടുന്ന് കോഴ്സുകൾ ചെയ്യുന്നു, മിഡിൽ ഈസ്റ്റ് പോയി ജോലി ചെയ്യുന്നു, കൊല്ലം കൊല്ലം വരുന്നു, ഒരു അവരൊരു സെറ്റിലായാൽ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഒക്കെ നാട്ടിലുണ്ടാവുന്നു, ഇത് തിരിച്ചു വരാം വരും എന്നുള്ള ഒരു ഉറപ്പോടെ പോകുന്നവരായിരുന്നു. ഇപ്പം പോകുന്ന തലമുറയിൽ എന്താ വെച്ചാൽ അവർ ഈ വെസ്റ്റേൺ കൺട്രീസ് പോകുമ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അതിനോട് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവർ വളരെ ദുർലഭമാണ്. അപ്പം ഈ ചില സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ യുവാക്കൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയി തുടങ്ങി. അതായത് വെറും വയോധികർ മാത്രമല്ല സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ പണ്ട് കുറച്ച് മുമ്പേ തന്നെ ഈ വെസ്റ്റേൺ ഇതുണ്ടല്ലോ. നമുക്കിപ്പോൾ നോർദേൺ കേരളയിലേക്കാണ് മലബാർ ഭാഗത്താണ് ഇപ്പോൾ ട്രെൻഡ് വന്നത്. മലബാറിൽ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് വന്നതോടെ എന്താ വെച്ചാൽ ഇവിടെയും വീടുകളിലെ പാരൻസ് മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. ഇതെന്താ വെച്ചാൽ ഇവരെ ഡിപ്പെൻഡൻസ് ഈ പ്രായമാകുമ്പോൾ എപ്പോഴും എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ്. വലിയ വീടുകളൊക്കെ ആയിരിക്കും ഇവർക്ക്. ഇവിടുന്ന് മറ്റേറ്റത്തേക്ക് നടന്നെത്താൻ പോലും ചില ആൾക്കാർക്ക് പറ്റാത്ത അവസ്ഥ ഉള്ളവരുണ്ടാവും
2: പ്രായമായി വരുമ്പോൾ.
3: പിന്നെ അപ്പം അത് വലിയൊരു ചാലഞ്ച് ആണ് നമുക്ക്. അവരിപ്പം അവരെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിളാ. അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളത് പോലെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഓൾഡ് ഏജ് ഹോം അല്ല ഇവർക്കെന്ന് വെച്ചാൽ. ഇത്രയും വലിയൊരു വീടോ ഇത്രയും വലിയൊരു സാധനമോ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ALF അല്ലെങ്കിൽ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ അവർ താമസിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട സിസ്റ്റമും കാര്യങ്ങളൊക്കെ വീട് പോലെ തന്നെ. ഇപ്പൊ ഒരു ചിലപ്പോ ഒരു വൺ ബെഡ്റൂം മതി അവർക്ക്, അതേ ആവശ്യമുള്ളൂ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അതിന് കണക്കായുള്ള രീതിയിൽ. അപ്പൊ അവരെ വീഴ്ചകളാണ് ആ പ്രായത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം വീണ് കിടത്തത്തിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എല്ലാം ബുദ്ധിമുട്ടല്ലേ, എല്ലാം ബുദ്ധിമുട്ട്. അതാണ് ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായതോടെ പിന്നെ എന്താ ബാക്കി എല്ലാവരും വന്ന് പറയും വേദന എങ്ങനെയെങ്കിലും മാറിയാൽ മതി, നമുക്ക് നടക്കാൻ പറ്റണം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫ്ലാറ്റുകളൊക്കെ പോലെ ആയിരിക്കാം, അതിൽ ഈ പ്രായത്തിലുള്ള ആളുകൾ കൂടുതലുണ്ടാവും. അപ്പോൾ അവരെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അതിനകത്തുണ്ടാവും, അവരെ ഹെൽത്ത് ഫെസിലിറ്റി അതിനകത്തുണ്ടാവും, അവർക്ക് പറ്റുന്ന രീതിയിൽ നടക്കാവുന്ന സ്റ്റെപ്പുകളായിരിക്കും, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ബാത്റൂമിൻ്റെ സാധനങ്ങളായിരിക്കും, ഗ്രാബ് റെയിലുകൾ ഉണ്ടാവും, കട്ടിലിൻ്റെ ഹൈറ്റ് പോലും 2 അടി കൂടുതൽ ഹൈറ്റുള്ള കട്ടിലുകൾ നമ്മൾ വലിയ റെക്കമെൻഡേഷൻ. ഹൈറ്റുള്ള കട്ടിലിന് എപ്പോഴും എന്ന് വെച്ചാൽ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ കാർപ്പറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും കഴിയുന്നു. കാരണം അതൊക്കെ തടയാൻ നമ്മൾ കാലൊക്കെ വിചാരിച്ച പോലെ കുറച്ച് കഴിഞ്ഞാൽ പൊന്താതാവും. അപ്പം ഈ തടഞ്ഞു വീഴുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ എല്ലുകളൊക്കെ വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും, വീണാ എല്ല് പൊട്ടും വേഗം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്താ പറയുക, ആ പ്രായത്തിലുള്ളവർ മറ്റൊരാൾ വീണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടെൻഷൻ തുടങ്ങും. അതായത് ഇവർക്ക് അറിയുന്നവർ 80 70 80 ഉള്ള ഒരാൾ വീണ് എന്ന് പറഞ്ഞാൽ വീണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ഇവർ വീഴുമോ എന്നുള്ള പേടി.
2: പക്ഷേ
3: അതിന് നമ്മളൊരു സുന്നത്ത് ഹയാത്ത് ആക്കിയാൽ മതി. വിശ്വാസം 40 വയസ്സിന് ശേഷം വടി പിടിച്ചിട്ടാണ് നടന്നത് അല്ലേ. അത് നമ്മളെ ആ പ്രായമുള്ള അധികം ആൾക്കാർ അത് പറയുമ്പോൾ ഭയങ്കര അവർക്കൊരു മടിയാണ്, അവരെന്തോ ഇൻഡിപെൻഡൻസ് പോയെന്നല്ല. പക്ഷെ ആ ഒരു സുന്നത്തിലൂടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആ ജനറേഷന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് ഇസ് ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഇതിൽ പോകാറ്. കാരണം ഒരു വടി പിടിച്ചാൽ ഒരുപാട് പേരെ പ്രോബ്ലങ്ങൾ തീരും, എവിടെ നടക്കാനുള്ളതാണെങ്കിലും ഒക്കെ ഒരാളെ സപ്പോർട്ട്. ഇവരെ ശരിക്കും ഇവരെ ഇൻഡിപെൻഡന്റ് ആക്കാണ് ഒരു സ്റ്റിപ്പ് ചെയ്യുക.
2: അതെ,
3: നമ്മൾ സ്റ്റിക്ക് പിടിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് കയറാനോ നടക്കാനോ ഒക്കെ കോൺഫിഡൻ്റ്ലി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ALFs ഇത് കാരണം ക്രിയേറ്റ് ആവും. അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്ലോലി നമ്മളെ നാട്ടിൽ
2: ഡെവലപ്പ്
3: ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരിങ്ങോട്ട് വരിക എന്നുള്ളത് ഇനിയൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള കണക്ട് കൂടുതലും ഈ ഡിജിറ്റൽ യൂത്തിൻ്റെ പ്ലസ് എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ്. എല്ലാവരും ഇപ്പോൾ എല്ലാവരുടെയും വിളിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പണ്ട് അതില്ലായിരുന്നല്ലോ. ഇവർ പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തിനൊക്കെ വരുമ്പോഴായിരുന്നു കണ്ടിരുന്നത്.
2: ഇപ്പോൾ
3: ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
2: ഫിസിക്കൽ സാന്നിധ്യം
3: സാന്നിധ്യം. പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫിസിക്കൽ
2: കൂടെയാണ്,
3: ടച്ച് ആണ്, ഫിസിക്കൽ സപ്പോർട്ട്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിവിങ് ഫെസിലിറ്റീസും അതിനുവേണ്ട കെയർ ഗിവേഴ്സിനൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നല്ല. ഇപ്പൊ ഈ അൾഷിമേഴ്സ് രോഗികൾക്ക് കൂടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ചലഞ്ചാണ്. ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ കൂടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരടുത്ത് പ്രാവശ്യം പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും അതേ കാര്യം അവർ വീണ്ടും ചോദിക്കും. ഇതേ സാധനം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഭയങ്കര ക്ഷമ വേണ്ട ഒരാളായി. ഈ ഒരു അൾഷിമേഴ്സ് രോഗീന്റെ അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യ ആളെ കെയർ ഗിവറിന് ഭയങ്കര ക്ഷമ വേണം. അവരെ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തന്നെ
2: വേണം.
3: മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ ഓൾറെഡി രോഗമാണ്, അവർക്ക് ഇത് എന്തായാലും അറിയുന്നില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ നോർമൽ ആണല്ലോ, അവർക്കിത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് റിപ്പീറ്റഡ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കെയർ ഗിവർ സപ്പോർട്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഓർമ്മക്കുറവുള്ള ആളുകളെ നോക്കുന്ന അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. എനിക്കൊന്നും ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട്. ഈ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി ആണ് അതിലൊരു ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യത. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ രീതിയിലുള്ള സിസ്റ്റംസ്
2: ശരി, എന്തായാലും നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട്. ആരോഗ്യവിചാരത്തിന്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത അവസാനഘട്ട ഒരു എപ്പിസോഡ് കൂടിയും നിങ്ങൾക്ക് ഇതിൻ്റെ മൂന്നാം ഭാഗം കൂടിയും ആരോഗ്യവിചാരത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് രണ്ട് ജനറേഷൻ തമ്മിലുള്ള ബോണ്ടിങ് ആണ്, ഇൻ്റർ ജനറേഷൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. സംസാരിച്ച് നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഡോക്ടർ ബഡ്ഡീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഇൻ ജിയാട്രിക്സിൽ ഡോക്ടർ ഇയാദ് മുഹമ്മദ് സാറായിരുന്നു. സാർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ ശരിക്കും ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. ജൻസിയുടെ സാമ്പത്തികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ച നമ്മൾ ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി, പീസ് റേഡിയോ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ കൂടെ പി മൂസ പി പി എന്നിവർ നടത്തിയിട്ടുള്ള സംസാരമാണ് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ കേട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ അടുത്തൊരു പ്രോഗ്രാം പ്രാർത്ഥന പഠനമാണ്.
0: എന്നും വൈബ്സിൽ നമ്മളൊരു പ്രാർത്ഥന പഠിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് രോഗിയെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഏത് തവണ ചൊല്ലേണ്ടത് എന്നുള്ള പ്രാർത്ഥനയാണ്. എന്നത്തെയും പോലെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് സഫീർ അല്ലിക്കമിയാണ്.
1: രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതൊരു പ്രഹസനമായി മാറുകയാണ്. അവിടെ ഒന്നുമില്ല, രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾ തന്നെയാണ് അധികം ആൾക്കാരുള്ളത്. പക്ഷെ ആ സന്ദർശനം ഒട്ടും എന്താ പറയുക, ഗുണകരമല്ലാത്തൊരു സന്ദർശനം. രോഗിക്കും ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവർക്കും പ്രയാസം. മറിച്ച് ഇസ്ലാമികമായ അദബുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രോഗിയെ സന്ദർശനം എന്നുള്ളത് ഏറ്റവും രോഗിക്കും സന്ദർശിക്കുന്നവർക്കും ഗുണകരമായി തീരുന്നത് എന്നുള്ളതിൻ്റെ നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കഴിയുക. അപ്പോൾ ഏഴ് തവണ ചൊല്ലേണ്ടത് എന്നുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, രോഗം വന്ന വ്യക്തിയുടെ അടുക്കൽ, രോഗികളുടെ അടുക്കൽ പോയാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്നത്തെ പ്രാർത്ഥന പഠനം എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, അസുഖം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ പരീക്ഷണമാണ്. നമ്മുടെ കുടുംബത്തിലും സുഹൃത്തു വലയത്തിലുമൊക്കെ ഈ രൂപത്തിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ടാകും. അത്തരം ആളുകളെ നമ്മൾ കാണാൻ പോയാൽ നമ്മൾ അവിടെ നിന്നും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്, ദിക്കറുകളാണ്, റസൂലുള്ളാഹി സ്വല്ലം ജീവിതത്തിൽ പഠിപ്പിച്ച ദിക്കറുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രാർത്ഥന, നമ്മൾ രോഗിയെ കാണാൻ പോയാൽ രോഗിയെ അദ്ദേഹത്തിന് അടുത്ത് നിന്നുകൊണ്ടോ അതല്ലെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈ വെച്ചുകൊണ്ടോ നമ്മൾ ഏഴു തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, ഏഴു തവണയാണ് ഈ ദിക്കർ ആവർത്തിക്കേണ്ടത്. ഒരു തവണയല്ല, ഏഴു തവണ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലല്ല. ഏഴിന്ന് പ്രത്യേകം പ്രവാചകൻ എണ്ണം കൃത്യമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ്: അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക അസ്അലുല്ലാഹിൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക. വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥനയാണ്. ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്, ഒരേ അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പദങ്ങൾ? ഒന്ന്, അസ്അലുല്ലാഹിൽ അദീം എന്നിടത്തെ ഐനാണ്. അൽ അദീം എന്നത് ഐൻ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. തെറ്റിക്കാൻ പാടില്ല, ആ എന്ന് ഹംസയായിട്ട് ഉച്ചരിച്ചാൽ തെറ്റാകും. പിന്നീട് അലീം എന്ന ലാ ആണ്. അറബിയിൽ ലാവും ബാദുമുണ്ട്. ബാദ് എന്നത് നമുക്കറിയാം, നാവിൻ്റെ രണ്ടാലൊരു അഗ്രം, സൈഡ്, രണ്ടാലൊരു ഭാഗത്തെ പല്ലുകളിൽ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്നാൽ ലാ എന്ന അക്ഷരം മുൻപല്ലുകളുടെ ഏറ്റവും മുകളിൽ മോണയോട് ചേർന്ന ഭാഗത്ത് നമ്മുടെ നാവ് സ്പർശിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഉരുവിടയുടെ അക്ഷരമാണ് ലാ എന്നത്. അപ്പോൾ അസ്അലുല്ലാഹിൽ അലീം റബ്ബൽ അർശിൽ അദീം, അവിടെ അൽ അർശ് എന്നിടത്ത് വീണ്ടും ഐന് ആവർത്തിച്ചു വരുന്നു. അൽ അലീം എന്നത് നേരത്തെ പറഞ്ഞ ഐനും ലാവും തന്നെയാണ്. അപ്പോൾ റബ്ബൽ അർശിൽ അദീം എന്നാണ്. അസ്അലുല്ലാഹിൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫിയക് എന്ന് അവിടെ അയ്യഷ്ഫിയ യാഇന് ഫത്ഹാണ്. യഷ്ഫിയക്ക പുരുഷനാണെങ്കിൽ യഷ്ഫിയക്ക എന്ന് പറയും, സ്ത്രീ ആണെങ്കിൽ യഷ്ഫിയക്കി എന്ന് പറയും. എന്നാൽ വഖഫ് ചെയ്ത് പറയുമ്പോൾ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അയ്യഷ്ഫിയക് എന്നാണ് പറയുക. ഇവിടെ യായിന് ഫത്തഹാണ്, ഒരിക്കലും യായിന് സുക്കൂനോ ഹർക്കത്തില്ലാത്ത അവസ്ഥയോ അല്ല. ഐ യഷ്ഫീഖ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകും. ഐ യഷ്ഫിയഖ് എന്ന് തന്നെ യായിന് ഫത്തഹിട്ട് കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിടാം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അദീം ഐ യഷ്ഫിയഖ്. എന്താണ് അതിൻ്റെ അർത്ഥം? അസ്അലുല്ലാഹൽ അലീം, ഉത്തമനായ ഉന്നതനായ മഹത്വമുള്ളവനായ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അദീം, മഹത്തരമായ അതിഗംഭീരമായ അർശിൻ്റെ നാഥനാകുന്നു, റബ്ബാകുന്നു ആ അള്ളാഹു. എന്താണ് ചോദിക്കുന്നത്? ഐ യഷ്ഫിയഖ്, നിനക്ക് ശിഫ നൽകട്ടെ എന്ന്, പരിപൂർണ രോഗഭേദം നൽകട്ടെ, സുഖം നൽകട്ടെ എന്ന്. മഹത്വപൂർണമായ അർശിൻ്റെ ഉടയവനും മഹത്വമുള്ളവനുമായ അള്ളാഹുവോട് ഞാനിതാ ചോദിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥന. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾ എൻ്റെ കൂടെ കേട്ട് പറയണം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അദീം ഐ യഷ്ഫിയഖ്. ഇനി എൻ്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടിട്ട്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അദീം ഐ യഷ്ഫിയഖ്. അപ്പോൾ ഈ പ്രാർത്ഥനാവാചകം നമ്മൾ പഠിക്കുക. രോഗിയെ കാണാൻ ചെന്നാൽ ബിസ്മില്ലാ എന്ന് മൂന്ന് വട്ടം പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന ഏഴ് വട്ടം നമ്മൾ ആവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, രോഗിയെ സന്ദർശിക്കുമ്പോൾ ഏഴുതവണ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് സഫീർ അല്ലിക്കമി ഉസ്താദാണ്. എന്തായാലും ഇനി നമുക്ക് കുട്ടികൾക്കുള്ളൊരു സെഷൻ ആവാൻ തോന്നുന്നുണ്ട് വൈബ്സിലല്ലേ.
1: പൂമരത്തണലിൽ കുട്ടികളോടൊപ്പമുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണല്ലോ ഇന്ന്. നബി അറിയുക എന്ന വിഷയത്തിലാണ് പൂമരത്തണൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹവും ആദരവും നിറഞ്ഞ എൻ്റെ പൂമരത്തണൽ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൂമരത്തണലിൻ്റെ ചുവട്ടിൽ സുന്ദരമായ കാഴ്ചകളും കാറ്റും കൊണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? കൂട്ടുകാർ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കരുതുന്നു നിങ്ങൾക്ക് സുഖമാണെന്ന്. ആണോ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ മരത്തിൻ്റെ മുകളിലുള്ള പൂമരത്തണലിൽ തണലുകൊള്ളുമ്പോൾ ആ പൂമരത്തിൻ്റെ മുകളിലുള്ള പക്ഷികളും കുരുവികളും കാക്കകളും കൊയിലുകളും എന്താണ് പറയുന്നത്? നിങ്ങളോട് സ്വര പറയുന്നുണ്ടോ അവർ? കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പൂമരത്തണലിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് സുന്ദരമായൊരു പൂന്തോട്ടം പണിതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഇടയിലായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അതിലൊക്കെ പറഞ്ഞു വന്നു, പൂമരത്തണലിൻ്റെ ചുവട്ടിലിരുന്ന് പൂന്തോട്ടമുണ്ടാക്കുന്ന സ്വപ്നം കാണുമ്പോൾ നാല് പൂക്കൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു, ഇനി അഞ്ചാമത്തെ പൂവ് കൂടിയുണ്ട്. എന്താണ് അഞ്ചാമത്തെ പൂവ്? കൂട്ടുകാരെ, നമ്മൾ പൂവെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ബുനിയൽ ഇസ്ലാമു ഖംസിൻ, ഇസ്ലാം അഞ്ചു തൂണുകളിലാണ്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നാലാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ പൂവ് പറിക്കാനുള്ള തിടുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ? കൂട്ടുകാരെ, ഇതുവരെ ഞാനിങ്ങനെ ഓരോ പൂവും നിങ്ങളടുക്കലേക്ക് വന്ന് പറഞ്ഞു തരുമ്പോൾ, പൂമ്പാറ്റകൾ പൂവിൻ കാതിൽ കഥ പറയും പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ആ പൂക്കളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതിനിടയിൽ ഞാൻ ഓരോ ഗാനങ്ങളിങ്ങനെ ആലപിക്കാറുണ്ടായിരുന്നു. ആ ഗാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഗാനം ആലപിച്ചിരുന്നു, അതേതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് അതൊന്ന് പാടട്ടെ, നിങ്ങളൊന്ന് ശ്രവിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രവിച്ചു നോക്കൂ എന്താണ് ആ ഗാനം.

ഇനി നമ്മൾ അഞ്ചാമത്തെ പൂവിനെ കുറിച്ചാണ് ആ ഗാനത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ അതിൽ പറയുന്നത് കാണാം.

ിൽ അഞ്ച് പൂവും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മൊഞ്ചേറും ഒരു പൂന്തോപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ആ പൂവിനുള്ളിലുള്ള വിത്തുകൾ വിതറി സുന്ദരമായൊരു പൂന്തോപ്പ് നമുക്ക് പണിതെടുക്കാം. അപ്പോൾ

അവയ്ക്ക് പൂവിൻ്റെ കാതിൽ കഥ പറയാൻ മിടുക്ക് കുറച്ചു കൂടുതലാണ്. ശരി കൂട്ടുകാരെ, നമ്മുടെ ഈ അഞ്ചു കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ? അഞ്ചാമത്തെ കാര്യം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിന് മുമ്പ് ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? ഷഹാദത്ത്. ഷഹാദത്ത് എന്താണ് കൂട്ടുകാരെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമസ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സകാത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാരെ, എന്താണ് ഹജ്ജ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഓരോ ട്രാവൽസിൻ്റെ പേര് വച്ചിട്ട്. ഹജ്ജ്, ഉംറ യാത്ര, അങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോയിട്ടുണ്ടാകും. എവിടെയാണ് എല്ലാവരും ഈ ഹജ്ജിന് പോകുന്നത്? എവിടെയാണ് കൂട്ടുകാർ പറയൂ, എവിടെയാണ്? മക്കത്ത്. എവിടെയാണ്? മക്കത്ത്. മക്കത്താണ് എല്ലാവരും ഹജ്ജിന് പോകാറുള്ളത്. ഈ മക്കത്ത് തന്നെ എല്ലാവരും പോകാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ എന്താണുള്ളത്? കൂട്ടുകാരെ, ആദ്യമായി മുസ്ലിങ്ങളുടെ ആദ്യത്തെ പള്ളി ഏതാണെന്നറിയോ? മക്കയിലെ കഅബയാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ പള്ളി. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ നമസ്കരിക്കാറുള്ളത്, അല്ലേ കൂട്ടുകാരെ? വീട്ടിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ മുസല്ല ഖിബിലയ്ക്ക് നേരെ തിരിക്കാറുണ്ട്. ആ ഖിബില ഏതാണ്? ആ ഖിബില ഏതാണ്? കഅബയാണ്. ആ കഅബയിലേക്കാണ് എല്ലാവരും എന്തിന് പോകാറുള്ളത്? ഹജ്ജിന് പോകാറുള്ളത്. കാരണം എന്തായിരിക്കും? കൂട്ടുകാർക്ക് ഞാൻ വളരെ കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? എങ്കിൽ ആ കഥ നിങ്ങൾ കേട്ടു നോക്കൂ. ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും പീസ് റേഡിയോ ചെവിയുമായി ചേർത്ത് വെച്ച് നോക്കൂ. ഞാൻ ആ കഥ, സുന്ദരമായ കഥ നിങ്ങൾക്ക് വിവരിച്ചു തരാം. കാലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്? അറിയുമോ? ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാകും. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. കൂട്ടുകാരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് ആസർ എന്നായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചപ്പോൾ കുഞ്ഞുമകനായിരുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാട്ടുകാർക്കിടയിൽ തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനായി. ആ പ്രവാചകൻ നാട്ടുകാർക്കിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും നല്ല മാർഗത്തിലേക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായി, ഒരു വാപ്പയായി. കല്യാണം കഴിഞ്ഞു, ഒരു വാപ്പയായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ പേരാണ്

അജറ ബീവി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞുമകൻ. ആ മകൻ്റെ പേരാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. കൂട്ടുകാരെ, ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടേക്കെന്നറിയുമോ? കൂട്ടുകാരുടെ അടുത്ത് ആ സ്ഥല എവിടെയെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ആരെങ്കിലും ഒരു കാടിനുള്ളിൽ കൊണ്ടാക്കിയാൽ നിങ്ങൾക്ക് പേടിയുണ്ടാകുമോ? ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലേ. എന്നാൽ ഇവിടെ നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ ഹാജറ ബീവിയെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും കൂടി ഹിജാസിലേക്ക് പുറപ്പെട്ടു. ഹിജാസ് എവിടെയാണെന്നറിയുമോ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകും സംസം കിണറിനെ കുറിച്ച്. ആ സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹിജാസ്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും ആ ഹിജാസിലെ ഒരു കാടുപ്രദേശത്ത് കൊണ്ടാക്കി. എന്നിട്ടവർക്ക് കുറച്ച് കാരക്കയുള്ള ഒരു സഞ്ചിയും അല്പവെള്ളവും മാത്രമുള്ള ഒരു തോൽപാത്രവും അവർക്ക് വേണ്ടി വെച്ചു കൊടുത്തു. ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ഷാമിലേക്ക് മടങ്ങവേ ഹജറ ബീവി അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, അല്ലയോ ഇബ്രാഹിം, ഞങ്ങളെ ഈ മലഞ്ചെരിവിൽ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് എവിടേക്കാണ് പോകുന്നത്? സ്വന്തം കുഞ്ഞുമകനെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുഞ്ഞുമകനെയും ഭാര്യയെയും ഒരു കാട്ടിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വളരെ വിഷമമുണ്ടായിരുന്നു. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഹാജറ ബീവി ഇങ്ങനെ ചോദിച്ചപ്പോൾ ദുഃഖത്താൽ തിരിഞ്ഞു നോക്കിയില്ല, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ ഹാജറ ബീവി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നെയും പൊന്നുമകനെയും തനിച്ചാക്കിയുള്ള അങ്ങയുടെ ഈ യാത്ര അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ? എന്നെയും എൻ്റെ കുഞ്ഞുമകനെയും ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ? അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ. അപ്പോൾ ഹാജറ ബീവി പറഞ്ഞു, എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടുകയില്ല. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരമാണെങ്കിൽ ആര് കാത്തു രക്ഷിച്ചുകൊള്ളും? അള്ളാഹു കാത്തു രക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞു ഹാജറ ബീവി? എങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനെയും ഭാര്യ ഹാജറ ബീവിയെയും അവിടെ തനിച്ചാക്കി പുറപ്പെട്ടു. മടങ്ങി വന്ന സ്ഥലത്തേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ പോയി. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അന്നപാനീയങ്ങൾ ഇല്ലാതെയായി. ഉമ്മയുടെ ഹാജറ ബീവിയുടെ മുലപ്പാലും വറ്റിത്തുടങ്ങി. ദാഹമടക്കാനാവാതെ കുഞ്ഞായ ഇസ്മായിൽ അലൈഹി സ്വലാം കരഞ്ഞു. വല്ല ഭക്ഷണപാനീയമോ അല്ലെങ്കിൽ ഭക്ഷണപാനീയം നൽകുന്ന ഒരാളെയോ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ ഹാജറ ബീവി സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടന്നു. ഇന്ന് ഹജ്ജിന് പോകുന്ന ഹാജിമാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സഫയും മർവയും എന്ന് പറയുന്ന രണ്ട് മലദിക്കുകൾ. ആ മലദിക്കുകളിലൂടെ നടക്കും. ഈ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കൂട്ടുകാരെ നമ്മളും ഹജ്ജിന് പോകുമ്പോൾ ഈ ഓർമ്മ നിലനിർത്താൻ വേണ്ടി, ഈ കഥയിൽ പറഞ്ഞ ഓർമ്മ നിലനിർത്താൻ വേണ്ടി സഫയുടെയും മർവയുടെയും ഇടയിലൂടെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ടുകിട്ടുമോ എന്ന പ്രതീക്ഷയിൽ എന്തു ചെയ്തു ഹാജറ ബീവി? പാവം കുഞ്ഞുമകൻ ഇസ്മായിൽ കരയുന്നത് കണ്ടിട്ട് അവനക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആ മല കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. അപ്പോൾ ആരെയും കണ്ടെത്താനായില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദാഹം സഹിക്കവയ്യാതെ
വളരെ ഒച്ചത്തിൽ കരഞ്ഞു കരഞ്ഞു അവശനായി കാലുകൾ ഭൂമിയിൽ പ്രതലത്തിൽ അടിച്ചു തുടങ്ങി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിന്നുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ച ആ പ്രതലത്തിൽ തൻ്റെ ചിറക് കൊണ്ട് മാന്തി അവിടെ നിന്ന് വെള്ളം വന്നു. അവിടെ നിന്ന് വെള്ളം വന്നു. ഇത് കണ്ട ഹാജറ ബീവിക്ക് സന്തോഷമായി. അവർ എന്തു ചെയ്തു? വേഗം ഓടി വന്ന് ആ വെള്ളം കുടിക്കുകയും മകനെ കുടിപ്പിക്കുകയും അവർ സന്തോഷവാന്മാരായി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുറേ കാലങ്ങൾക്ക് ശേഷം ഈ മകനെയും ഹാജറ ബീവിയെയും കാണുന്നതിനു വേണ്ടി തിരികെ വന്നു. ഈ സംസം കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മക്ക. ഈ കാലിട്ടടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചിറക് കൊണ്ട് മാന്തി വെള്ളം വന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് കൂട്ടുകാരെ സംസം കിണർ. ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ മക്കയിൽ നിന്ന് ആളുകൾ കച്ചവട സംഘ യാത്രക്കാർ എന്തു ചെയ്തു കൂട്ടുകാരെ? അവിടെ വന്ന് വെള്ളം കുടിക്കുകയും അവരുടെ ദാഹം അടക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾക്കെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വളരെ ബഹുമാനവും ആദരവും തുടങ്ങി. കാരണം അദ്ദേഹം കാലിട്ടടിച്ചപ്പോഴാണ് അവിടെ വെള്ളം വന്നതെന്ന് ആര് കരുതി? ഇവിടെ വന്നു പോകുന്ന ആളുകൾ കരുതി. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മലക്കുകളാണ് എന്തു ചെയ്തത്? ഇവിടെ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചിറക് കൊണ്ട് മാന്തി അവിടെ നിന്ന് വെള്ളം വന്നത്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പത്നി ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കാണാൻ മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്ക നിവാസികൾക്കിടയിൽ തൻ്റെ മകൻ സൗഭാഗ്യസിദ്ധനായ സ്ഥലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിക്കണ്ടു. മകനെ കാണാനും സംസം കിണറിൽ നിന്ന് അനുഗ്രഹം തേടാനുമായി നാനാ ദിക്കുകളിൽ നിന്നുമെത്തിയ വലിയ സന്ദർശ വ്യൂഹത്തെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അവിടെ ദർശിക്കാനായി. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വരികയും അങ്ങനെ കുറേ ആളുകൾ അവിടെ വന്നു പോവുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വന്നു. എന്ത് കൽപ്പന വന്നു? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ബാലനായ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും വിശുദ്ധ കഅബയുടെ നിർമ്മാണം തുടങ്ങി. ആളുകൾ ഹജ്ജിന് പോകുന്ന വിശുദ്ധ കഅബയുടെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ ആ കഅബയ്ക്ക് കുറേ അപരനാമങ്ങൾ വന്നു. ബൈത്തുല്ലാ, ബൈത്തുൽ ഹറാം, ബൈത്തുൽ അതീഖ് എന്നിവയാണ് കഅബയുടെ അപരനാമങ്ങൾ. കൂട്ടുകാരെ, അങ്ങനെയുള്ള കുറേ അപരനാമങ്ങൾ കഅബയ്ക്ക് വന്നു. എന്തൊക്കെ? ബൈത്തുല്ലാ, ബൈത്തുൽ ഹറം, ബൈത്തുൽ അതീഖ് എന്നിവയാണ് മൂന്ന് അപരനാമങ്ങളാണ് കഅബയ്ക്കുള്ളത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്രാഹീമും മകൻ ഇസ്മായിലും വിശുദ്ധ കഅബയുടെ എടുപ്പുകൾ പണിതുയർത്തിയ സന്ദർഭത്തിൽ അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, സർവജ്ഞനും എല്ലാം കേൾക്കുന്നവനുമായ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. രക്ഷിതാവേ, ഞങ്ങളെ നിനക്ക് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹത്തിന് ഉദയം നൽകണമേ. ഞങ്ങൾ ആരാധന കർമ്മങ്ങൾ കാണിച്ചു തരികയും പ്രായച്ചിത്തം ഞങ്ങൾ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടുതൽ കരുണ ചെയ്യുന്നവരുമാണ്. വിശുദ്ധ ഖുർആനിലെ കൂട്ടുകാരെ, രണ്ടാമത്തെ അധ്യായത്തിലെ 127-ാമത്തെ വചനമാണ്. കഅബയൊക്കെ ഇങ്ങനെ പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ച സന്ദർഭമാണ്. അങ്ങനെ കഅബയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള കഅബയുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം ആളുകളെയൊക്കെ എന്തു ചെയ്തു? ജനങ്ങളെ ഹജ്ജിന് വിളിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. വ്യത്യസ്ത നാടുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാൽനടയായും അനേകം വഴി ദൂരം പിന്നിട്ട് ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് കയറിയും തൽബീത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജ് കർമ്മം ചെയ്യുവാനെത്തി. ഇതാണ് കൂട്ടുകാരെ
ഹജ്ജിന് പോകാനുള്ള ചരിത്രം, നമ്മുടെ മുമ്പിലുള്ള ഒരു ചരിത്രം. കൂട്ടുകാർ, ഈ കഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ചു വെച്ചുകൊണ്ട് ഈ ഹജ്ജിന് പോകാൻ നമുക്കും സാധിക്കണം. നമുക്കും പോകണ്ടേ കൂട്ടുകാരെ ഹജ്ജ് ചെയ്യാൻ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ആ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി നിർമ്മിച്ച ആ കഅബയിൽ പോയി ഹജ്ജു ചെയ്യാൻ നമുക്കും കൂട്ടുകാരെ ആഗ്രഹമില്ലേ? അവിടേക്ക് കുറേ ആളുകളെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചു. അങ്ങനെ ആ കഅബയുടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ക്ഷണപ്രകാരം കുറേ ആളുകൾ അവിടെ ഹജ്ജ് കർമ്മം ചെയ്യാൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് വന്നു. എന്താണ് കൂട്ടുകാരെ തൽബിയത്ത്? ആ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത എന്നിങ്ങനെ തുടങ്ങുന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു എല്ലാവരും കൂട്ടുകാരെ ഹജ്ജിന് പോകാറുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തു ചെയ്തു? എല്ലാവരെയും ഹജ്ജിനേക്ക് വിളിച്ചു. അപ്പോൾ നമ്മളും ആ ഹജ്ജിന് പോകണോ കൂട്ടുകാരെ? ഹജ്ജിന് പോകണോ? നമുക്കും പോയി ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണെന്നറിയോ കൂട്ടുകാരെ? സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള മുസ്ലിങ്ങളാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ സമ്പത്തുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ നിന്ന് മക്കയിലേക്ക് പോകുവാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഓരോ മുസ്ലിമിൻ്റെ മേലും ഒരു പ്രാവശ്യം അതെന്താണ്? നിർബന്ധം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ആ ഹജ്ജിന് പോകണം. കൂട്ടുകാർ ഒരു ഗാനം ഒന്ന് ശ്രവിച്ചു നോക്കിയേ. ഹജ്ജിനെക്കുറിച്ചൊരു ഗാനം ഞാനൊന്ന് നിങ്ങൾക്ക് പാടിത്തന്നാലോ?

0: ീടാം അപ്പോ കൂട്ടുകാരെ, ഹജ്ജിന്റെ മാസം എപ്പോഴാണ്? ദുൽഹജ്ജ് മാസമാണ്. ഹജ്ജ് ഹജ്ജിൻ മാസം ദുൽഹജ്ജ്, മുത്തു റസൂലത് ചൊല്ലിയതാം. നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഈ ഹജ്ജിന് നമ്മൾ പോകണം. എല്ലാ ജനം ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ഹജ്ജിന് പോകണം. അപ്പോ എൻ്റെ പൂമരത്തണലിലെ കൂട്ടുകാർക്ക് അഞ്ചാമത്തെ പൂവും നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഈ ഹജ്ജാണ് നമ്മുടെ പൂവ്. ആ പൂവിലേക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും നമുക്ക് കഴിവുണ്ടായിക്കഴിഞ്ഞാൽ ആ ഹജ്ജിന് പോകൽ ഒരു പ്രാവശ്യം നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഹജ്ജിന് പോകാൻ തയ്യാറാകണം. നമ്മൾ വളർന്ന് വലുതായി ജോലിയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഹജ്ജിന് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഹജ്ജിന് പോയി അവിടുത്തെ കർമ്മങ്ങൾ ചെയ്ത് പാപക്കറകളൊക്കെ കളഞ്ഞ് നല്ല കുട്ടികളായി വരുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പൂമരത്തണലിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കുട്ടികളെ കൊണ്ട് എന്തായാലും കേൾപ്പിക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ് നബിയെ അറിയുക എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ.
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: നമ്മളിനി നുറുങ്ങുകളിലേക്കാണ് പോകുന്നത്.
3: ടി ചാണ്ടി രചിച്ചിട്ടുള്ള എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ഒരു ടൈറ്റിൽ വരുന്ന ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിൽ. നുറുങ്ങുകൾക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാട്.
4: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തു ചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തുചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുംതോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കൈയിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ട് രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളൂ. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
3: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നുറുങ്ങുകളിൽ ഇതുവരെ നമ്മൾ കേട്ടത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെയൊക്കെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം റേഡിയോ വൈബ്സിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ കേൾക്കാറുണ്ട്.
1: അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറൌഫ് അല്ലൈക്കമി തിരുവനന്തപുരമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ദുൽ ജലാലി വല്ലിക്രാം, മഹത്വമുടയവനും ആദരവുള്ളവനും എന്ന നാമവിശേഷങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ, അത് മഹത്വമേറിയതും പുണ്യമേറിയതുമാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഹിഫ്ള് ചെയ്യുക, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിനുതകുന്ന നന്മകളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ, അതും അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതും ഇമ്പമാർന്നതുമായ നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് ഈ നാമം എടുത്തു പറയുന്നത്. ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളത് എന്നാണ്. ദു എന്ന് പറഞ്ഞാൽ ഉള്ളത്, ഉടയവൻ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉള്ളത്, എന്തുള്ളത്? അൽ ജലാൽ, മഹത്വമുള്ളത്, വലിപ്പമുള്ളത് എന്ന അർത്ഥം. അപ്പോൾ അല്ലാഹു മഹത്വമുള്ളവനാണ്, മഹത്വമുടയവനുമാണ്. അതോടൊപ്പം വീണ്ടും പറഞ്ഞു, അൽ ഇക്രാം. ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവും സ്നേഹവുമാണ്. അപ്പോൾ അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറയുമ്പോൾ അല്ലാഹു മഹത്വമുടയവനും ആദരവുള്ളവനും സ്നേഹബഹുമാനമുള്ളവനും ഉടയവനുമാണ് എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളെ കൂടി ഇതിലെടുത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഈ നാമം നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു ദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹു മഹത്വമുടയവനാണ്, അതോടൊപ്പം അങ്ങേയറ്റം സ്നേഹവും ആദരവുമുള്ളവനാണ് എന്നതാണ് ഈ നാമം നമുക്ക് അറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, തിരുവചനങ്ങളിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളിൽ പ്രത്യേകം അതിന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളതും അള്ളാഹുവിനേറെ ഇമ്പമുള്ളതുമായ നാമമാണ് ദുൽ ജലാലി വൽ ഇക്രാം. അതുകൊണ്ട് തന്നെ ഈ നാമം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇടം പിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചാൽ, ആ നാമങ്ങൾ മുന്നെത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമേകുമെന്ന് കളവു പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അലിദു ബിയാദൽ ജലാലി വൽ ഇക്രാം, നിങ്ങൾ ആവർത്തിച്ച് തേടിക്കോളൂ, വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അലട്ടി അലട്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്? ബിയാദൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ആവർത്തിച്ച് അലട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ചെറിയ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് ആ വാശി പിടിച്ച് ഒരു കാര്യം നേടാൻ വേണ്ടി എത്ര കണ്ട് ആവർത്തിച്ച് അലട്ടി ചോദിക്കുന്നുവോ, അതുപോലെ ഒരു ചെറിയ കുട്ടി മാതാപിതാക്കളോട് കാര്യം നേടാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ഇരട്ടിച്ച് അതുപോലെ തന്നെ അലട്ടി ചോദിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല. അള്ളാഹു തിരസ്കരിക്കുകയില്ല, അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ആവർത്തിച്ചൊരു കാര്യം ആവശ്യപ്പെടുക, തേടുക, പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹു മാന്യനാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള ആദരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത്, തേടുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തിയോട് പല പ്രാവശ്യം ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തി ആദ്യമൊക്കെ തന്നെന്ന് വരാം, പിന്നീട് അത് തരാതെ വരും, അത് പിന്നെ പ്രയാസമാകും, പിന്നെ ബന്ധങ്ങൾക്ക് വിള്ളൽ വരും, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ ഉണ്ടാകും അല്ലേ. ഒരാൾ ഒരു കടം ചോദിച്ചു, ആദ്യം കൊടുത്തു എന്ന് വരും, അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ആവർത്തിച്ചു ചോദിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചു കൊടുക്കാനൊന്ന് വൈകി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ മടിക്കും. ഒരാളോട് തന്നെ പലയാവർത്തി ചോദിക്കുമ്പോൾ പിന്നീട് ആദ്യം കൊടുത്തൊരാവേശമോ ഒരു താല്പര്യമോ പിന്നീട് കൊടുക്കാൻ ഉണ്ടാവുകയില്ല. പിന്നീട് അതൊരു ശല്യമായി വർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മനോഗതിയാണ് മനുഷ്യന്മാർക്കുള്ളത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയില്ല. അള്ളാഹു സ്നേഹമുള്ളവനാണ്, കൊടുക്കാൻ കഴിവുറ്റവനാണ്, അവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അടിമകൾ എത്ര കണ്ട് റബ്ബിനോട് തേടുന്നുവോ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുവോ, അത്ര കണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു നൽകാൻ അള്ളാഹു തയ്യാറാണ്. അതുകൊണ്ട് ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു അങ്ങേയറ്റം അവൻ്റെ കരുണയും കൃപയും കടാക്ഷവും ഉള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം മഹത്വമുടയവനും ആദരണീയനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ തേടുന്നതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വതാല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യരോട് ഒരു കാര്യം ആവർത്തിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് വിരസത വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആവർത്തിച്ചു ചോദിക്കുന്നതിനനുസരിച്ച് റബ്ബിന് ഇഷ്ടം കൂടുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതും പ്രാർത്ഥിക്കുമ്പോൾ ദുൽ ജലാലി വൽ ഇക്രാം എന്ന പ്രാർത്ഥന മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നാമം പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇടം കൊള്ളണം. എന്ത്? ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇടം കൊടുക്കണം എന്നാണ്. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗം ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്, നിസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ കാണാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അവിടെയും അല്ലാഹുവിൻ്റെ ദുൽ ജലാലി വൽ ഇക്രാം എന്ന പ്രാർത്ഥനയെ, ആ നാമത്തെ എടുത്തു മുൻനിർത്തിക്കൊണ്ടാണ് നിസ്കാരശേഷം ഒരു നന്മ ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തു പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ നിസ്കാരം സ്വീകരിക്കപ്പെടണം, അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്ന നന്മകൾ സ്വീകരിക്കപ്പെടണം. അങ്ങനെ തുടങ്ങി എൻ്റെ നന്മകൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ ഈ പ്രാർത്ഥന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പ്രത്യേകം നിസ്കാരത്തിന് ശേഷം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനമുള്ളത്, നിന്നിൽ നിന്നാണ് രക്ഷയുള്ളത്, വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് ബറക്കത്തുള്ളത്, യാദൽ ജലാലി വൽ ഇക്രാം, മഹത്വമുടയവനെ, ആദരണീയനായവനെ അള്ളാഹുവേ എന്ന് പറഞ്ഞ് റബ്ബിലേക്കെല്ലാം സമർപ്പിച്ച് അള്ളാഹുവാണ് എല്ലാത്തിനും ഉടമസ്ഥൻ എന്ന ഒരു സമർപ്പണ ബോധത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നാണ്. മറ്റൊരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പഠിപ്പിച്ചു തന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ല അൻതൽ ഹന്നാൻ അൽ മന്നാൻ ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം. ഈ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല തട്ടിക്കളയുകയില്ല എന്നാണ്. ചോദിച്ചാൽ ഉത്തരമേകുന്ന പ്രാർത്ഥന എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണമെന്ത്? ദുൽ ജലാലി വൽ ഇക്രാം എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മഹത്വമുടയവനാണ്, ആദരണീയനാണ്. അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. ആ രൂപത്തിൽ റബ്ബിനെ പ്രകീർത്തിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആ റബ്ബ് നമുക്ക് ഉത്തരമേകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ ദുൽ ജലാലി വൽ ഇക്രാം എന്ന ആയത്ത് വന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വജുഹു മാത്രം, മുഖം മാത്രം അവശേഷിക്കുന്ന, കുല്ലുഹും അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അന്ത്യനാൾ സംഭവിക്കാനുണ്ട്. അന്ന് അള്ളാഹു മാത്രം ബാക്കിയാകുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗനിവാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു അധ്യാപനമുണ്ട്. സ്വർഗനിവാസികളെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എല്ലാവിധ ആസ്വാദനങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അവിടെ പ്രയാസമില്ല, പ്രശ്നമില്ല, മരണമില്ല, നരയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, നഷ്ടപ്പെടുന്നൊരു സാഹചര്യമില്ല. എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹങ്ങൾ നിറച്ച ആ സ്വർഗം, എന്താണോ മനസ്സാഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ സ്വർഗനിവാസികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തൃപ്തിയടഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഒന്നടങ്കം പറയുന്നതാണ് റളിയത്തു റബ്ബി, റബ്ബെ ഞങ്ങൾ തൃപ്തരാണ്. ഇനി എന്തെങ്കിലും അധികരിച്ചു വേണമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമ്പോൾ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് ഞങ്ങൾക്ക് വിജയം നൽകിയില്ലേ റബ്ബേ, ഇത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ റബ്ബേ. ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമം മുൽക്കൻ കബീറ, ഒരിക്ക കണ്ണടച്ചിട്ട് തുറക്കുമ്പോഴേക്ക് ആദ്യം കണ്ടതിനേക്കാൾ വമ്പിച്ചതായ സാമ്രാജ്യമായി മാറിയ ആ പ്രവിശാലമായ സ്വർഗത്തെയാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. ആ ആസ്വാദനത്തിനിടയിൽ അള്ളാഹു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും അധികരിച്ചു വേണോ? ഇവരൊക്കെ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ അടിമകളും ആ സ്വർഗനിവാസികളും തമ്മിലുള്ള മറയായ ആ മറയെ, ഫയക്ഷിഫുൽ ഹിജാബ്, അതിനെ നീക്കും. ആ മറയെ നീക്കും. അള്ളാഹു സുബ്ഹാനഹു വതാലയെ, അവൻ്റെ തിരുമുഖത്തെ വിശ്വാസികൾ ദർശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞുപോയല്ലോ, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ ഈ ആയത്ത് നമുക്ക് പ്രസക്തമാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, റബ്ബിൻ്റെ വജ്ഹു മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ആ വജ്ഹ്, അതിൻ്റെ വിശേഷണം എന്താണ്? ദുൽ ജലാലി വൽ ഇക്രാം, അത് ഏറ്റവും പ്രൗഢിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ മഹത്വമേറിയ മുഖവുമായിക്കൊണ്ട്, അതുപോലെ തന്നെ ആദരണീയമായ മുഖവുമായിക്കൊണ്ടായിരിക്കും അള്ളാഹു അവശേഷിക്കുക എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുമുഖം അത് ആദരണീയവും മഹനീയവുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശേഷണമായി ഉൾക്കൊള്ളുന്ന ഈ രണ്ട് നാമം, അത് നമ്മൾ തിരിച്ചറിയണം. ദുൽ ജലാലി വൽ ഇക്രാം. അതോടൊപ്പം ഈ നാമത്തെ പഠിക്കുമ്പോൾ ആ നാമത്തിൻ്റെ തേട്ടം അള്ളാഹുവിനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നൽകാനും ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദിക്റിലൂടെ, പ്രകീർത്തനങ്ങളിലൂടെ റബ്ബിനെ മഹത്വപ്പെടുത്താൻ, മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥന വേളകളിൽ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉരുവിടാൻ, നമ്മുടെ ദിക്റുകൾ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിലക്കുമുള്ള ആവശ്യങ്ങൾ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ അളമത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിൻ്റെ പ്രൗഢിയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രകീർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനെ വകവെച്ചു കൊടുക്കേണ്ട എല്ലാവിധ അള്ളാഹുവിന് മാത്രമായതിനെയും അള്ളാഹുവിന് വകവെച്ചു കൊടുത്ത് അവനെ മഹത്വവൽക്കരിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും അവനെ ആ രൂപത്തിൽ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും അതുപോലെ തന്നെ ഇക്റാമും എല്ലാം നമ്മൾ വഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്തെയും നമ്മുടെ കർമ്മ മേഖലകളെയും ആ രൂപത്തിൽ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വമുടയവനാണ്, ആദരവുള്ളവനാണ്, ആദരവ് നൽകപ്പെടേണ്ടവനുമാവനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആദരിക്കപ്പെടേണ്ടതാണ്. അള്ളാഹുവിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്വവൽക്കരിക്കണം. അവൻ അങ്ങനെയെങ്കിൽ സൃഷ്ടികളെയും ആദരിക്കും ബഹുമാനിക്കുന്നതാണ്. വലക്കത് കറം ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു തആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. ആ ആദരവും ബഹുമാനവും വിശ്വാസികളായ നമുക്ക് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ റബ്ബിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വകവെച്ചു കൊടുക്കേണ്ടതെല്ലാം വകവെച്ചു കൊടുക്കുവാനും റബ്ബിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ച് പ്രകീർത്തിച്ച് അവന് കൊടുക്കേണ്ട ഹക്കുകൾ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കേവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, നമ്മൾ ഓരോ ദിവസവും റേഡിയോ വൈബ്സിലൂടെ നമ്മൾ ഓരോ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ദുൽ ജലാലി വൽ ഇക്റാം എന്ന വിഷയത്തിലുള്ള അബ്ദുറൗഫ് അല്ലിക്കമി തിരുവനന്തപുരത്തിൻ്റെ സംസാരമാണ്. ഇനി നമ്മൾ ഒരു കഥയിലേക്കാണ് പോകുന്നത്. കഥ പറയാം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് വി ടി അബ്ദുൽ സലാം. ഇൻഷാല്ലാ നമുക്ക് കഥ പറയാമിലേക്ക് കടക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ കേൾക്കല്ലേ? എല്ലാവരും റെഡിയാണോ? വിശ്വാസമാണ് പ്രിയപ്പെട്ടത്. കഥയുടെ പേരിതാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച പ്രമുഖനായ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്? അദ്ദേഹത്തിൻ്റെ ചരിത്രം മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നോക്കേ, 17-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയാണ്. സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മയെ എന്തോരം സ്നേഹിച്ചിരുന്നോ, അവർക്ക് മകനോടും അതുപോലെ വലിയ സ്നേഹമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ശിർക്കിൽ ഉറച്ചു നിൽക്കുകയും മകനോട് ഇസ്ലാമിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ അവർ ആവശ്യപ്പെട്ടു കൊണ്ടേയിരുന്നു. എന്താ ശിർക്കിൽ ഉറച്ചു നിൽക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുക എന്ന റസൂല് പറഞ്ഞ സന്ദേശത്തിലേക്ക് വന്നതോടുകൂടി അള്ളാഹു മാത്രം പോരാ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളും വേണം, അവരോടും പ്രാർത്ഥിക്കണം എന്ന ഒരു വിശ്വാസം മക്കത്തെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പുറമെ മറ്റു പലരോടും വിളിച്ച് പ്രാർത്ഥിക്കൽ. അപ്പം ആ പഴയ വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ നിലനിന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കൂടെ വന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? ഉമ്മ ഓരോ ദിവസം എതിർപ്പുകളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു മകനെ തിരിച്ചു കൊണ്ടുവരാൻ. എന്തിലേക്കാ തിരിച്ചു കൊണ്ടുവരുന്നത്? ശിർക്ക് ചെയ്യാൻ, അള്ളാഹുവിനെ വിടാൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എത്ര എതിർപ്പുകൾ അധികരിച്ചപ്പോഴും മകൻ ഒരിക്കലും അതിലേക്ക് തിരിച്ചുപോയില്ല. അവസാനം ഉമ്മ എന്തു പറഞ്ഞുന്നോ, മകൻ പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു മടങ്ങുന്നതുവരെ ഞാനിനി ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു, ശപഥം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി, ഉമ്മയുടെ ശാരീരികാവസ്ഥ ആകെ മാറിപ്പോയി. സഅദ് റളിയല്ലാഹുവിൻ്റെ നേരെ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും അതിനേക്കാൾ മൂർച്ചയിൽ പതിച്ചുകൊണ്ടിരുന്നു. ഉമ്മ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിക്കും അത്തരം വിഷയത്തിൽ ഉമ്മ പറയുന്നത് കേൾക്കണോ? വേണ്ട എന്ന് ഈ സംഭവം നമ്മൾ അറിയിക്കുന്നു. അള്ളാഹുവിനും റസൂലിനും എതിരെ എത്ര പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പി പറഞ്ഞാലും അത് മാത്രം നമ്മൾ അനുസരിക്കേണ്ടതില്ല. അതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഅദിനെ ഉമ്മ നന്നായിട്ട് ശകാരിച്ചു, ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. സഅദ് റളിയല്ലാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്നൊട്ടും മാറ്റുണ്ടായില്ല, അട്ടിയുറച്ചു നിന്നു. ഒരാൾക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. തന്നേക്കാൾ പ്രിയങ്കരമായ ഒരു വിശ്വാസമാണ് തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ താനും നേടിയിരിക്കുന്നതെന്നും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല എന്നും തിരിച്ചറിഞ്ഞപ്പോ അവസാനം സാദർ റളിയല്ലാഹുവിൻ്റെ ഉമ്മ അവർ ഭക്ഷണം കഴിക്കാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കൂല സാദ് പിന്മാറുന്നതുവരെ എന്ന ശബദത്തിൽ നിന്ന് സാദർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ആ ശബദത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആ ഉമ്മ ശബദത്തിൽ നിന്ന് പിന്മാറി. കാരണെന്താ? സാദർ റളിയല്ലാഹു പറഞ്ഞ ഉമ്മനോട് ഏറ്റവും ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹ് റസൂലിനെ വിടൂല, അതിന് ഉമ്മയോടുള്ള സ്നേഹം ഒരു തടസ്സമല്ല എന്ന് സാദർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ നോക്കേ, നമ്മൾ എന്തൊക്കെ ഇതിൽ നിന്ന് പഠിക്കുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഉമ്മയോടും ഉപ്പയോടാണോ? അല്ല, ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടും റസൂലിനോടും. അവർക്കെതിരാവുന്ന, അവർക്കിഷ്ടമില്ലാത്തൊരു കാര്യവും ആർക്കു വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് വേണ്ടിയും ചെയ്യാൻ പാടില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത കഥ പറയാം എപ്പിസോഡിൽ, പുതിയ ചരിത്രകഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് സലാം സാറുടെ കഥ പറയാം സെഷൻ എന്നുള്ളത്. ഇന്ന് അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന നോവലിലെ 17-ാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി ജനക്ഷേമത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്.
3: ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചും റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ജനക്ഷേമം. ഇന്ന് ശരിക്കും ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാഹനങ്ങളുടെ AC എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകളാണെങ്കിലും വലിയ വലിയ കാമ്പുള്ള അല്ലെങ്കിൽ നമുക്കൊരുപാട് ഉപകാരപ്പെടാൻ പറ്റുന്ന കുറേ പ്രോഗ്രാമുകളാണ് ജനക്ഷേമത്തിലൂടെ. ഇന്ന് ഈ പറഞ്ഞ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ജനക്ഷേമത്തിൽ നമ്മുടെ കൂടെ?
1: യൂനുസ് പി മുസ്തഫ, അതുപോലെ തന്നെ മുഹമ്മദ് അലി നെടുവഞ്ചേരി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. കാർ AC യുമായി ബന്ധപ്പെട്ട 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നമ്മുടെ സംശയങ്ങളും അതുപോലെ അതിൻ്റെ ഉപയോഗരീതികളും പരമാവധി 1-ാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ പകർന്നു കഴിഞ്ഞു. ഇനി 7-സീറ്റർ പോലുള്ള വാഹനങ്ങളിൽ ബാക്ക് വിൻഡോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച മുന്നോട്ട് നയിക്കാം. ഇന്നും നമ്മോടൊപ്പം ചേർന്നത് കാർ ഡീലർഷിപ്പിലെ സർവീസ് മാനേജർ കൂടിയായ പട്ടാമ്പി സ്വദേശി യൂനുസ് പി മുസ്തഫയാണ്. നമുക്ക് ഈ 7-സീറ്റർ വാഹനങ്ങളിൽ ഫ്രണ്ടിലും അതുപോലെ റിയറിലൊക്കെ ഇതിൻ്റെ വിൻഡുകൾ കാണാറുണ്ട്. ആ ഒരു ഇതിലെ 2 കംപ്രസറാണോ? എന്താണ് അതിൻ്റെ ഒരു പ്രവർത്തനം? എന്തിനാണ് അതിൻ്റെ റിയറിലും കൂടി AC ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്.
8: തീർച്ചയായും, അതിൽ നമുക്ക് സാധാരണ ഒരു സ്മോൾ സെഗ്മെൻറ്റ് വെഹിക്കിൾ, ഒരു 5-സീറ്റർ വെഹിക്കിളുകളിലൊക്കെ നമുക്ക് സാധാരണയായിട്ടൊരു 5 പേരാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അവർക്ക് നോർമലി ഒരു സിംഗിൾ AC കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ AC നമ്മൾ പറഞ്ഞു അതിൻ്റെ കംഫർട്ടാണ് മെയിനായി. നമുക്ക് ആ യാത്രക്കാർക്ക് എല്ലാവർക്കും ആ ഒരു സുഖത്തിൽ തന്നെ നമുക്ക് ആ യാത്ര ചെയ്യാൻ കഴിയണം. അതിൽ കുറച്ചും കൂടെ 7-സീറ്റർ ആയി വരുമ്പോൾ നമ്മൾ ഈ നോർമൽ സീറ്റിൻ്റെ പുറകിലേക്കൊരു സീറ്റും കൂടെ വരും,
7: സ്പേസ്
8: കൂടും. ഈ ഫ്രണ്ടിൽ നിന്നുള്ള എയറ് പുറകിലേക്ക് തണുത്ത് അത് പുറകിൽ വരെ എത്തുന്ന ഒരു സംവിധാനം. ഫ്രണ്ട് AC മാത്രമുള്ള മോഡലുകളും അതിലുണ്ട്, 7-സീറ്ററിലും അത് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് അതുപോലെ ആ കംഫർട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് ആയിട്ടൊരു AC സിസ്റ്റം മീൻസ് അതിൽ ഇവാപറേറ്ററും അതിൻ്റെ ഒരു സെപ്പറേറ്റ് എന്തൊക്കെ ഫ്രണ്ടിൽ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? കംപ്രസർ മാത്രം ഒന്നേ വരുന്നുള്ളൂ AC നോർമലി. ഒരു കംപ്രസർ സാധാരണ AC ഇപ്പോൾ ഡുവൽ AC ആണെന്നുണ്ടെങ്കിലും സിംഗിൾ AC ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ പറ്റും നമുക്ക് കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്. നമ്മൾ നെറ്റ് പോലെ അതിൽ ഫിൻസ് ആണ് നമ്മൾ കാണുന്നത്. ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റിൽ കാണാൻ കഴിയുന്ന അതിന് എഞ്ചിൻ്റെ ഭാഗത്തായിട്ട് കംപ്രസർ ഉണ്ടാവും, ഒരു AC കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് അതിൽ വരുന്നുണ്ട്. അതിനുശേഷം ഡാഷ് ബോർഡിനകത്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നത്, ഇവാപറേറ്റർ. അങ്ങനെ ഒരു പാർട്ടും കൂടെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള കമ്പണീസ്. അതിന് പുറമെ പൈപ്പുകളും ട്യൂബുകളും ബ്ലോവർ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ പുറകിലേക്ക് കൂടെ AC നമ്മൾ ആ കൂളിംഗ് എഫക്റ്റും ഈ എയർ കണ്ടീഷനിങ്ങും പ്രോപ്പറായി നടക്കാൻ വേണ്ടി പുറകിലും ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഇവാപറേറ്റർ നമ്മൾ വാഹനത്തിൻ്റെ നമ്മൾ റൈറ്റ് സൈഡിലാണ് സാധാരണയായിട്ട് കാണാം, ഏറ്റവും പുറകിലെ ഭാഗത്തിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതേ ഫംഗ്ഷൻ തന്നെ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്നും എയർ നമുക്ക് നമ്മൾ തന്നെ ജസ്റ്റ് വെന്റുകളുടെ എ സി വെന്റ് എന്നാണ് നമ്മൾ ആ എയർ വരുന്ന ഭാഗത്തിന് പറയാം. എ സി വെന്റിലൂടെ നമുക്ക് നമ്മൾ ആ തണുത്ത എയർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സംവിധാനം ശരിക്കും നമുക്ക് അതിൽ പുറകിലിരിക്കണ പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ
9: പറ്റും.
8: അതിൽ ബ്ലോവർ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മളെ ഫാനിന്റെ സ്പീഡ്, നമ്മൾ റെഗുലേറ്ററിൽ വീട്ടിലെ ഫാന് തിരിക്കുന്ന അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോവറിലെ ഓരോ ഫാനിന്റെ നമുക്ക് നോർമലി സ്പീഡ് കൺട്രോൾ ചെയ്യാം. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളിങ് ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. ബട്ടണായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ അതിൽ കാണിക്കാം എത്ര സ്പീഡിലാണത്, നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും.
9: ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോൾ ഇതിലും തന്നെ ഈ ഓട്ടോമാറ്റിക് എ സി പല ആളുകളും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം അവനെ വിചാരിച്ച രീതിയിലൊരു കാറ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതിൽ പ്രസ് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് എ സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ, ഒരു ടിപ്സ് കൊടുത്താൽ നന്നായിരിക്കും. ശരി,
8: ഓട്ടോമാറ്റിക് എ സി നമ്മൾ മെയിനായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെമ്പറേച്ചറിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. അത് ആ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും എ സി സിസ്റ്റം, അതിലേക്ക് എപ്പോഴും ആ ടെമ്പറേച്ചർ മീറ്റ് ചെയ്ത്
9: കൊണ്ടുപോകും.
8: അപ്പോൾ നമ്മളൊരു 24 ഡിഗ്രി സെൽഷ്യസ് എനിക്ക് എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് തണുപ്പ് വേണ്ടത്. അതിപ്പം ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. നമ്മളത് കൂട്ടി, നമ്മളാ നോബ് ഉണ്ടല്ലോ ഒരു ബ്ലൂ കളറ്, അതുപോലെ വൈറ്റ് റെഡ് ആയിട്ടുള്ള ആ നോബ്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും ബ്ലൂവിലെ ഏറ്റവും
9: ടോപ്പിൽ,
8: അപ്പോഴാണ് നമുക്ക് ആ കൂളിംഗ് കിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
9: അതിനനുസരിച്ച്
8: വരും
9: ഫാനും കാര്യങ്ങളും.
8: ഫാന് മാത്രമല്ല, ഫാനിന്റെ സ്പീഡ് മാറുന്നതും എ സിയുടെ മോഡ് മാറുന്നു.
9: ഫേസ് മോഡ്,
8: അതുപോലെ മുഖത്തേക്ക് വരുന്ന എയർ, കാലിലേക്ക് വരുന്ന ലെഗ് മോഡ്, അത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടുവരും. അതിൽ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓട്ടോമാറ്റിക് എ സി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെമ്പറേച്ചർ വേണ്ടത്ര വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഫാന് ബ്ലോവർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എ സി ഓട്ടോമാറ്റിക് കട്ട് ആവും, അത് മാനുവൽ മോഡിലേക്ക് മാറും.
9: ഓട്ടോ എ സി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫാനിന്റെ സ്പീഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആ ഓട്ടോ കട്ടായിട്ട് ഫാന് സ്പീഡ് കൂടിയിട്ട് അങ്ങനെ ഒരു ലെവലിൽ നിൽക്കും. അത് വീണ്ടും ഓട്ടോക്ക് ആക്കണമെങ്കിൽ ഓട്ടോയിലാക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഫാൻ സ്പീഡ് ആ ഒരു ആക്ച്വൽ എത്രയാണോ വേണ്ടത് ആ ലെവലിലേക്ക് ഓട്ടോമാറ്റിക്.
8: പിന്നെ അതേപോലെ നമുക്കപ്പോൾ തോന്നുകയാണ് കാലിലേക്ക് കുറച്ച് എയർ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നി, കാലിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് മോഡ് കട്ടായി പോകും.
9: ഓ ശരി, അങ്ങനെ.
8: അപ്പോൾ മോഡുകളിൽ നമ്മൾ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യുക, ടെമ്പറേച്ചർ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടുള്ളൂ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ.
9: ഓക്കെ,
8: അത് അതിനൊരു നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന സമയത്ത്
9: യാത്രയില്ല ശരിക്കും. കാരണം മറ്റിപ്പോ നമ്മള് മാനുവലി എപ്പോഴും വരുന്നുണ്ട്, ഹൈ കൂള് വന്നിട്ട് പിന്നെ കുറെ നേരം ഓഫാക്കി ഇടുക, ആ ഒരു പ്രയാസം ശരിക്കും
8: ഓട്ടോമാറ്റിക് ആ പ്രവർത്തനം അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്തോളും. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഉപയോഗം എപ്പോഴാണ് നമുക്ക് അറിയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത്,
9: ഇപ്പോൾ
8: ഒരു ഹിമാചലിലോ ലഡാക്കിലോ ആളുകൾ യാത്ര ടൂറൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോകുമല്ലോ, നമുക്ക് അവിടെ എങ്ങനെയാണ് ഈ, കാരണം അവിടെ തണുപ്പിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാം, എനിക്ക് ഇത്ര ടെമ്പറേച്ചർ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഒരു 27 അല്ലെങ്കിൽ 28-30 നല്ല കുറച്ച് കൂടുതൽ ഹീറ്റാണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്ത് ഓട്ടോ ബട്ടൺ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ആ യാത്ര നമ്മൾ നേരെ ഇപ്പോൾ താർ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു സമ്മർ സീസണിലുള്ള ഒരു ഹോട്ട് ഏരിയയിലാണ് നമുക്ക് അവിടെ വേണ്ടത് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ടൊരു 25 ഡിഗ്രി അല്ലെങ്കിൽ 24 ഡിഗ്രി കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പോൾ നല്ല ഫീലിംഗ് ആവും. അത് നമ്മൾ ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തണുപ്പായി വന്നോളൂ.
9: ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ശ്രദ്ധയിൽ വന്നൊരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ ആളുകൾ ഹീറ്റർ ഇടുമ്പോൾ എ സി ബട്ടൺ ഓഫ് ചെയ്യും, അതിൽ ശരിക്കും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്.
8: നോർമലി അതിൽ ഈ എ സിയുടെ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലേ എയർ കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്, ഹീറ്റിംഗ് അതുപോലെ വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ഈ ഒരു സിസ്റ്റമാണ് നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ എ സി ഓണാക്കി കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമിഡിറ്റി മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഹീറ്റ് എന്ത് ചെയ്യാം, ഹീറ്റ് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല ചൂട് വരും, ആ ചൂടിന് എന്ത് ചെയ്യാം, നമുക്ക് എ സി ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ കംഫർട്ടാണ് അവിടെ. എ സിയും കൂടെ ഓണാകുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. എ സി ഓൺ ആകുമ്പോൾ എൻജിൻ കമ്പാർട്ട്മെന്റ് എന്നൊരു ശബ്ദം വേറെ വരും,
9: അഥവാ
8: കംപ്രസർ പ്രവർത്തിക്കുന്ന ഒരു ശബ്ദം വരും. ഈ എ സി ഹീറ്റർ എന്നുള്ളത് എ സിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം വരുന്നില്ല. മീൻസ് അത് ഹീറ്റർ എന്നുള്ളത് സെപ്പറേറ്റ് എൻജിനിലെ
9: എൻജിന്റെ
8: കൂളന്റിന്റെ ഒരു ഹീറ്റ് ഉപയോഗിച്ചിട്ട് അതിലൂടെ ഒരു ഹീറ്റർ കോയിൽ എന്നിട്ടൊരു പാർട്ട് ഉണ്ട്, അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാം
9: ഹീറ്റ്.
8: നോർമലി അതെപ്പോഴും അതിലൂടെ ഹീറ്റിംഗ് പാസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റർ കോയിൽ എന്നിട്ട് ഡാഷ്ബോർഡിനകത്തൊരു പാർട്ടുണ്ട്, അതിലൂടെ ഹീറ്റിംഗ് ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഡാഷ്ബോർഡിനകത്ത് നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് അതിനുള്ളിലാണ് ഓരോ ഷട്ടർ മെക്കാനിസം ആണ് ഇതിലുള്ളത്, ഓരോ ഷട്ടറുകളാണ്. നമ്മളിപ്പം ഈ നമ്മൾ കംപ്ലീറ്റ് ഈ റെഡ് കളറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്
9: ഹീറ്ററിന്റെ
8: ഭാഗം ഫുള്ളായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് എ സി എന്നുള്ള സംഭവം ഫുള്ളായിട്ട് അതിലൂടെ പാസ് ചെയ്യും. ഹീറ്റിംഗ് ഒരു ഏരിയയിലൂടെ അങ്ങനെ പാസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ചൂടുകാറ്റ് കിട്ടുന്നത്. അത് ഏറ്റവും ബാക്കിൽ മീൻസ് നമ്മൾ ബ്ലൂ കളറിൽ ഏറ്റവും താഴെ കൊണ്ടു നിൽക്കണമെങ്കിൽ ഹീറ്റിലൂടെ പാസ്സാവാതെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ടുള്ള, അതാണ് തണുപ്പ് കാറ്റ്. ഇപ്പൊ എ സി എപ്പോഴും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ മാനേജ്മെന്റും ഒക്കെ അതിൽ നടന്നോളും. ഇവാപറേറ്റർ അതിന്റെ ഫങ്ഷനിങ് ഒക്കെ അതിൽ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യുള്ളൂ. മറ്റേത് നമുക്കൊരു ഒരു കംഫർട്ട് ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യും ഹീറ്ററിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, എ സി ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ.
9: പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോ ഈ ഇപ്പൊ കാറിൽ പൊതുവെ അതിന്റെ മാറ്റ് വൂളൻ മാറ്റാണ് ശരിക്ക് കമ്പനി വരുന്നത്. പക്ഷെ പല ആളുകളും ഇന്ന് ആക്സസറീസിൽ പോയിട്ട് പ്ലാസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് ആകെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ അതിൽ ശരിക്ക് നമ്മുടെ എ സിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് നമ്മൾ റബ്ബർ മാറ്റ് അല്ലെങ്കിൽ സോറി റബ്ബർ അല്ല, നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് മാറ്റ് വിരിക്കുന്നു, എന്നാൽ വൂളൻ മാറ്റാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്ലാസ്റ്റിക് മാറ്റോട് കൂടി നമ്മളിതുവരെ മാനുഫാക്ചറർ ഇറക്കിയത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് ശരിക്കും ആ വൂളൻ മാറ്റ് അല്ലെങ്കിൽ എ സിയിലെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പോയിന്റ്സ്?
8: നമ്മൾ ഈ മാറ്റ് വെഹിക്കിൾ നമ്മൾ പുതുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിൽ വൂളൻ മാറ്റാണ് ഉണ്ടാവുക. അത് മൈക്രോ ഡസ്റ്റ് ആയിട്ടുള്ള അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ വൂളൻ മാറ്റ് പിടിച്ചെടുക്കും. നമ്മൾ മാറ്റിൽ എപ്പോഴും നോക്കിയാലും കാണാം പൊടി ഇങ്ങനെ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. നമ്മളൊരു ഭംഗിക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളില് പ്ലാസ്റ്റിക് മാറ്റ് വിരിക്കും.
9: ഭംഗി എന്നുള്ള ഉപരി എന്താ വെച്ചാൽ
8: ക്ലീനിങ്, അത് ക്ലീനിങ് എളുപ്പമാണ് എന്നുള്ള ഒരു ഉപയോഗം അതിനുണ്ട്. പക്ഷെ ഈ ഒരു മൈക്രോ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വൂളൻ മാറ്റ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാലില് നമ്മള് ഇപ്പൊ ചെരുപ്പിലാണെങ്കിലും ഷൂവിലാണെങ്കിലും വരുന്ന പൊടി അതൊക്കെ അത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വൂളൻ മാറ്റ് അത് കംപ്ലീറ്റ് പിടിച്ചെടുക്കും. എ സിയുടെ സമയത്ത് അത് അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. ഇത് വൂളൻ മാറ്റ് അല്ലാതെ നമ്മളൊരു പ്ലാസ്റ്റിക് മാറ്റ് ആണ് ഇട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പൊടി എന്ത് ചെയ്യും, എ സി വർക്ക്
9: ചെയ്യുന്ന
8: അത് ഈ ഈ എയർ ആണ് എന്ത് ചെയ്യാ നമ്മൾ സർക്കുലേഷനിൽ വരിക. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ പൊടിയൊക്കെ കൂടുതലുള്ള അവസ്ഥയാണ് നമ്മൾ ഡസ്റ്റി എയർ ശ്വസിക്കേണ്ടി വരും. ചില ആളുകൾക്ക് തുമ്മലൊക്കെ വരും. അപ്പോ അത് ഒരു പരിധി വരെ ഈ വൂളൻ മാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ അത് കൂടാതെ ഈ പൊടി പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൽ നമുക്ക് എ സി ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട് ക്യാബിൻ എയർ ഫിൽട്ടർ വരുന്നുണ്ട്. അതിൽ എ സിയിലൊരു ആ ഫിൽട്ടർ പെട്ടെന്ന് ബ്ലോക്ക് ആവാനും കൂടുതൽ പൊടി വരുന്ന സമയത്ത്
9: നമ്മൾ പ്ലാസ്റ്റിക് ഡീലാവുമ്പോൾ എന്ത് ചെയ്യും, പൊടി അവിടെ തങ്ങി നിൽക്കുക, അവിടെ അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കൂല. അഥവാ എയർ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അതിന് ഇളക്കം സംഭവിക്കും. ഒരു പക്ഷേ നമ്മളെ ഈ ഫിൽട്ടറിൽ വന്ന് അടയാൻ സാധ്യതയാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പീരിയോഡിക് മെയിൻ്റനൻസ് ഈ എ സിയുമായി ബന്ധപ്പെട്ട് പീരിയോഡിക് മെയിൻ്റനൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത്?
8: നമ്മൾ ഈ എ സിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പറഞ്ഞിട്ട് നമുക്ക് എ സി സിസ്റ്റത്തിൽ വരുന്നില്ല. പ്രിവെൻറ്റീവ് നമ്മൾ സാധാരണ ഒരു വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ കിലോമീറ്റർ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര സമയമാകുമ്പം കുറേ ഐറ്റംസ് മാറാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യും. എ സി സിസ്റ്റത്തിൽ നമുക്ക് നോർമലി വരുന്ന ആകെ ചെക്ക് ചെയ്യാനുള്ള കാര്യം ഒന്ന് എ സി ഫിൽട്ടറിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ പഴയകാലത്തെ വാഹനങ്ങളിലൊന്നും എ സി ഫിൽട്ടർ ഇല്ല, ഓപ്ഷണലായിരുന്നു. എ സി ഫിൽട്ടർ നമുക്ക് എ സിയുടെ പെർഫോമൻസ് കൂട്ടാനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പെർഫോമൻസ് കൂട്ടാനോ വേണ്ടിയിട്ടില്ല, നമ്മളെ സേഫ്റ്റിക്കാണ് എ സി ഫിൽട്ടർ. ഈ എ സി ഫിൽട്ടറിൻ്റെ ഒരു ഫങ്ഷനിങ് തന്നെ എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യും, മൈക്രോ ആയിട്ടുള്ള ഡസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിൽട്ടറിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എ സി ഫിൽട്ടറിൻ്റെ രണ്ട് ടൈപ്പ് നമ്മൾക്ക് ക്യാബിൻ എയർ ഫിൽട്ടർ ആയിട്ട് വരുന്നുണ്ട്, പോളൻ ടൈപ്പ് ഫിൽട്ടർ ഉണ്ട്.
9: ഇപ്പോൾ വരുന്ന
8: മൈക്രോ ആയിട്ടുള്ള ഡസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എ സി ഫിൽട്ടർ അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് ആ എയർ കിട്ടുള്ളൂ. അപ്പോൾ പുറമേ നിന്ന് ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഫിൽട്ടറിങ് നടത്തിയതിനു ശേഷം ഫ്രഷ് എയറാണ് നമ്മൾ ശ്വസിക്കാനാണെങ്കിലും അത് എടുക്കുന്നത്. അപ്പം ഈ എ സി ഫിൽറ്റർ ക്ലോഗ് ആകുക അല്ലെങ്കിൽ ഡസ്റ്റി കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇൻ്റർവെല്ലിൽ നിന്ന് നോക്കി, അഥവാ എ സി ഫിൽറ്റർ ക്ലോഗ് ആയി എന്ന് മനസ്സിലാക്കുക ഒന്നുണ്ടെങ്കിൽ എയർ നമ്മൾ ബ്ലോവറിലെ എയർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ഫാൻ സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല, അപ്പോൾ ഒരു ബ്ലോക്കായ ഫീലിംഗ് വരും. നമ്മൾ എ സി ഫിൽറ്റർ എന്തായാലും ഒരു കാർ എ സി ചെക്ക് ചെയ്യുന്ന ആളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എ സി ഫിൽറ്റർ മിക്കവാറും അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു എ സി ഫിൽറ്റർ ഇട്ടാൽ നല്ല ഫ്ലോ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും.
9: റീപ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അതിലൊരു ക്ലീനിംഗ് എന്നുള്ളൊരു സംഗതി.
8: ഇപ്പോൾ പുതിയ മോഡൽ പോളൻ ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്, അതൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ചെറിയ നൂലുകൾ പോലെ ചെറിയ അത് നമ്മൾ എ സി സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിലൊക്കെ വന്ന് അതും കണ്ണില് ആ ഒരു പ്രയാസം ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് ക്ലീനിങ് നമ്മള് നോർമലി അത് റെക്കമെൻഡ് ചെയ്യാറില്ല, റീപ്ലേസ്മെന്റ് ആണ്. സാധാരണ പഴയ ഫിൽറ്ററുകളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്.
9: പിന്നെ ഇതില് ഇപ്പോ പറ്റേ കൂളിങ് കുറവുള്ള സമയം ഉണ്ടാവാറുണ്ട്, അതായത് നമ്മള് ഇപ്പോ ഫിൽറ്ററൊക്കെ ഓക്കെയാണ് എന്നാൽ എ സി വിചാരിച്ചൊരു കൂളിങ് ഇല്ല, ആ ഒരു സമയത്തുള്ളൊരു മെയിൻ്റനൻസ്?
8: അത് രണ്ടും രണ്ട് കണ്ടീഷനാണ്. നമ്മൾ ഒന്ന് എ സിയുടെ എയർ ഫ്ലോ കുറവാണെന്നുണ്ടെങ്കിൽ എ സി ഫിൽറ്റർ ഇല്ലായിട്ട് ഇടും. ഇത് കൂളിങ്ങേ കുറവായിട്ട് നമ്മൾ എ സി ഇട്ടിട്ടുണ്ടാവും, കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മൾ വിചാരിച്ച കൂളിങ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട എ സി ഇത് വർക്ക് ചെയ്യുന്നത് ഒരു എ സി ഗ്യാസ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ സാധാരണ എ സി ഗ്യാസ് കുറവായി,
9: ഗ്യാസ് കുറവായി,
8: എ സി ഗ്യാസ് ഇല്ല, ഗ്യാസ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എ സി ഗ്യാസ് കുറവാകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഇതിൻ്റെ കണ്ടൻസർ വരുന്നുണ്ട്, അതുപോലെ കംപ്രസർ വരുന്നുണ്ട്, ഈ പാർട്ടുകളിലൂടെയാണ് എ സി ഗ്യാസ് ഫ്ലോ ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഐറ്റത്തിൽ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള എ സി ഗ്യാസ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കംപ്രസർ അതിൻ്റെ നോർമൽ ഫങ്ഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുള്ളൂ, അത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. കംപ്രസറിൻ്റെ ആ ഒരു ഫുൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോഴാണ് നമുക്ക് എ സി തണുപ്പ് കുറഞ്ഞ ഫീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ സി ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് അതിന് കംപ്ലൈൻറ്റ് ഉള്ള പാർട്ടുകളാണെങ്കിൽ റിപ്പയർ ചെയ്യോ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടി വരും.
9: ശരിക്കും ഗ്യാസിൽ ഈ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ കുറെ എയർ അടിച്ച് ചെക്ക് ചെയ്യലും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ ഈ കണ്ടൻസറിലുള്ള ഓയിൽ ഷോർട്ടേജ് എന്നുള്ളൊരു സംഭവം പറയാം.
8: കംപ്രസറിലാണ് നമുക്ക് ഓയിൽ വരിക, കംപ്രസർ അത് വർക്ക് ചെയ്യാനുള്ള അതിനുള്ള ഒരു ഓയിലാണ് അത് വരുന്നത്. അത് കംപ്രസറിലാണ് അതിൽ, കാരണം കംപ്രസർ നമ്മൾ എൻജിന്റെ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവിങ് പാർട്ടുകൾക്കൊക്കെ നമ്മൾ ഒരു ലൂബ്രിക്കേഷൻ ഉള്ള
9: ലൂബ്രിക്കേഷനാണ്. അപ്പൊ എന്തായാലും ഇത് ആ എയർ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ശരിക്കും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ പ്രഷർ കൊടുത്തിട്ടാണല്ലോ ലീക്ക് ചെക്ക് ചെയ്യുക, അപ്പൊ ആ സമയത്ത് ഈ ഓയിൽ ഷോർട്ടേജ് വരുമോ? അതോ
8: ഇല്ല ഇല്ല, അത് നമ്മൾ ഓയിലായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നില്ല. ഈ എ സി ഗ്യാസും ഓയിലും കൂടെ മിക്സിങ്ങും അങ്ങനത്തെ ഒന്നും അതിൽ വരുന്നില്ല, അത് രണ്ടും സെപ്പറേറ്റ് പാസേജ് തന്നെയാണ്.
9: ഓ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ശരിക്കും ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ശരിക്കും ആ ഒരു റീകണ്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
8: അതെ, ഈ എ സി ഗ്യാസ് നമ്മൾ എപ്പോഴും എ സി ഗ്യാസ് നമ്മൾ വീട്ടിലെ എൽ പി ജി സിലിണ്ടർ പോലെ തന്നെ, കാരണം നമ്മൾ വീട്ടില് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളില്

0: ഫില്ല് ചെയ്യുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള സംഭവം ഫില്ല് ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ എ സി സിസ്റ്റത്തിലേക്ക് അത് ഫില്ല് ചെയ്ത് കയറ്റുക. അതാണ് ഗ്യാസ് എ സി ഗ്യാസ് ഗ്യാസ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ അതിന്റെ സിലിണ്ടറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ലിക്വിഡ് രൂപത്തിലുണ്ടാവാം.
1: മറ്റൊന്ന്, നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ യാത്രയിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഫോൾസ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്, എ സി ഇടുമ്പോൾ ഒരു ഫോൾസ് സ്മെല്ല് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് എയർ എടുക്കുന്ന സമയത്തും ഈ ഒരു ഫോൾസ് സ്മെല്ല് വരാറുണ്ട്. എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഇതിനെ ഈ ഒരു സമയത്ത് ഭയങ്കര പ്രയാസമാണ്, എങ്ങനെ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്?
0: ഈ ഫോൾസ് സ്മെല്ല് നമുക്ക് വരുന്ന രണ്ട് തരത്തിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്, നമ്മൾ എ സി ഓൺ ആക്കിയിട്ട് വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാബിൻ്റെ അകത്തുള്ള എ സി വെൻ്റിലുള്ള ഡസ്റ്റ്, അതുപോലെ അവിടെയൊക്കെ ഫംഗസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നിന്നുള്ള, ഇപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേസ്റ്റ് അതിലിടുന്ന സമയത്ത് അത് ഡീക്കായി ബാക്ടീരിയ വന്ന് അതും സ്മെല്ലായിട്ട് എന്ത്
1: ചെയ്യും. അപ്പോൾ അതൊരു വലിയൊരു പ്രയാസമാണ്, കാരണം കുട്ടികളോട് വണ്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ഒരു കണ്ടറിഞ്ഞ് കഴിക്കാതിരിക്കില്ല, നമ്മൾ വണ്ടിയിലൊക്കെ ആകെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ക്ലീൻ ആക്കൽ വണ്ടി ഓടിക്കുന്ന ആൾ മാത്രമാണ്. അപ്പോൾ അത് അവിടെ ആൾക്ക് ചെറിയൊരു സമയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ ഫംഗസ് വന്ന് കിടക്കും. പിന്നീട് നമ്മൾ വണ്ടി എടുക്കും
0: അത്. പക്ഷെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ വാഹനം എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു വീട് പോലെ ഉപയോഗിക്കുന്ന സമയമായി മാറിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിർവാഹമില്ല, കാരണം അതിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ വല്ല ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തായാലും കഴിക്കുന്ന സമയത്ത് താഴെ പോകും, ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും. പക്ഷെ അതിൽ നമുക്ക് സംവിധാനങ്ങളുണ്ട് അത് ക്ലീൻ ചെയ്യാനും, അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. എ സി ഡിസ്ഇൻഫെക്ഷൻ ആയിട്ട് തന്നെ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ ഫോൾസ് സ്മെല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നോർമലി ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഈ മൈക്രോ ഓർഗാനിസംസ് അതിലുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാനുള്ളത്. അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ സി ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ള മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് നമുക്ക് കളയാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, പുറത്തുനിന്നുള്ള സ്മെല്ല് അകത്തേക്ക് വരില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ എയർ ഫ്രഷ് മോഡ്, അതുപോലെ റീസർക്കുലേറ്റിംഗ് മോഡ്. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോയി ഒരു വേസ്റ്റൊക്കെ നിക്ഷേപിച്ചുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോയി കാറ് പാർക്ക് ചെയ്ത്, അവിടെ എ സി ഓൺ ആയിക്കൊണ്ടിരിക്കുക, എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളത് എയർ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സ്മെല്ലാണ് അകത്തേക്ക് വരും, അത് ഫുള്ളായിട്ട് അകത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് റീസർക്കുലേറ്റിംഗ് മോഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തുനിന്നുള്ള സ്മെല്ല് അകത്തേക്ക് വരുന്നത് നമുക്ക് തടയാൻ കഴിയും.
1: ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലൂടെ കാർ എ സിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കാർ ഡീലർഷിപ്പിലെ സർവീസ് മാനേജർ കൂടിയായ യൂനസ് പി മുസ്തഫയാണ്. ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ജനക്ഷേമമാണ്. വാഹനങ്ങളുടെ എ സി ആരോഗ്യകരമായി ഉപയോഗിക്കാൻ എന്തു വേണം, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു നമ്മൾ യൂനസ് പി മുസ്തഫയും മുഹമ്മദ് അലി നടുവഞ്ചേരിയും നടത്തിയിട്ടുള്ള ചർച്ചയുടെ ജനക്ഷേമ പ്രോഗ്രാം കേട്ടുകഴിഞ്ഞു.
3: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലും പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല.

0: നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി സ്നേഹക്കൂടാണ്,
3: നമുക്ക് സ്നേഹക്കൂടിലേക്ക് കടക്കാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂട് ലൈവ് ഡിസ്കഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുന്നു. ലൈവ് ഡിസ്കഷനിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം ഈയൊരു എപ്പിസോഡിൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. വളരെ നിർണായകമായ ചില വിഷയങ്ങൾ, ചില മർമ്മങ്ങൾ, അതാണ് ലൈവ് ഡിസ്കഷനിൽ സാധാരണഗതിയിൽ ചർച്ചകൾക്ക് വിധേയമാകാറുള്ളത്. ഇന്നും അത്തരം ഒരു ചർച്ച തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലൂടെ ഒരു സഹപ്രവർത്തകൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മനോഹരമായ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടു. വികലാംഗനായ ഒരാൾ നാല് ചക്രങ്ങൾ ഘടിപ്പിച്ച ഒരു പലകയിലിങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ആ പലകയിൽ അയാളിങ്ങനെ ഒരു കൈ കൊണ്ട് ഉന്തി, റോട്ടിലുന്തി അയാളിങ്ങനെ നീങ്ങുന്ന ദൃശ്യം. വലിയ കാറിലും വലിയ വാഹനങ്ങളിലുമൊക്കെ വേറെയും ദമ്പതികളും കുടുംബാംഗങ്ങളുമൊക്കെ അതേ പൊതുനിരത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് തീർച്ചയായും നമുക്ക് ഊഹിക്കാതെ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. വികലാംഗനായ തൻ്റെ ഭർത്താവിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ആ സ്ത്രീ നടന്നുകൊണ്ടും അയാളെ ഇത്തരം ഒരു സംവിധാനത്തിൽ ഇരുത്തിക്കൊണ്ടും അവർ പോകുമ്പോഴും, ഒരു പക്ഷേ വളരെ പ്രൗഢമായ കുടുംബാവസ്ഥയിലുള്ള പലരും അവർ വേർപിരിയലിൻ്റെ ഘട്ടങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. പൊതുവായി ഇന്ന് ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനങ്ങൾ എന്നത് മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എന്നുവേണ്ട സാമൂഹിക ക്രമങ്ങൾ എവിടെയെല്ലാം രൂപപ്പെടുന്നുവോ അവിടെയെല്ലാം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം പൊതുസമൂഹം ഒരു ഇടവേളയിൽ സുരക്ഷിതരായിരുന്നു. ഒരു പഴയകാലത്തെ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങളിലൊക്കെ ചില ബോധവൽക്കരണങ്ങൾ അതുവഴി മുക്തമായിരുന്നു. ഇന്ന് മുസ്ലിം കുടുംബാംഗങ്ങൾക്കിടയിലും ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കല്യാണങ്ങൾ നടക്കാൻ എളുപ്പമാണ്, അതിന് ഓൺലൈൻ സംവിധാനങ്ങളും പ്രചാരണങ്ങളുമൊക്കെ ഉണ്ട്. 80കൾ കടന്ന അല്ലെങ്കിൽ 60കൾ കടന്ന ബ്രോക്കർ കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയിരുന്ന വിവാഹ രീതികൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ, അതിനു പകരം ഇന്ന് ഓരോരുത്തർക്കും സ്വന്തമായ സെർച്ചിലൂടെ ഏറ്റവും വിശുദ്ധമായ വിവാഹങ്ങളിൽ തന്നെ എത്താവുന്ന സംവിധാനങ്ങൾ വ്യാപിക്കുമ്പോൾ തന്നെയും അതേ വേഗതയിൽ പലപ്പോഴും വിവാഹമോചനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇവിടെ ഇന്ന് പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത് ഈ എപ്പിസോഡ് മുതൽക്ക് നാം ആരംഭിക്കുന്ന ചർച്ചയുടെ കണ്ടന്റ് ഇവിടെ എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു, രക്ഷിതാക്കൾ ഏറെ ആശങ്കയിലാണ്. ഇത്തരം സാധ്യതകൾ നമ്മുടെ കുടുംബ പരിസരത്തും കുടുംബജീവിതത്തിലുമുണ്ടോ, നമ്മുടെ കുട്ടികളുടെ കുടുംബജീവിതത്തിലുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് എത്തുന്നത്. ഒരുപക്ഷെ നൂറുകൂട്ടം കൗൺസിലിംഗ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആരിസ്കാക്ക് പറയാൻ കഴിയുന്ന ഒരു ഏരിയയിലേക്ക് ഞാൻ വരുന്നു. എന്താണ് വർദ്ധിച്ചു വരുന്ന ഇത്തരം ഡിവോഴ്സുകളുടെ അല്ലെങ്കിൽ വിവാഹമോചനങ്ങളുടെ കാരണം? ഫാമിലി കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ മർമ്മം എന്ന വിഷയം കൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കമാകാം.
3: ഇവിടെ തുടക്കത്തിൽ മുഖവരിയിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹമോചനം എന്നുള്ളത് വളരെ ഭീതിയോടുകൂടെ തന്നെയാണ് ഇന്ന് രക്ഷിതാക്കന്മാർ കാണുന്നത്. ഒരു വിവാഹ പന്തലിൽ ഒരു മകൾക്കോ ഒരു മകനോ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിറ്റേന്നു മുതൽ ആ വീടുകളിൽ നിന്ന് വരുന്ന ഫോണുകളും വിവരങ്ങളും കാതോർത്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കന്മാർ. എന്തെങ്കിലും വല്ല ദുരന്തങ്ങളും സംഭവിച്ചു പോകുമോ, ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് രണ്ട് വീട്ടുകാരും വളരെ ആശങ്കയോടുകൂടെ കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. ഒരു പരിധിവരെ നമുക്കിതിന് ധാരാളം കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പൊതുവായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന വശം എനിക്ക് തോന്നുന്നത്, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ അവരുടെ പഠനങ്ങളിലും അതേപോലെ തന്നെ അവരുടെ വിനോദങ്ങളിലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അങ്ങനെ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സുകളോ അല്ലെങ്കിൽ നല്ല കോഴ്സുകളോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ വിവാഹപ്രായമായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം സ്വാഭാവികമായും വിവാഹത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എന്ത് ചെയ്യാണ്, വിവാഹം എന്നത് എന്താണെന്ന് പോലും ഒരു ധാരണയില്ലാതെ മാതാപിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവായി ഇന്ന് നൽകപ്പെടുന്ന പ്രീമരിറ്റൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഒരു വിവരമില്ലാതെ നേരെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയും അവർ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വപ്നങ്ങളും അതേപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യ ജീവിതത്തിൽ കാണാതിരിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഇത് തമ്മിലൊന്ന് ഷെയർ ചെയ്യുന്നതിനുപരി എന്ത് ചെയ്യും, പെൺകുട്ടി അവളുടെ വീട്ടുകാരോടും ആൺകുട്ടി അവൻ്റെ വീട്ടുകാരോടും പറയുന്നതോടുകൂടെ ഇവരൊരു വിയോജിപ്പിലാണെന്നും ഞങ്ങൾ ഇടപെട്ടേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് വരികയും പരിഹരിക്കേണ്ട ആളുകൾ പരിഹാരം എന്നിലേക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും പ്രശ്നത്തെ സങ്കീർണമാക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അപക്വമായ സമീപനങ്ങളും ദമ്പതികളുടെ അറിവില്ലായ്മയും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും അജ്ഞതകൾ ഏറ്റവും അധികം ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഈ ദമ്പതികളുടെ അറിവില്ലായ്മ വൈവാഹിക ജീവിതത്തെ വഴിപിരിയുന്നതിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് പ്രവാസ ജീവിതമാണ്. പ്രവാസ ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ മുഴുവൻ പ്രവാസികളും ഒരു കുടുംബജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്ന് പറയാനല്ല നമ്മളിത്. പൊതുവെ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജോലിയില്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിയിട്ടത്. ചില ട്രേഡുകളൊക്കെ എടുക്കുന്ന ആളുകൾ പറയുന്നത് ഇതിനൊന്നും നാട്ടിലൊരു സ്കോപ്പില്ല, എന്തായാലും നാട് വിട്ടേ പറ്റൂ എന്നാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ജീവിതത്തിൻ്റെ കൗമാരത്തിൻ്റെ തുടക്കങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഗൾഫുകളിൽ പ്രവാസികളായി തീരുകയാണ്. പിന്നെ അവിടെ വളരെ ടൈറ്റായ ജോലിക്കിടയിൽ നിന്ന് കിട്ടുന്ന വളരെ പരിമിതമായ ദിവസത്തെ ലീവുകൾക്ക് നാട്ടിൽ വരികയും ധൃതി പിടിച്ച അന്വേഷണങ്ങളിലൂടെ ഒരു വിവാഹം മാതാപിതാക്കളൊക്കെ മുൻകൂട്ടി കണ്ട് ഉറപ്പിച്ച് വെച്ചൊരു സംഗതിക്ക് നിന്ന് കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ നിന്ന് കൊടുക്കുകയും വിവാഹം കഴിഞ്ഞ് രണ്ടു പേരും നന്നായി ഒന്ന് പരിചയപ്പെടാനും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ഇനി നമുക്ക് ജീവിക്കാം എന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യാണ്, വീണ്ടും അയാൾ അവളെ ഇവിടെ പിന്നെ കോഴ്സുകൾക്കും പഠനങ്ങൾക്കും വേണ്ടി നിർത്തി അവൻ എന്ത് ചെയ്യും, ഗൾഫിലേക്ക് തിരിച്ചു പോകും. ഗൾഫിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ വഴി മാത്രമാണ് കോണ്ടാക്ട്സ് ഉള്ളത്. അപ്പോൾ ഒരു ജീവിതം ആരംഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക ഇയാൾ ഇവൻ എനിക്ക് പറ്റുമോ ഇവളെനിക്ക് പറ്റുമോ എന്ന ആലോചനകളിലാണ് ഇവരുണ്ടായിരിക്കുക. അതുകൊണ്ട് ഓരോ ഫോൺ കോൾ വരുമ്പോഴും അതിലെന്തോ പ്രശ്നമുണ്ടോ, അവൾക്കെന്തോ പ്രശ്നമുണ്ടോ, അവനെന്തോ പ്രശ്നമുണ്ടോ, ഈ ചർച്ചകളും കാര്യങ്ങളും എന്ത് ചെയ്യും, പിന്നത്തെ ഒരു കൊല്ലം കഴിഞ്ഞൊരു ലീവിന് തിരിച്ചു വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ബന്ധം പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാസ ജീവിതത്തിൽ ഇന്ന് ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന വിവാഹ മോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായും എന്താച്ചാൽ വിവാഹത്തിന് നല്ല സാവകാശവും സമയവും ലഭിക്കുകയും നന്നായി ആലോചിച്ചുകൊണ്ട് തന്നെ വിവാഹത്തിലേക്ക് എത്തുകയും വിവാഹം കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ശാരീരികമായും മാനസികമായും പരിചയപ്പെടാനും കുടുംബങ്ങൾ തമ്മിൽ അറിയാനും വീടുകൾ തമ്മിൽ ബന്ധപ്പെടാനും എല്ലാ നിലക്കും സ്വതന്ത്രമായ സാവകാശവും സമയവും ലഭിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ പ്രവാസികളായ ആളുകൾ വിവാഹം കഴിക്കാവൂ എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു കൊണ്ട് ഡൈവേഴ്സ് സംഭവിക്കുന്നു എന്നതിനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുമ്പോൾ അതാണ്. ഇനിയും നമുക്ക് പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഘട്ടങ്ങൾ കൂടെയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാസത്തിൻ്റെ അവസാന കാലഘട്ടമാണ്, അതായത് 30-40 കൊല്ലമൊക്കെ പ്രവാസ ജീവിതം നയിച്ച ആൾ നാട്ടിലേക്ക് തിരിച്ചു വരും. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഈ 40 താൻ അധ്വാനിച്ച് താൻ ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ വീടും തൻ്റെ ഭാര്യയും താൻ പഠിപ്പിച്ച മക്കളും എല്ലാം അയാളൊന്ന് ആസ്വദിക്കാനും അനുഭവിക്കാനും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 30 അല്ലെങ്കിൽ 40 റിമോട്ടായിട്ട് കുടുംബത്തെ നിയന്ത്രിച്ച ഒരാൾ, ആ കുടുംബം ഭാര്യയും കുട്ടികളും ഒരു ഐക്യത്തോടുകൂടി അവരൊരു പുതിയ സ്റ്റൈലിൽ അങ്ങനെ 30 പോകുന്ന ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്നൊരു കുടുംബനാഥൻ അധികാരങ്ങളുമായി തിരിച്ചു വന്ന് അവരെ നിയന്ത്രിക്കാൻ ആരംഭിക്കുകയാണ്. ആ നിയന്ത്രണത്തിന് പാകപ്പെടാൻ ഒരിക്കലും ഭാര്യയ്ക്കും മക്കൾക്കും പറ്റാതെ വരും. അപ്പോൾ സ്വാഭാവികമായും അയാൾ ക്ഷുഭിതനാകും, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ വരും. പിന്നെ അയാളുടെ മുന്നിൽ രണ്ട് വഴികളേ ഉണ്ടാവുള്ളൂ. ഒരു വഴി എന്താച്ചാൽ ഈ ഭാര്യയ്ക്കും മക്കൾക്കും അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ഒതുങ്ങിപ്പോകാൻ അയാൾ ശ്രമിക്കാം. അതല്ലെങ്കിൽ അയാളുടെ മുന്നിൽ ഓപ്ഷൻ എന്താണ്, വേഗം ഇത് അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കുക. പുതിയ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ അധ്വാനങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തി വേണം തിരിച്ചു പോവാൻ. മാത്രമല്ല പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സ്ത്രീയെ സംബന്ധിച്ചും അവരൊരു വിവാഹവും ദാമ്പത്യമാണ് ആവശ്യപ്പെടുക. ഇയാളാണെങ്കിലും ഒരു വിശ്രമ ജീവിതത്തിൽ ഒരാശ്വാസവും സഹായവും സേവനവുമാണ് തേടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് വൈകിയുള്ള ജീവിതത്തിൽ ഒരു വലിയ ഭാരം, പ്രസവവും ഗർഭവും അതേപോലെ തന്നെ മുലയൂട്ടലും കുഞ്ഞുങ്ങളുമായിട്ടുള്ള പുതിയൊരു പ്രാരാബ്ധത്തിലേക്ക്, പണ്ട് ഗൾഫിലേക്ക് പോയപ്പോഴുണ്ടായ അതേ സാഹചര്യവും ഭാരവും വീണ്ടും അയാളിലേക്ക് വന്നു ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പല ആളുകളും ഡൈവേഴ്സ് സംഭവിക്കുന്നു, അവർ വീണ്ടും ഒരു ജീവിത ഭാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ്. പ്രവാസം പല നിലക്കും വിവാഹമോചനത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.
4: വളരെ നിർണായകമായ ചില തലങ്ങളിലേക്ക് നമ്മളിവിടെ എത്തുന്നു. ഒരു കുട്ടിയെ കോഴ്സിന് ചേർക്കുന്ന, അവൻ്റെ ട്രേഡ് തിരഞ്ഞെടുക്കുന്ന സന്ദർഭം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാകണം എന്ന് നമുക്കിതിൽ ചുരുക്കി വായിക്കാം. വിശേഷിച്ച് ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സസ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം IT ഫീൽഡിന് കേരളത്തിലോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാധ്യതയുള്ളത് ബാംഗ്ലൂരിലെല്ലാമാണ്. പൊതുവായി ഇത്തരം രംഗങ്ങളിലെ ഇന്റർനാഷണൽ തലത്തിലെ പിന്നെ കമ്പനീസ് പൊതുവായി അത് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്തായാലും വളരെ ചെറിയ ലെവലിലേ ഉണ്ടാവുകയുള്ളൂ. ചർച്ച അത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയല്ല, മറിച്ച് ഒരു കുട്ടിയുടെ കാര്യത്തിൽ പാരൻസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇത്തരം ഏരിയകളും പ്രധാനമാണ് എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരുപക്ഷെ സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിൽ ഉള്ള ചില രക്ഷിതാക്കൾക്കെങ്കിലും കുറെ ചെറുപ്പക്കാർക്കെങ്കിലും വളരെ വലിയ ഒരു വെളിച്ചമാണ് ഒരു വാചകത്തിലൂടെ ആരുസ്മൂലി നൽകിയിട്ടുള്ളത്. ധൃതി പിടിച്ച വിവാഹങ്ങൾ നിർബന്ധമായും ഒഴിവാക്കുക, ധൃതി പിടിച്ച വിവാഹങ്ങളിലേക്ക് പോകാതിരിക്കുക. സ്കൈപ്പിൽ കാണുന്നു, സ്കൈപ്പിൽ വന്ന് തൻ്റെ ജീവിതത്തിലേക്ക് എത്തേണ്ട പെണ്ണിനെ കാണുന്നു, സംസാരിക്കുന്നു, ഫ്ലൈറ്റിൽ ഇറങ്ങുന്നു, മൂന്നാം ദിവസം കല്യാണം നടക്കുന്നു, അത് കഴിഞ്ഞ് 20-ാം ദിവസം തിരിച്ചു പറക്കുന്നു. ഇങ്ങനെയാണ്. ഏതോ ഒരു യൂറോപ്യൻ കമ്പനിയിലെ ഒരു ബോസിന്റെ പണിക്കാരനായി അയാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം തകർക്കേണ്ടതില്ല എന്ന വളരെ സ്ട്രിക്റ്റായ ഒരു തത്വത്തിലേക്ക് എത്തേണ്ടതുണ്ട്. മരണം മുറിക്കാത്ത ബന്ധമാണ് ഒരു വരിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന ഓർമ്മയും ബോധവും യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പ്രൊഫഷനേക്കാളും വലുതാണ് ജീവിതം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനുവേണ്ടി ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബജീവിതം തകരുന്നതിനേക്കാളും വലുതല്ല അത് എന്ന ഓർമ്മ യഥാർത്ഥത്തിൽ വേണം. രണ്ടാം ഭാഗത്ത് പറഞ്ഞ വിഷയമാണ് ഒരു അടുത്തൊരു ചർച്ചയുടെ പോയിന്റായി നമ്മൾ എടുക്കുന്നത്. ഒരു 30 കൊല്ലോ 40 കൊല്ലോ ലോഞ്ചിലേറി പോയതോ അല്ലെങ്കിൽ കപ്പൽ കയറിപ്പോയതോ അതല്ലെങ്കിൽ ഫ്ലൈറ്റ് വന്ന് തുടങ്ങിയ കാലത്ത് പോയതോ ഒക്കെ ആയ അത്രയും പ്രവാസത്തിലെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരാള് നാട്ടിൽ വന്ന് പരാജയത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം എങ്കിൽ, ഈ 30 കൊല്ലം പ്രവാസിയായി ജീവിക്കുമ്പോൾ അയാൾ എന്തെല്ലാമോ ചില കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ വീടിനെ തിരിച്ചെത്തുമ്പോൾ അയാളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലേ? എന്താണ് ദീർഘമായ പ്രവാസത്തിലേക്ക് പോകുന്നവർ വീട്ടിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഒഴിവാക്കപ്പെടാതിരിക്കാനും അസന്തുഷ്ടിയോടുകൂടെ ജീവിക്കാതിരിക്കാനും വാർദ്ധക്യത്തിലെ ഭാരങ്ങൾക്കുമേൽ ഭാരം വരാതിരിക്കാനും എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഉപദേശം?
3: സാധാരണഗതിയിൽ ഈ പ്രവാസികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ ഈ 40 കൊല്ലം 30 കൊല്ലത്തിനിടക്ക് ചിലപ്പോൾ 6 മാസം 3 മാസം ഒക്കെ അവർ നാട്ടിൽ വരുന്നുണ്ട്, അവർ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ താമസിക്കുന്ന ഒരു പ്രവാസിയായ പിതാവിനെ ഭർത്താവിനെ രക്ഷിതാവിനെ ആ വീട്ടിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 മാസത്തിന് ലീവിന് വന്ന ആളാണെന്നുള്ളതാണ്. ഈ 2 മാസത്തിന് ലീവിന് വന്ന ആളെ ഈ 2 മാസത്തേക്ക് അക്കമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഇവരെത്തുന്നത്. അത് വന്നാൽ ഇനി എത്ര ദിവസമുണ്ട് എത്ര ദിവസമുണ്ട് എന്നുള്ള വ്യാകുലതകളാണ്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിന് ഭാരങ്ങളൊന്നും, അയാളും പറയും ഞാനിപ്പോൾ ഇവിടെ അല്ലല്ലോ, ഞാൻ വെറുതെ അതിനൊന്നും ഇടപെടേണ്ടതില്ല എന്നുള്ള നിലക്ക് അദ്ദേഹവും നിൽക്കും. വീട്ടുകാരും എന്ത് ചെയ്യും, വാപ്പപ്പ ഇവിടെ ഉള്ളൊരു വാപ്പക്ക് ഇവിടെ വന്നാലല്ലേ ഒരു സ്വസ്ഥതയുള്ളൂ, നമുക്ക് പോയി നോക്കാം, വാപ്പ ഇവിടെ ഇരിക്കട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും, വാപ്പയ്ക്ക് എല്ലാറ്റിനും ഒരു ഒഴിവ് അവർ കൊടുക്കും. അവർ സ്ഥിരമായി വാപ്പ ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്തു പോകും. ഈ ഒരു ലീവിന് വരവും പോക്കും എത്ര പ്രാവശ്യം 40 അല്ല 50 കൊല്ലം തുടർന്നാലും ഒന്നും സംഭവിക്കൂല. എന്നാൽ ലീവ് അവസാനിപ്പിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യണ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ചോദിക്കപ്പെട്ടതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തെ ഒഴിവാക്കാൻ എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. സാധാരണഗതിയിൽ നമ്മൾ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു ആദ്യത്തിലും അവസാനത്തിലും. രണ്ടാമത്തൊരു കാര്യം ആർക്കാ സംഭവിക്കണമെന്ന് വെച്ചാൽ, വീട്ടിൽ ഉള്ളതുപോലെ ഗൾഫിൽ നിന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവരെന്താന്ന് വിചാരിച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ്. നിങ്ങൾ പറഞ്ഞ പോലെ എന്ത്, 40 കൊല്ലം കഴിഞ്ഞ് ഒരു രക്ഷിതാവാകണ്ട, ഇപ്പൊ തന്നെ ഒരു രക്ഷിതാവായി ഒരു ഭർത്താവായി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സംഭവിക്കുന്നത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു പ്രോബ്ലം ഗൾഫിലേക്ക് വിളിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് മാനേജ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ, ഇവിടെ എന്ത് ചെയ്യും, ആ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കപ്പെടാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പൊ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ചില ഇടപെടലുകളൊക്കെ നടത്തി നോക്കും. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഞാൻ ഇവിടുന്ന് ചെയ്തത് നടക്കൂല, അവിടുന്ന് അവരവരുടെ സൗകര്യത്തിന് സാവകാശം ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ ആ സ്ത്രീയുടെ പക്വതക്കും മക്കളുടെ ഒരു മാനസികാവസ്ഥക്കും അനുസരിച്ചുകൊണ്ടുള്ള ഒരു ക്രമം വീട്ടിൽ എന്ത് ചെയ്യും, രൂപപ്പെട്ടു വരും. അപ്പൊ ഒരു പിതാവിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, പ്രവാസ ജീവിതം എന്നുള്ളതിൽ ഒരു അപൂർണത ഉണ്ട്. അതെന്തായാലും നാട്ടിലുള്ള ഒരാളെ പോലെ ഒരു പ്രവാസിക്ക് ആവാൻ കഴിയൂല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതൊരു അനിവാര്യ ഘട്ടത്തിൽ ഒരാൾ സ്വീകരിക്കേണ്ട ഒരു വഴിയാണ്. പ്രവാസം എന്ന കാര്യത്തിൽ പ്രവാസികൾക്കോ ആർക്കോ തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടുണ്ടാകുന്ന ചെറിയൊരു നഷ്ടം എന്താണ്, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളും മറ്റും എൻ്റെ ഭാര്യയുടെ ദീനും പക്വതയും മക്കളുടെ സഹകരണവും അനുസരിച്ചുകൊണ്ട് അപകടകരമല്ലാത്ത രൂപത്തിൽ അവിടെ ഭൗതികമായ ഒരു ലാവിശായ ഒരു ചെലവോ അല്ലെങ്കിൽ ദീനീയായ അതിർവരമ്പുകളെ ലംഘിക്കാത്ത രൂപത്തിലോ മാന്യമായ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുന്നു എന്നും ആ വീട്ടിലേക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ അവിടെ വെറുതെ ഒരു പ്രശ്നത്തിനോ പ്രയാസത്തിനോ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുമതലകൾ നന്നായി നിർവഹിച്ച് അവരുടെ ജീവിത ശൈലിക്ക് ഭൗതികമായോ മതപരമായോ വലിയ അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ മെല്ലെ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് പോവാനേ ഒരു പ്രവാസത്തിൽ സാധ്യമാകൂ. അതൊരു പ്രവാസിയുടെ ജീവിതത്തിന്റെ ഒരു അപൂർണതയാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ബുദ്ധി എന്നാണ് മനസ്സിലാവുന്നത്.
4: അതെ, ഒരു ഒരു ഇടപെടൽ പ്ലാൻ ചെയ്യുമ്പോൾ വിദേശത്ത് നിന്ന് ഇവിടെ നിയന്ത്രിക്കുന്നതിന്റെ പ്രശ്നവും കൂടി ഈ ഒരു ഉത്തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ കാഴ്ചപ്പാടുകളെ ക്ലിയർ ചെയ്യാനാണ് അയാൾ ശ്രമിക്കേണ്ടത് എന്ന് നമുക്കിതിനെ ചുരുക്കി വായിക്കാൻ കഴിയുമോ? അയാൾ അയാളുടെ ശ്രമങ്ങൾ തുടരേണ്ടത് ഭാര്യയെ ദീനീയായ അവസ്ഥയിലാക്കാനും മക്കളെ ദീനീയായ അവസ്ഥയിലാക്കാനും ആണ്, അല്ലാതെ ഓരോ വിഷയത്തിന്മേയും പോയി ഇടപെടണ്ട എന്ന് നമുക്കിതിനെ വായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ഭാഗം.
3: അതെ, ഇപ്പോ ഞാനൊരു മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ എനിക്കറിയാം എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം നമ്മുടെയൊക്കെ കാര്യങ്ങളും ഇസ്ലാമികമായ സംഗതികളും കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു അഫെയറിൽ, കോളേജിൽ എന്ത് ചെയ്യും, ഒരു അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി. സ്വാഭാവികമായും തന്റെ മകളിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അയാൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വീട്ടിൽ അറിയിച്ചു, ഒരിക്കലും അങ്ങനെ ഒരു വിവാഹം നടക്കില്ല, ആ ബന്ധങ്ങളുമായിട്ട് അവൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ വന്നാൽ അവൾ എന്റെ മകളാവില്ല, അവൾ വീട്ടിലുണ്ടാവില്ല. അയാൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ തീരുമാനം അറിയിച്ചു. പക്ഷെ ആ തീരുമാനം അറിയിച്ചതിന് ശേഷം വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് അദ്ദേഹം അറിയുന്നില്ല. ഈ പെൺകുട്ടി കരയുന്നതും അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഭീഷണിപ്പെടുത്തുന്നതും അതേപോലെ തന്നെ അതുമായി അനുബന്ധിച്ചുള്ള ഒട്ടനവധി സംഭവങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ആര് മാത്രമേ കാണുന്നുള്ളൂ,
4: ഉമ്മ
3: മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഉമ്മ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ, ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവവും അതിന്റെ സങ്കീർണതയും അപകടാവസ്ഥയും മകൾ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു സ്ഥിതിവിശേഷവും ഒക്കെ മനസ്സിലാക്കി അവൾ അധികുറങ്ങാത്തതും കരയുന്നതൊക്കെ കണ്ടപ്പോൾ ഉമ്മ അല്പം സോഫ്റ്റായി ഈ വിഷയത്തിൽ. പക്ഷേ വാപ്പയേക്കാളും മതബോധവും മതപരമായ സ്ട്രിക്റ്റുമുള്ള ഒരു സ്ത്രീ ഇവിടെ വീട്ടിന്റെ സിറ്റുവേഷൻ നേരിട്ട് കാണുന്നു എന്നതുകൊണ്ടാണ് അവൾ അയഞ്ഞത്. ഇതേ അവസ്ഥ വീട്ടിൽ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ എന്താവും, ഈ ചില ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും വരാൻ തയ്യാറാകും. വീട്ടിലെ സിറ്റുവേഷനോ ഇവരുടെ മുഖഭാവങ്ങളോ ഇവരുടെ പ്രകടനങ്ങളോ ഒന്നും കാണുന്നില്ല. സ്ട്രിക്റ്റായ ഒരു തീരുമാനത്തിൽ മാത്രം വാപ്പ അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇവിടെ പിന്നെ പ്രശ്നം വരുന്നത് ആര് തമ്മിലാണ്, മകളെ മര്യാദക്ക് നിർത്തുന്നതിൽ തന്നോട് സഹകരിക്കുന്നില്ല ആര്, ഭാര്യ എന്ന നിലക്കുള്ള പ്രശ്നങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ ചിലപ്പോ ഈ റിമോട്ടായിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാത്തൊരു സ്ഥിതിവിശേഷം വന്നാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇടപെടുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടത്, ഇടപെടേണ്ടത്.
4: ഇവിടെ നമുക്കൊരു ഒരു പ്രവാസിയുടെ സംഭാഷണത്തിന്റെ ചർച്ചയുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു പുതിയ മാർഗരേഖ യഥാർത്ഥത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ ചർച്ചയിലൂടെ. ഒന്ന്, അയാളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ തന്റെ പ്രവാസത്തെ ബാധിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ചിലപ്പോൾ അത് നിർവഹിക്കേണ്ടത്, ഒരു ധൃതി പിടിക്കരുത് എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തി. രണ്ട്, പ്രവാസി അവന്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമിതമായ നിയന്ത്രണങ്ങൾ ഒരിക്കലും വീടിന്റെ മേൽ ഉണ്ടാകരുത് എന്ന ഒരു തത്വത്തിലേക്ക് നമ്മളെത്തി. അതിന്റെ ഇടയിൽ അയാൾ നിർവഹിക്കേണ്ട ദൗത്യം അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ബാക്കിയുള്ളവരെയുമൊക്കെ ദീനിന്റെ വെളിച്ചങ്ങൾ, അറിവുകൾ, തിരിച്ചറിവുകൾ പകരലാണ് അയാൾക്കുള്ള സെക്യൂരിറ്റി. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾ വിചാരിച്ചതിലേറെ ഭംഗിയായി കുടുംബത്തെ നയിക്കാൻ കഴിയും എന്നതും നമ്മൾ പറഞ്ഞു. എന്നാൽ പലപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷനുകൾക്കുള്ളൊരു പ്രശ്നം ഫോൺ വഴിയാണ് കമ്മ്യൂണിക്കേഷനുകൾ, ഇപ്പൊ ഇവിടെ പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ. എങ്ങനെ നമുക്ക് അകലത്തിരിക്കുന്ന രണ്ടുപേരെ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്തുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു ഇഷ്യൂ ബോധ്യപ്പെടുത്തുന്നിടത്ത് അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഉദാഹരണത്തിന് നമ്മൾ ഈ അഫയർ കേസ് തന്നെ എടുക്കാം. ഈ അഫയർ കേസ്, അവിടെ 9 മണിക്കൂർ ജോലി ചെയ്യുന്ന ഉപ്പയെ വിളിച്ച് ഉമ്മ ഇത് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ ഭർത്താവിന്റെ കൂടെ സാന്നിധ്യത്തിൽ നേരിടേണ്ടിയിരുന്നതിനു പകരം തനിച്ചായി പോയ ഒരു സഹോദരിയെ തിരിച്ചിങ്ങോട്ട് വിളിക്കുമ്പോൾ, എല്ലാം ഇവർക്കിടയിലുണ്ടാകുന്ന നേരത്തെ അരിസ്ക പറഞ്ഞതുപോലത്തെ മുഖഭാവം കാണാത്ത കമ്മ്യൂണിക്കേഷനുകളുടെ പരിമിതിയെ അതിജീവിക്കുന്നിടത്ത് എന്തെല്ലാം സൂക്ഷ്മതകൾ ആവശ്യമുണ്ട്?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ എന്തായിരുന്നാലും ഓരോ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഭർത്താവിനെ സമയത്ത് അറിയിക്കാതിരുന്നാൽ സ്വാഭാവികമായും പിന്നീട് വൈകി അറിയുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും സമയത്ത് എന്ത് ചെയ്യണം, അറിയണം. പക്ഷെ അറിയിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, എന്താണോ ഇതിന്റെ പരിഹാരം, ആ പരിഹാരങ്ങൾക്ക് ഉള്ള പ്രതീക്ഷകളും ആ പരിഹാരങ്ങളുടെ വഴികളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. വെറും അവിടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ സാധിക്കാത്ത വിദൂരതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം പറയുന്നതാണ് തീരുമാനം എന്ന നിലക്ക് കാത്തിരിക്കുന്നതും അദ്ദേഹത്തെ അത്തരമൊരു ഭാരത്തിലേക്ക് എത്തിക്കുന്നതിലും ഉപരി വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അത് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഈ കേസ് തന്നെ പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ അഫയർ ബന്ധങ്ങൾ, അപ്പൊ നമുക്ക് പറയാൻ പോകുന്നതോ നമ്മുടെ മകൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബന്ധമുള്ളതുപോലൊരു സൂചന ലഭിച്ചിട്ടുണ്ട്, അത്ര സീരിയസ് ഒന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു മരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ പറയാ, അതായത് രോഗത്തിലാണ്, അസുഖത്തിലാണ്, ICU എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഒരു പ്രവാസി ഒരു മരണം നമ്മൾ അറിയിക്കാം. അപ്പൊ ഒരു മകളെ കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദീനിയായി വളർത്തിയ ഒരു മകളെ കുറിച്ച് ഇങ്ങനത്തെ ന്യൂസ് കിട്ടുമ്പോൾ ഒരു ഗ്രാജുവൽ ആയിട്ട് ഒന്ന് ഘട്ടം ഘട്ടമായിട്ട് അവരെന്ത് ചെയ്യാൻ അറിയിക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം പറയും നീ ഒരു ഉപദേശം ശരിക്ക് കൊടുത്താൽ ശരിയാവും. അതന്നെയാണ് ഇവിടുത്തെ പരിഹാരം. അതായത് ഈ ഒരു പെൺകുട്ടി എത്രമാത്രം ഈ ബന്ധത്തിൽ ആഴമായി പോയിട്ടുണ്ടെങ്കിലും ഇതൊരു സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും പരിഹാരം എന്തു തന്നെയാണ്, അവളെ ഇത് ഉപദേശിക്കാതിന്. അപ്പൊ ആ ഉപദേശിക്കുവാനുള്ള പെർമിഷൻ അവിടുന്ന് കിട്ടി, അപ്പൊ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ വിവരത്തിന്റെ സങ്കീർണതകൾ പറഞ്ഞ് അയാളെ എന്ത് ചെയ്തിട്ടില്ല, അയാളുടെ പ്രവാസ ജീവിതത്തിൽ മുഴുവനും ടെൻഷനാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ അറിയിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും എനിക്ക് തോന്നപ്പോ ഈ പെൺകുട്ടിയെ തന്നെ നമ്മൾ സംസാരിക്കുകയും വളരെയധികം അതിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൾ എന്ത് ചെയ്തതിന് സ്വാഭാവികമായും മാനസികമായ മാറ്റത്തിന് തയ്യാറായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ തയ്യാറായി വന്നെങ്കിൽ ആ പോസിറ്റീവായ കാര്യം പിന്നെ അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹവും സന്തോഷവാനാവും, പ്രശ്നം പരിഹരിക്കുന്ന അവസ്ഥാവിശേഷം വരും. ഇനി പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രമേണ അതിന്റെ ഗൗരവാവസ്ഥകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെയും എത്തിക്കാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് വിഷയങ്ങളിലും അങ്ങനെയാണ്. പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഓടി വരാൻ പറ്റാത്ത ഒരാളോട് പറയുമ്പോൾ അയാൾ അവിടെയാണെന്നുള്ളൊരു ധാരണയോടുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യതയാണെങ്കിൽ, അദ്ദേഹം അവിടെ വലിയ കടത്തിലും പ്രയാസത്തിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സാരല്ല, ഇവിടെ നമുക്ക് ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ പലരോടും ചോദിച്ചു വെച്ചിട്ടുണ്ട്, ചില പ്രതീക്ഷകളൊക്കെ നമ്മൾ പിന്നീട് കൊടുത്താൽ മതിയാകും എന്നൊക്കെ നിലക്ക് സംസാരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, സ്വാഭാവികമായും അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ഒരു പ്രവാസി എന്താണ് അന്യനാട്ടിലാണ്, അദ്ദേഹത്തിന് ഇവിടെ ഇടപെടാനുള്ള പരിമിതികളുണ്ട് എങ്കിലും അയാളെല്ലാം അറിയേണ്ട ഒരു കുടുംബനാഥനും രക്ഷിതാവുമാണ് എന്ന അറിവോടുകൂടെയും എന്തു ചെയ്യണം ഭർത്താക്കന്മാരോടും പെരുമാറാൻ, അവരെ കൈകാര്യം ചെയ്യാൻ എന്തു ചെയ്യണം, അവരോട് പെരുമാറാൻ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പറ്റിയാൽ ഒരു പരിധിവരെ എന്ത് ചെയ്യും കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലംസുകൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാകുന്നത്.
4: ബുദ്ധിപൂർവമുള്ള ഒരു പെണ്ണിന്റെ ഇടപെടലുകളെയാണ് തീർച്ചയായും ഈ ഉത്തരത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. പ്രവാസിയായ ഭർത്താവിനേക്കാളും പ്രവാസിയായ മകനേക്കാളും പ്രവാസിയായ ഉപ്പയേക്കാളും ഒക്കെ വീട്ടിൽ എല്ലാം നിരീക്ഷിക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ, സ്ത്രീയുടെ, ഉമ്മയുടെ പരിപക്വമായ സമീപനങ്ങൾ, ഒന്ന് സമയബന്ധിതമായ കാര്യങ്ങൾ അറിയിക്കുക, രണ്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷനുകൾ, സംസാരങ്ങൾ നിലനിൽക്കുക, മൂന്ന് അദ്ദേഹത്തിന്റെ ജോലിയുടെയും വിശ്രമത്തിന്റെയും തിരക്കിന്റെയും എല്ലാ ഘട്ടങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളി എന്ന നിലക്ക് അതിന്റെ അയാളുടെ ഒരു മാനസികാവസ്ഥയെ പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് ഇതിൽ നിർണായകമാണ്. എന്തു തന്നെയായാലും പ്രവാസം കാണാമറയത്തെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള, ജീവിതം നൽകിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു ഒരു പ്രയത്നമാണ് യഥാർത്ഥത്തിൽ പ്രവാസം എന്ന് പറയുന്നത്. ആ പ്രവാസം ഇത്തരം ബന്ധവിച്ഛേദങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചക്കും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചക്കും കാരണമാകുമ്പോൾ ദുരന്തങ്ങൾക്കുമേലുള്ള ദുരന്തമാണത് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ റേഡിയോ കാതോട് ചേർത്ത് വെച്ച് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്സ് ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിലിരുന്ന് വായിക്കാൻ മാത്രം വിശാലമായൊരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു, നമ്മുടെ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടക്ക് എടുക്കുന്ന വളരെ ചിന്തിച്ചുകൊണ്ടുള്ള തീരുമാനമല്ല പ്രവാസം എന്നെനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയോ മുന്നിലുള്ളൊരു ടാസ്കോ കാണുമ്പോഴേക്ക് ആളുകൾ പൊതുവെ പ്രവാസത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആലോചനാപൂർവ്വമല്ലാതെ ഇത്തരം പ്രവാസ ജീവിത തീരുമാനങ്ങൾ എടുക്കുന്നവരോട് എന്തെങ്കിലും വിശേഷിച്ച് നമുക്ക് പറയാനുണ്ടോ?
3: പ്രവാസത്തെക്കുറിച്ച് ഈ നിലക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, എൻ്റെ മനസ്സിലൊരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ഒരു കുറഞ്ഞ സമയത്ത് ഒരു വിസിറ്റിന് ഞാൻ ഗൾഫിലുള്ള സമയത്ത് അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അവനൊരു എൻജിനീയറാണ്, നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സാധ്യതകൾ അവൻ്റെ മുന്നിൽ നാട്ടിലുണ്ട്. ഒന്ന്, അവൻ്റെ പിതാവ് തുടർന്നു വരുന്ന വ്യവഹാരങ്ങളെ, വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നല്ലൊരു ജീവിതം ഇവിടെ കിട്ടും. അതേപോലെ തന്നെ അവൻ പിന്നെ കോഴ്സിൽ ഡിഗ്രി എടുത്തിട്ടുള്ള അതേ ട്രേഡിൽ തന്നെ ചില സാധ്യതകൾ ഇവിടുത്തെ സർക്കാരിലും അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായും ഒരു എഞ്ചിനീയർ എന്ന നിലക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാലറിയും കാര്യങ്ങളും ഗൾഫിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗൾഫിൽ പോയി വിസിറ്റിന് പോയി അപ്പം തന്നെ ജോലി കിട്ടി, താൽക്കാലിക ജോലി കിട്ടി, ഇനി ഒരു എഞ്ചിനീയർ എന്ന നിലക്കുള്ള ഒരു വിസ സംഘടിപ്പിച്ച് ഒരു പ്രവാസി ആവണോ ആവണ്ടയോ എന്ന ഒരു തീരുമാനത്തിൻ്റെ ഘട്ടത്തിലാണ് ഞാൻ അവനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അവനെ സത്യത്തിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും അന്വേഷിക്കുന്നതിൽ വളരെ വളരെ ശക്തമായി മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന അവിശ്വസനീയമായൊരു വാർത്തയാണ് എനിക്ക് അവനിന്ന് കേൾക്കാൻ പറ്റിയത്. അതായത് അവനോട് പറയുന്നത് നീ ഗൾഫിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു ജോലി സ്വീകരിക്കണം എന്നാണ് വേണം. അവൻ നല്ല കഴിവുള്ള ആളാണ്. ഇപ്പോൾ ഒരു ടെമ്പററി ജോലി തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം നല്ല സാലറി അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ നല്ല ആത്മവിശ്വാസമുണ്ട് നാട്ടിൽ തന്നെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് രക്ഷിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളുടെ ഒരു പ്രശ്നമാണിത്. നമ്മളെപ്പോഴും നമ്മളുടെ ആവശ്യം എന്ത്, നമ്മുടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിലുപരി മക്കളെ ഒരു അലങ്കാരമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അലങ്കാര വസ്തു. എൻ്റെ മകനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഗൾഫിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എന്ന് പറയുന്നതിലപ്പുറം എൻ്റെ വിശ്രമവേളകളിൽ എനിക്കൊരു തണലായി, ഒരു ധൈര്യമായി എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടാവണം. അനേകം കാലഘട്ടങ്ങൾ ഗൾഫിലും നാട്ടിലും എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ മക്കൾ ഒരിക്കലും അതിലേക്ക് പോവരുത്. എൻ്റെ മകൻ നാട്ടിൽ സ്വസ്ഥമായി ഞങ്ങളോടൊപ്പം ജീവിക്കട്ടെ. നാടിൻ്റെ ഭക്ഷണവും നാടിൻ്റെ സുഖവും നാടിൻ്റെ വായുവും അനുഭവിച്ച് അവൻ നല്ലൊരു കുടുംബമായി ജീവിക്കട്ടെ എന്നു ചിന്തിക്കാത്ത രക്ഷിതാക്കന്മാരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേദന തോന്നിപ്പോവുകയാണ്. കാരണം മക്കളെ സ്വന്തമായാലും സ്വന്തം നാട്ടിലെ ജീവിതത്തിന് ഒക്കുലല്ലോ ഒന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എന്തായിരുന്നാലും പ്രവാസം ഒരപൂർണ ജീവിതമാണ്, അതിലാർക്കും സംശയമില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന് ആത്മധൈര്യം പകരുന്നതിൽ ഇവിടുത്തെ അയാളുടെ വിശ്വാസം, ഇവിടുത്തെ സൊസൈറ്റി, അതോടൊപ്പം അയാളുടെ ആത്മധൈര്യത്തിന്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി അയാളുടെ ഭാര്യ, കുടുംബം, മക്കൾ. അവരോടൊപ്പം ജീവിക്കുമ്പോഴും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും അവരോടൊപ്പം ഉറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഒരു ചുറ്റുപാടും ഒരു മാനസിക ധൈര്യവും സമാധാനവും നൽകാൻ മറ്റൊന്നുകൊണ്ടും പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും രോഗങ്ങളുമായി തിരിച്ചു വരുന്ന, അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, കുടുംബ ബന്ധങ്ങളിൽ നിന്നും യുവത്വത്തിൽ നിന്നും നല്ല കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകൾ നെടുവീർപ്പോടുകൂടി അവരുടെ പ്രവാസ ജീവിതത്തിലെ ചരിത്രങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരനിവാര്യ ഘട്ടത്തിലും ആവശ്യഘട്ടത്തിലും തന്നെ പ്രവാസം ഒരാൾ അനുഭവിക്കാവൂ. ഇനി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം തന്നെയാണെങ്കിലും ഒരന്യ നാട്ടിൽ താമസിക്കുന്നു, കുടുംബത്തു നിന്ന് മാറി താമസിക്കുന്നു എന്നുള്ള ഒരു അപൂർണത അതിലെന്തായിരുന്നാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, നാട്ടിൽ ജീവിക്കാനൊക്കെ ചുറ്റുപാടുള്ള ആളുകൾ നാട്ടിൽ വന്ന് സേവനം ചെയ്യുക. ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ നാട് വളരും, നാട് പുരോഗമിക്കും, നാടിന് ആ ശക്തി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രവാസം അനിവാര്യഘട്ടങ്ങളിൽ തുടരേണ്ട ഒന്നാണെന്നും കഴിയുന്നതും നാട്ടിൽ വരിക. ഇനി മക്കളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെപ്പോഴും, ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എൻ്റെ മകനും പ്രവാസിയാവട്ടെ എന്നല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ മകൻ ഈ ഗതി വരരുതേ എന്ന് പ്രവാസികളായ രക്ഷിതാക്കന്മാർ തീരുമാനിച്ചാൽ തന്നെ പ്രവാസ ജീവിതത്തിൽ നിന്നും വലിയൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യും, ഒഴിവായി പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെയും ആളുടെയും മനസ്സ് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളും യുവാക്കളും ഒക്കെ ചിന്തിക്കുക, ഇത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് പോരാൻ പറ്റാത്ത ഒന്നാണ് പ്രവാസ ജീവിതമെന്ന് മനസ്സിലാക്കി നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് ഒരു ജോലി ഗൾഫിലേക്ക് കയറുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടി കയറുമ്പോൾ ഒരാൾ മാനസികമായി തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു പരിമിതകാലം ജീവിച്ച് ഒരു ജീവിതത്തിനുള്ള ഒരു അസ്ഥിവാരം മുട്ടിയും കൂടെ തിരിച്ചു വന്ന് നാട്ടിൽ ജീവിക്കുക എന്നതിലപ്പുറത്തേക്കുള്ളൊരു പ്രതീക്ഷയൊന്നും പ്രവാസ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കലാണ് നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം.
4: തീർച്ചയായും ഇവിടെ വളരെ ഗൗരവപൂർവം ചിന്തകൾക്ക് വിധേയമാകാൻ വേണ്ടി തന്നെയാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കുടുംബങ്ങളിൽ സഗൗരവം ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണിത്. പൊതുവെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് ഒരുപക്ഷെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടും വളരെ ദീർഘകാലത്തെ ബോധവൽക്കരണങ്ങൾ കൊണ്ടുമൊക്കെ വിപ്ലവകരമായ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബ്യൂറോക്രസി എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടേക്ക് അത്രത്തോളം ആളുകൾ എത്തിയിട്ടുമില്ല. ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും പ്രവാസം എന്ന ഒരു ഘടകം ഉണ്ട് എന്നതിനെ പൂർണ്ണമായി നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഒരു എഞ്ചിനീയർ അയാൾ ഉടനെ അയാൾ പോവാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. എനിക്കറിയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വർഷങ്ങളോളം പ്രവാസിയായി ജീവിച്ച ഒരു ഇടവേളയിലൂടെ വന്നപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളുമായുള്ള സംസാരത്തിൽ PSC ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് പറയുകയും, ഇന്ന് അയാൾ ഒരു എഞ്ചിനീയറായി, PWD ഒരു എഞ്ചിനീയറായി അയാളുടെ വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ജോലി നോക്കുന്ന ഒരാളാണ്. അയാൾക്ക് പ്രവാസിയായപ്പോൾ കിട്ടിയ മാസത്തെ അത്ര എമൗണ്ട് ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ കുടുംബത്തിൻ്റെ കൂടെയുള്ള താമസം, നാട്ടിലുള്ള ഇടപെടൽ, എല്ലാറ്റിനും വില നിശ്ചയിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ശമ്പളം അതിലേറെ എത്രയോ വലുതായിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് സർവീസ് എന്നത് ഇതിലൊരു ടാസ്ക്കായി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പാരൻസ് ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു ടാസ്ക്, ഒരു ടാർജറ്റ് അത് കൊടുക്കുമ്പോൾ, അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ സമുദായത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. വീണ്ടും ഈ എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു മർമ്മം കൂടി തെളിഞ്ഞു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ആരിസ് മൗലവിയുടെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് വന്ന ഒരു പരാമർശത്തെ ഞാൻ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. ആകാശപ്പറവ അങ്ങകലെ അറേബ്യയിലെത്തിച്ച അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിച്ച കുറെ ആളുകളുണ്ട്. അവർക്ക് വീടായി, മക്കളായി, അവരുടെ പഠനമായി, എല്ലാമായി. ഇപ്പോഴും അവർ മടക്കത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിരന്തരം. എത്തുമ്പോൾ സാധാരണ പറയാറുള്ളത് ഒരു തവണ കൂടി പോയി വരട്ടെ എന്നാണ്. ആ ഒരു തവണകൾ ഒരുപാട് തവണകളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലരോടൊക്കെ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് കുറച്ചും കൂടി ഗൗരവപൂർവ്വം ഒരു മതപരമായ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടതില്ലേ? അവരുടെ വയസ്സായ മാതാപിതാക്കൾ, നാട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ, നമ്മൾ എങ്ങനെ അവരോട് കാര്യങ്ങൾ പറയണം?
3: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവിടുത്തെ നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ്, ജോലി നഷ്ടപ്പെടുമ്പോഴും മാത്രമാണ്. കാരണം പരിചയങ്ങൾ കൂടും തോറും കൂടുതൽ ശമ്പളവും കൂടുതൽ സൗകര്യവും വരുമ്പോൾ പ്രവാസി എന്ത് ചെയ്യാണ്, അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടാകുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ എങ്ങനെ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിലും കുട്ടികൾ മുതിർന്നു വന്നാൽ ഒരു പ്ലസ് ടു അതേമാതിരി ഡിഗ്രി പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടികളെ സത്തിൽ പിന്നീട് അവരവിടെ താമസിച്ച് കുട്ടികളെ അവിടെ പഠിപ്പിക്കുമ്പോൾ വലിയ പ്രോബ്ലംസാണ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ പ്രോഫ്കോണ്ടൊക്കെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ ഗൾഫിലുള്ള മാതാപിതാക്കളുടെ മക്കൾ നാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വ്യാപകമായ പ്രശ്നങ്ങൾ. കാരണം അവരിവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ രക്ഷിതാക്കന്മാരുടെ യാതൊരു നിയന്ത്രണവും മേൽനോട്ടമില്ലാതെ ജീവിച്ചിട്ട് ധാരാളം അധാർമികമായ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ വിശേഷം ഉണ്ടാവുകയാണ്. ഇന്ന് ഒന്നോ രണ്ടോ മക്കളുടെ മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ മകം വിളിക്കുമ്പോൾ ഉഷാർ നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ ദുഃഖങ്ങളിൽ അവർ നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നുണ്ട് രണ്ട് മകനുള്ളത് രണ്ടാളും ഗൾഫിലാണ്, ഓരോ ഭാര്യമാരും അവിടെയാണ്, ഞാനും ഇവിടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീട്ടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തും കൂടി ഒരാളും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭീതിയോടുകൂടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരൊന്നും ഒരിക്കലും മക്കളോട് എന്ത് ചെയ്യില്ല, നീ ഇങ്ങോട്ട് പോരെന്ന് പറയില്ല. കാരണം അവരുടെ ജീവിതമല്ലേ. അപ്പം ഞാൻ പോരുന്നു എന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പറഞ്ഞ് പോരുന്നൊരു അവസ്ഥാവിശേഷം മാതാപിതാക്കളുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. പല വ്യക്തികളും ഇന്ന് ഗൾഫിൽ നിൽക്കേണ്ടവരല്ല, അവർ നാട്ടിൽ വരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്, അവർക്ക് മതപരമായ ബാധ്യതയുമുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഇവിടേക്കുള്ള പല സ്ത്രീകളും അവിഹിതമായ പല ബന്ധങ്ങളിലേക്കും പോകുന്ന സാഹചര്യങ്ങൾ പ്രവാസികളുടെ കുടുംബങ്ങളിലുമുണ്ട്. മറ്റു കുടുംബങ്ങളിലതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബങ്ങളുണ്ട്. താൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ഒരു ജീവിതകാലം മുഴുവനും ഒരു കാത്തിരിപ്പോടുകൂടെ കഴിഞ്ഞു പോയി, തൻ്റെ യുവത്വവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം വളരെ ഗൗരവപരമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് അവിഹിത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടി, അവൾ നല്ല വിശ്വാസവും ഈമാനുള്ള ആളാണ്, പക്ഷെ അവൾ പറയണത് എന്താന്ന് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നാണ്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് അവൾ പറയേണ്ടത് ആരോടാണ് ശരിക്ക്? അവളുടെ ഭർത്താവിനോടാണ്. പക്ഷേ ഭർത്താവിൻ്റെ സാഹചര്യവും പ്രവാസവും അനുസരിച്ച് കൊടുത്ത് പറയാൻ അവൾക്ക് പറ്റുന്നില്ല. എന്നാൽ മൂന്ന് പ്രാവശ്യം അബദ്ധം സംഭവിച്ചിട്ടും അവളെ ഉംറക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ടും അബദ്ധം ആവർത്തിക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിൽക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കാൻ ആ പ്രവാസിക്ക് ഇന്നും ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുമ്പോഴും അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ മതപരമായ നിർബന്ധാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പോലും പ്രവാസ ജീവിതത്തിൽ തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ അനിവാര്യമായി വല്ല കടങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രാരാബ്ദങ്ങളോ ഒക്കെ ഇല്ലാത്ത ആളുകൾ, മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ, മക്കളുടെ വളർച്ചയ്ക്കും അവരുടെ സുരക്ഷിതത്വത്തിനും ധാർമ്മികതയ്ക്കും പിതാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണെങ്കിൽ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് മതപരമായി തന്നെ ഒരു ബാധ്യതയാണെന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
4: ഉപദേശങ്ങൾ വഴിയും മാർഗനിർദ്ദേശങ്ങൾ വഴിയും ഇത്തരമൊരു പുതിയ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ എത്തിത്തുടങ്ങി. കൈയൊന്നും മടക്കി വെച്ച് തുണിയൊന്നും മുറുക്കിയെടുത്താൽ ആർക്കൂടെ ജോലിയുണ്ട്, ഹലാലായ സമ്പാദ്യമുണ്ട്, ആ കനമുള്ള കട്ടിയുള്ള ചെരുപ്പും കയ്യിലൊരു റാഡോ വാച്ചും നല്ല ചുളിയാത്ത ഷർട്ടും ഇട്ട് ഇവിടുന്നൊരു റെന്റേ കാറും വാങ്ങി വരുന്ന ഒരു മാസം ഒരു ഫെയ്ക്കായ പിന്നെ ഒരു വ്യക്തിത്വം സൃഷ്ടിച്ചെടുത്ത് നാട്ടുകാർക്കിടയിലൂടെ നടക്കുമ്പോൾ ഓർക്കേണ്ടത് വിരിയിൽ തനിച്ചാകുന്ന പെണ്ണിനെ കുറിച്ചാണ് എന്ന വളരെ ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഹാരിസ് മൗലവി ഈ എപ്പിസോഡിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അതിൻ്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് എത്തുന്നു. ചുരുക്കം പറയുന്നിടത്ത് നമുക്ക് നിർബന്ധപൂർവ്വം പറയാം, പ്രവാസം അനിവാര്യമാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അനിവാര്യമല്ലാത്ത പ്രവാസങ്ങൾ അവസാനിപ്പിച്ച് വീടിൻ്റെ സന്തോഷങ്ങളിലേക്ക് എത്തുക, എല്ലാ ഒന്നാം തീയതിയും കിട്ടുന്ന സംഖ്യയിലെ അത് നേർപ്പകുതിയാകുന്നതോ അത് ഇല്ലാതെയാകുന്നതോ ഒരിക്കലും നമ്മൾ ഒരു വേദനയായി കാണേണ്ടതില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. തുടരേണ്ട പ്രവാസം തുടരേണ്ടവർ ബോധപൂർവം ബുദ്ധിപൂർവം മതബോധവും മതചിട്ടയും കുടുംബത്തിന് കൈമാറിക്കൊണ്ട് രംഗത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവൻ്റെ യഥാർത്ഥ വഴിയിൽ പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സ്നേഹക്കൂടിന്റെ ലൈവ് ഡിസ്കഷൻ ഇവിടെ വിരാമമാകുന്നു. വാഹദ് അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: സ്നേഹക്കൂട് എല്ലാവരും കേട്ടുകഴിഞ്ഞല്ലോ. പീസ് റേഡിയോ വൈബ്സിലെ എണ്ണ പറഞ്ഞ പ്രോഗ്രാമുകളിൽ ഒന്നാണല്ലോ സ്നേഹക്കൂട്. അത് ഇപ്പോൾ വൈബ്സിലാണ് അതിൻ്റെ സ്ഥാനമായിട്ട് നമ്മൾ പോകുന്നത്. റേഡിയോയിൽ കേൾക്കും മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്നേഹക്കൂട് വലിയൊരു ഐക്കണായിട്ട് കാണുന്നതാണ്.
5: ഇനി ഒന്നുകൂടി നമ്മളൊരൊന്നുകൂടി ഇൽമിയായിട്ടുള്ള ചർച്ചയിലേക്കാണ് ഇനി പോകുന്നത്. എന്നത്തെയും പോലെ വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാം അല്ലുസൂലാണ്. അടിത്തറകൾ എന്നുള്ള ഒരുപാട് എന്താ പറയുക നമ്മുടെ അഖീദയിൽ ഊന്നിക്കൊണ്ടുള്ള സംസാരമാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം അല്ലുസൂലിൽ ചേരുന്നത്.
2: ഖുർആന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കേൾക്കുന്നത്. അതിൻ്റെ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറുള്ളാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം, സബബുകൾ, അസ്ബാബുകൾ. ആ അസ്ബാബുകൾ എന്താണ്, അത് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്താണ്, അതിൽ നമ്മൾ ഒന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഈങ്ങൾ, ഇവരൊക്കെ അത് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ നേട്ടമെന്താണ് അവർക്ക് ലഭിച്ചത്, ഒരായത്തിനെ സംബന്ധിച്ചൊരു കൃത്യമായ വിവരവും അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ് എന്നറിയുമ്പോൾ ആ ആയത്തിൻ്റെ ഹുക്മിൻ്റെ ആഴവും അതിൻ്റെ വിശാലതയും അതാരിലേക്കൊക്കെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്. ഇനി ഈ അസ്ബാബുകൾ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം നാം ഗ്രഹിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അവ്യക്തമായി കിടക്കുന്ന പല ആശയങ്ങളും ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യക്ഷമായ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് വ്യക്തമായി കൊള്ളണമെന്നില്ല. അഥവാ ചിലപ്പോൾ നാം വിചാരിച്ചതിൻ്റെ എതിരായിരിക്കാം പ്രത്യക്ഷത്തിലുള്ള ആയത്തുകൾ ഉണ്ടാവുക. ആ ആയത്ത് അതിൻ്റെ അവതരണ പശ്ചാത്തലം പരിശോധിച്ച് വ്യക്തമാകുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അസ്ബാബുകൾ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ ഗ്രഹിക്കൽ നിർബന്ധമായിത്തീരും. ഇല്ലെങ്കിൽ ആയത്തിൻ്റെ ഫഹമ്, ആയത്തിനെക്കുറിച്ചുള്ള നമ്മുടെ വിവരം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയാം. സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഅഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ വമൻ തതവ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം. ഈ ആയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് സ്വഫാ മർവക്കിടയിൽ നടത്തുന്ന ഓട്ടം, സഅയുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇന്ന സ്വഫ വൽ മർവത മിൻ ശഅഇറില്ലാ, സ്വഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമർ, ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയോ ഉംറ നിർവഹിക്കുകയോ ചെയ്താൽ, ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ തവാഫ് നടത്തൽ അഥവാ നടക്കുക എന്നുള്ളത് അവന് പ്രശ്നമല്ല, അവന് കുറ്റകരമല്ല. ഒമൻ തത്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ആരെങ്കിലും കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, തത്വ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ശാക്കിറാണ്, നന്ദിയുള്ളവനാണ്, അലീമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനാണ്. ഇപ്പം ഈ ആയത്തിൻ്റെ നേർക്കു നേരെ അർത്ഥം വച്ചാൽ എന്താണ് ലഭിക്കുക? സഫാമർവക്കിടയിൽ ഹജ്ജിലും ഉംറയിലും നടക്കുന്നത് കൊണ്ട് വിരോധമില്ല, അത് നിർബന്ധമാണെന്നോ അത് പുണ്യകർമ്മമാണെന്നോ എന്നൊന്നും ആയത്തിൽ പറയുന്നില്ല. നമുക്കറിയാം ഹജ്ജിൻ്റെ കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സഫാ മർവക്കിടയിലുള്ള നടത്തം. ഉംറയുടെയും പ്രധാനപ്പെട്ട കർമ്മമാണ് സഫാ മർവക്കിടയിലുള്ള നടത്തം. ആ സഫാ മർവയിലുള്ള നടത്തത്തിൽ സഅയിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തിയാൽ അതവൻ്റെ ഹജ്ജിനെയും ഉംറയെയും ബാധിക്കും. അത് ഉറപ്പാണ്, ഫർളാണ്. പക്ഷേ ആയത്തിൻ്റെ നേർക്ക് നേരെ ലാഹിർ അതിൻ്റെ പ്രത്യക്ഷാർത്ഥം നോക്കിയാൽ ഒരിക്കലും അത് നിർബന്ധമാണ് എന്നൊരു സൂചന നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്താനുണ്ടായ കാരണമെന്താണ്? ഇവിടെ അസ്ബാബു നുസൂലുകൾ നമ്മൾ പരിശോധിക്കുന്നു. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്തിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിക്കൊണ്ട് നമുക്ക് ഹദീത്തിൽ കാണാം. وهو ان الصحابه تاثموا من السعي بينهما لانه من عمل الجاهليه ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജും ഉംറയുമൊക്കെ അവർ നിർവഹിച്ചിരുന്നപ്പോൾ സഫാ മർവക്കിടയിൽ അവർ ഓടിയിരുന്നു, അവർ നടന്നിരുന്നു. എന്നാൽ സഫാ കുന്നിൻ്റെ മുകളിൽ ഇസാഫ് എന്നു പറയുന്ന ഒരു വിഗ്രഹവും മർവയുടെ മുകളിൽ നായിലത്ത് എന്നു പറയുന്ന മറ്റൊരു വിഗ്രഹവും അവർ പ്രതിഷ്ഠിച്ചിരുന്നു. എന്നിട്ട് ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഅയ് നടത്തുമ്പോൾ സഫയുടെ കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടുത്തെ വിഗ്രഹത്തെയും മർവയുടെ കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടുത്തെ വിഗ്രഹത്തെയും അവർ സ്പർശിക്കുകയും അതിനെ തലോടുകയും അവിടെ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് സഫാ മർവക്കിടയിലുള്ള ഈ ഓട്ടത്തിൽ ജാഹിലിയ സമ്പ്രദായമാണ് ഇതെന്നവർ മനസ്സിലാക്കുകയും ഇങ്ങനെ ആ സഫാ മർവക്കിടയിൽ ഓടുന്നതിന് അതൊരു ഒരു അരോചകമായിക്കൊണ്ട് ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ വരികയും ചെയ്തപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി യത്തവഫ ബിഹിമ. ഇനി നിങ്ങൾ ഇപ്പോൾ ഇതൊരു പ്രശ്നമായി, ഒരു ഹർജായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കതിൽ പ്രശ്നമില്ല, നിങ്ങൾക്കതിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ സഫാ മർവക്കിടയിൽ തവാഫ് ചെയ്യാം, സഅയ് നടത്താം എന്ന ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ ആയത്തിൻ്റെ പിന്നിൽ. ഇത് മനസ്സിലാക്കുമ്പോഴാണ്, കണ്ടോ ഈ ആയത്തിൽ സഫാ മർവക്കിടയിൽ ഓടൽ നിർബന്ധമില്ലല്ലോ, നിർബന്ധമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ എന്നു പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരു ഏണി വെക്കുകയല്ല, നേരെ മറിച്ചതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആയത്തിൻ്റെ യഥാർത്ഥമായ ചിത്രം നമുക്ക് ലഭിക്കുക. ഇവിടെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഉള്ള ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ, അൽ ഇബ്റത്തു ബി ഉമൂമി ലഫ്ളി ലാ ബി ഖുസൂസി സബബ്. ഇത് ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും ഉസൂലുൽ തഫ്സീറിൻ്റെയും ഒക്കെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ അൽ ഇബ്റ, നമ്മൾ ഗുണപാഠങ്ങൾ സ്വീകരിക്കേണ്ടത് ബി ഉമൂമി ലഫ്ളി, ആ ആയത്തിൻ്റെ പദത്തിലുള്ള പൊതു സ്വഭാവം കൊണ്ടുകൊണ്ടാണ്. ലാ ബി ഖുസൂസി സബബി, ആ ആയത്തിൻ്റെ പ്രത്യേകമായ കാരണം മാത്രം പരിഗണിച്ചുകൊണ്ടല്ല. അഥവാ ഒരു പ്രത്യേക വിഷയത്തിലിറങ്ങിയ ആയത്താണെങ്കിൽ ആ നിയമം മൊത്തത്തിലുള്ള ഒരു നിയമമായിട്ടാണ് പരിഗണിക്കേണ്ടത് നമ്മൾ. ഇല്ലെങ്കിൽ ആ ആയത്ത് ഇന്ന വ്യക്തിയിലേക്ക് മാത്രം പരിമിതപ്പെട്ടതാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടാകണം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും, എന്നാൽ രണ്ടെണ്ണം മാത്രം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 222-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയസ്അലൂനക അനിൽ മഹീള് قل هو أذى فاعتزلوا النساء في المحيل ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين ويسألونك عن المحيل حيلنا سمدിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. قل نبي നിങ്ങൾ പറയണം, هو أذى, അതൊരു മ്ലേച്ഛതയാണ്. ഫഅതസിലുന്നിസാ ഫിൽ മഹീൽ, അതുകൊണ്ട് ഹൈലിൻ്റെ വിഷയത്തിൽ ഹൈലുള്ള സ്ത്രീകളെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. വലാ തഖറബൂഹുന്ന ഹത്തായ തോർണ, അവർ ശുദ്ധിയാകുന്നതുവരെ നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. ഫഇദാ തതഹർന, അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫഅതൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാം. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തൗബ ചെയ്യുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുത്തഹരീൻ, ശുദ്ധിയുള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിനെക്കുറിച്ച് അനസ് റളിയല്ലാഹുവിനു പറയുന്നു, ഈ ആയത്ത് അവതരിക്കാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. എന്താണത്? ഇന്നൽ യഹൂദ കാനു ഇദാ ഹാലത്തുൽ മർഅത്തു മിൻഹും അഖ്റജൂഹ മിനൽ ബൈത്ത് വലം യുആക്കിലൂഹ വലം യുശാരിബൂഹ വലം യുജാമിഉഹുമ വലം യുജാമിഉഹ ഫിൽ ബുയൂത്ത്. ജൂതന്മാരായ ആളുകൾ, അവരിൽപ്പെട്ട സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായിക്കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരുമായി ഒരുമിച്ച് വെള്ളം കുടിക്കുകയോ വീട്ടിൽ അവരുമായി കൊണ്ട് സഹകരിക്കുകയോ ഒന്നുമില്ല, അവർ വീട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വച്ചുകൊണ്ട് ചില ആളുകൾ ചോദിച്ചു, എന്താണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക വിധി എന്താണ്? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തിറങ്ങുന്നത്. പ്രവാചകൻ പറഞ്ഞു, വസ്നഉ കുല്ല ശൈഇൻ ഇല്ലാ നിക്കാഹ്, നിങ്ങൾ എല്ലാം ചെയ്തുകൊള്ളുക, എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് ലൈംഗിക ബന്ധം ഒഴികെ. അപ്പോൾ ഈ ആയത്ത് ജൂതന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന വിധി മുസ്ലിമീങ്ങളിൽ എല്ലാ ആളുകൾക്കും ബാധകമാണ്. കാരണം അത് ജൂതന്മാരിലേക്ക് മാത്രമുള്ള, അതല്ലെങ്കിൽ ജൂതന്മാരുടെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരായത്തല്ല. ഒരു ആർത്തവകാരിയായ സ്ത്രീയോട് സ്വീകരിക്കേണ്ട സമീപന രീതി എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന് ജൂതന്മാരുടെ സംഭവം പശ്ചാത്തലമായി എന്ന് മാത്രം, അവരുടെ പ്രവർത്തനം ശരിയല്ല എന്നതും ഈ ആയത്തിലൂടെ അല്ലാഹു വിമർശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്കവരുമായി സഹവസിക്കാം, വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് കിടക്കാം, പക്ഷേ ലൈംഗിക ബന്ധം മാത്രം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ആളുകളിലേക്കും ആ നിയമം ബാധകമാണ് എന്നർത്ഥം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈലിലെ 17 മുതൽ 21 വരെയുള്ള ആയത്തുകൾ, വസയുജന്നബുഹുൽ അത്ഖ അല്ലദീ യുതി മാലഹു യതസക്ക وَمَا لِأَحَدٍ عِنْدَهُ مِنْ نِعْمَةٍ تُجْزَى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَى وَلَسَوْفَ يَرْضَى. ഈ ആയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. പക്ഷേ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അബൂബക്കർ റളിയല്ലാഹുവിലേക്ക് മാത്രം പരിമിതപ്പെട്ടതാണോ? അല്ല, എല്ലാവരിലേക്കും ഈ ആയത്തിൻ്റെ ഉമൂമുകൾ, അതിൻ്റെ ലഫ്ളുകളുടെ പൊതു ആശയം കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിലും അതിൻ്റെ ഉമൂം അഥവാ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നു എന്നുകൊണ്ടതാണ് പണ്ഡിതന്മാർ ഈ നിയമം പ്രത്യേകമായി കൊണ്ട് പറയാൻ കാരണം. അഥവാ അൽ ഇബറത്തു ബിഉമൂമി ലഫ്ളി ലാ ബിഖുസൂസി അസ്സബബ് എന്നുള്ളത്. ആ നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു മനസ്സിലാക്കേണ്ടത്. അൽ ഇബറത്തു ബിഉമൂമി ലഫ്ളി ലാ ബിഖുസൂസി അസ്സബബ്, പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുടെ കാരണങ്ങളല്ല യഥാർത്ഥത്തിൽ ഒരായത്തിൻ്റെ അതിൻ്റെ ഇബ്രത്ത്, അതിൻ്റെ ഗുണപാഠം ഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വാക്കുകളുടെ പുതുത്വമാണ്, പൊതുവായ ഒരു സംഗതിയാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്.

0: കാര്യങ്ങൾ അവൻ ഖുർആനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിനേക്കാൾ നല്ല മുറബ്ബി, അള്ളാഹുവിനേക്കാൾ നല്ല തർബിയത്ത് കൊടുക്കുന്നവൻ മറ്റാരുമില്ല. മനുഷ്യൻ്റെ ന്യൂനതകളും മനുഷ്യൻ്റെ പോരായ്മകളും അവൻ്റെ കഴിവുകളും കഴിവുകേടുകളും എല്ലാം വ്യക്തമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ ഘട്ടം ഘട്ടമായി ഓരോരോ നിയമങ്ങളായി അവതരിപ്പിച്ച് ഒരു വ്യക്തമായ പുനരുദ്ധാരണ പ്രവർത്തനമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു സംഭവം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ചുരുക്കത്തിൽ ഖുർആനിൻ്റെ നമ്മൾ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അഥവാ നമ്മൾ ഇസ്ലാമിക പ്രമാണങ്ങളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിൽ ഖുർആനിനെക്കുറിച്ചുള്ള ചില ആഴങ്ങളിലേക്കുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖുർആനിൻ്റെ അസ്ബാബുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും നേട്ടങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് അൽ ഉസൂലാണ്. അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഖുർആൻ്റെ അവതരണ പശ്ചാത്തലം എന്ന ഭാഗത്തിൻ്റെ രണ്ടാം എപ്പിസോഡാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും പീസ് റേഡിയോ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനിലേക്കാണ്, കാരണം മധുരം ഖുർആൻ അതിമധുരമായി തന്നെ നമുക്ക് കേട്ടുകൊണ്ട് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേമുള്ളവരെ, ഇന്ന് നമ്മൾ കേൾക്കുന്നത് മധുരം ഖുർആനിൽ
3: സൂറത്തുൽ അഹ്സാബ് അതിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്.

0: കേൾക്കുന്നത്. മദന ഖുർആൻ കേട്ടിട്ട് ശ്രോതാക്കൾ പറയട്ടെ കാര്യ ആരാന്നുള്ളത്.
1: യെസ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: കാര്യാരാന്ന്
1: അതെ
0: പിന്നെ സംശയമില്ലാതെ പറയുമായിരിക്കും
1: അതെ
0: അല്ലേ.
1: അതെ
0: അപ്പോൾ മധുരം ഖുറാനിൽ എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള ആ വചനം, ആ വചനത്തിൻ്റെ ആശയത്തിൽ?
1: സാധാരണ ഈ കുത്തുബകളിലൊക്കെ തുടക്കത്തിൽ ഖത്തീബ് ഉത്ബോധിപ്പിക്കുന്ന ഒരു ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. അഹ്സാബ് സൂറത്തിലെ 70-71 ആയത്തുകളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നല്ല വാക്ക്
0: ഖുലു ഖൗലൻ സദീദ,
1: സദീദ, നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണ്.
0: നല്ല വാക്ക് പറയുന്ന, നല്ല വാക്കിൻ്റെ ഒരു ഒരു ഒരു ഫലം, അതിൻ്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു തരുന്നതും, അതിൻ്റെ ഒരു നമ്മൾ പുറത്ത് കിട്ടുന്ന വാക്ക് പോലും നമുക്ക് തിരിച്ച് റിഫ്ലക്ഷൻ ഉണ്ടെന്നുള്ളു
1: അതെ അതെ, കണ്ണാടി നോക്കുന്ന പോലെ.
0: എന്നതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു നല്ല വാക്ക് പറയാതിരിക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്ക് പറയാന്ന് പറയുന്നത് നമുക്ക് കൂടിയും ദോഷമാവുന്ന കാര്യമാണ്.
1: അതുപോലെ തന്നെ അതിൻ്റെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു. ഏതായാലും ഖാരിയെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അബ്ദുറഹ്മാൻ അസ്സുദൈസി
0: യെസ്,
1: ഇന്ന് മക്കയിലെ ഹറമുകളുടെയൊക്കെ ചാർജുള്ള അതിൻ്റെയൊക്കെ തലപ്പ് തിരിക്കുന്ന ഖാരിയാണ്. ഒരുപാട് ഖുതുബകൾ നിർവഹിച്ചിട്ടുണ്ട്
0: അതെ.
1: ഹറമുകളിലും ഒക്കെ ആയിട്ട്. റിയാദിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഇഫ്ള് പൂർത്തിയാക്കി ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ, ഫിഖ് ഒക്കെ അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിട്ടുണ്ട്. ശരിയ ബിരുദമുണ്ട് ഉസൂലുൽ ഫിഖ്, അതുപോലെ ഫിഖിൽ ഡോക്ടറേറ്റ് ഉണ്ട്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിലെ ഇമാമ് ഖത്തീബ്, അതുപോലെ തന്നെ രണ്ട് ഹറമുകളുടെയും കാര്യനിർവഹണത്തിൽ ഏറ്റവും അവസാനമായി തീരുമാനമെടുക്കുന്ന
0: യെസ്,
1: ആളാണ്, ആൾ കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും പരിചിതമായൊരു ശബ്ദം കൂടിയാണ്.
0: അബ്ദുറഹ്മാൻ അസ്സുദൈസി,
1: അതെ,
0: അദ്ദേഹത്തിൻ്റെ മധുരം ഖുർആൻ നമ്മൾ കേട്ട്, മധുരം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ, ഖിറാത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഫൈസൽ മൗലവി അവതരിപ്പിക്കുന്ന നേർവഴിയുടെ പാഠങ്ങൾ സുപദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ പിൽക്കാലത്ത് വ്യാജമായി കടന്നുവരുന്ന പുത്തനാചാരങ്ങൾ അഥവാ ബിദ്അത്തുകൾ, അവ സ്വീകാരയോഗ്യമല്ലെന്നും തള്ളപ്പെടേണ്ടവയാണ് എന്നും അതു നരകത്തിലേക്കുള്ള വലാലത്തിലേക്കുള്ള വഴികേടിലേക്കുള്ള മാർഗമാണ് എന്നുമാണ് കഴിഞ്ഞ സംസാരങ്ങളിൽ നാം സൂചിപ്പിച്ചത്. എന്നാൽ പലവിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പിൽക്കാലത്തു മതത്തിൽ പുത്തനാചാരങ്ങളെമ്പാടും കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബിദഅത്തുകളെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനായി പിൽക്കാലക്കാരായ ചില തൽപര കക്ഷികൾ ബിദഅത്തെ രണ്ടായി വിഭജിക്കുകയും നല്ലതെന്നും ചീത്തയെന്നും അതിനെ വിശേഷിപ്പിച്ചു ഒട്ടനവധി ബിദഅത്തുകളെ കൊണ്ടുവരികയും അവയൊക്കെ നല്ല ബിദഅത്താണ് എന്ന് ന്യായീകരിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന രീതി പോലും ഉണ്ടായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബിദഅത്തുകളെ കൂട്ടത്തിൽ നല്ലത് ചീത്ത എന്ന വേർതിരിവ് മതപരമായി ഇല്ല എന്നത് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ ഖുതുബയിലും എല്ലാ ഉപദേശങ്ങളുടെയും തുടക്കത്തിൽ എല്ലാ പ്രഭാഷണങ്ങളുടെയും ആമുഖമായി ഓർമ്മിപ്പിക്കുമായിരുന്ന കാര്യമാണ് നാം പലപ്പോഴും സൂചിപ്പിച്ച വകുല്ല ബിദഅത്തിൻ വലാല വകുല്ല വലാലത്തിൻ ഫിന്നാർ എന്ന വചനം. എല്ലാ ഖുതുബയിലും അഥവാ ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഓർമ്മിപ്പിച്ച കാര്യമാണ് എന്നർത്ഥം. എല്ലാ ബിദഅത്തുകളും വലാലത്താണ്, പുതുതായി കടന്നുവരുന്ന മുഴുവൻ ആചാരങ്ങളും വഴികേടാണ്, വഴികേടെല്ലാം നരകത്തിലേക്കുമാണ് എന്നർത്ഥം. ഒരിക്കൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല ബിദഅത്ത് എന്ന ഓമനപ്പേരിൽ ഒന്നിനെ പരിചയപ്പെടുത്തുകയോ അത് ചെയ്യാനായി അനുവാദം നൽകുകയോ ചെയ്ത ഒരൊറ്റ സംഭവം പോലും ഉദ്ധരിക്കുക ആർക്കും സാധ്യമല്ല. അത് തന്നെ അടിസ്ഥാന പാഠം ഇതുമായി ബന്ധപ്പെട്ട്. എന്നാൽ പിൽക്കാലത്ത് സ്വഹാബിമാരോ ശേഷക്കാരോ പറഞ്ഞ ചില വാചകങ്ങളിൽ പിടിച്ചുകൊണ്ട് ഭാഷാപരമായി പ്രയോഗിച്ച ചില വാക്കുകളെ സന്ദർഭങ്ങൾ നടത്തിയെടുത്ത് അവർ പോലും ധരിക്കാത്ത തലങ്ങളിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് അതിന്റെ മറവിലാണ് നല്ല ബിദഅത്ത് എന്ന ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഉദാഹരണമായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ് ഇസ്ലാമിന്റെ. അദ്ദേഹം തന്റെ ഭരണകാലത്ത് പള്ളിയിൽ വെച്ച് ഔദ്യോഗികമായ തറാവീഹ് ജമാഅത്ത് നമസ്കാരം പുനഃസ്ഥാപിച്ചു. അഥവാ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ 3-4 ദിവസങ്ങളിൽ പള്ളിയിൽ വെച്ച് ഔദ്യോഗികമായി ജമാഅത്തായി തറാവീഹ് നമസ്കാരം റമദാനിൽ നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേകമായ കാരണങ്ങളാൽ ആ ജമാഅത്ത് ഒഴിവാക്കി നിർത്തിവെച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അവർ ജമാഅത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റമദാനിൽ പള്ളിയിൽ വന്നപ്പോൾ ആളുകൾ വ്യത്യസ്ത ടീമുകളായി നമസ്കരിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഫൈദന് നാസ് ഔസാഉൻ മുതഫരിഖൂൻ എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന പദപ്രയോഗം തന്നെ. ചെറിയ ചെറിയ വ്യത്യസ്തങ്ങളായ ടീമുകളായിക്കൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നു. ചിലർ റുക്കൂഴിൽ, ചിലർ സുജൂദിൽ, ചിലർ നൃത്തത്തിൽ, ഒരാളും 2-3 മഅ്മൂമുകളും അപ്പുറത്ത് മറ്റൊരാളും 4 മഅ്മൂമുകളും ഇപ്പുറത്ത് വേറെ ഇമാമ് അയാളെ പിന്നെ 4 ആളുകൾ, ഇങ്ങനെ കൊച്ചു കൊച്ചു സംഘങ്ങളായി പള്ളിയിൽ അങ്ങനെ അവർ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇവരെല്ലാവരെയും ഒറ്റ ഇമാമിനെ കീഴിൽ കൊണ്ടുവന്നാൽ അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ അദ്ദേഹം ഉബയ്യ ഇബ്നു കഅബിനെയും തൈമീമുദ്ദാരിയെയും റളിയല്ലാഹു അൻഹുമ അവിടുത്തെ ഔദ്യോഗിക ഇമാമുമാരായി നിശ്ചയിക്കുകയും അവരോട് 11 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു തലത്തിൽ നമസ്കാരം നടക്കുന്ന രംഗം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദ്അത്താകുന്നു എന്ന്. ആ ഒരൊറ്റ വാക്ക് മുഖവെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഒട്ടനവധി ബിദ്അത്തുകളെ ന്യായീകരിക്കാൻ പല മത നേതാക്കന്മാരും പണ്ഡിതന്മാരും ശ്രമിക്കുന്നത് എന്നത് വേദനാജനകമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഏതെങ്കിലും ബിദ്അത്ത് ചെയ്യുകയോ ചെയ്യാൻ നിർദ്ദേശിക്കുകയോ ചെയ്ത ഒരു സംഭവം പോലുമില്ല. ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളിൽ ഉമർ ഖത്താബിന്റെ ഈ വാക്കിനെ തെളിവായി പിടിക്കുന്നവർക്ക് പോലും വാദമില്ല. ഈ പറയപ്പെടുന്ന ബിദ്അത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തുവെന്നോ ബിദ്അത്ത് രണ്ടെണ്ണമാണ് എന്നും നല്ലതും ചീത്തയുമായി വേർതിരിക്കാമെന്ന് ഉമർ ഖത്താബ് പഠിപ്പിച്ചുവെന്നോ ഒരാൾക്കും വാദമില്ല. നേരെ മറിച്ച് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ലൊരു ബിദ്അത്താകുന്നു എന്ന ആ ഒരൊറ്റ വാക്ക് മാത്രം എടുത്തുകൊണ്ടാണ് നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഉണ്ട് എന്ന് വേർതിരിക്കുകയും എന്നിട്ട് നാട്ടിൽ നടമാടുന്ന എല്ലാ പുത്തനാചാരങ്ങളെയും നല്ല ബിദ്അത്ത് എന്ന ഒരു തരത്തിൽ അതിനെ പരിചയപ്പെടുത്തുകയും അതിനെല്ലാം അടിസ്ഥാന തെളിവായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനം ഉപയോഗിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം വേദനാജനകമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പുതിയതായി യാതൊന്നും ചെയ്തിട്ടില്ല. പ്രവാചക കാലഘട്ടത്തിൽ 11 റക്അത്താണ് നമസ്കാരം. ഉമർ ഖത്താബിന്റെ കാലത്തും 11 തന്നെയാണ് നമസ്കരിച്ചത്. പ്രവാചകൻ 3-4 ദിവസം ജമാഅത്തായി ഔദ്യോഗികമായി പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബും അതാണ് നിർവഹിച്ചത്. അവിടെ ഒന്നും പുതിയതില്ല. നമസ്കാരം പുതിയതല്ല, ജമാഅത്ത് പുതിയതല്ല, ഒരു ഇമാമുണ്ടാവുക എന്നത് പുതിയതല്ല. ഒരൊറ്റ കാര്യവും ഉമർ ഖത്താബിന്റെ വക ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. നേരം മറിച്ച് പ്രവാചകർ സുറദാസമാതങ്ങൾ ചെയ്യുകയും പിന്നീട് ചില കാരണങ്ങളാൽ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്ത ഒരു വിഷയം, ആ കാരണങ്ങൾ ഇല്ലാതായപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിച്ചു എന്നു മാത്രം. എന്നിട്ടാണ് ആ ഉമർ ഖത്താബിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നല്ല ബിദ്അത്ത് എന്ന ഒരു ന്യായം കണ്ടെത്തുകയും ആ മറവിൽ എല്ലാ പുത്തനാചാരങ്ങളെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവിടെ നിഅമത്തുൽ ബിദ്അ എത്ര നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു? ആ ബിദ്അത്ത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഭാഷാപരമായ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിൽ ഇവിഷയം വളരെ കൃത്യമായി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, ഷാഫി മദ്ഹബിലെ പിൽക്കാലക്കാരനായ എന്നാൽ പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നു, ഇന്നമാ അറാദ അൽ ബിദ്അത്ത് ലുഗവിയ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ദേശിച്ചത് ഭാഷാപരമായ ബിദ്അത്ത് എന്ന പദപ്രയോഗം മാത്രമാണ്, ശറഈയായ മതപരമായ ബിദ്അത്തെ അല്ല ഉമർ ഖത്താബ് ഉദ്ദേശിച്ചത്. കാരണം മതപരമായ ബിദ്അത്ത് എല്ലാം വഴികേടാണ്, എല്ലാം വലാലത്താണ്, അതിൽ നല്ലത് എന്ന ഒന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ ബിദ്അത്തിനെ രണ്ടാക്കി വിഭജിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാനുള്ള ന്യായം, ഇമാം ഷാഫി റഹിമഹുല്ല ബിദ്അത്തിൽ നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. മദ്മൂമായതും മംദൂഹായതുമുണ്ട് ബിദ്അത്തിൽ എന്ന ഒരു പരാമർശം ഇമാം ഷാഫി റഹിമഹുല്ല നിർവഹിച്ചിട്ടുണ്ട് എന്ന് ശരിയാണ്. ബിദ്അത്തും മദ്മൂമ, ബിദ്അത്തും മഹ്മൂദ എന്ന പേരിൽ ആക്ഷേപിക്കപ്പെടേണ്ട ബിദ്അത്ത്, പ്രശംസിക്കപ്പെടേണ്ട ബിദ്അത്ത് എന്ന് രണ്ടാക്കി ഇമാം ഷാഫി റഹിമഹുല്ല പ്രയോഗിച്ചതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ശരിയാണ്, ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹവും ആ പറഞ്ഞ പരാമർശത്തിലൂടെ അർത്ഥമാക്കിയത് മതത്തിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരാമെന്നും ആ ആചാരങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ടാകാമെന്നും അല്ല എന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ പൂർണ്ണമായും മനസ്സിലെത്തി വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. പിന്നെ എന്തുകൊണ്ട് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞു? അവിടെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ബിദ്അത്ത് എന്ന ആ ഒരു സാങ്കേതിക പദത്തിന് എന്ത് നിർവചനം നൽകണം എന്നതിൽ പണ്ഡിത ലോകത്ത് രണ്ടു വീക്ഷണമുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, പ്രവാചക കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്ത് പിൽക്കാലത്ത് വന്നാലും അതെല്ലാം ബിദ്അത്താണ് എന്നാണ്. നബിയുടെ കാലത്തില്ല, സ്വഹാബിമാർ നബിയിൽ നിന്ന് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് എന്തു വന്നാലും ശരി, അതിനെല്ലാം ബിദ്അത്ത് എന്ന് പറയാം എന്ന് നിർവചിച്ച പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. ആ ഒരു നിർവചന പ്രകാരം സ്വാഭാവികമായും ബിദ്അത്തിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. ഇന്നത്തെ പള്ളികൾ ഈ രൂപത്തിലുള്ള പള്ളി പ്രവാചക കാലഘട്ടത്തിലില്ല. അതേപോലെ വിജ്ഞാനത്തിന്റെ വിവിധങ്ങളായ മേഖലകൾ, തഫ്സീർ പോലെ, കർമ്മശാസ്ത്രം പോലെ, അതുപോലെ ഗ്രാമർ, അറബി ഭാഷാ നിയമങ്ങൾ പോലെ, അങ്ങനെയുള്ള പുതിയ പുതിയ വിജ്ഞാന മേഖലകളൊന്നും പ്രവാചക കാലഘട്ടത്തിൽ ആ നിലക്ക് അവയെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മദ്രസകൾ, സ്ഥാപനങ്ങൾ, യതീംഖാനകൾ, കോളേജുകൾ, ജാമിഅകൾ, അതൊന്നും പ്രവാചക കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. അതെല്ലാം ബിദ്അത്ത് എന്ന ആ ഒരു പദത്തിന്റെ വ്യാപകാർത്ഥത്തിൽ ഉൾപ്പെടും എന്ന നിർവചനപ്രകാരമാണ് അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് വിയോജിക്കേണ്ട ഒരു മേഖല ഇല്ലതാനും. എന്നാൽ നല്ലതില്ല ചീത്തയെ ഉള്ളൂ എന്ന് പറയുന്ന മറുഭാഗത്തെ പണ്ഡിതന്മാർ അവർ ബിദ്അത്ത് നൽകിയ നിർവചനം തന്നെ മതത്തിന്റെ ലേബലിൽ പിൽക്കാലത്ത് കടന്നു വരുന്നതും ശരീഅത്തിനോട് ശറഈയായ നിയമങ്ങളോട് കിടപിടിക്കുന്നതും ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതുമായ പുതിയമായ കാര്യങ്ങൾ എന്നാണ് അവർ അതിന് നിർവചനം നൽകിയത്. തുരീഖത്തും ഫിദ്ദീനി മുഖ്തറഅത്തുൻ, ദീനിൽ പുതിയതായി കണ്ടെത്തപ്പെടുന്ന വഴികൾ, യുഖ്സദു ബിസ്സുലൂക് അലൈഹ അൽ മുബാലഗത്തു ഫിത്തഅബ്ബുദി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ ഒന്നുകൂടെ അമിതമാവാൻ അതിരുവിടാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മതത്തിന്റെ ലേബലിൽ പിൽക്കാലത്ത് കടന്നു വന്ന പുതിയ വഴികൾക്കാണ് അവർ ബിദ്അത്ത് എന്ന് പ്രയോഗിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിൽ നല്ലതില്ല ചീത്തയെ ഉള്ളൂ. അഥവാ ഈ അഭിപ്രായ വ്യത്യാസം കേവലം ഭാഷാപരമായ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ബിദ്അത്തിനെ നല്ലതായും ചീത്തയായും അല്ലെങ്കിൽ ആക്ഷേപിതമായും പ്രശംസനീയമായതുമായും വേർതിരിച്ച ഇമാം ഷാഫി റഹിമഹുള്ള. നല്ല ബിദ്അത്തിന്, പ്രശംസിക്കപ്പെടാവുന്ന ബിദ്അത്തിന് അദ്ദേഹം നൽകിയ ഉദാഹരണങ്ങൾ പുതിയ നമസ്കാരങ്ങളോ, പുതിയ നോമ്പോ, പുതിയ ദിക്റോ, പുതിയ ദുആഓ, പുതിയ സ്വലാത്തോ, പുതിയ ഖുർആൻ പാരായണങ്ങളോ ഒന്നുമായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം അത് നൽകിയ ഉദാഹരണങ്ങൾ പള്ളി നിർമ്മാണങ്ങളും മദ്രസയുണ്ടാക്കലും വിജ്ഞാനത്തിന്റെ പുതിയ മേഖലകൾ ഉണ്ടായി വരുന്നതും ഒക്കെയാണ് അദ്ദേഹം അതിന് ഉദാഹരണമായി പറഞ്ഞു വന്നത്. തെറ്റായ ചീത്തയായ ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞപ്പോൾ അവരൊക്കെ പഠിപ്പിച്ചതോ പുതിയതായ ആരാധനാ രീതികൾ, പുതിയ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായി വരുന്നതിനെയാണ് അവർ ചീത്ത ബിദ്അത്ത് എന്ന പേരിൽ പരിചയപ്പെടുത്തിയതും. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ത് എന്ന് അതിൽ നിന്ന് നിൽക്കുന്നവരെ നമുക്ക് വ്യക്തമാണ്. അല്ലാതെ ഇമാം ഷാഫി റഹിമഹുള്ള ഒരിക്കലും ഒരു മതത്തിൽ കടന്നു വരുന്ന പുത്തനാചാരങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാക്കുകയോ അതിൽ നല്ലത് എന്ന ഒന്നുണ്ട്, മഹ്മൂദായ പ്രശംസനീയമായത് ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് സന്ദർഭികമായി നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആ ഒരു മറവിലൊക്കെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ പല ബിദ്അത്തുകളും കടന്നു വന്നത്. എന്നിട്ടതിനെ ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ, നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നൊക്കെയായി വേർതിരിച്ച് എല്ലാ ബിദ്അത്തുകളെയും വാരിപ്പുണരുകയും ന്യായം പറയുമ്പോൾ അതെല്ലാം നല്ല ബിദ്അത്താണ് എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ആ ന്യായപ്രകാരമാണെങ്കിൽ ചീത്ത ബിദ്അത്ത് എന്ന ഒന്നിന് ഒരു ഉദാഹരണം പോലും പറയാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ടാവും. ബിദ്അത്തിൽ മോശപ്പെട്ടതുണ്ടോ, ഒരു ഉദാഹരണം പറയൂ എന്ന് അത്തരം ആളുകളോട് ആവശ്യപ്പെട്ടാലും ഒരു ഉദാഹരണം പോലും പറയാൻ അത്തരം ആളുകൾക്ക് സാധ്യമല്ല. കാരണം ഏത് ഉദാഹരണം പറഞ്ഞാലും അതേ ഉദാഹരണത്തെ ഇവര് പറയുന്ന ന്യായപ്രകാരം നല്ല ബിദ്അത്താണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണമെങ്കിൽ കഴിയും. ഒരാൾ ഒരു പുതിയ നമസ്കാരം ആരംഭിച്ചാൽ അയാൾക്ക് വാദിക്കാം ഇത് നല്ല ബിദ്അത്താണ് എന്ന്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്ത് ഖുർആനിലുണ്ട്, ഒരുപാട് ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആയത്തുകളെയും ഹദീസുകളെയും എടുത്തുധരിച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ മഹത്വം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നും, അതേപോലെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ഈ നമസ്കാരവും ആ തത്വത്തിൽ ഉൾപ്പെടുമെന്നും ന്യായീകരിച്ചാൽ ഏതെങ്കിലും നമസ്കാരത്തിൽ ഒരാൾ കൊണ്ടുവന്നാൽ അതെങ്ങനെ ബിദ്അത്തായി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും? പുതിയ ഒരു നോമ്പ് വന്നാൽ, ഒരു പുതിയ ദിക്റും ദുആയും ഉണ്ടായി വന്നാൽ ആ നോമ്പ് ബിദഅത്താണെന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കാരണം അയാൾ എന്ത് അടിസ്ഥാനത്തിലാണോ ഈ ബിദഅത്തിനെ ബിദഅത്താണ് എന്ന് നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കുന്നത്, അയാൾക്ക് തിരിച്ചോദിക്കാമല്ലോ നല്ല ബിദഅത്തിന് പറഞ്ഞ ന്യായങ്ങൾ എന്താ പ്രശ്നം, ഈ നോമ്പിന് ആയത്തില്ലേ ഹദീസില്ലേ എന്ന് പറഞ്ഞ് നോമ്പിന്റെ മഹത്വങ്ങൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും അയാൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അത് വെച്ചിട്ട് അയാൾക്ക് പറയാം, ഈ വകുപ്പിൽപ്പെട്ട നോമ്പെ ഞാനും നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ അയാൾക്ക് വാദിക്കാം. അതുകൊണ്ട് തന്നെ ചീത്ത ബിദഅത്ത് എന്ന ഒന്നിന് ഇന്ന് സമൂഹത്തിൽ ഒരു ഉദാഹരണം പോലും കാണിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. എന്നാൽ എമ്പാടും ബിദഅത്തുകൾ സമൂഹത്തിൽ ഉണ്ട് എന്ന കാര്യത്തിലോ ആർക്കും തർക്കമില്ലതാനും. അതിനാൽ നല്ല ബിദഅത്ത് ചീത്ത ബിദഅത്ത് എന്ന വേർതിരിവ് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് നാം തിരിച്ചറിയുക. ഇനി മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ബിദഅത്തുകൾ കടന്നു വരുമോ? തീർച്ചയായും വരും എന്ന് തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടത്. വരുമെന്ന് മാത്രമല്ല വ്യാപകമായി ധാരാളമായി ബിദഅത്തുകൾ കടന്നു വരുമെന്ന് സ്വഹാബിമാരും താബിഴികളും അടക്കമുള്ളവരെല്ലാം പറഞ്ഞു വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഓരോ വർഷത്തിലും ഓരോ ബിദഅത്തുകൾ വരാതിരിക്കില്ല എന്നാണ്. എല്ലാ കൊല്ലവും ബിദഅത്തുകൾ പുതിയതായി വരിക തന്നെ ചെയ്യും എന്നർത്ഥം. പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായി പരിചയപ്പെടുത്തപ്പെടുന്ന ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വാഹിബു സിർ എന്നാണ് അറിയപ്പെടുക, അഥവാ പ്രവാചകരുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹം ഒരിക്കൽ രണ്ട് ചെറിയ കല്ലെടുത്ത് ആ രണ്ട് കല്ലുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ കല്ലുകൾക്കിടയിൽ നോക്കിയാൽ നിങ്ങൾ സൂര്യപ്രകാശം കാണുന്നുണ്ടോ? അവർ പറഞ്ഞു, അല്പം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എങ്കിൽ വല്ലദീ നഫ്സി ബിയദിഹി ലതൽഹുറന്നൽ ബിദഉ, അല്ലാഹുവാണ് സത്യം, ഈ സമുദായത്തിൽ ബിദഅത്തുകൾ പുത്തൻ ആചാരങ്ങൾ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഹത്ത ലാ യുറാ മിനൽ ഹഖി ഇല്ലാ ഖദറമാ യുറാ മിനൻ നൂരി മിൻ ബൈനി ഹാദൈനിൽ ഹജറൈൻ, ഈ രണ്ട് കല്ലുകൾക്കിടയിൽ സൂര്യപ്രകാശം എത്ര ചെറുതായിട്ടാണോ കാണുന്നത് അതുപോലെ മാത്രം ഹഖ് കാണുന്ന തലത്തിലേക്ക് ബിദഅത്തുകൾ പ്രചരിക്കുമെന്നാണ്. അഥവാ ബിദഅത്തുകൾ വ്യാപിച്ചു വ്യാപിച്ചു വന്ന് അവസാനം ബിദഅത്തുകൾ മേൽക്കോയ്മ നേടുകയും ആ ബിദഅത്തുകൾക്കിടയിൽ സത്യത്തെ കാണാൻ കഴിയാത്ത, സത്യം ആ ബിദഅത്തുകൾക്കിടയിൽ മറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്ന് മാത്രമല്ല, വല്ലാഹി ലതഫ്സുവന്നൽ ബിദഅ, അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ബിദഅത്തുകൾ പ്രചരിക്കുക തന്നെ ചെയ്യും. ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു ബിദഅത്തുകൾ പ്രചരിച്ചു പ്രചരിച്ചു വന്ന് അവസാനം ഏതെങ്കിലും ഒരു ബിദഅത്തിനെ ഒരാൾ ഒഴിവാക്കിയാൽ ജനങ്ങൾ പറയും സുന്നത്ത് ഒഴിവാക്കി എന്ന്. ആ ഒരു ഘട്ടത്തിലേക്ക് ബിദഅത്തുകൾ കയറി വരുമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കണം. സഹോദരന്മാരെ, എത്ര വ്യക്തമായ ഒരു അധ്യാപനം! അതേ രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ അത് തെളിയുകയും ചെയ്തുവല്ലോ. ബിദഅത്തുകൾ മേൽക്കോയ്മ നേടുകയും സുന്നത്തുകളുടെ സ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് ഇന്ന് ബിദഅത്തുകൾ സമൂഹത്തിൽ ഉണ്ടായി വരികയും എന്നിട്ട് ആ ബിദഅത്താരങ്ങൾ ചെയ്തില്ലെങ്കിൽ അയാൾ പുത്തൻവാദിയായി അയാൾ പ്രേച്ഛവനായി സുന്നത്തിന്റെ വിരോധിയായി അയാളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന രീതി ഇന്ന് സമൂഹത്തിൽ ഉണ്ടായി വന്നു. പ്രത്യേകിച്ച് മരണവുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ എമ്പാടും ബിദഅത്തുകൾ സമുദായത്തിൽ കടന്നു വരികയും അതിലൊക്കെ ഒരാൾ ഭാഗവാക്കായില്ലെങ്കിൽ അവിടേക്ക് അയാൾ കൂടിക്കൊടുത്തില്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു സഹകാരിയായി ഉണ്ടായില്ലെങ്കിൽ അയാളൊക്കെ സുന്നത്തിന്റെ എതിരാളിയായി അയാൾ ദീനിൽ സ്ഥിരപ്പെട്ട പലതിനും എതിരാളിയായി അയാൾ മാറുന്നു എന്നതാണ് ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ. പുതുതായി കടന്നു വന്ന പ്രാർത്ഥനകളിൽ ഒരാൾ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ ദുആയുടെ എതിരാണ്, പ്രാർത്ഥനയ്ക്ക് അയാൾ എതിരാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദിക്റുകളുടെ പേരിൽ സമൂഹത്തിൽ കടന്നു വന്ന ഒട്ടനവധി അനാചാരങ്ങൾ, അതിന് ഉപോദ്ഭവമായി സംഘടിപ്പിക്കപ്പെടുന്ന ചർച്ചാ വേദികൾ, മജ്ലിസുകൾ, അവയിൽ ഒരാൾ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ ദിക്റിന്റെ എതിരാളിയായിട്ടാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. മയ്യത്തിനു വേണ്ടി എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കലും ആളെ സംഘടിപ്പിക്കലും സദ്യ ഒരുക്കലും അടക്കമുള്ള രീതികൾ പാടില്ലെന്ന് പറയുമ്പോൾ അയാൾ ആ മരിച്ചവന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന ആളാണ് എന്ന്, അതല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. മരിച്ചെടുത്തുള്ള ഖുർആനോത്തുകൾ ശരിയല്ലെന്ന് പറയുമ്പോൾ അയാൾ ഖുർആന്റെ വിരോധിയായി അയാൾ പരിചയപ്പെടുത്തപ്പെടുന്നു. ഔലിയാക്കന്മാരുടെ പേരും പറഞ്ഞ് സമുദായത്തിൽ കടന്നു വരുന്ന ഒട്ടനവധി ദുരാചാരങ്ങളെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യുകയും ശരിയല്ലെന്ന് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അയാൾ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനായി ഔലിയാക്കന്മാരുടെ എതിരാളിയായി ശത്രുവായി അയാൾ പരിചയപ്പെടുത്തപ്പെടുന്നു. പ്രവാചകന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന പ്രവാചകരുടെ ജന്മദിനാഘോഷങ്ങൾ ശരിയല്ലെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ആ ജന്മദിനാഘോഷങ്ങളിൽ നിന്നൊരാൾ മാറി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ പ്രവാചകരെ സ്നേഹിക്കാത്തവരായി പ്രവാചകരുടെ എതിരാളിയായി നബിതങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരായി അയാളെ പരിചയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത പിൽക്കാലത്ത് കടന്നു വന്ന ബിദഅത്തുകളോട് ഒരാൾ മാറി നിൽക്കുമ്പോൾ അത് ബിദഅത്തൊഴിവാക്കി എന്ന നിലക്കല്ല സമൂഹം കാണുന്നത്. നേരം മറിച്ച് സുന്നത്തൊഴിവാക്കിയവനായി ഒരു വേള ഫർളൊഴിവാക്കിയവനായി പോലും അയാളെ മനസ്സിലാക്കുന്ന മതഭ്രഷ്ടനായിപ്പോലും അയാളെ പരിചയപ്പെടുത്തുന്ന സാഹചര്യം പോലും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞ ആ വചനം അതേപടി ഇന്ന് സത്യമായി പുതിരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയും. അതെ, രണ്ട് കല്ലുകൾക്കിടയിൽ നോക്കിയാൽ സൂര്യപ്രകാശം കാണാത്തതുപോലെ എത്ര വ്യക്തമാണ് സൂര്യപ്രകാശം. ലോകം മുഴുക്കയും നിറഞ്ഞു നിൽക്കുന്നതാണ് സൂര്യപ്രകാശം. എന്നിട്ട് പോലും രണ്ട് ചെറിയ കല്ല് കണ്ണിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് കല്ലുകൊണ്ട് ആ ഒരു വലിയ സൂര്യപ്രകാശത്തെ മടച്ചു വെക്കാൻ കഴിയുമെങ്കിൽ ആ കല്ലുകൾക്കിടയിലുള്ള ഇടയിലൂടെ വിടവിലൂടെ നോക്കിയാൽ സൂര്യപ്രകാശം കാണാത്തതുപോലെ വലിയ സത്യത്തെ മൂടി വെക്കാൻ ചില വിദേഹത്തുകൾക്ക് സാധിക്കുമെന്നർത്ഥം. സത്യം എന്നും തെളിഞ്ഞു കാണുന്നതാണ്. സത്യം എവിടെയും കലർപ്പില്ലാത്തതാണ്. സത്യം പകൽ വെളിച്ചം പോലെ പ്രകാശപൂരിതമാണ്. എന്നാൽ ആ ഒരു വലിയ പ്രകാശത്തെ മറച്ചു വെക്കാൻ വിദേഹത്തുകൾക്ക് സാധിക്കുമെന്നർത്ഥം. വിദേഹത്തുകൾ മേൽക്കോയ്മ നേടി വിദേഹത്തുകൾ മുന്നിലേക്ക് വന്ന് ആ വിദേഹത്തുകൾക്കിടയിൽ അതിന്റെ മറവ് കൊണ്ട് സത്യം കാണാത്ത സത്യം മൂടിവെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നർത്ഥം. എന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞ അവസാന വാചകം പ്രത്യേകം ശ്രദ്ധേയമാണ്. ആ വിദഅത്തുകൾ പ്രചരിക്കയും ഹത്താ ഇദാ തുരിക മിൻഹാ ശൈഉൻ ഖാലു തുരികത്തി സുന്ന, ബിദഅത്തുകളിൽ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഒഴിവാക്കുന്നുവെങ്കിൽ അവൻ സുന്നത്ത് ഒഴിവാക്കിയവനായി പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്നത് വല്ലാത്തൊരു അധ്യാപനം തന്നെയാണ്. ഇത്ര 7-8 നൂറ്റാണ്ടുകളായി ജീവിച്ച ഇമാം ഷാത്തബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുൽ ഇഹ്തിസാമിൽ അദ്ദേഹം പറയുന്നു, ഞാൻ പഠിച്ചു വളർന്നു വന്നപ്പോൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എടുത്തു ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്റെ നാട്ടിൽ നടമാടുന്ന പല കാര്യങ്ങളും അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചതിന് എതിരാണ് എന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ ഖുർആനും സുന്നത്തുമുള്ള കാര്യങ്ങൾ തിരിച്ചാണ് എന്നും എനിക്ക് ബോധ്യമായി. പക്ഷെ ഞാൻ ആശയക്കുഴപ്പത്തിലായത് ഖുർആനും സുന്നത്തും ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് എതിരാളിയായി മാറേണ്ടി വരും, അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായും മാറും. എന്നാൽ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചത് ഒഴിവാക്കുകയും നാട്ടു മാമൂലുകൾ നാട്ടാചാരങ്ങളുടെ പിന്നാലെ കൂടുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ പ്രിയപ്പെട്ടവനായി മാറും, എല്ലാവരും ഞാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കും, പക്ഷേ അള്ളാഹു എന്നെ വെറുക്കും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് ഞാൻ ദീർഘമായി ആലോചിച്ചു, അവസാനം ഞാൻ തീരുമാനിച്ചു, എനിക്ക് റബ്ബിന്റെ തൃപ്തി മതി. നാട്ടുകാരുടെ കോപമാണെങ്കിലും നാട്ടുകാരുടെ തൃപ്തിയില്ലെങ്കിലും റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വലുത്. അതല്ലാതെ നാട്ടുകാരുടെ പ്രീതി കിട്ടി റബ്ബനോട് കോപിക്കുന്നുവെങ്കിൽ എനിക്ക് ആ നാട്ടുകാരുടെ പ്രീതി കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം തന്റെ അൽ ഇഹ്തിസാം എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാമും ആ ഒരു നിലപാടാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ആളുകൾ എന്തു പറയുമെന്നത് പ്രധാനമല്ല, നാട്ടുകാരുടെ രീതി എന്ത് എന്ന് പ്രധാനമല്ല. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യവുമല്ല. അതിനാൽ അള്ളാഹു തആലയുടെ പ്രീതി നമുക്ക് ലഭിക്കണം, അവന്റെ കോപം ഇല്ലാതിരിക്കണം. അതിന് അള്ളാഹും റസൂലും എന്താണോ മതമായി പഠിപ്പിച്ചത് അത് ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക. സുന്നത്തിന്റെ പിന്നാലെ അതിന്റെ ഒരു ആജ്ഞാനുവർത്തിയായി നാം കൂടുക. ബിദഅത്തോട് 100% നാം എല്ലാത്തരത്തിലുമുള്ള വിദ്വേഷം പ്രഖ്യാപിച്ച് ബിദഅത്തിന്റെ എതിരാളിയായി മാറി ബിദഅത്തിൽ നിന്ന് 100% മുക്തമായി സുന്നത്തിന്റെ വഴിയിലൂടെ ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ബിദഅത്ത് ചില അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഇന്നത്തെ സുപഥത്തിൽ നമ്മോട് സംസാരിച്ചത് ഫൈസൽ മൗലവി.

വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഭാഗം 2. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മൂന്ന് ഉപദേശങ്ങളിൽ ഒരു കാര്യം, ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്കൊരിക്കലും ജീവിതത്തിൽ കടന്നു വരരുത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹു റസൂല് പഠിപ്പിച്ചതായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ രണ്ടാമതായി കൊണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, വലാ തതുറുക്കി സ്വലാത്തൽ മക്തൂബത മുതഅമ്മിദ, ഒരിക്കലും ഫർള് നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. വമൻ തറഖഹ മുതഅമ്മിദ, ആരെങ്കിലും ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. വമൻ തറഖഹ മുതഅമ്മിദ, നീ ബോധപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചാൽ, ഫഖദ് ബരിഇത മിൻഹു ദിമ്മ, നീ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവായവനാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നലി കുല്ലി അഹദിൻ മിനല്ലാഹി അഹ്ദൻ ബിൽ ഹിഫ്ളി വൽ കലാ, എല്ലാ അടിമകളെയും സഹായിക്കുക, സംരക്ഷിക്കുക എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ ഒരു ബാധ്യതാ നിർവഹണമാണ്. ഫഇദാ അൽഖാ ബിയദിഹി ഇൽ തഹ്ലകത്, പക്ഷേ ഒരാൾ സ്വയം നശിച്ചു പോയാൽ, ഔ ഫഅല മാ ഹറമ അലൈഹി, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞാൽ, ഔ ഖാലഫ മാ അമറ ബിഹി, അല്ലെങ്കിൽ അവനോട് കൽപ്പിച്ച കാര്യത്തെ അവൻ ധിക്കരിച്ചാൽ, ഖദലതുഹു ദിമ്മത്തുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനോടുള്ള ഉത്തരവാദിത്തം അവിടെ തീർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവനെ അല്ലാഹു സംരക്ഷിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിൻ എന്ന നിലക്ക് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔവലമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമിൽ ഖിയാമ മിൻ അമലിഹി, പരലോകത്ത് അന്ത്യനാളിൽ അവനെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം അവനോട് ചോദിക്കുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫ ഇൻ സുലിഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയാക്കിയവൻ ബാക്കിയുള്ളതിലും വിജയിച്ചിട്ടുള്ളവനാണ്. വ ഇൻ ഫസദത്, ഇനി അതിൽ മോശമായി കഴിഞ്ഞാൽ, ഫഖദ് ഖാബ വഹസിറ, അവൻ തകർന്നത് തന്നെ അവൻ നശിച്ചു പോയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഫർദ് നമസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ അവന് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി കൊണ്ട് പറഞ്ഞ ഉപദേശം, വലാ തശ്രിബിൽ ഖംറ, ഒരിക്കലും മദ്യം നീ കുടിക്കരുത് എന്നാണ്. ലഹരി ഉപയോഗിക്കരുത് ട്ടോ. ഫ ഇന്നഹ മിഫ്താഹുൻ ലികുല്ലി ശരിൻ, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്, എല്ലാ തിന്മകളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു താക്കോലാണ് മദ്യം, ലഹരി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നീ അത് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് മദ്യം എന്നുള്ളത്. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, അവൻ്റെ മദ്യപാനം കാരണം ചിലപ്പോൾ അവനൊരു വ്യഭിചാരിയായി മാറിയേക്കാം. അവനൊരു കള്ളനായേക്കാം, ഒരു കൊലപാതകനായേക്കാം. കാരണം എല്ലാ വൃത്തികേടുകളെയും പ്രസവിക്കുന്ന മാതാവാണ് മദ്യപാനമെന്ന് പറയുമ്പോൾ എന്തൊരു മ്ലേച്ഛകരമായ കാര്യമാണിത്. എന്താണ് ഇസ്ലാം മദ്യത്തോട് കാണിച്ച നിലപാട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണോ, ഫലാ യജ്ലിസ് അലാ മാഇദതിൻ യശ്രിബു അലൈഹൽ ഖംർ, കള്ള് വിളമ്പുന്ന ഭക്ഷണ തളികക്കരു അരികിൽ ഇരിക്കാൻ പോലും പാടില്ല, അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മദ്യപാനത്തെ ഇസ്ലാമിന് അനുകൂലിക്കാൻ സാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഹറമൽ ഖംറ വസ്സമനഹ, അള്ളാഹു കള്ള് ഹറാമാക്കിയതോടൊപ്പം അത് മുഖേന ലഭിക്കുന്ന വരുമാനവും മുഴുവൻ വരുമാനങ്ങളും ഹറാമാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി അശറതൻ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗം ആളുകളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകൾ? ആസിറഹ, അത് വാറ്റുന്നവൻ, വമോ അത്തസ്വറഹ, അത് ആർക്ക് വേണ്ടി വാറ്റുന്നുവോ ആ വാറ്റപ്പെടുന്നവൻ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാമിലഹ, അതിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്നവൻ, അതിനെ വാഹനത്തിൽ എങ്ങനെയാണെങ്കിലും അതിനെ ചുമന്നു കൊണ്ടുപോകുന്നവൻ, വമഹ്മൂലത ഇലൈഹി, അത് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനും, അതുപോലെ വസാഖിയഹ, അതിനെ ഒഴിച്ചു കൊടുക്കുന്നവൻ, വബായിഅഹ, അത് വിൽക്കുന്നവൻ, വആകലസമനഹ, അതിൻ്റെ ഷെയറ് കൈപ്പറ്റുന്ന ആളുകൾ, വൽ മുഷ്ടരിയലഹ, അത് വിൽപ്പന ചെയ്യുന്ന ആളുകളും, വമുഷ്തറാഹു, അത് ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനും, എല്ലാവരും ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കള്ള്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം ശിർക്ക് ചെയ്താൽ എല്ലാ കർമ്മങ്ങളും ബാത്തിലാകുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. നിസ്കാരം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം അതാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ഇബാദത്ത് എന്നും, ആ ഒരു കാര്യത്തിൽ നമസ്കാരത്തിൽ വിജയിച്ചാൽ മറ്റുള്ളതിലും വിജയിക്കും, ഇനി അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളതിലും പരാജയപ്പെടും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞു, കാരണം മദ്യപിക്കുന്നവൻ്റെ നമസ്കാരം വെറുതെയാണ്, നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ സ്വർഗം അവിടെ ഇല്ലാതായി പോകുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാചകം, കള്ള് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട്, വമൻ ശരിബഹ, അത് കുടിച്ചാൽ, ലം യഖബലില്ലാഹു മിൻഹു സ്വലാതൻ അർബഈന യൗമൻ, അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയേയില്ല. വഇൻ മാത വഹിയ ഫീ ബത്നിഹി, അവൻ്റെ വയറ്റിൽ ആ കള്ള് ഉണ്ടായിരിക്കെ അവൻ മരിച്ചു കഴിഞ്ഞാൽ, മാത മൈതതൻ ജാഹിലിയ, അവൻ്റേതൊരു ജാഹിലിയത്തിലുള്ള മരണമായിക്കൊണ്ട്, ഒരു കാഫിറിൻ്റെ മരണമായിക്കൊണ്ടായിരിക്കും അതിനെ എഴുതി തള്ളുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. മദ്യം പല രോഗങ്ങൾക്കുള്ള ഔഷധമാണ് എന്ന നിലക്ക് പോലും അതിനെ ഉപയോഗിക്കരുത് എന്നാണ് അലാൻ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നഹാദാ ഉൻ വലൈസതി ബിദവ, അത് മരുന്നല്ല, അത് രോഗമാണ്. ഏതെങ്കിലും രോഗത്തിന് മരുന്നായി നാം അതിനെ കാണുന്നുണ്ടെങ്കിൽ അതിലേറെ വലിയ രോഗങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരൽപ്പം പോലും ഉപയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മാ അസ്കറ കസീറൻ വഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് അല്പം ഉപയോഗിച്ചാലും ഹറാം തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ, സ്വഹാബത്തിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാൻ, അല്ലാണ്ട് റസൂലിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതുവഴി ജീവിതം ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം അബൂ ദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 ഉപദേശങ്ങൾ ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബംഗാളിലെ പശുക്കാഴ്ച, ഭാഗം 2. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമെടുത്ത പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമ്മൽ, അബ്ദുൽ അഹദ് ചുങ്കത്തറ, കൂടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഇതിനുപയോഗിക്കാന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും വിനിയോഗിക്കേണ്ട ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള സെക്ടറുകളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ത്രിഫ്റ്റിങ്ങാണ്, മറ്റേ ഫണ്ടിൻ്റെ ത്രിഫ്റ്റിങ്ങാണ്. പുറമെന്തെച്ചാൽ അത് മറ്റു പല പദ്ധതികളെയും ബാധിക്കും. ഇപ്പം തന്നെ പാലങ്ങളും മറ്റേ എയർപോർട്ടുകളൊക്കെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെന്ത് ചെയ്യും, ഈ മിസ്യൂസ് എന്ന് പറയുന്ന ഒരിക്കലും ജനം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചറിയും. മാത്രമല്ല അത്തരം സ്ഥലങ്ങളിലൊന്നും തന്നെ ഇവയെ സംരക്ഷിക്കാനും പറ്റില്ല. അവ സ്വാഭാവികമായിട്ട് ചാവുകയാണല്ലോ ചെയ്യുക കുറേ കഴിയുമ്പോൾ. ഇതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. പിന്നെ എന്ന് വെച്ചാൽ ഈ കാർഷിക മേഖല കൂടുതൽ ദുർബലമാകും. പിന്നെ പാല്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് വരുന്നതോടെ ആളുകൾ പശുവിനെ വളർത്തൽ കുറവും. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് മിൽക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പാലിന് ക്ഷാമം നേരിടും. പാൽ ക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഉണ്ണിൽ കൃത്രിമമായിട്ടുള്ള പാൽ ഉൽപ്പാദകർ കൂടും. കണ്ണി കണ്ട പൊടിയൊക്കെ കുത്തിക്കലക്കിയിട്ടുള്ള പാൽ നാട്ടുകാർ കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഇമ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും, പാലിൻ്റെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കെണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പോലെ തന്നെ നമുക്കറിയാം മറ്റേ തോൽ വ്യവസായമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് തുടക്കത്തിലൊരു പക്ഷേ ഈ കർഷകരെയോ അല്ലെങ്കിൽ ദളിതരെയോ മുസ്ലിങ്ങളെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് തോന്നിയാൽ തന്നെയും ഇത് പതിയെ പതിയെ ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയെ, ഇന്ത്യയുടെ ഇക്കോണമിയെ, രാജ്യത്തെ, അതിൻ്റെ സാമ്പത്തിക പദ്ധതികളെ എല്ലാത്തിനെയും ബാധിക്കും. തൽക്കാലത്തിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നൊരു വിഭാഗമുണ്ട്, അതാരാ ചെയ്യാൽ ഈ എക്സ്പോർട്ടേഴ്സാണ്. അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇതിനെ കിട്ടും, അതൊരു വെട്ടി നുറുക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ എക്സ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ദീർഘകാലം ലാഭകരമായി പോകാൻ പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടിയുടെ ഒരു തുടക്കമാണ്. മാത്രവുമല്ല, ഒന്നുകിൽ ഇതിൽ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാർഷിക കലാപങ്ങൾ കൊണ്ടും പൊട്ടിപ്പുറപ്പെടും. അത് തടയാൻ എന്ത് ചെയ്യില്ല, സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്.
6: ഓക്കെ, എന്തായാലും നമ്മുടെ പ്രോഗ്രാം അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഗോവധ നിരോധനം, ഗോവധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് വന്ന് ഞങ്ങളിനി ഈ വർഷം പെരുന്നാളിന് ആടുകളെ ഇറത്തോളാം തുടങ്ങിയൊരു പ്രതിരോധം മുന്നോട്ട് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
7: ഇതിൽ പിന്നെ ഇത് പിന്നെ ഇതിൽ ബലിയർക്കാന്നുള്ളത് അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണെന്നാണ് സാധുക്കൾ കരുതി വെച്ചിരിക്കുന്നത്. കാര്യമായിട്ട് അതാണ്. കുറേ കാലമായി ഇപ്പോൾ 1966 മുതലാണ് ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇവർ കൊണ്ടുവന്നത്. ശരിക്ക് ഈ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം വായിച്ചാൽ തന്നെ അവർ ഗോവധ നിരോധിച്ചവരാണ്. ഇപ്പം അതിൽ ബാബർ ചക്രവർത്തിൻ്റെ ചരിത്രം പറയുന്ന അടുത്ത് പറയുന്നുണ്ട്, ബാബർ ചക്രവർത്തി ഗോവധ നിരോധിക്കുക മാത്രമല്ല, അതായത് സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആചാരങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവർ രാജ്യം ഭരിച്ചത്. ശിക്ഷ വരെ, പണിഷ്മെൻ്റ് വരെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹുമയൂൺ മകനോട് പ്രത്യേക വസീയത്ത് നൽകിയതിൽ ഒന്ന് ഗോവധ നിരോധിക്കണമെന്നാണ്. അത് ഞാൻ നടപ്പിലാക്കിയിട്ടുള്ള ഈ നിയമം വീണ്ടും നീയും നടപ്പിലാക്കണമെന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു ചക്രവർത്തിയാണ് ബാബർ. ആ ബാബർ ചക്രവർത്തിയുടെ അവസ്ഥയാണത്. അതുമാത്രമല്ല, പിന്നെ അക്ബർ ചക്രവർത്തിയാവട്ടെ, പിന്നെ ഈ മുഗളന്മാരുടെ ഒരുപാട്, ഇപ്പോൾ അവസാന മൈസൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നവാബ് ഹൈദരലി, അദ്ദേഹം പറഞ്ഞത് ഗോവധം നിരോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആരെങ്കിലും അത് ചെയ്താൽ അവരെ കൈവിട്ടു എന്നാണ്. കൈവിട്ടു എന്നുള്ള പണിഷ്മെൻറ്റ് ഇവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു മുസ്ലിം ചരിത്രത്തിൽ തന്നെ ശരിക്കും സവർണ ഹിന്ദുക്കളുടെ ഇത്തരം ആശയങ്ങളെ അത് നിലനിർത്താനും അവർ മാനിക്കാനും ആദരിക്കാനും തയ്യാറായവരാണ് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി. അതിൻ്റെ പേരിൽ ഒരു നഷ്ടമോ ഒരു പ്രയാസമോ ഒരു ജീവിത പ്രതിസന്ധിയോ മുസ്ലിങ്ങൾക്കില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കാൻ ഇവർക്ക് ഉൾക്കൊള്ളാൻ ഇവർ സാധിച്ചില്ല. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, ഇപ്പോൾ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോട് സഹകരിക്കാനും അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളോട് ഇതുപോലെ സഹകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഗോവധം പിന്നെ നിരോധിച്ചിരുന്നതാണ്. നിങ്ങൾ പശുക്കൾ അറുക്കരുത് എന്ന് കൃത്യമായി ഫത്വ പുറപ്പെടുവിച്ചുവരെ നമുക്കതിൽ വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇത് ആകൃഷ്ടനായിട്ടാണ് ശരിക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഗാന്ധിജി സഹകരിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചരിത്രം, ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോവധ നിരോധം ഉണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമല്ല. നമുക്ക് ബലിയർക്കാൻ ആടുണ്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്തു വരാണത്. ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാകുമെന്ന നിലക്ക് സംഘപരിവാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘപരിവാര രാഷ്ട്രീയം, ഇപ്പോൾ ഇവർ 66 ഇതിങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുമ്പോൾ ഇവർ കത്തിച്ച് നിർത്തിയിട്ട് 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ബാബരി മസ്ജിദ്. ഇപ്പോൾ ഇത് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടങ്ങളിൽ തന്നെ ബ്രിട്ടീഷുകാരും അതുപോലെ ക്രിസ്ത്യാനികളുമാണ് കൂടുതലായിട്ട് ഈ പിന്നെ മാട്ടിറച്ചി കൂടുതലായി ഭക്ഷിച്ചതെന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഖുറേഷി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം, അവരാണ് ഇത് മാട്ടിറച്ചി വിറ്റതും ഇവർക്ക് എത്തിച്ചു കൊടുത്തതും ഇവർക്ക് നൽകിയതൊക്കെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ഭിന്നിപ്പിൻ്റെ തന്ത്രമായി ബന്ധപ്പെട്ട് ഈ കാര്യം അവരും എന്താണ് ഇതിനൊരു ദിവ്യത്വം പരികൽപ്പിച്ച് നൽകി അങ്ങനെ വൈകാരികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം. അതിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദിൻ്റെ ആ പൊളിച്ചതോടുകൂടി ബാബരി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ എന്ന് പറഞ്ഞ പ്രശ്നപ്പം നിലവിലില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഭാഗീയമോ വിദ്വേഷമോ ഉണ്ടാക്കാൻ അവർക്ക് അവസരമില്ല. ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ കത്തിച്ച് നിർത്തേണ്ട ഒരു വിഷയമാണ് ഗോവധം. അപ്പോൾ ഈ ഗോവധം അതുകൂടി പിന്നെ അപ്പോഴാണ് മുസ്ലിങ്ങൾ ഇറങ്ങിയല്ലോ. ഇപ്പോൾ ഈ ബംഗാളിലൊക്കെ മുസ്ലിങ്ങൾ ഇറങ്ങിയതോടുകൂടി അവർ അവരെ കപടമുഖം വന്നു. ഈ കാപട്യം പറഞ്ഞപ്പോഴാണ് ഈ റഹീമാച്ചേരി എഴുതിയിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിരുന്നു വാജ്പേയിനെ കുറിച്ച്. അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. അപ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിം എം പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സഹയാത്രികനായിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മാംസം ഈ മാട്രസ് ഇങ്ങനെ നന്നായി തിന്നുന്നുണ്ട്. അപ്പോൾ മുസ്ലിം എം പി പറഞ്ഞു, അത്രേ നമ്മളെ ഗോമാതാവാണതെന്ന്. അപ്പോൾ അത് നമുക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഈജിപ്തിലെ ഗോക്കൾ എൻ്റെ മാതാവല്ല, അത് ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തമാശ പറയുണ്ടായിരുന്നു. ഏതായിരുന്നു ഇവർ ശരിക്ക് കപടന്മാരാണ്. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുക, ഇതല്ലാത്ത ഒരു ചിന്തയും ഒരു ലക്ഷ്യം അവർക്കില്ല എന്നതാണ് ഇതിൻ്റെ സത്യം.
6: തീർച്ചയായും രാജ്യത്ത് ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് അതൊരു അജണ്ടയായി എടുത്ത സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചതുപോലെ സമൂഹം ഒന്നടങ്കം ഇവർക്കെതിരെ തിരിയേണ്ടതുണ്ട്, ഈ ഒരു ഫാഷിസത്തിനെതിരെ ഉള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. He
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

عوجا له وخشعت الأصوات للرحمن وخشعت

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: Peace Radio. Tune to reality.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും

0: ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കോട്. സ്നേഹക്കോട് പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മനോവേദനകൾക്ക് മധുരമുള്ള പരിഹാരം എന്ന വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തോടൊപ്പം താജുദ്ദീൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യശ്രോതാക്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ സമയങ്ങളിലായി ശ്രോതാക്കൾ ഉയർത്തിയ ചില സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും വ്യക്തിഗത ദുഃഖങ്ങളും വേദനകളുമാണ്. ഇതിലെ പല വിഷയങ്ങൾക്കും നേരിട്ട് തന്നെ, പ്രായോഗികമായി നേരിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകുകയും സമയബന്ധിതമായി അത്തരം വിഷയങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത് ബാക്കിയുള്ളവർക്ക്, സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഉപകാരം ലഭിക്കണം എന്ന നിലക്കാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അരിസ്മോലിയോട് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ദിനചര്യകൾ നോക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. അമിതമായ സങ്കടവും മരണത്തെക്കുറിച്ച് ഭയവും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി എന്താകും എന്ന സ്ഥിതിയും എല്ലാം ഉണ്ടാകും. രോഗത്തിന് കുറച്ച് ശമനം കിട്ടിയാൽ സ്വാഭാവികമായും ആ വിഷമങ്ങൾക്കൊരു ആശ്വാസമാകും. പഴയതുപോലെ വീട്ടുകാര്യങ്ങളൊക്കെ സജീവമായി ഇടപെടും. കുടുംബാംഗങ്ങളോട് സംസാരിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ പോകും. രോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈറാണ്. എനിക്ക് അള്ളാഹുവിനെ ധാരാളം ഓർക്കാൻ അതുവഴി സാധിക്കുന്നു. പക്ഷേ അമിതമായി ഉണ്ടാകുന്ന വിഷമവും പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളും ദിനചര്യകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമൊക്കെ വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്ന ചോദ്യത്തോടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാരിസ്മൂലവി ആദ്യം പ്രതികരിക്കുന്നത്.
0: ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ഒരു ഡിപ്രഷൻ, ചെറുതായിട്ടൊരു വിഷാദം സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്നത് തന്നെയാണ്. അങ്ങനെ വന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചാലത് ശരിയാവും എന്നാണ് മനസ്സിലാവുന്നത്. അതിന് പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം ഒരു നല്ല ഡോക്ടർ കാണുന്നതായിരിക്കും നന്നായിരിക്കാം. ഈ സാധാരണഗതിയിൽ എല്ലാറ്റിലും ചികിത്സകളുണ്ട്. ആയുർവേദത്തിലും ഹോമിയോയിലും അലോപ്പതിയിലും ഒക്കെ ചികിത്സകളുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള നിലക്കുള്ള എന്തെങ്കിലും ചികിത്സകൾ സ്വീകരിക്കലായിരിക്കും ഇതിലേറ്റവും നന്നായിരിക്കാൻ തോന്നുന്നുണ്ട്.
3: ഈ സഹോദരിയുടെ ചോദ്യം ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിന് ഹരിസ്മോലി നൽകിയ ഉത്തരവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രോഗം എനിക്ക് ഹൈറാണ് എന്ന് അവർ പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ അവർക്ക് അതിജീവിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവായി എനിക്ക് തോന്നുകയാണ്. രോഗം എനിക്ക് ഹൈറാണ്, കാരണം രോഗാവസ്ഥയിലെത്തുമ്പോൾ ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും സങ്കടങ്ങളിൽ നിന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ, ആശ്വാസം കിട്ടാൻ പലപ്പോഴും അദ്കാറുകളിലും പ്രാർത്ഥനകളിലും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും ഒക്കെ മുഴുകുകയും ചെയ്യുന്നു എന്നാണ് ആ സഹോദരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ രോഗം എനിക്കൊരു ഹൈറാണ് എന്ന് ചിന്തിക്കാൻ ഭാഗ്യം ലഭിച്ച ആ സഹോദരി, അവർ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് അതിൽ ടെൻഷനാവുകയും അസ്വസ്ഥതപ്പെടുകയും പലപ്പോഴും വലിയ വിഷമങ്ങൾക്കത് പിന്നീട് കാരണമാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ആ സഹോദരിയെ അവരുടെ വീടന്തരീക്ഷത്തെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഒരു ആത്മവിമർശനത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് അവരുടെ ആ വരിയിൽ വലിയ ഉത്തരങ്ങളുണ്ട്. അതോടൊപ്പം ആ സഹോദരിക്ക് കൊടുത്തിട്ടുള്ളൊരു സജഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. എന്നിട്ട് ആ സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് അവരുടെ ഒരു മൈൻഡ് മാപ്പിങ്ങും അനുബന്ധ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ കൊടുക്കുന്നൊരു ഡയറക്ഷൻ ഉണ്ടാകും. ആ ഡയറക്ഷൻ സ്വീകരിച്ച്, ആ മാർഗനിർദ്ദേശം സ്വീകരിച്ച് കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ശരീരത്തിലെ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ, മറ്റു ചില അനുബന്ധങ്ങൾ ഒക്കെ ഇത്തരം മാനസിക പ്രതിസന്ധികൾക്ക് പലപ്പോഴും കാരണമാകാറുണ്ട് എന്നതുകൊണ്ടാണ് ആരിസ്മൂലവി അങ്ങനത്തെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഈയൊരു സഹോദരിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. നമ്മൾ അറിയാത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകം കിട്ടുമെന്ന കാര്യം മറക്കരുത് എന്ന് ഞാൻ എൻ്റെ പീസ് റേഡിയോ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മാനസിക വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുടെ കമൻസുകൾ വായിക്കുന്ന ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അടുത്തത് പോകുന്നത് മറ്റൊരു വ്യക്തിയിലേക്കാണ്. കഴിഞ്ഞു പോയ ചില സംഭവങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ, അങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വല്ലാതെ മനസ്സിൽ കടന്ന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ധാരാളം ദുആയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അമിതമായി മനസ്സിൽ വരുന്ന ചിന്തകളെ എങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും എന്നതാണ് എൻ്റെ ചോദ്യം. ഒരുപാട് ഓർത്തും വിഷമിച്ചും അങ്ങനെ കുറേ നേരം കഴിഞ്ഞാണ് അതെല്ലാം വിട്ടുപോകുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോളം തന്നെ നിരാശയിൽ കഴിയും, പിന്നെ അത് മാറി അഴിബാധത്തിൽ മുഴുകും. പക്ഷേ വീണ്ടും അതിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ മാറുന്നു. ഇതാണ് അവസ്ഥ. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വേഗത്തിൽ എങ്ങനെ കരകയറാൻ പറ്റും? അനാവശ്യമായ ചിന്തകൾ നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പേ എങ്ങനെ രക്ഷപ്പെടണമെന്നാണ്. മനസ്സ് വല്ലാത്തൊരു ചുഴിയിലകപ്പെട്ട ഒരു പ്രതിസന്ധി തീർച്ചയായും അവരനുഭവിക്കുന്നു. വിഷയത്തോട് ആരിസ് മൗലവി പ്രതികരിക്കുന്നു.
0: ഇത് മാനസികമായൊരു വിഷമത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ നമസ്കാരം ഏകാഗ്രമായി നിർവഹിക്കുക, നമ്മുടെ അധികാരങ്ങൾ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടികളൊക്കെ വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൊതുവെ ഒരാളുടെ ജീവിതം വളരെ സ്മൂത്തായിരിക്കും. എന്നാൽ നമ്മളൊരിക്കലും വിചാരിക്കാത്ത, നമ്മൾ താല്പര്യപ്പെടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക, ആ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുക, നമ്മുടെ സാധാരണ ജീവിതത്തെ നമുക്ക് വിഷമകരമാക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെന്തെങ്കിലും ആ സമയത്തൊരു കാരണം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പെട്ടെന്നുള്ള വല്ല മരണങ്ങളും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരിക്കുക, അല്ലെങ്കിൽ നിരന്തരമായ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭയപ്പെടുത്തുന്ന ന്യൂസുകൾ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരിക, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ വളരെ പ്രയാസകരമായ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരവസ്ഥ വരാം. അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊരു സ്വാഭാവികമായി ഒരു മാനസികമായ ഒരു അസുഖം, രോഗം എന്ന നിലക്ക് വരാം. അത് നമുക്ക് ഈസി ആയിട്ട് മെഡിസിനിലൂടെ പരിഹരിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വിശദമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് നേരിട്ടിരുന്ന് അയാളുടെ എല്ലാവിധ കാര്യങ്ങളും ചോദിച്ച് അന്വേഷിച്ച ശേഷം മാത്രമേ ഇതിലൊരു പൂർണ്ണമായ തീരുമാനത്തിലെത്താൻ സാധ്യമാവുകയുള്ളൂ.
3: ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ചില പരിമിതി മറുപടി പറയുന്നിടത്തുണ്ട് എന്നുള്ള കാര്യം ശ്രോതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളുടെ മാനസിക സാഹചര്യങ്ങളെയും അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയും ഒക്കെ ഒരു മൂന്നോ നാലോ വരികളിൽ ഒതുക്കി എന്താണ് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതി, അതുകൊണ്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും, അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാനും അദ്ദേഹത്തോട് വിശദമായി സംസാരിക്കാനും ഒക്കെ ഇത്തരം ചോദ്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ടെലഫോൺ വഴി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സംവിധാനമാണ് വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന വിസ്റ്റം അലൈവ്. വിസ്റ്റം അലൈവിൽ നിങ്ങൾക്ക് ഡയറക്ടർ കൗൺസിലേഴ്സിനെ ലഭ്യമാണ്, ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഒരു അനുബന്ധം ഞാൻ ചേർത്ത് വെക്കുന്നു. നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ, അത് നമ്മൾ ഓർക്കുന്നത് അനുഗ്രഹമായി കണ്ട് അങ്ങനെ തെറ്റുകൾ ഓർമ്മ വരുമ്പോഴൊക്കെ അതിന് ഇസ്തിഗ്ഫാർ നടത്തുക, ഇസ്തിആദത്ത് നടത്തുക എന്നുള്ളത് ചെയ്തു പോയ തെറ്റുകളിലെ തെറ്റുകൾ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാക്കുന്ന പിശാചിൻ്റെ പദ്ധതിയെ തകർക്കാനുള്ള നല്ലൊരു വഴിയാണ്. ഒരു അവിഹിതം ചെയ്തു, വളരെ യാദൃശ്ചികമായി അപ്രതീക്ഷിതമായൊരു അവിഹിതം ചെയ്തു. ആ അവിഹിതത്തിൻ്റെ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിനെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ നോവിക്കുക, എന്നിട്ട് മാനസികമായി തകർക്കുക, നമ്മളിലെ ഒരു ഹൈവീയത്തിനെ, ഒരു എനർജിയെ, ഒരു ഉന്മേഷത്തെ ഇല്ലാതാക്കുക എന്നത് ശൈത്താൻ്റെ വളരെ വലിയൊരു പദ്ധതിയാണ്. തെറ്റ് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി അതിലെ കുറ്റബോധത്തെ അവനനുകൂലമാക്കി തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശൈത്താൻ്റെ അമൽ, ശൈത്താനിൽ പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള പരിഹാരം തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ ഓർമ്മയിൽ വരുമ്പോഴൊക്കെ ഇസ്തിആദത്ത് നടത്തുക. أعوذ بالله من الشيطان الرجيم بسم الله لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇസ്തിആദത്തിൻ്റെ രൂപങ്ങൾ സ്വീകരിക്കാം. അതോടൊപ്പം ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ അലദീം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ അസ്തഗ്ഫിറുള്ള വരുമ്പോൾ ഷെയ്ത്താന് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ ഈ ഒരു സമയത്ത് തീർച്ചയായും ചേർത്ത് വെക്കുന്നത്. പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഓർമ്മകളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആരിസ്മലി പറഞ്ഞതുപോലെ എന്താണത് എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. അതായത് മരണപ്പെട്ടു പോയ വാപ്പ, ഉമ്മ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും അക്രമം ചെയ്ത വ്യക്തികൾ, ഇതിലൊന്നും ഒരു വിശദാംശങ്ങൾ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമുക്കുള്ള നഷ്ടങ്ങൾ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ ഓർമ്മകളുടെയൊക്കെ മുന്നിൽ ഞാൻ ക്ഷമ അവലംബിക്കുന്നതിലൂടെ ക്ഷമാലുക്കൾക്കുള്ള പുണ്യം വളരെ വിശാലമാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവർക്കൊപ്പമാണ്. ഉപ്പ വളരെ യാദൃശ്ചികമായൊരു ദിവസം നഷ്ടപ്പെട്ടു. ഉമ്മനെ അപ്രതീക്ഷിതമായൊരു ദിവസം നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ അരികിൽ നിന്ന് അവർ വിട്ടുപോയി. അല്ലെങ്കിൽ ആശിച്ചു കൊതിച്ച് കടന്നെത്തിയ ദാമ്പത്യത്തിൻ്റെ പൂക്കൾ വിടർന്നതിൻ്റെ സുഗന്ധം നുകരുന്ന, അതിൻ്റെ തേൻ നുകരുന്ന ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അല്ലെ ഭാര്യയെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ നഷ്ടദുഃഖങ്ങളാണ് ഇവിടെ ആളുകളുടെ ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചതെങ്കിൽ ഒരു സംശയമല്ല, നമുക്കതിൽ കൃത്യമായി പറയാൻ സാധിക്കും. നമ്മളവിടെ സ്വബർ എന്നൊരു ഭാഗം തന്നെയാണ് ഓർക്കേണ്ടത്. സ്വബർ കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന മഹത്തായ പുണ്യങ്ങൾ എനിക്കുണ്ടല്ലോ, ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ, വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ന് ഓർത്ത് നമുക്ക് ആ ഒരു കൊടുങ്കാറ്റിനെ, മനസ്സിനെ മഥിക്കുന്ന ആ ഒരു പേമാരിയെ, ഇടിമിന്നലിനെ, കൊടുങ്കാറ്റിനെ നമുക്ക് തീർച്ചയായും അതിജീവിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടല്ല, വളരെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിനെ കീഴടക്കാൻ ഇത്തരം ചില വളരെ ഇടപെട്ടുകൊണ്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടാകും, ദുആ അങ്ങനെ പോയി പിന്നെ മനോദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം ദുആകളുണ്ട്. മനോദുഃഖത്തിൽ നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഗമ്മി വൽ ഹമ്മി എന്നൊക്കെ തുടങ്ങുന്ന ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അദ്കാർ സബാഹും അദ്കാർ അൽ മസായിലൊക്കെ ധാരാളം ദുആകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഷെഡ്യൂൾ നമുക്ക് വേണം. മനസ്സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ക ഷെഡ്യൂൾ അവർക്ക് വേണം. രാവിലെ എണീറ്റാൽ ഒരു പേജ് ഖുർആൻ ഓതും, ശേഷം അദ്കാർ സബ ഒരു പേജല്ല കഴിഞ്ഞത്ര ഖുർആൻ ഓതും, അദ്കാർ സബാഹും അദ്കാർ അൽ മസായും ഒക്കെ ചൊല്ലും. പിന്നെ നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കാതെ നമ്മുടെ ഷെഡ്യൂളിലേക്ക് പോകും. ഫ്രീ ടൈം ഇല്ലാതെ നോക്കി, ആലോചനകൾക്കിടമില്ലാതെ നോക്കി, കാര്യങ്ങളിലൂടെ അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടന്ന് പോയി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, തലച്ചോറിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഒരു റിമൈൻഡറിൻ്റെ ആ ഒരു കോഡുകൾ, ആ ഒരു അവസ്ഥകൾ അത് പൂർണ്ണമായി അങ്ങോട്ട് ഡിലീറ്റായി പോകുന്ന വിധമുള്ള പ്രാക്ടീസസിലേക്ക് തീർച്ചയായും നമ്മൾ പോകണം. ഒരു മല കയറുന്ന ദൗത്യമുണ്ട് എന്നത് ഇത്തരം ആളുകൾ മറക്കരുത്. മല കയറി പകുതി എത്തുമ്പോൾ നിർത്തി താഴോട്ട് തിരിച്ചു പോരുന്ന ഒരുവനെ പോലെയാണ് പലപ്പോഴും ഇങ്ങനത്തെ ഡിപ്രഷൻ മോഡലുള്ള ആളുകൾ. അതോടൊപ്പം മരുന്ന് കഴിക്കണം, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ തീർച്ചയായും ഇതൊക്കെ വളരെ സിമ്പിളായി, ഒരു പ്രശ്നമല്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഖുറാൻ കേൾവി, പഠനം, പാരായണം, മക്കളുടെ പിന്നെ കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യം. അതോടൊപ്പം പാർട്ട്ണർമാരുടെ, പങ്കാളികളുടെ പൂർണ്ണ സഹകരണങ്ങൾ ഇതിലുണ്ടാവണം. പാരൻസിൻ്റെ പൂർണ്ണ സഹകരണങ്ങൾ ഉണ്ടാവണം. അത്തരം വിഷയങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഗൈഡ് ലൈനുകൾ കിട്ടേണ്ടതുണ്ടെങ്കിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഇടപെടലുകൾ കൂടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായും പൂർണ്ണതയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് ഹരിസ്മോലി പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു അനുബന്ധമായി ഈ ഒരു സന്ദർഭത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ഒരു ചോദ്യകർത്താവ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, പഠിക്കാനോ നിസ്കരിക്കാനോ പറയുമ്പോൾ മക്കൾക്കത് ചെയ്യാൻ മടിയാണ്. സ്കൂളിലും മദ്രസയിലും പറഞ്ഞയച്ചിട്ടല്ലേ ഇതൊക്കെ പഠിക്കേണ്ടിയും ചെയ്യേണ്ടിയും വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കവിടെ പോകാൻ ഇഷ്ടമില്ല, പിന്നെ നിങ്ങൾ പറയില്ലല്ലോ ഇതൊന്നും ചെയ്യാൻ എന്നാണ് അവർക്കൊക്കെ അവർ മറുപടി തരുന്നത് എന്നാണ് ഒരു സഹോദരി വളരെ പ്രയാസത്തോടു കൂടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആരിസ്മോലിയുടെ മറുപടിയിലേക്ക് പോകാം.
0: ഇതൊന്നിപ്പോ ഒരു പ്രശ്നമല്ലല്ലോ, കാരണം എല്ലാ വീട്ടിലും, കുട്ടികളുള്ള വീട്ടിലെല്ലാം ഉമ്മമാരെ പണി എന്താ വെച്ചാൽ നീ നിസ്കരിച്ചോ, നീ പഠിച്ചോ, ഈ രണ്ട് ചോദ്യങ്ങളാണ് എല്ലാ ഉമ്മമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഉമ്മമാർ ചോദിക്കുമ്പോൾ കുട്ടികൾ വേഗം നിസ്കരിച്ചോന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർ പാങ്ക് വയ്ക്കാമത്തൊക്കെ കൊടുത്ത് നിസ്കാരം തുടങ്ങുന്നില്ല. അതേമാതിരി പഠിച്ചോന്ന് ചോദിക്കുമ്പോൾ പിന്നെ പുസ്തകം എടുത്ത് പഠിക്കലും വായിക്കലും അതൊന്നും ഉണ്ടാവില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായത്തെ അനുസരിച്ചുള്ള ചില കളികളും തമാശകളും വിനോദങ്ങളും ആഗ്രഹങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ തന്നെയാണ് അവരുടേത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ തന്ത്രപരമായി അവരെ എന്തു ചെയ്യാണ്, കാര്യഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളവരെ ബോധപൂർവം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാനും അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അതിനുവേണ്ടിയുള്ള നല്ല നല്ല പ്രശംസകൾ നടത്തി അവരെ നമ്മൾ എന്തു ചെയ്യാണ് സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഭീഷണികളാകും, ചിലപ്പോൾ ഒരു സന്തോഷപരമായ എന്തെങ്കിലും ഓഫറുകളാകും. അങ്ങനെയാണ് ഈ കുട്ടികളുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചില പ്രതീക്ഷകളാണ് അവരെ നയിക്കുന്നത്. പ്രതീക്ഷകളാണ് അനിയു പിന്നെ അടുത്ത ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ കുട്ടി എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കുക. അതേപോലെ തന്നെ അടുത്ത ഏപ്രിലൊരു ടൂറുണ്ട്, അതൊക്കെ 6 മാസം 7 മാസം പോലും ആ മനസ്സിൽ ആ പ്രതീക്ഷകൾ ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കുട്ടി, എനിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് വേണം, എനിക്ക് 8-ാം ക്ലാസ്സിൽ ഞാൻ ടോപ്പായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് വളരെ ഫ്ലുവൻ്റായി സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നത്. കാരണം ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യങ്ങളും നേടണമെങ്കിൽ അപ്പോൾ നല്ല പ്രതീക്ഷകൾ കൊടുത്ത്, നല്ല സമ്മാനങ്ങൾ കൊടുത്ത്, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിക്കാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനും നിങ്ങളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാതിരിക്കാനും അവർ പരമാവധി എന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഐഡിയകളോ അല്ലെങ്കിൽ നല്ല മറുപടികളോ നല്ല ലോജിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ മെല്ലെ രക്ഷപ്പെട്ടു പോകും. അപ്പം നമ്മൾ അവരെക്കാളും വളരെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലതായ ലക്ഷ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ്. ഒരാട്ടിടയൻ ആടിനെ നോക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം എന്താണോ, അതിനേക്കാളും പ്രയാസമാണ് മനുഷ്യരെ നയിക്കാൻ. ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഉമ്മമാർ അനുഭവിക്കുന്നത്. നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ത്തോടും കൂടെ കാര്യങ്ങൾ സമീപിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
3: ഈ ഒരു കുട്ടികളുടെ പ്രായം എത്രയാണ് എന്നത് ഈ ചോദ്യത്തിൽ വ്യക്തമല്ല. പലപ്പോഴും പാരൻസ് കുട്ടികളെ ദീനിയായി വളർത്തണം എന്ന നിലക്ക് അവരോട് നമസ്കാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ബോധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത പ്രായത്തിൽ, നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ടതില്ലാത്ത എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊരു നിർബന്ധപൂർവം അവരോട് നിർദ്ദേശിക്കേണ്ട പ്രായമാണ് ഒരു 7 വയസ്സിന് ശേഷമുള്ള പ്രായം. നിർബന്ധമല്ല, അവർക്കതിലൊരു കൃത്യത വേണം എന്ന നിലക്ക് പറയേണ്ട ഒരു പ്രായമാണ്. 10 വയസ്സ് കഴിയുമ്പോൾ ഒരു നിർബന്ധപൂർവം നിർദ്ദേശിക്കേണ്ട സമയമാണ്. അതിൻ്റെയും മുമ്പുള്ള ടൈമിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കുട്ടികൾ കളിച്ച് ആവേശപൂർവ്വം കളിക്കുന്നതിൻ്റെ ഇടക്ക് 3-4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളെ ഇതിലേക്ക് നിർബന്ധിച്ച് തള്ളിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകും. അത്തരം സംഗതികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കൂല, അതിലെന്താ സംശയമുള്ളത്? അപ്പോൾ അവരുടെ കളിയുടെ രസച്ചരടിനെ മുറിക്കുന്ന ആ കാര്യം അതവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് റുഖ്സയുള്ള ആശ്വാസമുള്ളതെല്ലാം അവരെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അതിലൊക്കെ ഉപരി ഇപ്പോൾ ഈ ഓൺലൈൻ കാലത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ വീട്ടിൽ തന്നെയാണ്. മറ്റേത് അവരുടെ എനർജി ഓടിത്തീർക്കാനും ചാടിത്തീർക്കാനും ഒക്കെ സ്കൂളുണ്ടായിരുന്നു. ഇതൊന്നും പാരൻസ് സഹിക്കേണ്ടി വന്നിരുന്നില്ല. സ്കൂളിലോ മദ്രസയിലോ ഒക്കെ ടീച്ചറോ അല്ലെങ്കിൽ അധ്യാപകനോ ഒന്ന് കണിശമായി നോക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ എല്ലാ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അധ്യാപകനെ എങ്ങനെ പൂട്ടിക്കാം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്കൊക്കെ അറിയണൊരു വസ്തുതയാണ്. അത് സ്കൂളിലെ അവരുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെങ്കിലും അവർക്ക് അവരുടെ കളിസമയം, അവരുടെ പഠനം തന്നെ കളിയായി മാറുന്ന ചുറ്റുപാട്, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഈ വീട്ടിലെ അതും പുറത്തിറങ്ങാൻ കഴിയാതെ, പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മൂക്കും വായൊക്കെ മൂടിക്കെട്ടി ഇങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി ആകുമ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ഒട്ടും ഇല്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഇവർ ഇത്തരം കാര്യങ്ങളേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ കുട്ടികൾ ഈ ചെറിയ കുറച്ചുകൂടി പ്രായം ചെന്ന കുട്ടികളായിരിക്കും. അവിടെ ആരംഭം മുതൽ അവരെ കൈകാര്യം ചെയ്ത് കൊടുത്ത് ചില പ്രശ്നങ്ങളുണ്ടാകും എന്ന് തന്നെ അനുമാനിക്കണം. ഇനി ഇല്ലെങ്കിലും പൊതുവായ ചില പ്രകൃതങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. അതിലൊക്കെ ബേജാറായി ടെൻഷനായി നമ്മൾ ഇടപെട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആരിസ്മലി പറഞ്ഞ ആ ഭാഗം റിവൈൻഡിൽ നിന്ന് നിങ്ങൾ ഒരു തവണ കൂടി കേട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. പലപ്പോഴും പ്ലാനില്ല, പാരൻസിന് പ്ലാനില്ല, എന്താണ് കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം, എന്താ അവനെവിടെ വരെ കൊണ്ടുപോകണം, എന്തിലെല്ലാം ഇൻവോൾവ് ചെയ്യിക്കണം, എന്തിലെല്ലാം പങ്കെടുപ്പിക്കണം, ഇതിലൊന്നൊരു പ്ലാനും ഇല്ല. അവന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ 1, 2, 3, 4, 5 ഇങ്ങനെ 5 ഉത്തരങ്ങളുണ്ട്. ആ 5 ഉത്തരങ്ങൾ ഇന്ന സമയത്ത് ഇന്നത്, അടുത്ത ആഴ്ച ഇന്നത്, അങ്ങനത്തെ പ്ലാനും ഇല്ല. അപ്പം അതുകൊണ്ട് പ്ലാനുകളിലൂടെ മാത്രമേ നമുക്ക് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അടിയും ബഹളവും നിർബന്ധിക്കലും ഭീഷണിപ്പെടുത്തലും അതൊക്കെ എന്താണ്, അതൊക്കെ അതൊരു ആത്യന്തിക പരിഹാരമല്ല എന്നത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുകൂടി ഈ ഒരു വാചകങ്ങളോടൊപ്പം ഞാൻ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ സമയം വൈകുന്നു, അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ചോദ്യം. ഞാൻ 20 വയസ്സുള്ളൊരു വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ ഉമ്മ ഞാൻ പറയുന്ന ഒരു വാക്കിന് ഒരു വിലയും തരാറില്ല. വീട്ടിലെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഉമ്മ എന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാൻ തീരെ താല്പര്യമില്ല. ഇതിൻ്റെ പേരിൽ ഉമ്മ എന്നെ കുറേയധികം ആക്ഷേപിക്കുകയും ചെയ്യും. ഇത് ഉമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ ഒരു പെൺകുട്ടി, 20 വയസ്സുള്ള മോള് ചോദിച്ചിട്ടുള്ളത്. ആരിസ്മോലിയുടെ ഉത്തരം നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കാം.
0: നമ്മൾ ഈ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചതുപോലെ തന്നെ വീടുകളിൽ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഏതൊരു സ്ഥാപനത്തിലും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അത് വീടാണെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു വിദ്യാലയം ആണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം കൊണ്ട് നടക്കുന്ന, ആ വ്യവസ്ഥകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളും ഉണ്ടായിരിക്കും. അതിൻ്റെ ഡയറക്ടറാവാം, അല്ലെങ്കിൽ വീട്ടിനാവും ഉമ്മയാകാം, അല്ലെങ്കിൽ വാപ്പയാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനാവാം. എല്ലായിടത്തും എന്തുണ്ടാവും, ഒരു വ്യവസ്ഥയും ഉണ്ടാകും. അതേപോലെ തന്നെ ആ വ്യവസ്ഥയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡർ ഉണ്ടായിരിക്കും, ഒരു തലവനുണ്ടായിരിക്കും, ഒരു അമീർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നായകത്വം നൽകുന്ന വ്യക്തി ആരാണോ, ആ വ്യക്തിയുടെ താല്പര്യവും അറിവും കഴിവും പ്രാപ്തിയും അനുസരിച്ചുകൊണ്ടായിരിക്കും അവിടുത്തെ സിസ്റ്റങ്ങൾ രൂപപ്പെട്ട് വരിക. അതാരും എഴുതിണ്ടാക്കണതല്ല. ഇപ്പോൾ ഒരു വീട്ടിലെപ്പോൾ ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം ഉണ്ടാവണം, എങ്ങനെ ചിലവഴിക്കണം, എത്ര വൃത്തി വേണം, എത്ര വൃത്തി വേണ്ട, എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, കുട്ടികൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇതൊക്കെ ഓരോ സഹോദരിമാരും അവരുടെ ഒരു അറിവനുസരിച്ച് കൊണ്ട് അവർ രൂപപ്പെടുത്തണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്ത്, അവിടെ അതിന് കീഴിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഓരോ വ്യക്തികളും തങ്ങളുടെ താല്പര്യം ഇന്നതാണ് എന്ന നിലക്ക് ആ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പല മരുമക്കളും അമ്മായിമ്മമാർക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത്. അമ്മായിമ്മയുടെ സിസ്റ്റവുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റില്ല, അവിടെ സിസ്റ്റമായിട്ട് അമ്മായിമ്മയ്ക്ക് യോജിക്കാൻ പറ്റില്ല. എന്നാൽ അമ്മായിമ്മയുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്യാനും അത് അംഗീകരിക്കാനും കഴിഞ്ഞാൽ ആ വീട്ടിൽ സമർത്ഥമായി നിന്ന് പോകാൻ അവർക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഒരു മകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സംവിധാനങ്ങളെ വ്യവസ്ഥകളെ നമുക്ക് കഴിയുന്നത് പോലെ പിൻപറ്റി മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ സംതൃപ്തരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെ മുഴുവനും മാറ്റിത്തിരുത്തി നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളത് നമ്മളവിടെ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ എപ്പോഴും അവിടെ വഴക്കും അതേപോലെ തന്നെ ബഹളങ്ങളും വാഗ്വാദങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്തു ചെയ്യുക, നിങ്ങൾക്ക് മതപരമായി ബുദ്ധിമുട്ടില്ലെങ്കിൽ, ആരോഗ്യപരമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളോട് പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകലായിരിക്കും ഗുണകരമെന്നാണ് മനസ്സിലാവുന്നത്.
3: അത് തീർച്ചയായും. അതോടൊപ്പം ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കേണ്ട ഒരു മേഖല കൂടി ഇതിലുണ്ട്. എൻ്റെ മോൾ അങ്ങനെ ഒരു കാര്യം പറയേണ്ട സാഹചര്യമുണ്ടോ എന്നത് ഉമ്മമാരും ഉപ്പമാരും അവരും ആലോചിക്കേണ്ടതാണ്. 10-20 വയസ്സായ കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികം അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെ നമ്മൾ സാവകാശം കേൾക്കുകയും അത് തിരുത്തേണ്ടതാണെങ്കിൽ ശകാരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും പകരം വളരെ സ്നേഹപൂർവം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാണ് വേണ്ടത്. ചിലപ്പോൾ ഈ കുട്ടി അവൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അത്ര സ്യൂട്ടബിളായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത്ര കൃത്യമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഉമ്മ ഇങ്ങനത്തെ ഒരു ശൈലി സ്വീകരിക്കുന്നത്. പക്ഷേ ഒരാളെയും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും ഒന്നും വിഷയം പരിഹരിക്കാനല്ല, കൂടുതൽ വലിയ വിഷയങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക. മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ ഈ അടുക്കള ജോലിയിലും വീട്ടു ജോലിയിലും ഒക്കെ ഇടപെടുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. നന്നായി ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു 3-4 ആളുകൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല. അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങനെ ചെയ്യല്ല, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ അവസ്ഥയായിരിക്കും ചിലപ്പോഴൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ. അവളൊരു കറി വെക്കുമ്പോൾ അതിലേക്ക് ആദ്യം മല്ലി കൊണ്ടേയിട്ടു, എന്നിട്ട് മുളകിട്ടു. ചിലപ്പോൾ മുളകായിരിക്കും ആദ്യം ഇടേണ്ടത്, അവളിട്ടത് മല്ലിയായിരിക്കും. അപ്പോൾ അതിന് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നിന്നോട് എത്ര തവണ പറഞ്ഞതാന്നൊക്കെ ചോദിക്കുന്നതോടുകൂടെ അവരുടെ ഒരു ആത്മവിശ്വാസത്തെ ബാധിക്കും. ആ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയാതെ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കി, ആ കറി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു, ഇന്ന് ഇന്ന ആളുണ്ടാക്കിയ മോള് ഇന്ന് ഫാത്തിമ ഉണ്ടാക്കിയ കറിയാണെന്ന് പറയുമ്പോൾ ആ കറി രുചിച്ച് അത് ചിലപ്പോൾ ഒത്തിരി ചമർപ്പുള്ളതാണെങ്കിലും ഓ നന്നായിണ്ട്, പക്ഷെ ഇതിൽ ആ മല്ലി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതൊന്ന് കുറച്ചാൽ ഒന്നും കൂടിയും ടോപ്പാകും എന്ന് പറയുമ്പോൾ അടുത്ത തവണ മല്ലി ഇടാൻ ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഓർമ്മ വരും, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉപ്പാൻ്റെ ശബ്ദം അല്ലെ ഉമ്മാൻ്റെ ശബ്ദം ഇങ്ങനെ വരും അല്ലേ. നേരെ മറിച്ച് ആക്ഷേപമാണെങ്കിലോ, ആ കറിയൊക്കെ അങ്ങോട്ട് ഉന്തി മാറ്റി എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ജീവിതത്തിൽ ഉടനീളം ആ ചിന്തകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സാധാരണ പറയാറുണ്ട് ഈ ISRO യിലെ സയൻറ്റിസ്റ്റുകൾ, ഇന്ത്യയുടെ ആകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണല്ലോ, ശൂന്യാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് ISRO. ISRO-യിൽ സയൻറ്റിസ്റ്റുകൾ ഒരു ഉപഗ്രഹ വിക്ഷേപം അത് വിജയിച്ചാൽ അവിടുത്തെ ജൂനിയർ സയൻറ്റിസ്റ്റുകളാണ് പത്രസമ്മേളനം നടത്തുക. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരാണ് മുന്നോട്ട് വരിക. എന്നാൽ കോടികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് കത്തിത്തകർന്ന് താഴെ വീണാൽ മുതിർന്ന ആളുകൾ രംഗത്ത് വരും, എന്നിട്ട് അവരത് ഏറ്റെടുക്കും, അപ്പോൾ ജൂനിയേഴ്സിനെ പറഞ്ഞേക്കില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ മക്കളെടുത്തുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ഇങ്ങനത്തെ കാര്യത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. അവരെ ചേർത്ത് നിർത്തി തിരുത്തലാണ് എപ്പോഴും നന്നാവുക. മറുവശത്ത് മക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് അരിസ്മലയുടെ പറഞ്ഞ പോലെ നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനഃശാസ്ത്രമോ സൈക്കോളജിയോ ഒന്നും അറിയില്ല. പച്ച മനുഷ്യരാണ്, ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടാകില്ല, ഒരുപാട് മനസ്സംഘർഷങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഇതൊക്കെ അവർ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നത് കുട്ടികൾ മനസ്സിലാക്കി ക്ഷമാപൂർവ്വം അവരുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നോക്കി, ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് കുറച്ചും കൂടി ഒരു താല്പര്യവും അനുകൂല മനസ്സും ഉണ്ടാകും എന്ന ഒരു ഭാഗവും കൂടി ഇതോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടിയും ഡീറ്റെയിലായ ഒരു ഒരു ചോദ്യത്തിലേക്കാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ വീടുകളുടെ സന്തോഷവും, വീടുകളിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ നിന്നൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഞാനിനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ആ ഒരു പിന്നെ മാനസികാവസ്ഥക്ക് ഉള്ള ഉത്തരവൊക്കെ യഥാർത്ഥത്തിലാകുന്നത്. ദയവചെയ്ത് എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകണം എന്ന റിക്വസ്റ്റോടുകൂടെ സഹോദരി തുടരുകയാണ്. മാനസികമായി അത്രയും തളർന്നിരിക്കുകയാണ് ഞാൻ, മറുപടി എന്തായാലും എനിക്ക് വേണം. വേറെ എവിടെ നിന്നും ഒരു പരിഹാരവും എനിക്ക് കിട്ടാനില്ല. പീസ് റേഡിയോ അതിൻ്റെ അണിയറ പ്രവർത്തകർ അവരുടെ ഇടനെഞ്ചിൽ എപ്പോഴും സൂക്ഷിക്കുന്നൊരു വികാരമാണിത്. ഈയൊരു സംവിധാനമല്ലാതെ ആശ്വാസം കണ്ടെത്താനും പഠിക്കാനും മനസ്സിലാക്കാനും മറ്റൊന്നുമില്ലാത്ത ആയിരങ്ങളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിയത്തോടുകൂടെയാണ് പീസ് റേഡിയോയെ എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിലും അതിൻ്റെ പ്രചാരണ മേഖലയിലുമൊക്കെ അധ്വാനിക്കുന്നവർ പലപ്പോഴും അതിനെ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഈ ഒരു വാചകം അവരുടെ ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ വിഷയം ഇതാണ്: എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, നിക്കാഹ് മാത്രമായിരുന്നു നടന്നത്, പിന്നെ കുറച്ച് പേര് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടുകാർ സ്വർണമൊന്നും കാര്യമായി നൽകിയിരുന്നില്ല. പിന്നീട് 7-ാം മാസത്തിൽ പ്രസവത്തിന് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് വീട്ടുകാർ എൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരുടെ 15 പവൻ വീതം സ്വർണം എടുത്ത് 30 പവൻ തന്നത്. എന്നാൽ ഇക്കാര്യം ഞാൻ ഭർത്താവിനോടോ വീട്ടുകാരോടോ പറഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നീട് ഭർത്താവ് ഇതറിയുകയുണ്ടായി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇത് നാത്തൂന്മാരുടെ സ്വർണമാണെന്നൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു. അതെൻ്റെ ഭർത്താവിനെ വളരെയധികം പ്രയാസപ്പെടുത്തി. എൻ്റെ ഭർത്തൃ വീട്ടുകാർ സ്വർണം വേണമെന്നാവശ്യപ്പെട്ടിരുന്നില്ല. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒന്നുമില്ലാതെ തന്നെയാണ് കൊണ്ടുപോയത്. എൻ്റെ വീട്ടുകാരുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് പിന്നീട് 7-ാം മാസത്തിൽ ഇങ്ങനെ ഒരു സ്വർണം തന്നത്. ആ സമയത്ത് ഭർത്തൃ വീട്ടുകാർ എത്രയുണ്ടെന്നൊന്നും എന്നോട് ചോദിച്ചിരുന്നില്ല. അവർക്ക് സ്വർണത്തോട് അങ്ങനെ പ്രിയമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഇതാ അറിഞ്ഞതിൽ പിന്നെ ഭർത്താവ് എന്നെ മാനസികമായി തളർത്താൻ തുടങ്ങി. നിന്റെ വീട്ടുകാർക്ക് നിനക്ക് നാത്തൂന്മാരുടെ സ്വർണമാണോ നൽകാൻ തോന്നിയത്? നിനക്കായി സ്വർണം നൽകാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്നെൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അങ്ങനെ സ്വർണം വാങ്ങി നൽകാനുള്ള സാമ്പത്തികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് സാമ്പത്തികമായി ഉണ്ടായപ്പോൾ അവർ 2 നാത്തൂന്മാർക്കും 15 പവൻ വീതം മേടിച്ച് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നത്, ആ വാങ്ങി നൽകിയത് നിനക്ക് നൽകാമായിരുന്നല്ലോ, നിനക്ക് പുതിയ സ്വർണം ധരിക്കാൻ ആഗ്രഹിച്ചുകൂടെ? ഞങ്ങൾ ചോദിക്കുകയോ സ്വർണം ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിനക്ക് പഴയ സ്വർണം വീട്ടുകാർ നൽകിയത്? ആ സ്വർണം നാത്തൂന്മാരുടെ ഉപ്പമാർ അവർക്ക് നൽകിയതല്ലേ, അതെങ്ങനെ നീ ഉപയോഗിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കരമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ വിഷമങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നത്, നിനക്ക് നൽകിയ സ്വർണം എങ്ങനെ കിട്ടിയെന്ന്, എവിടെ നിന്ന് കിട്ടിയെന്നോ നിന്റെ ഭർത്താവും വീട്ടുകാരും അറിയേണ്ടതില്ല. നിനക്ക് നൽകാനുള്ളത് ഞങ്ങൾ നൽകി. ജ്യേഷ്ഠന്മാർക്ക് വാങ്ങി നൽകാൻ കഴിയില്ലെങ്കിൽ നാത്തൂന്മാരുടെ സ്വർണം തന്നെയാണ് നൽകുക എന്നൊക്കെ ഉമ്മയും പറയുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നാത്തൂന്മാരുടെ സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 30 പവൻ സ്വർണവും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട്. ഭർത്താവ് പറയുന്നത് എന്തു തന്നെ വന്നാലും ആ സ്വർണത്തിൽ ഞാൻ തൊടില്ല എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, സ്വർണം വാങ്ങിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് നമ്മൾ ഹാരിസ് മൗലവിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയാണ്.
0: ഇതിലെന്താന്ന് വിചാരിച്ചാൽ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഗോ അതിൽ വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ സ്വർണം എപ്പോഴും ഭർത്താവിന് കൊടുക്കുന്നതാണെന്നുള്ളതാണ് ഭർത്താക്കന്മാരുടെ ഒരു ധാരണ. സത്യത്തിൽ ഒരു പിതാവ് തങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന സ്വർണം 100% അവരുടെ അവകാശത്തിലും അവരുടെ കൈകാര്യത്തിലും പെട്ടതാണ്. അതിൽ യാതൊരു അവകാശവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഭർത്താവിന് കൊടുത്തതല്ലല്ലോ, അത് തൻ്റെ മകൾക്ക് വിവാഹ സമയത്ത് കൊടുത്തൊരു സംഗതിയാണ്. അപ്പോൾ അത് പലപ്പോഴും തൻ്റെ ഭർത്താവിന് കൊടുത്ത പോലെയാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഭർത്താവ് അത് എടുക്കേണ്ട കാര്യമല്ല, ഭർത്താവിൻ്റെതല്ല തന്നെയത്. അപ്പോൾ ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈർ എന്നുള്ളതാണ്. അതൊരു വാഗ്വാദത്തിലേക്കോ വിവാദത്തിലേക്കോ ചർച്ചയിലേക്കോ നിങ്ങൾ പോകേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തെ പറ്റിച്ചോ വഞ്ചിച്ചോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കുന്നത്. അത് അയാൾക്കുള്ളതല്ലല്ലോ. പിന്നെ അയാൾ സ്വീകരിക്കാതിരിക്കേണ്ട പറ്റി നിങ്ങളെന്തിനാണ് വെറുതെ വ്യാകുലപ്പെടേണ്ട കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നൊരു ബന്ധമല്ലേ. ആ ബന്ധത്തിന് ഒരിക്കലും ഈ ഒരു പണം, പലപ്പോഴും വിവാഹ സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന കാറ്, സ്ത്രീധനം, പണ്ടം, ഇതൊക്കെ പിന്നീട് എന്തായിരിക്കും ദാമ്പത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം എന്താ വെച്ചാൽ ഈ പണം കടമായി കൊടുക്കുക അല്ലെങ്കിൽ ദാനമായി കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക, ഇങ്ങനെയൊന്നും അല്ലാതെ ആരതാണെന്ന് നിർവചിക്കപ്പെടാത്ത ഇത്തരം പണങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭർത്താവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്വത്ത് അവനെങ്ങനെ എടുക്കുക എന്നുള്ളതിലൊക്കെയായിരിക്കും ഭാര്യയും അതേപോലെ തന്നെ വീട്ടുകാരും ഉണ്ടായിരിക്കുക. എടുക്കാതിരുന്നാൽ എന്താണ് അവരത് എടുക്കാത്തതെന്നായിരിക്കും. അതുകൊണ്ട് ഇതൊരു പുലിവാല് പിടിച്ചൊരു സ്വത്താണ് ഈ വിവാഹ സമയത്ത് കൊടുക്കുന്നതെല്ലാം. അതുകൊണ്ട് നമ്മൾക്ക് അത് നിങ്ങൾക്ക് ഉപ്പാപ്പ തന്നു, നിങ്ങളത് ഉപയോഗിക്കുന്നു എന്നുള്ള നിലക്ക് സമാധാനമായിട്ട് നിന്ന് പോവുക എന്നുള്ളത് അതൊരു ചർച്ചയാക്കി നിങ്ങളുടെ കുടുംബജീവിതം പ്രശ്നകലുഷിതമാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും.
3: തീർച്ചയായും വളരെ ക്ലിയറായൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ സഹോദരിക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇങ്ങനത്തെ നമ്മളെ ചിന്തകളെ വല്ലാതെ കെട്ടിമുറുക്കുന്ന ഇത്തരം ചില കാര്യങ്ങളുടെ കറക്റ്റൊരു ഇസ്ലാമികമായ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. ഭാര്യയുടെ കയ്യിലുള്ള സ്വർണം എൻ്റേതാണ് എന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഭർത്താവ് ചിന്തിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പൊതുവെ പറയുക. പക്ഷെ അവളത് അങ്ങോട്ട് മാറ്റുകയോ ഇങ്ങോട്ട് മാറ്റുകയോ എന്തിലേക്കും കൊടുക്കുകയോ അനിയത്തിക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ അമ്മായിൻ്റെ മോൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുന്നു. അതിൽ നമുക്ക് പുരുഷന്മാർക്ക് ഒരു അവകാശവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരാളും തീർച്ചയായും അങ്ങനത്തെ ഭാര്യയുടെ ആ കൈകാര്യ കർത്തൃത്വത്തെ മണ്ടത്തര അബദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഡ്വൈസ് കൊടുക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്തൊരു രീതിയിൽ ഒരിക്കലും ഇടപെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സ്വർണം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അതിലിപ്പോൾ വിഷമിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഒരു ഘട്ടം വരുമ്പോൾ ആ സ്വർണം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമോ സന്ദർഭമോ വരുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ദീനീയമായ കാര്യങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ പരലോകത്തേക്കുള്ള ഒരു ദാനമായി സദഖയാക്കി മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിയിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം എന്ന് ആരിസും അലി പറഞ്ഞ ആ ഒരു ഉത്തരം നമുക്ക് വലിയൊരു സമാശ്വാസം നൽകുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ വേദനകളാണ് നമ്മൾ പങ്കുവച്ചത്, കൺഫ്യൂഷനുകളാണ് നമ്മൾ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് അയക്കുക. പൊടുന്നനെ മറുപടി കിട്ടേണ്ട ചില കാര്യങ്ങൾ, എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടണം എന്ന ടെക്സ്റ്റിംഗ് തീർച്ചയായും നന്നായിരിക്കും. ഇത് 100 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും വരുന്നു. അതോരോന്നും സോർട്ട് ചെയ്തെടുത്ത് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി അലിജാബ് വഴിയും സ്നേഹക്കൂട് വഴിയുമൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ തീർച്ചയായും ഉണ്ടാകണം. പീസ് റേഡിയോ പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ലഭിക്കേണ്ട ധാരാളം ആളുകൾ അസ്വസ്ഥരായി പല വീടുകളിലും കഴിയുന്നുണ്ട്. അവർക്ക് പീസ് റേഡിയോ അറിയില്ല. അതുകൊണ്ട് പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന ഒരു ചെറിയ വാട്സാപ്പ് കൂട്ടായ്മ സംവിധാനമുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പീസ് റേഡിയോയുടെ എല്ലാ പരിപാടികളുടെയും പോസ്റ്ററുകളും വീഡിയോസും ഒക്കെ ലഭിക്കും. അത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ തീർച്ചയായും അയക്കാനും സാധിക്കും എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പൊതു അഭിപ്രായം എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് റേഡിയോ എന്ന വിൻഡോയിൽ നിങ്ങളുടെ സന്നദ്ധത അറിയിച്ചാൽ നിങ്ങളെ പ്രസ്തുത ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വരാൻ ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറൻ. സ്നേഹക്കോട് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. മനോവേദനകൾക്ക് മധുരമുള്ള പരിഹാരം എന്ന വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തോടൊപ്പം താജുദ്ദീൻ സ്വലാഹി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ 91 മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ 4 വാരിയെല്ലുകൾക്ക് പൊട്ടലേൽക്കുന്ന രൂപത്തിൽ, പല എല്ലുകൾക്കും ക്ഷതമേൽക്കുന്ന രൂപത്തിൽ, സിഗരറ്റ് കുറ്റികൾ കൊണ്ട് കൈകാലുകളിൽ നിരന്തരം കുത്തി നോവിച്ചുകൊണ്ട് പേടിപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞിനെ ഇഞ്ചിഞ്ചായി നുറുക്കിക്കൊന്നു ഒരു ക്രൂരനായ ഒരു പിതാവ്. അവനെ പിതാവെന്ന് വിളിക്കാൻ പോലും പറ്റില്ല എന്ന് സോഷ്യൽ മീഡിയകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കും? ഒരു പക്ഷേ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങി മാന്യമായി നടക്കാൻ അവന് ഇവിടെ സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ കൊലപാതകം നടത്തിയ ആളുകളൊക്കെ പകൽമാഞ്ഞന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ട്രെയിൻ ബോഗിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി വ്യഭിചരിച്ച് കൊന്നുകളഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ട് അവൻ്റെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി പണിയെടുത്ത വക്കീലിനെയും ആ വ്യക്തി പിന്നീട് ജയിലിൽ നിന്ന് തടിച്ചു കൊഴുത്തുഷാറായ കഥകളൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ, ആ വ്യക്തികളെ കൊന്ന ആളുകൾ ഇപ്പോൾ MLA മാരായിക്കൊണ്ട് അതല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഉന്നതന്മാരായിക്കൊണ്ട് ഞെളിഞ്ഞു നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കുഞ്ഞ്, 1.5 ഈ കുഞ്ഞിനെ ഈ രൂപത്തിൽ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത വ്യക്തിയെക്കുറിച്ച് സമൂഹത്തിൻ്റെ വർത്തമാനം എന്താണ്? അവനെ തെളിവെടുപ്പിന് വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നപ്പോൾ സഹിക്കവയ്യാതെ അവനോടുള്ള വിദ്വേഷം കൊണ്ട്, ആ കുഞ്ഞിനോടുള്ള സ്നേഹം കാരണച്ചാൽ അവനെ പോലീസുകാർക്കിടയിൽ നിന്ന് പോലും അവനെ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നത്? അവനെ ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന്, അവനെ കൊന്നുകളയണമെന്ന് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ ഇത്തരത്തിൽ അതിനീചമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ, അവന് ഏറ്റവും മാന്യമായ അതല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ ഗുണപാഠം ലഭിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷകൾ നൽകണമെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, കുറേ ആളുകളെ കൊന്ന വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വ്യക്തികൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായിക്കൊണ്ട് വധശിക്ഷ നൽകിയാൽ എത്ര തവണ കൊല്ലാൻ കഴിയും? 100 1000 ലക്ഷക്കണക്കിന് ആളുകളെയും കൊന്നുകളഞ്ഞ വ്യക്തികളെ നമ്മുടെ നാട്ടിൽ എത്ര തവണ ആൾക്ക് കൊല്ലാൻ കഴിയും? വെറും 1 നമുക്ക് വേണമെങ്കിൽ കൊല്ലാം. ചില ആളുകളൊക്കെ ഈ വരശിക്ഷയൊന്നും ലഭിക്കാതെ പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞെളിഞ്ഞു നടക്കുന്നുമുണ്ട്. ഇപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ നീതി കിട്ടിയിട്ടില്ല, ഇവിടെ നീതി എവിടെ, യഥാർത്ഥമായ നീതി ആർക്കാണ് കിട്ടുന്നത് എന്ന്. സഹോദരന്മാരെ, ഇതിനുള്ള മറുപടിയാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥമായ നീതി നടപ്പാക്കപ്പെടുന്നില്ല. എന്നാൽ ശരിയായ രീതി നടപ്പാക്കപ്പെടേണ്ടതില്ലേ? ശരിയായ രീതി നടപ്പാക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു വ്യക്തികൾ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ഈ വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുന്നത്? പിന്നെ ഈ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണുള്ളത്? ആക്രമിക്കപ്പെടുന്നവനും അക്രമിയും ഒരേപോലെയാണെങ്കിൽ, ആക്രമിക്കപ്പെടുന്നവനേക്കാൾ മാന്യനായിക്കൊണ്ട് അക്രമികൾ നടക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഈ ലോകത്ത് എന്തു നീതിയാണ് നടപ്പിലാക്കപ്പെടുന്നത്? എല്ലാവരും തെളിവുകളും ഒരു വ്യക്തിക്ക് പ്രതികൂലമായിട്ടും നിയമത്തിൻ്റെ പഴുതുകൾ കൊണ്ട് അധികാരത്തിൻ്റെ ഇളവുകൾ കൊണ്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ അവിടെയും നമ്മൾ ചോദിക്കും, നീതി എവിടെയാണ്, എവിടെ നീതി നടപ്പാക്കപ്പെടുന്നു? അപ്പോൾ നീതി കൃത്യമായി കൂടെ നടപ്പിലാക്കപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ആ നീതി യഥാർത്ഥമായി നടപ്പിലാക്കപ്പെടുന്ന ലോകം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഒരു മനസ്സിൻ്റെ ഒരു തേട്ടമാണ്. അവിടെയാണ് ഇസ്ലാം മുന്നിട്ട് നിൽക്കുന്നത്. സഹോദരന്മാരെ, യഥാർത്ഥമായ നീതി എന്നത് നമുക്ക് ഈ ഭൂമിയിലും അതേപോലെ തന്നെ പരലോകത്തും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ നമുക്ക് ആദർശങ്ങൾ, ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, ജീവനോടുകൂടി കുഴിച്ചുമൂടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കറിയില്ല, ബി അയ്യിദം ബിൻ ഖുതിലത്, ഞാൻ എന്തൊരു കുറ്റത്തിനാണ് ഞാൻ ശിക്ഷിക്കപ്പെട്ടത് എന്ന്. ഒരു പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പിറന്നു വീണിട്ട് ചുറ്റുപാടുമൊന്ന് നോക്കാൻ പോലുമായിട്ടില്ലാത്ത, നന്നായി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത, യഥാർത്ഥമായ രൂപത്തിൽ ഒന്ന് ലോകം ആസ്വദിക്കാൻ പോലും കഴിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ ഇവിടെ മരിച്ചു വീഴപ്പെടുന്നു. ഞാൻ എന്തിന് കൊല ചെയ്യപ്പെട്ടുവെന്ന് ആ കുഞ്ഞറിയേണ്ടതില്ലേ? ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടതില്ലേ? അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇതിൽ മൗഊദത സുഇലത്, അവൻ ചോദിക്കപ്പെടുമെന്ന്. ചോദിക്കപ്പെടുമ്പോൾ അവനെ കൊല ചെയ്ത, ജീവനോടെ കൊല ചെയ്തത് ആരാണോ അവനുള്ള ശിക്ഷ കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പരലോകത്ത് നടപ്പിലാക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ പരലോകം അത് ഉണ്ടാകേണ്ടത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സ്വാഭാവിക മനസ്സിന്റെ തേട്ടമാണ്. അനീതി ലഭിക്കുന്ന ആളുകൾ, അവർക്ക് കൃത്യമായ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ഭൂമിയിൽ പ്രയാസമനുഭവിച്ച ആളുകൾക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾക്ക് കൃത്യമായി കൊണ്ട് പ്രത്യുപകാരമെന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർ കൃത്യമായി സമാധാനം ലഭിക്കുന്ന രൂപത്തിൽ ഇവിടെ നീതി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അതിനു വെച്ച ഏർപ്പാടാണ് പരലോകം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കൊമ്പുള്ള ആട്, ഒരു കൊമ്പില്ലാത്ത ആടിനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് ഈ രണ്ട് ആടുകളെയും കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുണ്ടാവുകയും കൊമ്പുള്ള ആടിന് കൊമ്പില്ലാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് തിരിച്ച് അവനെ ശിക്ഷിച്ചതുപോലെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ ഒരു ജീവി പോലും അക്രമം നേരിടാൻ വേണ്ടി പാടില്ല. നീതി എല്ലാവർക്കും നടപ്പിലാക്കപ്പെടണമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സജദയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. വിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയും തെമ്മാടിയായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയും ഒരേപോലെയാകുമോ? ഒരിക്കലും. ലാ യസ്തവൂൻ, അവർ ഒരിക്കലും ഒരേപോലെയാവുകയില്ല. അമ്മല്ലദീന ആമനു വഅമില സാലിഹാത്തി ഫലഹും ജന്നാതുൽ മഅ്വ നുസുലം ബിമാ കാനു യഅമലൂൻ. വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മം പ്രവർത്തിച്ചവർ, ഭൂമിയിൽ മാന്യന്മാരായി നടന്ന, ഭൂമിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്ത് അതിൻ്റെ കൂടെ വിശ്വാസം ശരിയാക്കി അള്ളാഹുവെ മാത്രം ആരാധിച്ച്, തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാധനകളഖിലവും അവനല്ലാത്ത ഒരാൾക്കും തിരിക്കാതിരുന്ന, യഥാർത്ഥ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്, അവർക്ക് ജന്നാത്തുൽ മഅ്വ അല്ലാഹു സുബ്ഹാനഹു വതആല ശാശ്വത ഗേഹമായ സ്വർഗം പകരമായി കൊണ്ടു നൽകും. താഴ്ഭാഗത്തുകൂടി അരുവികൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴുക്കിക്കൊടുക്കും. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനന്തരഫലമായി കൊണ്ട് ഒരു വിരുന്നോണം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കവിടെ നൽകുമെന്നാണ്. എന്നാൽ വഅമ്മല്ലദീന ഫസഖു ഫമഅ്വാഹുമുന്നാർ, ഫാസിഖായി കൊണ്ട് താന്തോന്നിയായിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും അന്യായമായിക്കൊണ്ട് ആളുകളെ ഉപദ്രവിച്ചും കൊല ചെയ്ത് നടന്ന ആളുകൾ, വിശ്വാസം നേരെയാകാത്തവർ, അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഫമഅ്വാഹും അന്നാർ, അവരുടെ സങ്കേതം എന്നത് അവർക്ക് ജീവിക്കാനുള്ളത്, അവർക്ക് കഴിയാനുള്ള ഗേഹം അത് നരകമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. കുല്ലമാ അറാദു അയഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, ഓരോ തവണയും ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നെങ്കിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിലെല്ലാം അവർ അതിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചിടുകയും വഖീലഹും അവരോട് പറയുമെന്നാണ്. ലൂഖു അദാബന്നാരില്ലദീ കുന്തും ബിഹി തുക്കദിബു, നിങ്ങൾ നിഷേധിച്ച, കളവാക്കിയ കാരണത്താൽ, നിങ്ങൾ ഭൂമിയിൽ നിഷേധികളായി ജീവിച്ച കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് അവരോട് പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. സഹോദരൻ, നോക്കൂ എത്ര കൃത്യമായിക്കൊണ്ട് നീതി നടപ്പിലാക്കുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ നല്ലവനായിക്കൊണ്ട് ജീവിച്ചാൽ, അവൻ ആളുകളിൽ നിന്ന് പ്രയാസം ഇങ്ങോട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായി നീതി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഭൂമിയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച്, പ്രയാസപ്പെടുത്തി, കൊല ചെയ്ത്, താന്തോന്തരങ്ങൾ കാണിച്ച്, എന്നിട്ട് ഭൂമിയിൽ അവന് യാതൊരു പ്രയാസവുമില്ലാതെ എല്ലാവരും അധികാര സോപാനങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോയാൽ, അത്തരം ആളുകൾക്ക് കൃത്യമായി അതിനുള്ള ശിക്ഷയും, അവന് പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ ഈ ആളുകൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പ്രയാസം പ്പെടുത്തിയ ആളുകൾക്ക് ശിക്ഷയും പ്രയാസമനുഭവിച്ച ആളുകൾക്ക് രക്ഷയും പരലോകത്ത് കിട്ടുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായ ശിക്ഷാരീതികൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഉണ്ടാകുവാനും വേണ്ടി പാടില്ല. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിക്രിയയിൽ, ശിക്ഷാ നടപടിയിൽ ആളുകൾക്ക് ജീവനുണ്ട് എന്ന്, ആളുകൾ കൃത്യമായിക്കൊണ്ട അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അത് റബ്ബിൻ്റെ ശിക്ഷാ നടപടിക്രമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ അതല്ലാത്ത രൂപത്തിൽ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്തങ്ങളായ നീതിന്യായ നടപടികളുണ്ട്. ആ നടപടികളൊന്നും യഥാർത്ഥത്തിൽ ആളുകൾക്ക്, കുറ്റവാളികൾക്ക് ഒരുപക്ഷെ കൃത്യമായ രൂപത്തിൽ ശിക്ഷ ലഭിക്കാത്ത, ആരോപിതർക്ക്, പ്രയാസം ലഭിച്ചവർക്ക് നീതി ലഭിക്കാത്ത രൂപത്തിലുള്ള പല ശിക്ഷകളും നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല ചെയ്യപ്പെട്ട പലരുടെയും കുടുംബങ്ങൾ തന്റെ മകളെ കൊന്ന, തന്റെ മകനെ കൊന്ന, തന്റെ ഭർത്താവിനെ കൊന്ന, തന്റെ ഭാര്യയെ കൊന്നവനും കൊലക്കയർ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ നീതിന്യായത്തിന്റെ കോണുകളിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ അവസാനം അവൻ നിരപരാധിയായിക്കൊണ്ട് അല്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഈ കൊന്നവൻ മാന്യനായിക്കൊണ്ട് നടക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതൊരിക്കലും ന്യായമാവുകയില്ല. അതിന് കൃത്യമായി ശിക്ഷാ നടപടികൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിക ശിക്ഷാ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നീതി നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകും. മോഷണം നടത്തിയാൽ, ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ ഓരോന്നിനും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ ആളുകൾക്കതിൽ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണയും തിന്മകൾ ചെയ്തവർക്ക് ശിക്ഷ ഉണ്ടെന്ന ചിന്തയും അവർക്കുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി എത്രത്തോളം ഇവിടെ ആ നീതി നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നിയാലും ഈ നീതി, സമൂഹത്തിൽ ആളുകൾ കിട്ടാത്ത നീതി, അത് പരലോകത്ത് കൃത്യമായി കൊടുക്കുന്ന ഒരു സിസ്റ്റവും അല്ലാഹു സുബ്ഹാനഹു

0: അടുത്ത ഒരു സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏവരും വളരെ പ്രാധാന്യത്തോടുകൂടി കാത്തിരിക്കുന്ന തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: വൃദ്ധരെയും ദുർബലരെയും പരിഗണിക്കുക നമസ്കാരത്തിലാണെങ്കിലും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തുന്ന സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി മുആദ് ബിൻ ജബൽ യാ മുആദ് അഫത്താനുൻ അൻത് ثلاث مرار فلولا صليت بسبح اسم ربك والشمس وضحاها والليل اذا يغشى فانه يصلي وراءك الكبير والضعيف وذو الحاجه പ്രമുഖവരെ സഹീഹ് ബുഖാരിയിലെ 705-ാമത് നമ്പറായി വന്ന ഹദീസാണ് വായിച്ചത്. മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ആശയമുള്ള വ്യത്യസ്ത പദവ്യത്യാസത്തോടുകൂടിയുള്ള വചനങ്ങൾ നമുക്ക് കാണാം. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. ജാബിർ ബിൻ അബ്ദുല്ലാഹിബിന് അമ്രുബിന് ഹറാം അൽ അൻസാരി. ഹിജർക്കുമ്പ് 16-ലാണ് അദ്ദേഹം മദീനയിൽ ജനിക്കുന്നത്. ഹിജറ 78-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഹിജറ 78-ൽ മദീനയിൽ വെച്ച് തന്നെയാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ്

0: അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു സഹാബിയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളിൽ ഒരാളാണ് പിതാവായ അബ്ദുല്ലാഹിബിൻ അംർ. 1540 ഹദീസുകളാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറയുകയുണ്ടായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിലെ ഇമാമായി ഇശാ നമസ്കാരത്തെ നിർവഹിച്ചുകൊണ്ടിരിക്കെ സൂറത്തുൽ ബക്കറയോ സൂറത്തുൻ നിസാഓ ഓതിയപ്പോൾ മൗമിനീങ്ങളായ ചില ആളുകൾ വളരെ പ്രയാസപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ പരാതി പറയുകയും ചെയ്ത സന്ദർഭമാണ് ഈ ഹദീസ് എന്ന് നമുക്ക് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാം. ഇങ്ങനെ പരാതി കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന് വളരെ പ്രസിദ്ധനായ അൻസാരി സ്വഹാബിയാണ്. ഖസ്റജ് ഗോത്രക്കാരനാണ്. ഹിജ്റ 18 അദ്ദേഹം മരണപ്പെടുന്ന വലിയ പണ്ഡിതനാണ്, ഖാരി ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത അദ്ദേഹം ഷാമിൽ വെച്ചാണ് മരണപ്പെടുന്നത്. മുആദ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ തന്നെ പറയുന്ന കാര്യം നോക്കൂ. യാ മുആദ്, അല്ലയോ മുആദ്, അഫത്താനുൻ അൻത്, നീ ഫത്താനാണോ എന്നാണ് ചോദിക്കുന്നത്. ഫത്താൻ എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരൻ എന്ന് പറയാം, അല്ലെങ്കിൽ മുനഫിറുൻ അനിൽ ജമാഅ, ജമാഅത്തിൽ നിന്ന് ആളുകളെ അട്ടിയോടിക്കുന്നവനാണോ എന്ന അർത്ഥത്തിലും വിശദീകരണങ്ങളുണ്ട്. ജമാഅത്ത് നമസ്കരിക്കാൻ വരുന്ന ആളുകൾ അതിൽക്ക് വരാതെ അവരതിൽ നിന്ന് അകറ്റാൻ കാരണക്കാരനാണോ നീ? അഫത്താനുൻ അൻത്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു എന്ന് കാണാം. എന്നിട്ട് ഇങ്ങനെ കൂടി ഉപദേശിച്ചു, ഫലൗലാ സ്വല്ലൈത ബിസബ്ബിഹിസ്മ റബ്ബിക്കലാല. മുആദെ, നിനക്കെന്തേ സബ്ബിഹിസ്മ റബ്ബിക്കലാല എന്ന സൂറത്തോതി പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ചുകൂടായിരുന്നോ? വശംസി വദുഹഹ എന്നുള്ള സൂറത്തോ, ഞതല്ല വല്ലയിലീത യാഷ, ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നിനക്ക് പാരായണം ചെയ്തുകൂടായിരുന്നോ? ഫഇന്നഹു യുസല്ലി, കാരണം തീർച്ചയായിട്ടും യുസല്ലി നമസ്കരിക്കുന്നുണ്ട്. വറാ അഖ്, നിന്റെ പിന്നിൽ, നിനക്ക് പിറകിൽ മൗമൂമുകളായി നമസ്കരിക്കുന്നവരിൽ ആരെല്ലാമുണ്ട്? അൽ കബീറു വല്ലഈഫു വദുൽ ഹാജതി. അൽ കബീർ എന്ന് പറഞ്ഞ വൃദ്ധനുണ്ട്, വല്ലഈഫ് ദുർബലനായ രോഗികളായ നമസ്കരിക്കാൻ പ്രയാസപ്പെട്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. വദുൽ ഹാജ, പല അത്യാവശ്യ കാര്യങ്ങളുമുള്ളവരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ പാരായണം ചെയ്താൽ പോരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നതും ഉപദേശിക്കുന്നതുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചില റിപ്പോർട്ടുകളിൽ ഓ അമറഹു ബി സൂറത്തേനി മിൻ ഔസത്തിൽ മുഫസ്സൽ എന്ന് കാണാം. അൽബക്ര സൂറത്തോ സൂറത്തു നിസാഒക്കെ മുഴുവനാണ് ഇശാ നമസ്കാരത്തിൽ അദ്ദേഹം ഓതിയത്. അതുകൊണ്ടാണ് പ്രയാസത്തോടുകൂടി ചില ആളുകൾ പരാതിപ്പെട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫസ്സലിലെ ഔസത്തുൽ മുഫസ്സലിലെ 2 സൂറത്തുകൾ കൽപ്പിച്ചു എന്നാണ്. മുഫസ്സലായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം കണക്കാക്കപ്പെടുന്ന സൂറത്ത് ഖാഫ് മുതൽ സൂറത്ത് നാസ് വരെയുള്ള അവസാന ഭാഗത്തെ സൂറത്തുകൾക്കാണ് പറയുക. അതിൽ തന്നെ ഔസത്ത് എന്ന് പറയുമ്പോൾ സൂറത്ത് നബ് മുതൽ അമ്മയത്സ മുതൽ ദുഹ വരെയുള്ള ആ ഭാഗങ്ങൾക്കാണ് പറയുക. അപ്പോൾ അതിലെ തന്നെ അവസാന ഭാഗം മുഫസ്സലുൽ ഔസത്ത്, അത് നബി ഓർമ്മപ്പെടുത്തിയത് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു എന്ന് കാണാം. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ഈ ഹദീസ് നൽകുന്ന പല സന്ദേശങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ടത്, എല്ലാവരെയും എല്ലാ സന്ദർഭത്തിലും പരിഗണിക്കേണ്ടതുണ്ട്, പരിഗണിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരുപാട് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുനോടുള്ള മുനാജാത്ത് നമസ്കാരം കൂടുതൽ നിർവഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് സ്വഹാബികളൊക്കെ. പലപ്പോഴും കൂടുതൽ പാരായണം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ തനിക്ക് പിന്നിൽ നിന്ന് ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, ഇമാമായി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, നമസ്കാരത്തിൽ ഇമാമ നിൽക്കുന്ന വ്യക്തി പരിഗണിക്കേണ്ടതുണ്ട്. തൻ്റെ പിന്നിൽ നിൽക്കുന്നവരിൽ ദുർബലരും യാത്രക്കാരോ ആവശ്യക്കാരോ അതേപോലെ തന്നെ പ്രായാധിക്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, കൂടുതൽ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, ഒരാവശ്യക്കാരെന്ന് പറയുമ്പോൾ പല നിലക്കുമുണ്ടാകാം. നിസ്സാരദാവസം പ്രയോഗിച്ചതാണ് വദുൽ ഹാജ, ആവശ്യമുള്ളവൻ. അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ പരിഗണിച്ച് ഒരു മധ്യമ നിലപാട് സ്വീകരിച്ച് കൂടുതൽ ആളുകളെ പ്രയാസപ്പെടുത്താതെ ജമാഅത്ത് നമസ്കാരത്തിന് പോലും വരുന്നത് തടയുന്ന രൂപത്തിലേക്ക് നീണ്ടു പോകരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇമാം ആ സന്ദർഭത്തിൽ ഒരു ഇമാം എന്ന നിലക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉറപ്പെടുത്തുന്നത്. ഒരിക്കലും വെറുപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ളവരെയൊക്കെ നന്നായി പരിഗണിക്കേണ്ടതുണ്ടാകും. നമസ്കാരത്തിൽ പോലും അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. റസൂൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ദീർഘിപ്പിച്ച് നമസ്കരിക്കാൻ ഉദ്ദേശിച്ച് ചുരുക്കി എന്നൊക്കെ പറഞ്ഞതറിയാമല്ലോ. അപ്പോൾ ഈ രംഗത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഗുണദോഷിക്കുക തന്നെ ചെയ്തു. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, വൃദ്ധരെയും ദുർബലരെയും ഒക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അതെപ്പോഴും പരിഗണിക്കണം. നമസ്കാരത്തിലാണെങ്കിൽ പോലും അതുണ്ടാകണം എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ KV മുഹമ്മദ് അലി മൗലവിയാണ് നമ്മളോട് സംസാരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വൃദ്ധരെയും ദുർബലരെയും പരിഗണിക്കുക നിസ്കാരത്തിലാണെങ്കിലും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു നമ്മൾ കാതോർത്തത്.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ. Tune to reality.
2: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തുൽ ബഖറ 32-33 വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വമൻ തബിഅഹും ബിഇഹ്സൻ ലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم.

0: أنبأهم بأسمائهم قال ألم أقل لكم إني أعلم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേയെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈയൊരു സമയം അത്രയും അതിൻ്റെ പുണ്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ ഈയൊരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് 31 വചനം വരെയാണ്. 32, 33 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആമുഖമായി ഓതിക്കേട്ടത്. എൻ്റെ കൂടെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം പരിശുദ്ധ ഖുർആൻ നിവർത്തി വച്ച് ഈ ആയത്ത് നോക്കി അതിൽ കൈവച്ച് വിരൽ വച്ച് ശ്രദ്ധയോടെ കാതോർത്ത് അതിലെ അക്ഷരങ്ങളും വാചകങ്ങളും അർത്ഥങ്ങളുമൊക്കെ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്ത് അറിയേണ്ടത് അറിഞ്ഞ് ആ നിലയ്ക്ക് തന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ഓതിയ രണ്ടായത്ത് അതൊന്നുകൂടെ പാരായണം ചെയ്യണം. 32, 33 ആയത്തുകൾ.
1: أعوذ بالله من الشيطان الرجيم قالوا سبحانك لا علم لنا إلا ما علمتنا.
0: അവിടെ തിലാവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
1: لا علم لنا إلا ما علمتنا لا علم لنا آنون
0: മദ്ദുണ്ട്, അസാമാന്യ ദീർഘം നൽകേണ്ടതുണ്ട് എന്നാണ്, അഥവാ അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. മദ് മുൻഫസിലാണ്. ലന എന്നുള്ള നൂലിനെ മദ് ഹംസ, ഇല്ല എന്നുള്ള മറ്റൊരു പദത്തിലാണ് ഹംസ വന്നത്. അപ്പം മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ഇല്ലാമ അല്ലംതന, അല്ലംതന എന്നുള്ള നൂലിൻ്റെ അവിടെയും അതുപോലെ തന്നെ മദ്ണ്ട്. പക്ഷെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ മദ് ബാധകമല്ല. ഈ മദ്ദുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ എന്തല്ല അവിടുത്തെ മദ്, ആ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിലെ അക്ഷരമാണ് മദ്ദക്ഷരമെങ്കിൽ അവിടെ ആ മദ് ബാധകമാവില്ല വഖഫ് ചെയ്യുമ്പോൾ. എന്നാൽ ഒരാൾ ചേർത്ത് ഓതുമ്പോൾ ആ മദ് അവിടെ ബാധകമാവുകയും ചെയ്യും. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 33 ആയത്ത് നോക്കൂ.
1: ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം.
0: അവിടെ
1: യാ ആദമു,
0: അവിടെ മദ്ദുണ്ട്, നീട്ടി ഓതണം. അംബിഹും എന്ന് പറയുമ്പോൾ ആ സാക്കിനായ നൂനിൻ്റെ മുകളിലാണ്, ഇഖ്ലാബ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി മീം, ഒരു ചെറിയ മീം അവിടെ ഉണ്ടാവുക. അപ്പോൾ അൻ എന്നാണല്ലോ ശരിക്ക്, ആ സാക്കിനായ നൂനാണ്. ആ അൻ എന്ന് വരാൻ പാടില്ല. അം ആ നൂനെ മീമാക്കി മാറ്റി മറിച്ച്, ആ സാക്കിനായ നൂനെ സാക്കിനായ മീമാക്കി മാറ്റി മറിച്ചാണ് ഓതേണ്ടത്. അതാണ് ഇഖ്ലാബ് എന്നുള്ള നിയമം. ഇഖ്ലാബ് ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അല്ലേ, മാറ്റി മറിക്കുക എന്നുള്ള വാക്കിന് അർത്ഥം. അപ്പോൾ ആ നൂനെ മീമാക്കി മാറ്റി മറിക്കണം. പിന്നെ
1: ഫലം
0: അംബഅഹും എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെയാണ് നിയമം. അൻബ നൂന് കേൾക്കാൻ പാടില്ല, ആ നൂനിനെ മീമാക്കി മാറ്റണം.
1: ഖാല അലം അഖുൽ ലക്കും ഇന്നീ അഅ്ലമു ഗൈബസ് സമാവാതി വൽ അർദി വഅഅ്ലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ.
0: അപ്പോൾ ഈ രണ്ട് വചനങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഓതിയ 32, 33 വചനങ്ങൾ, അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു. അക്ഷരങ്ങളൊക്കെ കൃത്യമായി മഖ്റജിൽ ഉച്ചരിക്കാനും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാനും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ശക്തമായ ശ്രമം, അതിനൊരു വാശി നമുക്കുണ്ടാകണം. അപ്പോഴാണ് ആ തജ്വീദ് നിയമങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുക ഇൻഷാ അല്ലാ. ഇനി തൊട്ട് മുമ്പ് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ അല്ലേ, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കിയവനാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മലക്കുകൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, രക്തം ചിന്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെയാണോ ഖലീഫയാക്കുന്നത് എന്ന് ചോദിച്ചപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല മറുപടി പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് എന്ത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, അല്ലേ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്, യുക്തിരഹസ്യങ്ങൾ അതിലുണ്ട് എന്നാണ്. അത് പിന്നീട് എന്തു ചെയ്തു, മലക്കുകൾക്ക് ബോധ്യമാവുകയും ചെയ്യും. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആദം അലൈഹിസ്സത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്തു, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ, നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാ. എന്നിട്ട് ഫുമ്മ അറദഹും അലൽ മലായിക്കത്തി എന്ന് പറയുന്നുണ്ട്, ആ എല്ലാ വസ്തുക്കളെയും ആ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളിതിൻ്റെ പേര് പറയൂ എന്ന് അറിയിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ശേഷം അള്ളാഹു പറയണം 32-ാമത്തെ ആയത്തിൽ, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലു, അവർ പറയും, അവർ പറഞ്ഞു അഥവാ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല, ലാ ഇൽമ, അറിവില്ല, ലനാ, ഞങ്ങൾക്കൊരറിവില്ല, ഇല്ല മാ, ഒന്നല്ലാതെ, അല്ലംതന, അല്ലംത, അല്ലമന പഠിപ്പിച്ചു, അല്ലംത, നീ പഠിപ്പിച്ചു, നാ, ഞങ്ങളെ, ഇല്ല മാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ, പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് മലക്കുകൾക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, ഇന്നക, തീർച്ചയായും നീ, അൻത, നീയാണ്, അൽ അലീം, സർവജ്ഞൻ നീയാണ്, അൽ ഹക്കീം, അഗാധജ്ഞനും നീയാണ്. അള്ളാഹുവിൻ്റെ രണ്ട് അസ്മാ വസിഫാത്തുകൾ അവിടെ പറയണം, അൽ അലീം എന്നുള്ളതും അൽ ഹക്കീം എന്നുള്ളതും. അപ്പോൾ ഇവിടെ ഭൂമിയിലൊരു ഖലീഫ ഏർപ്പെടുത്താൻ പോകുന്ന വിവരം അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയുടെ സൂചന, മനുഷ്യർ ഭൂമിയിൽ നാശമുണ്ടാക്കും, രക്തം ചിന്തൊക്കെ ചെയ്യൂലേ, അവർ ഖലീഫയാക്കപ്പെടുവാൻ അർഹരല്ല, ഞങ്ങൾ തസ്ബീഹ് തഖ്ദീസ് പരിശുദ്ധിപ്പെടുത്തൽ വാഴ്ത്തുക മുതലായൊക്കെ ആരാധനാകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ അതിനർഹരാണെന്നുമാണല്ലോ എന്നൊരു സൂചനയാണ് ആയത്തിൽ കൊടുത്ത്. ഈ ധാരണ തെറ്റാണെന്ന് അള്ളാഹു അവർക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുത്തു. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വസ്തുക്കളും പേരുകൾ അവൻ പഠിപ്പിച്ചു. അതിനുശേഷം അവയെ, മലക്കുകളെ കാണിച്ചുകൊണ്ട് അവരുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു, അവർക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കണം, അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ്. ലാ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ, അല്ലേ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒരറിവുമില്ല പടച്ചുവനെ എന്ന് മലക്കുകൾ ശരിക്കും നീ ബോധ്യപ്പെട്ട് പറയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു അവൻ്റെ തിർക്കൈ കൊണ്ട് അങ്ങേ സൃഷ്ടിച്ച് അങ്ങേക്ക് മലക്കുകളെ കൊണ്ട് സുജൂദം ചെയ്യിച്ചിരിക്കുന്നു, എല്ലാ വസ്തുക്കളുടെയും പേരുകളും അങ്ങേക്ക് അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാനത്ത് നിന്ന് ആശ്വാസം നൽകുവാൻ അങ്ങുന്ന റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ കൊള്ളാമായിരുന്നു, അല്ലേ, ഇതിലെല്ലാ വസ്തുക്കളുടെയും പേരുകൾ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ആ വസ്തുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഹും അവർ എന്ന് ബുദ്ധിജീവികളെ ഉദ്ദേശിച്ച് പ്രയോഗിക്കപ്പെടുന്ന ആ ഒരു ലമീർ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് സാഹിത്യശൈലിയിൽപ്പെട്ടൊരു ശൈലിയാണെന്നും ആ വ്യാഖ്യതകൾ ചൂണ്ടിക്കാട്ടിയത് കാണാൻ പറ്റും. പേരുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഓരോന്നിനും ഇന്നിന്ന പേരാണെന്ന് പഠിപ്പിച്ചു എന്നാണെന്നും എല്ലാ വസ്തുക്കളുടെയും പേരടക്കം അവയെ സംബന്ധിച്ച വിവരങ്ങൾ പഠിപ്പിച്ചു എന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും വസ്തുക്കളെ സംബന്ധിച്ചറിയുന്നതിലും പഠിപ്പിക്കുന്നതിലും അവയുടെ പേരുകൾക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും പേരുകൾ മുഖാന്തരമാണ് വസ്തുക്കളെ പരിചയപ്പെടുന്നതെന്നും പറയേണ്ടതില്ല. ഒരു സംഗതി നമുക്ക് കിട്ടുമ്പോൾ അതിന് പേരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വസ്തുവിനെ നമുക്ക് മനസ്സിലാകും പേരണ അറിയുമ്പോൾ, പിന്നെ ആ പേര് മുഖേനയാണ് എന്ത് ചെയ്യുക, വസ്തു അറിയപ്പെടുക, അല്ലേ. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ കാണുന്നൊരു വസ്തു ഒരു ആപ്പിൾ, ആപ്പിൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ചിത്രം വരുന്നത് എന്താ, ആപ്പിൾ എന്നുള്ള ആ ഒരു ആ സാധനത്തിൻ്റെ പേരും, ആ പേര് പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ കണ്ട് അത് അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, അതറിയും. പിന്നെ ഒരാൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ പേര് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ പേരറിയുക എന്നുള്ളത്, വസ്തുക്കളുടെ പേരറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് നമുക്കിതിനറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആയത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവരെന്ത് ചെയ്യാണ്? പിന്നെ പറയാണ്, അമലക്കുകൾ പറയാണ്, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയപ്പം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞത് ചില തെറ്റ് വന്നു എന്ന് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കണം. അവരെ ധാരണാപിഷക്കാണ്. അപ്പോൾ അവർ പറയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇന്നക അൻതൽ അലീം, തീർച്ചയായും നീയാണ് സർവജ്ഞൻ, അൽ ഹക്കീം അഗാധജ്ഞൻ, എല്ലാ കാര്യങ്ങളും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിനക്കതിലുള്ള ഒരുപാട് ഹിക്മത്ത്, ഒരുപാട് യുക്തി രഹസ്യങ്ങൾ അതിൽ ഉണ്ട്. ഹക്കീമാണ്, അഗാധജ്ഞനാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ രണ്ട് അൽ അലീം അൽ ഹക്കീം എന്നുള്ള രണ്ട് അസ്മാ വ സിഫാത്ത് ആയത്തിൻ്റെ അവസാനത്തിൽ, 32-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ശേഷം പറയാണ്, ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം. ഖാല, അല്ലാഹു പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, അഥവാ അല്ലാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, അംബഅനന അറിയിച്ചു കൊടുത്തു, അംബി നീ അറിയിച്ചു കൊടുക്കുക, ഹും അവർക്ക്, ബി അസ്മാഇഹിം, ഇസ്മിൻ്റെ ജമ്മാണ് അസ്മാ, അവരുടെ പേരുകളെപ്പറ്റി അറിയിച്ചു കൊടുക്കുക, ആദമേ എന്ന് വിളിച്ച് അല്ലാഹു പറഞ്ഞു. ഫലമ്മ അംബഹും അങ്ങനെ അദ്ദേഹം അവരോട് വിവരങ്ങൾ അറിയിച്ചു കൊടുത്തപ്പോൾ, പറഞ്ഞപ്പോൾ, അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി അവരോട് വിവരം പറഞ്ഞപ്പോൾ, ഖാല അവൻ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബ സമാവാതി വൽ അർദ്, അലം അഖുൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ലക്കും നിങ്ങളോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാനാണ് അഅലമു, ഏറ്റവും കൂടുതൽ അറിയുന്നവനെന്ന്, ഗൈബ സമാവാതി, ആകാശങ്ങളിലുള്ള അദൃശ്യങ്ങളെ സംബന്ധിച്ച്, വൽ അർദി, ഭൂമിയിൽ, അപ്പം തീർച്ചയായും ഞാൻ ആകാശ ഭൂമികളിൽ അദൃശ്യം അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. വ അഅലമു, എനിക്കാണ് അറിയുക എന്നും ഞാൻ അറിയുന്നതാണ് എന്നും, മാ തുബ്ദൂന, അബദായുബ്ദി എന്ന പ്രത്യക്ഷമാക്കിയത്, അതായത് വെളിവാക്കുന്നത്, മാ തുബ്ദൂന, നിങ്ങൾ വെളിവാക്കുന്നതും, ഉമാ കുൻതും തക്തുമൂൻ, തുബ്ദൂന അതിൻ്റെ ഇതാണ് ഓപ്പോസിറ്റാണ് തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പം നിങ്ങൾ മാ തുബ്ദൂന ഒമാ തക്തുമൂന, മാ തുബ്ദൂന ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ വെളിവാക്കുന്നതും ഒമാ കുൻതും തക്തുമൂന, നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ, അതിന് എതിരായി പറയാൻ, അതിൽ സന്ദേഹം പറയാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച ഇവിടെയുള്ള ഭൂമി, ആകാശം, എല്ലാ സംവിധാനങ്ങളും മുഴുവൻ കൃത്യമായി ശരിപ്പെടുത്തി സംവിധാനിച്ചു തന്ന ആ ഖാലിഖായ, ബാരിആയ, സൃഷ്ടാവായ, ഫാത്തിറായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബ് പറഞ്ഞത് വളരെ 100% സംശയലേശമന്യേ കറക്റ്റായിരിക്കുമെന്നുള്ളതാണ്. അതാണ് 32-ഉം 33-ഉം വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം അല്ലേ. ആ മനുഷ്യരെ ഭൂമിയിൽ ഖലീഫയാക്കി നിശ്ചയിക്കും എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് ചെറിയൊരു ധാരണാ പിശക് അവിടെ വന്നു. പിന്നീട് എന്ത് ചെയ്യാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യ, ആദ്യത്തെ മനുഷ്യരുടെ പിതാവായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ ഭൂമിയിൽ മുഴുവൻ അല്ലേ, വഅല്ലമ ആദമ അസ്മാ കുല്ലഹ, മുഴുവൻ ഭൂമിയിലെ വസ്തുക്കളെ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. തുമ്മ അറദഹും അലൽ മലായിക്ക, പിന്നെ ആ എല്ലാ വസ്തുക്കളും മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പേരുകൾ പറയാൻ പറഞ്ഞപ്പോൾ അവർക്കതിന് കഴിയണില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യണം? അതിലൂടെ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പം അള്ളാഹു എന്തൊരു കാര്യം ഉദ്ദേശിച്ചു പോകും, അതിൽ റബ്ബിന് അതിൻ്റേതായ അഗാധമായ അറിവ് റബ്ബിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല, മലക്കുകൾക്ക് പോലും അറിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതാണ് ഖാലു അല്ലേ, അവർ പറഞ്ഞു, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവുമില്ല, ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, തീർച്ചയായും നീ തന്നെ സർവജ്ഞനും അഗാധജ്ഞനുമായുള്ളവൻ. ഖാല, അള്ളാഹു പറഞ്ഞു, യാ ആദം, ആദമേ, അംബിഹും, നീ അവർക്ക് അറിയിച്ചു കൊടുക്കുക, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെപ്പറ്റി. ഫലമ്മ അംബഹും ബി അസ്മാഹിം, അവരുടെ പേരുകളെപ്പറ്റി അദ്ദേഹം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ആദം അലൈഹിസ്സലാം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅ്ലമു ഗൈബസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ അദൃശ്യം ഞാൻ അറിയുമെന്ന്. വഅഅ്ലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നതാണ് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ നമ്മളെ സംബന്ധിച്ച് രഹസ്യവും പരസ്യമൊക്കെ ആയിരിക്കാം, പക്ഷെ അതൊക്കെ പടച്ച റബ്ബിനെന്താണ് പരസ്യം എന്ന പോലെ പടച്ചുവെന്ന് അറിയുന്നത്. അപ്പോൾ ആ നിലക്കറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആ റബ്ബിനെ തഖ്വയോടെ നമ്മൾ ഭയപ്പെട്ടും സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിച്ചും രഹസ്യ പരസ്യങ്ങളിൽ തിന്മ ചെയ്യാതെ നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മയിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ നിലക്കുള്ള യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 32-33 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
3: സർക്കാർ സർവീസ് കാര്യങ്ങളുടെ വിവര സങ്കേതം ലളിതമായി ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോ സർവീസ് സഹായ്. സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും ഏറെ ഉപകാരപ്രദമായ സർക്കാർ സർവീസിലെ മുഴുവൻ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്ന പരിപാടി പീസ് റേഡിയോ സർവീസ് സഹായ്. കേരള സർവീസ് റൂൾസ് KSR, കേരള എഡ്യൂക്കേഷൻ റൂൾസ് KER തുടങ്ങിയവ വിശദമായി ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നു. 3 പതിറ്റാണ്ടിലേറെ അധ്യാപന പരിചയവും വർഷങ്ങളുടെ സർവീസ് സേവന പരിചയവുമുള്ള പ്രശസ്ത സർവീസ് കൺസൾട്ടന്റും IMG CMAT ഒഫീഷ്യൽ പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി പീസ് റേഡിയോ സർവീസ് സഹായി എന്ന പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നു. പ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. നിങ്ങളുടെ സംശയങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഇന്ന് നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ പ്ലസ് വൺ അപേക്ഷകൾ നൽകാനുള്ളൊരു സമയമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏകജാലകം അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പല ആളുകളും തെറ്റിക്കാറുണ്ട്, പല മിസ്റ്റേക്കുകളും ആ വിഷയത്തിൽ വരുത്താറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്ലസ് വൺ ഏകജാലകം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇനി പീസ് റേഡിയോ വഴികാട്ടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വഴികാട്ടിയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുജീബ് കെ. അദ്ദേഹം പരപ്പനങ്ങാടി SNMHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ GHSS വെട്ടത്തൂർ സ്കൂളിലെ അധ്യാപകനായ മുഹമ്മദ് അൻവർ ഒ. രണ്ടുപേർ ചേർന്നുള്ള ചർച്ചയാണ്. തീർച്ചയായും ഈയൊരു ചർച്ച ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരിക്കും. നമ്മുടെയൊക്കെ കുടുംബത്തിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം നമുക്ക് ലഭിക്കും വഴികാട്ടിയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ മാ ബാദ്. ബഹുമാന്യരെ, നമ്മുടെ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ, അതിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുപ്രധാനമായ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ച